ഇത് ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 8, കൊല്ലവർഷം 1201, ഇടവം 15, 2026 May 29 വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 5 കഴിഞ്ഞ 53 മിനിറ്റും 23 സെക്കൻഡും. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം.

0: സുഭാഷിതം.
1: അനാഥാലയത്തിൽ വളരേണ്ടി വന്ന ഒരു ബാലൻ കുഞ്ഞുനാളിലെ അനാഥാലയത്തിൽ എത്തപ്പെട്ടതാണ്. അച്ഛനോ അമ്മയോ ബന്ധുക്കളോ ആരെയും അറിയില്ല. അനാഥാലയം സന്ദർശിക്കാൻ വരുന്നവരിൽ ചിലരെങ്കിലും ഈ ബാലനോട് ചോദിക്കാറുണ്ട്, വീട്ടിൽ ആരൊക്കെയുണ്ട്? മറുപടിയില്ലാതെ അവൻ കുഴങ്ങും, അസ്വസ്ഥനാകും, ഉൾവലിയും. ചോദ്യങ്ങൾ പലരിൽ നിന്നും കേൾക്കാൻ തുടങ്ങിയതോടെ ബാലന് കടുത്ത ദുഃഖമായി. അവൻ്റെ കുഞ്ഞു മനസ്സ് വ്രണപ്പെടാൻ തുടങ്ങി. ഒരുതരം അപകർഷതാബോധം അവനെ കീഴ്പ്പെടുത്തി. അനാഥാലയത്തിൽ അതിഥികളെത്തുമ്പോൾ അവൻ ആൾക്കൂട്ടത്തിൽ നിന്ന് അകന്നുമാറി തലകുമ്പിട്ടു നടന്നു. ഒരു ദിവസം പ്രദേശത്തെ ദേവാലയത്തിലെ മുഖ്യ പുരോഹിതൻ അനാഥാലയം സന്ദർശിക്കാനെത്തി. കുട്ടികൾ ഓരോരുത്തരെ ആലിംഗനം ചെയ്തും വിശേഷങ്ങൾ തിരക്കിയും പുരോഹിതൻ മുന്നോട്ട് നടന്നു. കൂട്ടത്തിലൊരു ബാലൻ ഒളിഞ്ഞു നടക്കുന്നത് പുരോഹിതന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഏറ്റവും ഒടുവിൽ ആ ബാലന്റെ അടുത്തും പുരോഹിതനെത്തി. അവനെ നെഞ്ചോട് ചേർത്തുവച്ച് നെറ്റിയിൽ ചുംബിച്ചു. അവൻ നോക്കി പുഞ്ചിരിച്ചു. മോനെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? അത് കേട്ടതോടെ ബാലന്റെ മുഖം വിവർണമായി. അവന്റെ കണ്ണുകളിൽ ദുഃഖം കനത്തു. പുരോഹിതന് കാര്യം മനസ്സിലായി. ഹോ, എനിക്കിപ്പോഴാണ് മനസ്സിലായത്, നീയല്ലേ ഈശ്വരന്റെ പുത്രൻ, ഈ അനാഥാലയത്തിലെ ഒരേ ഒരു ദൈവപുത്രൻ. ആ ബാലന്റെ മനസ്സിൽ കുളിർമഴ പോലെ ആ വാക്കുകൾ പെയ്തൊഴുകി. അവന് കൊരുത്തരിപ്പുണ്ടായി. പുതിയൊരു ഊർജം അവന് കൈവന്ന പോലെ അഭിമാനവും ആഹ്ലാദവും അവനിൽ ചിറകടിച്ചു. പിന്നീടുള്ള ഓരോ ദിനവും അവന്റെ ജീവിതത്തിലെ ഉയർച്ചയുടെയും വളർച്ചയുടെയും നാളുകളായിരുന്നു. പിൽക്കാലത്ത് 1911 മുതൽ 1916 വരെ അമേരിക്കയിലെ ടെന്നസി സംസ്ഥാനത്ത് ഗവർണറായി ശോഭിച്ച ബെൻ ഹൂപ്പറായിരുന്നു ഈ അനാഥ ബാലൻ. പ്രമുഖനായ നിയമജ്ഞൻ കൂടിയായിരുന്നു ബെൻ ഹൂപ്പർ. വാക്കുകൾക്ക് മാന്ത്രിക ശക്തിയുണ്ടെന്ന് സിഗ്മണ്ട് ഫ്രോയിഡ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപകർഷതാബോധത്തിനടിപ്പെട്ട് സമൂഹത്തിൽ നിന്ന് ഉൾവലിയാൻ നിർബന്ധിതനായ ഒരനാഥ ബാലനെ ആത്മാഭിമാനത്തിന്റെ നെറുകയിലേക്ക് തലനിവർത്തി ഉയർന്നുവരാൻ ഇടയാക്കിയത് തീർച്ചയായും ആ പുരോഹിതന്റെ വാക്കുകളാണ്. നിത്യജീവിതത്തിൽ ഭാഷയെ മാറ്റി നിർത്തി മുന്നോട്ടു പോകാൻ നമുക്ക് പ്രയാസമാണ്. പക്ഷേ പലപ്പോഴും മനുഷ്യന്റെ നാവ് പിഴച്ചുപോവാറുണ്ട്. നാവിനു പിഴച്ചാൽ വാക്കുകൾക്ക് പിടിപെടും. വായ്വിട്ട വാക്കും കൈവിട്ട കല്ലുമെന്ന് പഴമക്കാർ പറയാറുണ്ട്. പ്രചോദനാത്മകമാണ് എന്നതുപോലെ പ്രഹരാത്മകവുമാണ് വാക്കുകൾ. മനുഷ്യർ പലതിനും വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ആശ്വസിപ്പിക്കാനും സാന്ത്വനിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ആശംസിക്കാനും അഭിനന്ദിക്കാനും അങ്ങനെ സൃഷ്ടുന്മുഖമായ പലതിനും വാക്കുകൾ ഉപയോഗിക്കുന്നു. അതുപോലെ പഴിക്കാനും ക്ഷമിക്കാനും ശാസിക്കാനും ശകാരിക്കാനും ഇകയ്ത്താനും തുടങ്ങി ഹൃണാത്മക ലക്ഷ്യങ്ങൾക്കു വേണ്ടിയും വാക്കുകൾ ഉപയോഗിക്കുന്നു. മുറിപ്പെടുത്താൻ പോന്ന പ്രഹരശേഷിയുള്ള വാക്കുകൾ ബന്ധങ്ങൾ ശിഥിലമാക്കാറുണ്ട്. സുഹൃത്തുക്കളെ തമ്മിൽ തെറ്റിക്കാറുണ്ട്. ദമ്പതികളെ തമ്മിൽ അകറ്റാറുണ്ട്. അയൽവാസികളെ പിണക്കാറുണ്ട്. സമുദായങ്ങൾക്കിടയിൽ ധ്രുവീകരണം സൃഷ്ടിക്കാറുണ്ട്. കലാപങ്ങൾക്ക് വഴിമരുന്ന് ഇടാറുണ്ട്. നല്ലൊരു വാക്കിനെ നല്ലൊരു വൃക്ഷത്തോട് നമുക്ക് ഉപമിക്കാം. ഭൂമിയിൽ വേരുറച്ചതും ആകാശത്തേക്ക് വളർന്ന് പടർന്ന് മനുഷ്യർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കുമെല്ലാം കായികനികൾ സമ്മാനിക്കുന്ന ഒരു നല്ല വൃക്ഷം. ശബ്ദം ബ്രഹ്മമാണ് എന്ന ഭാരതീയ ദർശനം വാക്കുകളുടെ മഹത്വം വിളിച്ചോതുന്നുണ്ട്. തീയാൽ ചുട്ട പുണ്ണ് ഉള്ളിലുണങ്ങും. എന്നാൽ

0: നാവുകൊണ്ട് പറഞ്ഞ വാക്കുകൾ ഏൽപ്പിക്കുന്ന മുറിവ് ഒരിക്കലും ഉണങ്ങില്ല എന്ന് തിരുവുള്ളുവർ തിരുക്കുറളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാക്കുകൾക്ക് ദയയും ദിശാബോധവുമുണ്ടെങ്കിൽ ലോകത്തെ തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് ഒരിക്കൽ ശ്രീബുദ്ധൻ ശിഷ്യന്മാരെ ഉപദേശിക്കുകയുണ്ടായി. വാക്കുകളെ വാളുകളെന്നാണ് ഷേക്സ്പിയർ ഹാംലറ്റിലൂടെ വിശേഷിപ്പിച്ചത്. ഹൃദയങ്ങളെ കീറിമുറിക്കാനുള്ള ശക്തി വാക്കുകൾക്കുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയായിരുന്നു ഷേക്സ്പിയർ. സമൂഹത്തിൻ്റെ മനോഭാവവും കാഴ്ചപ്പാടും മാറ്റിയെടുക്കാൻ ഗിരിപ്രഭാഷണങ്ങളോ ദീർഘപ്രഭാഷണങ്ങളോ വേണമെന്നില്ല. വെറും 2 മിനിറ്റ് മാത്രം നീണ്ടുനിന്ന എബ്രഹാം ലിങ്കന്റെ ഗെറ്റിസ്ബർഗ് പ്രസംഗം അമേരിക്കൻ ജനാധിപത്യത്തിൻ്റെ ഊർജ്ജസ്രോതസ്സായി മാറി എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മഹാത്മാഗാന്ധിയുടെ ഒരേ ഒരു വാചകം സാമ്രാജ്യത്വത്തിനെതിരെ ദശലക്ഷക്കണക്കിന് ആളുകളെയാണ് തെരുവിലിറക്കിയത്. അതെ, വാക്കുകൾ ഒരേ സമയം വിത്തുകളും വെടിയുണ്ടകളുമാണ്. സ്നേഹവും സാന്ത്വനവും മുളച്ചു വളർത്തുന്ന വിത്തുകളാകട്ടെ നമ്മുടെ വാക്കുകൾ.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഡോക്ടർ കുഞ്ഞുമുഹമ്മദ് പുലവത്ത്.
3: സമയം 6 മണി.
4: ആകാശവാണി FM വാർത്തകൾ.
3: VD സതീശൻ മന്ത്രിസഭയുടെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം പിരിയുന്ന സഭ ജൂൺ 1, 2, 3 തീയതികളിൽ നന്ദിപ്രമേയം ചർച്ച ചെയ്യും. ജൂൺ 1-നാണ് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45-ാം വാർഷികാഘോഷത്തിൽ ഉപരാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ് മറ്റന്നാൾ. ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഇന്നുകൂടി സമർപ്പിക്കാം. സുസ്ഥിര വികസനത്തിന്റെ കാഴ്ചപ്പാടുകൾ പകർന്നു നൽകിയ രാഷ്ട്രീയ നേതാവായിരുന്നു MP വീരേന്ദ്രകുമാർ എന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കോഴിക്കോട്ട് വീരേന്ദ്രകുമാർ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ ഇന്ന് ഉന്നതതല യോഗം. മന്ത്രി M ലിജുവിന്റെ നേതൃത്വത്തിൽ വൈകിട്ട് നന്ദാവനത്തെ എക്സൈസ് ആസ്ഥാനത്താണ് യോഗം. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. കണ്ണൂർ കൊട്ടിയം വൈശാഖ മഹോത്സവത്തിന് നെയ്യാട്ടത്തോടെ തുടക്കമായി. ഇന്ന് കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്ന് ഭണ്ഡാരമെഴുന്നള്ളിച്ചു കൊണ്ടുവരും. IPL ക്രിക്കറ്റിൽ 2-ാം ക്വാളിഫയർ മത്സരത്തിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ഇന്നത്തെ ജേതാക്കൾ മറ്റന്നാൾ അഹമ്മദാബാദിലെ കലാശപ്പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും.
4: ആകാശവാണി FM വാർത്തകൾ.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, ഗിരീഷ് പുത്തഞ്ചേരിയുടെ നിള എന്ന കവിത, 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7 മണിക്ക് മഹിത മലയാളം, തുടർന്ന് ഗ്രീൻ മൌൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം മഹാശ്ചര്യം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. ഗാന്ധി ദർശനം, തുടർന്ന് രാഗലയം. 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം, തുടർന്ന് എന്ത് പഠിക്കണം എന്താകണം.
5: ഗ്രീൻ മൌൺ സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൌൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: രാവിലെ 8

0: മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ. ജോണ്ടിസ് അഥവാ മഞ്ഞപ്പിത്തം. ഗ്യാസ്ട്രോ എൻട്രോളജി ആൻഡ് ഹെപ്പറ്റോളജി വിഭാഗമായ സെൻട്രൽ ഗ്യാസ്ട്രോയുടെ ചീഫ് കൺസൾട്ടന്റായ ഡോക്ടർ ജോണി സിറിയക്കുമായി അഭിമുഖം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം ചിന്താശകലം. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ. 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ്. തുടർന്ന് ആകാശവാണി എഫ് എം വാർത്തകൾ. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:15 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:30 റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില. തുടർന്ന് ചിത്രമഞ്ജരി. ഉച്ചയ്ക്ക് 1:00 കെ വി ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ, നാടകം ഒറ്റ. 2:00 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോൺ ഇൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോൺ ഇൻ പരിപാടിയിൽ കൈക്കും തോൾ സന്ധിക്കുമുണ്ടാകുന്ന കായിക പരിക്കുകൾ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അസ്ഥിരോഗ വിഭാഗം മേധാവിയും ഷോൾഡർ ആൻഡ് അപ്പർ ലിംബ് സർജനുമായ ഡോക്ടർ കെ ആർ പ്രതാപ് കുമാർ മറുപടി നൽകുന്നു. 4:00 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
1: Prime Minister Narendra Modi met the representatives of the Tribal Security Forum in New Delhi yesterday. In a social media post, Mr. Modi said their dedication to the tribal community is truly commendable. He stated that during the meeting, meaningful discussions were held on various topics related to the development of tribal communities and their empowerment. Union Home Minister Amit Shah held a meeting yesterday to review preparations for the Commonwealth Games and proposed Olympics to be hosted in Ahmedabad. Union Sports Minister Mansukh Mandaviya, Gujarat Chief Minister Bhupendra Patel, Deputy Chief Minister Harsh Sanghvi and senior officials were present at the meeting. In a social media post, Mr. Shah said, Modi government is expanding world-class sports infrastructure and state-of-the-art training facilities in India. He said, keeping in mind the proposed world-class sporting events in Ahmedabad, sports facilities are being developed in accordance with global standards. Ahmedabad would be hosting the 2030 Commonwealth Games and has officially submitted a bid for the 2036 Olympics. The National Testing Agency NTA has released revised examination dates and admit cards for the Common University Entrance Test Undergraduate CUET UG 2026 examinations for admission to programs across central and participating universities. The examinations will now be conducted on the 31st of this month and 6th and 7th of next month. The examination, which was scheduled for yesterday, was rescheduled due to Eid ul-Adha. NTA said that admit cards for candidates appearing for the test on Sunday can be downloaded from the official website of NTA, cuet.nta.nic.in. The CBI has arrested Giribala Singh in the Trisha Sharma death case. Giribala is Trisha's mother-in-law and a retired district and sessions judge. The arrest was made in Bhopal yesterday. Earlier, a CBI team questioned and searched Giribala's home for nearly 7 hours, following which she was arrested. Air India has extended suspension of its flights to Israel till July end amid continued geopolitical uncertainties in West Asia. The airlines had earlier suspended flight operations on Tel Aviv-Delhi route till June end. A senior Air India official said that flights have been further suspended, keeping in mind the geopolitical situation in the region. In the wake of the West Asia conflict, airlines have been facing multiple headwinds, including costlier fuel and airspace curbs, which pushed up their operational costs. Vice President C.P. Radhakrishnan will undertake a 3-day visit to Karnataka, Goa and Kerala beginning today. The Vice President will attend the global celebration marking 45 years of the Art of Living Foundation in Bengaluru, Karnataka today. Later in the day, he will attend the Platinum Jubilee celebrations of University BDT College of Engineering at Davangere, Karnataka. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജീത് ദോവാൽ കോൾഡ് ഫോർ

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ആലങ്ങൾ കുടയോനെ, കെ എ സിദ്ദിഖ് പെരുമ്പാവൂർ പാടിയ ഗാനം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
2: അഷ്റഫ് കരിപ്പാല പാടിയ ഗാനം.

പ്രഭാതഗീതമാണ് പ്രിയ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 27 മിനിറ്റും 34 സെക്കൻഡും. കാർഷിക വാർത്തകൾ. വെള്ളായണി കാർഷിക കോളേജിൽ നാളെ ഇൻഡോർ സസ്യങ്ങൾ, ഇനങ്ങളും നടീൽ രീതികളും എന്ന വിഷയത്തിൽ നടത്തുന്ന പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 88 91 54 07 78. 88 91 54 07 78. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ അലങ്കാര മത്സ്യകൃഷി, വളർത്തുമത്സ്യകൃഷി എന്നീ വിഷയങ്ങളിൽ 6 മാസത്തെ പ്രായോഗിക പരിശീലന പരിപാടി നടത്തുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഓഫീസ് സമയങ്ങളിൽ ഇനി പറയുന്ന ഫോൺ നമ്പർ ബന്ധപ്പെടുക. 85 47 07 07 73. 85 47 07 07 73.

0: സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷന് കീഴിൽ തൃശൂർ ജില്ലയിലെ മാളയിൽ പ്രവർത്തിക്കുന്ന മുട്ടക്കോഴി വളർത്തൽ കേന്ദ്രത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഗുണമേന്മയുള്ളതും വർഷത്തിൽ 300 മുട്ടകൾ വരെയിടുന്നതുമായ ഒരു ദിവസം പ്രായമായ BV380 ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക്. ആവശ്യമുള്ളവർ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക: 94 95 00 00 915. നമ്പർ ആവർത്തിക്കാം: 94 95 00 00 915. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠന മാധ്യമം. 50% മാർക്കോടുകൂടി SSLC തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപര്യമുള്ളവർ www.celkau.in എന്ന വെബ്സൈറ്റിലെ ഈ കൃഷി പാഠശാല മുഖേന രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കോഴ്സ് ആരംഭിക്കുന്ന തീയതി 15 അടുത്ത മാസം. കൂടുതൽ വിവരങ്ങൾക്ക് celkau@gmail.com മെയിൽ അയയ്ക്കുകയോ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക: 85 47 83 72 56. 85 47 83 72 56. കർഷകരുടെ തോട്ടങ്ങളിലെ മണ്ണ് സാമ്പിൾ പരിശോധിച്ച് തയ്യാറാക്കുന്ന മണ്ണാരോഗ്യ കാർഡുകൾ കർഷകർക്ക് മണ്ണറിഞ്ഞ് കൃഷി ചെയ്യാൻ സഹായകമാണ്. കൃഷിഭവനുകളുമായി സഹകരിച്ച് മണ്ണ് പര്യവേഷണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പഞ്ചായത്തുകളിലെയും ബ്ലോക്കുകളിലെയും മണ്ണ് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധിക്കുന്നതിനായി സംസ്ഥാന വ്യാപകമായി ക്യാമ്പയിനുകൾ നടത്തുന്നു. കർഷകരുടെ കൃഷിയിടങ്ങളിൽ സോയിൽ സർവേ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ മാതൃകാ പരീക്ഷണ കൃഷിത്തോട്ടം എന്ന പദ്ധതിയും നടപ്പിലാക്കി വരുന്നു. ഇതിലൂടെ കർഷകരുടെ തനതായ കാർഷിക മുറകൾ, മണ്ണ് പരിപാലന രീതികൾ എന്നിവയെ സോയിൽ സർവേയുടെ മണ്ണ് വിശകലനത്തിനനുസരിച്ചുള്ള മണ്ണാരോഗ്യ പരിപാലനവുമായി താരതമ്യം ചെയ്യാനും കർഷകർക്ക് ശാസ്ത്രീയമായ രാസവളപ്രയോഗവും ജൈവവളപ്രയോഗവും വഴി മികച്ച വരുമാനവും നല്ല വിളവും ലഭിക്കുന്നതിനും കാരണമാകുന്നു. സർക്കാർ തലത്തിലുള്ള വിവിധ പ്രദർശനമേളകളിൽ കർഷകർക്ക് മണ്ണറിവ് പ്രദർശനവും നടത്തുന്നു. തിരുവനന്തപുരത്ത് പാറോട്ടുകോണത്ത് കേന്ദ്ര മണ്ണ് വിശകലന ലാബിനോട് ചേർന്ന് വകുപ്പിന്റെ നേതൃത്വത്തിൽ സോയിൽ സർവേ വിഭാഗത്തിന് മണ്ണ് പ്രദർശനശാലയുണ്ട്. മണ്ണിനെ അറിയാം മൊബൈലിലൂടെ എന്ന മൊബൈൽ ആപ്പ് വഴി നമ്മുടെ മണ്ണിന്റെ പോഷകനില വേഗത്തിൽ അറിയാനും സാധിക്കും. ഇതുകൂടാതെ മണ്ണ് പര്യവേഷണ വകുപ്പിന് സഞ്ചരിക്കുന്ന മണ്ണ് പരിശോധനാ ലാബോറട്ടറിയുമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04712 54 17 76. 04712 54 17 76. പ്രിയ ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:32.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഇന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് June 1. തിരുവനന്തപുരം വെമ്പായത്തെ ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടിവീണ് വിനോദസഞ്ചാരികൾക്ക് പരിക്കേറ്റ സംഭവത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് ശിശുവികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനത്ത് June 1 ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം

ഇത് ആകാശവാണി കൊച്ചി FM 102.3 സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 28 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടിലെ. തിരിച്ചെത്താം ഈ നിലയത്തിലേക്ക് 6:55 FM ഡയറിയുടെ ആദ്യ ഭാഗവുമായി.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സ്കൂള് തുറക്കാറായി.
2: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
1: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
2: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
3: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800420223.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ബി ഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന്. കേരളത്തിന്റെ മാറ്റത്തിന് വിവിധ മേഖലകളിലെ വിദഗ്ധരുടെ ടീം ഉണ്ടാകുമെന്നും സ്വപ്നതുല്യ പദ്ധതികൾ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി ബി ഡി സതീശൻ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കം. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പരിപാടിയിൽ 10,000 കോടിയിലേറെ രൂപ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ കൈമാറി. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐ പി എൽ ക്രിക്കറ്റ് 2ാം ക്വാളിഫയറിൽ വൈകിട്ട് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ബി ഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന്. ഇതോടെ 16ാം കേരള നിയമസഭയുടെ സമ്പൂർണ്ണ സമ്മേളനത്തിന് തുടക്കമാകും. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് യുഡിഎഫ് ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
5: ഇന്ന് രാവിലെ 9 മണിക്കാണ് പുതിയ സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം. നയപ്രഖ്യാപന പ്രസംഗത്തിനായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ 8:45 നിയമസഭാ മന്ദിരത്തിൽ എത്തും. യുഡിഎഫിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഉൾപ്പെട്ട വനിതകൾക്ക് സൌജന്യ KSRTC യാത്ര അടക്കമുള്ളവ ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടാകുമോ എന്നാണ് പലരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. നയപ്രഖ്യാപന പ്രസംഗത്തിന് തിങ്കളാഴ്ചയാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നത്. ഇന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം പിരിയുന്ന സഭ പിന്നീട് ജൂൺ 1, 2, 3 തീയതികളിൽ നന്ദി പ്രമേയം ചർച്ച ചെയ്യും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ജൂൺ 1 നടത്തും.
4: കേരളത്തിന്റെ മാറ്റത്തിന് വിവിധ മേഖലകളിലെ വിദഗ്ധരുടെ നല്ലൊരു ടീം ഉണ്ടാകുമെന്നും സ്വപ്നതുല്യ പദ്ധതികൾ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കോഴിക്കോട്ട് പൌരാവലി ഒരുക്കിയ സ്വീകരണത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ കുട്ടികൾ ഇവിടെ തന്നെ പഠിക്കാനും കാലത്തിനൊപ്പം ഓടിയെത്താനും പറ്റുന്നവരായി മാറണം. ഇതിന് സിലബസ് മാറ്റം ആവശ്യമാണ്. സമ്പദ്വ്യവസ്ഥ ഉത്തേജിപ്പിക്കാനും ഖജനാവ് നിറച്ച് വികസനം കൊണ്ടുവരാനും സാധിക്കുന്ന തരത്തിൽ ഭരണസംവിധാനം പരിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുൻ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള, എം കെ രാഘവൻ MP, ഡോക്ടർ എം കെ മുനീർ, കൈതപ്രം നടൻ ജോയ് മാത്യു, കൽപ്പറ്റ നാരായണൻ, എം എൻ കാരശ്ശേരി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സുസ്ഥിര വികസനത്തിന്റെ കാഴ്ചപ്പാടുകൾ പകർന്നു നൽകിയ രാഷ്ട്രീയ നേതാവായിരുന്നു MP വീരേന്ദ്രകുമാറെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കോഴിക്കോട്ട് വീരേന്ദ്രകുമാർ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്ലാച്ചിമട സമരത്തിന് വീരേന്ദ്രകുമാർ നൽകിയ പിന്തുണ ഭൂഗർഭജലത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്താൻ സഹായകമായെന്ന് സതീശൻ അഭിപ്രായപ്പെട്ടു.

0: നേരത്തെ മുൻ കേന്ദ്രമന്ത്രി ജയറാം രമേശ്, എം പി വീരേന്ദ്രകുമാർ മാതൃഭൂമി നാഷണൽ തോട്ട് ലീഡർഷിപ്പ് പുരസ്കാരം സാമൂഹ്യ പ്രവർത്തക സുനിതാ കൃഷ്ണന് സമ്മാനിച്ചു. അനുസ്മരണ പ്രഭാഷണവും അദ്ദേഹം നടത്തി. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിന് വൈകിട്ട് ഉന്നതതല യോഗം ചേരും. മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ നന്ദാപുരത്തെ എക്സൈസ് ആസ്ഥാനത്താണ് യോഗം. കർണാടകയിൽ പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്ന നടപടി ചർച്ച ചെയ്യാൻ രാജിവെച്ച മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും ഡൽഹിയിലെത്തി. കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച ചെയ്ത ശേഷം മന്ത്രിസഭാ പുനഃസംഘടനയും ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട്. ഇന്നലെ ഗവർണറുടെ ഓഫീസിലെത്തി സിദ്ധരാമയ്യ രാജിക്കത്ത് സമർപ്പിച്ചു. എന്നാൽ ഗവർണർ യാത്രയിലായതിനാൽ അദ്ദേഹം മടങ്ങിയെത്തിയ ശേഷമായിരിക്കും അന്തിമ തീരുമാനം. സിദ്ധരാമയ്യയുടെ രാജിയിൽ കർണാടകയിൽ പലയിടത്തും പിന്നാക്ക ന്യൂനപക്ഷ പ്രസ്ഥാനമായ അഹിന്ദ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. അതേസമയം ഡി കെ ശിവകുമാറിനെ പിന്തുണയ്ക്കുന്ന സംഘടനകൾ ആഹ്ലാദ പ്രകടനം നടത്തി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45-ാം വാർഷികാഘോഷത്തിൽ ഉപരാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. ദാവൺകരയിലെ ബി ഡി ടി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. നാളെ പനാജിയിൽ ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ഉപരാഷ്ട്രപതി ഗോവയിലെ CSIR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷനോഗ്രഫി സന്ദർശിക്കും. മറ്റന്നാൾ വൈകിട്ട് കേരളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് സ്ഥാപക വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. CBSE 12-ാം ക്ലാസ് വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ സമയബന്ധിതമായും സുതാര്യമായും സൌഹൃദപരമായും പരിഹരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. CBSE 12-ാം ക്ലാസ് പരീക്ഷകളുടെ മൂല്യനിർണയവും ഫലാനന്തര നടപടികൾ സംബന്ധിച്ച പ്രശ്നങ്ങളും അവലോകനം ചെയ്യാൻ ന്യൂഡൽഹിയിലെ CBSE ആസ്ഥാനത്ത് ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾ ഗവൺമെന്റിന്റെ മുൻഗണനയാണെന്ന് ആവർത്തിച്ച പ്രധാൻ വീഴ്ചകൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ഉറപ്പു നൽകി. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പരിപാടിയിൽ 10,000 കോടിയിലേറെ രൂപ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വീഡിയോ കോൺഫറൻസിലൂടെ കൈമാറി. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, യുപി, ഗുജറാത്ത്, ഹരിയാന എന്നിവയടക്കം സംസ്ഥാനങ്ങൾക്കാണ് തുക അനുവദിച്ചത്. ഡെസ്ക് റിപ്പോർട്ട്.
1: രാജ്യത്ത് പ്രധാനമന്ത്രി ആവാസ് പദ്ധതിയിൽ ഇതുവരെ 3,91,00,000 വീടുകളുടെ നിർമ്മാണത്തിന് കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ടെന്ന് ചൌഹാൻ അറിയിച്ചു. ഇതിൽ 3,00,000 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി. 4,95,00,000 വീടുകൾ നിർമ്മിക്കാനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. ആവാസ യോഗ്യമല്ലാത്ത വീടുകളിൽ പാവപ്പെട്ട ഒരാൾ പോലും കഴിയുന്നില്ലെന്ന് ഉറപ്പാക്കുന്ന പ്രധാനമന്ത്രിയുടെ പ്രതിബദ്ധതയാണ് പദ്ധതിക്ക് പിന്നിലെന്ന് ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. പിഎം ആവാസ് പദ്ധതിയിൽ 75% വീടുകൾ സ്ത്രീകളുടെ പേരിലോ ഭാര്യയുടെയും ഭർത്താവിന്റെയും കൂട്ടായ പേരിലോ ആണ് നൽകിയിരിക്കുന്നത്. ഇനിയും പദ്ധതിയിൽ കേന്ദ്ര നിർദ്ദേശപ്രകാരം അനുമതി നൽകാത്ത സംസ്ഥാനങ്ങളോട് ലക്ഷ്യം ജൂൺ 30 പൂർത്തീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ചൌഹാൻ പറഞ്ഞു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ് മറ്റന്നാൾ. ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലോ മൈ GOV ഓപ്പൺ ഫോറത്തിലോ ഇന്നുകൂടി സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. തിരുവനന്തപുരം വെമ്പായത്തെ അമ്യൂസ്മെന്റ് പാർക്കിലെ അപകടത്തിൽ കൃത്യമായ പരിശോധനയും നടപടിയും ഉണ്ടാകുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. റൈഡ് പൊട്ടിവീണത് സുരക്ഷാ വീഴ്ചയാണെന്നും സംവിധാനത്തിന്റെ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് അടക്കം പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ശിശുക്ഷേമ വകുപ്പ് ഡയറക്ടർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് നെയ്യാട്ടത്തോടെ തുടക്കമായി. ഇന്ന് ഭണ്ഡാരം എഴുന്നള്ളത്താണ്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: ഇന്നലെ രാത്രി 10 മണിയോടെയാണ് നെയ്യാട്ടം ആരംഭിച്ചത്. മണത്തണ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് നെയ്യമൃത് സ്ഥാനികരായ വില്ലിപ്പാലൻ വലിയകുറുപ്പും തമ്മേങ്ങാടൻ മൂത്തനമ്പ്യാരും ഒരുമിച്ച് കലശപാത്രങ്ങളുമായി അക്കരെ കൊട്ടിയൂരിൽ എത്തിയതിനു ശേഷമായിരുന്നു ചടങ്ങ്. ഇന്ന് രാവിലെയോടെയാണ് നെയ്യാട്ടം പൂർത്തിയായത്. ജില്ലയിലെ വിവിധയിടങ്ങളിലെ 80 മഠങ്ങളിൽ നിന്നുള്ള നെയ്യമൃത് സംഘങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് നെയ്യുമായി എത്തിയത്. വയനാട് തലപ്പുഴയിലെ മുതിരേരി ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിച്ചുകൊണ്ടുവന്ന മുതിരേരിവാളും അക്കരെ കൊട്ടിയൂരിലെത്തി. ഇന്ന് കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്ന് ഭണ്ണാരം എഴുന്നള്ളിച്ചുകൊണ്ടുവരും. ബലിബിംബങ്ങളും ആനകളും അക്കരെ കൊട്ടിയൂരിൽ ഇന്നെത്തും. നാളെ മുതൽ അക്കരെ കൊട്ടിയൂരിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കും. ജൂൺ 20 വരെയാണ് പ്രവേശനം.
0: തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായ സംഭവം ചർച്ച ചെയ്യാൻ ക്ഷേത്ര ഭരണസമിതി യോഗം ഇന്ന് ചേരും. അഞ്ചംഗ ഭരണസമിതി രാവിലെയാണ് യോഗം ചേരുന്നത്.

0: ഐപിഎൽ ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ന്യൂ ചണ്ഡിഗഡിലെ മഹാരാജ യാദവീന്ദ്ര സിംഗ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഏഴരയ്ക്കാണ് മത്സരം. കഴിഞ്ഞ ദിവസം എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിയാണ് രാജസ്ഥാൻ രണ്ടാം ക്വാളിഫയറിലേക്ക് യോഗ്യത നേടിയത്. ഇന്ന് വിജയിക്കുന്ന ടീം മറ്റന്നാൾ അഹമ്മദാബാദിലെ ഫൈനൽ പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 മൂന്ന് മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ചെംസ്ഫോർഡിൽ ഇന്ത്യയ്ക്ക് 38 റൺസിന്റെ വിജയം. നാളെ ബ്രിസ്റ്റലിലാണ് രണ്ടാം മത്സരം. പരമ്പരയിൽ ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത്. തിരുവനന്തപുരത്തെ തിരുവല്ലം പരശുരാമ ക്ഷേത്ര നവീകരണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ജലവിഭവ ദേവസ്വം മന്ത്രിമാർക്ക് കത്ത് നൽകി. ബലിക്കടവ് വൃത്തിയാക്കുകയും അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുകയും വേണമെന്ന് അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ വകുപ്പിൽ അധ്യാപക സോഷ്യൽ വർക്കർ നിയമനം നടത്തുന്നതെന്ന തരത്തിൽ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുടെ പേരിൽ വ്യാജ പ്രചാരണം നടത്തുന്നതായി ഗവൺമെന്റ് അറിയിച്ചു. വ്യാജ സന്ദേശത്തിനെതിരെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡിജിപിക്ക് പരാതി നൽകി. പരസ്യ ചിത്രീകരണത്തിന് പെരുമ്പാവൂരിലെ മുടക്കുഴ പാറമടയിൽ എത്തിയ യുവ മോഡൽ മുങ്ങിമരിച്ചു. ഡൽഹി സ്വദേശി ദിയാൻഷു ജോഷിയാണ് ഇന്നലെ ഉച്ചകഴിഞ്ഞ് അപകടത്തിൽ മരിച്ചത്. തിരുവനന്തപുരത്ത് ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ 13 സിപിഐഎം പ്രവർത്തകരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കേസിൽ ഇതുവരെ 19 പേരാണ് അറസ്റ്റിലായത്. ഇതിൽ 5 പേരെ നേരത്തെ റിമാൻഡ് ചെയ്തിരുന്നു. ഒരാൾക്ക് നോട്ടീസ് നൽകി വിട്ടയച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന്. കേരളത്തിന്റെ മാറ്റത്തിന് വിവിധ മേഖലകളിലെ വിദഗ്ധരുടെ ടീം ഉണ്ടാകുമെന്നും സ്വപ്നതുല്യ പദ്ധതികൾ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കം. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പരിപാടിയിൽ 10,000 കോടിയിലേറെ രൂപ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ കൈമാറി. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ വൈകിട്ട് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

വിനോദവും വിജ്ഞാനവും ഇഴചേർന്ന പരിപാടികൾ കോർത്തിണക്കിയ FM ഡയറിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. FM ഡയറിയിൽ ആദ്യം ചിന്താശകലം. ജീവിതത്തിന്റെ അവസാനത്തെ ജീവിതത്തിന്റെ ആദ്യവുമായി കോർത്തിണക്കാൻ കഴിവുള്ളവനാണ് ഏറ്റവും സന്തുഷ്ടനായ മനുഷ്യൻ. ജർമ്മൻ സാഹിത്യകാരനായ ഗോയിതെയുടെ വാക്കുകളാണിത്. ജീവിതത്തിന്റെ അവസാനത്തെ ജീവിതത്തിന്റെ ആദ്യവുമായി കോർത്തിണക്കാൻ കഴിവുള്ളവനാണ് ഏറ്റവും സന്തുഷ്ടനായ മനുഷ്യൻ. പ്രിയ ശ്രോതാക്കളെ, ഗോയിതെയുടെ ഈ വാക്കുകളോടെ ആരംഭിക്കാം ഇന്നത്തെ FM ഡയറി. ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏതാണ്? ചോദ്യം ആവർത്തിക്കാം, ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏതാണ്? പ്രിയ ശ്രോതാക്കളെ, ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിനായി കാത്തിരിക്കൂ FM ഡയറിയുടെ അവസാന ഭാഗം വരെ, അതായത് 8:30 തൊട്ട് മുൻപ് വരെ.

നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ ജനപ്രിയതയും കലാമൂല്യവും എന്ന വിഷയത്തിൽ സെമിനാർ വൈകിട്ട് 5 മണിക്ക്.

0: സേവന വാർത്തയിലേക്ക്. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് സൌജന്യ റെസിഡൻഷ്യൽ പിഎസ്സി പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. പട്ടികവർഗ വിഭാഗക്കാരാണ് അപേക്ഷിക്കേണ്ടത്. 10-ാം ക്ലാസ്സാണ് അടിസ്ഥാന യോഗ്യത. 18 മുതൽ 25 വയസ്സാണ് പ്രായപരിധി. താൽപര്യമുള്ളവർ ജാതി, വരുമാനം, വിദ്യാഭ്യാസ യോഗ്യത, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ പകർപ്പും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വെള്ളപ്പേപ്പറിലെഴുതിയ അപേക്ഷയും സഹിതം ഇന്ന് രാവിലെ 10:30 ജില്ലാ പട്ടികവർഗ വികസന ഓഫീസിൽ അഭിമുഖത്തിന് എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0491-50-53-83. ആലപ്പുഴ ജില്ലയിൽ ഗർഭാശയഗള ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിന് 14 വയസ്സ് പൂർത്തിയായ പെൺകുട്ടികൾക്ക് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെ നൽകുന്ന HPV വാക്സിൻ ഈ മാസം 31 വരെ ലഭ്യമാകും. 14 വയസ്സ് പൂർത്തിയായവർ മുതൽ 15 വയസ്സും 3 മാസവുമായ കുട്ടികൾക്ക് വാക്സിൻ എടുക്കാവുന്നതാണ്. വാക്സിൻ ലഭ്യമാകുന്ന തീയതിയും സമയവും അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകരിൽ നിന്നും അറിയാം. ആധാർ കാർഡ് പോലെയുള്ള ആധികാരിക രേഖകൾ വയസ്സ് തെളിയിക്കുന്നതിന് ഉപയോഗിക്കാവുന്നതാണ്. FM ഡയറിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 7:00. FM ഡയറിയിൽ ഇനി കേൾക്കാം.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ.
3: സമത്വവാദി. 1944 പുളിമാന പരമേശ്വരൻപിള്ള രചിച്ച നാടകമാണ് സമത്വവാദി. 1915 മുതൽ 1948 വരെയുള്ള ചെറിയ ജീവിതകാലം കൊണ്ട് മലയാള നാടക സാഹിത്യ രംഗത്ത് ശാശ്വതമായ സ്ഥാനം നേടാൻ പുളിമാനയ്ക്ക് കഴിഞ്ഞു. സമത്വവാദി എക്സ്പ്രഷനിസ്റ്റ് ശൈലിയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. മനോവികാരങ്ങളെയും അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളെയും അത് എങ്ങനെയാണോ അതേ രീതിയിൽ അവതരിപ്പിക്കുന്ന രീതിയാണിത്. പ്രഭു, മൂത്തമകൾ, ഇളയമകൾ, സമത്വവാദി, ബാരിസ്റ്റർ, കാമുകൻ എന്നിങ്ങനെയാണ് കഥാപാത്രങ്ങൾക്ക് പേരിട്ടിരിക്കുന്നത്. അനവധി തലങ്ങളുള്ള ആഭ്യന്തര വ്യക്തിത്വത്തിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന തലങ്ങളുടെ രംഗദർശനം ഈ നാടകത്തിൽ കാണാം. ഇതിലെ ഏറ്റുമുട്ടലുകൾ വ്യക്തികൾ തമ്മിലുള്ളതല്ല, മറിച്ച് ജീവിതവീക്ഷണങ്ങളുടേതാണ്. സമത്വവാദിയുടെ രചനയ്ക്ക് പിന്നിലുണ്ടായിരുന്ന ലക്ഷ്യമെന്തെന്ന് ഗ്രന്ഥകാരൻ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു. ഇതാണ് ഞാൻ ചെയ്തത്. ഈ അരിസ്റ്റോക്രസിയുണ്ടല്ലോ, അതിനെ ഒരു പിടി മണ്ണുവാരി തറയിലിട്ട് ചികഞ്ഞു നോക്കും പോലെ ഉദാസീനമായി, പക്ഷേ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഞാൻ ഒന്ന് പരിശോധിച്ചു, അത്രയേയുള്ളൂ. ഈ നാടകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷം ജീർണിച്ചു തുടങ്ങിയ പ്രഭുത്വത്തിൻ്റെതാണ്. അതിനെ എതിർക്കുവാനും നശിപ്പിക്കുവാനും മുന്നോട്ടെത്തുന്ന പുരോഗമനേച്ഛയാണ് ഈ നാടകത്തിലെ സമത്വവാദി എന്ന കഥാപാത്രം. സമത്വവാദിയും അയാളുടെ കാമുകിയും തമ്മിലുള്ള സംഭാഷണത്തോടെയാണ് നാടകം തുടങ്ങുന്നത്. ഒരു കൈയിൽ റോസാപുഷ്പവും മറുകയിൽ തോക്കുമായാണ് അയാൾ വരുന്നത്. മൂല്യങ്ങൾ തകർന്ന് വീർപ്പുമുട്ടിക്കുന്ന അന്തരീക്ഷത്തിൽ ചിന്തകളും വികാരങ്ങളും തമ്മിലുള്ള വടംവലിക്കിടയിൽ സ്നേഹത്തിൻ്റെ നീരുറവ തേടിയെത്തുന്ന സമത്വവാദി. പാരമ്പര്യത്തെ കൈവടിയാനാവാതെ, എന്നാൽ സമത്വവാദിയോടുള്ള സ്നേഹത്തെ നിരസിക്കാനാവാതെ വീർപ്പുമുട്ടുന്ന കാമുകി. അവൾ പ്രഭുവിൻ്റെ മൂത്തമകളാണ്. കാമുകിയുടെ പിതാവിനെ വധിക്കുന്നതോടെ സമത്വവാദിയുടെ സംഘർഷം വളരുന്നു. കൊലപാതകിയും ഭീരുവുമായ അയാളെ അവൾ ആലിംഗനം ചെയ്യുന്നു. എന്നാൽ സ്നേഹപ്രകടനത്തിൽ നിന്ന് പിന്മാറി അവൾ പോലീസിന് മുൻപിൽ അയാൾക്കെതിരെ മൊഴി കൊടുക്കുന്നു. സമത്വവാദിയായ വിപ്ലവകാരി, അയാളുടെ ആശയങ്ങളെ ഉൾവഹിച്ചു നിൽക്കുന്ന കാമുകി, പാരമ്പര്യത്തിൻ്റെ വക്താവായ പ്രഭു, സമത്വവാദിയെ അയാളറിയാതെ പ്രേമിക്കുകയും

0: പ്രേമം കണ്ടറിയാത്ത അയാളോട് പ്രതികാരം ചെയ്യുകയും ചെയ്യുന്ന ഇളയമകൾ, ഇളയമകളെ പൂജാവിഗ്രഹമായി കരുതുന്ന കാമുകൻ, സത്യദർശകനും നിഷ്പക്ഷനുമായി ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടുന്ന ബാരിസ്റ്റർ എന്നീ കഥാപാത്രങ്ങൾ സംഘർഷാത്മകമായ നിമിഷങ്ങളെ നാടകത്തിൽ സൃഷ്ടിക്കുന്നു. മലയാള നാടകവേദി പുതിയ കാഴ്ചപ്പാടുകളെ സ്വാംശീകരിച്ചു തുടങ്ങിയ കാലയളവിൽ തന്നെ ഇത്തരത്തിൽ വ്യത്യസ്തത പുലർത്തുന്ന ഒരു നാടകമുണ്ടായി എന്നത് നാടകാസ്വാദകരെ ഏറെ വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സമത്വവാദി മലയാള നാടകവേദിയെയും സാഹിത്യത്തെയും ഏറെ സ്വാധീനിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്തു.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

കെഎസ്ഇബി അറിയിപ്പ്. ചേരാനല്ലൂർ സെക്ഷൻ പരിധിയിൽ മൂലംപള്ളി ചർച്ച്, മൂലംപള്ളി നോർത്ത്, മൂലംപള്ളി ടെമ്പിൾ, ചെറിയ കടമക്കുടി, പിടല ചർച്ച് എന്നിവിടങ്ങളിൽ രാവിലെ 8:30 മുതൽ വൈകിട്ട് 5:30 വരെ വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.

FM ഡയറി തുടരുന്നു സേവന വാർത്തകളിലൂടെ. സ്കോൾ കേരള മുഖേന 2026-27 അധ്യയന വർഷത്തെ ഹയർ സെക്കൻഡറി കോഴ്സ് രണ്ടാം വർഷ പ്രവേശനത്തിനും പുനഃപ്രവേശനത്തിനും അപേക്ഷ ക്ഷണിച്ചു. നിർദ്ദിഷ്ട യോഗ്യതയുള്ളവർക്ക് www.skolkerala.org എന്ന വെബ്സൈറ്റ് മുഖേന നാളെ വരെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. വിശദവിവരങ്ങൾ സ്കോൾ കേരള വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള വിജ്ഞാപനത്തിലും മാർഗരേഖയിലും നൽകിയിട്ടുണ്ട്. ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത അപേക്ഷയുടെ കോപ്പിയും നിർദ്ദിഷ്ട രേഖകളും എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്കോൾ കേരള വിദ്യാഭവൻ പൂജപുര PO തിരുവനന്തപുരം 6950012 എന്ന മേൽവിലാസത്തിൽ നേരിട്ടോ സ്പീഡ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് തപാൽ മാർഗമോ ജൂലൈ 2 എത്തിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04812-30043. 04812-30043.

0: പട്ടാമ്പി താലൂക്കിലെ കോമംഗലം ശിവക്ഷേത്രത്തിൽ ട്രസ്റ്റികളെ നിയമിക്കുന്നു. അർഹരായ തദ്ദേശവാസികൾക്ക് അപേക്ഷിക്കാം. പൂരിപ്പിച്ച അപേക്ഷകൾ അടുത്ത മാസം 17 വൈകിട്ട് 5 തിരൂർ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ നൽകണം. അപേക്ഷാ ഫോമും മറ്റു വിവരങ്ങളും ഓഫീസിൽ ലഭിക്കും.
1: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലകളിൽ ഇഷ്ടം പോലെ വാങ്ങുവാൻ സിറ്റി സിൽക്സിലേക്ക് വരൂ.
2: ആഘോഷങ്ങൾ ഏതായാലും എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.

ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിൽ PSC അംഗീകൃത കഥകളി വേഷം, കഥകളി സംഗീതം, കഥകളി ചെണ്ട, കഥകളി മദ്ദളം, കഥകളി ചുട്ടി, കോപ്പുപണി എന്നീ വിഷയങ്ങളിൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കും അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും മേൽപ്പറഞ്ഞ വിഷയങ്ങളിൽ ഡിപ്ലോമയോ തത്തുല്യ യോഗ്യതയോ നേടിയവർക്ക് അതത് വിഷയങ്ങളിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളിലേക്കും സൌജന്യമായി പഠിക്കുവാൻ ആൺകുട്ടികളായ വിദ്യാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നു. 7th സ്റ്റാൻഡേർഡ് പാസാണ് ഡിപ്ലോമ കോഴ്സുകളിൽ പ്രവേശനത്തിന് നിശ്ചയിച്ചിരിക്കുന്ന കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത. താൽപര്യമുള്ളവർ രക്ഷിതാവിന്റെ സമ്മതപത്രവും ഫോൺ നമ്പറും അടങ്ങുന്ന അപേക്ഷ വെള്ളക്കടലാസിൽ തയ്യാറാക്കി സ്വന്തം മേൽവിലാസം എഴുതിയ 5 രൂപ സ്റ്റാമ്പൊട്ടിച്ച കവറടക്കം അടുത്ത മാസം 15 മുൻപ് കലാനിലയം ഓഫീസിൽ ലഭിക്കത്തക്ക വിധം താഴെ പറയുന്ന മേൽവിലാസത്തിൽ അയക്കേണ്ടതാണ്. വിലാസം സെക്രട്ടറി ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം, ഇരിങ്ങാലക്കുട, തൃശൂർ 6801. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0480228231.

കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ 4 വകുപ്പുകളിൽ കരാറടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ്, സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, പോളിമർ സയൻസ് ആന്റ് റബ്ബർ ടെക്നോളജി എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അടുത്ത മാസം 15 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04842 5760 30 0484250.

0: സമയം 7 മണി കഴിഞ്ഞ് 9 മിനിറ്റ്. FM ഡയറിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി കൊച്ചി FM 102.3 FM ഡയറിയിൽ ഇനി കേൾക്കാം.
1: ഗ്രീൻ മോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മോൺ സ്പൈസസ്.
2: ഗ്രീൻ മോൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മോൺ കറി മസാലകൾ.
2: ഗ്രീൻ മോൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: കമലിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ, ശ്രീനിവാസൻ, നന്ദിനി, കൃഷ്ണ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് 1998 പുറത്തിറങ്ങിയ ചിത്രമാണ് അയാൾ കഥയെഴുതുകയാണ്. ഈ ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് രവീന്ദ്രൻ, പാടിയത് യേശുദാസ്.

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: സമയം 7 മണി കഴിഞ്ഞ് 16:35. എഫ് എം ഡയറിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി കൊച്ചി എഫ് എം 102.3 എഫ് എം ഡയറിയിൽ ഇനി കേൾക്കാം.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
2: ആരോഗ്യക്കുറിപ്പുകൾ പ്രായോജകർ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ.
2: ഫോൺ 8129110087.
3: ഭക്ഷണത്തെ കുറിച്ചുള്ള നമ്മുടെ ആലോചനകൾ മനുഷ്യരാശിയുടെ ഉത്ഭവം മുതലേ തന്നെയുണ്ട്. അതിൽ ഏറ്റവും നന്നായിട്ട് ഏറ്റവും നന്മയുള്ള ആഹാരം, ഏറ്റവും ക്വാളിറ്റിയുള്ള ആഹാരം, വയറിന് ഹിതമായത് കഴിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രാണനുള്ള എല്ലാറ്റിൻ്റെയും പ്രാണൻ ആഹാരമാണ് എന്നുള്ളതാണ് ആയുർവേദത്തിൻ്റെ ഒരു സുചിന്തിതമായിട്ടുള്ള മതം. ആഹാരം, നിദ്ര, അബ്രഹ്മചര്യം, അതായത് ലൈംഗികതയുടെ കൃത്യമായിട്ടുള്ള ഉപയോഗം കൂടി ചേർന്ന 3 തൂണുകളിലാണ് ആരോഗ്യം നിലനിൽക്കുന്നത് എന്നാണ് ആയുർവേദ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇവയുടെ 3 ശരിയല്ലാത്ത ഉപയോഗമാണ് നമ്മൾ ഇന്ന് കണ്ടുവരുന്നത്. ആഹാരമായി ഉപയോഗിക്കപ്പെടുന്നവ ശരീരത്തിന്റെ ജീവശക്തിയായി പരിണമിക്കുന്നതിലൂടെയാണ് നമ്മുടെ പ്രാണൻ നിലനിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ജീവപ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് തന്നെ ആഹാരത്തെ ആശ്രയിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് പഞ്ചഭൂതാത്മകേ ദേഹേ ആഹാര പഞ്ചഭൗതിക എന്നൊക്കെ. പഞ്ചഭൂതാത്മകമായിട്ടുള്ള നമ്മുടെ ശരീരത്തിൽ ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ആഹാരം തന്നെയാണ് നമ്മൾ കഴിച്ചുകൊണ്ടും ഉപയോഗിച്ചുകൊണ്ടും ഇരിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ആചാര്യന്മാർ ആയുർവേദത്തിലൂടെ പകർന്നു തന്നിട്ടുള്ളത്.

0: വേറൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ കേരളീയമായിട്ടുള്ള ആ ഒരു ഭക്ഷണ വിശേഷങ്ങൾ വളരെ സുവിചിന്തിതമായി ഭോജന കുതൂഹലം എന്നുള്ള ഒരു പുരാണ ഗ്രന്ഥത്തിൽ അത് വളരെ വിശദീകരിച്ച് നമ്മുടെ ആഹാരത്തെക്കുറിച്ച് നമ്മൾ ഇലയിൽ വിളമ്പുന്ന 28 കൂട്ടം കറികൾ അല്ലെങ്കിൽ 18 കൂട്ടം കറികൾ ഓരോന്നിൻ്റെയും ഘടനാപരമായിട്ടുള്ള രസവൈചിത്യങ്ങൾ ഷഡ്രസങ്ങളിൽ ഏതേതൊക്കെ പ്രാധാന്യത്തോടെ ഏത് ആദ്യം കഴിക്കണം ഏത് അവസാനം കഴിക്കണം എന്നൊക്കെയുള്ള ഒരു ശാസ്ത്രീയ നിർദ്ദേശം തന്നെ എങ്ങനെ ഉണ്ടാക്കണം ഏത് പാത്രത്തിൽ ഏത് അവസരത്തിൽ എപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 98 പാരാമീറ്റേഴ്സ് ഒരു ആഹാരം ഉണ്ടാക്കുന്നതിനും കഴിക്കുന്നതിനുമായി ആചാര്യന്മാരെ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നറിയുമ്പോഴാണ് നമ്മുടെയൊക്കെ പ്രപിതാമഹന്മാരെ എത്രയൊക്കെ ഇതിൽ റിസർച്ച് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യം വന്നു.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് ആയുർവേദ ഫിസിഷ്യൻ ഡോക്ടർ ബി രാജീവ്.
2: ഈ കണ്ണട വെച്ച് മടുത്തു.
3: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
3: ഫോൺ 8129110887.
2: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
3: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
3: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജകർ
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
4: പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ കൈക്കും തോൾസന്ധിക്കുമുണ്ടാകുന്ന കായിക പരിക്കുകൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അസ്ഥിരോഗ വിഭാഗം മേധാവിയും ഷോൾഡർ ആന്റ് അപ്പർ ലിംബ് സർജനുമായ ഡോക്ടർ KR പ്രതാപ് കുമാർ മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ വിളിക്കുക. 0484-242-6397, 0484-242-6387, 944-6-55888. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. വിഷയം കൈക്കും തോൾസന്ധിക്കുമുണ്ടാകുന്ന കായിക പരിക്കുകൾ. സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റും 33 സെക്കൻഡും. FM ഡയറിയിൽ ഇനി കേൾക്കാം.
5: ദീപസ്തംഭം മഹാശ്ചര്യം.
6: തങ്കമ്മേ തലെ കൈവച്ചിരിക്കല്ലേ,
7: പിന്നെ എന്നാ ചെയ്യും? എന്റെ വിഷമത്തിലാ ഞാൻ ഈ തലേ കൈവച്ചിരിക്കുന്നെ.
6: എന്നാ പറ്റി ഇത്രയും വിഷമം വരാൻ?
7: പോയി, എന്റെ ചെമ്പു പാത്രം പോയി.
6: എങ്ങോട്ട്? ഏത് ബസ്സില്?
7: എങ്ങോട്ടൊന്നുമല്ല, ചെമ്പു പാത്രം കിണറ്റിൽ പോയി.
6: ചെമ്പു പാത്രമാണേ കിണറ്റിൽ പൊങ്ങിക്കിടക്കാൻ ചാൻസ് ഉണ്ടോ?
7: ചാൻസ് ഉണ്ടോ?
6: അതല്ലേ ഞാൻ അങ്ങോട്ട് ചോദിച്ചേ.
7: ഞാൻ എന്നാ ചെയ്യൂ എന്റെ ചിറ്റൂർക്കാവിൽ അമ്മേ.
6: ഈ പഞ്ചായത്തിൽ ചെമ്പു പാത്രം കിണറ്റിൽ നഷ്ടപ്പെട്ട ഏക വ്യക്തി എന്ന പേര് തങ്കമ്മക്കിരിക്കട്ടെ.
7: അയ്യടാ, കാടില്ലാത്ത ജില്ല എന്ന പേര് ആലപ്പുഴയ്ക്ക് വരെ മാറി. പിന്നെയാ?
6: ആലപ്പുഴയിൽ കാടോ?
7: അറിഞ്ഞില്ല. ആലപ്പുഴ ബീച്ചിനോട് ചേർന്നുള്ള പോർട്ട് മ്യൂസിയത്തില്.
6: ഷേടാ, ബീച്ചിനടുത്തോ?
7: അവിടെ 20 സെന്റ് സ്ഥലം. മിയാവാക്കി മോഡലിൽ ഒരു സ്വാഭാവിക വനം.
6: അത് വളരെ നന്നായി. അതുപോലെ ഇനിയും വരട്ടെ ഒരുപാട് സ്വാഭാവിക വനങ്ങൾ.
7: എനിക്കിപ്പോ ഈ വനമല്ല പ്രശ്നം, ചെമ്പു മാത്രമാ.
6: ഓട്ടന്നേ, വേറെ വാങ്ങാം.
7: 100 വർഷത്തോളം പഴക്കമുള്ളതാന്നേ ആന്റിക്ക. ആന്റിക്ക്?
6: അപ്പൊ പിന്നെ തപ്പണമല്ലോ.
7: ഇറങ്ങണം, ഇറങ്ങിയേ പറ്റൂ.
6: എത്രയുണ്ടാഴം?
7: വളരെ കുറച്ചുള്ളൂ, 30 അടി.
6: അയ്യോ, 25 ആയിരുന്നു ഇറങ്ങായിരുന്നു.
7: 25 കഴിഞ്ഞ
6: ശ്വാസം കിട്ടത്തില്ല. 25 വരെ ഓക്കെ.
7: ഇനിയിപ്പോ എന്നാ ചെയ്യും? ഒരു വലിയ പാതാളക്കരണ്ടി ഉണ്ടേ, ഒന്ന് ഇറങ്ങി നോക്കായിരുന്നു. ഇനി വേറെ മുങ്ങൽ വിദഗ്ധരെ ആരെയും വിളിച്ചാലോ ഞാൻ? ഇല്ലേ, ശേ, ഞാൻ തന്നെ ഇറങ്ങിയാലോ. ഓഹ്, എന്റെ ചിറ്റൂർക്കാവിലമ്മേ. ഏ, ഇവിടെ സീരിയസ് ആയിട്ട് പറയുമ്പോ നിങ്ങൾ മൊബൈൽ കുത്തുവാണോ മനുഷ്യ?
6: ഞാനേ ഗൂഗിളിൽ ഒന്ന് തപ്പട്ടെ.
7: എന്ത്
6: ചെമ്പു പാത്രേ
7: ഈ മനുഷ്യൻ.
5: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാമു.

0: ചാച്ചിക്ക് വേദനയുണ്ട്.
1: കണ്ടോ അയ്യോ അയ്യോ, ഒരുത്തൻ ഇവിടെ ചാവാൻ കിടക്കുമ്പോഴാ അല്ലേ പൊളിച്ച തമാശ.
2: ശനി
3: ദശ, ശനി ദശ.
4: കൊച്ചി എഫ് എമ്മിൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20.
5: ശരിയാണ്, ശശിയുടെ കുഞ്ഞമ്മയുടെ മോനല്ലേ നമ്മുടെ അജി.
4: ശനിദശ, റേഡിയോ കാർട്ടൂൺ പരമ്പര, കൊച്ചി എഫ് എമ്മിൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20. ശനിദശ.

കോട്ടയം മണർകാടുള്ള കോട്ടയം സൈനിക വിശ്രമ കേന്ദ്രത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ പാർട്ട് ടൈം സ്വീപ്പറുടെ ഒഴിവുണ്ട്. താൽപര്യമുള്ളവർ വിശദവിവരങ്ങൾ സഹിതം ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുൻപ് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ നേരിട്ടെത്തി അപേക്ഷിക്കണം. വിമുക്ത ഭടന്മാർക്കും ആശ്രിതർക്കും മുൻഗണന. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04812 37 11 87 04812 37 11 87. തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ജില്ലാ മാനസികാരോഗ്യ പരിപാടിയിലേക്ക് കരാർ വ്യവസ്ഥയിൽ സൈക്യാട്രിസ്റ്റ് തസ്തികയിൽ നിയമനം നടത്തുന്നു. അടുത്തമാസം 4 രാവിലെ 11 മണി മുതൽ 1 മണി വരെ നടത്തുന്ന ഇന്റർവ്യൂവിൽ താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04862 23 30 30. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ FM ഡയറിയുടെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ തിരിച്ചെത്താം 7:35 FM ഡയറിയുടെ രണ്ടാം ഭാഗവുമായി. കൂടെയുണ്ടാവുക പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ സ്വന്തം ആകാശവാണി കൊച്ചി FM 102.3.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ മൂന്ന് ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗോത്ര സുരക്ഷാ ഫോറം പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ന്. പ്രധാനമന്ത്രി ആവാസ് ഗ്രാമീൺ യോജനയുടെ ഭാഗമായി കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് 10,000 കോടി രൂപയിലധികം വിതരണം ചെയ്ത് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇംഗ്ലണ്ടിനെതിരായ വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ഐപിഎൽ ക്രിക്കറ്റ് 2nd ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ മൂന്ന് ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ന് കർണാടകയിലെ ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45th വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിലും ദാവണഗേരയിലുള്ള യൂണിവേഴ്സിറ്റി ബി ഡി ടി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലും പങ്കെടുക്കും. നാളെ പനാജിയിൽ ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച കർണാടകയിലെ ബെൽത്തംഗഡിയിലുള്ള SIRI വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം വൈകുന്നേരത്തോടെ കേരളത്തിൽ എത്തും. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th സ്ഥാപക വാർഷിക ആഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗോത്ര സുരക്ഷാ ഫോറം പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഗോത്ര സമൂഹത്തോടുള്ള സുരക്ഷാ ഫോറത്തിന്റെ സമർപ്പണബോധം പ്രശംസനീയമാണെന്ന് ശ്രീ മോദി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഗോത്ര സമൂഹങ്ങളുടെ വികസനവും ശാക്തീകരണവും സംബന്ധിച്ച് വിവിധ ചർച്ചകൾ നടന്നതായും അദ്ദേഹം അറിയിച്ചു. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഇന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. June 1 മുതൽ 3 വരെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ച നടക്കും. ഈ മാസം 21 ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും പൂർത്തിയായിരുന്നു. അഹമ്മദാബാദിൽ നടക്കാനിരിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ ഒരുക്കങ്ങൾ അവലോകനം ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നു. ഇന്ത്യയിൽ ലോകോത്തര കായിക അടിസ്ഥാന സൌകര്യങ്ങളും അത്യാധുനിക പരിശീലന സൌകര്യങ്ങളും വർദ്ധിച്ചുവരുന്നതായി ശ്രീ ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കായിക അടിസ്ഥാന സൌകര്യങ്ങളുടെയും അനുബന്ധ പദ്ധതികളുടെയും പുരോഗതിയെക്കുറിച്ച് യോഗം വിലയിരുത്തിയതായും അദ്ദേഹം അറിയിച്ചു. പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെടുന്ന കരകൌശല വിദഗ്ധർക്കായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് PM വിശ്വകർമ്മ യോജന.

0: ഭാഗമായി കേന്ദ്ര എംഎസ്എംഇ മന്ത്രാലയം സംഘടിപ്പിച്ച പ്രദർശന വിപണന മേളയിൽ പങ്കെടുത്ത അനുഭവം ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുകയാണ് പദ്ധതി ഗുണഭോക്താവായ കോഴിക്കോട് സ്വദേശി മധുസൂദനൻ വില്യാപ്പള്ളി.
1: ഞാൻ ഈ സ്കീമിൽ ഒന്നര വർഷത്തിന് മുമ്പാണ് ചേർന്നത്. ഇതിന് അപേക്ഷ കൊടുത്ത് അപ്പോ ഒരു 7 ദിവസത്തെ ട്രെയിനിങ് ക്യാമ്പിൽ പങ്കെടുത്ത് എങ്ങനെയൊക്കെ ഇത് വിപണനം ചെയ്യണം എന്നുള്ളതിനെ പറ്റി, ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ പറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ട്രെയിനിങ്ങിലൂടെയാണ് അറിയാൻ പറ്റിയത്. ആ രീതിയിലുള്ളൊരു സ്റ്റാള് കേന്ദ്ര സർക്കാർ വെക്കുന്നുണ്ടെന്നുള്ള അറിയിപ്പ് തരികയും അതിനനുസരിച്ച് ഞങ്ങൾ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ഈ സ്റ്റാളിലെത്തിക്കുകയും ചെയ്തതാണ്. അങ്ങനെയാണ് ഇവിടെ വിപണനം നടത്തുന്നത്. ഇത് നാട്ടിലും വിപണനം നടത്തുന്നുണ്ട്.
0: സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ഇന്ന് ഉന്നതതല യോഗം ചേരും. മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം നന്ദാവനത്തുള്ള എക്സൈസ് ആസ്ഥാനത്താണ് യോഗം നടക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് ഗ്രാമീൺ യോജനയുടെ ഭാഗമായി കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ 10,000 കോടി രൂപയിലധികം വിതരണം ചെയ്തു. രാജ്യത്തെ ജനങ്ങൾക്ക് അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കേണ്ടി വരില്ലെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അറിയിച്ചു. 2024-25 വർഷങ്ങളിലെ ലക്ഷ്യം കൈവരിക്കാത്ത സംസ്ഥാനങ്ങൾ ജൂൺ 30 പ്രക്രിയ പൂർത്തിയാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: തീവ്രവാദത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. തീവ്രവാദത്തെ നേരിടുന്നതിൽ ഇരട്ടത്താപ്പ് പാടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. റഷ്യയിൽ നടന്ന അന്താരാഷ്ട്ര സുരക്ഷാ ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമേഷ്യയിലെ സാഹചര്യത്തെക്കുറിച്ച് പരാമർശിക്കവേ ഹോർമൂസ് കടലിടുക്കും ചെങ്കടലും ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള വ്യാപാരങ്ങൾ സുരക്ഷിതവും തടസ്സമില്ലാത്തതുമാണെന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണെന്നും ശ്രീ ഡോവൽ വ്യക്തമാക്കി. തെക്കൻ ഇറാനിൽ ഉണ്ടായ US ആക്രമണത്തിന് പിന്നാലെ മേഖലയിലെ അമേരിക്കൻ വ്യോമത്താവളം ആക്രമിച്ചതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചു. നേരത്തെ ഹോർമൂസ് കടലിടുക്കിന് മുകളിൽ ഇറാനിയൻ ഡ്രോണുകൾ അമേരിക്ക വെടിവച്ചിടുകയും തെക്കൻ ഇറാനിലെ ബന്ദർ അബ്ബാസിൽ സൈനിക കേന്ദ്രം ആക്രമിക്കുകയും ചെയ്തിരുന്നു. 3 ദിവസത്തിനുള്ളിൽ ഇത് 2 തവണയാണ് ഇറാനെതിരെയുള്ള US ആക്രമണം. സ്വയം പ്രതിരോധമായിരുന്നു തങ്ങൾ നടത്തിയതെന്ന് ഇറാൻ പ്രതികരിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇസ്രായേലിലേക്കുള്ള വിമാന സർവ്വീസുകളുടെ നിയന്ത്രണം എയർ ഇന്ത്യ ജൂലൈ അവസാനം വരെ നീട്ടി. ടെൽ അവീവ് ഡൽഹി റൂട്ടിലുള്ള സർവ്വീസുകൾ എയർ ഇന്ത്യ നേരത്തെ ജൂൺ അവസാനം വരെ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. എന്നാൽ മേഖലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്താണ് വിലക്ക് വീണ്ടും നീട്ടിയതെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കി. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇന്നു മുതൽ ഉഷ്ണതരംഗത്തിന്റെ തീവ്രത കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 3 ദിവസങ്ങളിൽ പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലാണ് ഉഷ്ണതരംഗത്തിൽ കുറഞ്ഞ തീവ്രത രേഖപ്പെടുത്തുന്നതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ അഖിൽ ശ്രീവാസ്തവ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. അതേസമയം ദേശീയ തലസ്ഥാന മേഖലയിൽ ഇന്നലെ വൈകുന്നേരം ശക്തമായ മഴയും ഇടിമിന്നലും ഉണ്ടായതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഡൽഹി, ഹരിയാന, ചണ്ഡിഗഡ് എന്നിവിടങ്ങളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിക്കുന്ന മഞ്ഞ ജാഗ്രതയുള്ളത്. അതേസമയം സംസ്ഥാനത്ത് കാലവർഷം എത്തിയതായുള്ള സ്ഥിരീകരണം ഇനിയും ഉണ്ടായിട്ടില്ല. ഇന്ന് പുലർച്ചെ സംസ്ഥാനത്ത് പരക്കെ മഴ ലഭിച്ചിരുന്നു. രാത്രി 1 മണി മുതൽ കേരളത്തിൽ ബേക്കൽ മുതൽ കോവളം വരെയുള്ള നിരീക്ഷണ കേന്ദ്രങ്ങളിൽ 5 മില്ലിമീറ്ററും അതിലധികവും മഴ ലഭിക്കുന്നുണ്ട്. ലക്ഷദ്വീപിലും ഇതേ അവസ്ഥ തന്നെയാണ് ഉള്ളത്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് ഇന്നുകൂടി ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഈ മാസം 31 മൻ കി ബാത്തിന്റെ 134 പതിവ്. ഇംഗ്ലണ്ടിനെതിരായ വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ഇന്നലെ ചെംസ്ഫോർഡിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ 38 ഇന്ത്യ പരാജയപ്പെടുത്തിയത്. 3 കളികളുള്ള പരമ്പരയിലെ 2-ാമത്തെ മത്സരം നാളെ ബ്രിസ്റ്റോളിൽ നടക്കും. IPL ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ന്യൂ ചണ്ഡിഗഡിലെ മഹാരാജ യാദവീന്ദ്ര സിംഗ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 മത്സരം. വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പ്രമുഖ താരങ്ങൾ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് രാവിലെ നടക്കുന്ന വനിതാ

0: സിംഗിൾസ് ക്വാർട്ടറിൽ പി വി സിന്ധു ദക്ഷിണ കൊറിയയുടെ എസ് വൈ ആനിനെ നേരിടും. ഇന്നലെ നടന്ന പുരുഷ സിംഗിൾസ് പ്രീ ക്വാർട്ടറിൽ തായ് താരത്തെ പരാജയപ്പെടുത്തിയാണ് ലക്ഷ്യസൻ ക്വാർട്ടർ ഫൈനലിൽ എത്തിയത്. പുരുഷ സിംഗിൾസിൽ സാത്വിക് സായിരാജ് രംഗറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും മിക്സഡ് ഡബിൾസിൽ ധ്രുവ് കപില തനിഷ ക്രാസ്റ്റോ ജോഡിയും ക്വാർട്ടറിൽ സ്ഥാനമുറപ്പിച്ചു. സമാധാനത്തിനായി ജീവൻ ബലിയർപ്പിച്ചവരെ അനുസ്മരിക്കാൻ ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലക അന്താരാഷ്ട്ര ദിനം. സമാധാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ സേവനമനുഷ്ഠിച്ച സൈനിക പോലീസ് സിവിലിയൻ ഉദ്യോഗസ്ഥരുടെ ത്യാഗങ്ങളും ഈ ദിനത്തിൽ ഓർമ്മിക്കുന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ലോക്ഭവനിൽ ഗവർണറുടെ സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറിയതായി അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. കൂടാതെ ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനമേറ്റെടുക്കാൻ ക്ഷണിക്കണമെന്ന് ഗവർണറോട് അഭ്യർത്ഥിച്ചതായും ശ്രീ സിദ്ധരാമയ്യ അറിയിച്ചു. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് സിദ്ധരാമയ്യ രണ്ടാം തവണയും കർണാടക മുഖ്യമന്ത്രി ആവുകയായിരുന്നു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ നിന്ന് പുരുഷ വിഭാഗം ലോക ഒന്നാം നമ്പർ താരം യാനിക് സിന്നർ പുറത്തായി. ഇന്നലെ രാത്രി നടന്ന രണ്ടാം റൌണ്ട് മത്സരത്തിൽ അർജന്റീനയുടെ ജുവാൻ മാനുവൽ സെരുണ്ടോളയാണ് 4 ഗ്രാൻഡ്സ്ലാം കിരീടങ്ങൾ നേടിയിട്ടുള്ള സിന്നറെ അട്ടിമറിച്ചത്. അതേസമയം 24 ഗ്രാൻഡ്സ്ലാം കിരീടങ്ങൾ നേടിയിട്ടുള്ള പുരുഷ വിഭാഗം മുൻ ലോക ഒന്നാം നമ്പർ താരം നൊവാക് ജോകോവിച്ച് മൂന്നാം റൌണ്ടിൽ പ്രവേശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗോത്രസുരക്ഷാ ഫോറം പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള 16 കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ന്. പ്രധാനമന്ത്രി ആവാസ് ഗ്രാമീൺ യോജനയുടെ ഭാഗമായി കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് 10,000 കോടി രൂപയിലധികം വിതരണം ചെയ്ത് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇംഗ്ലണ്ടിനെതിരായ വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ഐപിഎൽ ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 7 കഴിഞ്ഞ 35 മിനിറ്റും 11 സെക്കൻഡും. എഫ് എം ഡയറിയുടെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. എഫ് എം ഡയറിയിൽ ഇപ്പോൾ

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാന്ധി ദർശനത്തിലേക്ക് സ്വാഗതം. മഹാത്മജിയുടെ ആത്മകഥ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ തുടരുന്നു.
1: ഭാഗം 5, അധ്യായം 29, റൗളത്ത് ബില്ലുകളും എന്റെ ധർമ്മസങ്കടവും.
2: തുടർച്ച. അഹിംസാ സംബന്ധമായ എന്റെ ഗവേഷണങ്ങളുടെ ഭാഗമെന്ന നിലയ്ക്ക് എന്റെ ഭക്ഷണ പരീക്ഷണങ്ങൾ എനിക്ക് പ്രിയപ്പെട്ടവയാണ്. അവ എനിക്ക് വിനോദവും ആമോദവും തരുന്നു. എന്നാൽ ആട്ടിൻപാൽ കഴിക്കുന്നത് എന്നെ അസ്വസ്ഥനാക്കാൻ കാരണം ഭക്ഷണ സംബന്ധമായ അഹിംസയ്ക്ക് നിരക്കാത്തത് എന്നതിനേക്കാൾ സത്യത്തിന്റെ വീക്ഷണത്തിൽ അതൊരു പ്രതിജ്ഞാലംഘനമാണ് എന്നതത്രേ. സത്യത്തിന്റെ ആദർശമാണ് അഹിംസാദർശനത്തേക്കാൾ എനിക്ക് കൂടുതൽ മനസ്സിലാകുന്നതെന്ന് തോന്നുന്നു. സത്യത്തിന്മേലുള്ള എന്റെ പിടിവിട്ടുപോയാൽ എനിക്കൊരിക്കലും അഹിംസയുടെ പ്രഹേളികയ്ക്കുത്തരം കാണാനാവില്ലെന്നാണ് എന്റെ അനുഭവം എന്നോട് പറയുന്നതും. സത്യത്തിന്റെ ആദർശം പ്രതിജ്ഞയുടെ അക്ഷരാർത്ഥത്തിലും ആന്തരാർത്ഥത്തിലുമുള്ള പാലനം ആവശ്യപ്പെടുന്നു. പാല് കുടിക്കുന്ന കാര്യത്തിൽ പ്രതിജ്ഞയുടെ ബാഹ്യരൂപത്തെ, അക്ഷരാർത്ഥത്തെ മാത്രം പാലിക്കുന്നതിലൂടെ അതിൻ്റെ ആന്തരാർത്ഥത്തെ, ആത്മാവിനെ ഞാൻ നശിപ്പിച്ചു. അതാണ് എന്നെ പീഡിപ്പിക്കുന്നത്. എന്നാൽ ഈ വ്യക്തമായ അറിവുണ്ടായിട്ടും എനിക്ക് എന്റെ മാർഗം മുന്നിൽ തെളിഞ്ഞു കാണാൻ കഴിയുന്നില്ല. വേറെ തരത്തിൽ പറഞ്ഞാൽ, ഒരുപക്ഷേ നേരായ മാർഗം പിന്തുടരാൻ വേണ്ട ധൈര്യം എനിക്കില്ല. രണ്ടിൻ്റെയും ആന്തരാർത്ഥം ഒന്നു തന്നെ. എന്തെന്നാൽ സംശയത്തിന് പ്രധാന കാരണം വിശ്വാസത്തിൻ്റെ, ഭക്തിയുടെ കുറവോ ദൗർബല്യമോ ആണ്. അതിനാൽ എന്റെ രാപ്പകലുള്ള പ്രാർത്ഥന, പ്രഭോ എനിക്ക് വിശ്വാസം തരിക എന്നാണ്. ആടിൻ്റെ പാല് ഞാൻ കഴിച്ചു തുടങ്ങിയ ഉടനെ ഡോക്ടർ ദലാൽ എന്റെ ഗുദദ്വാരത്തിലെ വിള്ളലുകൾക്ക് വിജയകരമായ ഒരു ശസ്ത്രക്രിയ നടത്തി. ഞാൻ സുഖം പ്രാപിച്ചു വന്നതിനനുസരിച്ച് ജീവിക്കാനുള്ള ആഗ്രഹവും വീണ്ടും ഉണ്ടായി. അത് വിശേഷിച്ചും ഈശ്വരൻ എനിക്കായി ജോലി കരുതി വച്ചിരുന്നതുകൊണ്ടാവാം. ആരോഗ്യം വീണ്ടെടുക്കുന്നതായി എനിക്ക് തോന്നി തുടങ്ങിയ ഘട്ടത്തിലാണ് റൗളറ്റ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് ഞാൻ പത്രങ്ങളിൽ വായിക്കാനിടയായത്. അതിൻ്റെ ശുപാർശകൾ എന്നെ

നടുക്കിക്കളഞ്ഞു. അതിന്മേൽ ഞാൻ ഉചിതമായി വല്ലതും പ്രവർത്തിക്കണമെന്ന നിർദ്ദേശവുമായി ശങ്കർലാൽ ബാങ്കറും ഉമർ സൊബാനിയും എന്നെ സമീപിച്ചു. ഏതാണ്ട് ഒരു മാസത്തിനകം ഞാൻ അഹമ്മദാബാദിലേക്ക് പോയി. മിക്കവാറും എല്ലാ ദിവസവും എന്നെ വന്ന് കാണുമായിരുന്ന വല്ലഭായിയോട് എന്റെ ആശങ്കകൾ ഞാൻ അറിയിച്ചു. എന്തെങ്കിലും ചെയ്യണം, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഈ സാഹചര്യത്തിൽ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? അദ്ദേഹം മറുപടി നൽകി. ഞാൻ പറഞ്ഞു, ഇതിനെ എതിർക്കുന്ന പ്രതിജ്ഞയിൽ ഒപ്പുവെക്കാൻ കൈവിരലിൽ എണ്ണാവുന്നവരെയെങ്കിലും കണ്ടുകിട്ടുകയും അവരുടെ എതിർപ്പിനെ വകവയ്ക്കാതെ ഈ ശുപാർശകൾ നിയമമാക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉടൻ സത്യാഗ്രഹം തുടങ്ങണം. ഞാനിങ്ങനെ കിടപ്പിലായിരുന്നില്ലെങ്കിൽ മറ്റുള്ളവർ എന്റെ കൂടെ ചേർന്നുകൊള്ളുമെന്ന പ്രതീക്ഷയിൽ ഞാൻ സത്യാഗ്രഹം തുടങ്ങുമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ എന്റെ ഈ നിസ്സഹായാവസ്ഥയിൽ ഞാൻ അതിന് തീരെ അപ്രാപ്തനാണെന്ന് തോന്നുന്നു. ഈ സംഭാഷണത്തിന്റെ ഫലമായി എന്നോട് ബന്ധപ്പെടുന്നവരുടെ ഒരു ചെറുയോഗം വിളിക്കാൻ തീരുമാനിച്ചു. റൗളറ്റ് കമ്മിറ്റിയുടെ ശുപാർശകൾ ആ റിപ്പോർട്ടിൽ പ്രസിദ്ധീകരിച്ചിരുന്ന തെളിവുകൾ കൊണ്ട് ന്യായീകരിക്കാനാവില്ലെന്നും ആത്മാഭിമാനമുള്ള യാതൊരു ജനതയ്ക്കും അതിന് കീഴടങ്ങാനാവില്ലെന്നും എനിക്ക് തോന്നി.

ചരണത്തിന്റെ നൊട്ടേഷൻ നോക്കാം. സനി സരി സരി ഗരി സനി സനി സരി സരി ഗരി.

ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, പഞ്ചമം, കാകളി നിഷാദം ഇവയെല്ലാമാണ് സ്വരസ്ഥാനങ്ങൾ. ഇതൊരു ഉപാംഗ ഔടവരാഗമാണ്. ഹംസധ്വനി രാഗം മംഗളകാരകമായ രാഗമാണ്. ഈ രാഗത്തിൽ ധാരാളം ഗണപതി സ്തുതികൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഷഡ്ജം ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രയോഗങ്ങൾ ഈ രാഗത്തിന് വളരെയധികം ഭംഗി നൽകുന്നു.

പ്രസിദ്ധങ്ങളായ ചില കൃതികൾ വാതാപി ഗണപതിം ഭജേഹം, ചില സിനിമാ ഗാനങ്ങൾ.

0: നോവില്ല ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
1: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
0: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
2: സേവന വാർത്തയിലേക്ക്. കൊഴിഞ്ഞാമ്പാറ സർക്കാർ ആർട്സ് ആന്റ് സയൻസ് കോളേജിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവുണ്ട്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഹിസ്റ്ററി, തമിഴ്, ഇക്കണോമിക്സ് എന്നീ വിഭാഗങ്ങളിലാണ് ഒഴിവ്. യുജിസി നെറ്റ്, പിഎച്ച്ഡി യോഗ്യതയുള്ളവർക്ക് മുൻഗണന. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഇന്ന് രാവിലെ 10:30 കോളേജ് ഓഫീസിൽ എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 91 88 90 01 90.
3: വെഡിങ് ഫിക്സ് ചെയ്തോലേ, എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
4: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
2: FM ഡയറിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി കൊച്ചി FM 102.3 സമയം 7:50. FM ഡയറിയിൽ ഇനി നോവൽ പാരായണം.
5: തക്ഷൻ കുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
6: ശ്രീധരൻ ഡോക്ടറുടെ വീടിന്റെ മുൻവശം ശൂന്യമായിരുന്നു. അദ്ദേഹം വീട്ടിലില്ലെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. അദ്ദേഹമുണ്ടെങ്കിൽ വീട്ടിൽ നിറയെ ആളുകളുണ്ടാവും, കോൺഗ്രസ് പ്രവർത്തകരും രോഗികളും. ഡോക്ടർ ഇല്ലാതെ വന്നാൽ എന്തു ചെയ്യണമെന്ന ആശയക്കുഴപ്പം രാമറിലുണ്ടായി. എന്നാൽ ഇല്ലെന്ന് പറയാനും കഴിയുമായിരുന്നില്ല. വീടിന്റെ മുൻവശത്തെ വാതിൽ തുറന്നു കിടക്കുന്നു. അകത്ത് ആരുടെയോ സംസാരം കേട്ടതായി തോന്നി. ഡോക്ടർ ഉണ്ടെന്ന് തന്നെ വിചാരിച്ച് രാമർ വിളിച്ചു, ദർസറേ, ദർസറേ. പെട്ടെന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല. തെല്ലിട കഴിഞ്ഞപ്പോൾ ആരുടെയോ കാൽപെരുമാറ്റം അകത്തുനിന്നും കേട്ടു. അത്രമാത്രം. വീണ്ടും വിളിക്കാനാഞ്ഞപ്പോൾ ഒരാൾ വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു. ദാമോദരൻ കമ്പൗണ്ടർ.
7: എന്താ കണ്ണച്ചന്റെ, ഓൾക്ക് സുഖമില്ല. കുട്ടികൾ തലക്കടിച്ച് ബോധം കെട്ടതാണെന്ന് തോന്നുന്നു, രാമർ പറഞ്ഞു.
6: ഡോക്ടർ ഇവിടെ ഇല്ലല്ലോ, കണ്ണൂർക്ക് പോയതാ, കമ്പൗണ്ടർ പറഞ്ഞു.
7: ഇനി എന്താ ചെയ്യ? രാമർ ആശയക്കുഴപ്പത്തിലായി. തെല്ലിട ആലോചിച്ച ശേഷം പറഞ്ഞു, നിങ്ങളൊന്ന് വന്നു നോക്കൂ.
6: ഞാൻ വന്നിട്ട് എന്ത് ചെയ്യാനാ? കമ്പൗണ്ടർ സംശയം പ്രകടിപ്പിച്ചു.
7: ചിലപ്പോൾ എന്തെങ്കിലും പറ്റായിരിക്കും.
6: കമ്പൗണ്ടർ രാമർക്കൊപ്പം ഇറങ്ങി. മുറ്റം കടക്കുമ്പോൾ രാമർ വെറുതെ ഒന്ന് പിന്തിരിഞ്ഞു നോക്കി. അന്നേരം ഒരു സ്ത്രീ ഇടനാഴിയിലൂടെ വീടിന്റെ അകത്തേക്ക് ധൃതിയിൽ നടന്നു നീങ്ങുന്നത് രാമർ കണ്ടു. ശ്രീധരൻ ഡോക്ടറുടെ ഭാര്യയായിരിക്കാം അതെന്ന് അവൻ ഊഹിച്ചു. നാടകം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം പുലർച്ചെ നാട്ടുകാർ കാണുന്നത്, ചിരുകണ്ഠനും കുടുംബവും അയ്യാപ്പെട്ടരുടെ ബാങ്കിന്റെ മുമ്പിലുള്ള ഒഴിഞ്ഞ സ്ഥലത്തിരുന്ന് അലമുറയിട്ട് കരയുന്നതാണ്. ശരാശരിയേക്കാൾ ഉയരവും ആരോഗ്യവുമുള്ള ഒരാണും അവനോടൊപ്പം ഒരു കുടുംബവും ചേർന്ന് പുലർകാലത്തെ മങ്ങിയ ഇരുളിലും നേർത്ത തണുപ്പിലും ഇരുന്നുകൊണ്ട് കരയുന്ന കാഴ്ച എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്തു. നാടകം സൃഷ്ടിച്ച ഒരു ലോകത്തിൽ നിന്നും അവരാരും ഇറങ്ങി വന്നിരുന്നില്ല. നാടകം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തമാശ പറയുന്ന കഥാപാത്രങ്ങൾ രംഗത്ത് വരുമ്പോഴൊക്കെ കാണികൾ ചിരിക്കുകയും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. കഥാപാത്രങ്ങളുടെ സംസാര രീതി അവർ ഏറ്റുപറഞ്ഞു. ഒരു കഥാപാത്രം വളരെ ഈണത്തിൽ അകത്തോ പുറത്തോ എന്ന് ചോദിക്കുന്നുണ്ട്. നാടകം കഴിയുമ്പോഴേക്കും കാണികൾ ആ രീതി വശത്താക്കുകയും അതുച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്തു. അകത്തോ പുറത്തോ എന്ന വാക്ക് ചെറുതാക്കി ആത്തോ പൂത്തോ എന്ന് താളത്തോടെയാണ് അവർ ആവർത്തിച്ചിരുന്നത്. ദുഷ്ടകഥാപാത്രം രംഗത്ത് വരുമ്പോൾ ആളുകൾ അസ്വസ്ഥരാവുകയും ആ ദുഷ്ടന്റെ അഹമ്മതി കണ്ടില്ലേ എന്ന് ആക്രോശിക്കുകയും ചെയ്തു. നായികയോട് ദുഷ്ടകഥാപാത്രം ക്രൂരമായി പെരുമാറിയപ്പോൾ ഓളോട് കളിച്ചാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് പലരും എഴുന്നേറ്റ് നിന്നു. പെൺവേഷം കെട്ടിയ കഥാപാത്രമാണ് എന്നുപോലും അവർ മറന്നിരുന്നു. നാടകം വലിയൊരു വിജയമായതിൽ എല്ലാവരും സന്തോഷിച്ചു. നാട്ടുകാരുടെ മനസ്സിനെ കീഴടക്കാൻ നാടകത്തിനുള്ള കഴിവ് നേരിട്ട് കണ്ടപ്പോൾ രാമറിന് ബോധ്യമായി. മുമ്പും നാടകങ്ങൾ കണ്ടിരുന്നു, എന്നാൽ അവയെല്ലാം വെറുതെ അങ്ങ് കാണുകയായിരുന്നു. ഇപ്രാവശ്യമാണ് നാടകത്തിന്റെ അകത്തിരുന്നു കൊണ്ട് നാടകം കണ്ടത്. നാട്ടിൽ ഏതെല്ലാം തരത്തിലുള്ള കലാകാരന്മാരാണ് ഉള്ളത് എന്ന മറ്റൊരറിവും രാമറിലുണ്ടായി. ചുമട്ടുകാരും കിളയ്ക്കുന്നവരും മണൽ വാരുന്നവരുമാണ് കഥാപാത്രങ്ങളായി വേഷം കെട്ടിയത്. അതെല്ലാം അവർ നന്നാക്കുകയും ചെയ്തു. കുഞ്ഞിക്കേളുവിന് ഇങ്ങനെയൊരു നാടകം എഴുതാൻ കഴിയുമെന്ന് ഒരിക്കലും വിചാരിച്ചു.

രാഗലയം അവതരിപ്പിച്ചത് കവിതാ മഹേശ്വരൻ. രാഗലയം വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയത്ത്. രാഗലയം.

0: അതല്ല, ഓരോ രംഗം കഴിയുന്തോറും ആളുകൾ കൈയടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നാട്ടിലുള്ള പ്രശ്നങ്ങൾ നേരിട്ട് പറയാതെയാണ് കുഞ്ഞിക്കേളു നാടകത്തിൽ അവതരിപ്പിച്ചത്. എന്നാൽ നാട്ടുകാർ അത് തിരിച്ചറിയുകയും അവരതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. നാടകം കാണാൻ അച്ഛനും ഇളയമ്മയും വന്നിരുന്നു. ആന്തൂരാൻ കുന്നിലെയും ചാലിയത്തെരുവിലെയും എല്ലാ ആളുകളും എത്തിയിരുന്നു. ചുരുട്ടിപ്പിടിച്ച പായകളും കത്തിയാളുന്ന ചൂട്ടുകളും കയ്യിൽ ഉയർത്തിപ്പിടിച്ച് വരുന്നവരുടെ നിരകളായിരുന്നു എങ്ങും. നാടകം കാണാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. കക്കുഴിയിൽ നിന്നും കയറി നേരിട്ട് കള്ളുഷാപ്പിലേക്ക് പോകാതെ അച്ഛൻ പുരയിലേക്കാണ് വന്നത്. പുലരാൻ നേരത്താണ് നാടകം തീർന്നത്. നാടകം വിജയിച്ചതിൻ്റെ സന്തോഷം വൈകിട്ട് പങ്കുവയ്ക്കാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ചിരുകണ്ഠൻ്റെയും കുടുംബത്തിൻ്റെയും കൂട്ടക്കരച്ചിൽ കേട്ടത്. മറ്റൊരു നാടകരംഗത്തിൻ്റെ എല്ലാത്തരം സ്വഭാവവും ആ കൂട്ടക്കരച്ചിലിൽ ഉണ്ടെന്നാണ് ആദ്യം തോന്നിയത്. എന്നാൽ നേരിട്ട് കണ്ടപ്പോൾ ആ ധാരണ മാറി. അതൊരു യഥാർത്ഥമായ കരച്ചിലാണ്. ബാങ്കിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഒരൊഴിഞ്ഞ മൂലയ്ക്ക് കുടുംബം ഒന്നിച്ചു കൂടിയിരിക്കുന്നു. നടുവിൽ ചിരുകണ്ഠൻ, അതിനപ്പുറത്തും ഇപ്പുറത്തും ഭാര്യയും മക്കളും. ഇവരെന്തിനാണ് കരയുന്നത്? അനാഥമായ കരച്ചിലല്ലാതെ ചോദിച്ചിട്ട് മറുപടിയൊന്നുമില്ല. നമ്പ്യാരുടെ സ്കൂളിൻ്റെ പടിഞ്ഞാറേ വശത്താണ് ഈർച്ചപ്പണിക്കാരനായ ചിരുകണ്ഠൻ താമസിക്കുന്നത്. കോവിലകം പുതുക്കിപ്പണിയുന്ന കാലത്ത് മരം ഈരാൻ വേണ്ടി വടക്കുനിന്ന് എവിടെ നിന്നോ കൊണ്ടുവന്നതാണ് അയാളെ. ഏത് മരവും പെട്ടെന്ന് ഈരും. ചിരുകണ്ഠൻ്റെ ഈർച്ചവാളിനെ പിടിക്കാത്ത ഒരു മരവും ഇല്ലെന്നാണ് ചൊല്ല്. പിലാവിൻ്റെ അതേ വേഗതയിലാണ് ഈട്ടിയും ഈരുക. എത്ര വളവുകളുള്ള മരമായാലും നഷ്ടം വരാതെ ഈരാനും മിടുക്കനാണ്. ഈരുമ്പോൾ ചിരുകണ്ഠൻ മൂക്കിലൂടെ പുറപ്പെടുവിക്കുന്ന ശ്വാസത്തിൻ്റെ ഒച്ച നാലുപറമ്പിൻ്റെ അപ്പുറത്ത് കേൾക്കാം.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ അടുത്ത ഭാഗം നാളെ ഇതേ സമയത്ത്.

സേവന വാർത്തയിലേക്ക്. ആലപ്പുഴ ഗവൺമെന്റ് ടി ഡി മെഡിക്കൽ കോളേജിലെ ട്രോമ കെയർ വിഭാഗത്തിൽ ജൂനിയർ കൺസൾട്ടന്റ് തസ്തികയിലെ 3 ഒഴിവുകളിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തും. ഇന്നുച്ചയ്ക്ക് 12 മണിക്ക് പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ അഭിമുഖം നടക്കും. താൽപര്യമുള്ളവർ ജനനത്തീയതി, മേൽവിലാസം, വിദ്യാഭ്യാസ യോഗ്യത, മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും ഒരു സെറ്റ് സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04772 28 26 11, 04772 28 26 11. ചക്കുപള്ളം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ആംബുലൻസ് ഡ്രൈവർ തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ 10:30 ആശുപത്രി കോൺഫറൻസ് ഹാളിൽ വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കും. യോഗ്യത 7ാം ക്ലാസ്, ഹെവി ലൈസൻസ്, 3 വർഷത്തെ പ്രവൃത്തി പരിചയം. അസാപ് കേരളയുടെ ആഭിമുഖ്യത്തിൽ ഒറ്റപ്പാലം ലക്കിടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഈ മാസം 30, അതായത് നാളെ, ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നു. മേളയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നാളെ രാവിലെ 10 മണിക്ക് ബയോഡേറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി ഒറ്റപ്പാലം ലക്കിടി കിൻഫ്ര പാർക്കിനുള്ളിൽ പ്രവർത്തിക്കുന്ന അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ എത്തണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 94 95 99 96 67, 94 95 99 96 67.

0: FM ഡയറിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി കൊച്ചി FM 102.3 FM ഡയറിയിൽ ഇനി കേൾക്കാം.
1: എന്ത് പഠിക്കണം, എന്താകണം?
2: കരിയർ ഗൈഡൻസ്.
1: ഡോക്ടർ PR വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
3: ഹലോ,
4: എന്റെ ചേച്ചിയുടെ മോന് വേണ്ടിയാണ്. ഇപ്പൊ ഫിസിക്സ് എടുത്ത് ഡിഗ്രി പാസ്സായി നിൽക്കുകയാണ്. അതിന് ഇനി അടുത്തതായിട്ട് ഇപ്പൊ അപ്ലൈ ചെയ്യാൻ പറ്റിയ പാരാമെഡിക്കൽ കോഴ്സ്.

0: എസ് സി കഴിഞ്ഞാളല്ലേ?
1: അതെ.
0: പി എസ് സി കഴിഞ്ഞ് നീ പാരാമെഡിക്കൽ കോഴ്സ് വെച്ചാൽ ഡിഗ്രി കോഴ്സാ വീണ്ടും.
1: അതെ.
0: അപ്പൊ ഡിഗ്രി വീണ്ടും ആവർത്തിക്കണ മാതിരിയാവും. അത് കുഴപ്പമില്ല, ജോലി കിട്ടാൻ വേണ്ടി അതൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ പഠിച്ചത് പ്ലസ് ടുവില് ബയോമാത്സ് ആണോ?
1: പ്ലസ് ടുവിന് ബയോമാത്സ്.
0: ബയോമാത്സ് ആയ പാരാമെഡിക്കൽ കോഴ്സിന് പോവാം. അതിന് വരെ രണ്ടു കൊല്ലം ഡിപ്ലോമ ഇൻ റേഡിയോളജി പെർഫ്യൂഷൻ ടെക്നോളജിസ്റ്റ് രണ്ടു കൊല്ലത്തെ കോഴ്സ്, രണ്ടു കൊല്ലത്തെ കാർഡിയോവാസ്കുലർ തിയേറ്റർ അസിസ്റ്റന്റ്, ഡിപ്ലോമ ഇൻ ഓഡിയോളജി, ഒക്കെ രണ്ടു കൊല്ലം അല്ലെങ്കിൽ മൂന്ന് കൊല്ലമാവുമ്പോൾ ബി എസ് സി. ഏത് കോഴ്സ് പഠിച്ചു പാസ്സായാലും ജോലി കിട്ടും. കുട്ടിക്ക് വേറൊരു മെത്തേഡ് പറഞ്ഞുതരാം, ടെക്നിക്കൽ കോഴ്സ്, അതിൽ ഒരെണ്ണം പൈപ്പിംഗ് കോഴ്സസ്. പൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഈ പെട്രോളിയം റിഫൈനറിയിൽ ഒക്കെ, അണ്ടർ വാട്ടർ റിഫൈനറി ഡ്രില്ലിങ്, പെട്രോളിയം ഇൻഡസ്ട്രിയിലൊക്കെ പൈപ്പൊക്കെ വെൽഡ് ചെയ്യണം, എക്സ്റേ വെൽഡിങ് പറയും. പാസ്സായ ജോലിയാണ്. അതായത് ബി എസ് സി ഫിസിക്സ് പഠിച്ചാൽ നമുക്ക് ഒരു 18 മാസം കോഴ്സ് പഠിച്ചാൽ നല്ല ശമ്പളം കിട്ടും, ഒരു 70,000-80,000 ശമ്പളം കിട്ടും. അപ്പൊ അതൊരു മെത്തേഡാണ്. രണ്ടാമത്തത് ഇയാൾക്ക് ഡെഫറിംഗ് കോഴ്സ്, ബി എസ് സി ഫിസിക്സ് കഴിഞ്ഞു ഒരു 1.5 കൊല്ലം 2 കൊല്ലത്തെ ഷിപ്പിംഗ് കോഴ്സിന് പോവാം. ഡെഫറിംഗ്, നാവിഗേഷൻ ഡയറക്ഷൻ, ഷിപ്പ് മാൻഷിപ്പ് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു മെറീൻ ഷിപ്പിൽ, മെർച്ചന്റ് നേവിയിൽ ജോലി കിട്ടും, ഒരു 1.5 ലക്ഷം രൂപ ശമ്പളം കിട്ടും. ഇയാൾക്ക് ബി എസ് സി ഫിസിക്സിന് മെഡിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ പോവാം, നല്ല കോഴ്സാണ്, പാസ്സായി കഴിഞ്ഞാൽ ജോലി കിട്ടും. ഓൾ ദി ബെസ്റ്റ്.
2: സമയം 8 മണി.
3: ആകാശവാണി FM വാർത്തകൾ.
2: വി.ഡി. സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന്. നയപ്രഖ്യാപന പ്രസംഗത്തിനായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രാവിലെ 8:45 നിയമസഭാ മന്ദിരത്തിലെത്തും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം പിരിയുന്ന നിയമസഭ June 1, 2, 3 തീയതികളിൽ നന്ദിപ്രമേയം ചർച്ച ചെയ്യും. June 1 ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ വൈകിട്ട് ഉന്നതതല യോഗം. മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ നന്ദാവനത്തെ എക്സൈസ് ആസ്ഥാനത്താണ് യോഗം ചേരുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ നിർത്തിവച്ച ഇസ്രായേൽ വിമാന സർവീസുകൾ ജൂലൈ അവസാനം വരെ ഉണ്ടാവില്ലെന്ന് എയർ ഇന്ത്യ. ടെൽ അവീവ് ന്യൂഡൽഹി സർവീസുകൾ ജൂൺ അവസാനം വരെ നിർത്തിവയ്ക്കാനായിരുന്നു ആദ്യ തീരുമാനം. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായ സംഭവം ചർച്ച ചെയ്യാൻ ക്ഷേത്ര ഭരണസമിതി യോഗം ഇന്ന്. 5-അംഗ ഭരണസമിതി രാവിലെയാണ് യോഗം ചേരുന്നത്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരത്തെ തിരുവല്ലം പരശുരാമ ക്ഷേത്ര നവീകരണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ജലവിഭവ ദേവസ്വ മന്ത്രിമാർക്ക് കത്ത് നൽകി. ബലിക്കടവ് വൃത്തിയാക്കുകയും അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുകയും വേണമെന്ന് അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടു. കോഴിക്കോട് നഗരത്തിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 33 ഗ്രാമിലേറെ കഞ്ചാവുമായി ഒരാളെ ടൗൺ പോലീസ് പിടികൂടി. കല്ലായി മുഖദാർ സ്വദേശി അബ്ദുൾ സമദാണ് അറസ്റ്റിലായത്.
3: ആകാശവാണി FM വാർത്തകൾ.

0: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു എഫ് എം ഡയറി ആകാശവാണി കൊച്ചി എഫ് എം 102.3 എഫ് എം ഡയറിയിൽ ഇനി കേൾക്കാം.
1: പരീക്ഷയ്ക്ക് വെറും തേർഡ് ക്ലാസ് മാത്രം കിട്ടിയ വിഷയത്തിൽ ഒരാൾക്ക് നോബൽ സമ്മാനം കിട്ടുമോ? പ്രശസ്ത ജർമ്മൻ ശാസ്ത്രജ്ഞനായ വെർണർ ഹൈസൻബർഗിന്റെ കഥയാണിത്. വെറും 23 വയസ്സിൽ ക്വാണ്ടം മെക്കാനിക്സ് അവതരിപ്പിച്ച ആളാണ് ഹൈസൻബർഗ്. അതിന്റെ ഭാഗമായ അനിശ്ചിതത്വ തത്വം അഥവാ അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന തത്വവും ഇദ്ദേഹത്തിൻ്റെതാണ്. അതുവരെയുള്ള ശാസ്ത്ര സങ്കല്പങ്ങളെ മുഴുവൻ മാറ്റിമറിച്ച സുപ്രധാന തത്വങ്ങളായിരുന്നു അവ. ഈ തത്വങ്ങളുടെ ഉപജ്ഞാതാവായ വെർണർ ഹൈസൻബർഗിന് തൻ്റെ ഗവേഷണ പ്രബന്ധത്തിന് കിട്ടിയത് വെറും തേർഡ് ക്ലാസ് ആയിരുന്നു. 1923 ഹൈസൻബർഗിന്റെ ഗവേഷണത്തിന് ഭാഗമായിട്ടുള്ള വൈവാവോസി എക്സാമിനേഷൻ. രണ്ടുപേരായിരുന്നു പരീക്ഷ നടത്താനുണ്ടായിരുന്നത്. ഒന്ന് ഹൈസൻബർഗിന്റെ സ്വന്തം പ്രൊഫസറായ അർണോൾഡ് സൊമ്മൻഫെൽഡ്. സൊമ്മൻഫെൽഡിന് വലിയ ഇഷ്ടമാണ് ശിഷ്യനെ. രണ്ടാമത്തെ പരീക്ഷകൻ പ്രൊഫസർ വിൽഹെം വീൻ. വീൻ പ്രഭാവം എന്ന കണ്ടുപിടുത്തത്തിന് 1911 നോബേൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞൻ തന്റെ ശിഷ്യനും അതിസമർത്ഥനും അതിബുദ്ധിമാനുമാണെന്ന് സൊമ്മൻബർഗ് വാദിച്ചു. എന്നാൽ പ്രായോഗിക ഭൗതികത്തിന്റെ ആളായ വൈനിന് ഹൈസൻബർഗിനെ അത്ര ബോധിച്ചില്ല. ഹൈസൻബർഗിനെ ബുദ്ധിമുട്ടിക്കാനായി വീൻ കരുതിക്കൂട്ടി ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഓരോ ചോദ്യത്തിനും ഹൈസൻബർഗിന് ഉത്തരം അറിയില്ല എന്നായിരുന്നു പറഞ്ഞത്. ഒടുവിൽ വീൻ പറഞ്ഞു,

0: ശരി, അവസാനമായി ഒരു ചോദ്യം കൂടി. ഒരു ലെഡ് സ്റ്റോറേജ് ബാറ്ററിയുടെ പ്രവർത്തനം വിശദീകരിക്കൂ. അതിനും ഐസൻബർഗിന് ഉത്തരം അറിയില്ല എന്നായിരുന്നു. ഒരു അറിവുമില്ലാത്ത തിരുമണ്ടൻ എന്ന് ഡീൻ വിധിച്ചു. സൊമെൻഫേർഡ് വിട്ടുകൊടുത്തില്ല, ജീനിയസ് തന്നെ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിധി. തർക്കമായി. ഒടുവിൽ ഹൈസൻബർഗ് ആ വാചാ പരീക്ഷയിൽ ജയിച്ചു. അതും വെറും 3-ാം ക്ലാസ് മാർക്ക് നേടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായമോ? വെറും 21 വയസ്സും 7 മാസവും. ഈ PhD പ്രബന്ധത്തിൽ വിവരിച്ച സിദ്ധാന്തത്തിനും ഗണിത ഭൗതിക തത്വങ്ങൾക്കുമാണ് പിന്നീട് 1932 ഹൈസൻബർഗിനു ഭൗതികശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവായ ഓസ്ട്രിയൻ ശാസ്ത്രജ്ഞനായ ഗ്രിഗർ മെൻഡൽ വൈദികനായ അദ്ദേഹം പയറു ചെടിയിൽ നടത്തിയ പരീക്ഷണങ്ങളാണ് ജനിതക ശാസ്ത്രത്തിന് അടിത്തറയിട്ടത്. എന്നാൽ മെൻഡൽ തൻ്റെ പഠനം ആരംഭിച്ചത് പയറു ചെടിയിൽ ആയിരുന്നില്ല, എലികളിലായിരുന്നു. ബിഷപ്പിൻ്റെ അനിഷ്ടം മൂലമാണ് അദ്ദേഹം പഠനം പയറു ചെടിയിലേക്ക് മാറ്റിയത്. എക്സ്പെരിമെൻറ്റ്സ് ഓൺ പ്ലാൻ ഹൈബ്രിഡൈസേഷൻ എന്ന പേരിൽ മെൻഡൽ തൻ്റെ പഠനം പ്രസിദ്ധീകരിച്ചപ്പോൾ ഗവേഷണ ലോകം അത് പാടെ തള്ളിക്കളഞ്ഞു. പിന്നീട് 35 വർഷം കഴിഞ്ഞ് മെൻഡലിൻ്റെ മരണശേഷം 1900 ഹ്യൂഗോ ഡിവ്രസും കാൾ കോറൻസും ചേർന്ന് മെൻഡലിൻ്റെ കണ്ടുപിടുത്തം ശരിവെച്ചപ്പോഴാണ് ശാസ്ത്രലോകം അത് അംഗീകരിച്ചത്. പിൽക്കാലത്ത് കാലാവസ്ഥാ പഠനത്തെപ്പറ്റിയും ഗ്രിഗർ മെൻഡൽ കൂടുതൽ എഴുതിയിരുന്നു. 1865 അദ്ദേഹം ഓസ്ട്രിയൻ മെറ്റീരിയോളജി സൊസൈറ്റി സ്ഥാപിച്ചു.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി. ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ.

0: സേവന പാരമ്പര്യത്തിന്റെ 4.5 പതിറ്റാണ്ടുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പീഡിയാട്രിക് ഗൈനക്കോളജി വിഭാഗങ്ങൾ കൂടാതെ കാർഡിയാക്, ഓർത്തോപീഡിക്, ഗ്യാസ്ട്രോ എൻട്രോളജി, യൂറോളജി, ജനറൽ മെഡിസിൻ, ക്യാൻസർ, ഡെന്റൽ തുടങ്ങി 35 വിഭാഗങ്ങൾ രോഗങ്ങൾ അകറ്റി ആശ്വാസം നൽകും. ആരോഗ്യലക്ഷ്മി, ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം, ആലുവ. ഫോൺ 0484-277-110.
1: ഇന്ന് ഈ പരിപാടിയിൽ ജോണ്ടിസ് അഥവാ മഞ്ഞപ്പിത്തം, ഇതേക്കുറിച്ച് എറണാകുളം ലക്ഷ്മി ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി ആൻഡ് ഹെപ്പറ്റോളജി വിഭാഗമായ സെൻട്രൽ ഗ്യാസ്ട്രോയിലെ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ ജോണി സിറിയക്കുമായി അഭിമുഖം.
2: ഇന്ന് FM ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് ജോണ്ടിസ് അഥവാ മഞ്ഞപ്പിത്തം, മഞ്ഞനോവ് എന്നെല്ലാം പേരിൽ അറിയപ്പെടുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ്. സാധാരണ പറയാറുണ്ട് ജോണ്ടിസ് എന്ന് പറയുന്നത് ഒരു അസുഖമല്ല, അതൊരു ലക്ഷണമാണ് എന്ന് പറയാറുണ്ട്. ഇത് എത്രമാത്രം ശരിയാണ് ഡോക്ടർ? എന്താണ് ഈ ജോണ്ടിസ്?
3: ജോണ്ടിസ് അഥവാ മലയാളത്തിൽ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് ഒരു അസുഖമല്ല, ഒരു സിംറ്റമാണ് അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ കണ്ടീഷനാണെന്ന് പറയാം. ഈ മഞ്ഞപ്പിത്തത്തെ ചുറ്റിപ്പറ്റി ഇന്ത്യയിൽ, കേരളത്തിലും ഒത്തിരി തെറ്റിദ്ധാരണകളും കൺഫ്യൂഷൻസും ഉള്ള ഒരു ഏരിയ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ജോണ്ടിസ്, നമ്മൾ മഞ്ഞ നിറത്തിൽ കണ്ണുകളും അല്ലെങ്കിൽ സ്കിന്നെല്ലാം മഞ്ഞ നിറമാകുന്നതിനാണല്ലോ നമ്മൾ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്. അത് പല കാരണങ്ങൾ കൊണ്ടും വരാം. അതിനകത്ത് ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് എ, നമുക്കിപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ ഒരു സീസണലായിട്ട് പലപ്പോഴും മഴക്കാലത്തൊക്കെ ഒത്തിരി വരുന്ന ഹെപ്പറ്റൈറ്റിസ് എ, അതിൻ്റെ പ്രധാന ലക്ഷണം മഞ്ഞപ്പിത്തമാണ്. അപ്പോൾ അതിൻ്റെ സിനോണിമസ് ആയിട്ട് ഇത് തന്നെയാണ് മഞ്ഞപ്പിത്തം, ഏത് മഞ്ഞപ്പിത്തമാണെങ്കിലും അത് ഹെപ്പറ്റൈറ്റിസ് ആണ് എന്ന് വിചാരിച്ച് ട്രീറ്റ് ചെയ്യുന്നൊരു സ്ഥിതിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും ഇത് ഗുരുതരമായ ചില കോൺസിക്വൻസ് ഉണ്ടാകാറുണ്ട്. കാരണം ഇപ്പം നാട്ടുവൈദ്യന്മാരും ഒറ്റമൂലികളൊക്കെ ഇത് പോകുമ്പോൾ ഇതിനെ അണ്ടർലൈൻ കോസ് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ മഞ്ഞപ്പിത്തം വന്നു എന്നറിയാതെ ചികിത്സിക്കുന്ന സ്ഥിതിയും, അത് നമുക്ക് ഏർലി സ്റ്റേജസിൽ മാറ്റാവുന്ന അസുഖങ്ങൾ അൺട്രീറ്റബിൾ സ്റ്റേജസിലേക്ക് പോകുന്ന സ്ഥിതിയൊക്കെ ഉണ്ട്, ഇൻക്ലൂഡിങ് ക്യാൻസർ. അപ്പൊ അതാണ് ഈ ഒരു ടോപ്പിക്കിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്.
2: ഡോക്ടർ പറഞ്ഞു വരുന്നത് ലിവറിലുണ്ടാകുന്ന ക്യാൻസർ അടക്കം ഒരുപക്ഷെ അറിയാതെ പോകും.
3: തീർച്ചയായും ചിലപ്പോൾ ലിവറിലും അല്ലെങ്കിൽ പിത്താശയം, പിത്തക്കുഴൽ, പാൻക്രിയാസ് ഇതുപോലുള്ള ഏരിയയിലെ ക്യാൻസർ പോലും പലപ്പോഴും വെളിയിൽ വരുന്നത് അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുന്നത് അതിന്റെ സിംറ്റം ചിലപ്പോൾ ഈ മഞ്ഞ കളറായിരിക്കും. പുറമേ നോക്കുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കും, എല്ലാം ഒരു ജോണ്ടിസ് ആണ്, മഞ്ഞപ്പിത്തമാണ്. പക്ഷേ നമ്മൾ അതിനെ എന്തുകൊണ്ട് വന്നു അഥവാ ഇതൊരു രോഗലക്ഷണമായിട്ട് തന്നെ കാണണം, അതിൻ്റെ ആക്ച്വൽ അണ്ടർലൈൻ കോസ് ഒരു അസുഖമായിരിക്കും, ആ അസുഖത്തെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്.

0: അല്ല എന്നാണ് അതിൻ്റെ പോയിന്റ്.
1: ഈ ജോണ്ടിസത്തിൽ ഈ മഞ്ഞപ്പിത്തം എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ബിലിറൂബിൻ ലെവൽ കൂടുന്നതാണോ എങ്ങനെയാണത്?
0: തീർച്ചയായിട്ടും മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ബിലിറൂബിൻ ലെവൽ ബ്ലഡിൽ ക്രമത്തിൽ അധികമായി കൂടുമ്പോഴാണ് സംഭവിക്കുന്നത്. ബിലിറൂബിന് ഒരു ചെറിയ യെല്ലോ ടിഞ്ചുള്ള ഒരു കോമ്പൗണ്ടാണ്. അപ്പോൾ അത് ക്രമത്തിലധികമായി കൂടുമ്പോൾ അത് ഈ നമ്മളുടെ കണ്ണിലെ സ്ക്ലിയറയ്ക്കും ഈ സ്കിന്നിലെല്ലാം ഒരു മഞ്ഞ നിറം കൊടുക്കുന്നു. അങ്ങനെയാണ് ഈ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്.
1: അതോടൊപ്പം നമ്മുടെ മൂത്രം ഒക്കെ മഞ്ഞ നിറമാവുകയും?
0: തീർച്ചയായിട്ടും പല തരത്തിലുള്ള മഞ്ഞപ്പിത്തമുണ്ട്. അതിൽ മിക്കവാറും തരത്തിലുള്ള മഞ്ഞപ്പിത്തങ്ങളിൽ മൂത്രത്തിനും കളർ വ്യത്യാസം വരും. മൂത്രത്തിൽ വരാത്ത ടൈപ്പ് മഞ്ഞപ്പിത്തവും ഉണ്ട്.
1: അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും, ഇത് മഞ്ഞപ്പിത്തം എന്താണ് കാരണം എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും?
0: അതിൽ ഒരു എക്സ്പെർട്ട് ഇവാലുവേഷനാണ് ആദ്യം വേണ്ടത്. ഒത്തിരി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മഞ്ഞപ്പിത്തവും പല പല കാരണങ്ങളുള്ളതുകൊണ്ട് ഇത് ആ ഏരിയയിൽ എക്സ്പീരിയൻസും നോളജുള്ള എക്സ്പെർട്ട് കാണുന്നതാണ് അതിൻ്റെ ഏറ്റവും ആദ്യത്തെ നടപടി. അപ്പോൾ തന്നെ നമുക്ക് ക്ലിനിക്കലി ഒരു ടെസ്റ്റും ചെയ്യേണ്ടത് തന്നെ നമുക്ക് ഒത്തിരി ക്ലൂസ് കിട്ടും. ഇത് സാധാരണ രീതിയിലുള്ള ഹെപ്പറ്റൈറ്റിസ് മഞ്ഞപ്പിത്തമാണോ അതോ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻസ് ആവശ്യമുള്ള കൂടുതൽ ഗുരുതരമായ കാരണങ്ങൾ കൊണ്ടുണ്ടായ മഞ്ഞപ്പിത്തമാണോന്നുള്ള ഏകദേശം ഒരു ഐഡിയ ഈ ക്ലിനിക്കലി നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെ ഈ രോഗലക്ഷണങ്ങൾ അനലൈസ് ചെയ്യുമ്പോഴും ലഭിക്കും. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഏതൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് വേണമെന്ന് തീരുമാനിക്കുന്നത്. ബ്ലഡ് ടെസ്റ്റ് എന്തായാലും ഉണ്ടാവും. അതിൻ്റെ കൂടെ നമ്മൾ സ്പെഷ്യലായിട്ട് സെലക്ട് ചെയ്യുന്ന ചില ഇമേജിംഗ് ടെക്നിക്കുകൾ, ചിലതിനൊക്കെ അൾട്രാസൗണ്ട് മാത്രം മതിയാവും, ചിലതിന് കൂടിയ അല്പം കൂടി വലിയ സ്കാൻസ് വേണ്ടി വരും. അപ്പോൾ അതിനകത്ത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കേസിലും വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി. വളരെ ക്ലിയർ കട്ടായിട്ട് എന്തുകൊണ്ട് ഈ ജോണ്ടിസ് ഉണ്ടായി എന്ന് കണ്ടുപിടിക്കുന്നതാണ് ചികിത്സിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത്.
1: ഡോക്ടർ ഇപ്പോൾ പറയുകയുണ്ടായി ഇതിൻ്റെ കാരണം ഒരുപക്ഷെ ഹെപ്പറ്റൈറ്റിസ് എ ആകാമെന്ന്. മറ്റെന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ മഞ്ഞപ്പിത്തം ഉണ്ടാകും?
0: നല്ലൊരു ചോദ്യമാണ്. പൊതുവേ പല കാര്യങ്ങൾ കൊണ്ടുണ്ടാകും നമ്മൾ പറഞ്ഞു. അതിലൊന്ന് ലിവറിനെ നേരിട്ട് ബാധിക്കുന്ന അസുഖങ്ങളാണ്. അതിനെ നമ്മൾ ടെക്നിക്കലി ഹെപ്പറ്റോസെല്ലുലാർ ജോണ്ടിസ് എന്ന് പറയും. ഈ ഹെപ്പറ്റൈറ്റിസ് എ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് തന്നെ പല വെറൈറ്റി ഉണ്ട്, നമുക്കറിയാം എ ബി സി ഡി ഇ. ഇതെല്ലാം ലിവറിനെ മാത്രം ബാധിക്കുന്ന വൈറസുകളാണ്. ഈ വൈറസ് കൊണ്ടും വേറെ അനവധി ടൈപ്പ് വൈറസുകളും വേറെ പല ടൈപ്പ് ഇൻഫെക്ഷൻസും ലിവറിനെ നേരിട്ട് ബാധിക്കുന്ന കാര്യം കൊണ്ട് ഈ ബിലിറൂബിൻ മെറ്റബോളിസിനെ അഫക്റ്റ് ചെയ്തിട്ട് ജോണ്ടിസായിട്ട് മാറുന്ന സ്ഥിതി ആണ് ഹെപ്പറ്റോസെല്ലുലാർ ജോണ്ടിസ് എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് പൊതുജനങ്ങൾക്ക് അറിയാവുന്നതും ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നതും. പക്ഷേ ഈ പിത്തരസത്തിൻ്റെ ഒഴുക്കുണ്ട്. പിത്തരസത്തിൽ കൂടിയാണ് നമ്മുടെ കുടലിലേക്ക് ഇത് സെക്രീറ്റ് ചെയ്ത് കളയുന്നത് ലിവർ. പിത്തരസത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുന്ന എന്തെങ്കിലും കണ്ടീഷൻ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ പാൻക്രിയാസിലെ ക്യാൻസർ, അതുമൂലം ഈ നമ്മൾ ബൈൽ ഡക്ട് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്, മലയാളത്തിൽ പിത്തക്കുഴൽ എന്ന് പറയുന്ന കുഴൽ തടസ്സപ്പെടുന്നു. ഇത് ബ്ലോക്ക് ഒബ്സ്ട്രക്ഷൻ. അപ്പോൾ ആ ഒബ്സ്ട്രക്ഷൻ കൊണ്ട് ഈ പിത്തരസം അവിടെ സ്റ്റാഗ്നേഷൻ വരികയും കെട്ടിക്കിടക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് മഞ്ഞപ്പിത്തം വരികയും ചെയ്യും. ഇപ്പോൾ പുറമേ നോക്കുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്യുമ്പോൾ ഏകദേശം എല്ലാം ഈ മഞ്ഞപ്പിത്തമായിട്ട് തന്നെ കാണത്തുള്ളൂ. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. അപ്പോൾ അത് ടോട്ടലി ഡിഫറൻറ്റ് അസുഖമാണ്. ലിവർ നോർമലാണ്, പക്ഷേ അവിടും താഴോട്ട് വരുന്ന ട്യൂബിൽ ക്യാൻസർ കൊണ്ടുള്ള ബ്ലോക്കിൻ്റെ ലക്ഷണമായിട്ട് മഞ്ഞപ്പിത്തം വരും. ചിലപ്പോൾ ചില കേസിൽ ഈ ഒരു ലക്ഷണം മാത്രമേ രോഗിക്ക് കാണത്തുള്ളൂ, വേറെ ഒന്നും വരണമെന്നില്ല. അതുപോലെ തന്നെ വേറെ ടൈപ്പുണ്ട്, ഈ ഹിമോലൈറ്റിക് ജോണ്ടിസ് എന്ന് പറയുന്നത്. അതും ലിവർ നോർമലാണ്, പക്ഷേ ബ്ലഡ് അമിതമായ അളവിൽ നശിച്ചു പോകുന്നു എന്തെങ്കിലും കാരണം കൊണ്ട്. അസുഖത്തിൻ്റെ ഭാഗമായിട്ട് ഹീമോലൈസിസ് അല്ലെങ്കിൽ ബ്ലഡ് ഡിസ്ട്രോയ് ചെയ്യപ്പെടും, നശിച്ചു പോകുന്ന അവസ്ഥയിലും പെട്ടെന്ന് ബിൽഡോബിൻ്റെ അളവ് കൂടും. ഇതൊക്കെയാണ് പൊതുവേ ഉള്ള കാരണം. ഇതിൽ തന്നെ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് തന്നെ പല കാരണങ്ങൾ കൊണ്ട് വരാം. അത് ക്യാൻസർ മുതൽ ബിനൈൻ ക്യാൻസർ അല്ലാത്ത കണ്ടീഷൻ. അതിൻ്റെ ഒരു വലിയ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് പിത്താശയ കല്ലുകൾ. പിത്താശയത്തിലെ കല്ലുകൾ കോംപ്ലിക്കേറ്റഡ് ഗോൾ സ്റ്റോൺസ് താഴോട്ട് പിത്തക്കുഴലിൽ ഇറങ്ങി ബ്ലോക്ക് ആയാൽ മഞ്ഞപ്പിത്തം വരാം. ഇതൊക്കെ തന്നെ ഒത്തിരി ആൾക്കാർ ഇപ്പോൾ എസ്പെഷ്യലി നാട്ടിൻപുറത്തുള്ളവർ പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്യാതെ കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നത് നമ്മൾ ഒത്തിരി കാണാറുണ്ട്.
1: പൊതുവേ മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ ചില പച്ചമരുന്നുകൾ, കിഴാർനെല്ലി ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം.
0: തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ബേസിസ് എന്ന് പറയുന്നത് ഈ വൈറൽ മഞ്ഞപ്പിത്തങ്ങൾ മിക്കതും തന്നെ അതിൽ നല്ലൊരു ശതമാനവും സെൽഫ് ലിമിറ്റിംഗ് ആണ്. അതായത് അതിൻ്റെതായ ഒരു കോഴ്സ് ഉണ്ട്, വൈറൽ കോഴ്സ്. ആ കോഴ്സ് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ ഇല്ലുണ്ട്. അപ്പോൾ ആൾക്കാർ ഇത് കോറിലേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കിഴാർ നെല്ലി കഴിച്ചുകൊണ്ടാണെന്നൊക്കെ വിചാരിക്കാം. അങ്ങനെയും ഒരു എഫക്റ്റ് ഉണ്ട്. അതിന് ഞാൻ നല്ല മരുന്നല്ലെന്ന് പറയുമല്ല, പക്ഷേ അതിനകത്തൊരു പ്രോബ്ലം, ഇത് ഹെപ്പറ്റൈറ്റിസ് അല്ലാതെ വേറെ കാര്യം കൊണ്ട് മഞ്ഞപ്പിത്തം വരുമ്പോഴും ആൾക്കാരിത് പരീക്ഷിക്കും, പക്ഷേ അത് ചിലപ്പോൾ നമുക്ക് അപകടങ്ങളിലേക്ക് നയിക്കാം.
1: പൊതുവേ ഇത്തരം അസുഖങ്ങൾ വരുമ്പോൾ ഭക്ഷണ കാര്യത്തിൽ വലിയ നിയന്ത്രണം ഏർപ്പെടുത്താറുണ്ട്. പഴയ ആളുകൾ തന്നെ എണ്ണ ഉപ്പ് ഒക്കെ ഉപേക്ഷിക്കാൻ പറയാറുണ്ട്. ഇത് നമ്മുടെ കരളിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുമോ, എങ്ങനെയാണത്?
0: ഇല്ല, അത് ഡിപ്പെൻഡ്സ്. ഓരോ കണ്ടീഷൻസ് വെച്ചിട്ടാണ് ഈ നമ്മൾ പദ്യങ്ങൾ തീരുമാനിക്കുന്നത്. പൊതുവേ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഈ ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയ പഞ്ഞപ്പിത്തങ്ങൾക്ക് പദ്യം ആവശ്യമില്ലെന്നുള്ളതാണ് സയന്റിഫിക് ഫാക്ട്. പക്ഷേ എന്നാലും ഇവർക്ക് ഈ വൈറൽ ഡിസീസിൻ്റെ ഭാഗമായിട്ട് ഒരു അവേർഷൻ വരും. അതായത് പല ഭക്ഷണ പദാർത്ഥങ്ങളോടും കഴിക്കാൻ തോന്നത്തില്ല, വിശപ്പുണ്ടാവില്ല, വായിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ പേഷ്യൻസ് നമ്മൾ കഴിക്കാൻ പറഞ്ഞാലും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ വളരെ സയന്റിഫിക്കായിട്ട് പറഞ്ഞാൽ ഇത് അങ്ങനെ പല സ്റ്റേജസിലും മഞ്ഞപ്പത്തിൻ്റെ ചില അഡ്വാൻസ് സ്റ്റേജസ് ഉണ്ട്, നമ്മൾ ഫാറ്റി ഫുഡൊക്കെ റെസ്ട്രിക്ട് ചെയ്യാൻ പറയും, കാരണം ദഹനത്തെ ബാധിക്കും. പക്ഷേ

0: അല്ലാതെ ദഹനത്തെ ബാധിക്കാത്തത് കൊണ്ട് തന്നെ സയൻറ്റിഫിക് എവിഡൻസ് ഇല്ലെങ്കിലും പൊതുവെ പറഞ്ഞാൽ ഈ ഒത്തിരി ഫാറ്റി ആയിട്ടുള്ള ആഹാരം അല്ലെങ്കിൽ എണ്ണയിൽ കുഴഞ്ഞത് അത് ഈ ഡിസീസ് ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് ഒഴിവാക്കുന്ന നല്ലതായിരിക്കും. പക്ഷേ ആൾക്കാർ പലപ്പോഴും ചെയ്യുന്ന ആവശ്യമില്ലാത്തൊരു കാര്യം ഉപ്പും കൂടി ഒഴിവാക്കുക എന്നുള്ളത് അതൊരു ട്രഡീഷണൽ ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. ഉപ്പ് കഴിക്കാൻ പാടില്ല, അച്ചാർ കഴിക്കാൻ പാടില്ല. ശരിക്കും പലപ്പോഴും എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ മഞ്ഞപ്പത്തിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് നോസി അല്ലെങ്കിൽ ഈ വോമിറ്റിംഗ് സെൻസേഷൻ ഉണ്ടാവും, ഓക്കാനം, അത് കൂട്ടും. ഒന്ന് രണ്ടാഴ്ച ഈ കോഴ്സ് കഴിയുമ്പോൾ ആൾക്കാർ പലരും ക്ഷീണിച്ച് ഒത്തിരി വെയിറ്റെല്ലാം കുറഞ്ഞു പോകുന്ന സ്ഥിതിയിലേക്ക് നശിക്കും. അപ്പോൾ അത് അനാവശ്യമാണെന്നുള്ളതാണ് നമ്മളുടെ ഒരു കാഴ്ചപ്പാട്.
1: ഈ മഞ്ഞപ്പിത്തം എന്ന് പറയുമ്പോൾ ബിലിറൂബിൻ്റെ അളവ് കൂടുകയാണെന്ന് ഡോക്ടർ പറഞ്ഞത്. ഇത് കൂടാതെ കരളിൽ എന്ത് മാറ്റമാണ് ഇതുണ്ടാക്കുന്നത്? കരളിന് വീക്കം വരികയാണോ? കരൾ എന്താണ്?
0: അത് നേരെ തിരിച്ചാണ്. അതായത് മഞ്ഞപ്പിത്തം കൊണ്ട് കരൾ വീക്കം ഉണ്ടാകുമല്ല, കരൾ വീക്കം കൊണ്ട് മഞ്ഞപ്പിത്തം ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് സ്ഥിതിയിലാണ് വരുന്നതെങ്കിൽ എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ കരളിലെ കോശങ്ങളിലെയാണ് ഈ വൈറസ് നേരിട്ട് കയറി ബാധിക്കുന്നത്. അപ്പോൾ അതിനാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അതായത് കരളിലുണ്ടാകുന്ന വീക്കം, ആ വീക്കത്തിൻ്റെ ഭാഗമായിട്ട് ആക്ച്വൽ കുറേ കോശങ്ങൾ നശിച്ചു പോവുകയാണ്, ലൈസ് ചെയ്ത് പോകുന്നു. അങ്ങനെയാണ് അതിൻ്റെ ഒരു മെക്കാനിസം. അപ്പോൾ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ കരൾ വീക്കം എന്ന് പറയുന്നത് വളരെ ശരിയായിരിക്കും. അതായത് ഒരു എഡീമയായി നീര് കെട്ടിയിരിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്ന, ഇത് വൈറസ് ഡിസീസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. മറ്റ് അസുഖങ്ങളിൽ ലിവറിനെ ഈ ഹെപ്പറ്റോസെല്ലാർ അല്ലാത്ത വെറൈറ്റീസ് ലിവറിനെ നേരിട്ട് ബാധിക്കുന്നില്ല. പക്ഷേ ലിവറിൽ നിന്നുള്ള ഒഴുക്ക് തടസ്സപ്പെടുത്തുമ്പോൾ ഒബ്സ്ട്രക്ഷൻ കൊണ്ടുള്ള കണ്ടീഷൻ നമ്മൾ പറയത്തില്ലേ, കെട്ടിക്കിടക്കുന്ന അവസ്ഥ, അത് ലിവറിലുണ്ടാകും.
1: ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് LFT നടത്തിയിട്ട് കാര്യമുണ്ടോ? അറിയാൻ കഴിയുമോ ലിവറിൻ്റെ അവസ്ഥ?
0: LFT ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനിഷ്യൽ ടെസ്റ്റ്. നമ്മൾ പല കമ്പോണൻസ് കണ്ട് കാണും അല്ലെ, LFTയിൽ ബിലിറൂബിനുണ്ട്, അതിൽ AST, ALT, ആൽക്കലൈൻ ഫോസ്ഫറ്റീസ്, അങ്ങനെ പല എൻസൈംസ് ഉണ്ട്, ആൽബുമിനുണ്ട്, പ്രോട്ടീനുണ്ട്. അപ്പോൾ ഇതിൻ്റെ പല വ്യതിയാനങ്ങൾ അനുസരിച്ചിട്ട് അതിലുണ്ടാകുന്ന പ്രത്യേക തരത്തിലുള്ള പാറ്റേൺ ഉണ്ട് ഓരോ മഞ്ഞപ്പിത്തം. നമുക്ക് ആ LFTയിൽ നിന്ന് നമുക്ക് നമ്മൾ നോക്കുമ്പോൾ വളരെ നല്ല ക്ലൂസ് നമുക്ക് കിട്ടും എന്തായിരിക്കും. കാരണം ഓരോ ടൈപ്പ് മഞ്ഞപ്പിത്തിനും LFTയിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് ഓരോ തരത്തിലാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ ചെറിയൊരു ബയോകെമിക്കൽ അനാലിസിസ് നടത്തുമ്പോൾ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് ഈ മഞ്ഞപ്പിത്തം പറ്റി കിട്ടും. അതിനെ ബേസ് ചെയ്ത് നമുക്ക് ബാക്കി ടെസ്റ്റുകളൊക്കെ പ്ലാൻ ചെയ്യാൻ സാധിക്കും.
1: ഇതിന്റെ കാരണങ്ങൾ പറയുമ്പോൾ പ്രീ ഹെപ്പാറ്റിക് കോസസ് എന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ട്, എന്താണ് അത്തരം കാരണങ്ങളെ കുറിച്ച് പറയുന്നത്?
0: ഈ പ്രീ ഹെപ്പാറ്റിക് ആണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച, ലിവറിനെ ബാധിക്കുന്നില്ല, അതായത് ഒബ്സ്ട്രക്ഷനും ഇല്ല. പക്ഷേ ഇപ്പോൾ ഹിമോലൈറ്റിക് ജോണ്ടിസ് എന്ന് പറയും, അതായത് ബ്ലഡ് അമിതമായ അളവിൽ നശിച്ചു പോകുന്നതുകൊണ്ട് ബിലിറൂബിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നു. ഒത്തിരി സാധാരണ അളവിനേക്കാൾ കൂടുതൽ പ്രൊഡക്ഷൻ കൂടുമ്പോൾ ലിവറിന് അത് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. ആക്ച്വലി ഈ ബിലിറൂബിനെ നമ്മൾ മെറ്റബോളൈസ് ചെയ്ത് ഹാൻഡിൽ ചെയ്ത് സെക്രീറ്റ് ചെയ്ത് ബോഡിയിൽ നിന്ന് കളയുന്ന ഫംഗ്ഷൻ ലിവറിൻ്റെയാണ്. അപ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അളവിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്താലും ഈ മഞ്ഞപ്പിത്തം ഉണ്ടാകും. അതിനെയാണ് പ്രീ ഹെപ്പാറ്റിക് എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ പോസ്റ്റ് ഹെപ്പാറ്റിക് എന്ന് പറയുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒബ്സ്ട്രക്ഷൻ, അതായത് ലിവറിൽ നിന്ന് പുറത്തേക്ക് ഇത് ഒഴുകി വരുന്ന വഴിയിൽ തടസ്സം ഉണ്ടാകുന്നത്. അത് മിക്കവാറും ഗുരുതരമായ കണ്ടീഷൻസ് ആണ്. അത് ക്യാൻസറുമുണ്ട്, നോൺ ക്യാൻസറസും ഉണ്ട്. അപ്പോൾ ഈ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. കാരണം അതിന് നേരത്തെ തന്നെ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ മിക്കവാറും നമുക്ക് അതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്ന കണ്ടീഷൻസ് ആണ്.
1: ഇത് കൂടാതെ ഹെപ്പാറ്റിക്കോസസ് എന്ന് പറയാം,
0: ഹെപ്പാറ്റിക്കോസ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഹെപ്പറ്റൈറ്റിസ്. നേരിട്ട് ഡയറക്റ്റ് ലിവറിനെ ഇൻഫെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബാധിക്കുന്ന കണ്ടീഷൻസ്.
1: ഇത് കൂടാതെ നമ്മുടെ ഉപാപചയ പ്രവർത്തനം, മെറ്റബോളിസം കൊണ്ടും ലിവറിൽ മാറ്റങ്ങൾ വരാറുണ്ടല്ലോ.
0: ലിവറാണ് മെറ്റബോളിക് ഫാക്ടറി എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ബോഡിയിലെ ഏറ്റവും കൂടുതൽ മെറ്റബോളിസം നടക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ലിവർ എന്ന് പറയുന്നത്. ബിലിറൂബിൻ മാത്രമല്ല, നൂറുകണക്കിന് മോളിക്യൂൾസിന്റെ ബയോകെമിക്കൽ കോമ്പൗണ്ട്സിന്റെ മെറ്റബോളിസം ഹാൻഡിൽ ചെയ്യുന്ന ഡ്രഗ്, നമ്മൾ കഴിക്കുന്ന ഡ്രഗ്സും ടോക്സിൻസും ഫുഡിന്റെ പല കമ്പൗണ്ട്സും എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ലിവറാണ്. അപ്പോൾ അതുകൊണ്ട് ലിവറിലെ ബാധിക്കുന്ന അസുഖങ്ങൾ മെറ്റബോളിസത്തെ തീർച്ചയായിട്ടും ബാധിക്കും.
1: അതല്ലേ, മെറ്റബോളിസം ഒരു കൃത്യമായ അല്ല പോകുന്നെങ്കിൽ അത് ലിവറിനെ ബാധിക്കുകയല്ല ചെയ്യുന്നത്, തിരിച്ചാണ്?
0: അല്ല, അത് രണ്ടും രണ്ട് ഡയറക്ഷനിലും അത് വർക്ക് ചെയ്യുന്നു വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇപ്പോൾ ഈ ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാകുന്ന ഒരു എക്സാമ്പിളാണ്. അത് ഈ മെറ്റബോളിസിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ലിവറിനെ ബാധിക്കുന്നതിൻ്റെ ഉദാഹരണം. നമ്മളുടെ കൊഴുപ്പിനെ ബോഡി ഹാൻഡിൽ ചെയ്യുന്ന മെറ്റബോളിസം, അതിനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് മെറ്റബോളിക് ഒരു മാൽ ഫംഗ്ഷൻ ആയിട്ട് വരുമ്പോഴാണ് ശരിക്കും ഈ ലിവറിൽ അത് അടിഞ്ഞുകൂടുകയും ഫാറ്റി ലിവർ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ചിലപ്പോൾ സിറോസ് ആയിട്ടൊക്കെ മാറുന്നത്. അതുകൊണ്ട് ആ തീർച്ചയായിട്ടും അതൊരു വാലിഡ് പോയിന്റാണ്.
1: ഡോക്ടർ കുറച്ചു മുമ്പ് പറയുണ്ടായി ഒരു പക്ഷേ പാൻക്രിയാറ്റിക് ക്യാൻസർ ഇതിനൊരു കാരണമാകാം, മഞ്ഞപ്പിത്തമായി അനുഭവപ്പെടാൻ ഒരു കാരണമാകാം എന്ന് പറഞ്ഞു. ഇത് ശരിക്ക് എങ്ങനെയാണ്? കാരണം പാൻക്രിയാസിനെ നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളത് പ്രമേഹ രോഗവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇതും മഞ്ഞപ്പിത്തമായിട്ടുള്ള ബന്ധം എങ്ങനെ വരും?
0: അതായത് ജനറൽ സൊസൈറ്റിക്ക് അധികം അറിയാത്തൊരു ഏരിയ ആണത്. അതായത് ഈ പാൻക്രിയാസിന്റെ പല ഭാഗങ്ങൾ, ഹെഡ് ഓഫ് പാൻക്രിയാസ് എന്ന് പറയും, അതിന്റെ തലഭാഗമുണ്ട്, ബോഡിയുണ്ട്, ടെയിലുണ്ട്. ഇപ്പൊ ഈ ഹെഡ് ഓഫ് പാൻക്രിയാസിൽ കൂടിയാണ് നമ്മളുടെ ബയൽ ഡക്ട്, പിത്തക്കുഴൽ, ലിവറിൽ നിന്ന് പിത്തരസം വഹിച്ചുകൊണ്ട് താഴേക്ക് വരുന്ന പിത്തക്കുഴൽ പാസ് ചെയ്യുന്നത് തലഭാഗം വഴിയാണ്. അപ്പോൾ ആ തലയുടെ ഭാഗത്ത് പാൻക്രിയാറ്റിക് ഹെഡിൻ്റെ അവിടെ ഒരു ക്യാൻസർ ഉണ്ടാകുകയാണെങ്കിൽ നല്ലൊരു സാധ്യതയുണ്ട് ഈ ഡക്റ്റിനെ ഒബ്സ്ട്രക്ട് ചെയ്യാൻ, ബ്ലോക്ക് ആക്കാൻ. അപ്പോൾ ബ്ലോക്ക് ആക്കുമ്പോൾ നാച്ചുറലായിട്ടും അവിടെ ഈ ബൈലിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടും, സ്റ്റാഗ്നേഷൻ വരും, അങ്ങനെ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഈ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിൻ്റെ ഏറ്റവും ടിപ്പിക്കലായിട്ടുള്ളൊരു എക്സാമ്പിൾ പറയുമ്പോൾ ഒന്ന് നമ്മൾ

0: പാൻക്രിയാസിലെ ക്യാൻസർ പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ വരുന്ന വഴിയിൽ എവിടെ ക്യാൻസർ ഉണ്ടായാലും ഇത് വരാം. അതായത് പിത്തക്കുഴലിലെ ക്യാൻസർ, ബൈൽ ഡക്ടിൻ്റെ ക്യാൻസർ ഉണ്ട്, പിത്താശയത്തിലെ ഗോൾ ബ്ലാഡറിൻ്റെ ക്യാൻസർ ഉണ്ട്. ഗോൾ ബ്ലാഡർ ക്യാൻസറും ചിലപ്പോൾ വെളിയിൽ നമ്മൾ അറിയുന്നത് ജോണ്ടിസ് വരുമ്പോഴായിരിക്കും. ക്യാൻസർ കൂടി ഇത് ബ്ലോക്കായി കഴിയുമ്പോൾ, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ കല്ലുകൾ വന്ന് ബ്ലോക്കാക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ പാൻക്രിയാസ് ക്യാൻസർ എപ്പോഴും ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ഉണ്ടാക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് നമ്മളെപ്പോഴും നമ്മളുടെ ഇവാലുവേഷനിൽ അതൊരു പോസിബിലിറ്റി ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യും.
1: ലിവറിൽ തന്നെ ക്യാൻസർ ഉണ്ടാകാനുള്ള കാരണങ്ങളായിട്ട് നമുക്ക് ഇത് വിശദീകരിക്കാൻ കഴിയും.
0: തീർച്ചയായിട്ടും പ്രൈമറി, അതായത് ലിവറിൽ തന്നെ ഉണ്ടാകുന്ന ക്യാൻസർ ഉണ്ട്, നമ്മൾ ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമ എന്ന് പറയുന്നത്. അത് സാധാരണ വരുന്ന സിറോസിസ് രോഗികൾക്കാണ്. ഈ മഞ്ഞപ്പത്തിൻ്റെ ഏറ്റവും പ്രധാന കാരണങ്ങളൊന്ന് വേറൊരു കാരണം സിറോസാണ്. ലിവറിൻ്റെ സിറോസിസ് നമ്മുടെ സ്റ്റേജ് അഡ്വാൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രധാന ലക്ഷണം അല്ലെ കോംപ്ലിക്കേഷൻ മഞ്ഞപ്പത്തൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൻ്റെ മെറ്റബോളിക് ഫങ്ഷണൽ കപ്പാസിറ്റി കുറയുന്നു, അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ലിവർ നശിച്ച് കോശങ്ങൾ ഒത്തിരി നശിച്ച് പോകുന്നു. അപ്പോൾ ആ സിറോസിസിൻ്റെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമ്മളെ രോഗികൾക്ക് മഞ്ഞപ്പത്തം ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഈ മഞ്ഞപ്പത്തം ഡെവലപ്പ് ചെയ്യുന്ന തന്നെ വളരെ മോശം സ്ഥിതിയിലേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് സിറോസിസിനെ സംബന്ധിച്ചിട്ട്. ആ സിറോസുള്ള രോഗികളുടെ ഒരു സബ്സെറ്റിൽ ചെറിയൊരു ശതമാനത്തിന് ഓവർ ടൈം കോംപ്ലിക്കേഷനായിട്ട് ലിവറിലെ ക്യാൻസർ വരാം. ഈ ലിവറിലെ ക്യാൻസറിൻ്റെ ലക്ഷണവുമായിട്ടും ഈ മഞ്ഞപ്പിത്തം വരാം. വേറൊന്ന്, വേറെ അവയവങ്ങളുണ്ടാകുന്ന ക്യാൻസർ ലിവറിലേക്ക് പടരാം. നമ്മൾ സെക്കൻഡറീസ് എന്ന് പറയും, ഏറ്റവും കോമൺ ആയിട്ടുള്ള ഓർഗൻസിലൊന്നാണ്. അതായത് ഇത് ഇത്ര വലിയ ഓർഗൻസ് ആയതുകൊണ്ട് എല്ലാ ബ്ലഡും അതിൽ കൂടി പാസ് ചെയ്യുന്നതുകൊണ്ട് ഈ ഇപ്പോൾ പാൻക്രിയാസ് ക്യാൻസർ അല്ല കുടലിലെ ക്യാൻസർ എല്ലാം അവിടെ ഇരിക്കുന്ന ക്യാൻസർ നമ്മൾ മെറ്റാസ്റ്റസിസ് എന്ന് പറയുമല്ലോ, വേറെ സ്ഥലത്തേക്ക് പടരുന്നത്. അതിൻ്റെ ഏറ്റവും കോമൺ ഏരിയ ലിവറാണ്. കാരണം ഏറ്റവും കൂടുതൽ ബ്ലഡ് ഈ ലിവറിൽ കൂടി പാസ് ചെയ്യുന്നതുകൊണ്ട് ഈസി ആയിട്ട് അവിടെ എത്തും. അപ്പോൾ അത് നമ്മൾ സെക്കൻഡറീസ് എന്നാണ് പറയുന്നത്. മറ്റേത് ലിവറിൽ തന്നെ ഉണ്ടാകുന്ന ട്യൂമർ പ്രൈമറി ക്യാൻസർ. വേറൊരു സ്ഥലത്ത് ക്യാൻസർ ലിവറിലേക്ക് പടരുന്ന കണ്ടീഷൻ സെക്കൻഡറീസ്. ഈ സെക്കൻഡറീസും ചിലപ്പോൾ വേറെ ലക്ഷണം ഒന്നും ഇല്ലാത്ത ചില ക്യാൻസേഴ്സ് ലിവറിൽ സെക്കൻഡറീസ് വന്ന് അത് മഞ്ഞപ്പിത്തായി കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്. അതിൻ്റെ ലക്ഷണമായിട്ടും ഈ മഞ്ഞപ്പിത്തം വരാം.
1: നമ്മളിപ്പോൾ കരളിലെ ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞു. നേരത്തെ തന്നെ അത് മനസ്സിലാക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്കൊരു ശസ്ത്രക്രിയയിലൂടെ അതിനെ നീക്കം ചെയ്യാൻ കഴിയുമോ? കാരണം ലിവർ റീജനറേറ്റ് ചെയ്യും എന്ന് പറയുന്നുണ്ടല്ലോ, പുനർജീവിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ അത് നേരത്തെ അറിയുകയാണെങ്കിൽ ചികിത്സ കൂടുതൽ ഫലപ്രദമാകാൻ സാധ്യതയുണ്ട്.
0: എക്സലന്റ് ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ നേരത്തെ ഈ കണ്ടുപിടിക്കുന്നത് വളരെ അഡ്വാൻറ്റേജ് ഉള്ള കാര്യമാണ്. കാരണം ശസ്ത്രക്രിയ മാത്രമല്ല, നമുക്ക് ഇതിനെ കരിച്ച് കളയുന്ന ടെക്നിക്സ് ഉണ്ട് പല രീതിയിൽ. ലേസറും ലേസർ ലൈക്ക് തെറാപ്പീസും അതുപോലെ സർജറി, ട്യൂമർ റിമൂവൽ സർജറീസ് ഉണ്ട്, റേഡിയോ തെറാപ്പി ഉണ്ട്. അതൊക്കെ ചെയ്യുന്നതെങ്കിൽ നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ഒരു ആവശ്യ ഘടകമാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ സ്ക്രീനിങ് പ്രോഗ്രാംസ് ഉള്ളത്. ഒരാൾ സിറോസിസ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് കൃത്യമായ ഒരു ഷെഡ്യൂൾ, അവർക്ക് യാതൊരു സിംറ്റംസും ഇല്ലെങ്കിലും 3 മന്ത്സ് 6 മന്ത്സ് അങ്ങനെ നമ്മളൊരു ഇൻ്റർവെല്ലിൽ ദേർ ഇസ് എ സ്ക്രീനിങ് പ്രോട്ടോകോൾ. അതിൻ്റെ ഏറ്റവും പ്രധാന ഉദ്ദേശങ്ങളിലൊന്ന്, നമ്മൾ ഏറ്റവും പേടിക്കുന്ന കോംപ്ലിക്കേഷൻ ക്യാൻസറാണ് സിറോസിൽ, അത് നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ സ്ക്രീനിങ്ങിൻ്റെ ഉദ്ദേശം. ആ സ്ക്രീനിങ്ങിൻ്റെ പാർട്ടാണ് സാധാരണ വളരെ സിമ്പിളായിട്ടുള്ള അൾട്രാസൗണ്ട് സ്കാൻ, പിന്നെ ചെറിയ ചില ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ അത് വെച്ച് നമ്മൾ സ്ക്രീൻ ചെയ്ത് നോക്കുമ്പോൾ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കാനുള്ള നല്ല സാധ്യതയുണ്ട്. അങ്ങനെ കണ്ടുപിടിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും അതിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ചികിത്സാ രീതികളുണ്ട്. ജനറലായിട്ട് പറഞ്ഞാൽ, ഒന്ന്, ഏറ്റവും പ്രധാനമായിട്ട് ലിവറിനെ ബാധിക്കുന്നത് അമിതമായ ആഹാരമാണ്. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ആഹാരം കഴിക്കുക, നമ്മൾ ഒബീസിറ്റി അമിത വണ്ണത്തിലേക്ക് പോവുക, അമിതമായ അളവിൽ കൊഴുപ്പ് രൂപപ്പെടുന്ന കണ്ടീഷൻസ് ഉണ്ടാകുക, എക്സസൈസ് ഇല്ലാണ്ടിരിക്കുക, പിന്നെ ഒത്തിരി ടോക്സിൻസ് ഉള്ള ഭക്ഷണം സ്ഥിരമായിട്ട് കഴിക്കുക, കഴിവതും ശുദ്ധമായ ആഹാരങ്ങളൊക്കെ കഴിക്കുക, നിവൃത്തിയില്ലാത്തപ്പോൾ മാത്രം നമ്മൾ ഇതുപോലെ പൊട്ടൻഷ്യലി ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുക.
1: സാധാരണ മഞ്ഞപ്പിത്തമോ ഇത്തരം അസുഖമൊന്നും ഇല്ലാത്തൊരു വ്യക്തി ലിവർ ഫങ്ഷൻ ടെസ്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ എൻ്റെ ലിവറിൻ്റെ ആരോഗ്യം എങ്ങനെയുണ്ടോ എന്ന് ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടോ?
0: തീർച്ചയായിട്ടും അത് നമ്മൾ ജനറൽ ഹെൽത്ത് ചെക്കപ്പിൽ ആവശ്യ ഘടകമാണ്. അത് എല്ലാ ഹെൽത്ത് ചെക്കപ്പിലും അതുകൊണ്ടാണ് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ഉള്ളത്. പക്ഷെ അതുകൊണ്ട് മാത്രമായിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. കാരണം പല കണ്ടീഷൻസിലും ഈ LFT ചിലപ്പോൾ നോർമലായിട്ടിരിക്കും. പിന്നെ ഉള്ളത് ഈ പറഞ്ഞ പോലെ ആ ഒരു ഏരിയയിൽ ഉള്ള ഒരു എക്സ്പെർട്ടിനെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ നമ്മൾ ലാബ് ടെസ്റ്റ് കൊണ്ട് മാത്രം കാര്യമില്ല. ചിലപ്പോൾ പലപ്പോഴും ഇതെല്ലാം ഈ ടെസ്റ്റുകൾ അത് ഒരു ആംഗിളിൽ നിന്ന് മാത്രമാണ് നോക്കുന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ നോർമലായിട്ട് വേറെ സിംറ്റംസ് ഒന്നും ഇല്ലാത്ത ആൾക്കാരെ പറ്റിയാണ്. അവർക്ക് പീരിയോഡിക് ഹെൽത്ത് ചെക്കപ്പിൽ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ഐഡിയ കിട്ടും.
1: എന്തായാലും മഞ്ഞപ്പിത്തം അതല്ലെങ്കിൽ മഞ്ഞനോവ്, ജോണ്ടിസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് നിസ്സാരമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. ഒരു എക്സ്പെർട്ടിനെ കണ്ട് അതിന് വേണ്ട ചികിത്സ തേടേണ്ടതാണ്, അതിന്റെ കാരണം കണ്ടെത്തേണ്ടതാണ് എന്നാണ് ഡോക്ടർ ഇതുവരെ സംസാരിച്ചത്.
0: മഞ്ഞപ്പിത്തം ഒരു സാധാരണ സിംറ്റം അല്ല. മഞ്ഞപ്പിത്തം ഈസ് ഓൾവേസ് സീരിയസ്, അങ്ങനെയാണ് അതിന്റെ ഒരു വെപ്പ്.
1: അതിന്റെ കാരണം
0: നമുക്ക് അവഗണിക്കാനുള്ള ഒരു സിംറ്റം അല്ല. നമുക്കിപ്പോൾ ചെറിയൊരു തലവേദന അല്ലെങ്കിൽ ഒരു തുമ്മൽ അല്ലെങ്കിൽ ഒരു ഗ്യാസ് വന്നു അങ്ങനെ പറയുന്ന പോലെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാനുള്ള ഒരു സിംറ്റം അല്ല ഈ ജോണ്ടിസ്. ജോണ്ടിസ് എപ്പോഴും സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു സിംറ്റമാണ്. എന്തുകൊണ്ട് ജോണ്ടിസ് വന്നെന്ന് അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. പക്ഷെ നമ്മൾ അനലൈസ് വരുമ്പോൾ ചിലപ്പോൾ അത് കുഴപ്പമില്ലാത്ത മഞ്ഞപ്പിത്തമാകാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഗിൽബർട്ട് സിൻഡ്രോം എന്ന് പറയുന്നൊരു സിൻഡ്രോം ഉണ്ട്. ഇപ്പോൾ ഇത് കേൾക്കുന്നവരിലെ ഗിൽബർട്ട് സിൻഡ്രോം

0: ഉള്ളവരോ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത് മഞ്ഞപ്പിത്തം വരും, ആൾക്കാരത് തെറ്റിദ്ധരിച്ചിട്ട് അത് ഒരു യാതൊരു പ്രശ്നം ഉണ്ടാക്കാത്ത ഒരു ജന്മനാ കിട്ടുന്ന ഒരു ചെറിയ പ്രോബ്ലം കൊണ്ട് ബിൽറൂബിൻ്റെ അളവ് അല്പം കൂടി നിൽക്കുന്നതാണ്. അതിന് പ്രത്യേക ചികിത്സയൊന്നും ആവശ്യമില്ല, അത് യാതൊരു തരത്തിലുള്ള ഹെൽത്ത് എഫക്റ്റ് ഉണ്ടാക്കത്തില്ല. പക്ഷേ അതിനുവേണ്ടി ആവശ്യമില്ലാതെ മെഡിസിൻ കഴിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് നമ്മുടെ രാജ്യത്ത്. അനവധിയായ ഒറ്റമൂലികളും അതുപോലുള്ള മരുന്നുകളും ആവശ്യമില്ലാതെ കഴിക്കുന്നു. അപ്പോൾ രണ്ട് തരത്തിലും ഉണ്ട്. ആവശ്യമുള്ളവർ ചിലപ്പോൾ അറ്റൻഷൻ കിട്ടുന്നില്ല, ചിലപ്പോൾ ഇത് ആവശ്യമില്ലാതെ അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് ഇതെന്താണെന്ന് അറിയാത്തതുകൊണ്ട് മഞ്ഞപ്പിത്തം എന്ന പേരിൽ അമിതമായി അനാവശ്യ മരുന്നുകൾ കഴിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്.
1: തീർച്ചയായും എഫ് എം എൽ വന്ന് ജോണ്ടിസ് അഥവാ മഞ്ഞപ്പിത്തത്തെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ വിശദമാക്കിയായിരുന്നു. ഡോക്ടർ പ്രത്യേകം നന്ദി.
0: താങ്ക് യു വെരി മച്ച്.
2: ജോണ്ടിസ് അഥവാ മഞ്ഞപ്പിത്തം, ഇതേക്കുറിച്ച് എറണാകുളം ലക്ഷ്മി ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി ആൻഡ് ഹെപ്പറ്റോളജി വിഭാഗമായ സെൻട്രൽ ഗ്യാസ്ട്രോയിലെ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ ജോണി സിറിയക്കുമായി ഇതുവരെ സംസാരിച്ചത് എം വി ശശികുമാർ.

സേവന പാരമ്പര്യത്തിന്റെ 4.5 പതിറ്റാണ്ടുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പീഡിയാട്രിക് ഗൈനക്കോളജി വിഭാഗങ്ങൾ കൂടാതെ കാർഡിയാക്, ഓർത്തോപീഡിക്, ഗ്യാസ്ട്രോ എൻട്രോളജി, യൂറോളജി, ജനറൽ മെഡിസിൻ, ക്യാൻസർ, ഡെന്റൽ തുടങ്ങി 35 വിഭാഗങ്ങൾ രോഗങ്ങൾ അകറ്റി ആശ്വാസം നൽകും. ആരോഗ്യലക്ഷ്മി, ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം, ആലുവ. ഫോൺ 0484-277-1100. ഈ പരിപാടിയുടെ പ്രായോജകർ ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം. 0484-277-1100. ലക്ഷ്മി ഹോസ്പിറ്റൽ, FM ഹെൽത്ത് ലൈൻ.

FM ഡയറിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി കൊച്ചി FM 102.3 FM ഡയറിയിൽ ഇനി ഇന്ന് ഈ നിലയത്തിൽ നിന്ന് FM ഡയറിയെ തുടർന്ന് 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക്ക് ഷോർ, 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി തിരുവനന്തപുരം റിലേ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി, 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്, ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ പെട്ടെന്നുള്ള ഹൃദയസ്തംഭനം, ഡോക്ടർ അഭിലാഷ് SP സംസാരിക്കുന്നു തിരുവനന്തപുരം റിലേ. ഉച്ചയ്ക്ക് 1:00 KV ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ, നാടകം ഒറ്റ. 2:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ കൈക്കും തോൾ സന്ധിക്കുമുണ്ടാകുന്ന കായിക പരിക്കുകൾ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അസ്ഥിരോഗ വിഭാഗം മേധാവിയും ഷോൾഡർ ആന്റ് അപ്പർ ലിംബ് സർജനുമായ ഡോക്ടർ KR പ്രതാപ് കുമാർ മറുപടി നൽകുന്നു. പ്രിയ ശ്രോതാക്കൾക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 04 242 6397, 04 242 6387, 944-5588. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3:00 മുതൽ. വിഷയം കൈക്കും തോൾ സന്ധിക്കുമുണ്ടാകുന്ന കായിക പരിക്കുകൾ. ഇന്ന് വൈകിട്ട് 4:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ, 5:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. വൈകിട്ട് 6:50 കാർഷിക ജീവനം, ഇതിൽ കാർഷിക കൂട്ടായ്മയുടെ വിപണി സാധ്യതകളെക്കുറിച്ച് സംസാരിക്കുന്നു കരുമാലൂരിലുള്ള KK അശോകൻ. തുടർന്ന് മട്ടുപ്പാവിൽ പച്ചക്കറികൾ നട്ടുപരിപാലിക്കുന്ന ഏലൂർ ഉദ്യോഗമണ്ഡലിലെ ഷിബു VP അനുഭവങ്ങളും ചിന്തകളും പങ്കുവയ്ക്കുന്നു. രാത്രി 7:35 FM ഈവനിംഗ്, ഇതിൽ നിലവറ. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പെറ്റ പന്തിരുകുലം. ഇനി ഇന്ന് FM ഡയറിയുടെ ആദ്യ ഭാഗത്ത് ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും. ചോദ്യമിതായിരുന്നു, ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏത്?

ഉത്തരം ശ്രീലങ്ക. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏതാണ്? ശ്രീലങ്ക. ചിന്താശകലം. ജീവിതത്തിന്റെ അവസാനത്തെ ജീവിതത്തിന്റെ ആദ്യവുമായി കോർത്തിണക്കാൻ കഴിവുള്ളവനാണ് ഏറ്റവും സന്തുഷ്ടനായ മനുഷ്യൻ. ജർമ്മൻ സാഹിത്യകാരനായ ഗോയിതയുടെ വാക്കുകളാണ്. ജീവിതത്തിന്റെ അവസാനത്തെ ജീവിതത്തിന്റെ ആദ്യവുമായി കോർത്തിണക്കാൻ കഴിവുള്ളവനാണ് ഏറ്റവും സന്തുഷ്ടനായ മനുഷ്യൻ. പ്രിയ ശ്രോതാക്കളെ, ഗോയിതയുടെ ഈ വാക്കുകളോടെ അവസാനിക്കുന്നു ഇന്നത്തെ FM ഡയറി. FM ഡയറി വീണ്ടും നാളെ രാവിലെ 6:55. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 16 സെക്കൻഡും. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ഹലോ വി പി എസ് ലേക്ഷോർ.

0: ഹലോ, VPS ലേക്ക് ഷോർ. ഹായ്, ഹലോ, നമസ്കാരമുണ്ട്. ഇന്നും ഒരു കഥയാട്ടോ. ഇന്നത്തെ കാലത്തെ മനുഷ്യരുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ സൗന്ദര്യ ഭ്രമം കാണുമ്പോൾ ഉണ്ടായ ഒരു തോന്നലിലാണ് ഇന്ന് ഈ കഥ ഞാൻ പറയുന്നത്. ഒരിക്കൽ ഒരു യുവതിക്ക് പെട്ടെന്ന് നെഞ്ചുവേദന വന്ന് ആശുപത്രിയിൽ അഡ്മിറ്റായി. ICU ഓക്സിജനൊക്കെ ഫിറ്റ് ചെയ്ത് ആള് ജീവിതം തുടരാട്ടോ. ദൈവം വന്ന് ചോദിച്ചു, ദാ പോവല്ലേ? അത് വേണോ ദൈവമേ, എനിക്ക് 46 വയസ്സല്ലേ ആയുള്ളൂ, ഞാൻ കുറച്ചുകൂടി ജീവിച്ചോട്ടെ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? പ്ലീസ് പ്ലീസ് പ്ലീസ് ദൈവമേ, ഒരു 20 കൂടി മാത്രം ഞാനൊന്ന് ജീവിച്ചോട്ടെ. ദൈവത്തിന് ദയ തോന്നി. ശരി, ഒരു 20 നിനക്ക് തന്നിരിക്കുന്നു, ജീവിച്ചോ. ശ്വാസം നേരെയായി, ഓക്സിജനൊക്കെ മാറ്റി, ആള് സ്റ്റഡിയായി. റോമിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ അതാ മുന്നിൽ ഒരു ബോർഡ്, ഫേഷ്യൽ പ്ലാസ്റ്റിക് സർജറി ഫോർ ബ്യൂട്ടിഫിക്കേഷൻ. അതിന്റെ താഴെ ഒരുപാട് ലിസ്റ്റ്. പുള്ളിക്കാരി അതൊക്കെ വായിച്ചു. എന്നിട്ട് വിചാരിച്ചു, എന്തായാലും 20 കിട്ടിയിട്ടുണ്ട്, എന്നാ പിന്നെ ചുന്ദരിയായിട്ടൊന്ന് ചെത്തിയാലോ. മൊത്തത്തിൽ കൊറേ ലക്ഷം പൊടിച്ച് ആളൊരു സുന്ദരിയൊക്കെ ആയിട്ട് പുറത്തിറങ്ങി. ഹോസ്പിറ്റലിൽ നിന്നും കുട്ടിക്കൊണ്ടു പോകാനായി ഭർത്താവ് എത്തി. പക്ഷേ പാർക്കിംഗ് ഇല്ല. അദ്ദേഹം ഫോണിൽ വിളിച്ചു പറഞ്ഞു, ഞാൻ ഓപ്പോസിറ്റ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്, നീ റോഡ് ക്രോസ് ചെയ്ത് വന്നോളൂ എന്ന്. അങ്ങനെ പുള്ളിക്കാരി റോഡ് ക്രോസ് ചെയ്യവേ ലോറി ഇടിച്ച് ആള് പോയി. മുകളിൽ ചെന്നപ്പോ ദൈവത്തോട് ചോദിച്ചു, അങ്ങനെ പറഞ്ഞത് 20 ഇനി ഒന്നും സംഭവിക്കില്ലെന്ന്? ദൈവം ചോദിച്ചു, ഞാൻ എപ്പോ പറഞ്ഞു? പുള്ളിക്കാരി നടന്ന സംഭവമൊക്കെ ഓർമ്മിച്ചു കൊടുത്തു. ഓ, ആ സ്ത്രീയാണോ നിങ്ങൾ? അതെ. എനിക്ക് മനസ്സിലായില്ല കേട്ടോ, നിങ്ങളാകെ മാറിപ്പോയില്ലേ? ഇതൊരു തമാശ കഥയാണെങ്കിലും ദൈവത്തിന് പോലും മനസ്സിലാവാത്ത സ്ഥിതി വരുത്താതിരിക്കുക. അഴകല്ല, ആരോഗ്യമാണ് പ്രധാനം. അപ്പൊ ഇനി തുടങ്ങാം. ഹലോ, VPS ലേക്ക് ഷോർ സ്പോൺസർഡ് ബൈ VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ, പ്രോഗ്രാം കോർഡിനേറ്റർ ഡാനി ജെയിംസ്.
1: ആരോഗ്യമെന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
0: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
1: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ VPS ലേക്ക് ഷോറിലേക്ക്
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ എറണാകുളം.
2: ഹലോ,
0: അശ്വതിയാണോ?
2: ആരാണ്?
0: അശ്വതി, ഇത് ഭരണിയാണ്. ഹലോ.

0: BPS ലേക്ക് ഷോറിൽ നിന്ന് മാഷാലത.
1: ആശിച്ചി, ഞാന് പല്ല് റൂട്ട് കനാല് ചെയ്യാനായിട്ട്.
0: ചെയ്തോട്ടെ ചെയ്തോട്ടെ ചെയ്തോട്ടെ, ഞാൻ പിന്നെ വിളിച്ചോളാം.
1: അല്ല കുഴപ്പമില്ല, പറഞ്ഞോ.
0: ഒരു രണ്ട് മിനിറ്റ് സംസാരിക്കാൻ പറ്റുമോ?
1: ആ പറഞ്ഞോ.
0: ഓക്കെ, എവിടെയാണ് റൂട്ട് കനാല് ചെയ്യുന്നത്?
1: ഇവിടെ അടുത്ത് തന്നെയാണ്.
0: ഇവിടെ അടുത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ അടുത്തല്ലല്ലോ ഉള്ളത്.
1: ചേർത്തലയാണ്.
0: ചേർത്തലയാണ്.
1: അയ്യോ, ഞാനിപ്പോ വീട്ടിലും അല്ല, അമ്മയൊക്കെയാണ് കൂടുതലും. ഞാൻ കേൾക്കുന്നതാണ് കുഞ്ഞിട്ടോട്ട്. അമ്മേനെ ഒന്ന് സംസാരിപ്പിക്കണമെന്നുണ്ടായിരുന്നു.
0: ഓക്കെ, അശ്വതി എന്താ ചെയ്യുന്നേ?
1: ഞാൻ ഇപ്പൊ ഒന്നും ചെയ്യുന്നൊന്നുമില്ല, ഹൗസ് വൈഫ് ആണ്. മോളുണ്ട് 3 വയസ്സായിട്ട്. രാജശ്രീ എന്നാണ് പേര്.
0: ഓക്കെ, ഹസ്ബൻഡ്?
1: ഹസ്ബൻഡ് ഡ്രൈവർ ആണ്.
0: ഓക്കെ,
1: രാജീവ് എന്നാണ് പേര്.
0: അമ്മയുടെ പേര്?
1: അമ്മയുടെ പേര് രാജമ്മ. ഹസ്ബൻഡ് അമ്മയാണ്.
0: ഓക്കെ, രാജമ്മ ചേച്ചിക്കും ഇഷ്ടമാണ് നമ്മളെ അല്ലേ?
1: ആ, വലിയ കാര്യമാണ്.
0: തിരിച്ച് രാജമ്മ ചേച്ചിയുടെ അടുത്തും നമ്മുടെ അന്വേഷണം പറയണം കേട്ടോ.
1: അമ്മയൊക്കെ കേൾക്കും, അമ്മയും ചിറ്റന്മാരും ഒക്കെ കേൾക്കും. അമ്മയെ എല്ലാരും കേൾക്കുന്ന പരിപാടിയാണ്.
0: വളരെ സന്തോഷം.
1: ഞാൻ ഒരുപാട് നാളായി, എനിക്ക് തോന്നുന്നു ഞാൻ മോക്ക് ഒരു വയസ്സുള്ളപ്പോട്ട് മെസ്സേജ് അയക്കുന്നതാ.
0: എനിക്ക് വയ്യ, ഇപ്പൊ നമ്മള് വിളിച്ചില്ലേ, നല്ല സമയത്താ വിളിച്ചത്. ഇങ്ങനെ വായും വളർന്ന് കിടക്കുന്ന സമയത്താ വിളിച്ച്.
1: അയ്യോ, എനിക്ക് ഭയങ്കര സന്തോഷം. എന്നാ പറയണോന്ന് അറിയത്തില്ല.
0: അല്ല, പല്ലിന് എന്താ പറ്റിയെന്ന് പറ
1: പല്ലിന് ചെറിയൊരു കേടുണ്ടായിരുന്നു. മോളെ പ്രെഗ്നന്റായിരുന്ന സമയത്ത് ഫുഡ് കഴിക്കുമ്പോഴൊക്കെ വൊമിറ്റ് ചെയ്യായിരുന്നേ. അപ്പൊ അത് പെട്ടെന്ന് വാങ്ങിടാനൊന്നും പറ്റത്തില്ലായിരുന്നു. അപ്പൊ അങ്ങനെ വന്ന് വന്ന് ഇപ്പൊ അത്യാവശ്യം 2-3 എടുത്ത് കളഞ്ഞു. ഓരോന്നും കേടായി നിക്കണത് വേദനയായിട്ട് വന്നിട്ട് കാണിക്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കാണിച്ചപ്പോഴേക്കും റൂട്ട് കനാൽ കയറാൻ റെഡി ആയിരിക്കും. അങ്ങനെ വന്നതാ. ഇപ്പൊ ഇവിടെ എന്തായാലും 1 മണിക്കൂറോളം സമയം എടുക്കുമെന്ന് പറഞ്ഞു.
0: കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഒരു കത്ത് വന്നിരുന്നു അശ്വതി. ഒരു ഡെന്റൽ ക്ലിനിക്ക് പോയിട്ട് ഒരാൾ ഇങ്ങനെ പല്ല് ഈ പറഞ്ഞതുപോലെ ക്ലീൻ ചെയ്യൂ, അങ്ങനെ എന്തോ പല്ലിന്റെ കേടൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോ ഡോക്ടർ ഇങ്ങനെ വായും പൊളന്ന് പിടിക്കാൻ പറയും. അങ്ങനെ വെച്ച് വായിൽ കുറെ ട്യൂബ് ഒക്കെ ഇട്ടിട്ട് പുള്ളീനോട് ചോദിക്കും എന്തൊക്കെയുണ്ട് വിശേഷം
1: വീട്ടിലെല്ലാവർക്കും.
0: സാരല്ല, അപ്പൊ എന്നിട്ട് പുള്ളി വിശേഷൊക്കെ ചോദിച്ചപ്പോ ഈ ആള് പറയാ, ഞാൻ എങ്ങനെ ഉത്തരം പറയാ, എന്നുള്ളപ്പോ വീട്ടില് സുഖാണെന്നോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്തായാലും അങ്ങനെ ഞാനൊന്ന് ചോദ്യം ഒന്നും ചോദിക്കുന്നില്ല. ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറ.
1: എനിക്ക് തന്നെ പറയണമെന്നറിയത്തില്ല.
0: ശരി, ഞാൻ നല്ലൊരു പാട്ട് വെച്ചു.
1: കുഞ്ഞിനും വലിയ ഇഷ്ടമാണ് ആ ചേച്ചി എന്നൊക്കെ വിളിച്ച. അവള് ഭയങ്കരമായിട്ട് വന്നോണ്ടിരിക്കും. കേട്ടോണ്ട് അമ്മയടുത്തൊക്കെ ഇരിക്കുക.
0: സാരമല്ല, എല്ലാവർക്കും വേണ്ടി നല്ലൊരു പാട്ട് വെച്ചു തരാം. പണി നടക്കട്ടെ. ഓക്കെ, ബൈ ബൈ.
1: ഓക്കെ.

0: ഞാൻ ഡോക്ടർ വിഷ്ണു ഗിരീഷ്, കൺസൾട്ടന്റ് ആൻഡ് ഇൻചാർജ് ഹെപ്പറ്റോളജി, BPS ലേക്ഷോർ ആശുപത്രി. ഫാറ്റി ലിവർ പ്രായഭേദമന്യേ ആരെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. ഇതൊരു സൈലന്റ് കില്ലറാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ അതുമൂലം മരണം വരെയോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാഡ് ഫുഡ് ഹാബിറ്റ്സ്, അമിതമായ മദ്യപാനം തുടങ്ങിയവയാണ് ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നത്. ഡയബറ്റീസ്, അമിതവണ്ണം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾ ഉള്ളവർക്കും ഫാറ്റി ലിവർ പിടിപെടാൻ സാധ്യത കൂടുതലാണ്. പ്രധാനമായും നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് വ്യായാമം, രണ്ട് ആൽക്കഹോൾ ഒഴിവാക്കൽ, മൂന്ന് ജങ്ക് ഫുഡ് ഒഴിവാക്കൽ, നാല് ശരീരഭാരം ഗണ്യമായി കുറയ്ക്കുക. LFT, അൾട്രാസൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്നീ ലളിതമായ ടെസ്റ്റുകൾ മുഖേന ഫാറ്റി ലിവർ സിമ്പിളായി കണ്ടെത്താവുന്നതാണ്. ആവശ്യമാണെങ്കിൽ ഒരു ഫൈബ്രോ സ്കാൻ കൂടി ചെയ്യാവുന്നതാണ്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. അശജി, അസ്സലാം അലൈക്കും.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: VPS ലേക്ഷോർ. മനസ്സിൽ തിങ്ങി നിറയുന്ന സന്തോഷം. നോമ്പുകാലത്തെ ഓർമ്മകൾ പോലെ സമ്പുഷ്ടമാണ് പെരുന്നാളിന്റെ ഓർമ്മകളും. പതിവ് പോലെ അവിടുന്നും ഇവിടുന്നുമുള്ള കുറേ ഓർമ്മകളുടെ

0: കഷ്ണങ്ങൾ. ഞാൻ ഈ കത്തിന് ഹജ്ജുവെള്ളം എന്ന പേരിടുന്നു.
1: ഓക്കെ.
0: കൊച്ചിക്കാർക്ക് പെരുന്നാൾ രാവ്, പെരുന്നാളിന്റെ തലേ ദിവസത്തെ രാത്രി. ആ പെരുന്നാൾ രാവിനോടുള്ള ഇഷ്ടം കുറച്ചൊന്നുമല്ല. ഇറച്ചിക്കറിയുടെ പടക്കത്തിന്റെ കരിഞ്ഞ മണത്തിന്റെ, ഉമ്മ ചെറുവിരൽ ഇട്ട് തന്നിരുന്ന മൈലാഞ്ചിയുടെ മണത്തിന്റെ, വെട്ടത്തിന് എന്തൊരു വെട്ടം എന്ന് പറഞ്ഞു പോകുന്ന വളകളും പടക്കങ്ങളും വിൽക്കുന്ന കടകളുടെ പെരുന്നാൾ രാവ്. ഒരു പെരുന്നാൾ രാവിൽ നടന്ന വാഴക്കൈപ്പിടുത്തം ഓർമ്മ വരുന്നു. സംഗതി ഇതാണ്, അയൽവാസി നബീസാത്താന്റെ പേരക്കുട്ടിയുടെ അരഞ്ഞാണം കളഞ്ഞുപോയി. കളവ് കണ്ടുപിടിക്കാൻ ഒരു രസകരമായ മാർഗം വാഴത്തണ്ട് പിടുത്തമാണ്. വാഴയുടെ തണ്ട് മുറിക്കും, അത് നേരെ പിളർത്തും. പിളർത്തിയ രണ്ട് കഷണം മണ്ണിലൊന്നും മുട്ടിക്കാതെ കൊണ്ടുവന്ന് ഭയഭക്തിയോടുകൂടി മേശപ്പുറത്ത് വയ്ക്കും. രണ്ട് സ്ത്രീകൾ അഭിമുഖമായി നിന്ന് നീളത്തിൽ മുറിച്ച വാഴക്കൈ അരക്കെട്ടിന്റെ ഇരുവശത്തായി ചേർത്ത് പിടിക്കും. എന്നിട്ട് ലേലം വിളി പോലെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ഇത്ത ഓരോ ചോദ്യമാണ് വാഴക്കൈയോട്. അരഞ്ഞാണം മമ്മുഞ്ഞിക്കാന്റെ മോൻ സുലൈമാൻ എടുത്തോ, കാദർഖാന്റെ റഫീഖ് എടുത്തോ, പാത്രം വിൽക്കാൻ വന്ന അണ്ണാച്ചി എടുത്തോ, വളക്കച്ചവടക്കാരനെടുത്തോ, കറുത്ത് പൊക്കം കൂടിയ മനുഷ്യനാണോ എടുത്തത്, ഇങ്ങനെ ആരെങ്കിലും എടുത്തോ എടുത്തോ എന്ന് ചോദിച്ചു ചോദിച്ചുകൊണ്ടേയിരിക്കും. ഈ ചോദ്യങ്ങളൊന്നും അറിയാണ്ട് പാവം വാഴക്കൈ പതുക്കെ പതുക്കെ വളഞ്ഞു വളഞ്ഞ് നടുഭാഗം മുട്ടും. നടുഭാഗം മുട്ടുമ്പോൾ ഏതൊരു നിർഭാഗ്യവാന്റെ പേരാണോ പറയുന്നത്, അവനാണ് അല്ലെങ്കിൽ അവളാണ് സംഗതി മോഷ്ടിച്ചത്. അയൽവാസികളുടെ പേരൊക്കെ ആദ്യം തന്നെ വിളിച്ചു കഴിയും. എന്നിട്ട് പാട്ട പെറുക്കാൻ വന്നവരോ കൈനോട്ടക്കാരുടെയോ ഏതെങ്കിലും കച്ചവടക്കാരെയോ മറ്റോ ആയിരിക്കും അവസാനം വിളിക്കുക. അയൽവാസിയുടെ പേര് അവസാനം പറഞ്ഞാൽ കാര്യങ്ങൾ ഒരു വഴിക്കായിരുന്നേനെ. അതാവും അയൽവാസികളെ ആദ്യം വിളിച്ചിരുന്നത്. പെരുന്നാൾ പ്രമാണിച്ച് സർക്കാർ കൊടുക്കുന്ന പാമോയിൽ മാവേലി സ്റ്റോറിൽ നിന്നും വാങ്ങിച്ച് കൊച്ചി ചക്കാമാടത്തെ അബ്ദുൽ ഖാദർ ഖാന്റെ കടയിൽ ലാഭത്തിൽ വിറ്റ് കാശ് ഉമ്മാക്ക് കൊണ്ടു കൊടുക്കുമ്പോൾ എനിക്ക് ഇമ്മണി സന്തോഷം തോന്നിയിട്ടുണ്ട്. അന്നും ഇന്നും വല്ലവന്റെ വീട്ടിലെ ഇറച്ചിക്കറി ഉണ്ടാക്കുമ്പോഴുണ്ടാവുന്ന മണം സൂപ്പറാട്ടോ. ഇന്നത്തെ പോലെ മുട്ടിന് മുട്ടിന് ഇറച്ചിക്കടയില്ല. പെരുന്നാൾ തലേന്ന് ഇറച്ചി വാങ്ങി വീട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ സൈക്കിൾ വാടകയ്ക്കെടുത്ത് ഒരു ബലൂൺ വീർപ്പിച്ച് ടയറിന്റെ സൈഡിൽ കെട്ടി ഒരു പോക്ക്, സൈക്കിൾ കമ്പി കടകടാ ബലൂണി തട്ടി കൊച്ചി അമ്മായി മുക്കിലും മറ്റും പടക്കത്തിന്റെ കരിഞ്ഞ മണം ആസ്വദിച്ച് സൈക്കിൾ ചവിട്ടി ചവിട്ടി അങ്ങനെ പോകും. പെരുന്നാൾ രാവിന്റെ രാത്രി അതിനെതാ ഇത്ര വേഗം ഓരോ കവലയിലെയും തിരക്കാസ്വദിക്കാൻ ഓടിപ്പാഞ്ഞു നടക്കും. എനിക്ക് തോന്നുന്നത് ആ രാവിൽ ഞങ്ങൾ പലരും കുമ്പിടികളായിരുന്നു എന്ന്. ഒരു സമയത്ത് പല ദിക്കിൽ ഒരേ രൂപം. അന്നത്തെ രാത്രിയിലാണ് ഉമ്മാന്റെ അനുവാദത്തോടുകൂടി പുറത്തേക്ക് കറങ്ങാൻ അവസരം കിട്ടുന്ന ദിവസം. ഓർമ്മയുണ്ട് ഒരു പെരുന്നാൾ രാവിന് ആ രാത്രി കഴിയാൻ പോകുന്ന സങ്കടത്തിൽ വീടിനടുത്ത സുബ്രഹ്മണ്യ ക്ഷേത്ര റോഡിലേക്ക് നോക്കി നിന്നത്. ഒന്നോ രണ്ടോ പട്ടികളൊഴിച്ച് അന്നവിടെ ആരെയും കണ്ടില്ല. അവരും എന്നെ പോലെ വിഷമിച്ചിട്ടുണ്ടാവും. തിരിച്ച് വീട്ടിൽ വിഷമത്തോടെ വന്ന് കിടക്കും. തീർന്നു എല്ലാം. പെരുന്നാൾ ദിവസം അതിരാവിലെ എഴുന്നേറ്റ് സുബഹിക്ക് മുമ്പ് കുളിച്ചാൽ കിണറ്റിൽ നിന്ന് കിട്ടുന്ന വെള്ളം സാധാരണ വെള്ളമല്ല. ഞങ്ങൾ പറഞ്ഞിരുന്നത് അത് ഹജ്ജ് വെള്ളം എന്നായിരുന്നു. നേരത്തെ എഴുന്നേറ്റ് കുളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പേരാണെങ്കിലും അതൊരു നൊസ്റ്റു പേരാണ്. ഓർമ്മയുണ്ട് ഒരു പെരുന്നാൾ ദിവസം ഞാൻ കിണറ്റുംകരയിൽ നിന്ന് തണുത്ത വെള്ളം കോരി കുളിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഓടി വന്ന ഒരു പാട്ടുണ്ടായിരുന്നു. പെരുന്നാൾ രാവിന് കറങ്ങാൻ പോയപ്പോൾ എവിടെയോ കേട്ടതാണ്. അത് ഉച്ചത്തിൽ പാടിക്കൊണ്ടാണ് ഞാൻ ആ ഹജ്ജ് വെള്ളത്തിലുള്ള കുളി നടത്തിയത്. ഇന്നും പെരുന്നാൾ ദിവസം ഞാൻ രാവിലെ നിൽക്കുമ്പോൾ ഞാൻ അറിയാതെ മൂളിപ്പോകുന്ന ആ പാട്ട് യേശുദാസിന്റെ മനോഹരമായ മധുരമായ മധുബൻ ഖുശ്ബു എന്ന പാട്ടാണ്.
2: ഇന്നും
0: ഇന്നും ആ ഇരുട്ടുള്ള വെളുപ്പാൻ കാലം ഓർമ്മ വരും. ഇറച്ചിക്കറിയുടെ മണം, തണുപ്പ്, കിണറ്റുംകരയിലെ ഹജ്ജ് വെള്ളത്തിലെ കുളി. പെരുന്നാൾ ദിവസം രാവിലെ ഏത്തപ്പഴം നീളത്തിൽ അരിഞ്ഞെടുത്ത് പൊരിച്ചത്, അതിൽ ഉള്ളി നെയ്യിൽ മൂപ്പിച്ചിട്ടത് കഴിച്ചിട്ടാണ് പള്ളിയിൽ പോകുന്നത്. അത് ഞങ്ങൾക്ക് തരുന്നത് എന്റെ ഉമ്മായിക്ക് തൃപ്തിപ്പെട്ട ഒരു കാര്യമായിരുന്നു. നിസ്കാരം കഴിഞ്ഞ് തിരികെ വന്നിട്ട് അരിപ്പത്തിരിയും ഇറച്ചിക്കറിയും കഴിച്ച് മിക്ക സ്വന്തക്കാരുടെ വീടുകളിലും ഒരു പോക്കാണ്. കൂട്ടത്തിൽ അനിയത്തിയും. ഉദ്ദേശം വേറൊന്നുമല്ല, പെരുന്നാൾ പൊടി എന്ന കൈനീട്ടം മേടിക്കാം. ഈ പെരുന്നാൾ പൊടി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കാര്യങ്ങൾ എളുപ്പമാണ്. അനിയത്തിയെ പറ്റിക്കാം. ഞാൻ കാണിക്കുന്ന കിലുകിലാ കിലുങ്ങുന്ന എന്റെ കയ്യിലെ പുത്തൻ ചില്ലറ പൈസയാണ് അവൾക്ക് അവളുടെ ചുളിഞ്ഞ നോട്ടിനേക്കാൾ ഇഷ്ടം. പക്ഷേ ആ കലാപരിപാടി അധിക നാൾ എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അവള് വലുതായി, അവൾക്കെല്ലാം മനസ്സിലായി. ഇന്നും പെരുന്നാൾ ദിവസത്തെ ഉച്ച കഴിഞ്ഞുള്ള സമയം ഒരുതരം നിശബ്ദത, ഒരു വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒന്നാണ്. കാരണം അങ്ങനെ ആയിരുന്നില്ലല്ലോ തലേ ദിവസത്തെ ഞാൻ. സമയം കടന്നുപോകുന്നു. മറ്റൊരു പെരുന്നാൾ രാവിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, ബലൂൺ കെട്ടിയ സൈക്കിളില്ലെങ്കിലും ഹജ്ജ് വെള്ളമില്ലെങ്കിലും കിലുകിലിങ്ങനെ ചില്ലറക്കാശ് ഇഷ്ടപ്പെട്ട എന്റെ അനുജത്തി ഇന്ന് ജീവിച്ചിരിപ്പില്ലെങ്കിലും, കരുതലോടെ ഞങ്ങളെ വളർത്തിയ ഉമ്മയില്ലെങ്കിലും, ഈ ഓർമ്മകളൊന്നും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നേയില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് അച്ചു പള്ളുരുത്തിയിൽ നിന്ന് കത്തയച്ചിരിക്കുന്നത്.
1: അച്ചു, പെരുന്നാൾ സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള ഒരു കത്ത് വന്നതിൽ ആദ്യം തന്നെ സന്തോഷം അറിയിക്കുന്നു. നമ്മുടെ പ്രോഗ്രാം കേട്ട് കേട്ട് കേട്ട് എന്റെ വലിയൊരു ഇഷ്ടക്കാരിയായിട്ട് മാറിയ ഒരു കുട്ടിയുണ്ട് വയനാട്ടില്, സാബിറ എന്ന് പറയും. ഒരു മാസത്തിൽ എപ്പോഴെങ്കിലും അവള് വിളിക്കും. അപ്പൊ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് പെരുന്നാളിനെ പറ്റിയൊക്കെ അവള് പറഞ്ഞത്. അനിയത്തിയും കുട്ടികളും ഒക്കെ വന്നിട്ടുണ്ട്, ഇനി പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടേ പോവുള്ളൂ, പെരുന്നാളിന് കിട്ടുന്ന ഇറച്ചിയൊക്കെ തിന്ന് തീർക്കാൻ ഒരാള് വേണ്ട എന്റെ ആശയിച്ചി. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ അത്ര

0: മാത്രം ഇറച്ചിയൊക്കെ കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അത് നമുക്ക് പള്ളിയിൽ നിന്ന് 2-3 kilo ഇറച്ചിയൊക്കെ കിട്ടും. അപ്പൊ നമ്മൾ ഇറച്ചിപ്പത്തിരിയും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും, കുറെയൊക്കെ നമ്മൾ ഉണക്കി വെക്കും. അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് അനിയത്തിനെ ഞാൻ ഇവിടെ നിർത്തിയിരിക്കുകയാണ് എന്നുള്ള കഥകളൊക്കെ അവളിങ്ങനെ എനിക്ക് പറഞ്ഞു തന്നിരുന്നു. ആ ഇടയ്ക്കാണ് ഈ ഒരു കത്തും കൂടി വായിക്കാനിടയായത്. പക്ഷെ വാഴത്തണ്ടിന്റെ കഥകളൊന്നും നമുക്കറിയില്ല അല്ലേ?
1: വാഴത്തണ്ട് പോലെ ഓരോ നാട്ടിലും ഈ കള്ളനെ പിടിക്കാൻ ഓരോ കാലഘട്ടത്തില് ഓരോ സംഭവങ്ങൾ ഉണ്ടായിരുന്നല്ലോ.
0: നമ്മള് അമ്പലത്തിലൊക്കെ നേരുന്ന് പറയും, അവരുടെ തല പൊട്ടിത്തെറിക്കുന്നു പറയും. അപ്പൊ അവര് തന്നെ പറയും.

0: പിടിക്കാൻ ഓരോ കാലഘട്ടത്തില് ഓരോ സംഭവങ്ങൾ ഉണ്ടായിരുന്നല്ലോ.
1: നമ്മള് അമ്പലത്തിലേക്ക് നേരുന്ന് പറയും, അവരുടെ തല പൊട്ടിത്തെറിക്കുന്നു പറയും.
0: അയ്യോ,
1: അപ്പൊ അവര് തന്നെ പറയും, ഞാനാ കെട്ടെടുത്തത്, തല പൊട്ടിത്തെറിക്കണ്ടല്ലോ.
0: അതെ, അപ്പൊ അങ്ങനെയുള്ള പല സംഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഓരോ സ്ഥലത്തും ഓരോ രീതിയിലുള്ള ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പേരുകൾ അല്ലേ. നമ്മള് സംസം വെള്ളം എന്ന് കേട്ടിട്ടുണ്ട്. ഹജ്ജിനൊക്കെ പോയിട്ട് വരുന്ന ആളുകൾ സൗദി അറേബ്യയിൽ നിന്ന്, മക്കയിൽ നിന്നും, മദീനയിൽ നിന്നൊക്കെ വരുമ്പോ കൊണ്ടുവരുന്ന വെള്ളമാണ്. അപ്പൊ ആ സിദ്ധ ഔഷധം പോലെയാണ് ആ വെള്ളത്തെ നമ്മൾ പലപ്പോഴും കാണാറുള്ളത്. അത് എത്രയോ കാലം നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ചു വെക്കും. എനിക്ക് ഗൾഫിൽ ഉണ്ടായിരുന്ന സമയത്ത് എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് തന്നിരുന്നത് ഞാൻ എത്രയോ കാലം സൂക്ഷിച്ചിരുന്നു. ഇപ്പൊ ഇവിടെ ഹജ്ജ് വെള്ളം എന്ന് പറയുന്നത് എന്താണ്? അതിരാവിലത്തെ വെള്ളം എന്നാണ് പറയുന്നത്. ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റിട്ട് കുളിച്ചു കഴിഞ്ഞാൽ ഗംഗ ഉണരുന്ന സമയമാണ് എന്നൊക്കെ പറയാറ്. കാരണം ആ സമയത്ത് ഇങ്ങനെ കുമിളകൾ ഇങ്ങനെ പൊട്ടി പൊട്ടി പൊട്ടി കിണറൽ ജലത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ എന്താണെന്ന് അറിയില്ല, അതിരാവിലെ എഴുന്നേറ്റ് ഈ പറയുന്നത് പോലെ ആ സമയത്തുള്ള വെള്ളം നേരെ എടുത്ത് കുളിക്കുക എന്നൊക്കെ പറയുന്നതിന് മനുഷ്യനെ സംബന്ധിച്ചിട്ട് വല്ലാത്തൊരു വശ്യതയും വല്ലാത്തൊരു സൗന്ദര്യവും ആത്മാർത്ഥതയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ രാവിലെ എഴുന്നേക്കുന്ന ശീലത്തിൽ നിന്ന് മനുഷ്യൻ പതുക്കെ പതുക്കെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിൽ രാവിലെ അവർക്ക് തീരെ ഇഷ്ടമില്ലാത്ത സമയം, അതെ, രാവിലെ ഇഷ്ടമില്ലാത്ത സമയം, രാത്രി അവർക്ക് ഇഷ്ടമുള്ള സമയമാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ എപ്പോഴും തീർത്തു പറയേണ്ടതുണ്ട്, ഈ പ്രകൃതി എല്ലാത്തിനും വളരെ കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ വെച്ച് സൂക്ഷിച്ചിട്ടുണ്ട്. ആ ടൈം ടേബിൾ പ്രകാരമാണെങ്കിൽ നമ്മൾ അതിരാവിലെ തന്നെ എഴുന്നേക്കേണ്ടവരും നേരത്തെ തന്നെ ഉറങ്ങേണ്ടവരുമാണ് അല്ലെ. ഞാൻ ആ അർത്ഥത്തിൽ ശരിയായിട്ടുള്ള ഒരാളാണ്. ഞാൻ നേരത്തെ ഉറങ്ങുകയും നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യുന്ന ഒരാളാണ്.

0: ഞാൻ ഡോക്ടർ വിഷ്ണു ഗിരീഷ്, കൺസൾട്ടന്റ് ആൻഡ് ഇൻചാർജ് ഹെപ്പറ്റോളജി, BPS ലേക്ഷോർ ആശുപത്രി. ഫാറ്റി ലിവർ പ്രായഭേദമന്യേ ആരെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. ഇതൊരു സൈലന്റ് കില്ലറാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ അതുമൂലം മരണം വരെയോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാഡ് ഫുഡ് ഹാബിറ്റ്സ്, അമിതമായ മദ്യപാനം തുടങ്ങിയവയാണ് ഫാറ്റ് ലിവർ ഉണ്ടാക്കുന്നത്. ഡയബറ്റീസ്, അമിതവണ്ണം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾ ഉള്ളവർക്കും ഫാറ്റി ലിവർ പിടിപെടാൻ സാധ്യത കൂടുതലാണ്. പ്രധാനമായും 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് വ്യായാമം, 2 ആൽക്കഹോൾ ഒഴിവാക്കൽ, 3 ജങ്ക് ഫുഡ് ഒഴിവാക്കൽ, 4 ശരീരഭാരം ഗണ്യമായി കുറയ്ക്കുക. LFT, അൾട്രാസൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്നീ ലളിതമായ ടെസ്റ്റുകൾ മുഖേന ഫാറ്റി ലിവർ സിമ്പിളായി കണ്ടെത്താവുന്നതാണ്. ആവശ്യമാണെങ്കിൽ ഒരു ഫൈബ്രോ സ്കാൻ കൂടി ചെയ്യാവുന്നതാണ്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: പ്രിയ ശശി ബാലേട്ട, നന്മകൾ കടുത്ത വേനലിൽ പൂക്കുന്ന ഗുൽമോഹർ പുഷ്പങ്ങളെ പോലെയാണ്. ഗുൽമോഹർ മരം അഥവാ വാഗമരം അതിന്റെ എല്ലാ ശാഖകളും പറ്റാവുന്നിടത്തോളം പടർന്നു പന്തലിച്ച് തണൽ വിരിച്ചു നിൽക്കും. വഴിയെ പോകുന്നവർക്കെല്ലാം അതിന്റെ തണൽ ഒരാശ്വാസമാണ്. കടുത്ത വേനലായാൽ വാഗമരത്തിൽ ഇലകൾക്ക് പകരം ചുവന്ന പൂക്കളായിരിക്കും. രക്തവർണത്തിൽ ശാഖകൾ തോറും വിടർന്നു നിൽക്കുന്ന ഈ പൂമരം തണല് മാത്രമല്ല കാണുന്നവരുടെ കണ്ണും മനസ്സും കുളിരണിയിക്കുകയും ചെയ്യും. അതുപോലെയാണ് ചില മനുഷ്യർ തനിക്ക് ചുറ്റും നന്മയുടെ പൂമരക്കൈകൾ വിടർത്തി ചുറ്റുമുള്ളവർക്ക് താങ്ങും തണലും ആശ്വാസവുമാകുന്ന ചില മനുഷ്യർ. അവരാണ് ഈ ലോകത്തിന്റെ കാവൽക്കാർ. കേരളം വെയിലിൽ വെന്തുരുക്കുന്ന വേനൽ ചൂടിലൂടെയാണല്ലോ ഇപ്പോൾ കടന്നു പോകുന്നത്. ചുട്ടുപൊള്ളുന്ന വേനൽ വെയിലിൽ മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുമ്പോൾ ദാഹം കൊണ്ട് തൊണ്ടവരണ്ട് ആകെ തളർന്നു പോയിരുന്നു. ഞായറാഴ്ചയായതിനാൽ മിക്ക കടകളും തുറന്നിട്ടില്ല. വെള്ളം കുടിച്ചില്ലെങ്കിൽ വീണു പോകുമെന്ന് തോന്നി. നടക്കുന്ന വഴിയിൽ വെള്ളം മേടിക്കാൻ ഒരു കുൾബാറോ ഹോട്ടലോ നോക്കിയാണ് പോകുന്നത്. മിക്ക ഷട്ടറുകളും അടഞ്ഞു കിടക്കുന്നപ്പോഴാണ് ആ അത്ഭുതം എന്റെ മുന്നിൽ വന്നു നിന്നത്. ഒരു ഓട്ടോറിക്ഷ. ഓട്ടോറിക്ഷയിൽ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ഒരു മനുഷ്യൻ. ഓട്ടോറിക്ഷയിൽ വലിയൊരു മൺകൂജ കയറുകൊണ്ട് ഭദ്രമായി കെട്ടിവെച്ചിരിക്കുന്നു. വാഴപ്പള്ളിയിലെ MJ ഷാജി എന്ന മനുഷ്യസ്നേഹിയുടെ സഞ്ചരിക്കുന്ന തണ്ണീർ പന്തലായിരുന്നു അത്. ഒരു പേപ്പർ കപ്പിൽ അദ്ദേഹം പകർന്നു തന്ന സംഭാരം ഞാൻ ദാഹം തീരുവോളം കുടിച്ചു. ദാഹം തീർന്നപ്പോൾ എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയതുപോലെയായി. കൊടും വെയിലിൽ ദാഹജലം വെച്ച് നീട്ടിയ ആ മനുഷ്യനെ ഞാൻ നന്ദിയോടെ നോക്കി. പിന്നെ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. മൂവാറ്റുപുഴയിൽ 33 വർഷമായി ഓട്ടോ ഓടിക്കുകയാണ് ഇദ്ദേഹം. വേനൽ കടുത്തതും ശുദ്ധമായ കുടിവെള്ളം കിട്ടാത്തതുമായ സാഹചര്യമാണല്ലോ നിലവിലുള്ളത്. മിഡിൽ ഈസ്റ്റിലെ യുദ്ധവും ഗ്യാസിന്റെ ലഭ്യതക്കുറവും മൂലം നാരങ്ങാ വെള്ളത്തിന് പോലും കുത്തനെ വില കൂടിയാണ് പലരും വിൽപ്പന നടത്തുന്നത്. സാധാരണക്കാർക്ക് പുറത്തിറങ്ങി വെള്ളം പോലും മേടിച്ചു കുടിക്കാൻ പറ്റാത്ത വിലക്കയറ്റവും സാമ്പത്തിക പ്രതിസന്ധിയും. ഈ അവസരത്തിലാണ് സ്വന്തം ചിലവിൽ വീട്ടിൽ അതീവ ശുദ്ധിയോടുകൂടി തയ്യാറാക്കുന്ന സംഭാരം പൊതുജനങ്ങൾക്ക് കൊടുക്കാൻ ഷാജി തീരുമാനിച്ചത്. ഓട്ടോറിക്ഷയിൽ വലിയ മൺകൂജയിൽ സംഭാരം നിറച്ച് കൂജ കയർ കൊണ്ട് വണ്ടിയിൽ കെട്ടിയുറപ്പിച്ചാണ് ഇദ്ദേഹം സഞ്ചരിക്കുന്നത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി രാവിലെ 11 മണിക്കും വൈകിട്ട് 3 മണിക്കും 2 തവണ മൂവാറ്റുപുഴ ഓട്ടോ സ്റ്റാൻഡിലും സമീപ പ്രദേശങ്ങളിലും മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിലും ഇദ്ദേഹം സംഭാരവുമായി എത്തുന്നുണ്ട്. ഒരു ദിവസം ഏകദേശം 200 പേർക്കുള്ള സംഭാരം കരുതിയിട്ടാണ് ടൗണിലെത്തുന്നത്. തികഞ്ഞില്ല എങ്കിൽ വീട്ടിൽ പോയി വീണ്ടും തയ്യാറാക്കി കൊണ്ടുവരും. ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി, ചുവന്നുള്ളി, കറിവേപ്പില, കാന്താരിമുളക് എന്നിവ പാകത്തിന് ചേർത്താണ് ഇദ്ദേഹം രുചികരമായ സംഭാരം ഒരുക്കുന്നത്. ശുചിത്വം ഉറപ്പാക്കുവാൻ പേപ്പർ കപ്പിലാണ് ഓരോ വ്യക്തിക്കും സംഭാരം നൽകുന്നതെങ്കിലും ഇവ അലക്ഷ്യമായി വലിച്ചെറിയാതിരിക്കാൻ ഓട്ടോറിക്ഷയിൽ ഒരു കവർ വെച്ചിട്ടുണ്ട്. ഇതിൽ നിക്ഷേപിച്ച് പ്രത്യേകമായി സംസ്കരിക്കുകയാണ് പതിവ്. വികസനത്തിനും മനുഷ്യാവകാശത്തിനും വേണ്ടി ഒറ്റയാൾ പോരാട്ടം നടത്തിയും നീതിക്ക് വേണ്ടി ഒറ്റയാൾ സമരം നടത്തിയും ഹർത്താലിലും മറ്റും പെട്ടു പോകുന്നവർക്ക്, ക്യാൻസർ രോഗികൾക്കും സൌജന്യ യാത്രാ സൌകര്യം ഒരുക്കിയും അപകടത്തിൽപ്പെട്ടവരെ സൌജന്യമായ ആശുപത്രിയിൽ എത്തിച്ചും സേവന ചരിത്രം എഴുതുകയാണ് ഷാജി ചേട്ടൻ. കയ്യിൽ കോടികളോ നിക്ഷേപങ്ങളോ ഇല്ല എങ്കിലും പാവപ്പെട്ടവരെ സഹായിക്കുവാൻ ഒറ്റയ്ക്ക് സമയം കണ്ടെത്തുന്നുണ്ട് അദ്ദേഹം. നന്മ വറ്റിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്തൊരു ലാഭവും പ്രതീക്ഷിക്കാതെ സ്വന്തം ഓട്ടോറിക്ഷ ഓടിച്ചു കിട്ടുന്ന പണത്തിന്റെ വലിയൊരു പങ്ക് ചെലവിട്ട് സ്നേഹ സംഭാരമൊരുക്കുന്ന ഷാജി ചേട്ടൻ ഈ വരണ്ട മരുഭൂമിയിലെ മരുപ്പച്ചയായി മാറി നമുക്കൊരു അത്ഭുതമാവുകയാണ്. മൂവാറ്റുപുഴയിൽ പടർന്നു പന്തലിച്ച നന്മയുടെ തണൽ മരമായി സ്നേഹത്തിന്റെ ചുവന്ന പൂക്കൾ വിരിയിച്ചു നിൽക്കുന്ന ഗുൽമോഹർ മരമാണ് ഈ ഷാജി ചേട്ടൻ. ഷാജി ചേട്ടൻ നമ്പർ താഴെ കൊടുക്കുന്നു. ഒരു ഗ്ലാസ് വെള്ളം തന്നതുകൊണ്ട് മാത്രം അദ്ദേഹം എന്നെ ഓർക്കണമെന്നില്ല, പക്ഷേ എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. പറ്റുമെങ്കിൽ ഈ പ്രോഗ്രാമിലൂടെ അദ്ദേഹത്തെ എല്ലാവർക്കും പരിചയപ്പെടുത്തണമെന്ന് ആശിക്കുന്നു. സ്നേഹത്തോടെ, രാജേഷ്, പൂതക്കുഴി.
3: രാജേഷ്, എത്ര മനോഹരമായിട്ടുള്ള ഒരു കത്താണ്! എത്ര ശ്രേഷ്ഠനായിട്ടുള്ള ഒരു മനുഷ്യനെ കുറിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? സത്യം പറഞ്ഞാൽ നമ്മളിപ്പോ അടുത്ത കാലത്ത് എല്ലാ പത്രങ്ങളുടെയും ഒന്നാമത്തെ പേജിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു വാർത്തയായിരുന്നു പാമ്പുകളുടെ അതിപ്രസരം എന്ന് പറയുന്നത്. വേനൽക്കാലമായതോടുകൂടിയിട്ട് നാട്ടിലുള്ള സകല പാമ്പുകളും ഇങ്ങനെ ഓടി ഓടി നമ്മുടെ വീട്ടുമുറ്റത്തും അടുക്കളയിലൊക്കെ

0: ഒക്കെ പാഞ്ഞു കയറുന്നതും പാമ്പ് കടിയേൽക്കുന്നതൊക്കെ വാർത്തയായിരുന്നു. ചൂട് എന്ന് പറയുന്നത് ഈ ലോകത്തുള്ള ഒരു ജീവജാലത്തിനും സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമാണ്. അപ്പോഴാണ് നമ്മൾ പലപ്പോഴും പല ആളുകളും പറയുന്നത് കേട്ടിട്ടുള്ളത്, പുറത്ത് ഒരു ചെറിയ പാത്രത്തിൽ എപ്പോഴും രാത്രിയിൽ വെള്ളം വെക്കണമെന്ന്. കാരണം രാത്രിഞ്ചരന്മാരായിട്ടുള്ള നിരവധി ജീവജാലങ്ങളുണ്ട്, അവർക്കൊക്കെ ഒന്ന് വന്നാൽ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ, ഈ കൊടും വെയിലിൽ അല്പം ഒന്ന് വെള്ളം കുടിക്കണം എന്ന്. കാരണം ആ വെള്ളം കിട്ടാതെ അവർ അലയുകയാണ്. പണ്ടൊക്കെ നമ്മൾ ഏത് നാട്ടിൻ പുറത്താണെങ്കിലും അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഇഷ്ടം പോലെ സ്ഥലങ്ങൾ ഉണ്ടാവും. അത് കൊടും വെയിലത്താണെങ്കിൽ പോലും വെള്ളമുള്ള സ്ഥലങ്ങൾ അപ്പോഴും അവർക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയായിരുന്നു. പക്ഷെ ഇപ്പോ അങ്ങനെ കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടാണ് ഈ അപകടങ്ങളെല്ലാം വന്നിരിക്കുന്നത്. എത്രയോ പക്ഷികൾ ഇങ്ങനെ ചെറുത് തളർന്ന് താഴെ വീണ് മരിക്കുന്നതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു തളർന്ന് വീണ പക്ഷിക്ക് ഇത്തിരി വെള്ളം കൊണ്ടുപോയി കൊടുത്ത ഉടനെ തന്നെ ആ പക്ഷി ഉണരുന്നതും പക്ഷി പറക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അപ്പൊ അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എല്ലാവരും ഈ സമയത്ത് ആഗ്രഹിക്കുന്ന വെള്ളമാണ്. ഇതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തനല്ല മനുഷ്യൻ എന്ന് പറയുന്നത്. 20 രൂപയും 15 രൂപയൊക്കെ കൊടുത്തിട്ട് നമ്മൾ ശുദ്ധമായിട്ടുള്ള വാട്ടർ ബോട്ടിലുകൾ വാങ്ങിക്കാൻ കഴിയുന്ന ആളുകളെ സംബന്ധിച്ച് ഇതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നാനേ സാധ്യതയില്ല. പക്ഷെ ആ 20 രൂപ കയ്യിലില്ലാതെ ദാഹജലത്തിന് വേണ്ടി അലയുന്ന എത്രയോ ജന്മങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് എന്നുള്ള കാര്യം വലിയ സത്യമാണ്. അങ്ങനെയുള്ളവരുടെ മുമ്പിലേക്കാണ് ഷാജിയേട്ടനെ പോലുള്ള ആളുകൾ തണ്ണീർ പന്തലുകൾ ഉണ്ടാക്കി അവിടെ നിന്ന് വാഹനത്തിൽ വെള്ളം കൊണ്ടുപോയി അല്ലെങ്കിൽ സംഭാരം കൊണ്ടുപോയിട്ട് ആളുകൾക്ക് വിതരണം ചെയ്യുന്നത്. എത്ര വലിയ മനസ്സാണ്. ആശേച്ചി, ഷാജിയേട്ടൻ എന്തായാലും വിളിക്കില്ല അല്ലേ?
1: തീർച്ചയായിട്ടും ഞാൻ ഷാജി ചേട്ടനെ വിളിക്കുന്നതാണ്. പിന്നെ രാജേഷ് പറഞ്ഞ ഒരു കത്തിൽ കൂടി നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാനൊരു സാധാരണക്കാരനല്ലേ എന്നൊക്കെ ചോദിക്കുന്നിടത്താണ് അവനവന് ഓട്ടോറിക്ഷ ഓടിച്ച് കിട്ടുന്ന പൈസയിൽ നിന്നും ഒരു തുക മാറ്റി വെച്ച് മറ്റുള്ളവർക്കായിട്ട് സേവനം ചെയ്യുന്ന ഷാജി ചേട്ടൻ ഈ പറഞ്ഞതുപോലെ ഒരു വാഗമരമായിട്ട് പൂത്തുലഞ്ഞു നിൽക്കുന്നത്. നമ്മുടെ കയ്യിൽ ഒരുപാട് കോടികൾ ഒന്നും ഉണ്ടാവണമെന്നില്ല, മറ്റുള്ളവനെ സ്നേഹം നമുക്ക് ലഭിക്കാനും അല്ലെങ്കിൽ അവരുടെ മുഖത്തെ ഒരു പുഞ്ചിരി കാണാനും ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അണ്ണാരക്കണ്ണനെ പോലെ നമ്മൾ ചെയ്താൽ മതി.
0: തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാൻ എല്ലാവർക്കും ഇടയുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു.

0: അപ്പോ ഈ ആഴ്ചയിലെ പ്രോഗ്രാം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഷാജി ചേട്ടന്റെ കത്തോടുകൂടിയാണ് ഈ ആഴ്ചയിലെ തന്നെ കത്തുകളുടെ ഒരു പൂർണ്ണത സംഭവിക്കുന്നത്.
1: ഏതായാലും ഷാജി ചേട്ടനെ പോലെ നമ്മൾ ഓരോ സ്ഥലത്തെത്തിക്കഴിഞ്ഞാലും ഒരുപാട് ആളുകൾ ഇങ്ങനെ സംഭാരവും കുടിവെള്ളവും ഒക്കെ വിതരണം ചെയ്യുന്ന ആളുകളെ ഈ വേനൽക്കാലത്ത് കാണാറുണ്ട്. കുടിവെള്ള വിതരണം നടത്തുന്നവരെ നമ്മൾ കാണാറുണ്ട്. അതിനേക്കാളും എനിക്ക് മനോഹരം

0: മായിട്ട് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, നമ്മുടെ ഈ തെരുവുകളിലൊക്കെ അനാഥരായി നിൽക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് ഉച്ചക്ക് കൃത്യസമയത്ത് പൊതിച്ചോറുമായി കൊണ്ടുപോയി കൊടുക്കുന്ന എത്ര ആളുകൾ എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അറിയാതെ ആശിച്ച് പറഞ്ഞതുപോലെ അണ്ണാര കണ്ണനും തെന്നാലായത് എന്ന് പറയുന്നത് പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വളരെ മനോഹരമായി ചെയ്ത് മറ്റുള്ളവരുടെ സ്നേഹത്തിനും മറ്റുള്ളവരുടെ എന്താണ് പറയുന്നത് പ്രാർത്ഥനയ്ക്കും ഇരയാവുന്ന ജന്മങ്ങളായി നമുക്ക് എല്ലാവർക്കും മാറാൻ സാധിക്കട്ടെ. എത്ര പണമുണ്ടാക്കി എന്നുള്ളതിനേക്കാളും എത്ര നന്മ ചെയ്തു എന്നുള്ളതാണ് പ്രധാനം എന്ന് പറയുന്നത് പോലുള്ള ഒരു കണക്ക് പുസ്തകത്തിൽ നിങ്ങളുടെയും പേര് എഴുതപ്പെടട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ആഴ്ചയിലെ പ്രോഗ്രാം ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഹലോ വി പി എസ് ലേക്ക് ഷോറിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം നിങ്ങൾക്കറിയാം. ഹലോ വി പി എസ് ലേക്ക് ഷോർ, സൗണ്ട് പാർക്ക് അക്കാഡമി, കാക്കനാട് പി ഒ.
1: മെയിൽ ഐ ഡി ഹലോ വി പി എസ് ലേക്ക് ഷോർ @gmail.com ആണ്. നമ്പർ 8157000888.
0: വീണ്ടും വീക്കെൻഡ് ഒക്കെ കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച കാണാം. നന്ദി,
1: നമസ്കാരം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ വി പി എസ് ലേക്ക് ഷോർ, ബ്രോട്ട് ടു യു ബൈ വി പി എസ് ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 9 കഴിഞ്ഞ് 46 സെക്കൻഡ്. എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങളിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ആദ്യ ഗാനം സീതാരാമം എന്ന ചിത്രത്തിൽ സൂരജ് സന്തോഷ് പാടിയത്, വിനായക് ശശികുമാറിന്റെ വരികൾ, വിശാൽ ചന്ദ്രശേഖരന്റെ സംഗീതം.

0: ഹൃദയത്തിലെ ഗാനമായിരുന്നു അത്. വിമൽ റോയും ഭദ്ര രജനും ചേർന്ന് പാടിയത്. കൈതപ്രത്തിന്റെ വരികൾക്ക് ഹിഷാം അബ്ദുൽ വഹാബിന്റെ സംഗീതം.
1: മൻ കി ബാത്.
2: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സു തുറക്കുന്നു
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
1: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
2: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
1: മറക്കാതെ കേൾക്കുക മൻ കി ബാത്
2: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
0: FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ചിത്രപാടിയ ഗാനം ആകാശത്തിലെ പറവുകൾ എന്ന ചിത്രത്തിൽ നിന്നും. എസ് രമേശൻ നായരുടെ വരികൾക്ക് എസ് ബാലകൃഷ്ണന്റെ സംഗീതം.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ കൈക്കും തോൾ സന്ധിക്കുമുണ്ടാകുന്ന കായിക പരിക്കുകൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അസ്ഥിരോഗ വിഭാഗം മേധാവിയും ഷോൾഡർ ആന്റ് അപ്പർ ലിംബ് സർജനുമായ ഡോ കെ ആർ പ്രതാപ് കുമാർ മറുപടി നൽകുന്നു.

ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ വിളിക്കുക: 0484242639 0484242639 9446455888 വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ. വിഷയം: കൈക്കും തോൾ സന്ധിക്കുമുണ്ടാകുന്ന കായിക പരിക്കുകൾ. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി: 0484242639 0484242639 9446455888 അറിയിപ്പ് കഴിഞ്ഞു.

0: സിന്ദൂര സന്ധ്യയ്ക്ക് മൗനം. ഈ ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. ബിച്ചു തിരുമലയുടെ വരികൾ, ശ്യാമിന്റെ സംഗീതം.
1: ചേച്ചി, ഇത് കണ്ടോ?
2: ഹരിമന്ദ കുട്ട
1: കാണട്ടെ. വാ, എന്റെ ഫേവറിറ്റ് കളർ.
3: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
1: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
4: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
5: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
1: ഓ ഐ നോ.
5: RBI പറയുന്നു,
6: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
0: കൈതപ്രം എഴുതി എം ജയചന്ദ്രൻ ഈണം നൽകി. എം ജി ശ്രീകുമാർ പാടിയ ഗാനം. ചിത്രം സത്യം.

സ്നേഹസാഗരം എന്ന ചിത്രത്തിൽ ജി വേണുഗോപാലും ചിത്രയും സംഘവും പാടിയ ഗാനം കേൾക്കാം ഇനി എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ. കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

സമയം 9 മണി കഴിഞ്ഞ 30 മിനിറ്റും 6 സെക്കൻഡും. FM മോർണിംഗ് സെലക്ഷൻസ് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. ഇഷ്ടമെന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി യേശുദാസ് പാടിയത്. കൈതപ്രത്തിന്റെ വരികൾക്ക് മോഹൻ സിത്താരയുടെ സംഗീതം.

0: ആത്മസഖി ആകാശവാണി.
1: സങ്കീർണമായിട്ടുള്ള മാനസിക അവസ്ഥകൾ ആവിഷ്കരിക്കാൻ ഒരു ബാക്ക്ഡ്രോപ്പായിട്ട് നിർത്താൻ പറ്റുന്ന ഒരു പശ്ചാത്തലം കടൽ ആവുന്നു എന്നുള്ളത് കുറെ കൂടി സൗകര്യമാണ് ഈ എഴുത്തുകാരനും സംവിധായകനും ആസ്വാദകർക്കും. അതെ,
0: മലയാള റേഡിയോ നാടകത്തിന്റെ ചരിത്രം മാറ്റിയെഴുതിയ കെ വി ശരത്ചന്ദ്രൻ പങ്കെടുക്കുന്ന ആത്മസഖി ആകാശവാണി നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക്. ആത്മസഖി ആകാശവാണി.

ജാസി ഗിഫ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ ഗാനമാണ് കേട്ടത്. രമേഷ് കാവലിൻ്റെ വരികൾക്ക് സംഗീതം നൽകിയത് അലക്സ് പോൾ. അടുത്ത ഗാനം എൻ്റെ കളിത്തോഴൻ എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയത്. ശ്യാം ഈണമിട്ട ഈ ഗാനത്തിൻ്റെ വരികൾ ചുനക്കര രാമൻകുട്ടി.

എ ടി ഉമ്മറിന്റെ സംഗീതത്തിൽ എം ജി ശ്രീകുമാറും ആശാലതയും ചേർന്ന് പാടിയ ഗാനമാണ് പ്രിയ ശ്രോതാക്കൾ എഫ് എം മോർണിംഗ് സെലക്ഷൻസിലൂടെ കേട്ടത്. ചിത്രം ഗാന്ധീവം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് പൂവച്ചൽ ഖാദർ. അടുത്ത ഗാനം സ്നേഹപൂർവം അന്ന എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറിനൊപ്പം സുജാത പാടിയത്. ഷിബു ചക്രവർത്തിയുടെ വരികൾ, രാജു സിംഗിന്റെ സംഗീതം.

0: ആകാശവാണി FM വാർത്തകൾ.
1: പതിനാറാം കേരള നിയമസഭയുടെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം ആരംഭിച്ചു. പുതുയുഗ കേരളത്തിന് പരിശ്രമിക്കുമെന്നും സംസ്ഥാനത്തിന്റെ വളർച്ചയും സമത്വവും ഉറപ്പാക്കുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. അഴിമതിരഹിത ഭരണമാണ് ലക്ഷ്യമാക്കുന്നതെന്നും ഗവർണർ മാനുഷികതയിലൂന്നിയ വികസന സമീപനത്തോടെ സമഗ്രമേഖലയിലും വളർച്ചയുടെ പാത തുറക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക മേഖല കടുത്ത വെല്ലുവിളിയാണ് നേരിടുന്നതെന്നും തൊഴിലില്ലായ്മ നിരക്കിൽ ആശങ്കയുണ്ടെന്നും രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്തെ നിക്ഷേപ സൌഹൃദമാക്കുമെന്നും ക്ഷേമ പെൻഷനുകൾ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നും ഗവർണർ പറഞ്ഞു. സംസ്ഥാനത്ത് ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി സ്വീകരിച്ച് മാഫിയകളെ പൂർണ്ണമായി ഇല്ലാതാക്കുമെന്നും ഗവർണർ. സ്കൂളുകളും കോളേജുകളും ലഹരിമുക്തമാക്കുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിലേക്ക് വിമാന സർവീസുകളുടെ നിയന്ത്രണം ജൂലൈ അവസാനം വരെ നീട്ടി എയർ ഇന്ത്യ. ടെൽ അവീവ് ഡൽഹി റൂട്ടിൽ സർവീസുകൾ എയർ ഇന്ത്യ നേരത്തെ ജൂൺ അവസാനം വരെ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ 13 CPIM പ്രവർത്തകരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കേസിൽ ഇതുവരെ 19 പേരാണ് അറസ്റ്റിലായത്. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങൾ ക്വാർട്ടർ ഫൈനലിൽ. വനിതാ സിംഗിൾസ് ക്വാർട്ടറിൽ ഇന്ന് ഇന്ത്യയുടെ PV സിന്ധു ദക്ഷിണ കൊറിയയുടെ SY ആനിനെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 മൂന്ന് മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ചെംസ്ഫോർഡിൽ ഇന്ത്യയ്ക്ക് 38 റൺസിന്റെ ജയം. നാളെ ബ്രിസ്റ്റോളിലാണ് രണ്ടാം മത്സരം.
0: ആകാശവാണി FM വാർത്തകൾ.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 9 കഴിഞ്ഞ 59 മിനിറ്റും 39 സെക്കൻഡും. ഇനി 10 മണിക്ക് സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മെയ് 31 ഞായറാഴ്ച നോ ടൊബാക്കോ ഡേ അഥവാ ലോക പുകയില വിരുദ്ധ ദിനമായി നാം ആചരിക്കാൻ ഒരുങ്ങുകയാണ്. പുകയിലയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ചും അത് മനുഷ്യന്റെ ശാരീരിക, സാമൂഹിക, സാമ്പത്തിക ഘടകങ്ങളിൽ എത്രത്തോളം ആഘാതം സൃഷ്ടിക്കുന്നുവെന്ന തിരിച്ചറിവ് പൊതുജനങ്ങളിൽ ഉണ്ടാക്കുന്നതിനും വേണ്ടിയാണ് ആഗോളതലത്തിൽ ഇത്തരത്തിലൊരു ദിനാചരണം നടത്തിവരുന്നത്. ഈ വർഷത്തെ ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ പ്രമേയത്തെ ആസ്പദമാക്കി ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ AS ശ്രോതാക്കളോട് സംസാരിക്കുന്നു.
2: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ആകർഷണത്തിന്റെ മുഖം മൂടി അനാവരണം ചെയ്യുക, നിക്കോട്ടിൻ പുകയില ആസക്തിയെ ചെറുക്കുക, ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഇത് 2026 ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ ലോകാരോഗ്യ സംഘടന നൽകുന്ന സന്ദേശമാണ്. എല്ലാ വർഷവും മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ലോകമെമ്പാടും ഈ ദിനം ആചരിക്കുന്നു. പുകയിലയുടെ ദൂഷ്യങ്ങളെക്കുറിച്ചും ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും ജനങ്ങൾക്കിടയിൽ കൂടുതൽ അവബോധമുണ്ടാക്കുകയാണ് ഇതിന്റെ ഉദ്ദേശ്യം. 1989 മുതൽ എല്ലാ വർഷവും പുകയില വിരുദ്ധ ദിനം ആചരിച്ചു വരുന്നു. ഓരോ വർഷവും വെവ്വേറെ പ്രമേയങ്ങളും സന്ദേശങ്ങളുമാണ് ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വയ്ക്കുന്നത്. അതനുസരിച്ച് വിവിധ തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികൾ എല്ലാ രാജ്യങ്ങളിലും സംഘടിപ്പിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ പ്രമേയം പുകയില കമ്പനികളുടെ കപട തന്ത്രങ്ങൾ തുറന്നുകാട്ടൽ എന്നതായിരുന്നു. അതിനു മുൻപുള്ള വർഷത്തെ പ്രമേയം പുകയിലയ്ക്കെതിരെ യുവാക്കൾ ശബ്ദിക്കട്ടെ എന്നതായിരുന്നു. അതിനു മുമ്പ് കാലഘട്ടത്തിൽ പുകയിലയല്ല ഭക്ഷ്യവസ്തുക്കളാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നതും പുകയില പരിസ്ഥിതിക്ക് ദോഷമാണെന്നും പുകയില പുരോഗതിക്ക് തടസ്സമാണെന്നും ഉള്ള പ്രമേയങ്ങളും ലോകാരോഗ്യ സംഘടന അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷത്തെ പ്രമേയം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ആകർഷണത്തിന്റെ മുഖം മൂടി അനാവരണം ചെയ്യുക, നിക്കോട്ടിൻ പുകയില ആസക്തിയെ ചെറുക്കുക എന്നതാണ്. കഴിഞ്ഞ 10 പുകയില ഉപയോഗം കുറയ്ക്കുന്നതിൽ നമ്മൾക്ക് വലിയ പുരോഗതി കൈവരിക്കാൻ സാധിച്ചു. എന്നാൽ ഈ പുരോഗതി തകിടം മറിക്കുന്നതിനുള്ള തന്ത്രങ്ങളാണ് പുകയില നിക്കോട്ടിൻ കമ്പനികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ യുവാക്കളും കുട്ടികളും സ്ത്രീകളും അറിഞ്ഞും അറിയാതെയും വീണുപോകുന്നു. അവർ പുകയിലയുടെയും നിക്കോട്ടിന്റെയും ലഹരിക്ക് അടിമകളാകുകയും പലതരത്തിലുള്ള രോഗങ്ങളാൽ കഷ്ടപ്പെടുകയും ചെയ്യും. മാത്രമല്ല അകാലത്തിൽ മരണപ്പെടുകയും ചെയ്യും. ഇതിന് ഒരു മാറ്റം അത്യാവശ്യമാണ് എന്ന കഠിനമായ യാഥാർത്ഥ്യത്തെ അടിസ്ഥാനമുഖ്യ ആക്കിയുള്ളതാണ് ഈ വർഷത്തെ പ്രമേയം. ഇപ്പൊ പുകയില കമ്പനികൾ എങ്ങനെയാണ് പുകയില ഉൽപ്പന്നങ്ങൾ ആകർഷണീയ വരുത്തുന്നത് എന്ന് നോക്കാം. ഭൂരിപക്ഷം സ്ത്രീകളും കുട്ടികളും പുകയില ഉപയോഗിക്കാത്തവരാണല്ലോ. അറിവുള്ള യുവാക്കളും ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് സ്ത്രീകൾ, കുട്ടികൾ, യുവാക്കൾ എന്നിവരെയാണ് കമ്പനികൾ ലക്ഷ്യം വയ്ക്കുന്നത്. അവരെ പുകയില വലയ്ക്കകത്താകാനുള്ള തന്ത്രങ്ങളാണ് അവർ ആസൂത്രണം ചെയ്യുന്നത്. പുകയില വസ്തുക്കളായ സിഗരറ്റ്, ബീഡി, പാൻ മസാലകൾ എന്നിവയ്ക്ക് ആകർഷണീയമായ മുഖം നൽകാൻ അവർ വിവിധ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു. പ്രധാനമായും 7 തരത്തിലാണ് ഞാൻ ഇന്ന് ഇതിനെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ 1 ഫ്ലേവറിംഗും അഡിറ്റീവ്സും ചേർക്കുക. പുകയില രുചിയും മണവും ഇല്ലാത്തതും എന്നാൽ ചവർപ്പുള്ളതുമായ വസ്തുവാണ്. പുതിയ ഉപഭോക്താക്കളെ ആകർഷിക്കാനായി രുചിയും മണവും സിഗരറ്റിലും പാൻ മസാലകളിലും ചേർക്കുകയാണ് ഒരു തന്ത്രം. മെന്തോള്, ചോക്ലേറ്റ്, ഫ്രൂട്ട്, കാൻഡി

എന്നിവയുടെ സുഗന്ധങ്ങൾ ചേർത്ത് പുകയിലയുടെ ചവർപ്പുള്ള രുചി മറയ്ക്കുന്നു. കുട്ടികളെ ആകർഷിക്കുന്ന നിറവും രുചിയും മണവുമുള്ള മധുരപദാർത്ഥങ്ങൾ, മിഠായികൾ, സോഡകൾ, മധുര ലായനികൾ എന്നിവയിൽ സുഗന്ധങ്ങൾ ചേർത്ത് നിക്കോട്ടിൻ കൂടി ചേർക്കുന്നു. ഇവ കുട്ടികളും യുവാക്കളും പതിവായി പോകുന്ന കടകളിൽ വിൽപ്പനയ്ക്കായി നിരത്തിവെക്കുന്നു. ഇതിൽ പുകയില ഉള്ള കാര്യം കുട്ടികളോ രക്ഷകർത്താക്കളോ അധ്യാപകരോ അറിയുന്നില്ല. കുട്ടികളും യുവാക്കളും ഇതൊക്കെ വാങ്ങിക്കഴിക്കുകയും പുകയിലയുടെയും നിക്കോട്ടിന്റെയും ലഹരിക്ക് അടിമയാവുകയും ചെയ്യും. ഇവർ പിന്നീട് സിഗരറ്റ്, ബീഡി, പാൻ മസാല എന്നിവയുടെ സ്ഥിര ഉപഭോക്താക്കളായി മാറുന്നു. രണ്ടാമത്തൊരു തന്ത്രം, ആകർഷണീയവും വഞ്ചനാപരവുമായ ഡിസൈനുകളിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന മിഠായികളുടെയും കളിപ്പാട്ടങ്ങളുടെയും മാതൃകയിൽ പുകയില അടങ്ങിയ വസ്തുക്കൾ ഉണ്ടാക്കി വിൽക്കാൻ ശ്രമിക്കുന്നു. കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ രൂപത്തിലും ഉണ്ടാക്കുന്നു. ഇവയെല്ലാം കുട്ടികൾ കാണുന്ന സ്ഥലങ്ങളിൽ അവരുടെ പൊക്കത്തിനനുസരിച്ച് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ കുട്ടികൾ പെട്ടെന്ന് ഇതിൽ ആകർഷിക്കപ്പെടുന്നു. മിനുമിനുത്ത തിളക്കമുള്ള ആകർഷണീയമായ പാക്കറ്റുകളിൽ വരുന്ന സിഗരറ്റുകൾ, കനം കുറഞ്ഞ നീളം കൂടിയ സിഗരറ്റുകൾ, പെൻഡ്രൈവിന്റെ രൂപത്തിലുള്ള ഇലക്ട്രോണിക് സിഗരറ്റുകൾ എന്നിവ യുവതി യുവാക്കളെ മോഹിപ്പിക്കാനുള്ള തന്ത്രങ്ങളാണ്. ഈ രൂപകൽപ്പനകൾ മോഹിപ്പിക്കുകയും വാങ്ങി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇത്തരം തന്ത്രങ്ങൾ ഉപയോഗിച്ച് തുടങ്ങാത്തവരെ ഉടൻ തന്നെ തുടങ്ങാൻ പ്രേരിപ്പിക്കുന്നു. മാത്രമല്ല ഉപയോഗിക്കുന്നവരെ നിർത്താതെ തുടർന്നും ഉപയോഗിക്കുന്നതിനും നിർത്തിയവരെ വീണ്ടും ഉപയോഗിച്ച് തുടങ്ങുന്നതിനും പ്രേരിപ്പിക്കുന്നു. അറിയാതെ ഇതിന്റെ എല്ലാം ഉപഭോക്താക്കളാവുകയും വഞ്ചിക്കപ്പെടുകയും ചെയ്യും. 3, വിദ്യാലയങ്ങളുടെ സമീപമുള്ള വിൽപ്പന. വിദ്യാലയങ്ങളുടെ സമീപത്ത് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിലും നിറത്തിലും രുചിയിലും മണത്തിലും പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്ക് വയ്ക്കുന്നത് കമ്പനികളുടെ ഒരു തന്ത്രമാണ്. പുകയില അടങ്ങിയ മിഠായികളും മസാല പാക്കറ്റുകളും പൊതുവെ വാങ്ങുന്ന മിഠായികൾക്കിടയിലും ബിസ്ക്കറ്റുകൾക്കിടയിലും കളിപ്പാട്ടങ്ങൾക്കിടയിലും കാണുമ്പോൾ കുട്ടികൾ അതിൽ ആകർഷിക്കപ്പെടുന്നു. 4, പുതിയ പുകയില ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കുന്നു. ഇ സിഗരറ്റ്, നിക്കോട്ടിൻ പൗച്ചസ്, സിന്തറ്റിക് നിക്കോട്ടിൻ എന്നിവ ആകർഷണീയതയോടെ പരിചയപ്പെടുത്തുന്നു. നിക്കോട്ടിൻ പൗച്ച് എന്ന് പറയുമ്പോഴേക്കും അതിൽ നിക്കോട്ടിൻ മാത്രമേ ഉള്ളൂ. അതൊരു തുണിസഞ്ചിയിൽ പൊതിഞ്ഞു വയ്ക്കുന്നു. അത് നാക്കിനും ചുണ്ടിനും ഇടയിൽ വയ്ക്കുമ്പോഴേക്കും നിക്കോട്ടിൻ അലിഞ്ഞ് രക്തത്തിൽ കൂടി ശരീരത്തിൽ പ്രവേശിക്കുന്നു. നിക്കോട്ടിൻ സിന്തറ്റിക് നിക്കോട്ടിൻ എന്ന് പറയുമ്പോഴേക്കും നിക്കോട്ടിൻ ഗമ്മ്, ലോസഞ്ചസ്, പാച്ചസ്, ഇൻഹേലേഴ്സ് എന്നിവ. ഇവ പുകയില ഉൽപ്പന്നങ്ങളിൽ നിന്ന് മോചിതരാകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. ഇതിലൊന്നും തന്നെ പുകയില ഇല്ല, നിക്കോട്ടിൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പുകയിലയുടെ ദൂഷ്യങ്ങളൊന്നും ഉണ്ടാകില്ല, സുരക്ഷിതമായി ഇതെല്ലാം ഉപയോഗിക്കാം എന്ന തരത്തിലാണ് പ്രചാരണം. മാത്രമല്ല ഇതെല്ലാം പുകവലി നിർത്താൻ സഹായിക്കുന്നവയാണ് എന്നും പ്രചരിപ്പിക്കുന്നു. ഇതെല്ലാം അവരുടെ തന്ത്രങ്ങളാണ്, വിശ്വസിക്കാൻ പാടില്ല. നിക്കോട്ടിൻ ഉപയോഗിക്കുന്നത് കൊണ്ട് അഡിക്ഷൻ കൂടുകയേ ഉള്ളൂ, കുറയ്ക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് തന്നെ പുകവലി നിർത്താനും പറ്റില്ല, നിക്കോട്ടിൻ പദാർത്ഥങ്ങൾ തുടരേണ്ടിയും വരും. ഈ തന്ത്രങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. 5, വശീകരിച്ച് ചതിയിൽപ്പെടുത്തുക എന്നുള്ളതാണ്. ഇത് പലതരത്തിലാണ്. ഇപ്പോൾ 1, വിദ്യാലയങ്ങളിലെ ആഘോഷ പരിപാടികൾക്ക്, ആനിവേഴ്സറി, കൾച്ചറൽ ഇവന്റ്സ് തുടങ്ങിയവയ്ക്ക് പണം നൽകാൻ കമ്പനിക്കാർ ശ്രമിക്കും. വിദ്യാലയങ്ങൾ പണം വാങ്ങിയാൽ പരിപാടി ദിവസം കമ്പനിയിലെ ആൾക്കാർ വരികയും പുകയില വസ്തുക്കളുടെ പ്രദർശനവും പരസ്യവും സംഘടിപ്പിക്കുകയും ചെയ്യും. സിഗരറ്റും പാൻ മസാലയും വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി നൽകുകയും കുറഞ്ഞ വിലയ്ക്ക് നൽകുകയും ചെയ്യും. ഇത് ഉപയോഗിക്കുന്നവരിൽ ഒരു വിഭാഗം പിന്നീട് ഇത്തരം വസ്തുക്കൾ പണം കൊടുത്ത് വാങ്ങി ഉപയോഗിക്കുകയും ലഹരിക്ക് അടിമയാവുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. 4, ഇതിന് സ്കോളർഷിപ്പ് നൽകി വശീകരിക്കുക, മത്സര വിജയികൾക്ക് സമ്മാനം നൽകി വശീകരിക്കുക എന്നിവയും അവരുടെ തന്ത്രങ്ങളാണ്. പുകയിലയുടെ ദൂഷ്യങ്ങളും ലഹരിയും പുറത്തറിയാതിരിക്കാൻ ഇക്കൂട്ടർ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യും. 4, വേറൊരെണ്ണം, കുട്ടികൾക്ക് സൗജന്യ സാമ്പിളുകളുടെ വിതരണവും ഇളവ് നിരക്കിൽ വിൽപ്പനയും നടത്തുന്നതും ഒരു തന്ത്രമാണ്. തെരുവുകൾ, ഷോപ്പിംഗ് മാളുകൾ, ഉത്സവ സ്ഥലങ്ങൾ, സംഗീത കച്ചേരികൾ തുടങ്ങിയ യുവാക്കൾ പതിവായി എത്തുന്ന സ്ഥലങ്ങളിൽ വിതരണം ചെയ്യുന്നു. ഒറ്റ സിഗരറ്റുകളുടെ വിൽപ്പനയാണ് മറ്റൊന്ന്. ഇത് കുട്ടികൾക്ക് ചെറിയ പൈസയ്ക്ക് വാങ്ങാൻ സാധിക്കും, അവർക്കത് അഫോർഡബിൾ ആയിരിക്കുകയും ചെയ്യും. 6, ഒരു സാധാരണ ഒരു തന്ത്രം വശീകരിക്കുന്ന പരസ്യങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇത് തന്നെയാണ്.

0: ഇപ്പൊ പുകയില ഉൽപ്പന്നങ്ങളിൽ നിക്കോട്ടിൻ വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ലൈറ്റ് സിഗരറ്റാണ്, മൈൽഡ് സിഗരറ്റാണ്, ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും യോജിച്ചതാണ് എന്ന തരത്തിലുള്ള പരസ്യങ്ങൾ അവർ കാണിക്കുന്നുണ്ട്. ഇനി രണ്ട്, ഇ സിഗരറ്റ് ഒരു പുകവലി നിർത്താനായിട്ടുള്ള സുരക്ഷിതമായ ഒരു ആൾട്ടർനേറ്റീവ് ആണ് എന്നുള്ള തരത്തിൽ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ശരിയായ സത്യങ്ങളല്ല. ഇ സിഗരറ്റ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ പുകവലിയേക്കാൾ ദൂഷ്യമുള്ള സാധനമാണ്. സിഗരറ്റിലുള്ള ദൂഷ്യങ്ങളെക്കാൾ കൂടുതൽ മാരകമായിട്ടുള്ള ദൂഷ്യങ്ങളാണ് ഈ സിഗരറ്റിനകത്തുള്ള ലായനി ചൂടാകുമ്പോൾ പുറത്തേക്ക് വരുന്നത്. അത് ശ്വാസകോശത്തെ ഇല്ലാതാക്കുകയും ശ്വാസകോശത്തിൽ ക്യാൻസർ ഉണ്ടാക്കുകയും ശ്വാസമുട്ടലുകൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇനി അടുത്ത വേറൊന്ന്, അഡ്വർടൈസിംഗ് മെറ്റീരിയൽ കുട്ടികളുടെ കണ്ണിന്റെ ലെവലിൽ പ്രദർശിപ്പിക്കുക. അങ്ങനെ വരുമ്പോഴേക്കും കുട്ടികൾ പെട്ടെന്ന് കാണുകയും ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നു. അത് ഇപ്പൊ പുതുതായിട്ട് കണ്ടുവരുന്ന വേറൊരു കാര്യം, സിനിമകളിലും ടെലിവിഷൻ മീഡിയകളിലും പുകവലിക്കുന്ന സീനുകൾ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ സിഗരറ്റിന്റെ ബ്രാൻഡ് നെയിം, അതേപോലെ സിഗരറ്റ് സ്റ്റൈലിഷ് ആയിട്ട് പ്രദർശിപ്പിക്കുക, സിഗരറ്റ് വലി സ്റ്റൈലിഷ് ആയിട്ട് പ്രദർശിപ്പിക്കുക എന്നിവയൊക്കെ കാണുമ്പോഴേക്കും കുട്ടികളും യുവാക്കളും അതിൽ ആകർഷിക്കപ്പെടുന്നു. ഇനി അടുത്ത് ഏഴാമത്തെ ഒരു തന്ത്രം എന്ന് പറഞ്ഞാൽ, സോഷ്യൽ മീഡിയയിലും ഇന്റർനെറ്റിലും കൂടിയുള്ള പരസ്യങ്ങളും വിൽപ്പനയുമാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സ്വാധീനം ചെലുത്തുന്ന സെലിബ്രിറ്റികളെയും ഇൻഫ്ലുവൻസർമാരെയും ബ്രാൻഡ് അംബാസഡർമാരായി ഉപയോഗിച്ച് പരസ്യം ചെയ്യുകയാണ് അതൊരു അവരുടെ വേറൊരു തന്ത്രം. ഇവരുടെ അംഗീകാരങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർക്കുക, പരസ്യങ്ങളും വിൽപ്പനയും സോഷ്യൽ മീഡിയയിലും ഇന്റർനെറ്റിലും ആകുമ്പോൾ യുവതീ യുവാക്കൾ പെട്ടെന്ന് കാണുന്നതിനും ആകർഷിക്കപ്പെടുന്നതിനും ഇടയാക്കുന്നു. അവർ ഉപയോഗിച്ചു നോക്കുന്നു, നിക്കോട്ടിന്റെ ലഹരിക്ക് അടിമയാകുന്നു, പ്രത്യേകിച്ച് ഇ സിഗരറ്റുകളുടെ ഉപയോഗം. ഇ സിഗരറ്റുകളുടെ പരസ്യവും വിൽപ്പനയും പല രാജ്യങ്ങളും നിരോധിച്ചിട്ടുണ്ട്. എങ്കിലും ഡിജിറ്റൽ മീഡിയയിലുള്ള പരസ്യങ്ങളും വിൽപ്പനയും ഇപ്പോഴും പല രാജ്യങ്ങളിലും കണ്ടുവരുന്നുണ്ട്. ആകർഷണത്തിന്റെ മുഖംമൂടി എങ്ങനെ അനാവരണം ചെയ്യാം എന്നതാണ് നമുക്ക് ഇന്ന് ആലോചിക്കേണ്ട ഒരു കാര്യം. അതുപോലെ നിക്കോട്ടിൻ പുകയില ആസക്തിയെ നമുക്ക് എങ്ങനെ ചെറുക്കാൻ സാധിക്കും, അതിനൊരു മൂന്ന് നാല് തന്ത്രങ്ങളാണ് നമുക്ക് കൗണ്ടർ ആക്ഷൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നുള്ളത്. ഒന്ന്, യുവതി യുവാക്കളുടെ ഇടയിൽ ശക്തമായ ബോധവൽക്കരണം നടത്തുക അത്യാവശ്യമാണ്. പുകയില ലഹരിക്ക് അടിമയാക്കുമെന്നും തുടങ്ങിയാൽ നിർത്താൻ പറ്റാതെ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കേണ്ടി വരുമെന്നും മുന്നറിയിപ്പുകൾ നൽകണം. പുകയില കമ്പനികളുടെ കള്ളത്തരങ്ങളിൽ വിശ്വസിക്കരുതെന്നും തന്ത്രങ്ങളിൽ വീഴരുതെന്നും ബോധ്യപ്പെടുത്തുക. രണ്ടാമത്, പുകയിലയുടെ ഉപയോഗം കുറയ്ക്കുന്നതിനായി പുകയില ക്യാൻസർ ഉണ്ടാക്കുമെന്നും ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാകുമെന്നുമുള്ള മെസ്സേജുകൾ ജനങ്ങളിൽ എത്തിക്കണം. മൂന്നാമത്, പുകയില ഉപയോഗം നിർത്താനുള്ള കൗൺസിലിംഗും മരുന്നുകളും നൽകണം. ഇത് ആരോഗ്യ പ്രവർത്തകരും ആരോഗ്യ സ്ഥാപനങ്ങളും ഏറ്റെടുക്കേണ്ട കാര്യമാണ്. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, പുകയിലയ്ക്കെതിരെയുള്ള നിയമങ്ങൾ ശക്തമായി നടപ്പിലാക്കുക. പൊതുസ്ഥലങ്ങളിലെ പുകവലി, പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾ, വിദ്യാലയങ്ങൾക്ക് ചുറ്റുമുള്ള പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള വിൽപ്പന എന്നിവ ഇന്ത്യ ഉൾപ്പെടെയുള്ള 120-ൽ അധികം രാജ്യങ്ങളിൽ നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. ഇവയെല്ലാം ശക്തമായി നടപ്പിലാക്കിയാൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ പുകയിലയുടെ ദോഷങ്ങളിൽ നിന്ന് പൊതുജനങ്ങളെ ഒരു പരിധിവരെ രക്ഷിക്കാൻ സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
1: ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പുകയിലയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ശ്രോതാക്കളോട് ഇതുവരെ സംസാരിച്ചത് ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ AS.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി കഴിഞ്ഞ 14 മിനിറ്റും 43 സെക്കൻഡും. FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. മായാബസാർ എന്ന ചിത്രത്തിൽ വയലാർ ശരത്ചന്ദ്രവർമ്മ വരികൾ എഴുതി, രാഹുൽ രാജ് ഈണം നൽകി, ശ്രീനിവാസനും സുജാതയ്ക്കുമൊപ്പം പാടിയ ഗാനം.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ കൈക്കും തോൾ സന്ധിക്കുമുണ്ടാകുന്ന കായിക പരിക്കുകൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അസ്ഥിരോഗ വിഭാഗം മേധാവിയും ഷോൾഡർ ആന്റ് അപ്പർ ലിംബ് സർജനുമായ ഡോ കെ ആർ പ്രതാപ് കുമാർ മറുപടി നൽകുന്നു.

വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ വിളിക്കുക: 0484-2436-397, 0484-2436-387, 944-5588. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. വിഷയം: കൈക്കും തോൾ സന്ധിക്കുമുണ്ടാകുന്ന കായിക പരിക്കുകൾ. വിളിക്കേണ്ട നമ്പറുകൾ ഒരിക്കൽ കൂടി: 0484-2426-397, 0484-2426-387, 944-5588. അറിയിപ്പ് കഴിഞ്ഞു. FM മോർണിംഗ് സെലക്ഷൻസിൽ അടുത്ത ഗാനം ഇവൻ മര്യാദരാമൻ എന്ന ചിത്രത്തിൽ നിന്നും. പാടിയത് ദേവാനന്ദ്, ദിവ്യ എസ് മേനോൻ എന്നിവർ ചേർന്ന്. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഗോപി സുന്ദർ ഈണം നൽകിയിരിക്കുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, ഇതുവരെ കേട്ടത് എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കമ്പ്യൂട്ടർ സയൻസ് വകുപ്പ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് വിഷയത്തിൽ 4 ആഴ്ച ദൈർഘ്യമുള്ള സമ്മർ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ബിടെക് BCA 5 വർഷ ഇന്റഗ്രേറ്റഡ് MSc MCA വിദ്യാർത്ഥികൾക്കാണ് ഈ അവസരം. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്നാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04842 86 23 01, 04842 86 23 01. പത്തിരിപ്പാല ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം. BBA മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, സംസ്കൃതം, ജേർണലിസം, പൊളിറ്റിക്കൽ സയൻസ് എന്നീ വിഷയങ്ങളിലാണ് ഒഴിവുകൾ. ബന്ധപ്പെട്ട വിഷയത്തിൽ UGC നിശ്ചയിച്ചിരിക്കുന്ന യോഗ്യതയും കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ വെബ്സൈറ്റിൽ ഓൺലൈനായി പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരോ കോളേജ് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരോ ആയ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അവസാന തീയതി നാളെയാണ്. അപേക്ഷ കോളേജ് ഓഫീസിൽ നിന്നും നേരിട്ടോ കോളേജ് വെബ്സൈറ്റിൽ നിന്നും ഡൌൺലോഡ് ചെയ്തോ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം നേരിട്ടോ തപാൽ വഴിയോ നൽകണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04912 87 39 99, 04912 87 39 99.
1: നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലകളിൽ ഇഷ്ടം പോലെ വാങ്ങുവാൻ സിറ്റി സിൽക്സിലേക്ക് വരൂ.
2: ആഘോഷങ്ങൾ ഏതായാലും എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: കേന്ദ്ര തൊഴിൽ ഉദ്യോഗ മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ തൊഴിൽ സേവന കേന്ദ്രം പട്ടികജാതി വർഗ വിഭാഗം യുവതി യുവാക്കൾക്കായി ഓഫീസ് ഓട്ടോമേഷൻ, അക്കൌണ്ടിംഗ് ആന്റ് പബ്ലിഷിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകൾ July 1 കോട്ടയത്ത് ആരംഭിക്കുന്നു. 18 മുതൽ 30 വയസ്സുവരെ പ്രായമുള്ള പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 31. അപേക്ഷാ ഫോമിനും മറ്റു വിവരങ്ങൾക്കും നാഷണൽ കരിയർ സർവീസ് സെന്റർ ഫോർ SC ST ട്രിവാൻഡ്രം എന്ന ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 97 47 24 36 68, 97 47 24 36 68.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: പാലക്കാട് ജില്ലയിൽ പട്ടികജാതി പട്ടികവർഗ യുവതി യുവാക്കൾക്കായി സൌജന്യ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 1 വർഷ O-level കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ കോഴ്സിലേക്കാണ് അപേക്ഷിക്കേണ്ടത്. 10ാം ക്ലാസും പ്ലസ് ടുവുമാണ് അടിസ്ഥാന യോഗ്യത. പ്രായപരിധി 18-30 ഇടയിൽ. അവസാന തീയതി ഈ മാസം 31. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 98 47 59 75 87, 98 47 59 75 87. ആലപ്പുഴ കേപ്പ് കോളേജ് ഓഫ് നഴ്സിംഗിൽ കരാറടിസ്ഥാനത്തിൽ നഴ്സിംഗ് ലെക്ചറർമാരുടെ 2 ഒഴിവുകളിലേക്ക് നിയമനം നടക്കും. പ്രായപരിധി 45 വയസ്സ്. ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ, തിരിച്ചറിയൽ രേഖ, യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി 1 മാസം രാവിലെ 11 മണിക്ക് കോളേജിലെത്തണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 99 61 59 53 64 എന്ന നമ്പറിലേക്ക്. 99 61 59 53 64. കോട്ടയം ജില്ലയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സമിതിയുടെ കീഴിൽ IT സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിൽ ഓപ്പൺ വിഭാഗത്തിൽ ഒരു താൽക്കാലിക ഒഴിവുണ്ട്. അടുത്ത മാസം 5 അതത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ അസൽ സർട്ടിഫിക്കറ്റുകളുമായി നേരിട്ടെത്തി ഉദ്യോഗാർത്ഥികൾ പേര് രജിസ്റ്റർ ചെയ്യണം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3.

0: 3. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില ഗ്രാമിന് 145 രൂപ കൂടി 14,450 രൂപ നിരക്കിലും പവന് 115,600 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 31:48. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചിത്രമഞ്ജരി, ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യമൊരു ഹിന്ദി ഗാനം, 102 നോട്ട് ഔട്ട് എന്ന ചിത്രത്തിനു വേണ്ടി സോനു നിഗം പാടിയത്. ഗാനരചന സൗമ്യ ജോഷി, സംഗീതം സലിം സുലൈമാൻ.

അടുത്ത ഗാനം ദീവാന എന്ന ചിത്രത്തിനുവേണ്ടി കുമാർ സാനു, സാധന സർഗം എന്നിവർ പാടിയത്. വരികൾ സമീർ, സംഗീതം നദീം ശ്രാവൺ.

ചിത്രമഞ്ജരിയിൽ അടുത്ത ഗാനം സുബേദ എന്ന ചിത്രത്തിനു വേണ്ടി ജാവേദ് അക്തർ രചിച്ച് എ ആർ റഹ്മാൻ ഈണം പകർന്നത്. പാടിയത് കവിതാ കൃഷ്ണമൂർത്തി.

ചിത്രമഞ്ജരി തുടരും. നാട്ടുവിശേഷത്തിനും ആകാശവാണി എഫ് എം വാർത്തകൾക്കും ശേഷം ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ

0: നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ ജനപ്രിയതയ്ക്കും കലാമൂല്യവും എന്ന വിഷയത്തിൽ സെമിനാർ വൈകിട്ട് 5 മണിക്ക്. തുടർന്ന് സിനിമ കറുത്ത പക്ഷികൾ. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ കൈക്കും തോൾ സന്ധിക്കും ഉണ്ടാകുന്ന കായിക പരിക്കുകൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അസ്ഥിരോഗ വിഭാഗം മേധാവിയും ഷോൾഡർ ആൻഡ് അപ്പർ ലിംബ് സർജനുമായ ഡോക്ടർ KR പ്രതാപ്കുമാർ മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-24-26-397 അല്ലെങ്കിൽ 0484-24-26-387 അല്ലെങ്കിൽ 9446-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 0484-24-26-397 അല്ലെങ്കിൽ 0484-24-26-387 അല്ലെങ്കിൽ 9446-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.
1: ആത്മസഖി ആകാശവാണി.
3: സങ്കീർണമായിട്ടുള്ള മാനസികാവസ്ഥകൾ ആവിഷ്കരിക്കാൻ ഒരു ബാക്ക്ഡ്രോപ്പായിട്ട് നിർത്താൻ പറ്റുന്ന ഒരു പശ്ചാത്തലം കടൽ ആവുന്നു എന്നുള്ളത് കുറെ കൂടി സൗകര്യമാണ് ഈ എഴുത്തുകാരനും സംവിധായകനും ആസ്വാദകർക്കും. അതെ,
1: മലയാള റേഡിയോ നാടകത്തിന്റെ ചരിത്രം മാറ്റിയെഴുതിയ KV ശരത്ചന്ദ്രൻ പങ്കെടുക്കുന്ന ആത്മസഖി ആകാശവാണി നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക്. ആത്മസഖി ആകാശവാണി.
4: സാഹിത്യ സുരഭി,
5: പ്രതിഭാധനരായ എഴുത്തുകാർ പങ്കെടുക്കുന്ന പരിപാടി
4: ആകാശവാണി കൊച്ചി നിലയത്തിൽ വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30
5: കേൾക്കൂ.
4: സാഹിത്യ സുരഭി
5: പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 9 മണിക്ക്.
4: സാഹിത്യ സുരഭി
5: കഥ, കവിത, പ്രഭാഷണം, പുസ്തക നിരൂപണം, കലാനിരൂപണം എന്നിങ്ങനെ
4: സർഗാത്മകതയുടെ പണിപ്പുരയിൽ സ്ഫുടം ചെയ്തെടുക്കുന്ന മുഴുമുത്തുകൾ
5: സാഹിത്യ സുരഭി
4: വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30,
5: പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാവിലെ 9 മണിക്ക്.
4: ആകാശവാണി കൊച്ചി നിലയം എന്നും ശ്രോതാക്കൾക്കൊപ്പം.
5: കൊച്ചി FM-ൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20. ശനിദശ റേഡിയോ കാർട്ടൂൺ പരമ്പര.
0: അറിയിപ്പ്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കമ്പ്യൂട്ടർ സയൻസ് വകുപ്പ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് വിഷയത്തിൽ 4 ആഴ്ച ദൈർഘ്യമുള്ള സമ്മർ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. BTech, BCA 5 വർഷ ഇന്റഗ്രേറ്റഡ് MSc, MCA വിദ്യാർത്ഥികൾക്കാണ് അവസരം. അവസാന തീയതി ഇന്ന്.
5: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7.

0: ആകാശവാണി FM വാർത്തകൾ.
1: KSRTCയിലെ സൌജന്യ യാത്രയുൾപ്പെടെ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുമെന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ്.

0: ആർലേക്കർ. അഴിമതിയും അധിക ചെലവും ഇല്ലാതാക്കി ഉദ്യോഗസ്ഥതലം കാര്യക്ഷമമാക്കുമെന്നും ഭരണത്തിന് സുതാര്യതയും വേഗവും ഉറപ്പുവരുത്തുമെന്നും ഗവർണർ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധി വിനയത്തോടെ സ്വീകരിക്കുന്നതായി അറിയിച്ച ഗവർണർ കേന്ദ്ര ഗവൺമെന്റുമായി സഹകരിച്ച് മുന്നോട്ടു പോകുന്ന ഗവൺമെന്റായിരിക്കും ഇതെന്നും വ്യക്തമാക്കി. ഭരണത്തിന് സുതാര്യതയും വേഗവും ഉറപ്പുവരുത്തുമെന്നും ഗവർണർ അറിയിച്ചു. കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റുമെന്നും നെല്ല് റബ്ബർ നാളികേര കർഷകർക്ക് അർഹമായ പരിഗണന നൽകുമെന്നും നയപ്രഖ്യാപന പ്രസംഗം വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ കാർഷിക വരുമാനം ഉയർത്തുക, വനിതാ കർഷക കൺസോർഷ്യം സ്ഥാപിക്കുക, യുവാക്കൾക്ക് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ നൽകുക തുടങ്ങിയവയും ഉദ്ദേശിക്കുന്നതായി ഗവർണർ അറിയിച്ചു. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത ചർച്ചകൾ ഈ വർഷം അവസാനത്തോടെ പൂർത്തിയാക്കാൻ ഇന്ത്യയും കാനഡയും തീരുമാനിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലും കനേഡിയൻ അന്താരാഷ്ട്ര വ്യാപാര മന്ത്രി മനീന്ദർ സിദ്ധുവും ഇത് സംബന്ധിച്ച് സംയുക്ത കരാറിൽ ഒപ്പുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ് മറ്റന്നാൾ. ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലോ മൈ GOV ഓപ്പൺ ഫോറത്തിലായോ ഇന്നുകൂടി സമർപ്പിക്കാം. ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലക അന്താരാഷ്ട്ര ദിനം. സമാധാനത്തിന് ജീവൻ ബലിയർപ്പിച്ചവരെ അനുസ്മരിക്കുന്ന ദിനാചരണത്തിൽ സമാധാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. പാലക്കാട് ജില്ലയിലെ ജലക്ഷാമത്തിന് അടിയന്തര പരിഹാരം കാണാൻ ഭൂജലവകുപ്പിന്റെ കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ് ഉടൻ പ്രവർത്തനം ആരംഭിക്കും. ജില്ലയിലെ ചെറുകിട കർഷകർക്ക് സബ്സിഡി നിരക്കിലായിരിക്കും കുഴൽക്കിണറുകൾ നിർമ്മിച്ചു നൽകുക. IPL ക്രിക്കറ്റിൽ 2-ാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ന്യൂ ചണ്ഡീഗഡിലെ മഹാരാജ യാദവീന്ദ്ര സിംഗ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 11:00 കഴിഞ്ഞ് 2:53. ചിത്രമഞ്ജരി തുടരുന്നു.

പൊയ്ക്കാൽ കുതിര എന്ന ചിത്രത്തിനുവേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യം, കൗസല്യ എന്നിവർ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗാനത്തിന്റെ വരികൾ വാലി, സംഗീതം എം എസ് വിശ്വനാഥൻ. അടുത്ത ഗാനം സോനു നിഗം, ശ്രേയാ ഘോഷാൽ, പ്രണബ് ബിശ്വാസ് എന്നിവർ പാടിയത്. ചിത്രം ലഗേ രഹോ മുന്നാഭായി. വരികൾ എഴുതിയത് സ്വാനന്ദ് കിർക്കിറെ, വിധു വിനോദ് ചോപ്ര. സംഗീതം ശാന്തനു മൊയ്ത്ര.

അടുത്ത ഗാനം ഓം ശാന്തി ഓം എന്ന ചിത്രത്തിനു വേണ്ടി ജാവേദ് അക്തർ വരികൾ എഴുതി വിശാൽ ശേഖർ ഈണം പകർന്നത്. പാടിയത് ഷാൻ, ഉദിത് നാരായൺ, ശ്രേയ ഘോഷാൽ, സുനീതി ചൌഹാൻ.

ചിത്രമഞ്ജരിയിൽ ഇനി വിക്രം എന്ന ചിത്രത്തിലെ ഗാനം. വരികളെഴുതിയത് കമൽഹാസൻ, സംഗീതം നൽകി ഈ ഗാനം കമൽഹാസനോടൊപ്പം പാടിയത് അനിരുദ്ധ് രവിചന്ദ്രൻ.

0: நீ உத்தார் விடாதே.
1: அவனை

ചിത്രമഞ്ജരിയിൽ ഒരു ഗാനം കൂടി, സപ്ന മുഖർജി പാടിയത്. ഗാനരചന സമീർ, സംഗീതം ആനന്ദ് മിലിന്ദ്. ചിത്രം കുർബാൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ചിത്രമഞ്ജരി സമാപിച്ചു. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 12 സെക്കൻഡ്. ഇപ്പോൾ NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.

0: Начорно.
1: जिसका अर्थ है उन्हें छोड़ना मत। इन अंतिम शब्दों के साथ वो चिर निद्रा में लीन हो गए।
2: लेफ्टिनेंट मनोज पांडे की इस अपूर्व वीरता के कारण ही भारतीय सेना सामरिक रूप से अत्यंत महत्वपूर्ण चौकी खालुबार पर कब्जा कर सकी और इस प्रकार कारगिल क्षेत्र के बटालिक सेक्टर में भारत की विजय का मार्ग खुल गया।
1: एक महीने बाद 1999 के स्वतंत्रता दिवस के अवसर पर इस शौर्य के लिए उन्हें मरणोपरांत परम वीर चक्र से सम्मानित किया गया।
2: देश ने इस महावीर की स्मृति को विस्मृत होने नहीं दिया। द्रास कारगिल युद्ध संग्रहालय, राष्ट्रीय सुरक्षा अकादमी पुणे और देश में अन्य कई जगहों पर उनकी स्मृति में स्मारक बनाए और अपने भवनों का नाम रखा।
1: राष्ट्र श्रद्धा सहित इस असाधारण शौर्य के स्वामी और मूर्धन्य युद्ध नायक को नमन करता है।
3: अभी आप सुन रहे थे वीर गाथा श्रृंखला के अंतर्गत कार्यक्रम लेफ्टिनेंट मनोज कुमार पांडे। कार्यक्रम समन्वय प्रोफेसर राजेंद्र पाल। कलाकार अश्विनी वालिया, बाबला कोचर, शिमाइला परवेज, परवेज गौहर और आर एस रघु। शोध व आलेख अजीत होरो। तकनीकी समन्वय बटी लैंग लिंगडो। ध्वन्यांकन मयंक कुमार और शानू मुक्सीम। निर्माण सहयोग तनु गुप्ता। निर्देशन तथा निर्माण विमलेश चौधरी। यह कार्यक्रम CIET NCERT नई दिल्ली भारत द्वारा प्रस्तुत किया गया। अभी आपने सुना कार्यक्रम मनोज कुमार पांडे और अब इसी कार्यक्रम के साथ हमारा आज का उमंग कार्यक्रम यहीं पर समाप्त होता है। तो अपने मित्र अजीत
4: और विमलेश को उमंग कार्यक्रम की तकनीकी टीम के साथ अगले सप्ताह तक के लिए आज्ञा दीजिए। नमस्कार।
5: उमंग उमंग उमंग उमंग।
6: श्रोताक്കൾ ഇതുവരെ കേട്ടത് NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്. അറിയിപ്പ്: ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ കൈക്കും തോൾസന്ധിക്കുമുണ്ടാകുന്ന കായിക പരിക്കുകൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അസ്ഥിരോഗ വിഭാഗം മേധാവിയും ഷോൾഡർ ആൻഡ് അപ്പർ ലിംബ് സർജനുമായ ഡോക്ടർ KR പ്രതാപ് കുമാർ മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484 2426 397 അല്ലെങ്കിൽ 0484 2426 387 അല്ലെങ്കിൽ 9446 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പറുകൾ ഒരിക്കൽ കൂടി: 0484 2426 397 അല്ലെങ്കിൽ 0484 2426 387 ഒരു നമ്പർ കൂടി: 9446 45 58 88 അറിയിപ്പ് കഴിഞ്ഞു.
7: ആകാശവാണി FM വാർത്തകൾ.
6: മുൻ പ്രധാനമന്ത്രിയും ഭാരതരത്നയുമായ ചൌധരി ചരൺ സിംഗിന്റെ ചരമവാർഷിക ദിനത്തിൽ കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, ശിവരാജ് സിംഗ് ചൌഹാൻ എന്നിവർ ആദരാഞ്ജലി അർപ്പിച്ചു. കർഷകരുടെ താൽപര്യങ്ങളോട് മുൻ പ്രധാനമന്ത്രിയുടെ അചഞ്ചലമായ പ്രതിബദ്ധത ചരൺ സിംഗിനെ ജനകീയ നേതാവാക്കിയെന്ന് സാമൂഹിക മാധ്യമത്തിൽ കേന്ദ്രമന്ത്രി കുറിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനാംഗങ്ങളുടെ അന്താരാഷ്ട്ര ദിനത്തിൽ ലോകത്തെ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനാംഗങ്ങൾക്ക് വിദേശകാര്യമന്ത്രി ഡോക്ടർ SJയശങ്കർ ആദരവർപ്പിച്ചു. ആഗോള സമാധാനവും സുരക്ഷയും സംരക്ഷിക്കുന്നതിൽ പ്രതിബദ്ധരാണ് UN സമാധാന സേനാംഗങ്ങളെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. UDF

0: ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനത്തിൽ കണ്ടത് നയരാഹിത്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളിൽ നിന്ന് ഒളിച്ചുപോകുന്നതാണ് നയപ്രഖ്യാപനമെന്നും പിണറായി തിരുവനന്തപുരത്ത് കുറ്റപ്പെടുത്തി. കേന്ദ്രത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങേണ്ട കാര്യങ്ങളിൽ നയപ്രഖ്യാപനം മൌനം പാലിക്കുകയാണെന്നും പിണറായി. കിഫ്ബി, കുടുംബശ്രീ എന്നിവയെപ്പറ്റി ഒരു പരാമർശവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പുതുയുഗയാത്രയെന്ന യുഡിഎഫിന്റെ അവകാശം ലക്ഷ്യത്തിലെത്തിക്കുന്ന റൂട്ട് മാപ്പ് നയപ്രഖ്യാപനത്തിലില്ലെന്നും പ്രതിപക്ഷ നേതാവ്. 5,425 കോടി രൂപ ഖജനാവിൽ ബാക്കി നിർത്തിയാണ് എൽഡിഎഫ് ഗവൺമെന്റ് ഭരണം അവസാനിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡിനെ തുടർന്നുണ്ടായ ആക്രമണത്തെ ന്യായീകരിച്ച് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ശക്തമായ പ്രതിഷേധത്തെ വകവയ്ക്കാതെ രണ്ടു വാഹനങ്ങൾ സമരക്കാർക്ക് നേരെ വന്നതുകൊണ്ടാണ് ആക്രമണം ഉണ്ടായതെന്നും നിയമപരമായ നടപടികൾ കോടതി തീരുമാനിക്കട്ടെയെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. ശബരിമല സന്നിധാനത്തും പമ്പയിലും നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ് ഉച്ചയ്ക്ക് ശേഷം മോക് ഡ്രിൽ നടത്തും. അതീവ സുരക്ഷാ മേഖലയായ ശബരിമലയിൽ അടുത്തിടെയുണ്ടായ സുരക്ഷാ വീഴ്ചകളുടെ പശ്ചാത്തലത്തിലാണ് ഭീകരാക്രമണം നേരിടാൻ മോക് ഡ്രിൽ നടത്തുക. സ്വർണവില പവന് 1,160 രൂപ വർദ്ധിച്ച് 1,15,600 14,450 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ രാജ്യത്ത് സാധാരണയിലും താഴെയായിരിക്കും മഴയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ ശരാശരി മഴയുടെ 90% ലഭിക്കുകയെന്ന് കേന്ദ്ര കാലാവസ്ഥാ ഡയറക്ടർ ജനറൽ ഡോക്ടർ മൃത്യുഞ്ജയ് മഹാപത്ര ന്യൂഡൽഹിയിൽ പറഞ്ഞു.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 12:03. 8 സെക്കൻഡ്.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: അറിയിപ്പുകളെ തുടർന്ന് ലളിതഗാനങ്ങൾ, 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര, പെട്ടെന്നുള്ള ഹൃദയസ്തംഭനം, ഡോക്ടർ അഭിലാഷ് SP സംസാരിക്കുന്നു, 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 1:00 KV ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ, നാടകം ഒറ്റ, 1:55 സേവന വാർത്തകൾ, 2:00 ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ കൈക്കും തോൾ സന്ധിക്കുമുണ്ടാകുന്ന കായിക പരിക്കുകൾ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അസ്ഥിരോഗ വിഭാഗം മേധാവിയും ഷോൾഡർ ആൻഡ് അപ്പർ ലിം സർജനുമായ ഡോക്ടർ KR പ്രതാപ് കുമാർ മറുപടി നൽകുന്നു. 4:00 ആകാശവാണി FM വാർത്തകൾ, 4:00 പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ, 5:00 ആകാശവാണി FM വാർത്തകൾ ചലച്ചിത്ര ഗാനങ്ങൾ, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
3: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: അറിയിപ്പ് തുടരുന്നു. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ, 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം ലളിതഗാനം, സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കാർഷിക ജീവനം. കാർഷിക കൂട്ടായ്മയുടെ വിപണി സാധ്യതകളെക്കുറിച്ച് സംസാരിക്കുന്നു കരുമാരൂരിലുള്ള KK അശോകൻ. മട്ടുപ്പാവിൽ പച്ചക്കറികൾ നട്ടുപരിപാലിക്കുന്ന ഏലൂർ ഉദ്യോഗമണ്ഡലിലെ ഷിബു VP അനുഭവങ്ങളും ചിന്തകളും പങ്കുവയ്ക്കുന്നു. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 FM ഈവനിംഗ് ഇതിൽ നിലവറ, 7:55 ഒരിടത്തൊരിടത്ത് P നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പെറ്റ പന്തിരുകുലം, 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി.
4: ഹരിത കേരളം മിഷൻ, ശബരിമല വിശേഷങ്ങൾ, എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ ഹരിത കേരളം മിഷൻ. മല കയറാം, മലയിറങ്ങാം, മാലിന്യം സൃഷ്ടിക്കാതെ.
1: എട്ടാഞ്ചിന് ലക്ഷ്മി

ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ, ജോണ്ടിസ് അഥവാ മഞ്ഞപ്പിത്തം, ഗ്യാസ്ട്രോ എൻട്രോളജി ആൻഡ് ഹെപ്പറ്റോളജി വിഭാഗമായ സെൻട്രൽ ഗ്യാസ്ട്രോയുടെ ചീഫ് കൺസൾട്ടന്റായ ഡോക്ടർ ജോണി സിറിയക്കുമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം യു കെ കുമാരൻ എഴുതിയ നോവൽ, 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ, 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 കെ വി ശരത് ചന്ദ്രന്റെ നാടകങ്ങൾ, നാടകം ഒറ്റ, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 ഹിന്ദിയിലും 11:00 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. നിങ്ങൾ ഇതുവരെ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പി ഭാസ്കരൻ രചിച്ച്, എം ജി രാധാകൃഷ്ണൻ സംഗീതം പകർന്നത്, പാടിയത് ആകാശവാണി ഗായക സംഘം.

0: ലളിതഗാനം വീണ്ടും കേൾക്കാം വൈകിട്ട് മധുരം ഗീതത്തിൽ. ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. പത്തിരിപ്പാല ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. BBA മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, സംസ്കൃതം, ജേർണലിസം, പൊളിറ്റിക്കൽ സയൻസ് എന്നീ വിഷയങ്ങളിലാണ് ഒഴിവുകൾ. ബന്ധപ്പെട്ട വിഷയത്തിൽ UGC നിശ്ചയിച്ചിരിക്കുന്ന യോഗ്യതയും കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ വെബ്സൈറ്റിൽ ഓൺലൈനായി പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരോ കോളേജ് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരോ ആയ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. നാളെയാണ് അവസാന തീയതി. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0491 287 3999. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0491 287 3999.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ.

0: എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: പാലക്കാട് ജില്ലയിൽ പട്ടികജാതി പട്ടികവർഗ യുവതി യുവാക്കൾക്കായി സൗജന്യ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഒരു വർഷം ഒ ലെവൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ കോഴ്സിലേക്കാണ് അപേക്ഷിക്കേണ്ടത്. 10ാം ക്ലാസും പ്ലസ് ടുവുമാണ് അടിസ്ഥാന യോഗ്യത. അപേക്ഷിക്കേണ്ട അവസാന തീയതി 31 മാസം. കൂടുതൽ വിവരങ്ങൾക്ക് നാഷണൽ കരിയർ സർവീസ് സെന്റർ ഫോർ SC/ST ട്രിവാൻഡ്രം എന്ന ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 98 47 59 75 87. 98 47 59 75 87.
2: ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
4: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
2: ഡോക്ടർ എഹ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
3: ആലപ്പുഴ കേപ്പ് കോളേജ് ഓഫ് നഴ്സിംഗിൽ കരാർ അടിസ്ഥാനത്തിൽ നഴ്സിംഗ് ലെക്ചറർമാരുടെ 2 ഒഴിവുകളിലേക്ക് നിയമനം നടത്തും. OBG നഴ്സിംഗിന് മുൻഗണനയുണ്ടായിരിക്കും. പ്രായപരിധി 45 വയസ്സ്. ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ, തിരിച്ചറിയൽ രേഖ, യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി 1 രാവിലെ 11 കോളേജിലെത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 99 61 59 54. 99 61 59 54.
5: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലകളിൽ ഇഷ്ടം പോലെ വാങ്ങുവാൻ സിറ്റി സിൽക്സിലേക്ക് വരൂ.
6: ആഘോഷങ്ങൾ ഏതായാലും എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
3: LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കളമശ്ശേരി മേഖലാ കേന്ദ്രത്തിൽ കേരള സർക്കാർ അംഗീകൃത 6 മാസം ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ്, 3 മാസം ദൈർഘ്യമുള്ള ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ് യൂസിംഗ് ടാലി വിത്ത് GST കോഴ്സുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. പട്ടികജാതി പട്ടികവർഗ കുട്ടികൾക്ക് നിയമാനുസൃത ഫീസ് ആനുകൂല്യം ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുണ്ട്: 0484254150. നമ്പർ ആവർത്തിക്കാം: 0484254150. ICAR സ്വിഫ്റ്റ് കൊച്ചി യങ് പ്രൊഫഷണൽ ബയോടെക്നോളജി, ബയോകെമിസ്ട്രി ആൻഡ് ന്യൂട്രീഷൻ ഡിവിഷൻ താൽക്കാലിക ഒഴിവിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. 2 June ഇന്റർവ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0484241300. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0484241300. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇതാകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 12:29. 29:38. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശധാര, തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ. പ്രധാന വാർത്തകൾ. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ന് നടന്നു. അഴിമതിമുക്ത ഭരണം ഉറപ്പാക്കുമെന്നും എല്ലാ മേഖലയിലും കേന്ദ്ര സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും നയപ്രഖ്യാപനത്തിൽ ഗവർണർ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് തുടക്കമായി. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ഇന്ന് ഉന്നതതലയോഗം ചേരും. സമാധാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലക ദിനം. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണർ

0: ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ന് നടന്നു. മുൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾ ഉദ്ധരിച്ചാണ് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം ആരംഭിച്ചത്. ജനവിധിയെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതായും സുതാര്യമായ സർക്കാരാണ് ഇതെന്നും ഗവർണർ പറഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: തെരഞ്ഞെടുപ്പ് വേളയിൽ വാഗ്ദാനം ചെയ്തിരുന്ന ഗ്യാരണ്ടികൾ സർക്കാരിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയാണ് സൂചിപ്പിക്കുന്നത് എന്ന അവകാശവാദം നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. 16-ാം നിയമസഭയിലെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിന് എത്തിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പാർലമെന്ററി കാര്യമന്ത്രി സണ്ണി ജോസഫ് തുടങ്ങിയവർ ചേർന്നാണ് സ്വീകരിച്ചത്. 1 മണിക്കൂർ 9 മിനിറ്റ് നീണ്ടു നിന്നതായിരുന്നു ഗവർണറുടെ പ്രസംഗം. നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദി പ്രമേയ ചർച്ച ജൂൺ 2 മുതൽ നടക്കും.
0: അഴിമതി മുക്ത ഭരണം ഉറപ്പാക്കുമെന്നും ഉദ്യോഗസ്ഥതലം കാര്യക്ഷമമാക്കുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി കൃത്യമായ ധാരണ നൽകാനാണ് ധവളപത്രം ഇറക്കുന്നതെന്നും എല്ലാ മേഖലയുടെയും ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഉൾപ്പെടെ ഇന്ദിരാ ഗ്യാരണ്ടിയെക്കുറിച്ചും നയപ്രഖ്യാപനത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഒരു റിപ്പോർട്ട്.
2: കർഷകർ കനത്ത വെല്ലുവിളി നേരിടുന്നതായി നയപ്രഖ്യാപനത്തിൽ ഗവർണർ പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷവും ഗുരുതരമായി തുടരുന്നുണ്ട്. കർഷകരുടെ നില മെച്ചപ്പെടുത്താൻ കൃത്യമായ പ്രവർത്തനം ഉറപ്പാക്കും. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ ധനസഹായം. കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റും. കാർഷിക വരുമാനം ഉയർത്തും. വനിതാ കർഷക കൺസോർഷ്യം സ്ഥാപിക്കും.
3: മൈ ഗവൺമെന്റ് എൻവിഷൻസ് ദ ക്രിയേഷൻ ഓഫ് പുത്തുയുഗ കേരളം, എ ന്യൂ ഏജ് കേരള ദാറ്റ് കംബൈൻസ് ഇക്കണോമിക് ഗ്രോത്ത് വിത്ത് സോഷ്യൽ ജസ്റ്റിസ്, മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ with environmental responsibility, technological progress with human compassion, and opportunity with equality. Agriculture remains a key priority of my government. My government believes that public institutions become strong only when they enjoy the trust of the people.
2: യുവാക്കൾക്ക് 500,000 രൂപ പലിശരഹിത വായ്പ അനുവദിക്കും. മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം തനത് കലകളെ സംരക്ഷിക്കും. സമഗ്ര സിനിമാ നയം രൂപീകരിക്കും. സഹകരണ മേഖലയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കും. എല്ലാ ജില്ലകളിലെയും +2 സീറ്റ് വർദ്ധിപ്പിക്കുകയും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പരിഷ്കരണം കൊണ്ടുവരികയും ചെയ്യും. ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കും. എക്സൈസ് വകുപ്പിൽ സമഗ്ര പരിഷ്കാരവും കൊണ്ടുവരും. മത്സ്യബന്ധന മേഖലയുടെ വികസനത്തിന് പദ്ധതികൾ നടപ്പാക്കും. റേഷൻ കടകളുടെയും മാവേലി സ്റ്റോറുകളുടെയും എണ്ണം കൂട്ടുന്നതിലൂടെ ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കും. മെഡിക്കൽ വിദ്യാഭ്യാസം കാര്യക്ഷമമാക്കും. നെഹ്റു ശാസ്ത്ര ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. ഐടി പാർക്കുകൾ വികസിപ്പിക്കും. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. അതിഥി തൊഴിലാളികൾക്കായി പ്രത്യേക പോർട്ടൽ കൊണ്ടുവരും. അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ ഉറപ്പുവരുത്തും. ഊർജ്ജ ഉൽപാദനം വർദ്ധിപ്പിക്കും. പട്ടയ വിതരണം കാര്യക്ഷമമാക്കും. വഖഫ് ബോർഡ് നവീകരിക്കും. ഭൂനിയമങ്ങൾ പരിഷ്കരിക്കും. സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തും. AI സാങ്കേതിക വിദ്യയ്ക്ക് പ്രാധാന്യം നൽകും. ലഹരി ഉപയോഗവും വ്യാപനവും തടയാൻ ഓപ്പറേഷൻ തൂഫാൻ നടപ്പിലാക്കും. 4-വരി പാതകളുടെ എണ്ണം കൂട്ടുകയും റോഡുകൾ നവീകരിക്കുകയും ചെയ്യും. എല്ലാ നഗരങ്ങളും വയോജന സൌഹൃദമാക്കും. പോലീസിൽ സമഗ്ര പരിഷ്കരണം കൊണ്ടുവരും. സർക്കാർ ആശുപത്രികളിലെ സേവനം മെച്ചപ്പെടുത്തും. പെൺകുട്ടികൾക്ക് മാസത്തിൽ 3 ദിവസം മെൻസ്ട്രൽ അവധി പരിഗണനയിൽ ഉണ്ടെന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഗവർണറുടെ നയപ്രഖ്യാപനത്തിനെ വിമർശിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രതീക്ഷയ്ക്കൊത്ത നയപ്രഖ്യാപനമായിരുന്നില്ല ഗവർണറുടേതെന്ന് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഖജനാവിലെ നീക്കിയിരിപ്പുകൾ സംബന്ധിച്ചും പ്രധാന പദ്ധതികൾ സംബന്ധിച്ചും നയപ്രഖ്യാപനത്തിൽ പരാമർശിച്ചില്ലെന്നും ശ്രീ പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് ഇന്ന് തുടക്കമായി. കർണാടകയിലെ ബംഗളൂരുവിൽ എത്തിയ ഉപരാഷ്ട്രപതി ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45-ാം വാർഷികത്തോട് അനുബന്ധിച്ചുള്ള പരിപാടിയിൽ പങ്കെടുത്തു. ദാവണഗേരയിലുള്ള യൂണിവേഴ്സിറ്റി BDT കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലും പങ്കെടുക്കും. നാളെ പനാജിയിൽ ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച കർണാടകയിലെ ബെൽത്തങ്കടയിലുള്ള SIRI വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം വൈകുന്നേരത്തോടെ കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ശബരിമല സന്നിധാനത്തും പമ്പയിലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ മോക് ഡ്രിൽ നടക്കും. ശബരിമലയിൽ അടുത്തിടെയുണ്ടായ സുരക്ഷാ വീഴ്ചകളെ തുടർന്നാണ് നടപടി. ഭീകരാക്രമണം നേരിടേണ്ട രീതിയാണ് മോക് ഡ്രില്ലിലൂടെ ആവിഷ്കരിക്കുക. കൊൽക്കത്തയിൽ നിന്നുള്ള 60 NSG കമാൻഡോകളാണ് മോക് ഡ്രിൽ നടത്തുക. ആവശ്യമായ സുരക്ഷാ സഹായങ്ങൾ ഒരുക്കാൻ പ്രദേശത്ത് പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ഇന്ന് ഉന്നതതലയോഗം ചേരും. മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം നന്ദാവനത്തുള്ള എക്സൈസ് ആസ്ഥാനത്താണ് യോഗം നടക്കുന്നത്. സമാധാനത്തിനായി ജീവൻ ബലിയർപ്പിച്ചവരെ അനുസ്മരിക്കാൻ ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലക അന്താരാഷ്ട്ര ദിനം.

0: സമാധാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ സേവനമനുഷ്ഠിച്ച സൈനിക പോലീസ് സിവിലിയൻ ഉദ്യോഗസ്ഥരുടെ ത്യാഗങ്ങളും ഈ ദിനത്തിൽ ഓർമ്മിക്കുന്നു. ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലകർക്ക് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നന്ദി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസുകളുടെ നിയന്ത്രണം എയർ ഇന്ത്യ ജൂലൈ അവസാനം വരെ നീട്ടി. ടെൽ അവീവ് ഡൽഹി റൂട്ടിലുള്ള സർവീസുകൾ എയർ ഇന്ത്യ നേരത്തെ ജൂൺ അവസാനം വരെ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. എന്നാൽ മേഖലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്താണ് വിലക്ക് വീണ്ടും നീട്ടിയതെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കി. പാലക്കാട് ജില്ലയിലെ ജലക്ഷാമത്തിന് അടിയന്തര പരിഹാരം കാണുന്നതിന് ഭൂജല വകുപ്പിന്റെ കുഴൽ കിണർ നിർമ്മാണ യൂണിറ്റ് ഉടൻ പ്രവർത്തനം ആരംഭിക്കും. ജില്ലയിലെ ചെറുകിട കർഷകർക്ക് സബ്സിഡി നിരക്കിലായിരിക്കും കുഴൽ കിണറുകൾ നിർമ്മിച്ചു നൽകുക. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: മഴക്കുറവ് കാരണം ജില്ലയിലെ ഭൂരിഭാഗം കർഷകരും കുഴൽ കിണറുകളെയാണ് ജലസേചനത്തിന് ആശ്രയിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കുഴൽ കിണർ നിർമ്മാണം ഗുണനിലവാരത്തോടെ വേഗത്തിൽ പൂർത്തിയാക്കി നൽകാൻ ലക്ഷ്യമിട്ടാണ് നടപടി. ഇതുവരെ 41 അപേക്ഷകളാണ് ഭൂജല വകുപ്പിന് ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി സാങ്കേതിക വിഭാഗം ജീവനക്കാർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. പ്രവർത്തനക്ഷമത പരിശോധിക്കുന്ന ട്രയൽ റണ്ണും വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ജില്ലയ്ക്ക് പുതുതായി അനുവദിച്ച ഡ്രില്ലിംഗ് യൂണിറ്റിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും കഴിഞ്ഞ ദിവസം നടന്നിരുന്നു.
0: സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ന്യൂ ചണ്ഡീഗഡിലെ മഹാരാജ യാദവീന്ദ്ര സിംഗ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 മത്സരം. വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് ഇന്നുകൂടി ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, MyGOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഈ മാസം 31 മൻ കി ബാത്തിന്റെ 134 പതിപ്പ്. ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 94 വർദ്ധിച്ച് 75,961. ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 29 ഉയർന്ന് 23,936. വ്യാപാരം തുടരുന്നു. സ്വർണവില വർദ്ധിച്ചു. ഗ്രാമിന് 145 ഉയർന്ന് 14,450. പവന് 1,160 വർദ്ധിച്ച് 115,600 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ന് നടന്നു. അഴിമതി മുക്തഭരണം ഉറപ്പാക്കുമെന്നും എല്ലാ മേഖലയിലും കേന്ദ്ര സർക്കാരുമായി സഹകരിച്ചു പ്രവർത്തിക്കുമെന്നും നയപ്രഖ്യാപനത്തിൽ ഗവർണർ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് തുടക്കമായി. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ഇന്ന് ഉന്നതതല യോഗം ചേരും. സമാധാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലക ദിനം. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി. പെട്ടെന്നുള്ള ഹൃദയസ്തംഭനം. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ കാർഡിയോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അഭിലാഷ് SP സംസാരിക്കുന്നു.
4: ആദ്യമായി എന്താണ് പെട്ടെന്നുള്ള മരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പരിശോധിക്കാം. ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങിയതിനു ശേഷം മിക്കവാറും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അല്ലെങ്കിൽ പരമാവധി 1 മണിക്കൂറിനുള്ളിൽ മരണപ്പെട്ടു പോകുന്നതിനെയാണ് സഡൻ കാർഡിയക് ഡെത്ത് അല്ലെങ്കിൽ പെട്ടെന്നുള്ള കുഴഞ്ഞു വീണുള്ള മരണം എന്ന് പറയുന്നത്. ഹൃദയത്തിന്റെ താഴത്തെ അറയിൽ നിന്നുള്ള താളം തെറ്റിയുള്ള മിടിപ്പ് അല്ലെങ്കിൽ ഹൃദയം പൂർണ്ണമായി നിന്നുപോകൽ എന്നിവയാണ് ഇതിന്റെ മൂലകാരണങ്ങൾ. ആകെ ഉണ്ടാവുന്ന മരണങ്ങളിൽ 1/5 ഇത്തരത്തിലുള്ള ഹൃദയസ്തംഭനം അഥവാ സഡൻ കാർഡിയക് അറസ്റ്റ് ആണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് പെട്ടെന്നുള്ള കുഴഞ്ഞു വീഴുന്ന മരണത്തിലേക്ക് നയിക്കുന്നതെന്ന് നോക്കാം. 40 വയസ്സിന് മേലെ പ്രായമുള്ള പുരുഷന്മാരിലാണ് ഹൃദയസ്തംഭനം ഏറ്റവും

കൂടുതലായി കാണപ്പെടുന്നത്. ഹൃദയധമനികളിൽ ഉണ്ടാകുന്ന തടസ്സം മൂലമുള്ള ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്ക് ആണ് പ്രധാന പ്രതി. ഹൃദയാഘാതത്തോടനുബന്ധിച്ച് ഹൃദയത്തിന്റെ താഴ്ത്തറകളിൽ നിന്നുള്ള താളവ്യതിയാനങ്ങൾ, നമുക്കതിന് ഇംഗ്ലീഷിൽ വെന്റിക്കുലർ ഫിബ്രിലേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ പൂർണ്ണമായ ഹൃദയസ്തംഭനം, അതിന് എസിസ്റ്റുള്ളി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്, ഇവ രണ്ടും മരണത്തിലേക്ക് നയിക്കാം. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന രോഗികളിൽ മൂന്നിലൊരാൾ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് മരണപ്പെടുന്നു എന്നാണ് കരുതപ്പെടുന്നത്. ഹൃദയപേശികളെ ബാധിക്കുന്ന ഹൈപ്പർട്രോഫി കാർഡിയോമയോപ്പതി, ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി തുടങ്ങിയ അവസ്ഥകളും മുൻപറഞ്ഞ ഗുരുതര അവസ്ഥയിലേക്ക് രോഗികളെ എത്തിക്കാറുണ്ട്. ഹാർട്ട് ഫെയിലുവർ അഥവാ ഹൃദയത്തിന്റെ പമ്പിങ്ങിലുള്ള ക്ഷീണിതാവസ്ഥ, ഇതും സഡൻ കാർഡിയോ ഡെത്തിലേക്ക് നയിച്ചേക്കാം. ചെറുപ്പക്കാരിൽ കൊഴിഞ്ഞ് വീണുള്ള മരണം സംഭവിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ എന്തായിരിക്കാം കാരണം? നമ്മളിപ്പോൾ ഓൾറെഡി 40 വയസ്സിന് മേലെയുള്ളവരുടെ കാര്യം പറഞ്ഞു. ചെറുപ്പക്കാരിലും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഹൃദയത്തിന്റെ വൈദ്യുത പ്രവാഹത്തിന്റെ പാതകളിൽ അഥവാ ഇലക്ട്രിക്കൽ വയറിങ്ങിലുള്ള തകരാറുകൾ, നമ്മൾ ഇതിന് ബ്രുഗാഡ സിൻഡ്രോം, ലോങ് ക്യൂറ്റി സിൻഡ്രോം, WP സിൻഡ്രോം മുതലായ കണ്ടീഷൻസ് ആയിട്ടാണ് പറയുന്നത്, ഇവ ഉള്ള ചെറുപ്പക്കാരിലും പെട്ടെന്നുള്ള മരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഹൃദയ തരംഗങ്ങളുടെ സഞ്ചാരപാതയിലുള്ള തടസ്സങ്ങൾ അഥവാ നമ്മൾ കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയും, ഈ അവസ്ഥയും ഏത് പ്രായക്കാരിലും ഉണ്ടാകാവുന്നതാണ്. കായിക ശേഷിയുടെ അങ്ങേയറ്റം വരെ പോകേണ്ടി വരുന്ന അമിതമായ വ്യായാമങ്ങൾ, പ്രത്യേകിച്ചും മാരത്തോണുകൾ, അമിതമായ വെയിറ്റ് ലിഫ്റ്റിംഗ്, കുറച്ച് പീരീഡിൽ തന്നെ വളരെയധികം ആയാസമുള്ള

അഥവാ ഹൃദയത്തിന്റെ പമ്പിങ്ങിലുള്ള ക്ഷീണിതാവസ്ഥ, ഇതും സഡൻ കാർഡിയാക് ഡെത്തിലേക്ക് നയിച്ചേക്കാം. ചെറുപ്പക്കാരിൽ കുഴഞ്ഞു വീണുള്ള മരണം സംഭവിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ എന്തായിരിക്കാം കാരണം? നമ്മളിപ്പോൾ ഓൾറെഡി 40 വയസ്സിന് മേലെയുള്ളവരുടെ കാര്യം പറഞ്ഞു. ചെറുപ്പക്കാരിലും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഹൃദയത്തിന്റെ വൈദ്യുത പ്രവാഹത്തിന്റെ പാതകളിൽ അഥവാ ഇലക്ട്രിക്കൽ വയറിങ്ങിലുള്ള തകരാറുകൾ, നമ്മളിതിന് ബ്രുഗാഡ സിൻഡ്രോം, ലോങ് ക്യൂറ്റി സിൻഡ്രോം, WP സിൻഡ്രോം മുതലായ കണ്ടീഷൻസ് ആയിട്ടാണ് പറയുന്നത്. ഇവ ഉള്ള ചെറുപ്പക്കാരിലും പെട്ടെന്നുള്ള മരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഹൃദയ തരംഗങ്ങളുടെ സഞ്ചാരപാതയിലുള്ള തടസ്സങ്ങൾ അഥവാ നമ്മൾ കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയും. ഈ അവസ്ഥയും ഏത് പ്രായക്കാരിലും ഉണ്ടാകാവുന്നതാണ്. കായിക ശേഷിയുടെ അങ്ങേയറ്റം വരെ പോകേണ്ടി വരുന്ന അമിതമായ വ്യായാമങ്ങൾ, പ്രത്യേകിച്ചും മാരത്തോണുകൾ, അമിതമായ വെയ്റ്റ് ലിഫ്റ്റിംഗ്, കുറച്ച് പീരീഡിൽ തന്നെ വളരെയധികം ആയാസമുള്ള വ്യായാമങ്ങൾ ചെയ്യുക തുടങ്ങിയവയൊക്കെ സഡൻ കാർഡിയാക് ഡെത്തിന് കാരണമാകാറുണ്ട്. എല്ലാം മിതമായ അളവിലെ ആകാവൂ എന്ന ചൊല്ല് ഇവിടെ വളരെ അർത്ഥവത്താണ്. ആരൊക്കെയാണ് ഇങ്ങനെയുള്ളൊരു സാഹചര്യം, അതായത് സഡൻ കാർഡിയാക് ഡെത്ത് നേരിടാൻ സാധ്യത കൂടുതലായിട്ടുള്ളവർ? ഹൃദയധമനികളുടെ തടസ്സം മുമ്പുണ്ടായിട്ടുള്ളവർ, ഹൃദയത്തിന്റെ പമ്പിങ്ങിന്റെ ശേഷി കുറഞ്ഞവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹൃദ്രോഗ സാധ്യത കൂടുതലായിട്ടുള്ള പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, പൊണ്ണത്തടി അഥവാ അമിതവണ്ണം, അമിത കൊഴുപ്പ്, നമ്മൾ ഹൈക്കൊളസ്ട്രോൾ എന്ന് പറയുമല്ലോ, ഇതൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ശരിയായ പരിശോധനകളിലൂടെ മുൻപറഞ്ഞവ കണ്ടെത്തി ചികിത്സിക്കുന്നതിലൂടെ ഹൃദ്രോഗ സാധ്യത നമുക്ക് വളരെ കുറയ്ക്കാൻ സാധിക്കും. പുകവലിയും മർദ്ദമായി ശ്രമിച്ചാൽ ഒഴിവാക്കാൻ കഴിയുന്ന എന്നാൽ സഡൻ കാർഡിയാക് ഡെത്തിന് സാധ്യതയുള്ള ദുശീലങ്ങളാണ്. സഡൻ കാർഡിയാക് ഡെത്ത് ഒഴിവാക്കാൻ നമ്മൾക്ക് ഹൃദയാരോഗ്യ പരിശോധനകൾ നടത്തണം. പെട്ടെന്നുള്ള ബോധംകെടൽ, അമിത വേഗത്തിലുള്ള നെഞ്ചിടിപ്പ് എന്നീ ലക്ഷണങ്ങളുള്ളവരും ഡോക്ടറെ കണ്ട് പരിശോധിപ്പിക്കണം. വളരെ ലഘുത വിവരങ്ങൾ ഇതൊക്കെ തരാൻ കൽപ്പുള്ളതാണ്. ഹൃദയ തരംഗങ്ങളിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളും താളഭ്രംശങ്ങളും ECG പരിശോധനയിലൂടെ വിദഗ്ധനായ ഒരു ഡോക്ടർക്ക് മനസ്സിലാക്കാനാകും. 24 മണിക്കൂർ മുതൽ ഒരാഴ്ച വരെ ECG നിരീക്ഷിക്കാൻ പറ്റുന്ന ഹോൾട്ടർ എന്ന ടെസ്റ്റ് ചില രോഗികൾക്ക് വേണ്ടി വരാം. ഹൃദയത്തിന്റെ അറകളുടെയും വാൽവുകളുടെയും പ്രവർത്തനക്ഷമത മനസ്സിലാക്കുന്നതിനുള്ള എക്കോ എന്ന ഒരുതരം അൾട്രാസൗണ്ട് പരിശോധന ചിലർക്ക് വേണ്ടി വരും. ഹൃദയത്തിന്റെ ഭിത്തികളുടെ അനക്കക്കുറവ്, വാൽവുകൾക്ക് ചുരുക്കം, പമ്പിംഗ് ശേഷിയിൽ കുറവ് എന്നിവ എക്കോ പരിശോധനയിൽ കണ്ടെത്തിയാൽ തുടർ ചികിത്സ അത്യാവശ്യമായി തേടേണ്ടതാണ്. ഹൃദയധമനികളുടെ തടസ്സം നീക്കുന്നതിലൂടെയും കൃത്യമായ മരുന്നുകൾ കഴിക്കുന്നതിലൂടെയും പെട്ടെന്നുള്ള മരണത്തിനുള്ള സാധ്യത വളരെയേറെ കുറയ്ക്കാൻ കഴിയും. വളരെ തീവ്രമായ രീതിയിൽ വാൽവ് ചുരുക്കം ബാധിച്ചിട്ടുള്ള രോഗികൾ വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകേണ്ടതാണ്. ഏറ്റവും സാധാരണമായി ഇങ്ങനെ വരുന്നൊരു സാഹചര്യമാണ് അയോർട്ടിക് വാൽവിന്റെ ചുരുക്കം അഥവാ അയോർട്ടിക് സ്റ്റെനോസിസ്. ഹൃദയപേശികൾക്ക് കട്ടികൂടുന്ന കാർഡിയോമയോപ്പതി പോലെയുള്ള അസുഖം ഉണ്ടെന്ന് സംശയിക്കപ്പെട്ടാൽ ഹൃദയത്തിന്റെ MRI സ്കാൻ എടുക്കാൻ നിർദ്ദേശിക്കാറുണ്ട്. MRI സ്കാൻ ഹൃദയത്തിന്റെ പമ്പിങ്ങിനെ കുറിച്ചും ഹൃദയകലകളിൽ ഉണ്ടാകുന്ന വടുക്കൾ അതായത് സ്കാർ ഇവയെക്കുറിച്ചും കൃത്യമായ വിവരങ്ങൾ നൽകുന്നു. ഹൃദയപേശികളെ ബാധിക്കുന്ന സാർകോയിഡോസിസ്, അമൈലോഡോസിസ് തുടങ്ങിയ അപൂർവ രോഗങ്ങൾ കണ്ടെത്തുന്നതിനും കാർഡിയാക് MRI വളരെ ഉപകാരപ്രദമാണ്. സഡൻ കാർഡിയാക് ഡെത്ത് ചില കുടുംബങ്ങളിൽ പാരമ്പര്യമായി ജനിതക കാരണങ്ങളാലും കണ്ടുവരാറുണ്ട്. ഇത് കണ്ടെത്താനായി ചില രോഗികളിൽ ജനിതക പരിശോധന അഥവാ ജനറ്റിക് അനാലിസിസ് വേണ്ടി വരാറുണ്ട്. നമ്മുടെ മുന്നിൽ ഒരാൾ കുഴഞ്ഞു വീഴുന്നത് കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? എത്രയും പെട്ടെന്ന് CPR, കാർഡിയോ പൾമണ്ടറി റിസസിറ്റേഷൻ എന്നാണ് പറയുന്നത്, നടത്തിയാൽ നമുക്ക് അയാളുടെ ജീവിതം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞേക്കും. വൈകുന്ന ഓരോ മിനിറ്റും ജീവൻ തിരിച്ചു കിട്ടാനുള്ള സാധ്യത ഏതാണ്ട് 10% കൊണ്ട് കുറയ്ക്കുന്നു. എല്ലാ പ്രമുഖ ആശുപത്രികളിലും CPR ട്രെയിനിങ്ങിനുള്ള സൗകര്യം ലഭ്യമാണ്. നമ്മൾ എല്ലാവരും CPR പരിശീലനം നേടേണ്ടതാണ്. വികസിത രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള പരിശീലനം ഒട്ടനവധി ജീവനുകൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കൃത്രിമ ശ്വാസോച്ഛ്വാസം, നെഞ്ചിലുള്ള ക്രമമായ അമർത്തൽ, ഇലക്ട്രിക് ഷോക്ക് നൽകി ഹൃദയത്തുടിപ്പ് വീണ്ടെടുക്കൽ എന്നിവയാണ് ഇത്തരത്തിലുള്ള പരിശീലന പരിപാടികളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ എയർപോർട്ടുകളിലും ഷോപ്പിംഗ് മാളുകളിലും ഒക്കെ AED അഥവാ ഇലക്ട്രിക് ഷോക്ക് കൊടുത്ത് ഡീഫിബ്രിലേറ്റ് ചെയ്യാനുള്ള ഉപകരണം ലഭ്യമാണ്. നമ്മൾ ഓരോരുത്തരും ഈ ഉപകരണം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പഠിക്കേണ്ടതാണ്. നമ്മുടെ സ്കൂളുകളിലെയും കോളേജുകളിലെയും പ്രത്യേകിച്ച് മുതിർന്ന വിദ്യാർത്ഥികൾ ഈ പരിശീലനത്തിന് മുൻകൈ എടുത്താൽ ഭാവി തലമുറയ്ക്ക് ഒട്ടനവധി ജീവനുകൾ രക്ഷിക്കാനാകും. CPR ചെയ്ത് ശ്വാസോച്ഛ്വാസവും ഹൃദയത്തുടിപ്പും തിരിച്ചു കിട്ടിയാൽ ഉടനെ എന്താണ് ചെയ്യേണ്ടത്? എത്രയും പെട്ടെന്ന് രോഗിയെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുക. പലപ്പോഴും ഹൃദയധമനിയിലുണ്ടായ തടസ്സമായിരിക്കും ആപത്തിന് കാരണം. ഒരു ECG പരിശോധനയിലൂടെ ഇത് മനസ്സിലാക്കാനാകും. പലപ്പോഴും രക്തക്കെട്ട് അലിയിക്കുന്ന കുത്തിവയ്പ്പിലൂടെയോ ആൻജിയോപ്ലാസ്റ്റി വഴിയോ അസുഖം ഭേദമാക്കാൻ കഴിയും. പെട്ടെന്നുള്ള കുഴിഞ്ഞുവീണുള്ള മരണത്തിന് സാധ്യതയുള്ളവർ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം? ഹൃദയധമനി രോഗികൾ, ഹൃദയത്തിന്റെ പമ്പിംഗ് കുറവുള്ളവർ, കാർഡിയോമയോപ്പതി തുടങ്ങിയ അസുഖമുള്ളവർ, ഇവരെല്ലാം മരുന്നുകൾ കൃത്യമായി കഴിക്കുന്നതിലൂടെ സഡൻ കാർഡിയാക് ഡെത്തിനുള്ള സാധ്യത വളരെ കുറച്ചുകൊണ്ട് വരാൻ കഴിയും. മരുന്നുകൾക്ക് പുറമെ ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ചുള്ള തുടർ ചികിത്സകളും വളരെ പ്രധാനമാണ്. ഹൃദയത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് ശേഷിയുള്ള പേസ് മേക്കർ ചികിത്സയും ഹൃദയതാളം വീണ്ടെടുക്കാൻ

0: ധമനി രോഗികൾ, ഹൃദയത്തിന്റെ പമ്പിംഗ് കുറവുള്ളവർ, കാർഡിയോമയോപ്പതി തുടങ്ങിയ അസുഖമുള്ളവർ, ഇവരെല്ലാം മരുന്നുകൾ കൃത്യമായി കഴിക്കുന്നതിലൂടെ സഡൻ കാർഡിയാക് ഡെത്തിനുള്ള സാധ്യത വളരെ കുറച്ചുകൊണ്ടുവരാൻ കഴിയും. മരുന്നുകൾക്ക് പുറമെ ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ചുള്ള തുടർ ചികിത്സകളും വളരെ പ്രധാനമാണ്. ഹൃദയത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് ശേഷിയുള്ള പേസ് മേക്കർ ചികിത്സയും ഹൃദയതാളം വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ICD, അത് ശരീരത്തിനകത്ത് വയ്ക്കാവുന്ന ഒരുതരം ഡിഫിബ്രിലേറ്ററാണ്, ഈ ചികിത്സയും ചില രോഗികൾക്ക് വേണ്ടി വരാം. പുകവലി, പെട്ടെന്നുള്ള അമിത വ്യായാമം, മദ്യപാനം, ഇവയെല്ലാം അപകട സാധ്യത കൂട്ടുന്ന സാഹചര്യങ്ങളായതിനാൽ ഇവ പൂർണ്ണമായി ഒഴിവാക്കുക. സഡൻ കാർഡിയാക് ഡെത്ത് വരാനുള്ള സാധ്യത എങ്ങനെ കുറയ്ക്കാനാകും? മുമ്പ് പറഞ്ഞ പോലെ പ്രമേഹം, അമിതവണ്ണം, അമിത രക്തസമ്മർദ്ദം, അമിത കൊളസ്ട്രോൾ, വ്യായാമമില്ലായ്മ, ഇവയെല്ലാം ഹൃദയധമനികളിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു. ചിട്ടയായ വ്യായാമം, ശരീരഭാരം ക്രമപ്പെടുത്തൽ, ശരിയായ ഭക്ഷണ രീതികൾ, ഇവയിലൂടെ ഈ രോഗങ്ങൾ വരാതെ നോക്കാൻ നമുക്ക് കഴിയും. ആഴ്ചയിൽ 150 മിനിറ്റ്, അതായത് 30 മിനിറ്റ് വെച്ച് ആഴ്ചയിൽ 5 ദിവസമെങ്കിലും വ്യായാമം ചെയ്യാൻ നാം സമയം കണ്ടെത്തേണ്ടതാണ്. പെട്ടെന്നുള്ള അമിത വ്യായാമവും ഹൃദയാരോഗ്യത്തിന് നല്ലതല്ലെന്ന് ഈ അവസരത്തിൽ ഓർക്കണം. ഹൈ ഇന്റൻസിറ്റി വെയ്റ്റ് ട്രെയിനിങ്, കുറഞ്ഞ സമയത്തിനുള്ളിൽ പരമാവധി നമ്മുടെ കഴിവിനോട് ചേർത്ത് വെച്ച് ചെയ്യാൻ ഉദ്ദേശിച്ച വെയ്റ്റ് ട്രെയിനിങ് പോലെയുള്ള വ്യായാമ മുറകൾ ഹൃദയാരോഗ്യത്തിന് പൊതുവെ ഗുണകരമല്ലെന്ന് മനസ്സിലാക്കുക. ഭക്ഷണത്തിലെ ഊർജത്തിന്റെ, അതായത് നമ്മൾ കാലറി എന്ന് പറയുന്നത്, അതിന്റെ അളവ് നിയന്ത്രിക്കുന്നത് വഴി അമിതവണ്ണവും അമിത കൊഴുപ്പും നമുക്ക് ഒഴിവാക്കാനാകും. ശരിയായ ശരീരഭാരം നിലനിർത്താൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ശരിയായ തൂക്കം എത്രയെന്ന് മനസ്സിലാക്കുന്നതിന് നമ്മുടെ ഉയരത്തിൽ നിന്നും, സെന്റിമീറ്ററിലുള്ള ഉയരത്തിൽ നിന്നും 100 കുറച്ചാൽ മതി. ഉദാഹരണത്തിന്, ഏകദേശം 165 സെന്റിമീറ്റർ ഉയരമുള്ള ആൾക്ക് അയാളുടെ ഉയരമായ 165 സെന്റിമീറ്ററിൽ നിന്ന് 100 കുറച്ചാൽ കിട്ടുന്ന 65 പരമാവധി അനുവദനീയമായ ശരീരഭാരം. പുകവലി, മദ്യപാനം, മയക്കുമരുന്നുകളുടെ ഉപയോഗം എന്നിവ ഹൃദ്രോഗങ്ങളിലേക്കും സഡൻ കാർഡിയാക് ഡെത്തിലേക്കും നയിക്കുന്ന പ്രധാന കാരണങ്ങളാണ്. ഇവ പൂർണ്ണമായി ഒഴിവാക്കുക. ഇപ്പറഞ്ഞവയുടെ ഉപയോഗം പല മരുന്നുകളുടെയും ഫലങ്ങളെ തന്നെ ഇല്ലാതാക്കും എന്നതിനാൽ ഹൃദ്രോഗികൾ ഇവയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അവസാനമായി, നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും സഡൻ കാർഡിയാക് ഡെത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലി സ്ക്രീനിങ് എല്ലാവർക്കുമായി ചെയ്യേണ്ടതാണ്. ജനിതക കാരണങ്ങളാലുള്ള ഹൃദയതാളഭ്രംശങ്ങൾ, കാർഡിയോമയോപ്പതികൾ തുടങ്ങിയവ നമുക്ക് മുൻകൂട്ടി കണ്ടെത്തിയാൽ ആധുനിക ചികിത്സാ രീതികൾ ഉപയോഗിച്ച് പെട്ടെന്നുള്ള കുഴഞ്ഞുവീണുള്ള മരണം ഒരു വലിയ പരിധിവരെ തടയാനാകും. CPR, ഡീഫിബ്രിലേറ്റർ ഇവയുടെ പരിശീലനം ചെയ്യുന്നത് വഴി നമുക്ക് ഒട്ടനവധി ജീവനുകൾ രക്ഷിച്ചെടുക്കാനുമാകും.
1: പെട്ടെന്നുള്ള ഹൃദയസ്തംഭനം. തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ കാർഡിയോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അഭിലാഷ് SP സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 12:49, 49:38. ഇനി 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. സുതാര്യ ഭരണം ഉറപ്പു നൽകി 16-ാം കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം. ഭരണ നിർവഹണം വേഗമേറിയതാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സർക്കാർ സംരക്ഷിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. നയപ്രഖ്യാപനത്തിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രധാന പദ്ധതികളെക്കുറിച്ച് നയപ്രഖ്യാപനത്തിൽ പരാമർശമുണ്ടായില്ലെന്ന് വിമർശനം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ കർണാടക സന്ദർശനത്തിന് തുടക്കമായി. ഉപരാഷ്ട്രപതി മറ്റന്നാൾ കേരളത്തിലെത്തും. തെക്കുപടിഞ്ഞാറൻ മൺസൂണിൽ രാജ്യത്ത് ഇക്കുറി മഴ സാധാരണയേക്കാൾ കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എബോള വ്യാപനവുമായി ബന്ധപ്പെട്ട് കോംഗോയിൽ സ്ഥിതിഗതികൾ അതീവ സങ്കീർണമാണെന്ന് ലോകാരോഗ്യ സംഘടന. ഐ പി എൽ ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. സുതാര്യ ഭരണവും കരുണാദ്ര സമീപനവും ഉറപ്പു നൽകി 16-ാം കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം. ജനജീവിതത്തെ സ്പർശിക്കുന്ന വിധത്തിൽ സംസ്ഥാനത്ത് വികസനം നടപ്പാക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. ഭരണ നിർവഹണം ലളിതവും വേഗമേറിയതുമാക്കും. മതനിരപേക്ഷ മൂല്യങ്ങളെ സർക്കാർ സംരക്ഷിക്കും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി കൃത്യമായ ധാരണ നൽകാൻ ധവളപത്രം പുറപ്പെടുവിക്കും.

0: സർക്കാർ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് ഉറപ്പു നൽകിക്കൊണ്ടായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപനം. കൃഷി സർക്കാരിന്റെ മുൻഗണന ആയിരിക്കുമെന്നും കർഷകർ നേരിടുന്ന വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുമെന്നും ഗവർണർ വ്യക്തമാക്കി.
1: Agriculture remains a key priority of my government. My government believes that public institutions become strong only when they enjoy the trust of the people. My government will leverage modern technology to boost production and productivity, reduce cultivation costs, promote mechanization and encourage secondary agriculture.
0: പെൺകുട്ടികൾക്ക് മാസത്തിൽ 3 ദിവസം ആർത്തവ അവധി നൽകുന്നത് പരിഗണനയിലുണ്ടെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ പറഞ്ഞു. കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റും. സമഗ്ര സിനിമാ നയം രൂപീകരിക്കും. സഹകരണ മേഖലയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കും. ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കും. എക്സൈസ് വകുപ്പിൽ സമഗ്ര പരിഷ്കാരം കൊണ്ടുവരും. റേഷൻ കടകളുടെയും മാവേലി സ്റ്റോറുകളുടെയും എണ്ണം കൂട്ടുന്നതിലൂടെ ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കും. എല്ലാ നഗരങ്ങളും വയോജന സൌഹൃദമാക്കും. പോലീസിൽ സമഗ്ര പരിഷ്കരണം കൊണ്ടുവരും. സർക്കാർ ആശുപത്രികളിലെ സേവനം മെച്ചപ്പെടുത്തുമെന്നും 1 മണിക്കൂർ 9 മിനിറ്റ് നീണ്ട നയപ്രഖ്യാപനത്തിൽ ഗവർണർ വ്യക്തമാക്കി. ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നതിനേക്കാൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് നല്ലതെന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾ നയപ്രഖ്യാപനത്തിൽ ഗവർണർ ഉദ്ധരിച്ചു. നയപ്രഖ്യാപന പ്രസംഗത്തിനായി സഭയിലെത്തിയ ഗവർണറെ മുഖ്യമന്ത്രി വി ഡി സതീശനും സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പാർലമെന്ററി കാര്യമന്ത്രി സണ്ണി ജോസഫും ചേർന്നാണ് സ്വീകരിച്ചത്. വന്ദേമാതരവും തുടർന്ന് ദേശീയഗാനവും ആലപിച്ച ശേഷമായിരുന്നു ഗവർണറുടെ പ്രസംഗം. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രതീക്ഷയ്ക്കൊത്ത നയപ്രഖ്യാപനമായിരുന്നില്ല ഗവർണറുടേതെന്നും പ്രധാന പദ്ധതികളെക്കുറിച്ച് പരാമർശമുണ്ടായില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഖജനാവിലെ നീക്കിയിരിപ്പിനെക്കുറിച്ച് നയപ്രഖ്യാപനത്തിൽ പ്രതിപാദിച്ചിട്ടില്ലെന്നും കൃത്യമായ കാഴ്ചപ്പാടില്ലാതെയുള്ള പ്രഖ്യാപനമാണ് നടന്നതെന്നും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. കേന്ദ്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നയപ്രഖ്യാപനത്തിൽ പരാമർശമുണ്ടായില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ കർണാടക സന്ദർശനത്തിന് തുടക്കമായി. ബംഗളൂരുവിലെത്തിയ ഉപരാഷ്ട്രപതിയെ ഗവർണർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചേർന്ന് സ്വീകരിച്ചു. ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. ദാവൺകരയിൽ യൂണിവേഴ്സിറ്റി ബി ടി ഡി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലും അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ നാളെ പനാജിയിൽ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച കർണാടകയിലെ ബെൽത്തംഗഡിയിൽ SIRI വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്ത ശേഷം വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന ശ്രീ സി പി രാധാകൃഷ്ണൻ കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ സംബന്ധിച്ച ചർച്ചകൾ ഈ വർഷം അവസാനത്തോടെ പൂർത്തിയാക്കാൻ ധാരണ. പരസ്പരം പ്രയോജനകരമായ വിധത്തിലായിരിക്കും കരാറെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും കനേഡിയൻ വ്യാപാരമന്ത്രി മനീന്ദർ സിന്ധുവും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. ഉഭയകക്ഷി വ്യാപാരം ശക്തമാക്കാനും ഇന്ത്യ കാനഡ വ്യാപാര നിക്ഷേപ ഫോറത്തിൽ ധാരണയായി. ഭീകരതയ്ക്കെതിരെ കാര്യക്ഷമമായ നടപടി സ്വീകരിക്കണമെന്നും ഇക്കാര്യത്തിൽ ഇരട്ടത്താപ്പ് പാടില്ലെന്നും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഇക്കാര്യത്തിൽ രാഷ്ട്രങ്ങൾ സ്വന്തം നിലപാടുകൾ വിലയിരുത്തണമെന്നും റഷ്യയിൽ അന്താരാഷ്ട്ര സുരക്ഷാ ഫോറത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു.
1: Terrorism constitutes as one of the most serious threats to international security, and he felt that this is something for which all international security experts must address this threat. It is an antithesis of everything that humanity stands for. India has been a victim of state-sponsored terrorism.
0: മോസ്കോയിൽ നടന്ന അന്താരാഷ്ട്ര സുരക്ഷാ ഫോറത്തിലും സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള ഉന്നത പ്രതിനിധികളുടെ യോഗത്തിലും ശ്രീ അജിത് ഡോവൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഗുജറാത്ത് സന്ദർശനം പുരോഗമിക്കുന്നു. കച്ചിലെ അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിക്കുന്ന അദ്ദേഹം BSF ബോർഡർ ഔട്ട്പോസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഭുജിലെ BSF ആസ്ഥാനത്ത് നടക്കുന്ന ഉന്നതതല യോഗത്തിൽ അദ്ദേഹം അധ്യക്ഷത വഹിക്കും. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലയളവിൽ രാജ്യത്തെ ഇക്കുറി സാധാരണയേക്കാൾ കുറഞ്ഞ തോതിലുള്ള മഴ മാത്രമായിരിക്കും ലഭിക്കുകയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ശരാശരി 90% മഴ ലഭിക്കാനാണ് സാധ്യത. കാലവർഷത്തിനിടയിൽ എൽനിനോ പ്രതിഭാസം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഭൌമശാസ്ത്ര മന്ത്രാലയം സെക്രട്ടറി ഡോക്ടർ എം രവിചന്ദ്രൻ ന്യൂഡൽഹിയിൽ പറഞ്ഞു.
3: 2026 മൺസൂൺ ഋതു ജൂൺ സെപ്റ്റംബർ പൂരേ ദേശ് സമന്വയ സേക്കം ബാരിഷ് ഹോനേക്കാ സബ്സേ

0: ज्यादा संभावना है। दक्षिण पश्चिम मानसून ऋतु जून से सितंबर 2026 में उत्तर पूर्व भारत में सामान्य वर्षा होने का संभावना है। ये सामान्य का अर्थ है कि लॉन्ग पीरियड एवरेज का 94-106%।
1: ജൂൺ മാസത്തിൽ രാജ്യത്ത് പൊതുവെ മഴ കുറവായിരിക്കുമെന്ന് IMD ഡയറക്ടർ ജനറൽ ഡോക്ടർ മൃത്യുഞ്ജയ് മൊഹാപാത്ര പറഞ്ഞു. ജൂണിൽ ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ്, ബീഹാർ, ഒഡീഷ, ഛത്തീസ്ഗഡ്, ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ ശക്തമായ ഉഷ്ണതരംഗത്തിനും സാധ്യതയുണ്ട്. കേന്ദ്ര സർവകലാശാലകളിലെ വിവിധ പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിനായി കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്, അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷകളുടെ പുതുക്കിയ തീയതികളും അഡ്മിറ്റ് കാർഡുകളും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഈ മാസം 31, അടുത്ത മാസം 6-7 തീയതികളിലാണ് പരീക്ഷകൾ നടത്തുക. ഞായറാഴ്ച പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡുകൾ CUET.NTA.NIC.IN എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ഡൌൺലോഡ് ചെയ്യാമെന്ന് NTA അറിയിച്ചു. ഇന്ന് UN സമാധാന പാലക അന്താരാഷ്ട്ര ദിനം. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലന ദൌത്യങ്ങൾക്കായി ജീവൻ ബലിയർപ്പിച്ചവരെ അനുസ്മരിക്കുന്നതിനായാണ് എല്ലാ മെയ് 29 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന UN സമാധാന പാലകർക്ക് വിദേശകാര്യമന്ത്രി SJ ശങ്കർ ആദരമർപ്പിച്ചു. എബോള വ്യാപനവുമായി ബന്ധപ്പെട്ട് കോംഗോയിലെ സ്ഥിതിഗതികൾ അതീവ സങ്കീർണമാണെന്നും ലോകാരോഗ്യ സംഘടന കൃത്യമായ ഇടപെടലാണ് നടത്തുന്നതെന്നും WHO മേധാവി ടെഡ്രോസ് അദാനം ഗബ്രിയോസിസ്. കോംഗോ തലസ്ഥാനമായ കിൻഷാസയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകാരോഗ്യ സംഘടന ഒപ്പമുണ്ടെന്ന സന്ദേശം ജനങ്ങൾക്ക് നൽകുന്നതിനാണ് കോംഗോയിലെത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. 238 മരണങ്ങളും 1000-ലധികം എബോള കേസുകളുമാണ് ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. IPL ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ്, രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ന്യൂ ചണ്ഡിഗഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 മത്സരം. വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാൻ ഇന്നുകൂടി അവസരം. 1800-117-800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, MyGOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. മൻ കി ബാത്തിന്റെ 134 പതിപ്പ് ഈ മാസം 31. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസുകളുടെ നിയന്ത്രണം എയർ ഇന്ത്യ ജൂലൈ അവസാനം വരെ നീട്ടി. ജൂൺ അവസാനം വരെയായിരുന്നു സർവീസുകൾ എയർ ഇന്ത്യ മുൻപ് നിർത്തിവച്ചിരുന്നത്. ഇന്ത്യയിലേക്കുള്ള എണ്ണ ടാങ്കറായ സിസോസ് കൊറോസ് ഹോർമൂസ് കടലെടുക്ക് കടന്നു. ജൂൺ 3 കപ്പൽ വിശാഖപട്ടണത്ത് എത്തിച്ചേരും. പ്രധാന വാർത്തകൾ വീണ്ടും. സുതാര്യ ഭരണം ഉറപ്പു നൽകി 16 കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം. ഭരണനിർവഹണം വേഗമേറിയതാക്കാനും മതനിരപേക്ഷ മൂല്യങ്ങളെ സർക്കാർ സംരക്ഷിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. നയപ്രഖ്യാപനത്തിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രധാന പദ്ധതികളെക്കുറിച്ച് നയപ്രഖ്യാപനത്തിൽ പരാമർശമുണ്ടായില്ലെന്ന് വിമർശനം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ കർണാടക സന്ദർശനത്തിന് തുടക്കമായി. ഉപരാഷ്ട്രപതി മറ്റന്നാൾ കേരളത്തിലെത്തും. തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ രാജ്യത്തേക്കുറി മഴ സാധാരണയേക്കാൾ കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എബോള വ്യാപനവുമായി ബന്ധപ്പെട്ട് കോംഗോയിൽ സ്ഥിതിഗതികൾ അതീവ സങ്കീർണമാണെന്ന് ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 1 കഴിഞ്ഞ് 5 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ
3: കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു
4: പറഞ്ഞു വരുമ്പോ എല്ലാരും ഒറ്റയ്ക്കാ. ഞാനും നീയും വല്യങ്ങുന്നും സുഖക്കൊച്ചും എല്ലാരും ആരൊക്കെ ഉണ്ട് എന്നതൊക്കെ വെറും തോന്നല.
3: ഒരേ ഒരു നടൻ ഒറ്റയ്ക്ക് ഒറ്റ കഥാപാത്രമായി 1 മണിക്കൂർ നേരം. മലയാളത്തിന്റെ മഹാനടൻ തിലകൻ മനുഷ്യ ശബ്ദത്തിന്റെ അനന്ത സാധ്യതകളിലൂടെ, മനുഷ്യ മനസ്സിന്റെ സങ്കീർണ ഭാവങ്ങളിലൂടെ ഗോവിന്ദൻകുട്ടി എന്ന കഥാപാത്രത്തിലൂടെ കടന്നു ചെല്ലുന്നു. ഒറ്റ ശബ്ദസാന്നിധ്യം തിലകൻ. സർഗാത്മക സഹകരണം ഡോക്ടർ CJ ജോൺ. രചനാ സംവിധാനം KV ശരത്ചന്ദ്രൻ.
4: കൈസർ നിർത്തുന്നുണ്ടോ നിന്റെ കൊരാ?

0: എന്നോടാ പറഞ്ഞത്? ഈ സന്ധ്യാനേരത്ത് എന്നെ കൊണ്ട് ഭരണിപ്പാട്ട് പാടിക്കല്ലേ? നിർത്തടാ
1: നായിന്റെ മോനെ.
0: അല്ല പിന്നെ അവന്റെ ഒരു പോരാ. നീ ഇപ്പൊ എന്ത് കണ്ടിട്ട് ഇങ്ങനെ കിടന്ന് തൊണ്ട ഇട്ട് പൊട്ടിക്കുന്നത്? ഓ മനസ്സിലായി മനസ്സിലായി, ഇവിടെ ഇങ്ങനൊരു പട്ടിയുണ്ട്, എൻ്റെ ഡ്യൂട്ടിയൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ട് എന്നൊക്കെ നിന്റെ ഏമാനെ അറിയിക്കണം. അതിനിങ്ങനെ കാര്യമൊന്നും ഇല്ലെങ്കിലും കുറച്ചുകൊണ്ടിരിക്കുക. നീ ബുദ്ധിയുള്ളവനാ, തളർന്ന് കിടക്കുകയാണെങ്കിലും നിന്റെ ഏമാൻ്റെ ചെവി സൂക്ഷ്മമാണെന്ന് നിനക്കറിയാം. അതുകൊണ്ടല്ലടാ ആ സമയത്തുള്ള ഈ കൊര. ബുദ്ധിയുണ്ടെങ്കിലും നിനക്ക് വിവരമില്ല. എടാ നിന്റെ ഏമാന് ചെവി കേൾക്കാം, കണ്ണ് കാണാം, പക്ഷെ പഴയ പോലെ തെറി പറയാനോ അട്ടഹസിക്കാനോ വോക്കിംഗ് സ്റ്റിക്ക് എടുത്ത് എറിയാനോ ഒന്നും പറ്റില്ല എന്ന് നീ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഞാനത് മനസ്സിലാക്കിയാണ് ഈ ബംഗ്ലാവിനകത്ത് ഓരോ ചോടും വെക്കുന്നത്. അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. ആ അതൊക്കെ പോട്ടെ, നിന്നെക്കുറിച്ച് ഇന്നും കിട്ടി പരാതി. പത്രമിടാൻ വന്ന പയ്യനെ നീ ഓടിച്ചിട്ട് കടിക്കാൻ ചെന്നല്ലേ? സത്യം പറഞ്ഞാൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൻ ദിവസവും വന്ന് പത്രമിടുന്നതുകൊണ്ടല്ലേ എനിക്കത് നിൻ്റെ ഏമാനെ വായിച്ച് കേൾപ്പിക്കേണ്ടി വരുന്നത്. ആ അത് പോട്ടെ, പക്ഷെ സന്ധ്യയ്ക്ക് ആരും അറിയാതെ കുണുങ്ങിക്കുണുങ്ങിയുള്ള ഒരു സർക്കിട്ടുണ്ടല്ലോ പുറത്തേക്ക്, ആ പോക്കത്ര ശരിയല്ല. ഈ ബംഗ്ലാവും പറമ്പും വിട്ട് പുറത്തേക്ക് പോകാൻ നിനക്ക് ആരാടാ അനുവാദം തന്നത്? അവൻ്റെ ഒരു ചിണുങ്ങൽ കേട്ടില്ലേ? ഒരു കാര്യം പറഞ്ഞേക്കാം, സന്ധ്യാനേരത്തുള്ള നിന്റെ ഈ ചിറ്റിക്കളി ഇന്ന് മുതൽ നിർത്തിയേക്കണം. എടാ പട്ടിയായാലും മനുഷ്യനായാലും അവനവൻ്റെ നിലയ്ക്കുള്ള പെണ്ണുങ്ങളുമായിട്ട് വേണം ഇടപെടാൻ. ഇതല്ലല്ലോ ഒരുമാതിരി ചാവാലി കോടിച്ചി പട്ടികളുമായിട്ട്. അല്ല നിന്നെ എന്തിനാ പറയുന്നത്? ഏമാന്റെ സ്വഭാവ ഗുണമായ പട്ടിക്കും കിട്ടാതിരിക്കുവോ? ദേ സത്യം, മണി ഏഴായിട്ടും കിളവൻ വിളിച്ചില്ലല്ലോ. അല്ല ഞാൻ ഓർക്കുക, ഇങ്ങനെ കിടപ്പിലാകുന്നതിന് മുമ്പ് എന്തായിരുന്നു കിളവൻ്റെ അലർച്ചയും അട്ടഹാസവും? എടോ ഗോവിന്ദ എന്നൊരു വിളിയല്ലേ, കിടുങ്ങിപ്പോവും. രാത്രിയെന്നില്ല പകലെന്നില്ല, മൈതാനം പോലത്തെ 10-12 മുറികളുള്ള ഈ ബംഗ്ലാവില് എന്നെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കലായിരുന്നില്ലേ? ആ എല്ലാം നോക്കിക്കാണുന്ന ഒരാളുണ്ട്, ദൈവം തമ്പുരാൻ, അങ്ങേരറിഞ്ഞു കൊടുത്തതാ ഈ സ്ട്രോക്ക്. ഇപ്പൊ എന്തായി? അലർച്ചയില്ല, അട്ടഹാസമില്ല, എന്തിനൊന്ന് പിറുപിറുക്കാൻ പോലും ത്രാണിയില്ല. എന്നാലോ കാഴ്ചയ്ക്കും കേൾവിക്കും, ഒരു പ്രശ്നവുമില്ല. പിന്നെ ഒരു കൈ ദേ ഇങ്ങനെ കഷ്ടിച്ചനക്ക, അത് വെച്ചാണ് കട്ടിലിൻ്റെ തലക്കീഴുള്ള സ്വിച്ചിൽ അമർത്തി ഈ കോളിംഗ് ബെല്ല് അടിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ നെഞ്ചു കിടുന്നു. ദേ സത്യം, ഈ സമയത്തൊരു ഗുളിയോ ഉള്ളതാ, കഞ്ഞിയും കൊടുക്കണം. ഡാ കൈസറേ, നീ ഇവിടെ ഇരുന്നാൽ മതിയേ, ഞാനേ അകത്ത് പോയി ആ കിളവൻ സിംഹത്തിൻ്റെ അണ്ണാക്ക് തുറന്ന കഞ്ഞിയും ഗുളിയും അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഇപ്പോൾ വരാം. വന്നിട്ടാകാണ നമ്മുടെ പരിപാടികൾ.

അല്ല, കഞ്ഞി കുടിക്കണ്ടേ അങ്ങനെ? ചൂടാളി കാണുമെന്തോ? ഇല്ല, ചൂടുണ്ട്. ഈ പാട്ട് ഓഫാക്കണോ? അല്ല, രാവിലെ മുതലെ കേൾക്കുന്നല്ലേ. വേണ്ട അല്ലേ? ശരിയാ, എത്ര കേട്ടാലും മതിയാവില്ല. എനിക്കാണ് തലവേദന വരും. ഈ പണ്ടാരം കേട്ടോ? യോ, കേട്ടോ എന്തോ? അങ്ങനെ ഞാൻ ചാരിയിരുത്താം. കഞ്ഞി കുടിക്കണ്ടേ? ആ, മെല്ലെ ഒന്ന് എഴുന്നേറ്റ് ഞാൻ പിടിക്കാം. ആ, മെല്ലെ മെല്ലെ. ആ, മതി മതി മതി, അത്ര മതി. ഞാൻ ഈ തരണം കൂടി എടുത്തിട്ട്

0: മതി മതി മതി. ഞാൻ വായി തുറന്നാട്ട് നീ അങ്ങനെ. ഇന്ന് പിന്നെ ഈ പുഴമീനാ കേട്ടോ, വരാല് വരാല്. തോട്ടത്തിലെ ആ കുടിയെടുപ്പുകാരുണ്ടല്ലോ നമ്മുടെ അയ്യപ്പൻ, അവൻ കൊടുത്തു വിട്ടതാ. വല്യങ്ങുന്നിന് വരാൽ ഇഷ്ടമാണ്, അവൻ അറിയായിരിക്കും. എന്താ വല്യങ്ങുന്ന് ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? അത് പറ്റില്ല, അത് പറ്റില്ല. കണ്ടമനം മരുന്ന് കഴിക്കുന്നല്ലേ, വയറങ്ങനെ ഒഴിഞ്ഞു കിടന്ന എങ്ങനെയാ? ഓ എന്താണ് പറയുന്നേ? കഞ്ഞി മുഴുവൻ കുടിച്ചില്ലെന്നറിഞ്ഞ തുതക്കൊച്ചേ എന്റെ മക്കട്ട് കയറും. എന്ത് എന്ത് പണിയായി കാണിച്ചേ. അയ്യേ, ഒരു കാര്യം ചെയ്, കുറച്ചേരം അങ്ങനെ ഇരിക്കും, ഞാനേ താഴെ പോയൊരു പഴന്തുണി എടുത്തുകൊണ്ടുവരാം. ഇവിടെ മുഴുവൻ കഞ്ഞിയായിശേ. ആ നീ ഇപ്പൊ ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കണ്ടേ? അതിന് ഞാൻ തന്നെ വേണം. അഹമ്മതി, അല്ലാതെ എന്ത് പറയാനാ? തളർന്ന് ഒടിഞ്ഞു കിടക്കുമ്പോഴും എന്താ കളവന്റെ ഒരു ജാട. അരക്കൈക്ക് ജീവനുള്ളെങ്കിലും ആളെ കൊല്ലം മടിക്കാത്ത ജനമാ. കണ്ടില്ലേ, ഞാൻ മാറി നിന്നത് കൊണ്ടാ എനിക്കിട്ട് തട്ട് കിട്ടാഞ്ഞത്. എനിക്കറിയാടോ എന്നെ തനിക്ക് വരാലുമേയും കണ്ണിന് നേരെ കണ്ടുകൂടാന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാനത് വാങ്ങിക്കറി വെച്ചത്. ഇഷ്ടമുള്ളത് മുഴുവൻ കിടപ്പിലാകുന്നതിന് മുമ്പ് അനുഭവിച്ച് കൊതി തീർത്തവനല്ലടോ താൻ. ഇനിയിപ്പോ എന്റെ ഊഴവാ, എനിക്കിഷ്ടമുള്ളതെല്ലാം തന്റെ ചെലവിൽ ഈ ഗോന്നം കുട്ടി അനുഭവിക്കും. അല്ലേ, മുകുന്ദമേനോന്റെ കളി ഗോവുന്നം കുട്ടിയോട്. ആ അപ്പഴേക്കും തുടങ്ങി. ഈ ബെല്ലും സ്വിച്ചും കണ്ടുപിടിച്ചവന്മാരെ വെടിവെച്ച് കൊല്ലണം. ആ വരുന്നു. ഇതൊക്കെ ഒന്ന് തുടച്ചു കളയാൻ ഒരു കഷ്ണം പഴന്തുണി തിരക്കി പോയതാ ഞാനേ. അതാ വല്യങ്ങുന്നേ, ഈ കഞ്ഞിയും മീൻകറിയും എല്ലാം പോയല്ലോ. ഏ അത് പോട്ടെ, ഞാൻ കുറച്ചുകൂടി കഞ്ഞി കൊണ്ടുവന്നാലോ. അയ്യോ നോട്ടോടാ, മനസ്സിലായില്ല. ഞാൻ പോവാം, ഞാൻ പോവാം, പോയേക്കാം. പക്ഷെ ഈ മരുന്ന് കഴിക്കുന്നില്ലെങ്കിൽ അപ്പോൾ വിളിച്ചു പറയണമെന്നാ സുഖക്കൊച്ചു ചട്ടം കെട്ടിയിരിക്കണേ. ആ അതുകൊണ്ട് ഗുളിക കഴിക്കാതെ പറ്റില്ല. ഓ ഞാൻ വെള്ളം എടുക്കാം. ആ അതാ ഇതാ ഗുളിക, വായൊന്ന് തുറന്നാട്ടെ. ആ വെള്ളം കുറച്ചുകൂടെ കുടിച്ചാട്ടത്. ഇനി ഞാൻ മെല്ലെ കട്ടിലേക്ക് കിടത്തട്ടെ. ആ മെല്ലെ മെല്ലെ. ആ അങ്ങനെ. ആ ശരിയായോ? ഫാന് ഓഫ് ചെയ്യണോ? ആവോ തണുപ്പുണ്ട് രാത്രിയിൽ. വേണ്ടല്ലേ, ഈ പാട്ടെങ്ങനെയാ നിർത്തണോ? വേണ്ട, ഞാനീ ലൈറ്റങ് ഓഫ് ചെയ്യട്ടെ. ഓ ശരി. ഈ ഉള്ളവൻ ഇരുന്ന് തീതി കാണുന്നൊന്നും നിനക്ക് പിടിക്കുന്നില്ല അല്ലേ? എന്ത് ചെയ്യാൻ മോനെ, കാലമൊക്കെ മാറിപ്പോയില്ലടാ. മുതലാളിത്തം മാറി തൊഴിലാളികൾ അധികാരം പിടിക്കുമെന്നൊക്കെ കവലെ പ്രസംഗിക്കുന്ന കേട്ടിട്ടില്ല നീയാ? അത് തന്നെയാ ഇപ്പൊ ഈ ബംഗ്ലാവില്. അതിന് പ്രസംഗം കേട്ടാ നിനക്ക് മനസ്സിലാകുമല്ലോ, നിനക്ക് നിന്റെ ഏമാന്റെ ഭാഷയല്ലേ മനസ്സിലാവൂ. ഡാ മോനെ, നിനക്ക് വിശന്ന് തുടങ്ങിയടാ, സമയമാണ് നീങ്ങുന്നില്ല.
1: ഓഫറുകൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും യാതൊരു നഷ്ടവും കൂടാതെ.
0: നമുക്ക് വിനോദിക്കാന് ഈ വക സംഭവം ഒന്നും പോരടാ. നീ ഒരു രണ്ട് മിനിറ്റ് ക്ഷമിക്കാം. ഞാനേ ആ നീ വറുത്തതും നല്ല ഒന്നാന്തരം വരാലാ കേട്ടോ, അത് വറുത്തതും സ്കോച്ച് വിസ്കി എടുത്ത് ഇപ്പഴിങ്ങെത്താ. അതിനു മുമ്പ് കിളവൻ ഉറങ്ങിയോ അതോ ചത്തോ എന്ന് നോക്കിട്ട് വരാം.
2: കരഗ്രാഹ്യം ശംഭോ മുഖമുകുരവൃന്ദം ഗിരിസുതേ.
0: വല്യങ്ങുന്ന് ഉറങ്ങിയോ എന്തോ, നോക്കട്ടെ.

ലക്ഷണമുണ്ട്. ഓഹ്, ഉറങ്ങുന്ന കണ്ട അയ്യോ പാവമാണെന്ന് തോന്നും. എന്തൊരു നിഷ്കളങ്കത, കാലുമടക്കി പൊള്ളക്കൊട്ടി ചവിട്ട് തന്നെ തോന്നേ. ഓർമ്മയുണ്ടോടോ പണ്ട് എസ്റ്റേറ്റ് ഗസ്റ്റ് ഹൗസിൽ വെച്ച് എന്റെ വയറ്റിനിട്ട് താൻ തൊഴിച്ചത്? അന്ന് ചോദിക്കാതെ മുറിക്കകത്ത് വന്നു എന്ന് പറഞ്ഞല്ലേ താൻ ആ ദ്രോഹം ചെയ്തത്. ഒരാഴ്ച മൂത്രം പോയില്ല. ആ ഇപ്പൊ ചോദിക്കാതെ അതിനകത്ത് ഞാൻ വന്നിരിക്കുന്നത്. ചവിട്ടുറമെന്നെ ചവിട്ട്. അന്നിവിടുത്തെ നിർമ്മല കൊച്ചമ്മ തന്ന് വിട്ട ചോറ്റുപാത്രമായി ഞാൻ ഗസ്റ്റ് ഹൗസിലെ മുറിയിലേക്ക് വരുമ്പോ തന്റെ മടിയില് പിള്ളേരെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വന്ന മാഗി മിസ് തന്റെ ലീലാവിലാസങ്ങൾ ഒളിഞ്ഞു നിന്ന് കാണാൻ വന്നതൊന്നും അല്ലല്ലോ ഞാൻ. തനിക്ക് വിഴുങ്ങാനുള്ള ചോറുമായി വന്നല്ലേ. എന്നിട്ടെടോ മേന്നെ താൻ എന്താ ചെയ്തത്? ആ മാഗി മിസിന്റെ മുന്നിൽ വെച്ചാണ് എന്റെ അടിവയറ്റിന് ഷൂസ് ഇട്ട് തൊഴിച്ചത്. ഒന്നും കുട്ടിയൊന്നും മറന്നിട്ടില്ല കേട്ടോ. അന്ന് ആശുപത്രിയിൽ കിടന്ന് വേദന തിന്നുമ്പോ താൻ അവിടെ വന്ന് ആരോടും പറയരുതെന്ന് വിലക്കി. പണി ഇട്ടേച്ച് പോണെന്നുണ്ടായിരുന്നു അന്നെനിക്ക്. പിന്നെ വയ്യാണ്ടിരുന്നപ്പോ നിർമ്മല കൊച്ചമ്മ തന്റെ ഭാര്യ കാട്ടിയ സ്നേഹമാണ് എന്നെ പിടിച്ചു നിർത്തിയത്. അല്ലെങ്കിൽ തന്നെ പോകാനിടവില്ലാത്തവര് എങ്ങോട്ട് പോകാനാ? ഇപ്പോ കാര്യങ്ങൾ തിരിഞ്ഞു മറിഞ്ഞു വന്നത് കണ്ടില്ലേ. ഒന്നിനും കൊള്ളാത്ത ഈ ഗോവിന്ദം കുട്ടിയുടെ കാൽച്ചു പൊട്ടി അനങ്ങാൻ പോലും പറ്റാതെ പഴയ വൈശ്രവണൻ മുകുന്ദൻ മേനോൻ. ഒറ്റ ചവിട്ടിന് തന്റെ കഥ കഴിക്കാൻ പറ്റാഞ്ഞിട്ടില്ല. പക്ഷെ ഞാനത് ചെയ്യില്ലടോ മേന്നെ. എന്താന്നറിയോ, താനേ ഒരു താറാവ, പൊന്മുട്ടയിടുന്ന താറാവ്. താൻ ജീവിച്ചിരിക്കേണ്ടത് ഇപ്പൊ തന്നെക്കാളും ആവശ്യം എന്റേതാ. ആ അപ്പൊ പിന്നെ മുകുന്ദം മേനോൻ കിടന്ന് ഉറങ്ങ്. പിന്നൊരു കാര്യം, നേരം പുലരുമ്പോ തന്നെ ബെല്ലടിച്ച് മനുഷ്യന്റെ ഉറക്കം കളയരുത്. പിന്നെ മുകുന്ദം കുട്ടി ഉറങ്ങാൻ സ്വല്പം വൈകും. ഞാൻ ഈ പാട്ടുപെട്ടിയുടെ ഒച്ചയൊന്ന് കൂട്ടാൻ പോവാ. താഴത്ത് എനിക്ക് ചില ഇടപാടുകളുണ്ട്. അബദ്ധത്തിൽ അതൊക്കെ കേട്ടുപോയാൽ തൻ്റെ നെഞ്ച് തകർന്നു പോവും. അതുകൊണ്ട് ഈ അമ്മച്ചിമാര് പുലരുവോളം തൊണ്ട തുറന്ന് അങ്ങനെ പാടട്ടെ. ഞാനീ താഴത്ത് പോയി തൻ്റെ ചെലവിൽ അടിച്ചു പൊളിക്കട്ടെ. കൂട്ടിന് തൻ്റെ കൈസർ പൊട്ടി.

കൈസറേ, ഇങ്ങനെ ടോമിനെയും ചെറിയേയും കണ്ടിരുന്നാലേ ഭക്ഷണം കഴിക്കണ്ടേ? ഓ, ഇനിയിപ്പൊ കാർന്നോരെ പോലെ നിനക്കും മീൻ ഇഷ്ടമല്ലാന്ന മറ്റോ ഉണ്ടോ? എന്ത് ചെയ്യാ, നിങ്ങളുടെയൊക്കെ കഷ്ടകാലത്തിന് എനിക്ക് വരാൽ ഇഷ്ടമായിപ്പോയി. ഏത് കൊടി വച്ച അങ്ങൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഈ ഗോവുന്നും കുട്ടിക്ക് ഇഷ്ടമുള്ളത് ഇനി ഇവിടുത്തെ അടുപ്പി വേവും. അനുഭവിച്ച് തീർക്കാൻ ഗോവുന്നും കുട്ടിക്ക് കിട്ടിയ യോഗപാടായിരുന്നു. എടാ കൈസറേ, ഞാനിങ്ങനെ വെപ്പുകാരനായും കാര്യസ്ഥനായും വേലക്കാരനായൊക്കെ ഒറ്റയ്ക്കിടെ നോടുന്നത് വെറുതെ ആണോടാ കൈസറേ? സഹായത്തിന് ആളെ വേണോ ആളെ വേണോ എന്നൊക്കെ സുതക്കുച്ച് ചോദിച്ചതാ, വേണ്ടാന്ന് പറഞ്ഞു. രണ്ടാമതൊരുത്തം വന്ന് കയറുന്നതേ നമുക്ക് ഭാര്യയാവും. വന്നു വന്ന് നീ ഇപ്പോൾ ഇവിടെ ഉള്ളതുപോലെ എനിക്കങ്ങോട്ട് പിടിക്കാതായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് വേണ്ടിക്കൊണ്ടിരിക്കാൻ ഒരാൾ വേണമല്ലോ. നീയാണേ കേട്ടിരിക്കുകയും ചെയ്യും, അല്പ സ്വല്പമൊക്കെ മനസ്സിലാകുന്നുണ്ട് നിനക്ക്. തിരിച്ചിങ്ങോട്ടൊന്നും പറയുകയില്ല. നിനക്കെന്താ പിടിച്ചില്ലേ? അവൻ്റെ ഒരു ശൗര്യം എൻ്റെ അടുക്കലേ. കാർന്നവരുടെ മേശവലിപ്പിനകത്ത് കൈത്തോക്കിരിപ്പുണ്ട്. ഒരു ദിവസം നിന്റെ നേരെ ഞാനൊരു ചാമ്പം കൊടിയാമ്പും. നിന്റെ ഒരു ഒടുക്കത്തെ കാട്ടും ഞാൻ. കുറച്ച് കൂടുന്നുണ്ട് നിന്റെ ടി വി കാണല്. വൈകുന്നേരം ആകുമ്പോൾ ആൾക്കാരെ ബോധിപ്പിക്കാൻ കുറച്ചേരം കുറയ്ക്കും. പിന്നെ ഒരു ഉല്ലാത്തല്, പിന്നെ ഉള്ളത് കാട്ടും കാണല്. തീർന്നു. സത്യം പറഞ്ഞാൽ ഈ ബംഗ്ലാവിൽ ഇപ്പോൾ എന്നെക്കാ

സൂഹിക്കുന്ന നീയാ. നിനക്കാണെ പാത്രം കഴിയണ്ട, കഞ്ഞിയും കറിയും ഉണ്ടാക്കണ്ട, മക്കളെ തമ്മി തല്ലി തീർക്കണ്ട, സുഖം. ഞാൻ പറയുന്നുണ്ട് സുഖക്കൊച്ചിനോട്, വരട്ടെ. പിന്നെ ആൾക്കാരെ സോപ്പടിക്കാൻ എന്താ ഒരു സാമർത്ഥ്യം. സുധക്കച്ചനെ കാണുമ്പോൾ എന്താ ഒരു സ്നേഹവും പ്രകടനവും. കാലം കൊണ്ട് ആട്ടിട്ട് വളയല്ലേ. മണി 9. ഡാ കൈസറേ, നീ നോക്കിക്കോ ഇപ്പം അടിക്കും ഫോൺ. ആരാന്ന് പറയണ്ടല്ലോ, നിന്റെ മുതലാളി മുകുന്ദൻ മേനോന്റെ മൂത്ത പുത്രൻ ഡോക്ടർ വാമനകുമാർ MBBS. അയ്യോ, ഏതായാലും ഫസ്റ്റ് ക്ലാസ് പേരാണ് തന്തപ്പടി മൂത്ത മോന് കണ്ടുവച്ചത്, വാമനകുമാർ. ഈ പറഞ്ഞ വാമനൻ ഒടുക്കം മൂപ്പിലാന്റെ തലയെ ചവിട്ടി ഭൂമിന്റെ അടിയിലേക്ക് താഴ്ത്തുവെന്നായപ്പോ ആ പേരിന്റെ അർത്ഥം അങ്ങേർക്ക് ബോധ്യമായി. ബംഗ്ലാവിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു. ഡോക്ടർ വാമനകുമാർ MBBS. പ്രധാന പണി കള്ളുടി, പിന്നെ ആള് വരാത്ത ക്ലിനിക്കിലിരുന്ന് ഈച്ചയാട്ടി ഓടിക്കുക. ദേ സത്യം. ഹലോ, മനസ്സിലായി. വാമനൻ കൊച്ചി എവിടുന്ന? പിന്നെ ഇന്ന് നേരത്തെ ഉറങ്ങി, കറിവിച്ചാ കിടന്നത്. ഒന്നും പറയണ്ടെന്നേ, ഒരുമാതിരി പിടിവാശി. ആണ്ടാ പറഞ്ഞാ നേര്, ഇന്നേ മീൻകറി അത്ര ഇഷ്ടമായില്ലെന്നാ തോന്നുന്നേ. കഞ്ഞിപ്പാത്രത്തിൻ്റെ ഒറ്റ തട്ടാണ്, കഞ്ഞി മൊത്തം താഴെ പോയി, മീനും പോയി. അയ്യോ, അതൊക്കെ കഷ്ടമല്ലേ, പട്ടിണിക്ക് കിടത്താന്നൊക്കെ പറഞ്ഞാൽ സുധക്കൊച്ചറിഞ്ഞാൽ പിന്നെ എൻ്റെ പണി പോയത് തന്നെ. സുധക്കൊച്ച് വന്നിട്ടിപ്പോൾ 2-3 ദിവസമായി. ഏത് വക്കീൽ? ജോസഫ് വക്കീലാ. ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നെ കൊച്ചങ്കുന്നിനോട് പ്രത്യേകിച്ച് പറയണോ? ഒക്കത്തിൻ്റെ മേലും എൻ്റെ ഒരു കണ്ണുണ്ട്. തീർച്ചയായിട്ടും, എന്ത് വിശേഷമുണ്ടെങ്കിലും ഏത് നട്ടപ്പാതിരായി കാണെങ്കിലും കൊച്ചങ്കുന്നിനെ വിളിച്ച് പറഞ്ഞിരിക്കും. പിന്നെ കൊച്ചങ്ങനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അത് ഈ അടുത്ത മഴയ്ക്ക് മുമ്പെങ്കിലും എൻ്റെ വീടൊന്ന് കെട്ടിമേയണമെന്നുണ്ട്. ഇല്ല, കയ്യിലില്ല കൊച്ചങ്കുന്ന്. ശരി, അത് മതി, അക്കൗണ്ടിലിട്ടാൽ മതി. ഓ, വലിയ ഉപകാരം കേട്ടാ. അങ്ങനെ മുകുന്ദൻ മേനോൻ എന്ന കിളവനെ പരിചരിക്കുന്ന വകയിൽ മാസത്തിൽ ഒരിക്കൽ കിട്ടുന്ന 5000 രൂപയ്ക്ക് പുറമെ നാളെ മകൻ്റെ വകയിൽ എൻ്റെ അക്കൗണ്ടിൽ മറ്റൊരു 5000 കൂടെ വന്നു കയറും. 5000 അല്ല 5 ലക്ഷം ചോദിച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഡോക്ടർ വാമനകുമാർ അത് തരും. കാരണം അറിയാവിടെ കൈസറേ, ഈ സന്തതിയുണ്ടല്ലോ, ഈ പറയുന്ന ഡോക്ടർ വാമനകുമാർ രാത്രി വല്യങ്കുന്നതിന് കൊടുക്കുന്ന ഗുളിയ മാറ്റിക്കൊടുക്കാൻ എന്നോട് പറഞ്ഞതാ. മറ്റൊരു ഗുളിയ തന്നിട്ട്, പക്ഷെ ഞാനത് ചെയ്തില്ലടാ. ആളെത്ര ദുഷ്ടനാണെങ്കിലും വല്യങ്കുന്നിൻ്റെ ചോറലടാ എൻ്റെയും നിൻ്റെയും തടി. ഗുളിയ മാറ്റില്ലെന്നായപ്പോ ഇക്കാര്യം ആരോടും പറയരുതെന്ന് എന്നെ കണ്ട് സത്യം ചിന്തിച്ചു. അപ്പോഴാണ് എനിക്ക് പന്തികേട് തോന്നിയത്. നിനക്കറിയോ കൈസറേ, കൊച്ചങ്ങെന്ന് തന്ന ആ ഗുളിക ഇപ്പോഴും എൻ്റെ കൈവശമുണ്ട്. ടൗണിൽ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ഞാൻ അന്വേഷിച്ചപ്പോ വല്യങ്കുന്നിനെ കൊല്ലാനുള്ള വിഷഗുളിയാടാ മോനെ അത്. അച്ഛനെ കൊല്ലാൻ വേലക്കാരൻ്റെ കൈ വിഷഗുളിയെ ഏൽപ്പിക്കുന്ന മക്കൾ ഉണ്ടാകുവോ കൈസറേ? കാശുള്ള ദന്തമാരെ മക്കൾ അപായപ്പെടുത്തുന്ന കാലപാടാ ഇത്. നീ നോക്കിക്കോ, ഇപ്പൊ വിളിക്കും 2-ാമത്തെ പുത്രക്കല്ല്, കൃഷ്ണദാസ്, ശ്രീ കൃഷ്ണദാസ് എന്ന ശ്രീകുട്ടൻ. പേടിക്കൊടലനാ, പക്ഷെ പെരും കള്ളൻ. അച്ഛനെങ്ങനെയുണ്ടെന്ന് സ്നേഹത്തിലൊക്കെ ആ ചോദ്യം കുശലവും. അറിയേണ്ടത് കിളവൻ അടുത്തെങ്ങാനും തീരുമോ എന്നാണ്. ആകെ മൊത്തം തരികട. കയറിയിരിപ്പിന്റെ ഗുണം കൊണ്ട് അവനും ബംഗ്ലാവിൽ നിന്ന് പുറത്തായി. അവനും അറിയണം മിനിറ്റ് വെച്ച് ഇതിനകത്തെ കാര്യങ്ങൾ. അതിനായിട്ട് ഒരു മൊബൈൽ ഫോൺ വാങ്ങിത്തന്നവൻ എനിക്ക്.
ആർത്തി പണ്ടാരങ്ങളെ

ഏയ് സത്യം, ഈ വിളി സുധക്കൊച്ചിൻ്റെയാ. സുധക്കൊച്ചു വിളിക്കുമ്പോൾ ഫോൺ അടിക്കുന്നത് പോലും നല്ല ഇമ്പത്തിലാ. ഹലോ, ആ സുധക്കൊച്ചല്ലേ, ഞാനിപ്പോൾ അങ്ങോട്ട് വിചാരിച്ചതേ ഉള്ളൂ കേട്ടോ. പ്രശ്നമൊന്നുമില്ല, ഇപ്പോൾ നന്നായിട്ടിരിക്കുന്നു, ഉറങ്ങുക. ആ ഇന്നാണെങ്കിലേ വയറ് നിറയെ കഴിച്ചു, അതുകൊണ്ട് വേഗം ഉറങ്ങുകയും ചെയ്തു. എന്താണെന്നറിയില്ല, ഉറങ്ങാൻ നേരം മുഖത്ത് ഒരു ചിരിയും തെളിച്ചൊക്കെ ഉണ്ടായിരുന്നു. സുധക്കൊച്ച് വിഷമിക്കാതിരിക്കും, ഒക്കെ ഭേദമാകും. പിന്നെ മരുന്ന് മാത്രം പോരാ, മോളുടെ പ്രാർത്ഥനയും പൂജകളൊന്നും മുടങ്ങരുത്. അത് കൊച്ചെങ്കുന്ന് വിളിച്ച് വെച്ചതേ ഉള്ളിപ്പോൾ. സുധക്കൊച്ച് വരാറുണ്ടോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ പറയണ്ടല്ലോ, ഇന്നും നല്ല ഫോമിൽ തന്നെ ആയിരുന്നു. സുധക്കൊച്ചിന് ചേട്ടനെ വിളിച്ചൊന്ന് ഉപദേശിച്ചുകൂടെ? ആ ശരിയാ, ആ എന്നാൽ പിന്നെ ഞാൻ ഫോൺ വെച്ചോട്ടെ. ശരി. പാവം സുധക്കൊച്ച്, ഈ കൂട്ടത്തിൽ സ്നേഹമുള്ള ഒന്നുള്ളത് ഇത് മാത്രമാ, ആ അമ്മയുടെ മോള് തന്നെ. പിന്നെ ഈ ഓന്ന കുട്ടിയുടെ കൈത്തണ്ട കിടന്ന് വളർന്നതിൻ്റെ ഗുണവും കാണും. അച്ഛൻ്റെ ദുർനടത്തം സഹിക്കാഞ്ഞ് കുറേ കാലം ഇങ്ങോട്ട് കാലെടുത്ത് കുത്തിയിരുന്നില്ല സുധക്കൊച്ച്. പക്ഷേ വല്യങ്ങുന്ന് സ്ട്രോക്ക് വന്ന് വീണെന്നറിഞ്ഞപ്പോൾ കൂട്ടുകാർക്ക് കള്ളുപാട്ടി നടത്തിയ അലവലാതി ഭർത്താവിൻ്റെ കണ്ണു വെട്ടിച്ചോടി വന്നില്ലവർ. അതാടാ സ്നേഹം സ്നേഹമെന്ന് പറഞ്ഞത്. എന്നാലോ അച്ഛൻ്റെ സ്വത്തടിച്ചു മാറ്റാനാണ് മോള് വരുന്നതെന്ന് ആങ്ങളമാർ പറയുന്നത്. ഇതിൻ്റെയൊക്കെ നടുവിൽ എന്താ ചെയ്യേണ്ടെന്നറിയാതെ നീയും ഞാനും. പക്ഷേ ഒന്നുണ്ട് മോനെ, ഇവന്മാരുടെയൊക്കെ തല തിരിഞ്ഞു പോയതുകൊണ്ടല്ലേ പടപണ്ടാരം പോലത്തെ ഈ ബംഗ്ലാവിൽ ഒരു രാജാവിനെ പോലെ ഗോന്നും കുട്ടി ഇങ്ങനെ തിന്നും കുടിച്ചും സുഖിച്ചും കഴിയുന്നു. അതാ പറയുന്നത്, ഏത് തെണ്ടിയായാലും രാജയോഗമുണ്ടെങ്കിൽ അതനുഭവിക്കും എന്ന്. എന്താടാ കൈസറെ, നിനക്കൊരു പിടിക്കായിക? ഏ ഓ ഓ ഓ, മനസ്സിലായി മനസ്സിലായി. ഈ സ്കോച്ച് വിസ്കി എവിടെ നിന്നാണ്? കിളവൻ്റെ അലമാരയെന്ന് കോച്ചിയതാ. ഇനി എന്തിനാടാ അങ്ങേർക്ക് ഇത്രയും വില കൂടിയ മദ്യം? ദേ സത്യം, ഇതവനാ രണ്ടാമത്തെ സന്തതി, ശ്രീകൃഷ്ണദാസ്. ശ്രീകുട്ടനല്ലേ? ആ ആ പറയൂ പറയൂ. കാര്യങ്ങൾ അങ്ങനെ വിശേഷിച്ചൊന്നുമില്ല, പതിവ് പോലെ തന്നെ. ഇന്ന് നേരത്തെ ഉറങ്ങി, പിന്നെ ചെറിയൊരു ഉടക്ക് ഉടക്കിയിട്ടാണ് കിടന്നത്. അല്ല ശ്രീകുട്ട, പറയാനുള്ളത് പറയണമല്ലോ. ഞാൻ ഇന്ന് ഏതാണ്ടൊക്കെ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് പറഞ്ഞു. എന്താ പറയേണ്ടത്? ആൺപിള്ളേരെ ഇങ്ങനെ അകറ്റി നിർത്തിയത് ശരിയാണോ എന്ന് ഞാൻ ചോദിച്ചു. അതും വല്യങ്ങുന്ന് ഇങ്ങനെ ഉള്ളൊരവസ്ഥയിൽ കഴിയുമ്പോൾ. എന്നിട്ടെന്താ, വല്യങ്ങുന്നിന് പിടിച്ചില്ല, എന്നെ തുറിച്ചൊരു നോട്ടം. പിന്നെ കുടിച്ചോണ്ടിരുന്ന കഞ്ഞിയും പാത്രവും ഉണ്ടായിരുന്നല്ലോ, ഒറ്റ തട്ടാണ് കംപ്ലീറ്റ് തറയൽ. ഞാൻ വിട്ടുകൊടുത്തില്ല, നിന്ന നിപ്പിൽ കാര്യങ്ങൾ തുറന്നങ്ങടിച്ചു. ഇത്രയും കാലം കൂടെ നിന്നല്ലേ. കഞ്ഞിപ്പാത്രം തട്ടിയതുപോലെ എൻ്റെ വാക്കുകൾ തട്ടിക്കളയാനാവൂല വല്യങ്ങുന്നിനെ. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം അടുക്കുന്നില്ല. വാമനം കൊച്ചങ്ങുന്നിൻ്റെ പേര് കേൾക്കുമ്പോഴേ ചെകുത്താൻ കുരിച്ച് കാണുന്ന പോലെ വല്യങ്ങുന്നിന്. വാമനം കൊച്ചിനെക്കുറിച്ച് പറയുമ്പോൾ കാണണം ആ മുഖത്തെ ഒരു ഭാവം, രൗദ്രമാണ്. ഇടയിൽ കയറി ഞാൻ കുട്ടൻ്റെ കാര്യം അങ്ങ് അവതരിപ്പിച്ചു. കുട്ടൻ്റെ കാര്യത്തിൽ കുറച്ചയവ് വന്നതുപോലുണ്ട്. അയ്യോ വേണ്ട വേണ്ട, കുട്ടൻ അബദ്ധമൊന്നും കാണിക്കല്ലേ. എടുപിടിയിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്ന സംഗതികൾ വഷളാക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യങ്ങളൊരു കടവിൽ ഞാനൊന്ന് എത്തിച്ചോട്ടെ. ആ കൊച്ചമ്മയുടെ ശ്രാദ്ധത്തിന് ഇനി രണ്ട് മൂന്ന് മാസം കൂടിയല്ലേ ഉള്ളൂ, അപ്പോഴേക്കും കുട്ടൻ്റെ കാര്യത്തിലൊരു നിവൃത്തി ഉണ്ടാകും. ചുമ്മാ ഇരിക്കും കൂട്ടാ, എനിക്കങ്ങനെ സൂതക്കൊച്ചെന്നോ ശ്രീകുട്ടനെന്നോ പക്ഷഭേദമൊന്നുമില്ല. പിന്നെ കുട്ടാ, അന്ന് തരാവുന്ന ഏറ്റവും ഒരു 5000 രൂപ ഇതുവരെ എൻ്റെ അക്കൗണ്ടിൽ കണ്ടില്ല. 2000? അയ്യോ 5000 തന്നെ വേണം. കുട്ടൻ അറിയാമല്ലോ അത്രയ്ക്ക് കെതു കെട്ടതുകൊണ്ടാ. ആ 3000 ഉള്ളെങ്കിൽ ഇപ്പോൾ അത് മതി, ബാക്കി പിന്നെ. ശരി, നാക്കി എരപ്പാളി കാശ് കുറയ്ക്കാനായിട്ടങ്ങ് കെഞ്ചുവല്ലേ.

ബാക്കി ഞാൻ വസൂലാക്കും മോനെ. നീ ഇവിടെ കൊണ്ട തരും. മുഹന്നമ്മേനോന്റെ ആമക്കള് രണ്ടെണ്ണം കരുതിയിരിക്കുന്നത് ഈ ഓന്നും കുട്ടി അവരുടെ ആളാണെന്നാ. എല്ലാവരുടെയും വിചാരം എനിക്ക് വലിയ കുന്നിനെ സ്വാധീനിക്കാൻ പറ്റുന്ന മുഹന്നമ്മേനോൻ ഇത്രയും കൊല്ലമായി എന്നെ ഇട്ട് കഷ്ടപ്പെടുത്തിൻ്റെ മുതലും പലിശയും അയാളുടെ മക്കളുടെ കൈ നീടാക്കാൻ ഈ ബുദ്ധി തലയിലിട്ടതെന്ന് ദൈവവാടാ. രണ്ട് നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. എന്താടാ ഓ യജമാന ഭക്തി, ഇവന്മാർക്കിട്ടൊക്കെ ഞാൻ പണി കൊടുക്കുന്നതിന്റെ ദേഷ്യം ഇല്ലടാ. ചോറിനോടുള്ള കൂറ് യജമാനൻ ആരാടാ ഇപ്പൊ നിന്റെ യജമാനൻ? മോളിൽ എന്റെ കാരുണ്യത്തിൽ ജീവൻ പോകാതെ അനക്കമറ്റ് കിടക്കുന്ന മുകുന്ദമേനോനോ എങ്ങനെയെങ്കിലും ഇതിനകത്ത് കയറിപ്പറ്റാൻ നോക്കുന്ന അങ്ങേരുടെ എരണം കെട്ട ആമ്പിള്ളേരോ അതോ മീനും ഇറച്ചി മാറി മാറി മൂന്ന് നേരവും നിന്റെ മുന്നിലിട്ട് തരുന്ന ഈ ഗോവന്ദം കുട്ടിയോ? പറടാ എടാ, ഈ ഉള്ളവനെ അനുസരണയുള്ള ഒരു പട്ടിയാക്കിയവനാ മോളിൽ വീണ് കിടക്കുന്നേ. തളർന്ന് വീണപ്പോ ഞാൻ ഇത്തിരി നിഷേധിയായി. എന്നാ ഞാൻ വീഴും മുമ്പ് എന്നോട് ഈ കളി നീ എടുക്കല്ലേ? എടുത്താ നിന്നെ ഞാൻ തട്ടുപടം. ഇതാണപ്പോ ഈ സമയത്ത് വിളിക്കേണ്ടവന്മാരൊക്കെ വിളിച്ചു കഴിഞ്ഞതാണല്ലോ. ഹലോ, ആരാണ്? ആ വക്കീലോ? എന്താ വക്കീലേ ഈ നേരത്തെ? സുധകൊച്ചി കുറച്ച് മുമ്പ് വിളിച്ചതാണല്ലോ. അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലേ. വക്കീൽ എവിടുന്നാ വിളിക്കുന്നേ? എവിടുന്ന്? ഡൽഹിന്നോ? ആ അതെയോ. ഞാൻ സുധകൊച്ചിൻ്റെ വേറൊരു നമ്പർ തരാം. ആ പറയട്ടെ, 9 8 4 7 4 9 2 9 7 എഴുതിയാ. വല്യങ്ങനോട് എന്തെങ്കിലും പറയണോ? എന്താ നമ്മുടെ കേസ്? ഏത്? തട്ടാമല എസ്റ്റേറ്റ് കേസാണോ? അതെയോ, ജയിച്ചോ? അത് ഞാൻ പറയാം. പിന്നില്ലേ, സന്തോഷമായി. വക്കീൽ വിളിക്കുമല്ലോ, അതോ ഞാൻ വിളിക്കണോ? വേണ്ടല്ലേ. ആ എന്നാ വെക്കട്ടെ. ഇതാ കൈസറെ, നമ്മൾ ജയിച്ചടാ. തട്ടാമല എസ്റ്റേറ്റ് കേസിൽ സുപ്രീം കോടതിയിൽ വല്യങ്ങുന്നിന് അനുകൂലമായി വിധി വന്നിരിക്കുന്നു. നിനക്ക് ഓർമ്മയില്ലേ രാജൻ വർഗീസ് മുതലാളിയുമായുള്ള കേസ്? ആ കേസിൽ അങ്ങുന്നിനെതിരായി ഹൈക്കോടതി വിധി വന്നപ്പോഴല്ലേ വെട്ടിയിട്ട വാഴ പോലെ തളർന്നു വീണ് കിടപ്പിലായത്. എനിക്കതല്ല പേടി. ഈ വാർത്ത കേട്ട് കിളവൻ മരണക്കിടപ്പീന്ന് എഴുന്നേറ്റെങ്ങാനും വരുമോ? എന്നാൽ പിന്നെ ഗോവന്ദം കുട്ടിയുടെ കാര്യം പോക്ക് തന്നെ. പക്ഷേ ഈ വിധി വേറെ എന്തോ കാര്യത്തിനുള്ള. നീ നോക്കിക്കൂടാ കൈസറേ, ഇനി ഇതിനകത്ത് കാര്യങ്ങൾ കുറേ കൂടി വഷളാകാൻ പോവാ. തട്ടാമല എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഏക്കറുണ്ടെന്നാണ് നിൻ്റെ വിചാരം? ഇവിടെ തലതിരിഞ്ഞവന്മാർ തമ്മിൽ തലകൊയ്യൽ തുടങ്ങും. കാര്യങ്ങൾ ഒന്നുകൂടെ കലങ്ങും. കലങ്ങണം, കലക്കണം, എന്നിട്ട് വേണം ആ കലക്കവിളിലെത്തി നിന്ന് ഈ ഓന്നം കുട്ടിക്ക് കുറച്ച് വരാലിനെ പിടിക്കാൻ. ഞാൻ പറഞ്ഞില്ലടാ കൈസറേ, ദൈവം എൻ്റെ കൂടെയാണെന്ന്. എന്തൊരു കഷ്ടപാടാ. ഈ ക്ലോക്കിനും ഫോണിനും ഒരു മര്യാദയില്ലേ? മനുഷ്യനാണെ പണി 10,000 ബാക്കി കിടക്കുന്നു. പാത്രം കഴുകണം, രാവിലത്തേക്കുള്ള അരി അരച്ചു വെക്കണം. ഏത് കൊമ്പത്തേക്ക് ഓന്നും കുട്ടിയായാലും എന്താ കാര്യം? വേലക്കാരൻ എന്ന് വേലക്കാരൻ.

എന്താണത്? ഓഹ്, നിന്റെ കാർട്ടൂൺ ചാനലിന് മാറ്റിയതിന്റെ പ്രതിഷേധം. ഡേടാ, നാം ആയം തുറന്ന് വെള്ളം ഒലിപ്പിച്ച് കണ്ടു എലിയും പൂച്ചയുമായുള്ള വർണ്ണപ്പാച്ചിലും.

ഇന്നും വൈകിട്ട് മഴ പെയ്യുമോ എന്തോ. എങ്കിലൊന്നും കുട്ടി കുഴഞ്ഞു തന്നെ. നാളെ നിർമ്മല കൊച്ചമ്മയുടെ ശ്രാദ്ധ. കൊല്ലത്തിൽ ഒരിക്കൽ എല്ലാ ശത്രുക്കളും ഒത്തുകൂടുന്ന ദിവസം. എന്നാൽ ഗോവന്നും കുട്ടി ഒറ്റയ്ക്കാണ്. ഈ ദിവസത്തേക്കെങ്കിലും അവന് കൈസഹായത്തിനൊരാൾ വേണം എന്നൊക്കെ ആർക്കെങ്കിലും ഉണ്ടോ ഒരു വിചാരം? പറഞ്ഞു വരുമ്പോൾ എല്ലാവരും ഒറ്റയ്ക്കാ. ഞാനും നീയും വല്യങ്ങുന്നും സുഖക്കൊച്ചും എല്ലാവരും. ആരൊക്കെയോ ഉണ്ട് എന്നതൊക്കെ വെറും തോന്നല. ഇത്തരം കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു തന്നത് ആരാന്നാ നീ കരുതിയത്? നിർമ്മല കൊച്ചമ്മ. അല്ലാതെ പോകുന്ന കുട്ടിയുടെ തലയിൽ ഇമാതിരി വലിയ കാര്യങ്ങളൊക്കെ എങ്ങനെ വരാനാ? വയസ്സാങ്കാലത്ത് കയ്യിൽ ഇത്തിരി നീക്കിയിരിപ്പ് നല്ലതാണെന്ന് പറഞ്ഞ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങിച്ചതും ആ കൊച്ചമ്മ തന്നെയാ. നിന്നോടിതൊക്കെ പറഞ്ഞിട്ട് എന്തിനാ? എടാ കൈസറേ, ഞാൻ വല്യങ്ങുന്നിൻ്റെ മുറിയിലേക്ക് ഒന്ന് പോവാ. ആ നീ എന്താ നോക്കുന്നേ? അവിടുന്ന് ബെല്ലടിച്ചില്ലല്ലോ എന്ന് അല്ലേ? അതേടാ, ബെല്ലടിക്കില്ല. വല്യങ്ങുന്ന് നല്ല മയക്കത്തിലാ. വല്യങ്ങുന്ന് മയങ്ങിക്കിടക്കുമ്പോൾ എനിക്കവിടെ രഹസ്യമായി ഇത്തിരി പണികളുണ്ട്. രണ്ടാമത്തവൻ ആ ശ്രീകൃഷ്ണാവതാരം ഏൽപ്പിച്ച പണികളാ. അതായത് വല്യങ്ങുന്നിൻ്റെ മുറിയിൽ നിന്ന് കുറച്ച് ഫയലുകൾ പൊക്കി മാറ്റണം. അവൻ ഭാഗക്കേസിന് പോവാത്രേ, അതിന് വേണ്ടിയിട്ടാ. രൂപ 5000 ഇന്നലെ എൻ്റെ അക്കൗണ്ടിൽ വന്ന് കയറിയിട്ടുണ്ടേ. ഞാൻ പോയി നോക്കി ബോധ്യപ്പെട്ടു. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ എൻ്റെ പാസ്ബുക്ക് കാണുമ്പോൾ പേടിയായി തുടങ്ങിയിട്ടുണ്ട്. ആവശ്യത്തിൽ കൂടുതൽ പൈസ ഉണ്ടാകുമ്പോഴാടാ വേണ്ടപ്പെട്ടവർ നമ്മളെ സ്നേഹിക്കുന്നത് വിട്ട് കാശിനെ സ്നേഹിക്കുന്നത്. ഇത് അവസാനത്തതാ. ഇല്ല, ഇനിയില്ല. ആ നീ ഇവിടെ എലിയും പൂച്ചയും കണ്ടിരിക്കുക. ഞാനീ അലറിപ്പാട്ട് ഓഫ് ചെയ്യാണ്. വല്യങ്ങുന്ന് എന്നോട് പിണങ്ങരുത്. അറിഞ്ഞും അറിയാതെയും തെറ്റുകൾ പലതും ഞാൻ ചെയ്തു പോയിട്ടുണ്ട്. വിവരക്കേട് കൊണ്ടും ഗതികേട് കൊണ്ടും പിന്നെ ആർത്തി കൊണ്ടും പൊറുക്കണമെന്ന് പറയാനുള്ള യോഗ്യത പോലും ഈ ഉള്ളവനില്ല എന്നൊക്കെ ഇവിടെ ഇങ്ങനെ ഇത്രയും സുഖിച്ച് കഴിഞ്ഞാൽ പിന്നെ പറയാൻ ഈ ഓന്നും കുട്ടിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ആ ഉറക്കത്തിനായി രാത്രി തരുന്ന ഗുളിയ ഉച്ചയ്ക്ക് കഞ്ഞി പൊടിച്ചിട്ട് തന്നത്. പിന്നെ ഇതെൻ്റെ ബുദ്ധിയല്ല കേട്ടോ, വല്യങ്ങുന്നിൻ്റെ രണ്ടാം സന്തതി പറഞ്ഞിട്ട് ചെയ്തതാ. എന്നാലും സ്നേഹമുള്ളവനാ. മൂത്തവനെ പോലെ വിഷഗുളിയല്ലോ, ഉറക്ക ഗുളിയല്ലേ തന്നു വിട്ടത്. അവനെന്തോ ആധാരമോ കടലാസോ വേണം. അങ്ങിതുപോലെ മയങ്ങിക്കിടക്കുമ്പോൾ അവന് തന്നെ വന്നെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷെ പേടിയാ. പകരം കാശ് എൻ്റെ അക്കൗണ്ടിലിട്ട് എന്നെ കൊണ്ട് ജയിക്കുകയാണ്. തന്തയ്ക്കെട്ട് പാര വെക്കാൻ വേലക്കാരന് കൈക്കൂലി. കലികാലം അല്ലാണ്ടെന്താ? നോക്കട്ടെ. മറന്നോ എന്തോ, നാളെ കൊച്ചമ്മയുടെ ആണ്ടാ. സന്തതികളെല്ലാം ഇങ്ങെത്തും. അമ്മയോടുള്ള സ്നേഹം കൊണ്ടുവരുന്നൊന്നുമല്ല, കർമ്മങ്ങൾ ചെയ്യാനുമല്ല. ഇങ്ങയുടെ മുമ്പിൽ തലവട്ടം കാണിച്ച് സ്വത്തി പങ്കുറപ്പിക്കാനുള്ള വരവാണ് കേട്ടാ. എസ്റ്റേറ്റ് കേസിൻ്റെ വിധി വന്നാൽ പിന്നെ ഇവന്മാരുടെ ഫോൺ എടുക്കാനേ ഉള്ളൂ സമയം. വന്ന് വന്നിപ്പം മൂപ്പിലാൻ്റെ ഉള്ളിൽ പ്രാണവായു ബാക്കിയുണ്ടോന്ന് പോലും ആർക്കും അറിയണ്ട. ആ വക്കീൽ വന്നിരുന്നു, മറ്റേ വക്കീൽ പോയിരുന്നു, സുധക്കൊച്ചെന്ത് ചെയ്തു, വക്കീലെന്ത് പറഞ്ഞു, ഇതൊക്കെയാണ് അന്വേഷണങ്ങൾ. പിന്നെ അങ്ങുന്നിൻ്റെ മറ്റേ ഇടപാടിനെ കുറിച്ചും ചോദിക്കാറുണ്ട്. ഏതെന്നായിരിക്കും? വല്യങ്ങുന്നിൻ്റെ പഴയ ആ കുറ്റിയില്ലേ, ആ വെളുത്ത് ചുമന്ന സാധനം. മാഗി മിസ്, എസ്റ്റേറ്റ് കേസിൻ്റെ വിധി വന്ന പിന്നെ അവരിടയ്ക്കിടയ്ക്ക് ഇവിടെ കയറി വരാറുണ്ടല്ലോ. അല്ല കാരണവര്, അത്രയ്ക്കും അടുപ്പമായിരുന്നു നിങ്ങൾ തമ്മിൽ. ഞാൻ കരുതി വല്യങ്ങുന്നിൻ്റെ നേരം പോക്ക് കേസുകളിലൊന്ന് മാത്രം.

ായിരിക്കും അതെന്ന്. അങ്ങനെ അല്ലല്ലേ, കഴിഞ്ഞ ദിവസം നിങ്ങൾ രണ്ടാളും മുറിയിലുണ്ടായിരുന്നപ്പോ ഞാൻ ഒളിച്ച് കണ്ടായിരുന്നു. വല്യങ്കുന്നിന്റെ കണ്ണീന്ന് കുടുകുടാന്നല്ലേ വെള്ളം വന്നുകൊണ്ടിരുന്നേ. നിർമ്മല കൊച്ചമ്മ കെട്ടിത്തൂങ്ങി മരിച്ചപ്പോ പോലും കരയാത്ത ആളല്ലേ വല്യങ്കുന്ന്. ചവിട്ടിക്കൊന്ന് കെട്ടിത്തൂക്കിയെന്നാ എസ്റ്റേറ്റിലെ ജോലിക്കാര് പറഞ്ഞു നടക്കുന്നത്. ഞാനത് വിശ്വസിച്ചിട്ടില്ല കേട്ടോ. അല്ല വല്യങ്കുന്ന്, എന്തിനാ നിർമ്മല കൊച്ചമ്മ കെട്ടിത്തൂങ്ങി മരിച്ചത്? സ്നേഹം കിട്ടഞ്ഞിട്ടാ? ഒരു കാര്യം പറഞ്ഞ വല്യങ്കുന്ന് പിണങ്ങോ? ഉറങ്ങിക്കിടക്കുന്നത് കൊണ്ട് ധൈര്യമായി പറയാം, എനിക്ക് നിർമ്മല കൊച്ചമ്മ വലിയ ഇഷ്ടമായിരുന്നു. ഇഷ്ടമെന്ന് വെച്ചാ ശരിക്കും പ്രേമം. അങ്ങന്ന് വേറെ പെണ്ണുങ്ങളെ തേടിപ്പോയപ്പോഴും കൊച്ചമ്മയെ കഷ്ടപ്പെടുത്തുമ്പോഴും അവരോട് തുറന്നു പറയണമെന്ന് തോന്നിയിട്ടുള്ളതാ, പേടിച്ച് പറഞ്ഞില്ല. ഞാൻ എന്റെ സ്നേഹം പറഞ്ഞിരുന്നെങ്കിൽ അവര് പിടിച്ചു നിൽക്കുമായിരുന്നു. സത്യം ഇതവനാ. ഇവനെന്താ ഇരിക്ക പ്രതിയില്ലേ? ശ്രീകുട്ടാ, ഞാനിപ്പോ അത് തിരക്കിക്കൊണ്ടിരിക്കുക. ഇത്രയും നേരം ഇതിനകത്ത് അരിച്ചു പെറുക്കിയിട്ടും ശ്രീകുട്ടൻ പറഞ്ഞ ആധാരമൊന്നും കിട്ടിയിട്ടില്ല. ഇല്ല, കിടക്കക്കടിയിലില്ല. ഏത്? കട്ടിലിനടിയിലെ പെട്ടിയിലും ഇല്ല. അത് നോക്കി. എവിടെ? മേശവലിപ്പിലോ? ആ നോക്കട്ടെ. ഏതായാലും ശ്രീകുട്ടൻ മറ്റേ അടിയന്തരത്തിന് വരുമല്ലോ. ആ ഞാൻ നോക്കട്ടെ. നാളെ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ നടക്കും. വല്യങ്കുന്നിപ്പോൾ കണ്ടില്ലേ, എല്ലാവരും ബംഗ്ലാവിനകത്തും പുറത്തുമായി എന്തൊക്കെയോ തപ്പിക്കൊണ്ടിരിക്കുക. അങ്ങുന്നിന് കേൾക്കണോ? ഇവിടെ കാലെടുത്ത് കുത്തില്ലെന്ന് വീമ്പിളക്കിപ്പോയ മണികണ്ഠൻ മുതലാളി കഴിഞ്ഞ ദിവസം ഒരു വക്കീലുമായി വന്ന് ബംഗ്ലാവിനകത്തും പുറത്തുമായി ഭയങ്കര കുശുകുശിപ്പ്. വല്യങ്കുന്ന് ഇപ്പോഴും ഉറങ്ങുകയാണല്ലേ, ഗുളികയുടെ ഡോസ് കൂടി ആപത്തൊന്നും പറ്റിയിട്ടില്ലല്ലോ. ഏയ് ഇല്ല, ശ്വാസമുണ്ട്. സത്യം പറഞ്ഞ വല്യങ്കുന്നിന്റെ കാര്യം ആലോചിക്കുമ്പോൾ കഷ്ടം തോന്നും. ഇത്രയധികം സ്വത്തും ആൾക്കാരും ഉണ്ടായിട്ട് എന്താ കാര്യം? എനിക്ക് ചിലപ്പോ ഭൂമിയിൽ ഏറ്റവും ഒറ്റയ്ക്കായി പോയ മനുഷ്യൻ വല്യങ്കുന്നാണെന്ന് തോന്നും. കുറെയൊക്കെ കയ്യിലിരിപ്പുണ്ടാ. മണ്ണിനെയും പെണ്ണിനെയും വെട്ടിപ്പിടിക്കുകയായിരുന്നില്ലേ, എന്നിട്ടിപ്പോ എന്തായി? ഈ അനക്കമറ്റ കിടപ്പ് കാണുമ്പോ ഉള്ളി ചിരി വരും, സങ്കടവും വരും. വല്യങ്കുന്നിന്റെ കൈത്തോക്ക്. എസ്റ്റേറ്റിനകത്തും പുറത്തും എത്രയെത്ര എതിരാളികളുടെ മിണ്ടാട്ടം മുട്ടിച്ച തോക്കായത്. ഇപ്പോ ഈ മേശവലിപ്പില് അങ്ങുന്നിനെ പോലെ തന്നെ തളർന്ന് കിടക്കുന്നു. ചേട്ടാ, ഈ വലിപ്പിലും കാണാനില്ലല്ലോ. എന്തൊക്കെ പണിയുള്ളതാണേ. അതിനിടയിൽ ആ മനുഷ്യനെ ചുറ്റിക്കാൻ ഓരോ കേസും പൊല്ലാപ്പും. പൂത്ത കാശുണ്ടല്ലോ കാരണവരെ. എന്താന്ന് വെച്ചാൽ ആർക്കാന്ന് വെച്ചാൽ അതങ്ങ് എഴുതി കൊടുത്ത് മരിച്ചാ പോരെ. ഇടക്ക് ഇങ്ങനെ ഇതെന്താ ഈ കവറിൽ? ഇതിന് മുമ്പ് കണ്ടിട്ടുള്ള കവറല്ലല്ലോ. ഭാഗ്യം മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഇതാരുടെ ഈ കൈപ്പട? കണ്ടിട്ട് വല്യങ്കുന്നിൻ്റെ ഇതുപോലെ തന്നെ. ഇനി അങ്ങനെയല്ലേ. ആ എന്തെങ്കിലും ആകട്ടെ. 2007 നവംബർ 11 തീയതി ഉടുമ്പഞ്ചോല താലൂക്കിൽ രാജകുമാരി വില്ലേജിൽ 631 നമ്പർ മേനാച്ചേരി വീട്ടിൽ മണികണ്ഠൻ്റെ ഭാര്യ ഗ്രഹവരണം 40 സുധാറാണി സുധക്കൊച്ച്. പേർക്ക് മേപ്പടി താലൂക്കിൽ മേപ്പടി വില്ലേജിൽ കാരിയിൽ വീട്ടിൽ രാമേന്ദ്രമേനോൻ മകൻ സ്വസ്ഥം 70 മുകുന്ദൻ മേനോൻ സ്വമനസാലും പരപ്രേരണ കൂടാതെയും സ്വബുദ്ധിയിലും എഴുതിവെച്ച വിൽപത്രം.

മേപ്പടിയാൾ എൻ്റെ മകളാകുന്നു. എനിക്ക് നിന്നോടുള്ള ആശ്രിത വാത്സല്യത്തെയും സ്നേഹത്തെയും കണക്കാക്കി എൻ്റെ വസ്തുവകളിൽ എന്തെങ്കിലും തരണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളതിനാൽ താഴെ പട്ടികയിൽ വിവരിക്കുന്ന ദൈവമേ ചതിച്ചല്ലോ, ഇതിപ്പോൾ കളി കാര്യമായി. അറിയിക്കണമല്ലോ എല്ലാവരെയും ഉടനെ. ഒന്നും അറിയാത്തതിനെ പോലെ കിടക്കുന്നത് കണ്ടില്ലേ? എന്നാലും ഇതൊരുമാതിരി കൊലച്ചതിയായി പോയങ്ങനെ. നാളെ നോക്കൂ, നാളെ ഇവിടെ പലതും സംഭവിക്കും. കൈസറേ, നീ ഇവിടെ കാർട്ടൂണും കണ്ടോണ്ടിരുന്നോ? കാര്യങ്ങൾ അറിഞ്ഞോ നീ? സംഗതികൾ മൊത്തം കൈവിട്ട് പോയടാ. എല്ലാരെയും വിളിച്ചൊന്ന് അറിയിക്കട്ടെ. എത്രയാണാവോ ആ മൂത്തവൻ്റെ നമ്പർ? ഷൂ, അത് മറന്നും പോയല്ലോ. 2 5 7 7 8 3 6. ഹലോ ഹലോ, കൊച്ചങ്കുന്നല്ലേ? കൊച്ചങ്കുന്നാണോ? ഹലോ, വാമനം കൊച്ചങ്കുന്നല്ലേ? ഒരു പ്രധാന കാര്യം പറയാനാ. വല്യങ്കുന്നിൻ്റെ മുറിയിൽ നിന്ന് ഒരു ഒരു കൂട്ടം കടലാസ് കിട്ടി. ആ മുദ്രപത്രം പോലുണ്ട്, കണ്ടിട്ട് ഒസിയത്താന്നാ തോന്നുന്നത്. അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ബംഗ്ലാവും തൊടിയും ഒക്കെ സുധക്കൊച്ചിന് ഉള്ളതാണെന്നാ. അങ്ങനെയാ അതിൽ എഴുതിയിരിക്കുന്നേ. ആ പിന്നെ നമ്മുടെ തട്ടാമല എസ്റ്റേറ്റ്, അതാണ് വാമനം കൊച്ചി അത്ഭുതം. എസ്റ്റേറ്റ് നമ്മുടെയൊക്കെ കയ്യിൽ നിന്ന് വീണ്ടും പോയി. അത് വല്യങ്കുന്ന ഒരു ചതി കാണിച്ചു. എസ്റ്റേറ്റ് മാഹിമിസിൻ്റെ പേരിലാണ് എഴുതിയിട്ടുള്ളത്. കൊച്ചങ്കുന്ന് ഇങ്ങനെ വകതിരിവില്ലാണ്ട് ഇങ്ങനെ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? കുഞ്ഞൊരു കാര്യം ചെയ്യ്, നാളെ സാധനത്തിന് വരുമ്പോൾ വല്യങ്കുന്നുമായിട്ട് നേരിട്ട് സംസാരിക്കാം. ഒന്ന് താണ് കൊടുത്തെന്ന് വെച്ച് കുഞ്ഞിന് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ലല്ലോ. അയ്യോ, കൊച്ചങ്കുന്നെ അവവേഗമൊന്നും കാട്ടല്ലേ. എന്തൊരു തെറിയടാ. ഒരു കാര്യം മുൻകൂട്ടി അറിയിക്കാന്ന് വെച്ചാൽ അറിയിക്കുന്നതിന് തെറി. ഈ മുനിശുണ്ടിയും കയ്യിലിരുപ്പും കൊണ്ടാ തന്തപ്പടി വഴിയെ പോകുന്ന അവളുമാർക്കൊക്കെ തോട്ടവും എസ്റ്റേറ്റും ഒക്കെ എഴുതി കൊടുത്തു കളഞ്ഞത്. ദേ സത്യം, ഇത് മറ്റവനാ. ഇവൻ്റെ വകീനി എന്താണോ തീർന്നില്ലേ എല്ലാം. ആ ശ്രീകുട്ട, മുറി മുഴുവൻ അടച്ച് വരുത്തിയിട്ടും ശ്രീകുട്ടൻ പറഞ്ഞ് ആ കടലാസ് കിട്ട് കണ്ട് കിട്ടിയിട്ടില്ല. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം കൈ തടഞ്ഞു. കുട്ടം ബേജാറാവരുത്, നമുക്ക് മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ നോക്കാം. ഈ ബംഗ്ലാവ് സുധക്കൊച്ചിൻ്റെ പേരിലെഴുതിയ ഒസ്യത്തിൻ്റെ കോപ്പിയാ. എസ്റ്റേറ്റും കൈവിട്ട് പോയി. എസ്റ്റേറ്റ് ആ ഒരുമ്പട്ടോളില്ലേ മാഗി മിസ്, അവർക്ക് വല്ല വക്കീലിനെയും കണ്ട് എന്തെങ്കിലും നിവൃത്തി മാർഗമുണ്ടോയെന്ന് നോക്ക്. അയ്യോ കുഞ്ഞേ, കടുപ്പിച്ചൊന്നും ചെയ്യല്ലേ. ഏതായാലും കുഞ്ഞ് നാളെ കൊച്ചമ്മയുടെ ശ്രാദ്ധത്തിന് വരുമല്ലോ. ഒസ്യത്ത് എഴുതി വെച്ചു എന്ന് കരുതി അത് അപ്പടി നടപ്പാക്കണമെന്നില്ലല്ലോ. അവനും ഫോൺ കട്ട് ചെയ്തു. ചേട്ടാ, എല്ലാവനും എൻ്റെ മക്കെട്ട് കയറാന്നെല്ലാം എടുക്കാം. എന്നാൽ വല്യങ്കുന്നതിനോട് തൊണ്ട തുറന്ന് എന്തെങ്കിലും രണ്ട് വർത്തമാനം നേരെ നിന്ന് പറയുക, അതില്ല. എൻ്റെ അപ്പോ, ഇനി ഇതിൻ്റെ പേര് ശത്രുതയുള്ള യുവമാരൊക്കെ ഒന്നിക്കുവോ? ഓന്നം കുട്ടിയുടെ കഞ്ഞിപ്പാറ്റ വീഴുവോ? ദൈവമേ, സമയം ഇത്രയായോ? നാളെ ശ്രാദ്ധത്തിനുള്ള സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല താനും. അതിൻ്റെ ഇടയ്ക്കല്ലേ ആധാരം തപ്പി നടന്നത്. ഡാ കൈസറേ, ഞാൻ ടൗൺ വരെ ഒന്ന് പോയിട്ട് വരാം. മനസ്സിന് ഒരു സമാധാനം ഇല്ലല്ലോ. രണ്ടെണ്ണം വീശിയാലേ ഇനി നിൽക്കാൻ പറ്റൂ. ഡാ കൈസറേ, ഇതിനുള്ളിൽ നമ്മുടെ പുറകെ ഇനി അങ്ങോട്ട് ബുദ്ധിമുട്ടായിരിക്കും മോനെ. ദൈവമേ, ഒരു കാര്യം മറന്നു, സുധക്കൊച്ചിനോട് കാര്യങ്ങൾ പറഞ്ഞില്ലല്ലോ. എപ്പോഴായാലും സുധക്കൊച്ച് കാര്യങ്ങൾ അറിയും. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ അതൊരു വഞ്ചനയായി തോന്നില്ലേ? മാത്രമല്ല, ഇനി മുതൽ ഈ ബംഗ്ലാവിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആ കൊച്ചാണ് താനും. അപ്പോൾ പിന്നെ സുധക്കൊച്ചിൻ്റെ മാത്രം ആളാകുന്നതാണ് ബുദ്ധി. അല്ലടാ കൈസറേ, ഞാൻ സുധക്കൊച്ചിനൊന്ന് ഫോൺ ചെയ്യാൻ പോവാ. അത് കഴിഞ്ഞാൽ ഉടനെ ഞാൻ ടൗണിൽ പോവും. അപ്പുറത്ത് വല്യങ്കുന്ന് ഒറ്റയ്ക്കാ, നീ ഇവിടെ തന്നെ ഉണ്ടാകണം. ഹലോ, സുധക്കൊച്ചല്ലേ? ഇല്ല, വിശേഷിച്ചു.

ഇല്ല, നല്ല ഉറക്കത്തിലാ. നാളേക്കുള്ള സാധനങ്ങൾ ഇതുവരെ വാങ്ങിയിട്ടില്ല, ഞാനിപ്പോൾ വാങ്ങാൻ പോവുക. ആ, ഒരു 2 മണിക്കൂറിനകം തിരിച്ചെത്തും. ശരി. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, അത് പറയാനാ ഞാനിപ്പോൾ വിളിച്ചത്. അത് വല്യങ്കുന്നിൻ്റെ മുറി തൂത്ത് വാരുമ്പോൾ ഒരു കൂട്ടം കടലാസുകൾ കിട്ടി. അത് അങ്ങുന്നിൻ്റെ ഒസിയത്താന്നാ തോന്നുന്നു.

ഒരു കൂട്ടം കടലാസുകൾ കിട്ടി. അത് അങ്ങനെ ഒസിയത്താന്നാ തോന്നുന്നത്. മോളത് കണ്ടിരുന്നോ എന്തോ? അതിലെഴുതി വെച്ച കാര്യങ്ങൾ അത്ര പന്തിയല്ലല്ലോ സുതക്കൊച്ചേ. ചിലതൊക്കെ കൈവിട്ടു പോയതുപോലെ. ബംഗ്ലാവ് സുതക്കൊച്ചിൻ്റെ പേര് തന്നെയാണ്. എന്നാൽ തട്ടാമല എസ്റ്റേറ്റ്, എസ്റ്റേറ്റ് നിങ്ങളെയൊക്കെ ഇംഗ്ലീഷ് പഠിപ്പിച്ച പഴയ മാഗി മിസ്സില്ലേ?

0: ശേടാ, ഈ ഗേറ്റ് അടച്ചിട്ടാണല്ലോ ഞാൻ പോയത്. ഇപ്പതേ പാതി തുറന്നു നടക്കുന്നു. വല്ലവനും കയറി നിറങ്ങിയിട്ടുണ്ടാകുമോ? കൈസർ ഉള്ളപ്പോൾ ഒരുത്തനും കയറില്ല. കൈസർ ഒച്ചയില്ല, അനക്കവും ഇല്ല. ഇനി വല്ല കള്ളന്മാരും? ഏയ്, ഒന്നും ഉണ്ടായില്ല. ആളനക്കം ഇല്ലാത്തപ്പോൾ മനസ്സിൽ കയറി വരുന്ന ഒരു കൂട്ടം പേടികളെ. കൈസർ, കൈസർ! നീ ഇതെവിടെ പോയി കിടക്കായിരുന്നു? കാണാതെ ഞാൻ കരുതി സർക്യൂട്ടിന് ഇറങ്ങി കാണുമെന്ന്. എന്താടാ, എന്താ നിനക്ക് ഇത്ര വെപ്രാളം? കോഴികൊള്ളു, നീ മിണ്ടരുന്നല്ലേ പറഞ്ഞേ. എന്തൊരു ചൂടായിതേ, മഴ ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്നല്ല, പെയ്യുന്നില്ലല്ലോ. എന്തായാലും കവലന്ന് ജീപ്പെടുത്ത് പോകാൻ തോന്നിയത് നന്നായി. മഴയ്ക്ക് മുമ്പേ ഇങ്ങനെ എത്തിയല്ലോ. കിളവൻ ഉറക്കം എഴുന്നേറ്റ് കാണുമോ? ഏയ്, അല്ലേലും നേരത്തെ കാലത്ത് എണീറ്റിട്ട് എന്തിനാ മറ്റുള്ളവരെ ടോണിക്കാൻ? അല്ല കൈസറെ, ഞാൻ പോയ പിന്നെ ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ? അല്ല, പുറത്ത് ഗേറ്റ് പാതി തുറന്ന് കിടക്കുന്നുണ്ടേ. ഇതാരാണ് ഈ നേരത്ത്? ഹലോ, ഹലോ, ആരാ, ആരാ ഇത്? ഹലോ, ആരാണെന്നല്ലേ ചോദിച്ചേ? ആ, അത് കട്ടായി. റോങ് നമ്പർ ആയിരിക്കും. മനുഷ്യനെ മെനക്കെടുത്താൻ ഓരോരുത്തന്മാർ. ആ കൈസറേ, നിനക്ക് വിശന്ന് തുടങ്ങിയോ? ഞാനേ മൂപ്പിലാനെ ഒന്ന് എത്തി നോക്കിയിട്ട് ഉടനെ വരാം. ഹലോ, ഹലോ, ഇതാരാ? ഏതാണാളാ ഇത്? എന്തിൻ്റെ അസുഖമാണോ നിനക്കൊക്കെ? വെക്കടാ ഫോൺ താഴെ. ചേട്ടാ, ഇതേ കറണ്ടും പോയി. കൈസറേ, നീ ഇതെവിടെയാടാ? കൈസർ,
1: ഞാൻ ആ ടോർച്ച് എവിടെയാണ് അവ കൊണ്ടുപോയി വെച്ചത്?
0: കൈസർ,
1: വാതിലും നടക്കണമല്ലോ, കണ്ണാണെങ്കിൽ കാണുന്നില്ല.
0: നീ എന്റെ കാലിനടിയിൽ കിടന്ന് കളിച്ചിട്ട് ചവിട്ടുകൊണ്ട് നിലവിളിക്കല്ലേ?
1: ഇതെന്താണ് ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ ഒരു കറണ്ട് പോക്ക്? മഴ മൂടി കെട്ടിയാൽ മതി, ഈ നാട്ടിൽ പിന്നെ കറണ്ടില്ല. ഇപ്പൊ അത് എവിടെ പോയി തപ്പ്? ഇവിടെ എവിടെയാണല്ലോ ഞാൻ ടോർച്ച് വെച്ചത്? ഓ, ഭാഗ്യം കിട്ടി. ഓ, ഇതിൻ്റെ ബാറ്ററിയും തീരാൻ പോവാണെന്ന് തോന്നുന്നു. മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചേ ഉള്ളു. വല്ല ഇരജന്തുക്കളും കയറി വരണ്ട. ഏതായാലും വാതിലൊന്ന് അടച്ച് നോക്കിയട്ടെ. ഇത് വലിയ ശല്യമായല്ലോ, മനുഷ്യനിവിടെ കണ്ണ് കാണാതിരിക്കുമ്പോഴാ. ആ, അവിടെ കിടന്നടിക്കട്ടെ. ആ, അല്ലേ, പോയി നോക്കാം. സുതക്കൊച്ചാണെങ്കിലോ, ഞാൻ എത്തിയോന്നറിയാൻ. അതേ, നിന്ന്. എന്താ ഇത്? ആ, ഇരുട്ടായവ പരപ്പുറത്ത് മരപ്പെട്ടി ഇറങ്ങിയതായിരിക്കും. പേടിച്ചുപോയി. നിർമ്മല കൊച്ചമ്മയുടെ ആണ്ടിൻ്റെ തലേന്ന് ഈ വക ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ നെഞ്ചടിക്കും. കൊച്ചമ്മയുടെ മുടിയിലെ കാച്ചി എണ്ണയുടെയും മുല്ലപ്പൂവിൻ്റെ മണം. മുല്ലപ്പൂവിൻ്റെ മണം നിനക്ക് കിട്ടുന്നുണ്ടോ കൈസറേ? കൈസർ!

0: Kaiser, Kaiser,
1: Kaiser, Kaiser,
0: Kaiser, Kaiser, Kaiser, Kaiser, Kaiser,
1: Kaiser, Kaiser, Kaiser,
0: എന്താടാ കേട്ടത്? ഇവിടെ വെച്ചല്ലേ? അതെ, ഇതിനകത്തുനിന്ന് മറ്റുവാണോ?
1: അത് മോളിൽ നിന്നാ വലിയ കുന്നിലും മുറിയുന്ന കൈസർ, കൈസർ പോയി നോക്കടാ. ആരാന്നല്ലേ ചോദിച്ചത്? ശ്വാസമില്ലല്ലോ, വലിയ കുന്നിന് ശ്വാസമില്ലല്ലോ. വലിയ കുന്നേ, ആരാത്? ആരാ ഓടിയേ? കൈസരെ പിടിക്കവനെ പിടിക്കേ.
0: വലിയ കുന്നിനെ ഇനി ആർക്കും രക്ഷിക്കാനാവില്ലടാ, പോയടാ. രാഹി രാഹി ഗോവന്നം കുട്ടി കൊന്നൊന്ന് പറഞ്ഞാ മതി.
1: കൈസരെ
0: എവിടാടാ നീ?
1: പിടിച്ചോണോ അവനെ.
0: കൈസർ, കൈസർ, കൈസർ, എന്താണ് നിനക്ക് പറ്റിയത്? എന്താണ് കൊര നിർത്തിക്കളഞ്ഞത്? അപ്പോ നിനക്കറിയാവുന്ന ആരോ, ആ നിനക്കറിയാവുന്ന ആരോ, ആരാ ആരാ അവരെ? സുതക്കുച്ചോ? സുതക്കുച്ച്, ദൈവമേ, ഓൾ എന്തായി കാണിച്ചേ? മോളച്ചൻ കാണിച്ചു വെറുകേടാ. പക്ഷേ ഇത് വേണമായിരുന്നോ?
1: മോള തോക്കി ഇങ്ങോട്ട് തന്നെ, തോക്കി ഇങ്ങനെ തന്നെ.
0: ഞാനാ പറയുന്നു, ആ തോക്കി ഇതാ. ഇത് മറ്റാരും അറിഞ്ഞിട്ടില്ല, മറ്റാരും കണ്ടിട്ടില്ല. ഞാൻ മാത്രം

0: ഒറ്റ നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. ശബ്ദസാന്നിധ്യം തിലകൻ, സഹകരണം എൻ അജിത്, ഷാജി യോഹന്നാൻ, സൗമ്യ, സജീവ്, സുനിൽ ഏലിയാസ്. സർഗാത്മക സഹകരണം ഡോക്ടർ സി ജെ ജോൺ. നാടകരചന സംവിധാനം കെ വി ശരത് ചന്ദ്രൻ. അവതരണം ആകാശവാണി കൊച്ചി നിലയം.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3 സേവന വാർത്തകൾ. അസാം കേരളയുടെ ആഭിമുഖ്യത്തിൽ ഒറ്റപ്പാലം ലക്കിടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നാളെ ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നു.

0: മേളയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നാളെ രാവിലെ 10 മണിക്ക് ബയോഡാറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി ഒറ്റപ്പാലം ലക്കിടി കിൻഫ്ര പാർക്കിനുള്ളിൽ പ്രവർത്തിക്കുന്ന അസാം കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94 95 99 96 67 94 95 99 96 67.
1: ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15
1: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: കോട്ടയം ജില്ലയിലെ അസാപ് കേരള പാമ്പാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നാളെ രാവിലെ 9 മുതൽ തൊഴിൽ മേള നടത്തും. യോഗ്യത 10ാം ക്ലാസ്, +2 ഐ ടി ഐ, ഡിപ്ലോമ ഡിഗ്രി. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94 95 99 97 31 94 95 99 97 31.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കോട്ടയം ജില്ലയിലെ പാലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ വഴി നടപ്പാക്കുന്ന വിവിധ സ്വയം തൊഴിൽ പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിശദ വിവരത്തിന് പാലാ ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസുമായി ബന്ധപ്പെടണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04 8 4 0 4 8 2 2 2 0 0 1 3 8. ഫോൺ നമ്പർ ആവർത്തിക്കാം, 04 8 2 2 2 0 0 1 3 8. കുഴൽമന്ദം ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ പോളിടെക്നിക് കോളേജിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്നീ ത്രിവത്സര ഡിപ്ലോമ കോഴ്സുകളിലേക്ക് നേരിട്ട് 2ാം വർഷത്തേക്ക് ലാറ്ററൽ എൻട്രി അഡ്മിഷനാണ് നടത്തുന്നത്. +2 സയൻസ്, ഐ ടി ഐ, KGCE ആണ് യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 92 07 90 42 57. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി, 92 07 90 42 57. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.
4: ആകാശവാണി FM വാർത്തകൾ.
0: ആഗോള സമാധാനത്തിനും ആന്തരിക സൌഖ്യത്തിനും ഭക്തിയും ധ്യാനവും അങ്ങേയറ്റം ഉപകരിക്കുമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ബംഗളൂരുവിലെ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷനിൽ 45ാം വാർഷികാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ സിന്ദൂർ അത്ഭുതപൂർവ്വ വിജയമായിരുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 4 ദിവസം കൊണ്ട് വെടിനിർത്തൽ കരാറിന് വഴങ്ങാൻ പാകിസ്ഥാനെ ഇന്ത്യ നിർബന്ധിതമാക്കിയതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച അങ്ങേയറ്റം ദൌർഭാഗ്യകരവും സംഭവിക്കാൻ പാടില്ലാത്തതുമായിരുന്നെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. നീറ്റ് പുനഃപരീക്ഷാ നടപടികൾ ഏറ്റവും കൃത്യതയോടെയും ശരിയായ രീതിയിലും നടത്തുമെന്ന് DD ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പ്രധാൻ ഉറപ്പു നൽകി. ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവ ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. മുഖ്യമന്ത്രി VD സതീശൻ തിങ്കളാഴ്ച രാവിലെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. 2025-26 വർഷത്തിലെ സപ്ലൈകോയുടെ 2ാം വിള നെല്ല് സംഭരിക്കാൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ സാധിക്കാത്ത കർഷകർക്ക് June 3 വരെ അപേക്ഷിക്കാം. മന്ത്രി അനൂപ് ജേക്കബിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക ഇളവ് അനുവദിച്ചതിനെ തുടർന്നാണ് കർഷക രജിസ്ട്രേഷൻ തീയതി നീട്ടിയത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് തുടക്കമായി നാളെ മുതൽ June 20 വരെ അക്കരെ കൊട്ടിയൂരിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാം. ആകാശവാണിയുടെയും ദൂരദർശന്റെയും കോഴിക്കോട് അസിസ്റ്റന്റ് ഡയറക്ടർ പ്രോഗ്രാം KV ശരത്ചന്ദ്രൻ ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കും. 30 വർഷത്തിലേറെ ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്.
4: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര. തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി വെള്ളിത്തിര വെള്ളിത്തിര വെള്ളിത്തിര വെള്ളിത്തിര.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാൻ ഇപ്പോൾ മുതൽ വിളിക്കാവുന്നതാണ്. നമ്പറുകൾ പറയാം: 94 46 45 58 88. മറ്റൊരു നമ്പർ 04 842 42 63 97, പിന്നെ 04 842 42 63 87. അപ്പോൾ ഈ നമ്പറുകളിലേക്ക് വിളിച്ചോളൂ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാൻ. എന്തായാലും ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, നമുക്ക് ആ കോളിലേക്ക് അങ്ങ് പോവാം. ഹലോ
2: ഹലോ
1: ഹലോ നമസ്കാരം.
2: നമസ്കാരം, ഞാൻ
1: മോളിയാണ്. ആ ശരി ശരി. ആ റേഡിയോയുടെ ശബ്ദം ഇത്തിരി ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. ഓക്കെ, നല്ല ഇക്കോ ഇടിക്കുന്നുണ്ട്. അതാ അപ്പോ നമ്മുടെ സ്ഥിരം ശ്രോതാവാണ്, ഒരുപാട് മെസ്സേജ് ആണല്ലേ. ശരി,
2: കഴിഞ്ഞാഴ്ച തുടങ്ങി വിളിക്കണം, കിട്ടുന്നുണ്ടായില്ല. ഭാഗ്യത്തിന് ഇന്ന ഞാൻ എന്തായാലും മെഡലിന് കിട്ടിയിട്ട് അത് ചോറുന്നോളും നല്ലൊരു വാശി അങ്ങനെ ഇരുന്ന് ഭാഗ്യത്തിന് കിട്ടി.
1: ഓക്കെ, അപ്പൊ ഇന്ന് ഏതാ പാട്ട് വേണ്ടേ?
2: ഇന്ന് മകനെ നിനക്ക് വേണ്ടി അമ്മ
1: പാട്ടില്ലേ, തുടങ്ങുന്ന.
2: അതെ അതെ അതെ. എനിക്ക് രണ്ട് ചേച്ചി ചേച്ചിമാരുണ്ട്, ഒരാങ്ങളെ ഉണ്ട്. എനിക്ക് ഒരു മോളുണ്ട്, മൂന്ന് കുഞ്ഞുങ്ങൾ, ഭർത്താവ് ജോലിക്ക് പോയി. പിന്നെ റേഡിയോ ആണോ എനിക്ക് എന്താ ഇല്ല.
1: ഞാനിത് സംസാരിച്ചായിട്ട് ഓർക്കുന്നുണ്ട്, കാക്കനാടല്ലേ എന്നിട്ട് ശരിക്കും വീടെന്ന് പറഞ്ഞത്. അതെ അതെ,
2: മൂത്തേച്ചിക്കും മേലാത്തതാണ്, എന്നാലും റേഡിയോ ആണ് അതിന്റെ എല്ലാം.
1: ഓക്കെ,
2: എല്ലാ പരിപാടിയും കേൾക്കും അവര്. ആങ്ങളൊക്കെ ഇഷ്ടമാണ്, പഴയ പാട്ടുകളൊക്കെ കൂട്ടുകാരി പണങ്ങാതുണ്ട് ജയ, അവർക്ക് വേണ്ടി കൂടി പാട്ട്.
1: ഓക്കെ ശരി, അപ്പോ ചേച്ചിക്കും ആങ്ങളക്കും പിന്നെ കൂട്ടുകാരി
2: പണങ്ങാടുള്ളത്. അവളവിടെയൊക്കെ വന്നിട്ടുണ്ട് മാഡം?
1: ആ, ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് ആളെ. എനിക്ക് ഓർമ്മയുണ്ട്. ശരി, അപ്പൊ നമുക്ക് എന്തായാലും പാട്ട് കേട്ടാലോ.
2: ഓക്കെ
1: ഓക്കെ.

0: ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ആരാ സംസാരിക്കുന്നത്?
1: മാഡം, ഞാൻ അങ്കമാലിയിൽ നിന്ന് എൽദോസ് ആണ്.
0: ഓക്കേ, പറയൂ. കുറെ നാളായല്ലോ വിളിച്ചിട്ട്. കുറെ നാളായോ? ഞാൻ സംസാരിച്ചിട്ട് കുറെ നാളായി കേട്ടോ, അതുകൊണ്ട് ചോദിച്ചതാ.
1: ഒത്തിരി നാളായി വിളിച്ചിട്ട്. ഞാനിപ്പോ അന്ന് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഒന്ന് വിളിച്ചതാ.
0: ശരി, എന്തുണ്ട് വിശേഷം?
1: വിശേഷം നല്ല സുഖമായിരിക്കുന്നു. ഞാൻ റേഡിയോ പരിപാടി വെച്ചതെന്നല്ല കേൾക്കാറുണ്ട്.
0: എനിക്കറിയാം, നമ്മൾ തന്നെ എനിക്ക് തോന്നുന്നു ഒരു മൂന്നോ നാലോ തവണ സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു.
1: പിന്നെ ഞാൻ ഓർമ്മയിലേക്ക് ആദ്യമൊക്കെ കത്ത് എഴുതാറുണ്ടായിരുന്നു, ഇപ്പൊ അതൊന്നും എഴുതാൻ പറ്റുന്നില്ല.
0: ശരി.
1: പിന്നെ ഇതുപോലെ സമകാലികം, സഹയാത്രിക, പിന്നെ വാർത്താ പ്രക്ഷേപണം, അങ്ങനെ ഇങ്ങനെയുള്ളതെല്ലാം എല്ലാം തന്നെ കേൾക്കാറുണ്ട്.
0: ആണല്ലേ. ഓക്കെ, പിന്നെ വേറെന്തൊക്കെയാ അവിടെ വിശേഷം? മഴയൊക്കെ ഉണ്ടോ
1: അവിടെ? മഴ ഇന്നല്ല, ഇന്നലെയൊക്കെ ഒരുവിധം ഉണ്ടായിരുന്നു, ഇപ്പൊ ഇതിലുണ്ട്. പിന്നെ റേഡിയോയില് ക്വിസ് കോമ്പറ്റീഷൻ അങ്ങനെയുള്ള ഒരുപാട് യുവാണയിൽ കൊടുത്തിരുന്നു, അതൊക്കെ കേൾക്കാറുണ്ടായിരുന്നു.
0: അത് ഇഷ്ടപ്പെട്ടോ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ പോയ?
1: ഇഷ്ടപ്പെട്ട. പിന്നെ ഒത്തിരി പുതിയ ചോദ്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്.
0: ശരി ശരി.
1: പിന്നെ ഞാനൊരു കാഴ്ച പരിമിതിയുള്ള
0: എനിക്കറിയാം എനിക്കറിയാം.
1: മാഡമായിട്ട് കൊറേ നാള് മുമ്പ്, ഓരോ വർഷങ്ങൾക്കും മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഹലോ ആകാശവാണി എന്നുള്ള ഒരു
0: ഫോൺ ഔട്ട് ഗാനോത്സവത്തില് സംസാരിച്ചിട്ടുണ്ട്.
1: കൂടുതൽ എനിക്ക് മറ്റുള്ളവരാണ് ഈ മെസ്സേജ് ഒക്കെ അയക്കാനും പാട്ടൊക്കെ ഓർമ്മത്തിലേക്ക് കത്ത് എഴുതി തരുന്നതൊക്കെ മറ്റുള്ളവരാണ്. ഇപ്പൊ അവർക്കൊക്കെ ഓരോ ജോലികളും അതൊക്കെ ആയതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് സമയമൊന്നും കിട്ടാറില്ല.
0: എന്തായാലും അവർക്കൊക്കെ സമയം കിട്ടുന്ന രീതി, സമയം കിട്ടുന്ന സമയത്ത് ഇങ്ങോട്ട് എഴുതി അയക്കും കേട്ടോ.
1: ശരി ശരി ശരി. അപ്പോ
0: എനിക്ക് പാട്ട് വേണ്ടേ?
1: പാട്ട് അമൃതവാഹനയിലെ അമ്പിളി പാടിയ പാട്ടാണ് ഞാൻ പറഞ്ഞത്. വൃന്ദാവനം സ്വർഗമാക്കി എത്രയ.
0: ഓക്കെ, നമുക്ക് ആ പാട്ട് വെക്കാം കേട്ടോ.
1: ശരി ശരി ശരി.
0: ശരി എന്നാ. ശരി.

0: ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ആരാ
1: നമസ്കാരം.
0: സംസാരിക്കുന്നത്?
1: എന്റെ പേര് ജലജ.
0: ജലജ, എവിടുന്നാ വിളിക്കണേ?
1: ഇരിങ്ങാലക്കുട നടവരമ്പത്തുനിന്ന്.
0: ആ ശരി, ഓക്കെ. ഇനി പറഞ്ഞോളൂ വിശേഷങ്ങളൊക്കെ. ആദ്യമായിട്ടല്ല വിളിക്കണതെന്നറിയാം, കാര്യം ഈ പേര് നല്ല പരിചയമുണ്ട്.
1: പരിചയമുണ്ട്. ഞാൻ സംഗതി ഇപ്പൊ വിളിച്ചിട്ട് പോരണ്ട്, 3 വർഷത്തിന് മേലെ ആയിട്ടുണ്ടെങ്കിലും ഞാൻ
0: 3 വർഷത്തിന് മേലെയോ?
1: അത്യാവശ്യം എന്നാലും ഞാൻ കത്തുകളൊക്കെ അയക്കാറുണ്ട്.
0: എന്നാ ഞാൻ ഉദ്ദേശിച്ച ജലജയായിരിക്കില്ല.
1: ജലജയാവില്ലേ ഇത്? ജലജ ജയബാലൻ.
0: ഓക്കെ, ശരി. അപ്പൊ കത്തുകളൊക്കെ അയക്കാറുണ്ട് അല്ലേ?
1: അയക്കാറുണ്ട്. ഇപ്പൊ അതൊക്കെ കുറച്ചൊക്കെ കുറഞ്ഞു, അയക്കലും വിളിക്കലൊക്കെ കുറവപ്പോ.
0: അതെന്ത് പറ്റി?
1: അതൊന്നല്ല, റേഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ട്. പിന്നെ നമ്മള് കൊറേ വിളിച്ചതല്ലേ, വിളിക്കാൻ എന്തോ ആൾക്കാര് വെയിറ്റ് ചെയ്തിരിക്കണം അറിയാം. അവരൊക്കെ വിളിക്കട്ടെ,
0: എല്ലാരും വിളിച്ചോട്ടെ എന്നാണ് അല്ലേ?
1: കിട്ടാണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം, ഞങ്ങള് കൊറേ ആഗ്രഹിച്ചിട്ടൊക്കെയാ കിട്ടാറുള്ളത്. അപ്പൊ നമുക്കറിയാം, കിട്ടാത്ത ഒരു വിഷമങ്ങളും പരാതിയും ഒക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ കേൾക്കണല്ലേ ഞാൻ.
0: നല്ല വലിയ മനസ്സാണ്.
1: അയ്യോ, എല്ലാവരും വിളിക്കട്ടെ അത് വിചാരിച്ചിട്ടാണ്.
0: ശരി, പിന്നെ എന്തൊക്കെയാ അവിടുത്തെ വിശേഷം പറയൂ. എന്തായാലും 3 വർഷമായിന്നല്ലേ പറഞ്ഞേ.
1: ഉവ്വ, അവിടെ എങ്ങനെയാ പോണ്? മഴയും വെയിലും ഒക്കെ ആയിട്ട് നിക്കണ്, അങ്ങനെയൊക്കെ പോണ്. വിശേഷങ്ങളൊക്കെ അത് തന്നെ,
0: അതാണ് വിശേഷം അല്ലേ? മഴയും വെയിലും ആണ് നമ്മുടെ വിശേഷം.
1: നമുക്ക് വിശേഷം അതാണ് ഇപ്പൊ.
0: അപ്പൊ പാട്ട് ഏതാ വേണ്ടതെന്ന് പറഞ്ഞോളൂ.
1: അത് ഒരു കഥ, ഒരു നുണക്കഥ അല്ലെ, ഒരു പാട്ടില്ലേ, അറിയാതെ
0: എന്നിലേ എന്നിലേ. പാടുവോ?
1: ചെറുതായിട്ട്
0: തോന്നി തോന്നി. ചില ചില ശബ്ദങ്ങൾ കേൾക്കുമ്പോ നമുക്ക് തോന്നും. ഒരു വരി, ഒരു രണ്ടു വരി ട്രൈ ചെയ്യുന്നോ?

ആ ഒന്ന് പാടി നോക്കാം. അറിയാതെ അറിയാതെ

0: ധന്യമാം സാഗര ഭൂമിയിൽ നവനീത ചന്ദ്രിക പൊന്നി. അറിയാതെ അറിയാതെ പോരെ.
1: നന്നായിട്ട് പാടി കേട്ടോ.
0: ഞാൻ പാട്ട് പഠിക്കാൻ പോണ്ട്.
1: ആണോ? ആ ചുമ്മാ അല്ല,
0: ചെറുതായിട്ടൊക്കെ പാടും. ആ കുറച്ച് കുറച്ചൊക്കെ പാടി തുടങ്ങി.
1: ഇപ്പൊ ഈ അടുത്താണോ ചേർന്നത് പാട്ട് പഠിക്കാൻ?
0: ആ പാട്ട് പഠിക്കാൻ ചേർന്ന അടുത്താണ്. പക്ഷെ ഇതിന് മുമ്പ് ഞാൻ ഇപ്പൊ പാടാറുണ്ട്. പിന്നെ തോന്നി ഇപ്പോഴാണ് ഒരു പ്രായമായപ്പോഴാണ് ഒരു അവസരം ഒക്കെ വന്നത് പഠിക്കണം എന്നൊക്കെ. ഒരു അവസരം വന്നതും ഇപ്പോഴാണ്.
1: അതെ, അവസരം കിട്ടിയല്ലോ അല്ലേ ഇപ്പോഴെങ്കിലും. അതാണ്,
0: ഇപ്പോഴെങ്കിലും കിട്ടിയല്ലോ.
1: അപ്പൊ ഓൾ ദ ബെസ്റ്റോ. ശരി.
0: വീട്ടില് ഭർത്താവ്, ഒരു മകൻ, ഒരു മകള്. മോന്റെ കല്യാണം കഴിഞ്ഞു, മോളുടെ കല്യാണം കഴിഞ്ഞു. മോൾക്ക് ഒരു കുട്ടിയുണ്ട്, ഗൗതം പറയാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ
1: അപ്പോ
0: അങ്ങനെയൊക്കെ പോണ വിശേഷങ്ങള്.
1: അപ്പൊ വീട്ടിലെല്ലാരോടും അന്വേഷണം പറയുക.
0: ആ ശരി കേട്ടോ. ഓക്കെ,
1: പാട്ട് വെക്കാട്ടോ.
0: ഓക്കെ,
1: ശരി എന്നാ.
2: അറിയാതെ അറിയാതെ എന്നിലേ എന്നിൽ നീ കവിതയായി വന്ന് തുളുമ്പി, കവിതയായി വന്ന് തുളുമ്പി.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
1: ആരാ സംസാരിക്കുന്നത്?
2: ഞാൻ കോട്ടയം ജില്ല തമ്പലക്കാട് വി.പി. ഗോപാലകൃഷ്ണൻ.
1: ശരി, കോട്ടയം ജില്ലയിലെ സ്ഥലത്തിന്റെ പേരെന്താ?
2: തമ്പലക്കാട് എന്ന് പറയും, കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം പോലുള്ള സ്ഥലത്തിന് അടുത്തായിട്ട് വരും.
1: ഓ ശരി ശരി.
2: അതായത് കോട്ടയം കുമളി റോഡിലുള്ള സ്ഥലമാണ് പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി. അതിനടുത്തുള്ള ഒരു ഗ്രാമപ്രദേശമാണ്. ഒരു 5 കിലോമീറ്റർ ദൂരത്തിൽ
1: നല്ല വിശദമായിട്ട് പറഞ്ഞതന്നു. തമ്പലക്കാട് എനിക്ക് ഇഷ്ടപ്പെട്ടു.
2: എന്തോ ആ പേര് കേട്ടിട്ടുണ്ടോ?
1: ഇല്ല ഇല്ല, കേട്ടിട്ടില്ല. അതാണ് ഞാൻ ചോദിച്ചത്, എവിടെയായിരുന്നു.
2: അതുകൊണ്ട് ഞാൻ പറഞ്ഞേച്ചേ. അതായാലും കാഞ്ഞിരപ്പള്ളി എന്തായാലും എല്ലാരും കേട്ടിട്ടുണ്ടാവും.
1: അതെ, കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. വലിയ
2: ഹൈറേഞ്ച് റോഡിലേക്കുള്ള സ്ഥലമാണ് കാഞ്ഞിരപ്പള്ളി, പൊൻകുന്നം, മുണ്ടക്കയം, കുട്ടിക്കാനം, അങ്ങനെ കുമ്പളി, അങ്ങനെ
1: പോകും. അതിപ്പോ അവിടെയുള്ള എല്ലാ ഗ്രാമങ്ങളും പോലെ റബ്ബർ കാടുകളായിരിക്കുമല്ലോ മുഴുവൻ?
2: റബ്ബർ തന്നെയാണ് മെയിൻ കൃഷി.
1: എങ്ങനെയാണ് മഴയെ, തണുപ്പൊക്കെ ഉണ്ടോ അവിടെ? ഈ വേനൽ മഴയൊക്കെ കിട്ടി കഴിഞ്ഞപ്പോ
2: ഈ മഴ പെയ്യുമ്പോഴുള്ള തണുപ്പേ ഉള്ളൂ. നല്ല ചൂടായിരുന്നു, ഇപ്പഴാണ് ആ ചൂടൊന്ന് ആശ്വാസമായ. മഴയൊക്കെ കുറെ പെയ്ത്.
1: ശരി, ഇപ്പൊ എന്തായാലും ഒരു തണുപ്പ് നിക്കുന്നുണ്ട് അല്ലേ?
2: ഉണ്ട്. ഇപ്പൊ ഒരു തണുപ്പ്, മഴ പെയ്യുമ്പോഴേ ഉള്ളൂ. പിന്നെ ഒരു ചൂട് പോലെ വരുന്നുണ്ട്. മഴയില്ലെങ്കിൽ വെയിൽ തെളിയുമ്പോഴത്തേനും വീണ്ടും ചൂട് മാവിയൊക്കെ വരുന്നുണ്ട്.
1: അല്ലെങ്കിലും കോട്ടയം ജില്ലയിൽ ചൂട് കൂടുതലാണെന്നാണല്ലോ പറയപ്പെടുക എപ്പോഴും.
2: അതെ അതെ, കോട്ടയത്ത്. പിന്നെ കാഞ്ഞിരപ്പള്ളിയൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചൊരു മാറ്റം ഉണ്ട്. തന്നെ ചൂടില്ലെന്ന് തോന്നുന്നു.
1: അപ്പൊ ജനിച്ചു വളർന്ന നാട് തന്നെയാണോ?
2: തമ്പലക്കാട് തന്നെയാണ്. എനിക്ക് 64 വയസ്സാവുന്നു. ഞാൻ ഗവൺമെന്റ് സർവീസിലായിരുന്നു, കോടതിയിലായിരുന്നു, റിട്ടയർ ചെയ്തു. പെരുമ്പാവൂരിൽ നിന്നാണ് റിട്ടയർ ചെയ്ത്. പെരുമ്പാവൂര് MSET കോടതി ശിരസ്സാരായിട്ട് റിട്ടയർ ചെയ്തു.
1: ഓ ശരി.
2: 2018 അതെ അതെ. നാല് പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്.
1: എന്തിനെ കുറിച്ചായിരുന്നു ആ പുസ്തകങ്ങളൊക്കെ?
2: പുസ്തകങ്ങള് ഒന്നൊരു ഓർമ്മക്കുറിപ്പാണ്, ഓർമ്മകളിലേക്കൊരു പദയാത്ര. പിന്നെ പറഞ്ഞ 61 സാഹസിക വിനോദ, കേരളത്തിലെ 61 സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. പിന്നെ രണ്ട് പുസ്തകം എഴുതിക്കുന്ന പൊതുവിജ്ഞാനമായിട്ട് വന്ന PSC
1: ഇവിടെ
2: പൊതുവിജ്ഞാന രണ്ട് പുസ്തകം. പിന്നെ ചെറുകഥകളൊക്കെ എഴുതിയിട്ടുണ്ട്, അതൊന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല.
1: എന്നാലും നമ്മൾ എഴുതി പോരുന്നു അല്ലേ.
2: യാത്രയൊക്കെ വളരെ ഇഷ്ടമാണ്. ആകാശവാണിയായിട്ടുള്ള പരിചയം കൂടി പറഞ്ഞേക്കാം. കാരണം ഞാനൊരു ഒരു വർഷം കൂടി ഒന്നും ആയിട്ടുള്ളൂ കൊച്ചി നിലയം കേൾക്കാം. ഞാൻ തിരുവനന്തപുരം നിലയായിരുന്നു സ്ഥിരം കേട്ടോണ്ടിരുന്നു. ഇപ്പൊ ഈ മൊബൈൽ ആപ്പ് വന്നപ്പോ കൊണ്ടാണ് ഇപ്പൊ കൊച്ചി നിലയൊക്കെ നമുക്ക് കേൾക്കാനായിട്ട്. ഇവിടെ ചെറുതായിട്ട് കിട്ടുമായിരുന്നു ഈ കൊച്ചി നിലയെ നമുക്ക് റേഡിയോയിൽ, പക്ഷെ ക്ലിയർ അല്ല. ഒരു രാത്രിയിലൊക്കെ ചിലപ്പം കിട്ടുകയും നേരത്തെ അങ്ങനെ. പക്ഷെ നമുക്കത് പ്രതീക്ഷിക്കാൻ പറ്റിയില്ല, എപ്പോഴും മാറി മാറി പോവും റേഡിയോയില്. കിട്ടുന്നില്ല എന്ന് പറയാൻ പറ്റുകയില്ലായിരുന്നു. നേരത്തെ ഞാൻ ട്രൈ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ മൊബൈലിലായത് ഇപ്പം നമുക്ക്
1: കൃത്യമായിട്ട്
2: ആ റേഡിയോ നിലയത്തിൽ അവതരിപ്പിക്കുന്ന കഴിഞ്ഞ ഒരു മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുകയുള്ളൂ
1: എന്നുള്ളതുള്ളൂ.
2: ഒരു മിനിറ്റ് അതെ അതെ
1: അതെ അതെ. തൃശ്ശൂരും പെരുമ്പാവൂര് പെരുമ്പാവൂരായിരുന്ന കാലത്ത് കൊച്ചി കേൾക്കില്ലായിരുന്നു.
2: പെരുമ്പാവൂരിന്ന ഹരിച്ച ഒരു ഓർമ്മ ഞാൻ പറഞ്ഞേക്കും. കാരണം ഞാൻ അവിടെ ആ പുതിയ കെട്ടിടത്തിൽ ജോലി ചെയ്യുമ്പോൾ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് ഞാൻ ചെല്ലുന്ന

0: ഈ കോടതി കെട്ടിടം വരുമ്പോ അവര് പുതിയ കോടതി കെട്ടിടം ഉദ്ഘാടനം ചെയ്യുമ്പോ ഞാൻ അവിടെ ചെന്നപ്പം അതിന്റെ വാതുക്കൽ ഒരു ചായക്കടയുണ്ട്, ഒരു ഉണ്ണിച്ചേട്ടന്റെ. ഈ ചായക്കടയിൽ ഇന്നും ഈ രാവിലെ തൊട്ട് ഈ കൊച്ചി നിലയം വെക്കുന്നുണ്ട്. ഞാനവിടൊക്കെ എപ്പോഴും ചായ കുടിക്കാൻ എപ്പോഴും ചെല്ലുമ്പോ ഈ ആ കടയിൽ ഇങ്ങനെ വെച്ചിരുന്ന ഒരു ഓർമ്മയാണ്. ഓർത്ത് ഞാൻ പറഞ്ഞേ ഉള്ളു ആ ഒരു കാര്യം.
1: അപ്പൊ അങ്ങനെയാണ് കൊച്ചി നില ആദ്യം കേട്ടത് അല്ലേ?
0: അല്ല, അതിന് മുമ്പ് കേട്ടിട്ടുണ്ട്, പക്ഷെ അവിടെ നല്ല ക്ലിയർ ആയിട്ട് ആ റേഡിയോയിൽ തന്നെ നല്ലപോലെ വരുമ്പോ അവര് നല്ലപോലെ ആ ചായക്കട കിട്ടുമായിരുന്നു. ഞാനിപ്പോ ഓർത്തുകൊണ്ട് പറഞ്ഞേ. ആ പിന്നെ ഞാന് ഇവിടെ ഈ ഒരു ഫോണിൻ പരിപാടിയിൽ എനിക്ക് രണ്ടാമത്തെ പ്രാവശ്യം ശശികുമാർ സാറിനെ ഒരു പ്രാവശ്യം സാറ് വന്നതിന് ശേഷം ശശികുമാർ സാറിനെ ഞാൻ തിരുവനന്തപുരത്ത് മിക്കാറും കേൾക്കുന്ന
1: ആളായിരുന്നു.
0: ഒരു ദിവസം എനിക്ക് കിട്ടിയിട്ടുണ്ട്, അങ്ങനെ ഇതിപ്പോ രണ്ടാമത്തെ
1: പ്രാവശ്യം.
0: പലപ്പോഴും ഞാൻ ഒത്തിരി ട്രൈ ചെയ്യാറുണ്ട്, എനിക്ക് വലിയ സന്തോഷമായിരുന്നു. ഒത്തിരി ട്രൈ ചെയ്ത് നമ്മള് എന്ത് ട്രൈ ചെയ്തൊന്നും അടുക്കും. ഇപ്പൊ ഇതിനു മുമ്പ് സംസാരിച്ച മാഡം പറഞ്ഞല്ലോ, അങ്ങനെ ഒരു കിട്ടാത്ത ഒരു വിഷമം ചിലപ്പോ
1: എന്തായാലും മാറിയില്ലേ, ഇതിപ്പോ രണ്ടു പ്രാവശ്യം സംസാരിച്ചല്ലോ, എന്തായാലും മാറിയില്ലേ ആ വിഷമം, രണ്ടു പ്രാവശ്യം സംസാരിക്കാൻ സാധിച്ചില്ലേ?
0: ഞാനും ട്രൈ ചെയ്യുമ്പോ എപ്പോഴേലും കിട്ടുമെന്ന് എനിക്കറിയായിരുന്നു. എന്നാ പോലും മാഡത്തോടും സംസാരിക്കാൻ പറ്റി. അവിടെ പ്രീതി ജോസഫ് അവരൊക്കെ ഇത് നമുക്ക് വളരെ ഇഷ്ടം. റിയ മാഡം ഒക്കെ നമ്മളെപ്പോഴും അറിയാം, വളരെ നല്ല അവതരണം. നല്ല കൊച്ചിയുടെ എല്ലാ പരിപാടികളും നല്ലതാട്ടോ, എനിക്ക് യാത്രീയ സമകാലികം
1: നന്നീട്ടോ,
0: അങ്ങനെയൊക്കെ ഉള്ള ഉണ്ട്.
1: നന്ദി നന്ദി. അപ്പൊ ഏതാ ഇന്ന് പാട്ട് കണ്ടേ?
0: നല്ല പരിപാടികൾ. ആയിരം വില്ലൊടിഞ്ഞു എന്നുള്ള അക്കരപ്പച്ചേര് യേശുദാസ് പാടിയത്, വയലാർ ദേവരാജൻ ടീമൊരു.
1: ഓക്കെ, അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാട്ടോ.
0: ആ ഓക്കെ, വളരെ സന്തോഷം.
1: സന്തോഷം പരിചയപ്പെടാൻ കഴിഞ്ഞതില്.
0: ആ ഓക്കെ ഓക്കെ, ഗോപാലകൃഷ്ണൻ ആണ്, കോട്ടയം ജില്ല നമ്പലക്കാട്.
1: ശരി, ഇനി സ്ഥലം ഓർക്കാം. അതെ
0: നമ്പലക്കാട് താമ്പൂലക്കാട്. അതിനും കഥയുണ്ട്, ഞാൻ പിന്നെ ഇരിക്ക പറയാം.
1: അതെ, അതൊന്നും ഓർമ്മിച്ചതിലേക്ക് എഴുതി അയച്ചോളൂ, അതല്ലേ രസം.
0: ആയിക്കോട്ടെ.
1: ഓക്കെ എന്നാ.

0: ഹലോ ഹലോ ഹലോ.
1: ഹലോ.
0: ആ നമസ്കാരം.
1: ആ നമസ്കാരം മാം.
0: ആ ഇതാരാ സംസാരിക്കുന്നത്?
1: രാമകൃഷ്ണൻ,
0: എവിടുന്നാ വിളിക്കുന്നത്?
1: തൃശ്ശൂർ ജില്ലയിലെ എൽത്തുരുത്ത് എന്ന് പറഞ്ഞ സ്ഥലം.
0: എന്തു തുരുത്താണ്?
1: എൽത്തുരുത്ത്.
0: എൽത്തുരുത്ത്. അത് കൊള്ളാലോ. എൽത്തുരുത്ത് എൽ ഷേപ്പിലാണോ ആ സ്ഥലം?
1: സ്ഥലം.
0: അതുകൊണ്ടായിരിക്കും അല്ലേ ആ പേര് കിട്ടിയത്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: നല്ല വിശേഷം. ഇങ്ങനെ പോകുന്നു,
0: സുഖായിരിക്കുന്നു.
1: സുഖായിരിക്കുന്നു.
0: ആ പിന്നെ പറയൂ, വിശേഷങ്ങളൊക്കെ പറയൂ, അത് കേൾക്കാനല്ലേ ഇവിടെ ഇരിക്കുന്നത്.
1: ഞാൻ ഈ വർഷം പുതിയ ജോലി ചെയ്യണം. പെയിന്റിങ് പെയിന്റിങ് വീടിനടുത്ത് തന്നെ.
0: ഇപ്പൊ ജോലി സ്ഥലത്തു നിന്നാണോ ഈ വിളിക്കുന്നത്?
1: അതെ അതെ അതെ അതെ.
0: ആ ശരി. അപ്പൊ കേൾക്കാനായിട്ട് കൂട്ടുകാർ കാണുമല്ലോ ചുറ്റിനും.
1: ആ വൈഫിന്റെ സഹായത്തിന്.
0: ആഹാ, ഓക്കെ, ശരി. എന്താണ് അവരുടെ പേര്? എന്താണ്, കേട്ടില്ല.
1: ജാനു. ജാനു
0: ജാനു.
1: ജാനു.
0: ആ ഓക്കെ. അപ്പോ ഭാര്യയോട് അന്വേഷണം പറയണം കേട്ടോ.
1: പിന്നെ ഇപ്പൊ കൂടാതെ രണ്ട് സുഹൃത്തുക്കള് കാര്യണ്ട്.
0: ആഹാ,
1: ഷാജു ജിജോ.
0: ജിജോ, ഓക്കെ, ശരി.
1: ജിജോ
0: ആണോ? ആ എല്ലാരും ഇപ്പൊ കൊച്ചി എഫ് കേൾക്കുന്ന ആളുകളാണ്. ആ ശരി. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ നമസ്കാരം.
1: നമസ്കാരം.
0: ശരി, അപ്പൊ ഏതാ പാട്ട് വേണ്ടേ?
1: കള്ളിപ്പാലകൾ പൂത്തു കാടൊരു വെള്ളി പൂങ്കുട തീർത്തു. ആ പാട്ട്.
0: കൊള്ളാം, പാട്ടൊക്കെ ഉണ്ട് കയ്യില്. ശരി, ഈ പാട്ട് ആർക്കെങ്കിലും വേണ്ടിയിട്ടാണോ? ഓക്കെ, ഇപ്പൊ ശരിയായി. ഓക്കെ ശരി കേട്ടോ, അപ്പൊ ഈ പാട്ട് വെക്കാമേ.
1: താങ്ക് യു.
0: ഓക്കെ.

0: ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരമുണ്ട്.
0: ആ, ഈ നീണ്ട ഹലോ ആരുടെയാണ്?
1: ഞാൻ വിളിച്ചിട്ടുണ്ട് റിയ മാഡത്തിനെ.
0: ആഹാ, എന്താ പേര്?
1: ഇന്ദിര, ചാലക്കുടിയിൽ നിന്ന്.
0: ഓക്കെ, ശരി. ആ, പരിചയമുണ്ട് ഈ പേര്?
1: ശാസ്ത്രം പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്.
0: ആ ആ ആ എനിക്ക് അന്ന് അമ്പലത്തിൽ പോയിട്ടാണ് വന്ന് സംസാരിച്ചോണ്ട് നിന്നത്, ഓർമ്മയുണ്ടോ?
1: ഞാൻ എനിക്ക് ഞാൻ വിളിക്കണമെന്ന് വിചാരിച്ചിരുന്നു. എനിക്ക് വിളിക്കാം, എല്ലാവരും ചോദിച്ചത് എന്താന്ന് കിട്ടണല്ലേ കിട്ടാം. പക്ഷെ ഞാൻ ഇന്ന് വിളിക്കായിരുന്നു, ഇന്ന് കുറെ നാളായി വിളിച്ചിട്ട്, അപ്പൊ ഒന്ന് വിളിക്കാന്ന് വിചാരിച്ചത്, വിളിച്ചപ്പോഴേക്കും എനിക്ക് കിട്ടി.
0: ആ, ശരി, പെട്ടെന്ന് കിട്ടി.
1: ആ, പിന്നെ ഞാൻ പറയാറില്ല, ഇപ്പൊ മറ്റേ വി എം ഗിരിജ പണ്ടുണ്ടായിരുന്നു, എന്റെ മോന് ഡോക്യുമെന്ററി ഒക്കെ ചെയ്തിരുന്നു. ആളിപ്പം കുറെനാളായില്ലേ റിട്ടയർ ചെയ്തത്. പിന്നെ അഖിലിസാർ എല്ലാവരും ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ പുതിയ പുതിയ ആൾക്കാരായിട്ട് സംസാരിച്ചിട്ടില്ല.
0: പുതിയത്? ആ, എല്ലാരും പഴയവർ തന്നെ, ട്രാൻസ്ഫർ ആയി ഇങ്ങോട്ട് വന്നവരാണ്. അതെ, ഉണ്ണികൃഷ്ണൻ സാറുണ്ട്, ശശികുമാർ സാറുണ്ട്. ഓക്കെ, ശരി, അപ്പൊ അതിനും അവസരം കിട്ടട്ടെ.
1: അല്ല, ഞാൻ ഈ പറഞ്ഞവരെ വിളിക്കാത്ത കിട്ടാതിരിക്കുന്ന ആൾക്കാർ വിളിച്ചോട്ടെ വെച്ച് വിളിക്കാതിരിക്കുന്നെ.
0: ആഹാ, ഓക്കെ. പിന്നെ
1: സാധാരണ സമയമുണ്ടോ?
0: ഓ,
1: പാടാൻ സമയമുണ്ടോ?
0: ഓ, രണ്ടുപേരി പാടിക്കോളൂ, രണ്ടുപേരിക്കുള്ള സമയമൊക്കെ ഉണ്ട്.
1: ചന്ദ്ര

0: രണ്ടുപേരി ആറുപേരിയൊക്കെ ആയി അല്ലേ. എന്നാലും പാട്ട് നല്ലതായിരുന്നു കൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇത് രണ്ടുപേരിയായിട്ട് എന്തായാലും പാടാൻ പറ്റില്ല. ഓക്കെ, പിന്നെ എന്തൊക്കെയാ അവിടെ പുതിയ വിശേഷങ്ങളൊക്കെ? സുഖമായിരിക്കുന്നല്ലോ അല്ലേ?
1: സുഖമായിരിക്കുന്നു. മക്കള് രണ്ടാൺമക്കളാണ്, എനിക്ക് ഒരാള് നാട്ടിലുണ്ട്, അത് ബാംഗ്ലൂർ തന്നെയായിരുന്നു. ഇപ്പൊ രണ്ടാളും വേറെ രണ്ടാൺമക്കളുടെ ഒരാള് ബാംഗ്ലൂര്, മറ്റാള് ചാലക്കുടിയുണ്ട്. പിന്നെ മക്കളൊക്കെ മക്കളുടെ കുട്ടികളൊക്കെ പഠിക്കുന്നു. പിന്നെ ഞാനിങ്ങ ഞങ്ങൾക്ക് ഇപ്പൊ ഇതാ കർക്കിടമാസം ആകുമ്പോ തുടങ്ങി ഈ ശാസ്ത്രം പാടിന്റെ പരിപാടി.
0: സീസണായി അതിന്റെ അല്ലേ? അപ്പൊ പ്രാക്ടീസ് ഒക്കെ തുടങ്ങിയോ?
1: അതിപ്പോ തുടങ്ങാൻ പറയുന്നുണ്ട്, പക്ഷെ ഇരിക്കണം, ചമ്പറം പടിഞ്ഞിരിക്കണേ.
0: അത് വേണം. അപ്പൊ എന്തായാലും എല്ലാത്തിനും കഴിയട്ടെ, നന്നായി പോട്ടെ എല്ലാം.
1: ചിന്ത വെച്ചാൽ നിന്നുകൊണ്ട് വാക്ക് പാടാം, ഇത് ഇരുന്നുകൊണ്ട്
0: പറഞ്ഞു തന്നെ പാടണം,
1: ഇത് ഇരുന്നുകൊണ്ട് ഉടുക്ക് കൂട്ടിയത് പാടണേ. അങ്ങനെ പ്രാക്ടീസ് തുടങ്ങാന്ന് പറയുന്നുണ്ട്.
0: അപ്പൊ എന്തായാലും എല്ലാം നന്നായി സംഭവിക്കട്ടെ.
1: ഓക്കെ,
0: ഏതാ പാട്ട് വേണ്ടത്?
1: തുടരുന്ന സിനിമത്തെ എൻ ജി ശ്രീമാർ വൈദേ
0: കൺമണി പൂവേ കണ്ണാടി പൂവേ. ഓക്കെ, നമുക്ക് ആ പാട്ട് കേൾക്കാട്ടോ.
1: ഓക്കെ, എല്ലാവരോടും എല്ലാവരും കേൾക്കട്ടെ, എല്ലാവർക്കും വേണ്ടിട്ടോ,
0: എല്ലാവർക്കും വേണ്ടിട്ട്. ഓക്കെ,
1: എന്നും കേൾക്കാറുണ്ട് ഈ പരിപാടിത്തെ ഞാൻ.
0: ശരി, അപ്പൊ എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോവാട്ടോ.
1: ഓക്കെ
0: ഓക്കെ.

0: ഹലോ,
1: ആ നമസ്കാരം അറിയാം മാഡം.
0: നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്?
1: ഞാൻ ബാലകൃഷ്ണൻ അന്നമലയിൽ നിന്ന്.
0: ഓക്കെ, ശരി. എന്തൊക്കെയുണ്ട് വിശേഷം?
1: നല്ല വിശേഷം.
0: പിന്നെ
1: ഞങ്ങളുടെ സാർ നാളെ റിട്ടയർമെന്റ് ഓഫീസർ.
0: എന്താണ്, ഫയർ സേഫ്റ്റി ആണോ പറഞ്ഞേ?
1: അല്ല, ഫയർ സേഫ്റ്റി.

0: കൊടുക്കാം സ്വർഗത്തിലെ. അപ്പോൾ നമുക്ക് പ്രദീപ് കുമാർ എന്ന് പറഞ്ഞ ആ സാറിന് നമുക്ക് ഒരു പ്രത്യേക ആശംസകളും അങ്ങ് കൊടുത്തേക്കാം.
1: ശരി മാഡം.
0: അപ്പോൾ നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ.
1: ഓക്കെ,
0: ശരി.
1: താങ്ക് യു.

0: ഹലോ,
1: ആ
0: നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്?
1: ശൂനാരായണൻ അലുവ കുട്ടമശ്ശേരിന്ന്.
0: ആ ശരി, അപ്പോൾ പാട്ടൊന്ന് വേഗം പറഞ്ഞോളൂ കേട്ടോ. നമുക്ക് ഇന്നത്തെ അവസാനത്തെ കോളറാണ്, അധികം സമയമില്ല, അതുകൊണ്ടാണ് പാട്ട് ചോദിക്കുന്നത്. നേരത്തെ തന്നെ പാട്ടൊന്ന് പറയാമോ?
1: അതെ, ആയിരം കാതമകളെയാണെങ്കിലും
0: ആയിരം കാതമകളെയാണെങ്കിലും. ഓക്കെ ശരി. ആ
1: ഞാനേ, അയ്യോ ഒരു കാര്യം പറയാറുണ്ട്, പക്ഷെ ലാസ്റ്റ് ആയി പോയി.
0: പറഞ്ഞോളൂ, എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ.
1: എനിക്ക് പോണോട്ട്, കാരണം വെച്ചാൽ വിളിച്ച് 23-ാം തീയതി പാർട്ടിക്കും പറഞ്ഞ് ലാലി മാമ ആയിരുന്നു. അപ്പൊ ഞാൻ ഈ പാട്ട് ചെയ്യുന്നു, ഈ ഹജ്ജ് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കണേന്നും പറഞ്ഞ് ചോദിച്ചു. പക്ഷെ അന്ന് ഈ പാട്ട് വെച്ചില്ല, അതെന്തുകൊണ്ടാ?
0: അയ്യോ, അതെനിക്ക് അറിയില്ലല്ലോ. ഞാൻ എന്തായാലും അന്വേഷിച്ചിട്ട് പറയാം. പറയാം. ആണോ വിഷമായോ? എന്നാ നമുക്ക് വിഷമം തീർക്കാൻ ഈ പാട്ടങ്ങ് കേൾക്കാം. ഇപ്പോ നമുക്കെന്നാ വിഷമം തീർക്കാൻ ഈ പാട്ടിപ്പങ്ങ് കേൾക്കാം.
1: പക്ഷെ എനിക്ക് അത് കിട്ടാഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി പോയി.
0: ആണോ?
1: പിന്നെ അങ്ങോട്ട് കത്തയക്കണേ, ഞാൻ പറഞ്ഞിട്ട് ഒരു സിസ്റ്റർ, ആലുവയിലെ സിസ്റ്റർ, ഹോസ്പിറ്റലിലെ സിസ്റ്റർ, റേഡിയോ ഇപ്പൊ റിട്ടയർഡ് ഇപ്പൊ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നും എന്നോട് വിളിച്ച് തരച്ചു, എനിക്ക് നാടകമൊക്കെ കേട്ടിട്ട് എനിക്ക് എഴുതി അയക്കണം. ഇപ്പൊ സിസ്റ്റർ വെറുതെ ഇരിക്കണേന്. അപ്പൊ അഡ്രസ് ഒന്ന് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എനിക്കും ശരിക്കും അറിയില്ല, ഞാൻ എഴുതി അയക്കാറൊന്നും ഇല്ലാന്ന് പറഞ്ഞേ.
0: അഡ്രസ് ഇതാണ്, ആകാശവാണി കൊച്ചി 68-20-21.
1: ഓക്കെ,
0: അപ്പൊ നമുക്ക് എന്തായാലും പാട്ടിലേക്ക് പോയാലോ.
1: ആ ശരി ശരി, വേറെ ഒന്നും പറയാനില്ല, ലാസ്റ്റ് ആയില്ലേ.
0: അതെ അതെ,
1: പാട്ട് തീർത്ത് കേൾക്കാൻ പറ്റൂല.
0: അപ്പൊ പാട്ടിലേക്ക് കേട്ടോ.
1: എനിക്ക് ഭയങ്കര സങ്കടമായി പോയി സാറേ.
0: സാറില്ല, വിഷമിക്കണ്ട, അതെ അത് തീർക്കാൻ വേണ്ടി പാട്ട് കേൾപ്പിക്കാം
1: കേട്ടോ. ഞാൻ ഒരുപാട് പേരോട് പറയുകയും ചെയ്തു ഇന്ന് പാട്ട് കേൾക്കുന്ന.
0: അപ്പൊ എന്തായാലും നമുക്ക് കേൾക്കാം. ഓക്കെ.

പ്രിയരെ, ഈ ഗാനം ഇന്നത്തെ വെള്ളിത്തിരയിലെ അവസാന ഗാനം. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നൽകിയത് ബിജി വർഗീസ്, ജിജി ചെറിയാൻ. പാട്ടുകളെടുക്കാൻ സഹായിച്ചത് അനൂക്കെ ദാസ്. ഞാൻ റിയ. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.

0: ലക്ഷ്മി.
1: സേവന പാരമ്പര്യത്തിന്റെ 4.5 പതിറ്റാണ്ടുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പീഡിയാട്രിക് ഗൈനക്കോളജി വിഭാഗങ്ങൾ കൂടാതെ കാർഡിയാക്, ഓർത്തോപീഡിക്, ഗ്യാസ്ട്രോ എൻട്രോളജി, യൂറോളജി, ജനറൽ മെഡിസിൻ, ക്യാൻസർ, ഡെന്റൽ തുടങ്ങി 35 വിഭാഗങ്ങൾ രോഗങ്ങൾ അകറ്റി ആശ്വാസം നൽകും ആരോഗ്യലക്ഷ്മി. ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം, ആലുവ. ഫോൺ 0484-277-1100.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ സ്പോർട്സ് ഇഞ്ചറീസ് അഥവാ കൈക്കും തോൾസന്ധിക്കും എല്ലാം ഉണ്ടാകുന്ന കായിക പരിക്കുകൾ എന്ന വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നത് ലക്ഷ്മി ഹോസ്പിറ്റലിലെ അസ്ഥിരോഗ വിഭാഗം മേധാവിയും ഷോൾഡർ ആൻഡ് അപ്പർ ലിംബ് സർജനുമായ ഡോക്ടർ KR പ്രതാപ് കുമാറാണ്. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9446-45-588. മറ്റ് രണ്ട് നമ്പറുകൾ കൂടിയുണ്ട്. 0484 എന്ന കോഡ് ചേർത്ത് 24263877 എന്ന നമ്പറിലോ 24263997 എന്ന നമ്പറിലോ വിളിക്കാവുന്നതാണ്. ഡോക്ടർ KR പ്രതാപ് കുമാർ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. സ്നേഹത്തോടെ ഡോക്ടറെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
3: നമസ്കാരം.
2: ഈ തത്സമയ പരിപാടിയിൽ ശ്രോതാക്കൾക്കും വിളിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ ചോദ്യങ്ങളിലേക്ക് പോകും മുമ്പ്, സ്പോർട്സ് ഇഞ്ചുറീസ് എന്ന് നമ്മൾ പറയുമ്പോൾ അത് കായിക പരിക്കുകൾ മാത്രമാണോ, എന്തുകൊണ്ടാണ് ഇത് പലപ്പോഴും തോൾ സന്ധിക്കും കൈക്കുമൊക്കെ മാറുന്നത്? ഈ പരിക്കുകൾ കൂടുതൽ തോൾ സന്ധിക്കും കൈനുമൊക്കെ ആയി മാറി പോകുന്നത്?
3: അതെ, ശരിയാണ്. നമ്മൾ കായികമായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ അതൊക്കെ അൺഫിസിയോളജിക്കൽ ലെവൽ എന്ന് പറയും. അതായത് നമ്മുടെ ദൈനംദിന പ്രവൃത്തികൾക്ക് അപ്പുറമുള്ള മസപേശികളും ബോണുകളും ജോയിൻറ്റുകളും ഒക്കെ ഉപയോഗിക്കേണ്ടതായി വരും. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ എറിയുന്ന സ്പോർട്സുകൾ, ഓവർ ഹെഡ് ത്രോ ഉള്ളത്, അതിന് നമുക്ക് വളരെയധികം പ്രഷർ കൊടുക്കേണ്ടി വരും, ഫോഴ്സ് കൊടുക്കേണ്ടി വരും തോൾ സന്ധിക്കും കൈക്കുമൊക്കെ. അതുപോലെ ഫുട്ബോൾ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓടുകയാണ്, ഓടുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് ചലിച്ച് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ട്വിസ്റ്റിംഗ് ഇഞ്ചറി. അതിപ്പോൾ ഫുട്ബോളിനൊക്കെ വരുന്ന കൂടുതലും നീയിലാണ് ട്വിസ്റ്റിംഗ് ഇഞ്ചറി വരും. പക്ഷേ ഓവർ ഹെഡ് സ്പോർട്സിൽ വെയ്റ്റ് ട്രെയിനിങ് അതിനൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അപ്പർ ലിംബ് അല്ലെങ്കിൽ ഷോൾഡർ എൽബോയിലൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത്. നേരത്തെ ചോദിച്ചല്ലോ ഷോൾഡറിൽ എന്തുകൊണ്ടാണ് കൂടുതലായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത്, സ്പോർട്സ് ഇഞ്ചറി ഉണ്ടാകുന്നതെന്ന്. അതിനൊരു കൃത്യമായ ഉത്തരവുണ്ട്. അതിൻ്റെ മെയിൻ കാരണം എന്ന് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അനക്കമുള്ള സന്ധി തോൾ സന്ധിയാണ്. തോൾ സന്ധി വെച്ചാണ് നമ്മുടെ കൈ ഏത് പൊസിഷനിൽ നിൽക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ കൈ നമുക്ക് പുറകിൽ നിൽക്കണോ, മുകളിൽ, തലയുടെ മുകളിൽ നിൽക്കണോ, ഓപ്പോസിറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകണോ, ഇതെല്ലാം നിയന്ത്രിക്കുന്നത് തോൾ സന്ധിയാണ്. അപ്പോൾ തോൾ സന്ധിക്ക് ന്യായമായും നമുക്ക് ഏറ്റവും കൂടുതൽ അനക്കം വേണ്ടതായിട്ട് വേണം. അതിനൊരു സംവിധാനമുണ്ട്. ഇതൊരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റാണ്, വലിയ ബോളും ചെറിയ സോക്കറ്റും, അതാണ് അതിൻ്റെ സംവിധാനം. അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അനക്കം കിട്ടുന്നത്. പക്ഷേ വലിയ ബോളും ചെറിയ സോക്കറ്റും ആകുമ്പോൾ അത് ഒരിക്കലും അതിനകത്ത് നിൽക്കുന്നില്ല, ഒരു ഇൻസ്റ്റെബിലിറ്റി, സ്റ്റേബിളല്ല. അപ്പോൾ അതിനുവേണ്ടി ഒരു ചില കവറിങ്ങുകളും ഒക്കെ, ഇലാസ്റ്റിക് ആയിട്ടുള്ള കവറിങ്ങുകളൊക്കെ വെച്ചിട്ടുണ്ട്. അത് വെച്ചാണ് നമുക്ക് തോൾ സന്ധിയുടെ ബലപ്പെടുത്തുന്നതും അതിൻ്റെ സ്റ്റെബിലിറ്റി നിയന്ത്രിക്കുന്നതും. അങ്ങനെയാണ് നമുക്ക്. പക്ഷേ ചില പല സമയങ്ങളിലും ചില കായികാഭ്യാസങ്ങളിൽ, അല്ലെങ്കിൽ എറിയുക പോലുള്ള കാര്യങ്ങളിൽ, ഇപ്പോൾ ബൗളിങ്, ക്രിക്കറ്റ് ബൗളിങ്ങിൽ, അതിലൊക്കെ ആ തരുണാസ്ഥിക്ക് ഇഞ്ചുറി വന്നിട്ട് മുറിഞ്ഞിട്ട് നമുക്ക് ഡിസ്ലൊക്കേഷൻ വരാം, സ്റ്റെബിലിറ്റി പോകാം.
2: ഇത് ശരിക്കും ഓവർ യൂസ് ഉണ്ടാണോ, വെയർ ആൻഡ് ടെയർ ആണോ, അത് എന്തായിരിക്കും കാരണം?
3: ഓവർ യൂസ് എന്ന് പറയാനൊക്കില്ല, കാരണം അൺഫിസിയോളജിക്കൽ യൂസ് എന്ന് പറയാനൊക്കെ.

വരാം ഡോക്ടർ. ഹലോ, ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. ആ, റേഡിയോയുടെ അടുത്തുനിന്ന് മാറി ഇന്ന് സംസാരിക്കണേ.

0: എങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനൊക്കും. പക്ഷേ ഒന്നിൽ കൂടുതൽ കേബിളുകൾ മുറിഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് എടുക്കാൻ, എറിയാൻ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് അന്ന് തന്നെ ഒന്നോ ഒരു ഒരു കേബിൾ മുറിഞ്ഞു കാണും, പക്ഷേ അത് കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ കേബിൾ മുറിഞ്ഞ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ട്. ഏജ് കൂടുന്തോറും ഈ നമ്മുടെ തരണാസ്ഥിയുടെ കനം കുറഞ്ഞു വരും. ഇപ്പോൾ ഒരു ഒരു 20 വയസ്സുള്ള ഒരാളിൻ്റെ ഈ തരണാസ്ഥി അല്ലെങ്കിൽ കേബിളിന് ടെൻഡൻ്റെ അതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 8 മില്ലിമീറ്ററോളം വരും. പക്ഷേ അതൊരു 70 വയസ്സാകുമ്പോഴത്തേക്ക് അതൊരു 3 മില്ലിമീറ്ററിലോട്ട് പോകും. അപ്പോൾ നമുക്കറിയാം അത് ഏജിങ് പ്രോസസ്സാണ്. അപ്പോൾ നാച്ചുറലായിട്ട് അത് കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ അത് പിന്നീട് മുറിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇദ്ദേഹത്തിന് അത് തന്നെയാണ് പറ്റിയത്. അത് ഒരു വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം ചിലപ്പോൾ സ്കാൻ ചെയ്ത് നോക്കേണ്ടി വരും എത്രമാത്രം മുറിഞ്ഞിട്ടുണ്ടെന്നും മസിലിൻ്റെ ഇപ്പോഴത്തെ പേശികളുടെ ഇപ്പോഴത്തെ അവസ്ഥയും. പേശികൾക്ക് വലിയ കുഴപ്പമില്ലെങ്കിൽ നമുക്ക് ഈ ഹോൾ സർജറി ചെയ്ത് ശരിയാക്കിയെടുക്കാൻ ഒക്കും. ആ അപ്പോൾ രണ്ടാമത് സെക്കൻഡ് ഇഞ്ചുറി വന്നതാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ഒരു ഒരു ബാലൻസിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഒരു തരണാസ്ഥി ഒരു കേബിൾ മുറിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമത്തെ കേബിൾ മുറിഞ്ഞു, അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അത് ഡെഫിനറ്റ്ലി നമുക്ക് ഒരു വിദഗ്ധനെ കണ്ട് കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം കീ ഹോൾ സർജറി കൊണ്ട് മാറ്റിയെടുക്കാനൊക്കുന്നതാണെന്നാണ് എൻ്റെ വിശ്വാസം. ശരി,
1: ഓക്കെ, വിളിച്ചതിൽ നന്ദി. ഇപ്പോൾ ഡോക്ടർ, ഇപ്പോൾ ഈ ടെൻഡൻസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, കേബിൾ എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര ടെൻഡൻസ് ഉണ്ടായിരിക്കും ഇവിടെയൊക്കെ ഈ ജോയിൻറ്റിലൊക്കെ?
0: ആ നമ്മുടെ ഷോൾഡർ ജോയിൻറ്റിൽ ഒരുപാട് ടെൻഡൻസ് ഉണ്ട്. അതിലേറ്റവും ഇതിനെ നിയന്ത്രിക്കുന്ന മൂവ്മെൻറ്റ്സിനെ അതിൻ്റെ സ്റ്റെബിലിറ്റി നിയന്ത്രിക്കുന്ന റൊട്ടേറ്റർ കഫ് മസിൽസ് എന്ന് പറഞ്ഞ മസിലുകളുടെ കേബിളാണ്. അത് ബേസിക്കലി 4 എണ്ണമാണ് ഉള്ളത്. ഫ്രണ്ടിലൊരെണ്ണവും മുകളിലും ബാക്കിലുമായിട്ട് 3 എണ്ണവും. അപ്പോൾ ഒരു ഗ്രൂപ്പായിട്ടാണ് വരുന്നത് 4 എണ്ണം റൊട്ടേറ്റർ കഫ് മസിൽസ്.
1: നമുക്ക് ഒരു കോളിലേക്ക് പോകാം. ശരി, ഹലോ ഹലോ, ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം എൽത്തിനിലേക്ക് സ്വാഗതം.
2: സ്വാഗതം.
1: ആ സംശയം ചോദിച്ചോളൂ, റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിൽക്കൂ.
2: ആ മാറിക്കണം.
1: ആ ചോദിച്ചോളൂ, ഇനി ഡോക്ടർ പ്രതാപ് കുമാർ മറുപടി പറയും.
2: ഗുഡ്
0: ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ, കേൾക്കുന്നുണ്ട്.
2: ഞാൻ നാരായണൻ, എനിക്ക് 80 വയസ്സുണ്ട്. എന്റെ ഈ വലത്ത് കൈ ഒരു കൈക്ക് ചില സമയത്ത് വളരെ വേദന വരുന്ന, പൊക്കാനായിട്ട് കൈ മുകളിലോട്ട് പൊക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട്. ഒരു കൈക്ക് ഉള്ളു, മറ്റേ അടുത്ത കൈക്ക് കുഴപ്പമില്ല.
0: എത്ര എത്ര വയസ്സ്? 80 എന്നാണോ? 80 വയസ്സ് അല്ലേ? അത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ ബാക്കിയായിട്ട് വരുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു ഏജിങ് പ്രോസസ്സാണ്. നമുക്ക് ഈ കേബിളിൻ്റെ കട്ടി കുറയുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 80 ഇയേഴ്സ് ആകുമ്പോഴത്തേക്ക് ഒരു 2 മില്ലിമീറ്റർ ഈവൻ 1 മില്ലിമീറ്ററിലോട്ടായിരിക്കും അതിൻ്റെ കട്ടി വരുന്നത്. അപ്പോൾ അത് മുറിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബേസിക്കലി നമ്മുടെ തോളിൻ്റെ തോൾസന്ധിയുടെ മൂവ്മെൻറ്റുകളെല്ലാം നിയന്ത്രിക്കുന്ന, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ റൊട്ടേറ്റർ കഫ് മസിൽ എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പ് ഓഫ് മസിലാണ്. അതിൻ്റെ ടെൻഡനുകൾ ഒന്നിച്ച് പറയുന്നതാണ് റൊട്ടേറ്റർ കഫ് എന്ന് പറയുന്ന ഒരു കഫായിട്ട് എല്ലാം കൂടി യോജിച്ച് ഒന്നിച്ചാണ് അവിടെ ബോണ്ടിലോട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുറിവ് സംഭവിച്ചതാണ്. അത് മുറിഞ്ഞു കഴിഞ്ഞാൽ മസിൽ നല്ല പവറുണ്ട്, അതുകൊണ്ട് അത് റിട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും, വലിച്ച് പിന്നിലേക്ക് വലിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അത് മുറിഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കേണ്ട സ്ഥാനത്തിരുന്ന് യോജിക്കത്തില്ല ഒരിക്കലും. അവിടെയാണ് ഇഷ്യൂ വരുന്നത്. അപ്പോൾ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഇത് കേബിളുകൾ മുറിഞ്ഞു കഴിഞ്ഞാൽ കൈ പൊക്കാൻ ബുദ്ധിമുട്ട് വരും. ഇപ്പോൾ ഒരു കേബിളെ മുറിഞ്ഞിട്ടുള്ളെങ്കിൽ, അതായത് ഒരു ടെൻഡൻ മാത്രമേ മുറിഞ്ഞിട്ടുള്ളെങ്കിൽ, നമുക്ക് മറ്റൊരു മസിലുണ്ട് ഇതിൻ്റെ കവറിങ് ആയിട്ട്. നമുക്ക് ഷോൾഡറിനെ കവർ ചെയ്തിരിക്കുന്ന ഡെൽറ്റോയിഡ് എന്ന് പറഞ്ഞ് ഒരു വലിയൊരു മസിലുണ്ട്, അത് പതുക്കെ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഒരു എവിടെയെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനെ ഒരു ഫോൾ ബാക്ക് ഫിനോമിനൻ ആയിട്ടാണ് അതിനെ ഇത് ഷോൾഡറിൻ്റെ ബാക്കി ചലനശേഷി അത് തന്നെ തന്നെ ഏറ്റെടുത്ത് നടത്തും. അതാണ് പറ്റുന്നത്. പക്ഷേ നമുക്ക് ഇതൊരു ഏജിങ് പ്രോസസ്സാണ്. അപ്പോൾ ഒരു കേബിളായിട്ട് മാത്രം ഇദ്ദേഹത്തിന് മുറിയാനുള്ള സാധ്യത കുറവാണ്. മാത്രവുമല്ല, ഈ ഒരു ഏജിൽ അങ്ങനെ കേബിളുകൾ മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആർത്രൈറ്റിസിലോട്ടുള്ള പോക്കാണ്. അപ്പോൾ ഇത് അതിനെയാണ് കഫ് ആർത്രോപ്പതി എന്ന് പറയുന്നത്. അതിന് പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ വെച്ചിട്ട് നമുക്ക് ചിലപ്പോൾ ഷോൾഡർ റീപ്ലേസ്മെൻറ്റ് തന്നെ വേണ്ടി വരാം. അവിടെ ഉണ്ട്, നമുക്ക് അതിൻ്റെ സ്പെഷ്യലിസ്റ്റും ഉണ്ട്. നിങ്ങൾക്ക് എവിടെയാണ് സൗകര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ശരി, പക്ഷെ എക്സാമിൻ ചെയ്ത് അത് പരിശോധനയ്ക്ക് ശേഷം പല പരിശോധനകളും.
2: ഞാനിവിടെ ഒരു റോട്ടിൻ ഡോക്ടറിനോട് ഞാൻ വിവരം പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞത് ഞാനൊരു ഡയബറ്റീസ് പേഷ്യന്റ് ആണ്, അപ്പൊ ഡയബറ്റീസിന്റെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ്

0: സംഭവിക്കണമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്.
1: അത് സാധ്യത കുറവാണ്, കാരണം ഈ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഫ്രോസൺ ഷോൾഡർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഏകദേശം 60 വയസ്സിന് താഴെയുള്ളവർക്കാണ് കൂടുതലായിട്ടും വരുന്നത്. ഒരു അതിന് ശേഷമുള്ളവർക്ക് ആർത്രൈറ്റിസ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ കൂട്ട് കേബിള് മുറിഞ്ഞതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നു. ആ അത് നേരത്തെ പോലെ ഉണ്ടായിരുന്നതായിരിക്കും, അപ്പോൾ ഷോൾഡറിന് ഉരച്ചിലുണ്ടായിരുന്നതാണ്. അങ്ങനെയാണ് ഇതിപ്പോൾ പ്രോഗ്രസ് ചെയ്ത് ചെയ്ത് വർഷങ്ങളായിട്ട് ഇങ്ങനെ വന്നേക്കുന്നത്.
0: ഞാൻ ഡെയിലി എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഞാനത് സൈനികനായിരുന്നു, റിട്ടയർമെന്റിന് ശേഷം ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ട്.
1: ആ നല്ല കാര്യമാണ്, എക്സസൈസ് എപ്പോഴും നല്ല കാര്യമാണ്. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ റിമോട്ടായിട്ട് അത് നമുക്കൊരു കാര്യം പറയാൻ ഒക്കുന്നില്ല, നമുക്ക് എവിടെയെങ്കിലും അടുത്തുള്ള ഒരു സ്പെഷ്യലിസ്റ്റിനെ കണ്ട് ഒന്നുകൊണ്ടൊന്ന് എക്സാമിൻ ചെയ്യണം. എക്സാമിൻ ചെയ്തതിന് ശേഷം പലപ്പോഴും നമുക്കത് ശരിയാക്കി എടുക്കാൻ ഒക്കുന്നതാണ്.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. നമുക്ക് ആ കോൾ കിട്ടിയില്ല, ഒരു ഇടവേളയിലേക്ക് പോവാം.

0: സേവന പാരമ്പര്യത്തിന്റെ 4.5 പതിറ്റാണ്ടുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പീഡിയാട്രിക് ഗൈനക്കോളജി വിഭാഗങ്ങൾ കൂടാതെ കാർഡിയാക്, ഓർത്തോപീഡിക്, ഗ്യാസ്ട്രോ എൻട്രോളജി, യൂറോളജി, ജനറൽ മെഡിസിൻ, ക്യാൻസർ, ഡെന്റൽ തുടങ്ങി 35 വിഭാഗങ്ങൾ രോഗങ്ങൾ അകറ്റി ആശ്വാസം നൽകും. ആരോഗ്യലക്ഷ്മി, ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം, ആലുവ. ഫോൺ 0484-277-1100.
1: ലക്ഷ്മി ഹോസ്പിറ്റലിലെ ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. നമുക്കൊരു കോളിലേക്ക് പോകാം. ഹലോ,
2: ഹലോ,
1: നമസ്കാരം.
2: നമസ്കാരം സാർ.
1: ആ, എവിടെ നിന്നാണ്? ആരാണ്? സംശയം ചോദിച്ചോളൂ.
2: കുമ്പളങ്ങി എന്നാ വിളിക്കുന്നത്. എന്റെ പേര് ലീന, 64 വയസ്സുണ്ട്.
1: ആ, ഡോക്ടർ കെ ആർ പ്രതാപ് കുമാർ, മറുപടി പറയും. സംശയം ചോദിച്ചോളൂ.
3: പറഞ്ഞോളൂ.
2: ഈ കഴിഞ്ഞ ആഴ്ചയില് എന്റെ ലെഫ്റ്റ് ഷോൾഡറിന് വല്ലാത്ത പെയിൻ വന്നു. വല്ലാത്ത പെയിൻ വന്നെന്ന് പറഞ്ഞാല് എനിക്ക് കൈയൊട്ടും പൊക്കാൻ പറ്റാത്ത വിധത്തില് വല്ലാത്ത വേദന വന്നു. അപ്പൊ ഞാൻ ഡോക്ടറുടെ അടുത്ത് ഞാനൊരു ഓർത്തോനെ കണ്ട്, അപ്പൊ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തു. അപ്പൊ അതിനകത്ത് പറഞ്ഞത് എന്താണ്, മസിലിന് ടിയറുണ്ട്.
3: സൂപ്രാസ്പൈനൈറ്റിസ്, അതെ, ശരിയാണ്. പറഞ്ഞത് ശരിയാണ്. ആ, പറഞ്ഞോളൂ.
2: ആ, അപ്പൊ അതിനിപ്പോ സർജറിയാണ് സർജറി അല്ലാണ്ട് അതിന് വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ മാറ്റാൻ എന്നുള്ളതെന്ന് അറിയാനായിരുന്നു സർ.
3: ശരി, ഓക്കെ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ റൊട്ടേറ്റ് കഫ് മസിലിന്റെ ഒരു മെയിൻ മസിലാണ് സൂപ്രാസ്പൈനസ്. 4 എണ്ണമാണ് നേരത്തെ പറഞ്ഞല്ലോ. ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അതിന്റെ ബാക്കി കൂടെ പേര് ഞാൻ പറഞ്ഞേക്കാം. സൂപ്രാസ്പൈനസ്, ഇൻഫ്രാസ്പൈനസ്, ടീറിസ് മൈനസ്, സബ്സ്കാപ്പുലാരിസ്, ഇങ്ങനെ 4 മസിലുണ്ട്. അപ്പൊ അതിലെ ഒരു മെയിൻ മസിലിന്റെ കേബിളാണ് മുറിഞ്ഞേക്കുന്നത്. അപ്പോ നമുക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതനുസരിച്ചാണ് ഇതിന്റെ ചികിത്സ വരുന്നത്. അത് മാത്രമല്ല, നമ്മുടെ ഏജ്, നമ്മുടെ ആക്ടിവിറ്റി ലെവല് എന്തൊക്കെ ചെയ്യും, അതൊക്കെ അനുസരിച്ചാണ് ഇത് ചെയ്യുന്നത്. പലപ്പോഴും ഈ സൂപ്രാസ്പൈനൈറ്റിസ് മസിൽ മാത്രം മുറിയുകയാണെന്നുണ്ടെങ്കിൽ, അതിന്റെ ടെൻഡൻ മാത്രമാണ് മുറിയുന്നതെങ്കിൽ, ഞാൻ നേരത്തെ ഇവിടെ സംസാരിച്ചിരുന്ന മട്ടില് ഒരു പ്രൊട്ടക്റ്റീവ് മസിൽ വേറെ എവിടെയുണ്ട്, അതാണ് ഡെൽറ്റോയിഡ് എന്ന് പറഞ്ഞത്. അതിന് റീഹാബിലിറ്റേറ്റ് ചെയ്ത്, അതായത് ഫിസിയോതെറാപ്പി ചെയ്ത്, അതിന് ശക്തി കൂട്ടിയിട്ട് നമുക്ക് ഒരു പരിധിവരെയൊക്കെ നിയന്ത്രിക്കാൻ വെക്കും. അത് ഡെൽറ്റോയിഡ് കോമ്പൻസേഷൻ എന്ന് പറയും. അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ സ്കാനിൽ കംപ്ലീറ്റ് മുറിഞ്ഞിട്ടും എനിക്ക് കൈവെക്കാൻ വെക്കുന്നുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത്, അത് മുറിഞ്ഞിട്ടുണ്ടെങ്കിലും പകരം ഒരാൾ അതിനു വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിൽക്കുന്നു. അതാണ് ഡെൽറ്റോയിഡ് മസിൽ. ശരി, അപ്പൊ നമുക്ക് എനിക്ക് മനസ്സിലാകുന്ന ഇതിൽ നിന്ന് ഒരു ടെൻഡനെ മുറിഞ്ഞിട്ടുള്ളൂ, അതിന് കുറച്ച് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് ഡെൽറ്റോയിഡിനെ കൂടെ കോമ്പൻസേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കുറച്ച് നാളത്തേക്ക് പോകാനൊക്കും. പക്ഷേ അതിൽ മനസ്സിലാക്കേണ്ടത് വലിയ പിന്നെ ആയാസകരമായ കാര്യങ്ങൾ, അതായത് എന്ത് മരത്തിൻ്റെയൊക്കെ കൊമ്പ് വെട്ടുക, അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ വലിയ വെയിറ്റ് എടുത്ത് പൊക്കി വയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് കുറച്ച് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഒക്കെ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് അത് മുമ്പോട്ട് വലിയ കുഴപ്പമില്ലാതെ കൊണ്ടുപോകാം. പക്ഷേ വളരെ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ എപ്പോഴും സർജറിയാണ് പറയുന്നത്. അതാണ് വ്യത്യാസം.

0: ആ
1: ശരി ശരി. അപ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവർക്കും അതൊരു ഒരു സംശയമുള്ളതാണ്. രണ്ട് രീതിയിലാണ് ഇത് വരുന്നത്. ഒന്ന്, നമ്മൾ വീഴ്ച മുറിവ് അങ്ങനെ വരുന്നത്, അതാണ് ഒരു ഗ്രൂപ്പ്. രണ്ടാമത്തെ ഗ്രൂപ്പ് വർഷങ്ങളായിട്ട് തേഞ്ഞ് അത് ഉരഞ്ഞുരഞ്ഞ് ഇത് ഈ രണ്ട് ബോണിൻ്റെ ഇടയ്ക്ക് കൂടാണ് ഈ ടെൻഡൻ ഈ കേബിൾ പോകുന്നത്. അപ്പോൾ നമ്മൾ കൈ ഓരോ പ്രാവശ്യം കൈ വെക്കുമ്പോൾ അത് ഉരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഉരഞ്ഞുരഞ്ഞ് തേയ്മാനം വന്നിട്ടാണ് രണ്ടാമത്തെ ഗ്രൂപ്പ്. നമുക്കിപ്പോൾ വന്നേക്കുന്ന ഈ അമ്മയ്ക്കിപ്പോൾ വന്നേക്കുന്നത് രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ളതാണ്. അതായത് വർഷങ്ങളായിട്ട് തേയ്മാനം വന്ന് ഉരഞ്ഞുരഞ്ഞ് ഒരു ദിവസം അതങ്ങ് മുറിഞ്ഞുപോയി, അങ്ങനെയാണ് വന്നേക്കുന്നത്. ശരി, ആ ശരി,
2: ഓക്കെ. വിളിച്ചാൽ വളരെ നന്ദി. ഡോക്ടർ പറഞ്ഞല്ലോ ഇതിന്റെ ഇങ്ങനെ ഈ തിക്നെസ് കുറഞ്ഞു പറയുന്ന തിന്നായി പോകും എന്നുള്ള 8 mm 3 വരെ ഒന്ന്, ഇത് നമുക്ക് വർദ്ധിപ്പിക്കാൻ അതല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഈ ടെൻഡന്റെ തിക്നെസ് അതല്ലെങ്കിൽ അതിൻ്റെ ബലം കുറയാതിരിക്കാൻ?
1: അത് ബുദ്ധിമുട്ടാണ്, കാരണം ഇത് ഏജിങ് പ്രോസസ്സാണ്. ആൻറ്റി ഏജിങ് ഇപ്പോൾ ഒരുപാട് മരുന്നുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, ആൻറ്റി ഓക്സിഡൻസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മരുന്നുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് കുറച്ചൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ എടുക്കും. അത് നമ്മൾ ഒന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. ഇപ്പോൾ കൈയുടെ പുറകിൽ തലയുടെ പുറകിൽ കൈ വെച്ച് കിടക്കുക, ആ സൈഡിലോട്ട് സ്ഥിരമായി കിടക്കുക, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മറ്റുള്ള രണ്ട് ബോണിൻ്റെ ഇടയ്ക്കൂടെയാണ് ഈ കേബിൾ കടന്നു പോകുന്നത്. അപ്പോൾ അവിടുത്തെ സ്പേസ് കുറയും. അപ്പോൾ സ്പേസ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് നാച്ചുറലായിട്ട് അത് വരയാനുള്ള സാധ്യത. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ചെയ്യുക.
2: ഓക്കെ, നമുക്കൊരു കോളേക്ക് പോയിട്ട് വരണം. ഹലോ, ഹലോ, ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. ഹലോ, കേൾക്കുന്നുണ്ടോ? ആ, സംശയം ചോദിച്ചോളൂ. ഇവിടെ കേൾക്കുന്നുണ്ട്, ചോദിക്കൂ. ഡോക്ടർ കെ ആർ പ്രതാപ് കുമാർ മറുപടി പറയും.
1: അത് വോയിസ് അത്ര ക്ലിയർ ആകുന്നില്ലല്ലോ. ഒന്ന്
2: റേഞ്ച് ഉള്ള സ്ഥലത്ത് നിന്ന് സംസാരിക്കൂ, കുറച്ച് ഉറക്കെ സംസാരിക്കൂ.
3: അതെ, എന്റെ പേര് വലത്ത്.
1: ശരി, പെരുവരള് സോറി പെരുവരൾ പെരുവരൽ മടക്കാനോ
3: ബുദ്ധിമുട്ട് വന്നു.
1: എത്ര വയസ്സുണ്ട്?
3: 61.
1: ശരി,
3: പിന്നെ അത് കഴിഞ്ഞപ്പോ ശരിയായി. പിന്നെ ഷോൾഡർ പെയിൻ ആയി. ഷോൾഡർ പൊക്കാനോ ഒക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് വരുന്നു. ഞാൻ ജോലി ചെയ്തോണ്ടിരുന്ന.
1: എന്ത് ജോലിയായിരുന്നു ചെയ്തോണ്ടിരുന്നത്? എങ്ങനത്തെ ജോലിയാ?
3: ഞാൻ ജോലി ചെയ്തെന്ന് പറഞ്ഞാൽ മാനേജർ പോസ്റ്റ് ഒക്കെ അക്കുറേറ്റ് ചെയ്തോണ്ടിരുന്നത്. പിന്നെ എനിക്ക് ആ സമയത്ത് ജോലി ചെയ്യുന്ന സമയത്തുണ്ടല്ലോ സാധനങ്ങൾ അത് വെയിറ്റ് നന്നായിട്ട് അത് ബസ്സിൽ നിന്നൊക്കെ ആയിരിക്കും ചിലപ്പോ പോരണത്. അങ്ങനെ കൊറേ പ്രഷർ കാറ്റിക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ ജോലിക്കൊന്നും പോകുന്നില്ല, പക്ഷെ എനിക്കിപ്പോ ഷോൾഡർ പെയിൻ,
1: തോള് പൊക്കുമ്പോഴൊക്കെ വേദന. ശരിയാണ്, ഇത് നമുക്ക് ഇത് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാല് തോള് പൊക്കാനൊക്കും, പക്ഷെ പൊക്കുമ്പോൾ വേദന. അത് ടെൻഡിനൈറ്റിസ് എന്ന് പറയും. അതായത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ടെൻഡൻ അല്ലെങ്കിൽ കേബിളിന് നീര് വയ്ക്കുന്ന ഒരു സ്വഭാവമാണ്. അതിൻ്റെ കാരണം തന്നെ ഇത് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. കാരണം പല പ്രാവശ്യം ഇങ്ങനെ ബസ്സിലൊക്കെ കയറി നിന്ന് കൈ പൊക്കി പിടിച്ച് വരും. ഈ കൈ പൊക്കി പിടിച്ച് എപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കുന്നതാണ്, നമ്മൾ സൈഡിൽ പിടിക്കുക. കൈ പൊക്കി മുകളിലത്തെ പോളിൽ പിടിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക് ഇടുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ജെർക്കി മൂവ്മെൻസാണ് നമ്മൾ തോളിലേക്ക് വരുന്നത്. ഈ ജെർക്കി മൂവ്മെൻസിൽ നമുക്ക് ഇഞ്ചുറി വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഈ രണ്ട് ബോണിൻ്റെയും കൂടെ ഇടയ്ക്ക് പോകുന്ന തരണാസ്തി അഥവാ ഈ ടെൻഡനാണ്, ഈ റൊട്ടേറ്റിക് കഫാണ്. അപ്പോൾ അങ്ങനെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്നും കുഴപ്പമില്ലായിരിക്കും, പക്ഷേ പല പ്രാവശ്യം അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ടെൻഡന് നീര് വയ്ക്കും. നീര് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, നമ്മളിപ്പോൾ നീരുള്ള കയ്യിൽ എവിടെയെങ്കിലും നീരുണ്ടെങ്കിൽ അവിടെ തൊട്ട് കഴിഞ്ഞാൽ വേദന എടുക്കും. അതേ കാര്യം തന്നെയാണ്. അതെ, അത് പലപ്പോഴും നമുക്ക് ഈ തോളിലെ വേദന ഈ ഡെൽറ്റോയിഡ് എന്ന് പറഞ്ഞ മസിൽ പിടിപ്പിച്ചേക്കുന്ന നമ്മുടെ കയ്യിലേക്ക് വരുന്നതായിട്ട് തോന്നും. അത് റേഡിയേറ്റിംഗ് പെയിൻ എന്ന് പറയും. അപ്പോൾ അത് തോളിൽ നിന്ന് തന്നെ വരുന്ന വേദനയാണ്. ഇപ്പം ഞാൻ കേട്ടിടത്തോളം അത് ടെൻഡിനൈറ്റിസ് വന്നതാണ്. ആ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ നീര് കുറയ്ക്കാനുള്ള മരുന്നുകൾ കഴിക്കണം. അതിനുശേഷം നമുക്ക് ആ മസിലിന് ഒരു ബലം കൊടുക്കാനുള്ള ഫിസിയോതെറാപ്പി ചില എക്സസൈസുകളുണ്ട്. തെറാ ബാൻഡ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ബാൻഡ് വെച്ച് ബലം കൊടുക്കുന്ന എക്സസൈസുകളുണ്ട്. അതാണ് അതിനുള്ള പരിഹാരം. ശരി.
2: ഓക്കെ, വിളിച്ചിരുന്നു.

0: അടുത്തൊരു കോളിലേക്ക് പോവാം. ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം.
1: ഹലോ
0: ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഡോക്ടർ കെ ആർ പ്രതാപ് കുമാർ മറുപടി പറയും, സംശയം ചോദിക്കൂ.
1: ഹലോ ഡോക്ടർ.
2: ആ പറഞ്ഞോളൂ.
1: എനിക്ക് കൈ ഒന്ന് വീണ് പണ്ട് വീണതാണ്, ഒന്ന് പൊക്കാൻ, ഇടത്തെ കൈ പൊക്കാൻ പറ്റുന്നില്ല.
2: ഇപ്പൊ എത്ര വയസ്സുണ്ട്?
1: 73.
2: എന്നായിരുന്നു വീണത്?
1: വീണത് 2004.
2: അപ്പൊ ഒരു 22 വർഷം മുമ്പ് വീണ. 52 വയസ്സ്, 53 വയസ്സുള്ള. ശരി.
1: ഷുഗറുണ്ട്, പ്രഷർ ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം ഇന്നിപ്പോ ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി. ഇപ്പൊ പനിയുണ്ട്, പനിക്കുള്ള മരുന്നൊക്കെ മരുത്ത് ഇപ്പൊ വന്നിരിക്കുകയാണ്.
2: ഇതൊരു നമ്മൾ സാധാരണ 70 വയസ്സുള്ള ഒരു മലയാളിക്ക് ഉണ്ടാകാൻ ഒക്കുന്ന എല്ലാ അസുഖങ്ങളും ആണ് ഈ വന്നേക്കുന്നത്. അതിൻ്റെ കൂടാണ് ഈ ഷോൾഡർ പെയിൻ വന്നത്. ഈ നേരത്തെ 20 വർഷത്തിന് മുമ്പ് വീണ് കഴിഞ്ഞപ്പോൾ അതിന് ശേഷം കൈ പൊക്കുന്നുണ്ടായിരുന്നോ?
1: അത് പോയി, ആദ്യമൊക്കെ കുറച്ച് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തായിരുന്നു. അങ്ങനെയാണ്.
2: അത് അന്ന് പറ്റിയേക്കുന്ന ഇഞ്ചുറിയുടെ ബാക്കിയായിട്ട് തന്നെ ആയിരിക്കും ഇപ്പോൾ വന്നേക്കുന്നത്. അന്ന് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു പാർഷ്യൽ ടെയർ എന്ന് പറയും, അതായത് മുഴുവനായിട്ട് മുറിഞ്ഞു മാറിയിട്ടില്ല ഈ കേബിള്, അതിൻ്റെ ഒരു ഭാഗം മുറിഞ്ഞു മാറിക്കാണും. അതിൻ്റെ കൂടെ വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഇപ്പോൾ എന്തെങ്കിലും ചെയ്തപ്പോൾ നമുക്ക് കൈ ട്വിസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതലായിട്ട് ചെയ്തപ്പം അത് മുഴുവനായിട്ട് മുറിഞ്ഞതാണ്.
1: ഞാൻ ആ കൈ അധികം പൊക്കാറില്ല, എല്ലാം മത്സ്യ കൈകൊണ്ട് കാര്യങ്ങളൊക്കെ നടത്തണേ.
2: ശരി. അപ്പോൾ എനിക്ക് വേണ്ട, എനിക്ക് തോന്നുന്നത് കൂടുതലായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ഒരു നമുക്കൊരു പരിശോധനയുടെ ആവശ്യമുണ്ട്. നമ്മൾ അടുത്തുള്ള ആശുപത്രിയിൽ ചെന്ന് ഇത് നോക്കുന്ന ഡോക്ടറെ ഒന്ന് കണ്ട് കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും.
1: ഞാൻ അവിടുത്തെ ജനറൽ സർജനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്.
2: ആ, ഓർത്തോപെഡിക് സർജനെ കണ്ടാൽ നന്നായിരിക്കും.
1: ഞാൻ അതെ, ഞാനവിടെ ഞാൻ നേരത്തെ സൺറൈസിലായിരുന്നു ട്രീറ്റ്മെന്റ്. അപ്പൊ ആ ഡോക്ടർ ഇങ്ങോട്ട് പോന്നുല്ലോ, ലക്ഷ്മിയിലേക്ക് പോന്നുല്ലോ. അപ്പൊ അത് കഴിഞ്ഞാണ്.
2: ഞാൻ തന്നെയാണ് പറഞ്ഞോളൂ. ഞാൻ തന്നെയാണ് പറഞ്ഞോളൂ.
1: അതെ. അപ്പൊ ഞാൻ എന്ത് ചെയ്താലും എനിക്ക് ഈ കൈ മാത്രം പൊക്കാൻ പറ്റും.
2: അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും കേട്ടോ. നമുക്ക് ഒന്നുകൂടെ എക്സാമിൻ ചെയ്യട്ടാ. ശരി. അപ്പൊ ഒന്നുകൂടെ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും. ഞാൻ ഒന്ന് കാണട്ടെ.
0: ഓക്കെ, വിളിച്ചാൽ നന്ദി. ഇപ്പോൾ ഇത്തരമുള്ളത് ഇങ്ങനെ ആവർത്തിച്ച് വരുമോ? ഒരിക്കലും ഇതിനൊരു നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞു വീണ്ടും ഇത് വരാൻ സാധ്യതയുണ്ടോ, ഇത്തരത്തിലുള്ള വേദനകൾ?
2: അത് നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു എന്നുള്ളത്. ഞാനിപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ച് കണ്ടില്ലേ, അദ്ദേഹത്തിന് ഒരു അന്ന് ആദ്യത്തെ വീഴ്ചയിൽ പാർഷ്യൽ ടെയർ വന്ന് കാണും. അതായത് ഒരു ഇപ്പോൾ ഒരു 5 mm ഉള്ളതിൽ അതിൽ ഒരു 2 mm കട്ടായി പോയി കാണും, ബാക്കിയുള്ള അവിടെയുണ്ട്. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ട്വിസ്റ്റിങ് ഇഞ്ചുറിയോ അങ്ങനെ എന്തെങ്കിലും വന്നപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഇദ്ദേഹം എന്തെങ്കിലും എടുത്ത് എറിയുകയോ എല്ലാം ചെയ്തപ്പോഴത്തേ ഒരു ഒരു ജെർക്കി മൂവ്മെൻറ്റ് വന്നപ്പോഴത്തേ ബാക്കിയും കൂടെ മുറിഞ്ഞു. അതാണ് ഈ പലപ്പോഴും പഴയ ഒരു ഇഞ്ചുറിയും പുതിയ ഇഞ്ചുറിയും കൂടെ വരുന്നതിൻ്റെ കാരണം.
0: നമുക്കൊരു കോളിലേക്ക് പോകാം. ഹലോ, ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. കേൾക്കാമോ? റേഡിയോയുടെ അടുത്തുനിന്ന് മാറി എന്ന് സംശയം ചോദിക്കൂ പ്ലീസ്. ഹലോ
3: ഹലോ,
0: ആ സംശയം ചോദിക്കൂ. കേൾക്കുന്നുണ്ട്? ഡോക്ടർ പ്രതാപ് കുമാർ മറുപടി പറയും.
3: ഹലോ,
2: ആ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ കേട്ടോ. ശരി.
3: കൈയുടെ ഉരം കുത്തി വീണായിരുന്നു.
2: ഇപ്പൊ എന്താ ബുദ്ധിമുട്ട്? അപ്പൊ എന്താ
3: എന്തോ
2: ബുദ്ധിമുട്ട്? എന്താണ് കൈ പൊക്കാനുള്ള ബുദ്ധിമുട്ടാണോ വേദനയാണോ?
3: അതെ, കൈ പൊക്കുമ്പോ ഈ കൈയുടെ ഈ കർണരമ്പിനൊക്കെ വേദനയുണ്ട്. അതന്ന് ശരിക്കും പറഞ്ഞാ ശരിക്കും ഗവൺമെന്റ് ആശുപത്രി പോയി പ്ലാസ്റ്റർ ഇട്ട് അതൊക്കെ ശരിയായതായിരുന്നു.
2: അപ്പൊ അന്ന് ഒടിവുണ്ടായിരുന്നോ? എല്ലിന്
3: ഒടിവുണ്ടായിരുന്നു.

0: ആ കുഴപ്പമില്ല, ഇത് ഇദ്ദേഹത്തിന് പറ്റിയേക്കുന്നത് ഡിസ്ലൊക്കേഷൻ വന്നതാണ്, അല്ലെങ്കിൽ പാർഷ്യൽ ഡിസ്ലൊക്കേഷൻ, അതായത് സബ്ലക്സേഷൻ, അത് മുഴുവനായിട്ട് അങ്ങ് തെന്നി മാറിയിട്ടില്ല, ഒരു ഭാഗം മാത്രം തെന്നി മാറിയിട്ട് തിരിച്ചതുപോലെ വന്നു. അപ്പോൾ അതുകൊണ്ടാണ് പ്ലാസ്റ്റർ ആയിരിക്കില്ല, ബ്രോഡ് ആം സ്ലിംഗ് ആയിരിക്കും ഇട്ടേക്കുന്നത്, അതൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. ആ ശരി,
1: പക്ഷെ ഇപ്പൊ ഇല്ല കേട്ടോ, അതൊക്കെ മാറി. ആ ഡോക്ടർ നല്ല ഡോക്ടറായിരുന്നു, അത് ശരിക്കും മാറിയായിരുന്നു. ഇപ്പൊ എനിക്ക് തൽക്കാലം കൊണ്ട് ഒരു അസുഖമൊക്കെ വന്നേക്കണത് ഹാർട്ടിന്റെ ആണോ ലിവറിന്റെ ആണോ ഒരു ചോദിച്ച് മെഡിക്കൽ ടെസ്റ്റിലായിരുന്നു.
0: ശരി,
1: അതേ ഇപ്പൊ വന്നിട്ടാണ് ഇങ്ങനെ ഇതിപ്പോ തുടങ്ങിയേക്കുന്നത്.
0: ഇപ്പൊ ഇപ്പൊ എന്താണ് കൈ പൊക്കാനുള്ള വേദനയാണോ അതോ കൈ പൊങ്ങുന്നില്ല എന്നുള്ളതാണ്? ശരി ശരി, ശരി ശരി, ഞാൻ പറയട്ടെ. അത് എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇഞ്ചുറി ഉണ്ടായിരുന്നു, ഒരു സബ്ലക്സേഷൻ, അത് പാർട്ടായിട്ട് വെളിയിലോട്ട് വന്നു. അത് കഴിഞ്ഞിപ്പം ഇദ്ദേഹത്തിന് മറ്റ് ചില അസുഖങ്ങളോട് വന്നിട്ടുണ്ട്, ലിവറിന് പ്രോബ്ലം ഉണ്ട്, രക്തം ഛർദ്ദിച്ചെന്ന് പറഞ്ഞു. അതുപോലുള്ള ചില കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഈ ഷോൾഡറിൻ്റെ അനക്കം കുറയാനുള്ള സാധ്യത, ഫ്രോസൺ ഷോൾഡർ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ഈ നമ്മുടെ തോൾസന്ധിയുടെ കവറിങ്, അതിന് ഒരു ആവരണമുണ്ട്, അത് സ്റ്റിഫായി പോകുന്നതാണ്. അത് നമുക്ക് ഒരുപാട് കാരണങ്ങൾ കൊണ്ടുണ്ടാകാം, പിന്നെ ലിവറിൻ്റെ പ്രോബ്ലം കൊണ്ടുണ്ടാകാം, തൈറോയിഡിൻ്റെ പ്രോബ്ലം കൊണ്ടുണ്ടാകാം.
1: 78 വയസ്സായി.
0: അപ്പോൾ അത് അവിടെ കൂടെ ആർത്രൈറ്റിസും വരാനുള്ള സാധ്യത കൂടുതലാണ്, അതുകൊണ്ടാണ് ഇത് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് ഇപ്പോഴത്തെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള വലിയ അസുഖം കുറഞ്ഞതിന് ശേഷം അല്ല, ഒരു എല്ല് രോഗ വിദഗ്ധനെ, ഓർത്തോപെഡിക് സർജനെ കാണിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അതെ, അവരൊന്ന് എക്സാമിൻ ചെയ്യട്ടെ, എന്നിട്ട് എന്തെങ്കിലും ചെയ്തു തരാൻ ഒക്കുമെങ്കിൽ പറയും കേട്ടോ.
2: ശരി, ഓക്കെ, വിളിച്ചതിന് നന്ദി. ഒരിടവേളയിലേക്ക് പോകും.

0: സേവന പാരമ്പര്യത്തിന്റെ 4.5 decades 24 hours പ്രവർത്തിക്കുന്ന പീഡിയാട്രിക് ഗൈനക്കോളജി വിഭാഗങ്ങൾ കൂടാതെ കാർഡിയാക്, ഓർത്തോപീഡിക്, ഗ്യാസ്ട്രോ എൻട്രോളജി, യൂറോളജി, ജനറൽ മെഡിസിൻ, ക്യാൻസർ, ഡെന്റൽ തുടങ്ങി 35 divisions രോഗങ്ങൾ അകറ്റി ആശ്വാസം നൽകും. ആരോഗ്യലക്ഷ്മി, ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം, ആലുവ. ഫോൺ 0484-277-1100.
1: ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം എത്ര ലൈനിലേക്ക് സ്വാഗതം. ഹലോ ഹലോ, കേൾക്കാമോ?
2: ഹലോ,
1: ആ സംശയം ചോദിച്ചോളൂ. ഡോക്ടർ കെ ആർ പ്രതാപ് കുമാർ മറുപടി പറയും.
2: ഹലോ,
3: ആ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്.
2: മുന്നേ ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോ അവര് സഡൻ ബ്രേക്ക് ഇട്ടപ്പോ എന്റെ ഈ കൈ വലത്തേക്ക് അതിന്റെ കൊഴയില് നമ്മുടെ കഴുത്തിന്റെ അവിടെ നിന്ന് വരുമ്പോ
3: തോൾസന്ധി
2: പറഞ്ഞ സംഭവം,
3: തോൾസന്ധി
2: അവിടെ നമുക്ക് ഇപ്പോ ഭയങ്കര വേദന വരെ നീർക്കെട്ടിയ പോലെയാണോ എന്നൊരു സംശയം.
3: എത്ര വയസ്സുണ്ട്?
2: എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോ 49 years.
3: എത്ര നാളിന് മുമ്പായിരുന്നു പറ്റിയത് ബസ്സില്?
2: 1.5 years. ബസ്സില് ഇങ്ങനെ നമ്മള് ബലം പിടിച്ച് നിക്കുമ്പോ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് വണ്ടി
3: വന്നപ്പോഴേ
2: നമ്മുടെ ഈ കുറു ഇങ്ങനെ കൈ തിരിഞ്ഞു. അപ്പൊ എനിക്ക് നല്ല വേദന ഉണ്ടാവുന്നു, പിന്നെ കൊറച്ച് കഴിഞ്ഞപ്പോ മാറി, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ഇപ്പോ എന്താ പറയാ, നമ്മുടെ ബെഞ്ചിന്റെ അവിടെ നിന്ന് ഇവിടെ ഇതിലേക്ക് വേദന വരുന്ന പോലെ മൊത്തം ഈ കൈ കഴക്കിയ അങ്ങനെ.
3: ശരി, അന്ന് ഇത് ഈ കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ ആൾക്കാർ മെട്രോയിലാണെങ്കിലും ബസ്സിലാണെങ്കിലും ഒക്കെ മുകളിൽ പിടിച്ച് നിൽക്കുമ്പോൾ സഡൻ ബ്രേക്ക് കിട്ടുന്നതാണ്, ഒരു ജെർക്കി മൂവ്മെൻറ്റ്സ്, നല്ല ജെർക്കി മൂവ്മെൻറ്റ്സ് ആണ് അതിന് വരുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുന്നത് സൈഡിൽ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉള്ളവർ സൈഡിൽ പിടിക്കണം,
1: മുകളിൽ
3: പിടിക്കാതെ സൈഡിൽ പിടിക്കുക എന്നുള്ളതാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതിൽ ഇപ്പോൾ ഇദ്ദേഹത്തിന് പറ്റിയത് ആ ഒരു സഡൻ ജെർക്കി മൂവ്മെൻറ്റ് വന്നപ്പോഴത്തേക്ക് ഒരു പാർഷ്യൽ ടയർ, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന കേബിളിന് ഒരു പാർഷ്യൽ ഇഞ്ചുറി ഉണ്ടായതാണ്. അതാണ് ഇങ്ങനെ മാറാ

0: അത് നിൽക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ട് അത് കൂടി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിദഗ്ധ ചികിത്സ വേണ്ടി വരും, ഒരു MRI സ്കാനൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ അടുത്തുള്ള ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതാണ് നല്ലത്. എന്നിട്ട് സ്കാൻ എടുത്തിട്ട് അതിലെ മുറിവ് എത്രയുണ്ട് എന്നുള്ള അനുസരിച്ചാണ് ബാക്കി ട്രീറ്റ്മെൻറ്റ് വരുന്നത്. സാധാരണഗതിയിൽ ഈ പാർഷ്യൽ ഇഞ്ചുറി ഒരു 50% താഴെയാണെങ്കിൽ 6 മാസം കൊണ്ട് അത് ഹീൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ 1.5 വർഷത്തിൽ കൂടുതലായി. അപ്പോൾ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇഞ്ചുറി ഉണ്ട്, അതിന് നമുക്ക് കൂടുതൽ ചികിത്സ വേണ്ടി വരും.
1: ഓക്കെ, കേട്ടല്ലോ.
2: അതെ
0: അതെ അത് തന്നെ, ഓർത്തോപെഡിക്സ് അതിനെ കൺസൾട്ട് ചെയ്യാം.
1: ഓക്കെ, വിളിച്ചാൽ നന്ദി. നമ്മൾ സാധാരണ ഈ വ്യായാമമൊക്കെ ചെയ്യുമ്പോൾ പലരും കൈ കൊണ്ട് പുഷപ്പ് അതല്ലെങ്കിൽ കയ്യിൽ തൂങ്ങി നിൽക്കുന്ന, നമ്മുടെ ശരീരഭാരം മുഴുവൻ ഒരു കയ്യിൽ അല്ലെങ്കിൽ രണ്ട് കയ്യിലുമായി, അങ്ങനെയൊക്കെ ചില വ്യായാമങ്ങൾ ചെയ്യാറുണ്ട്. ഇത് നമ്മുടെ തോൾ സന്ധിയെ എങ്ങനെയാണ് ബാധിക്കുന്നത്?
0: ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ സ്പോർട്സ് ഇഞ്ചുറിയുടെ ബാക്കിയായിട്ട് തന്നെ നമുക്കത് സംസാരിക്കേണ്ടി വരും. നമ്മളത് റിപ്പീറ്റഡായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അൺഫിസിയോളജിക്കൽ ലെവലിലേക്ക് ഉള്ള പോക്കാണ്. അതായത് നമ്മുടെ ദൈനംദിന കാര്യങ്ങൾക്ക് കൈ അല്ലെങ്കിൽ പേശികൾ അല്ലെങ്കിൽ ജോയിൻ്റ് ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് അതിനെ നമ്മൾ ടാക്സ് ചെയ്യാൻ പോവാണ്.
1: ചിൻമുട്ടിക്കാനൊക്കെ വേണ്ടി ചിലര്,
0: അതെ, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ഫോഴ്സ് മുഴുവൻ ജനറേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഷോൾഡർ ജോയിൻറ്റിലാണ്. അതിൻ്റെ ഭാഗങ്ങൾ നമ്മുടെ എൽബോ ജോയിൻറ്റിലേക്കൊക്കെ പോകുന്നേ ഉള്ളൂ. പക്ഷേ ഏറ്റവും കൂടുതൽ ഫോഴ്സ് ജനറേറ്റ് ചെയ്തേക്കുന്നത് ആ ഷോൾഡർ ജോയിൻറ്റിൽ വെച്ചാണ് നമുക്ക് നമ്മുടെ ബോഡി വെയ്റ്റ് മുഴുവൻ പൊക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് സാധാരണയുള്ളതിൻ്റെ ഒരു 10 ഇരട്ടിയോളം ഫോഴ്സ് ഈ ഷോൾഡർ ജോയിൻറ്റിൽ ജനറേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ പല പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ ഇഞ്ചുറി വരാനുള്ള സാധ്യത.
1: അപ്പോൾ ഇതൊരു പ്രായം കഴിഞ്ഞാൽ ഇത്തരം വ്യായാമങ്ങൾ നിർത്തുന്നതാണ് നല്ലത്?
0: അല്ല, അത് നമ്മുടെ ബുദ്ധിമുട്ടനുസരിച്ചിരിക്കും. ഈ ഓഫ്കോഴ്സ് നമുക്ക് 20 വയസ്സുള്ള ഒരാൾ ചെയ്യുന്ന വ്യായാമങ്ങൾ നമുക്ക് 70 കാരൻ ചെയ്യണമെന്ന് ശാഠ്യം പിടിച്ചാൽ അത് നടക്കത്തില്ല. നമ്മുടെ ശരീരം അതിനുവേണ്ടി അല്ല നിജപ്പെടുത്തിയേക്കുന്നത്.
1: നമുക്കൊരു കോളിലേക്ക് പോകാം. ഹലോ, ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം.
3: ഹലോ,
1: നമസ്കാരം.
0: പറഞ്ഞോളൂ.
3: കാലിന് ഭയങ്കര മരയപ്പയങ്കര കട്ടുകഴപ്പ
0: നടുവേദന ഉണ്ടായിരിക്കോ? ഉണ്ടാവും. എനിക്ക് തോന്നുന്നു അത് നമ്മൾ ഇന്നത്തെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമായിട്ട് ഇച്ചിരി വ്യത്യാസമാണ് എങ്കിലും അത് നടുവേദനയിൽ നിന്ന് ഞരമ്പ് അമങ്ങിയിട്ട് താഴേക്ക് വരുന്ന തരത്തിലുള്ള വേദനകളാണ്. അതിന് ഒരു ഓർത്തോപെഡിക് സർജനെ കണ്ട് നമുക്ക് കുറച്ച് ചികിത്സ നോക്കേണ്ടി വരും കേട്ടോ. ശരി. അല്ല, ആ പേടി മാറ്റാനാണ് നമുക്ക് ഒരു വിദഗ്ധ ചികിത്സ. ചിലപ്പോ ഒന്നും കാണത്തില്ല, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പേടിച്ചിരിക്കണ്ട. അതുകൊണ്ട് ഒന്ന് പരിശോധന കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ല ഒരു പരിശോധന കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ നമുക്കത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നടക്കാൻ ഒക്കുമായിരിക്കും. ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് കേട്ടോ. ശരി, ഓക്കെ.
1: എന്തായാലും ഒരു വിദഗ്ധ പരിശോധനയാണ് ഡോക്ടർ അഭിപ്രായപ്പെടുന്നത്, അത് ചെയ്യും. ഒരു വിദഗ്ധ പരിശോധനയാണ് ഡോക്ടർ ആവശ്യപ്പെടുന്നത്, അത് ചെയ്യുന്നതായിരിക്കും നല്ലത് എപ്പോഴും.
3: ഓക്കെ,
1: അതെ, ഈ വേദന സംഹാരി ഒരു ചികിത്സയല്ലല്ലോ.
0: അതൊരു അത് നമുക്ക് താൽക്കാലിക ശമനം മാത്രമേ ആകുന്നുള്ളൂ കേട്ടോ. അല്ല, ഈ വേദന സംഹാരി അങ്ങനെ നമുക്ക് ഒരു കണക്കിൽ കൂടുതൽ കഴിക്കാൻ ഒക്കില്ല, അതും പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് എന്താണ് അരിക്കാൻ സാധ്യതയുണ്ട്, അത് നമുക്ക് ചികിത്സ അത് നമുക്ക് പരിശോധന വേണ്ടി വരും.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. പലരും ഇങ്ങനെ പേടിച്ചിട്ട് ഇത് കാണാതിരിക്കുന്നുണ്ട് ഡോക്ടർമാരെ, പക്ഷെ അത് അവരുടെ സ്ഥിതി കുറച്ചുകൂടി മോശപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്?
0: അതെ, രണ്ട് കാര്യങ്ങളാണ്. ചിലപ്പോൾ ഒരു പ്രശ്നങ്ങളൊന്നും കാണത്തില്ല, ചില ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആ സൈഡ് തിരിഞ്ഞ് കിടക്കുക അല്ലെങ്കിൽ തലയുടെ പുറകിൽ
1: കൈവച്ച്
0: പോസ്റ്റൽ കറക്ഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മാറുന്നതായിരിക്കും. അത് അങ്ങനെ പേടിച്ചിരിക്കേണ്ടി വരും. ചിലതിന് ചിലപ്പോൾ നമുക്ക് മെഡിസിൻസ് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി വേണ്ടി വരും. അപൂർവമായിട്ട് ചില ആൾക്കാർക്ക് ശസ്ത്രക്രിയ വേണ്ടി വരും.
1: നമുക്കൊരു കോളിലേക്ക് പോകാം. ഹലോ, ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. കേൾക്കാൻ പറഞ്ഞോളൂ ഡോക്ടർ. KR പ്രതാപ് കുമാർ മറുപടി പറയും.
4: ഞാൻ ചേർത്തലെന്ന് വിളിച്ചാണ്. എന്റെ പേര് ബാലകൃഷ്ണൻ എന്നാണ്.
0: ശരി.
4: എന്റെ ഈ മുട്ടിന്റെ മുട്ടുഭാഗത്തിന്റെ താഴെ തൊട്ട് മസിൽസിന് ചില സമയത്ത് ഭയങ്കര വേദന.

0: റേഡിയോയുടെ അടുത്തു നിന്ന് ഒന്ന് മാറി നിൽക്കണേ. അദ്ദേഹം കാൽമുട്ടിനെ കുറിച്ച് ചോദിക്കുന്നു.
1: കാൽമുട്ടാണോ കൈമുട്ടാണോ പറയുന്നത്?
2: കാലുമുട്ടിന്റെ ഈ മുട്ടി ചിരട്ടയുടെ താഴത്തേക്ക് ചില സമയത്ത് വേണം വരും.
1: എത്ര വയസ്സുണ്ട്?
2: 70.
1: 70. കാലിന് വളമുണ്ടോ?
2: ഇല്ല, വളമൊന്നുമില്ല. ചിലപ്പം തൊടയുടെ ഭാഗത്തേക്ക് വരും വേദന.
1: ശരി, അത് മിക്കവാറും പലപ്പോഴും ഈ കാൽമുട്ടിൻ്റെ വേദന വരുന്ന ഈ ഏജിൽ തേയ്മാനം കൊണ്ട് വരുന്നതാണ്. അത് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം അല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു അടുത്തുള്ള ഒരു ഓർത്തോപെഡിക് ഡോക്ടറെ കാണിക്കുന്നത് നല്ലതായിരിക്കും.
2: ഞാൻ ആയുർവേദം കഴിച്ചു കുറച്ച് മാറാനായിട്ട് പിന്നെ അലോപ്പതി മരുന്ന് കഴിക്കുന്നുണ്ട്.
1: ആ ശരി, അപ്പോൾ അദ്ദേഹമായിട്ടൊന്ന് കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും.
2: ചില സമയത്ത് വേദന ഇല്ലാതെ ഒട്ടും വേദന ഉണ്ടാകില്ല ചില ദിവസങ്ങളിൽ.
1: ശരി,
0: എന്തായാലും ഒരു ഓർത്തോപെഡിക് സർജനെ നേരിട്ട് കാണും. ഓക്കെ, നമുക്ക് ഇത്തരം സ്പോർട്സ് ഇഞ്ചുറി എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കാലുകൾക്കും കാൽമുട്ടിനും ഒക്കെ ധാരാളം വരാറില്ലേ?
1: ആ, അത് നമുക്ക് രണ്ട് തരത്തിലാണ് ഉണ്ടാകുന്നത്. ഒന്ന് ഓവർഹെഡ് സ്പോർട്സ്, നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കളിക്കുന്ന ഓവർഹെഡ് സ്പോർട്സ് ആണ്. അതിന് ഉദാഹരണം ടെന്നീസ്, ബാഡ്മിന്റൺ, അല്ലെങ്കിൽ വോളിബോൾ,
0: പിന്നെ ഹാൻഡ്ബോൾ എന്ന്
1: ഹാൻഡ്ബോൾ ഉണ്ട്. ഇപ്പോൾ പിക്കിൾ ബോൾ പുതിയ സാധനം വന്നിട്ടുണ്ട്. അത് പിന്നെ സ്ക്വാഷ്, ഇതെല്ലാം ഓർക്ക. പിന്നെ ത്രോ ഐറ്റംസ്, പിന്നെ വെയ്റ്റ് ട്രെയിനിങ് എക്സസൈസുകൾ ജിമ്മിൽ നേരത്തെ പറഞ്ഞല്ലേ, പുഷപ്സ്, പിന്നെ കൈപൊക്കി ഇത് ബാറിൽ തൂങ്ങുന്നു, ഇതൊക്കെ ഓവർഹെഡ് സ്പോർട്സിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഈ ഓവർഹെഡ് സ്പോർട്സിൽ ഏറ്റവും കൂടുതൽ ഇഞ്ചുറി വരാൻ സാധ്യതയുള്ളത് ഷോൾഡർ. ഫുട്ബോൾ എന്നൊക്കെ പറയുന്നത് അത് കോണ്ടാക്ട് സ്പോർട്സാണ്, ഫുട്ബോൾ ഹോക്കിയൊക്കെ. അവിടെ ഒരു ചടുലമായ നീക്കങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ട്വിസ്റ്റ് ചെയ്തുള്ള മൂവ്, അതിന് ഇഞ്ചുറി വരാൻ ഏറ്റവും കൂടുതൽ സാധ്യത നമ്മുടെ കാൽമുട്ട് സന്ധികൾക്കാണ്. അതായത് നീ ജോയിൻറ്റിന്, ആങ്കിൾ ജോയിൻറ്റ്, കണങ്കാല്, അവിടെയൊക്കെയാണ് അതിന് സാധ്യത കൂടുതലുള്ളത്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓവർഹെഡ് സ്പോർട്സാണ്. അതുകൊണ്ടാണ് ഷോൾഡർ ജോയിൻറ്റിന് ഏറ്റവും കൂടുതൽ ഇഞ്ചുറി വരുന്നത്. പിന്നെ രണ്ടാമത് എൽബോ ജോയിൻറ് വരും. ഇപ്പോൾ ടെന്നീസ് എൽബോ, ഗോൾഫേഴ്സ് എൽബോ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് വരുന്നത്.
0: നമുക്കൊരു കോളിലേക്ക് പോകാം. ഹലോ, എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ.
3: നമസ്കാരം സാർ.
1: നമസ്കാരം.
3: എനിക്ക് സംഭവിക്കാറുണ്ട്.
1: എത്ര വയസ്സുള്ള ആളാണ്? എത്ര വയസ്സുണ്ട്?
3: 53
1: വയസ്സ്. എത്ര വയസ്സിൽ തുടങ്ങിയതാണ്? എത്രാമത്തെ വയസ്സിൽ തുടങ്ങിയതാ ഇത്?
3: എനിക്കിപ്പോ 28 വർഷമായിട്ടുണ്ട് സംഭവിച്ചിട്ട്.
1: ശരി, ഇപ്പൊ നമുക്ക് ഇത് ഇതുകൊണ്ട് എന്താ ബുദ്ധിമുട്ട്? കൈ ഉയർത്തി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ലൊക്കേഷൻ ചെയ്യുമെന്നുള്ള പേടിയുണ്ടോ?
3: എനിക്ക് ഇടയ്ക്ക് ഭാരമുള്ള പണി എടുക്കുമ്പോ കുഴപ്പമില്ല. എനിക്ക് പെട്ടെന്ന് ഷർട്ടൊക്കെ പെട്ടെന്ന് കൈ വെച്ചിട്ട് ഷർട്ടൊക്കെ ഇടില്ലേ കൈ ഓടിക്കുമ്പോ, അപ്പോഴൊക്കെ പെട്ടെന്ന് ഡിസ്ക് തെറ്റിപ്പോവുക.
1: ആ ശരി, ഡിസ്ക് അല്ല നമ്മുടെ ഷോൾഡർ ജോയിന്റ് തെറ്റിപ്പോകുന്ന. ശരിയാണ്, ഇത് ഇത് ഒരു ടിപ്പിക്കൽ സംഭവമാണ്. പലരും വിചാരിക്കും നമ്മുടെ ചെയ്യുന്ന ജോലിയുടെ കാഠിന്യം കൊണ്ടാണ് ഇത് പറ്റുന്നതെന്ന്. ഒരിക്കലും അല്ല, നമ്മുടെ ഷോൾഡർ അല്ലെങ്കിൽ കൈയുടെ പൊസിഷൻ വെച്ചാണ് ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്നത്. അതിനിപ്പോൾ ഇപ്പോൾ ടിപ്പിക്കലായിട്ട് പറഞ്ഞാണ്, പിന്നെ ഷർട്ട് ഇടുമ്പോൾ കൈ നമ്മൾ മേലോട്ട് പൊക്കി എടുക്കുമ്പോൾ, അന്നേരമൊക്കെയാണ് ഇത് പിന്നെ ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കൈ തലയുടെ പുറകിൽ വെച്ച് കിടക്കുക, അങ്ങനെ വരുമ്പോഴത്തേക്ക് ഉറക്കത്തിൽ നമുക്ക് ഡിസ്ലൊക്കേറ്റ് ചെയ്യാം. ഇദ്ദേഹത്തിന് ഇത് ഉണ്ട്. ഇദ്ദേഹത്തിന് പറ്റിയെന്ന് പറഞ്ഞാൽ എനിക്ക് വന്ന ഒരു 28-ാമത്തെ 29-ാമത്തെ വയസ്സിലൊക്കെ ഇത് ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെ ഇത്രയും പ്രാവശ്യം ഇത് പറ്റിയതുകൊണ്ട് നമുക്ക് അവിടെ ഒരഞ്ഞരഞ്ഞ് അവിടുത്തെ ബോണിനൊക്കെ ഒരു നഷ്ടം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പ്രത്യേക തരത്തിലുള്ള സർജറി തന്നെ വേണ്ടി വരും ഇതിന് നമുക്ക്. അതിപ്പോൾ നമുക്ക് അതിന് ടെൻഡൻസി ഉള്ള ആളാണ്, അപ്പോൾ ഇത് പെർമനന്റ് സൊല്യൂഷൻ സർജറി ഓപ്പറേഷൻ തന്നെ ആയിരിക്കും. ശരി,
0: ഓക്കെ, വിളിച്ചാലും നന്ദി. ഇത്തരം ശസ്ത്രക്രിയകൾ സമയമെടുക്കുന്നതാണോ, നമുക്ക് എളുപ്പം ചെയ്ത് വീട്ടിൽ പോകാൻ പറ്റുമോ അതോ?
1: ആ, അത് അതിൻ്റെ ഒരു, ഞാനിപ്പോൾ വിദേശത്തായിരുന്നപ്പം ഇംഗ്ലണ്ടിലായിരുന്നപ്പോൾ ഇതെല്ലാം ഡേ കേ സർജറി എന്ന് പറയും.
0: അഡ്മിറ്റ്
1: ചെയ്യേണ്ട, രാവിലെ വരും അത് ചെയ്യും വീട്ടിൽ പോവും, അങ്ങനെയാണ്. പക്ഷെ അവിടുത്തെ സാഹചര്യം വേറെയാണ്. നമുക്ക് ഒരു 20 മൈലിനകത്തുള്ള ആളിനെ ആയിരിക്കും ഇത് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വീട്ടിൽ പോയി എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ NHS ആംബുലൻസ് എന്ന് പറഞ്ഞാൽ വളരെ പേരുകേട്ടതാണ്. വിതിൻ 20 മിനിറ്റ്സ് ആൾ ആശുപത്രി

0: എത്തിയിരിക്കും. നമുക്ക് ആ ഒരു ലോജിസ്റ്റിക് ഇഷ്യൂ ഉണ്ട്. പിന്നെ നമ്മുടെ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് വേറെയാണ്. അപ്പോൾ ദൂരെ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്, പിന്നെ അവരുടെ പെയിൻ സഹിക്കത്തില്ല, അതിൻ്റെ തോത് വ്യത്യാസമാണ്, പിന്നെ അവരുടെ ഇതിനെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് ഇച്ചിരി വ്യത്യാസമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതൊക്കെ നമ്മൾ ഒരു ദിവസം അഡ്മിറ്റ് ചെയ്ത് തന്നെ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഇത് പലപ്പോഴും ആൾക്കാർ ഇങ്ങനെ ചോദിക്കുക, എന്തുകൊണ്ട് നമുക്കിത് ഡേ കേസ് സർജറി ചെയ്തുകൂടാണ്. ഇപ്പോൾ തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ വിടാം. പലപ്പോഴും നമ്മുടെ പേഷ്യൻസ് ഒന്നും അതിന് വില്ലിങ്ങുമല്ല. ഒരു ദിവസം എന്തായാലും വേദന വരാൻ സാധ്യത ഉണ്ടെങ്കിലോ എന്ന് പറഞ്ഞ് അവർ കിടക്കാതെ ആശുപത്രി തന്നെ നിൽക്കാൻ അവർക്ക്
1: ജനറൽ അനസ്തേഷ്യയിലാണ്
0: നമ്മൾ യൂഷ്വലി
1: ചെയ്യുന്നത്. എല്ലാം
0: ജനറൽ അനസ്തേഷ്യയിലാണ് ചെയ്യുന്നത്. അപൂർവമായിട്ട് നമുക്ക് ബ്ലോക്കിൽ അത് ഞരമ്പിനെ ബ്ലോക്ക് ചെയ്തിട്ട് ചെയ്യാൻ നോക്കും, പക്ഷേ യൂഷ്വലി ഇതാണ് ചെയ്യുന്നത്.
1: നമുക്കൊരു കോളിലേക്ക് പോവാം. ലക്ഷ്മി ഹോസ്പിറ്റൽ ലൈഫ് ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം.
2: സാറെ, എന്നെ മോനെ അവർക്ക് ഈ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് സൺഷേഡിലേക്ക് ചാടിയിട്ട് അവന്റെ കാലിന് ഒരു പൊട്ട് വന്നു. അപ്പൊ എന്നിട്ട് മൂന്ന് മറ്റേ ബോൾട്ട് ഇട്ടു എന്ന് പറഞ്ഞു.
0: ശരി, ഏത് ഭാഗത്തായിരുന്നു അറിയാവോ?
2: വലതുവശം മറ്റേ മുട്ടിന്, മുട്ടല്ല മറ്റേ കണ്ണ, കണ്ണ് കണ്ണിന്
0: പാദത്തിന്റെ അവിടെ ആംഗിൾ ജോയിന്റിൽ. ബോൾട്ട് ആയിരിക്കില്ല, പ്ലേറ്റും സ്ക്രൂ ആയിരിക്കും ഇട്ടേക്കുന്നേ.
2: അവൻ ഡൽഹിയിലാണ്, അപ്പൊ അവൻ സർവീസിലാണ്. അപ്പൊ ഒരു മാസം റെസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ ചോദിക്കുന്നതിന് അത് കഴിഞ്ഞാൽ
0: അത് അന്നേരത്തെ ഇഞ്ചുറിയുടെ തോതനുസരിച്ചായിരിക്കും. ഇപ്പൊ ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് അത് വളരെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഇഞ്ചുറിയാണ് ഈ ആംഗിളിൽ വരുന്നത്. അവിടെ ഫ്രാക്ചർ വരുന്നതാണ്. അപ്പോൾ അതിന് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ചികിത്സ തന്നെയാണ് ഈ പ്ലേറ്റും സ്ക്രൂ ഇട്ടും മുറുക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞാൽ ഏകദേശം 6 ആഴ്ച കഴിയുമ്പോൾ നമുക്കത് മാറ്റിയിട്ട് നമുക്ക് കുറേശ്ശം നടന്നു തുടങ്ങാം. 3 മാസം കൊണ്ട് വെയിറ്റ് മുഴുവൻ കൊടുത്തു നടക്കാം. ഒരു 4.5 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് പഴയ രീതിയിൽ വരേണ്ടതാണ്. യൂഷ്വലി പ്രശ്നം ഉണ്ടാവില്ല, പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് വിട്ട് അത് ആദ്യം ഉണ്ടായ ഇഞ്ചുറിയുടെ തോതനുസരിച്ചാണ് വരുന്നത്. ശരി,
1: ഓക്കെ, വിളിച്ചല്ലോ. നന്ദി. ഒരു ഇടവേളയിലേക്ക് പോകുന്നു.

0: ലക്ഷ്മി.
1: സേവന പാരമ്പര്യത്തിന്റെ 4.5 പതിറ്റാണ്ടുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പീഡിയാട്രിക് ഗൈനക്കോളജി വിഭാഗങ്ങൾ കൂടാതെ കാർഡിയാക്, ഓർത്തോപീഡിക്, ഗ്യാസ്ട്രോ എൻട്രോളജി, യൂറോളജി, ജനറൽ മെഡിസിൻ, ക്യാൻസർ, ഡെന്റൽ തുടങ്ങി 35 വിഭാഗങ്ങൾ രോഗങ്ങൾ അകറ്റി ആശ്വാസം നൽകും. ആരോഗ്യലക്ഷ്മി, ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം, ആലുവ. ഫോൺ 0484-277-1100.
0: ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽപ്പ്ലൈനിലേക്ക് സ്വാഗതം.
2: ഹലോ, നമസ്കാരം സാർ.
0: ആ, നമസ്കാരം.
2: അതെ, ഞാൻ ചാലക്കുടി കൊരട്ടിയിൽ നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് കൈക്ക് ഒക്കെ പെരുപ്പാട്, പക്ഷെ രാത്രി കിടക്കുന്ന സമയത്ത് ഈ രണ്ടു തോളിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയുമ്പോ ഭയങ്കര വേദന. അതുപോലെ തന്നെ നമ്മൾ 2 കിലോ 3 കിലോ വെയിറ്റ് എങ്ങാനും ഒരു കൈ എടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ മറ്റേ കാലിന്റെ കൈയിലേക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പൊ ഭയങ്കര വേദന തോന്നാറുണ്ട്.
3: എത്ര വയസ്സുണ്ട്?
2: 77 വയസ്സ്.
3: ആ, ശരി. അത് പലപ്പോഴും അത് രണ്ട് കാരണങ്ങളായിരിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന്, ആ തേയ്മാനം വന്ന് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ തേയ്മാനം കൊണ്ടുള്ള ഒരു ആർത്രൈറ്റിസ് വരുന്നത്. രണ്ടാമത്തേത് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന തരണാസ്ഥിക്ക് നീര് വയ്ക്കുന്നത്. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു കാരണം കൊണ്ടാണ്, അതുകൊണ്ടാണ് ഈ രണ്ട് കയ്യിലും വന്നേക്കുന്നത്.
2: അതെ, ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ് വെളുപ്പിച്ച ദിവസം ഞാൻ ഓക്കെ ആയി. പിന്നെ പഴയപടി എന്തെങ്കിലും വർക്ക് ഇങ്ങനെ എന്തെങ്കിലും കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാൽ വെയിറ്റ് എടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഒപ്പം പണി കിട്ടും.
3: അപ്പൊ സാധ്യത കൂടുതല് നമ്മുടെ കേബിളിന് നീര് വയ്ക്കുന്നതാണ്. കാരണം പിന്നെ തേയ്മാനം കൊണ്ടുള്ള ആർത്രൈറ്റിസ് ആണെങ്കിൽ കുറച്ച് സ്ഥിരമായിട്ട് നിൽക്കുന്ന പെയിൻ ആയിരിക്കും അത്.
2: അതുപോലെ അപ്പൊ എന്റെ 2 മുട്ടും 13 വർഷം മുമ്പ് ഓപ്പറേഷൻ ചെയ്താണ്. കാലിനൊന്നും ഒരു പ്രശ്നമില്ല, പക്ഷെ എന്നുണ്ടെങ്കിൽ പിന്നെ കാല് മസിൽ പിടിക്കും. രാത്രിയിലൊക്കെ കിടക്കുമ്പോ തുടയ്ക്കും കാലിന്റെ വണ്ടയ്ക്കൊക്കെ മസിൽ പിടിക്കും. അങ്ങനെ അങ്ങനെയോടെ ഒരു പ്രശ്നമുണ്ട്.
3: അത് പല ആൾക്കാർക്കും ഉള്ളതാണ്. അതില് നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്യാനൊക്കുന്നത് നമ്മൾ ഡീഹൈഡ്രേഷൻ ഉണ്ടാകാതെ, നിർജലീകരണം ഉണ്ടാകാതെ നോക്കുക എന്നുള്ളത്. അപ്പൊ നമ്മള് കുറച്ച് വെള്ളം കൂടുതൽ കുടിക്കാൻ ശ്രമിക്കുക. ഇന്ന് ഞാൻ ഒരാളോട് പറഞ്ഞത്

0: രാത്രിയിൽ പല ആൾക്കാരും, കുറച്ച് പ്രായമുള്ള ആൾക്കാർ മൂത്രമൊഴിക്കാൻ വേണ്ടി പല പ്രാവശ്യം എഴുന്നേക്കാതിരിക്കാൻ വേണ്ടി വെള്ളം കുടി കുറയ്ക്കും.
1: അതൊക്കെ
0: നല്ല കാര്യമാണ്. ആ നല്ല കാര്യമാണ്. പിന്നെ തണുപ്പ് തട്ടാതെ നോക്കുക, എന്നിട്ടും മാറുന്നില്ലെങ്കിൽ അതിനുള്ള ടാബ്ലറ്റുകളുണ്ട്, അതിനുള്ള മെഡിസിൻസ് ഉണ്ട്, അത് ഡോക്ടറെ കാണും. ആ വൈറ്റമിൻ ടാബ്ലറ്റ് മാത്രം പോരാ, അതിനുള്ള ഇതിന് പ്രത്യേകിച്ചുള്ള മരുന്നുകളുണ്ട്. അപ്പൊ അത് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് തന്നെ കഴിക്കേണ്ടതാണ് കേട്ടോ.
1: നമ്മള് പ്രിപ്പറേഷൻസ് പ്രത്യേകിച്ച് ഒന്നും എടുക്കില്ല. ഒരുപാട് ദൂരം നടന്നു കഴിഞ്ഞാൽ അപ്പൊ കാലിൽ രാത്രി മത്തിൽ പിടിക്കുന്ന പോലെ തോന്നും.
0: ആ അപ്പൊ ഒരു ഫെറ്റീഗ് വരുന്നതാണ്. അപ്പൊ അതിന് ചിലപ്പോ മരുന്ന് കഴിക്കേണ്ടി വരും. അതിന് അതിൻ്റെതായ മരുന്നുകളുണ്ട് കേട്ടോ.
1: എനിക്ക് പ്രഷർ മാത്രമേ ഉള്ളൂ, ഷുഗറോ കൊളസ്ട്രോളോ ഒന്നുമില്ല. പക്ഷേ ഇതുണ്ട്, തൈറോയിഡ് ഉണ്ട്. അതിന് 50 mg ഗുളിക രാവിലെ കഴിക്കുന്നുണ്ട്.
0: ശരി, അപ്പൊ നടക്കുക എന്നുള്ളത് ഏറ്റവും നല്ല നല്ലൊരു വ്യായാമം തന്നെയാണ് കേട്ടോ.
1: അയ്യോ, ഒരുപാട് നടന്നു കഴിഞ്ഞാൽ രാത്രി ആകുമ്പോ കാലുവേദന.
0: ആ അതിനാണ് ഞാൻ പറഞ്ഞത്, ഡോക്ടറെ കണ്ടിട്ട് അതിനുള്ള ഒരു മെഡിക്കേഷൻ, അത് ഒരു സിമ്പിൾ മെഡിക്കേഷൻ ആണ് കേട്ടോ.
1: എക്സസൈസ് ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം 64 kg ഉണ്ട് ഞാൻ. 77 വയസ്സുണ്ട്, 64 kg ഉണ്ട്. അപ്പൊ അത് കാരണം ഇച്ചിരി നീളം കുറവാണ്. അപ്പൊ അതിന്റെ പേരിൽ എനിക്ക് ഒരുപാട് നടക്കാൻ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് അതിന് പണി കിട്ടുമെന്നുള്ള പേടിയാണ്.
0: ശരി, അങ്ങനെ നമ്മൾ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല, നമുക്ക് എക്സസൈസ് മസ്റ്റ് ആണ് കേട്ടോ.
2: നമസ്കാരം, താങ്ക് യു. ഇത് ശരിക്കും മസിൽ ക്രാംസ് ആയിരിക്കും വിളിച്ച മാഡത്തിൻ്റെ.
0: ഇത് മസിൽ ക്രാംസ് ആണ്. ഇത് പലർക്കും ഉണ്ട്, പലപ്പോഴും പറ്റുന്നതെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക്
2: ഡീഹൈഡ്രേഷൻ. ഇതിന് വേണ്ടിയിട്ട് പലരും ഈ മഗ്നീഷ്യം ഒക്കെ വാങ്ങി തന്നെ കഴിക്കുന്ന ഓക്സലേറ്റ്, ശരിക്കും അങ്ങനെ കഴിക്കുന്നത് ശരിയാണോ? മഗ്നീഷ്യം
0: ചില മിനറൽസ് ഒക്കെ പറയുമ്പോൾ ഇതുണ്ടാകാം. അപ്പൊ അത്
2: പക്ഷെ അത് എന്താന്ന് മനസ്സിലാക്കണ്ടേ, എന്താ കുറവെന്നുള്ളത്.
0: ശരിയാ, അത് ആൾക്കാർ അതിന് ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു മരുന്ന്. ഇപ്പോൾ പനി വന്നു കഴിഞ്ഞാൽ ഒരു പാരസെറ്റമോൾ കഴിക്കുക എന്നുള്ള മട്ടില്, ചില ആൾക്കാർക്കെങ്കിലും ഇത് മഗ്നീഷ്യം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പോയി എവിടുന്നെങ്കിലും ഇതൊക്കെയുള്ള ഒരു ടാബ്ലറ്റ് മേടിച്ച് കഴിക്കും. പലപ്പോഴും അതുകൊണ്ട് മാറുകയും ചെയ്യും. പക്ഷേ ചില അത് ഇത് വിട്ടുമാറാതെ നിന്ന് കഴിഞ്ഞാൽ അതിനുള്ള കാരണം കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ അതിന് നമുക്ക് പരിശോധനകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ബ്ലഡിലെ മിനറൽസൊക്കെ നോക്കേണ്ടി വരും, അത് വേണ്ടി വരും.
2: നമുക്ക് ഒരു കോളിലേക്ക് പോകാം. ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. ഹലോ, കേൾക്കാമോ? ഹലോ, നമുക്ക് ആ കോൾ കിട്ടുന്നില്ല, അടുത്ത കോളിലേക്ക് പോവാം. ലക്ഷ്മി

0: ഇഷ്ടമുള്ള കഴിക്കാൻ എന്നുള്ള മട്ടില്ല. ചില ആൾക്കാർക്കെങ്കിലും ഇത് മഗ്നീഷ്യം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് പോയി എവിടുന്നെങ്കിലും ഇതൊക്കെയുള്ള ഒരു ടാബ്ലറ്റ് മേടിച്ച് കഴിക്കും. പലപ്പോഴും അതുകൊണ്ട് മാറുകയും ചെയ്യും. പക്ഷേ ചില അത് ഇത് വിട്ടുമാറാതെ നിന്ന് കഴിഞ്ഞാൽ അതിനുള്ള കാരണം കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ അതിന് നമുക്ക് പരിശോധനകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ബ്ലഡിലെ മിനറൽസൊക്കെ നോക്കേണ്ടി വരും, അത് വേണ്ടി വരും.
1: നമുക്ക് ഒരു കോളിലേക്ക് പോകാം. ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. ഹലോ, കേൾക്കാമോ? ഹലോ, നമുക്ക് ആ കോൾ കിട്ടുന്നില്ല, അടുത്ത കോളിലേക്ക് പോകാം. ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. റേഡിയോയുടെ അടുത്ത് നിന്ന് മാറി നിന്ന് സംസാരിക്കൂ പ്ലീസ്. ഹലോ, കേൾക്കാമല്ലോ? റേഡിയോയുടെ അടുത്ത് നിന്ന് മാറി നിന്ന് സംശയം ചോദിക്കൂ. ഹലോ, അല്ലെങ്കിൽ അടുത്ത കോളിലേക്ക് പോകേണ്ടി വരും, അതാണ്. ആ കോൾ എടുക്കുന്നില്ല അവർ. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
0: ആ നമസ്കാരം, പറഞ്ഞോളൂ.
2: എന്റെ കയ്യിന്റെ തോളില് 2 മാസം മുന്നം ഡോറിന്റെ ലോക്ക് അടിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അത് ഇപ്പൊ എനിക്ക് കൈ ഇങ്ങനെ പൊക്കാം. അപ്പൊ ഡോക്ടറൊന്നും ഞാൻ കാണിച്ചിട്ടില്ല, ഓരോന്നൊക്കെ തടകിയതാണ്. പക്ഷെ കൈയൊക്കെ പൊക്കുമ്പോ ഇപ്പൊ വേദനയുണ്ട്. ഇപ്പൊ അവിടെ ഭയങ്കര ഇങ്ങനെ തടിച്ച് നിൽക്കുന്നുണ്ട്, ഇങ്ങനെ നീരാന്ന് തോന്നുന്നു.
0: എത്ര വയസ്സുണ്ട്?
2: 52.
0: ശരി.
2: അടിച്ചു വാരിയപ്പോഴേ നിവർന്നതാണ്. പെട്ടെന്ന് ലോക്ക് കട്ടിയുള്ള ലോക്കാണ്, അത് അടിച്ച്
0: അടിച്ചുകൊണ്ട്. ആ ശരി. ഇത് നമുക്കൊരു ടിപ്പിക്കലായിട്ടുള്ള ഒരു കണ്ടൂഷൻ ഇഞ്ചറി എന്ന് പറയും, അതായത് ചതവ് വന്നതാണ്. അതായത് ഒരു ഹാർഡ് സർഫസിലോട്ട് നമ്മൾ അറിയാതെ ചെന്ന് ബലമായിട്ട് ഇടിച്ചപ്പോൾ ഉണ്ടായേക്കുന്ന ഇതാണ്. അപ്പോൾ ഇപ്പോഴും ഹാർഡായിട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഒരു ചെറിയ ബ്ലീഡിങ് ഉണ്ടായി കാണും. അതിന് ശേഷം അതിൻ്റെ കൂടുണ്ടായ നീര്, അതുകൊണ്ടാണ് ഈ വിട്ട് കുറച്ച് നാളായിട്ട് വിട്ട് മാറാതെ നിൽക്കുന്നത്. ഇവഞ്ചലി ആ നീര് അന്ന് കളർ ചേഞ്ച് വല്ലതും ഉണ്ടായിരുന്നോ? നിറവ്യത്യാസം വല്ലതും ഉണ്ടായിരുന്നോ? ചതഞ്ഞ പോലെ
2: ഉണ്ടായിരുന്നു.
0: അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് നമ്മൾ മിക്കവാറും അത് കേബിൾ മുറിഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ ലിഗമെൻറ്റ് മുറിഞ്ഞതായിരിക്കും. ഈ ടെൻഡൻ അല്ലെങ്കിൽ ലിഗമെൻറ്റ് മുറിഞ്ഞേക്കുന്ന ഒരു സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് അതും അല്ലെങ്കിൽ ഫ്രാക്ചറാണ് വരേണ്ടത്. ഫ്രാക്ചർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ ഹോസ്പിറ്റലിൽ പോയി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ, കൂടുതൽ പെയിൻ ഉണ്ടാകുമ്പോൾ അതിനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഇത് മിക്കവാറും കേബിൾ മുറിഞ്ഞ്, ടെൻഡൻ മുറിഞ്ഞ്, അല്ലെങ്കിൽ ഈ ലിഗമെൻസ് മുറിഞ്ഞതാണ്. അപ്പോൾ അതിനെന്തായാലും നമുക്ക് ഒരു വിദഗ്ധ, അത് ഡെഫിനറ്റ്ലി നമുക്ക് ഇത് ഒരു വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളതാണ്, പരിശോധന ആവശ്യമുള്ളതാണ്. ചിലപ്പോൾ സ്കാൻ പോലുള്ള ചില ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും.
2: ആ
0: ശരി,
1: വിളിച്ചായിരുന്നു. ഇപ്പോൾ ഇവർ പറഞ്ഞ പോലെ നമ്മൾ ഈ തോൾ കുത്തി വീഴുക, ചില ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ, അപ്പോൾ ശരിക്കും ഉണ്ടാകുന്ന ഇഞ്ചുറി ഇതുപോലെ തന്നെയാണോ? അത് ചിലപ്പോൾ ഫ്രാക്ചേഴ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്.
0: അത് എല്ലാത്തിനും രണ്ട് കാര്യങ്ങളാണ് നിയന്ത്രിക്കുന്നത്. ഒന്ന്, എന്ത് ഫോഴ്സിലാണ് വീഴുന്നത്. രണ്ട്, നമ്മുടെ കൈയുടെ പൊസിഷൻ എന്തായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ കൈ കണ്ടമാനം തിരിഞ്ഞിരിക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആണ് നമുക്ക് അതിന് വരാനുള്ള സാധ്യത കേബിൾ മുറിയുക അല്ലെങ്കിൽ ടെൻഡൻ മുറിയുക എന്നുള്ളത്. നേരെ ചെന്ന് നമ്മുടെ ഷോൾഡറിലോട്ട് ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫ്രാക്ചർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയാണ് വ്യത്യാസം. എപ്പോഴും നമ്മുടെ കൈയുടെ പൊസിഷനും
1: അതാണ് പ്രധാനം,
0: അതിൻ്റെ ഫോഴ്സുമാണ് പ്രധാനം.
1: നമുക്കൊരു കോളിലേക്ക് പോകാം. ഹലോ, ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം.
3: ഹലോ, നമസ്തേ ഡോക്ടർ.
0: പറഞ്ഞോളൂ.
3: ആ, എനിക്ക് കുറച്ച് നാളായിട്ട് കൈ വല്ലാണ്ട് നല്ല പേടിയുണ്ട്. അപ്പൊ ഞാൻ ഓർത്തോനെ കാണിച്ചിരുന്നു. പക്ഷെ അന്ന് ഡോക്ടർ എക്സ്റേ എടുത്ത് നോക്കിയപ്പോ തീരുമാനം അതൊന്നുമില്ലാന്ന് പറഞ്ഞു. ഫിസിയോതെറാപ്പി ചെയ്താൽ മതി. ഫിസിയോതെറാപ്പി ചെയ്തിരുന്നു, അപ്പോഴും മുഴുവനായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് വേദന നല്ലോണമുണ്ട്. ജോലി പകലൊക്കെ നമ്മളെല്ലാം ഒക്കെ ഒരുവിധം ചെയ്യും, വീട്ടിൽ വേറെ ആളില്ലാത്തോണ്ട്.
0: ശരി.
3: അത് കഴിഞ്ഞ് നമ്മൾ കിടക്കാൻ നേരത്ത് ഈ കൈ എവിടെ വെക്കണമെന്ന് നമുക്കൊരു രൂപം ഉണ്ടാവില്ല, അത്ര വേദനയായിരിക്കും.
0: ശരി,
3: എന്താ ചെയ്യേണ്ടത്?
0: ഇത് എനിക്ക് തോന്നുന്നത് ഡോക്ടറെ ഒന്നുകൂടെ ഒന്ന് കാണണം. ഇതിനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ടെൻഡനും ഈ കേബിളിനും നീര് വെച്ചേക്കുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ചില പൊസിഷനിലോട്ട് കൈ വയ്ക്കുമ്പോൾ പിന്നെ വേദന കൂടുന്നത്, അല്ലെങ്കിൽ കൈ ഉയർത്തി ജോലി ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഷോൾഡർ ഉരഞ്ഞിട്ട് ഈ കേബിൾ ഉരഞ്ഞിട്ട് വേദന വരുന്നത്. പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്നതാണ് ഏത് പൊസിഷൻ. രണ്ട് കൈക്കും ഉണ്ടോ?
3: രണ്ട് കൈക്കില്ല വലത്ത് കൈ.

0: തക്കയ്ക്ക് ആ ഒരു ഒരു
1: അതിപ്പോ കഴിപ്പും ഒക്കെ ആയിട്ട് നമുക്ക് തോന്നും രാത്രി കിടക്കുമ്പോ.
0: ആ പരിശോധനയ്ക്ക് ശേഷം അത് ഫ്രോസൺ ഷോൾഡർ ആണോന്ന് നമുക്ക് പറയാനൊക്കെ ഉള്ളു. അപ്പൊ ഡോക്ടർ കണ്ടിട്ട് ഫ്രോസൺ ഷോൾഡർ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇരിക്കാൻ സാധ്യതയുണ്ട്. പലപ്പോഴും ആൾക്കാർ ഇല്ല ഫ്രോസൺ ഷോൾഡർ വന്നു കഴിഞ്ഞാൽ അത് ശരിക്കുള്ള ഫ്രോസൺ ഷോൾഡർ ആണെന്നുണ്ടെങ്കിൽ സമയമെടുക്കും. സമയമെടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്നര വർഷം രണ്ടു വർഷമൊക്കെ സമയമെടുക്കും അത് മാറി വരാൻ. അതാണ് ശരിക്കുള്ള ഫ്രോസൺ ഷോൾഡർ. ഇനി അത് നമുക്ക് ഫിസിയോതെറാപ്പിസ്റ്റുമായിട്ട് കണ്ട് നമുക്ക് എക്സസൈസുകൾ ഓരോന്ന് നമുക്ക് പറ്റിയ രീതിയിലുള്ള എക്സസൈസുകൾ കണ്ട് അവർ പഠിപ്പിച്ചു തരും. അത് വേണ്ടി
1: വരും.
0: 90% ആൾക്കാർക്ക് അത് മാറും. ഒരു 10% ആൾക്കാർക്ക് കീ ഹോൾ ചെയ്യേണ്ടി വരും. ആ 10% ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻ്റ് ടൈപ്പ് ഓഫ് ഫ്രോസൺ ഷോൾഡർ എന്ന് പറയും. പലപ്പോഴും ഇപ്പോൾ തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കുന്നവർ അല്ലെങ്കിൽ ഡയബറ്റീസിൻ്റെ മരുന്ന് കഴിക്കുന്നവർക്ക് അങ്ങനെ ഇതിൻ്റെ ഒരു ആ ഇത് എല്ലാം കൂടെ വരുന്നവർക്ക് ഇത് കുറച്ചുകൂടെ കഠിനമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതൊരു ഡോക്ടറെ കാണേണ്ട ആവശ്യമുണ്ട് അതില് കേട്ടോ. ശരി
2: ഓക്കെ, വിളിച്ചതിൽ നന്ദി. നമുക്ക് ഒരു കോളിലേക്ക് കൂടി പോകാം. ഹലോ, ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം.
3: നമസ്തേ സാർ.
0: നമസ്തേ, പറഞ്ഞു.
3: പിന്നെ എനിക്ക് പെരുമ്പളത്തുനിന്നാണ് ലൈലാസലിം.
0: ശരി.
3: പിന്നെ ഒരു 10 വർഷത്തിന് മുന്നേ ഇതുപോലെ എനിക്ക് കൈക്ക് കൈയിന്റെ മുട്ടിന് വേദന ഉണ്ടായിരുന്നു.
0: ഏത് കൈയുടെ മുട്ട്? എൽബോ ആണോ അതോ തോൾ സന്ധിക്കാണോ?
3: അല്ല, മടുത്തിന് കൈയിന്റെ മുട്ടുവശം.
0: മുട്ടുവശം. ശരി.
3: അപ്പൊ അത് പിന്നെ ഡോക്ടറെ കാണിച്ചപ്പോഴത്തേനും പറഞ്ഞ് അസ്ഥിക്ക് വേദനയുള്ള ഒരുപാട് മരുന്നൊക്കെ കഴിച്ചു.
0: ശരി.
3: അപ്പൊ അസ്ഥിക്ക് വേദന എന്നും പറഞ്ഞ് ഒരു ഇഞ്ചക്ഷൻ എടുത്തു എനിക്ക്.
0: ശരി.
3: അപ്പൊ അത് ഒരു പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള വേദനയൊന്നും ഇല്ലായിരുന്നു.
0: ശരി.
3: പിന്നെ ഈ 2025 ഞാനൊന്ന് വീണു, കൈ കുത്തിയാ വീണത്, ഈ കൈയിന്റെ കുഴ കുത്തിയാ വീണത്.
0: ശരി.
3: അപ്പൊ പ്ലാസ്റ്റർ കഴിച്ച് 3 മാസം അങ്ങനെ കഴിഞ്ഞ് കൈ ശരിയായിട്ടില്ലായിരുന്നു. കൈയിന്റെ കുഴ പത്തി വെച്ചോണ്ടല്ല അവിടെ ഇങ്ങനെ മുഴച്ച് നിൽക്കുന്ന കൈയിന്റെ കൈയിന്റെ പത്തി ഭാഗം.
0: ശരി.
3: ഭയങ്കര വേദനയാണ്. എനിക്ക് കിടക്കാൻ നേരത്തെ എന്തെങ്കിലും ഭാരം വെക്കണം കൈയിന്റെ മുട്ടിന്.
0: ശരി.
3: എങ്കിൽ എനിക്ക് വേദനക്ക് കുറവ് കിട്ടുള്ളൂ.
0: ഇതിപ്പോൾ പറഞ്ഞനുസരിച്ച് ആദ്യം നമുക്ക് ഒരു ടെന്നിസ് എൽബോ പോലുള്ള ഒരു പ്രശ്നമായിരുന്നു, അതിനാണ് ഇഞ്ചക്ഷൻ എടുത്തിട്ട് മാറിയത്. ഇപ്പോൾ രണ്ടാമത്തെ ഇഞ്ചറി ഇതുമായിട്ട് നമുക്ക് കൂട്ടിക്കുഴയ്ക്കാനൊക്കില്ല, അത് ഒരു ഇഞ്ചറി വന്നേക്കുന്നതാണ്. അവിടെ ഈ നേരത്തെ തോൾ സന്ധിയിലുണ്ടായ ചതവ് പോലെ നമ്മുടെ എൽബോ ജോയിൻറ്റിൽ കൈമുട്ടിൽ ഒരു ചതവ് വന്നതാണ്. ചതവ് വന്നപ്പോഴത്തേക്ക് അവിടെയും ഫ്രോസൺ ഷോൾഡറിന് തുല്യമായ ഒരു പ്രശ്നമാണ് ഉണ്ടായത്, സ്റ്റിഫ്നെസ് വന്നേക്കുന്നത്. ആ സ്റ്റിഫ്നെസ് വരുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു ഇഞ്ചറി ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരം തന്നെ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി പലതരത്തിലുള്ള കെമിക്കൽസ്, അതായത് ഹോർമോൺസും എൻസൈംസും ഒക്കെ ഉണ്ടാകും. അത് പലപ്പോഴും അത് നമുക്ക് ആവശ്യത്തിൽ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിച്ചെന്നിരിക്കും. അങ്ങനെ വരുന്നതാണ് നല്ല കാര്യത്തിന് വേണ്ടി ചെയ്യുന്നത്, നമുക്കൊരു പ്രശ്നമായിട്ട് തീരുന്നു. അതാണ് പറ്റിയേക്കുന്നത്. അപ്പോൾ സ്റ്റിഫ്നെസ് വന്നതാണ്. ഒരിക്കൽ ഈ സ്റ്റിഫ്നെസ് വന്നു കഴിഞ്ഞാൽ പിന്നെ സമയമെടുക്കും ഇത് മാറാൻ. ഞാൻ നേരത്തെ പറഞ്ഞ 1.5 മുതൽ 2 വർഷം വരെ എടുക്കുമെന്ന് പറഞ്ഞില്ല ഫ്രോസൺ ഷോൾഡറിന്, അതിന് ഇക്വലൻ്റ് ആയിട്ട് ഇവിടെ എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിന്
3: കൈ പൊക്കുമ്പോണ്ടല്ലോ, കൈ പൊക്കി കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് ഇങ്ങനത്തെ താഴത്തോട്ട് വീഴും പോലെ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
0: അത് തോൾസന്ധിയിൽ നിന്ന് വരുന്നതാണ്, അങ്ങനെ പെട്ടെന്ന് താഴോട്ട് വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ തരണാസ്ഥിക്ക് അല്ലെങ്കിൽ കേബിളിന് എന്തോ വിഷയമുണ്ട്, അത് നമുക്ക് പരിശോധന വേണ്ടതാണ്. അല്ല, അത് നമുക്ക് പരിശോധിച്ച് ഒരു ഓർത്തോപെഡിക് സർജനെ കാണണം, അടുത്തുള്ള ഒരു ഡോക്ടറെ കാണുക. അദ്ദേഹം ഒന്ന് പരിശോധിച്ചതിന് ശേഷം ഇത് എന്തെങ്കിലും ചെയ്യാനൊക്കുന്നതാണ്, ചിലപ്പോൾ ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. അതിനുശേഷം എന്തെങ്കിലും ചെയ്യാനൊക്കുന്നതാണെങ്കിൽ അതെല്ലാം സജസ്റ്റ് ചെയ്തു തരും.
3: ശരി
0: ശരി.
2: ഓക്കെ, വിളിച്ചാൽ നന്ദി. നമ്മളിപ്പോൾ ഈ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യണമെന്ന് പലതിലും പറഞ്ഞല്ലോ, അതും അപ്പോൾ നമ്മൾ റിപ്പിറ്റേറ്റീവ് ആയിട്ട് ഈ ഒരു ആവർത്തിച്ചുകൊണ്ട് ചെയ്യുകയല്ലേ? അപ്പോൾ അതും നമ്മളുടെ അസുഖത്തെ ശരിക്കും സുഖപ്പെടുത്തുമോ അതോ കൂടുതൽ മോശപ്പെടുത്തുമോ?
0: അത് ശരിയായി എപ്പോഴും ആൾക്കാർ ചോദിക്കുന്നതാണ്. അത് മൂവ് ചെയ്യല്ലേ, അപ്പോൾ എങ്ങനെയാണ്? അത് കൺട്രോൾഡ് മൂവ്മെൻറ്റ്സ് ആണ്. അതിൽ നമ്മൾ ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞാൽ വെറുതെ മൂവ് ചെയ്യുന്നത് മാത്രമല്ല. ഇപ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞുതരാം, നമുക്ക് എളുപ്പം

0: മനസ്സിലാക്കാൻ വേണ്ടി. നമ്മുടെ തോൾ പലകയുണ്ട്, അത് സ്കാപ്പില എന്ന് പറഞ്ഞ് നമ്മുടെ തോളിൻ്റെ പുറകിലുള്ളത്, അതാണ് പ്ലാറ്റ്ഫോം. അപ്പോൾ പലപ്പോഴും പറ്റുന്നത് ഇഞ്ചുറിയുടെ കൂടെ ആ പ്ലാറ്റ്ഫോമും അനങ്ങിക്കൊണ്ടിരിക്കും. പ്ലാറ്റ്ഫോം എപ്പോഴും സ്റ്റേഷനറി ആയിട്ട് മോറല്ലെസ് സ്റ്റേഷനറി ആയിട്ട് നിൽക്കേണ്ടി വരണമാണ്. അങ്ങനെ അതിലാണ് നമ്മൾ ബാക്കിയുള്ള മസിലുകളൊക്കെ ആക്ട് ചെയ്ത് കൈപ്പൊക്കുക അതാക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ആ അതിന് സ്റ്റെബിലൈസ്ഡ് അല്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ ഫിസിയോതെറാപ്പിയുടെ ഒരു മെയിൻ സാധനമാണ് സ്കാപ്പുല സ്റ്റെബിലൈസ് ചെയ്യുക. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതിൻ്റെ തൊട്ട് ഡെൽറ്റോയിഡ് എന്ന് പറഞ്ഞ് മസിലിനെ സ്റ്റെബിലൈസ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ കോർ മസിൽ എക്സർസൈസുകൾ ചെയ്യുക. ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും എടുത്ത് എറിയണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ശക്തമായിട്ട് എറിയണമെന്നുണ്ടെങ്കിൽ കൈ മാത്രം പോരാ, നമ്മുടെ കാലിലാണ് പ്രഷർ കൊടുത്തിട്ടാണ് ഇരുന്നത്. അപ്പോൾ നമുക്ക് കാൽ മസിൽ മുതൽ നമുക്ക് മുകളോട്ടുള്ള എല്ലാ മസിലും നമുക്ക് എക്സസൈസ് ചെയ്ത് കൊണ്ടുവരണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് സ്പോർട്സ് രംഗത്തുള്ള ആൾക്കാർക്കാണ്. ഇപ്പോൾ നമ്മളൊരാൾ വന്ന് ബുമറ വന്ന് ബൗൾ ചെയ്യാൻ വരുന്നു, പുള്ളി വന്ന് ലാൻഡ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ, ആ ലാൻഡ് ചെയ്യുന്ന അവിടെ നിന്ന് ഫോഴ്സ് ജനറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഷോൾഡറിൽ ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ട് തന്നെ നമ്മുടെ മുട്ടിലും ആങ്കിൾ ജോയിൻറ്റിലും ഒക്കെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ കോർ മസിൽ സ്ട്രെങ്തനിങ് മുതൽ എല്ലാം പോസ്ചറൽ സ്ട്രെങ്തനിങ് എല്ലാം ചെയ്തെങ്കിലേ ശരിയാകത്തുള്ളൂ. അല്ലാതെ തോളിന് ഇഞ്ചുറി വന്ന തോൾ മാത്രമല്ല നമുക്ക് റീഹാബിലിറ്റേറ്റ് ചെയ്യേണ്ടത്.
1: എന്തായാലും ഇന്നത്തെ എഫ് എം എൽ ലൈനിൽ വന്ന് ഇത്രയും കാര്യങ്ങൾ, കൈക്കും തോൾ സന്ധിക്കും ഉണ്ടാകുന്ന പരിക്കുകളെക്കുറിച്ചും സ്പോർട്സ് ഇഞ്ചുറീസിനെ കുറിച്ചും അതിനെ എങ്ങനെയെല്ലാം നമുക്ക് പ്രതിവിധി തേടാം എന്നതിനെക്കുറിച്ചെല്ലാം വിശദമായി സംസാരിച്ചതിന് ലക്ഷ്മി ഹോസ്പിറ്റലിലെ അസ്ഥിരോഗ വിഭാഗം മേധാവിയും ഷോൾഡർ ആൻഡ് അപ്പർ ലിംബ് സർജനുമായ ഡോക്ടർ കെ ആർ പ്രതാപ് കുമാർ സാറിനോട് പ്രത്യേകം നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.
0: നമസ്കാരം.

0: ലക്ഷ്മി.
1: സേവന പാരമ്പര്യത്തിന്റെ 4.5 പതിറ്റാണ്ടുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പീഡിയാട്രിക് ഗൈനക്കോളജി വിഭാഗങ്ങൾ കൂടാതെ കാർഡിയാക്, ഓർത്തോപീഡിക്, ഗാസ്ട്രോ എൻട്രോളജി, യൂറോളജി, ജനറൽ മെഡിസിൻ, ക്യാൻസർ, ഡെന്റൽ തുടങ്ങി 35 വിഭാഗങ്ങൾ രോഗങ്ങൾ അകറ്റി ആശ്വാസം നൽകും ആരോഗ്യലക്ഷ്മി. ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം, ആലുവ. ഫോൺ 0484277111.

0: ലക്ഷ്മി.
1: സേവന പാരമ്പര്യത്തിന്റെ 4.5 പതിറ്റാണ്ടുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പീഡിയാട്രിക് ഗൈനക്കോളജി വിഭാഗങ്ങൾ കൂടാതെ കാർഡിയാക്, ഓർത്തോപീഡിക്, ഗ്യാസ്ട്രോ എൻട്രോളജി, യൂറോളജി, ജനറൽ മെഡിസിൻ, ക്യാൻസർ, ഡെന്റൽ തുടങ്ങി 35 വിഭാഗങ്ങൾ രോഗങ്ങൾ അകറ്റി ആശ്വാസം നൽകും ആരോഗ്യലക്ഷ്മി. ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം, ആലുവ. ഫോൺ 0484-277-1100. ഈ പരിപാടിയുടെ പ്രായോജകർ ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം. 0484-277-1100. ലക്ഷ്മി ഹോസ്പിറ്റൽ, FM ഹെൽത്ത് ലൈൻ.

0: ആകാശവാണി FM വാർത്തകൾ.
1: സുതാര്യ ഭരണം ഉറപ്പു നൽകി 16-ാം കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം. ഭരണ നിർവഹണം വേഗമേറിയതാക്കുമെന്നും സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറപ്പെടുവിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റുമെന്നും നയപ്രഖ്യാപനത്തിൽ ഗവർണർ. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് മാസത്തിൽ 3 ദിവസം ആർത്തവ അവധി നൽകുന്നതും അസംഘടിത മേഖലയിലെ സ്ത്രീ തൊഴിലാളികൾക്ക് 6 മാസത്തെ പ്രസവ അവധി അനുവദിക്കുന്നതും പരിഗണനയിൽ. പ്രധാന പദ്ധതികളെക്കുറിച്ച് നയപ്രഖ്യാപനത്തിൽ പരാമർശമുണ്ടായില്ലെന്ന വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സംസ്ഥാനത്തെ സാഹചര്യം മനസ്സിലാക്കാതെയും കേരളം നേരിടുന്ന പ്രതിസന്ധികൾക്ക് യാതൊരു പരിഹാരവും നൽകാതെയുമാണ് നയപ്രഖ്യാപനം അവതരിപ്പിച്ചതെന്ന് BJP MLA വി മുരളീധരൻ. സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി 2029 ബാച്ച് IAS ഉദ്യോഗസ്ഥനായ എ കൌശികൻ

0: നിയമിതനായി. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ തിങ്കളാഴ്ച നിർവഹിക്കും. സപ്ലൈകോയുടെ രണ്ടാം വിള നെല്ല് സംഭരണത്തിനായി രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്ന കർഷകർക്ക് ജൂൺ 3 വരെ അപേക്ഷിക്കാം. സർക്കാർ പ്രത്യേക ഇളവ് അനുവദിച്ചതിനെ തുടർന്നാണ് കർഷക രജിസ്ട്രേഷനുള്ള തീയതി നീട്ടിയത്. സംസ്ഥാനത്ത് ജൂൺ 2 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3, സമയം 4 മണി കഴിഞ്ഞ് 4 മിനിറ്റ് 27 സെക്കൻഡ്.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നാലുമണിപ്പൂക്കളിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ നാലുമണിപ്പൂക്കളിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജുകൾ അയയ്ക്കാം. ഇഷ്ടഗാനങ്ങളും പ്രിയപ്പെട്ടവർക്കുള്ള ഡെഡിക്കേഷൻസും ആശംസകളും ഒക്കെ അറിയിക്കേണ്ട നമ്പർ ഇതാണ്: 94 46 45 58 88.

മെസ്സേജുകൾ അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം. 94 46 45 58 88. എല്ലാവരും മെസ്സേജുകൾ അയക്കുമ്പോൾ പേര് സ്ഥലവും കൃത്യമായി പറയുക.

ഇന്ന് നാലുമണിപ്പൂക്കളിലേക്ക് ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സംവൃതയാണ്. ഉല്ലാസ ഗായിക എന്ന ഗാനം വെച്ച് തരാമോ എന്നാവശ്യപ്പെട്ടാണ് സംവൃത മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇത് എന്റെ കൂട്ടുകാരി ആൻമരിയയ്ക്കും അവളുടെ അനിയൻ തോമസിനും വേണ്ടി സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ കൂട്ടുകാരിക്ക് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരുന്നു, പക്ഷേ ഇതുവരെ അത് വായിച്ചില്ല എന്നാണ് സമൃദ്ധ പരാതി പറഞ്ഞിരിക്കുന്നത്. കുറച്ച് കരയുന്ന സ്മൈലുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോ ഇന്ന് എന്തായാലും സമൃദ്ധയുടെ മെസ്സേജ് വായിച്ചിട്ടുണ്ട്. ആൻമരിയയും അനിയൻ തോമസും നാലുമണിപ്പൂക്കൾ കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോ ആൻമരിയയ്ക്കും തോമസിനും വേണ്ടി സമൃദ്ധ ഡെഡിക്കേറ്റ് ചെയ്യുന്ന പാട്ടാണ് നാലുമണിപ്പൂക്കളിൽ ഇന്ന് ആദ്യം.

നാലുമണിപ്പൂക്കളിലെ അടുത്ത മെസ്സേജിലേക്ക് പോകാം. ഹായ് സുന്ദരി പൂവേ, നിനക്ക് സുഖമാണോ? ഇന്ന് എനിക്ക് ഒരു പാട്ട് വേണം. പരിണയം എന്ന സിനിമയിലെ അഞ്ചു ശരങ്ങളും എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരണം. ഇതെന്നെ ഇഷ്ടപ്പെടുന്ന ഞാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു എന്നാണ് മെസ്സേജ് ഉള്ളത്. പേര് പറഞ്ഞിട്ടുണ്ട്, ദീപയാണ്, മാമ്പ്രയിൽ നിന്നും. ഈ പാട്ട് ആകാശവാണിയിലുള്ള എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കേൾക്കാം ദീപ ആവശ്യപ്പെട്ട ഗാനം.

നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം. ഹായ് നാലുമണിപ്പൂവേ, എന്റെ നെയിം നിരഞ്ജന. ഞാൻ മെസ്സേജ് അയക്കുന്നത് ചേർത്തലയിൽ നിന്നുമാണ്. എനിക്ക് ഗജനി മൂവിയിലെ രംഗോല ഹോല ഹോല എന്ന സോങ് വെച്ച് തരുമോ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് നിരഞ്ജനയും കരയുന്ന കുറേ ഇമോജികളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിരഞ്ജന, കരയൊന്നും വേണ്ട, നമുക്ക് പാട്ട് കേൾക്കാം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ തമിഴ് സോങ് റിക്വസ്റ്റ് ആണ്, കേട്ടാലോ നമുക്ക് തമിഴ് സോങ്.

നാലുമണിപ്പൂക്കളിലേക്ക് വന്ന അടുത്ത മെസ്സേജ് വായിക്കാം. ഹായ് നാലുമണിപ്പൂവേ, എൻ്റെ പേര് ദേവൂട്ടി. ഞാൻ മെസ്സേജ് അയക്കുന്നത് എറണാകുളം ജില്ലയിൽ നിന്നാണ്. എനിക്ക് കൽക്കട്ട ന്യൂസ് എന്ന മലയാളം സിനിമയിലെ എങ്ങു നിന്ന് വന്ന പഞ്ചവർണ്ണക്കിളി നീയോ എന്ന സോങ് വെച്ച് തരുമോ എന്നാണ് ദേവൂട്ടി ചോദിച്ചിരിക്കുന്നത്. പ്ലീസൊക്കെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഇന്ന് വെച്ച് തന്നേക്കാം. ദേവൂട്ടി ഡെഡിക്കേഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ എന്തായാലും നാലുമണിപ്പൂക്കൾ ദേവൂട്ടിക്ക് വേണ്ടി ഈ പാട്ടങ്ങ് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു.

0: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
1: നാല് മണിപ്പൂക്കൾ തുടരുന്നു. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്ന പ്രദീപാണ് തൃശൂർ ജില്ലയിലെ കൊരട്ടിയിൽ നിന്ന്. എനിക്ക് കാറ്റ്രെയിൻ വാസൽ വന്താൽ എന്ന തമിഴ് പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്റെ ഭാര്യ ആതിരയ്ക്കും മകൾ ആത്മികയ്ക്കും പിന്നെ നാലുമണിപ്പൂക്കൾ കേൾക്കുന്ന എല്ലാവർക്കുമായി സമർപ്പിക്കുന്നു. സ്പെഷ്യലായി ആകാശവാണി

നാലുമണിപ്പൂവേ സുഖമാണോ എന്ന് ചോദിച്ചൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾ അരൂരിൽ പ്രിന്റിംഗ് വർക്ക് ചെയ്യുന്നവരാണ്. ഞങ്ങളുടെ സുമേഷിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. സുമേഷിന് ബർത്ത്ഡേ വിഷസ് നേർന്നുകൊണ്ട് ലോക മൂവിയിലെ ഒരു പാട്ട് വെച്ച് തരുമോ എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഉണ്ട് സുനിച്ചേട്ടനും സവിത ചേച്ചിക്കും, പിന്നെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫിനും വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ട് വെച്ച് തരാം. സുമേഷിന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സുമേഷിന് നാലുമണിപ്പൂക്കളുടെ വക ബർത്ത്ഡേ ആശംസകൾ. ഇനി ഒരു മെസ്സേജ് കൂടിയുണ്ട് കേട്ടോ, ലോകയിലെ പാട്ട് തന്നെ ചോദിച്ചുകൊണ്ട്. ഹായ് നാലുമണിപ്പൂവേ, എന്റെ നെയിം സിദ്ധാർത്ഥ്, എന്റെ പേര് സോറി എന്റെ പ്ലേസ് അരക്കുന്നമാണ്. ലോക മൂവിയിലെ പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഞാൻ എന്റെ ഫാമിലിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് സിദ്ധാർത്ഥ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സിദ്ധാർത്ഥിനും ഫാമിലിക്കും, അരൂരിൽ പ്രിന്റിംഗ് വർക്ക് ചെയ്യുന്ന സുമേഷിനും സുനിച്ചേട്ടനും സവിത ചേച്ചിക്കും എല്ലാ സ്റ്റാഫിനും വേണ്ടി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

അടുത്ത ഗാനം ആവശ്യപ്പെട്ട് മെസ്സേജ് അയച്ചിരിക്കുന്ന ഗീതാ ബോസാണ് കാലടിയിൽ നിന്നും. കൊച്ചുമക്കളായ ധ്രുവിനും ധ്വനിക്കും വേണ്ടി നരൻ എന്ന ചിത്രത്തിലെ മിന്നടി മിന്നടി മിന്നാമിനിങ്ങെ എന്ന ഗാനം ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ കേൾക്കാം, ധ്രുവിനും ധ്വനിക്കും വേണ്ടി നരൻ എന്ന ചിത്രത്തിലെ മിന്നടി മിന്നടി മിന്നാമിനിങ്ങെ എന്ന ഗാനം.

നാലുമണിപ്പൂക്കളിലെ അടുത്ത മെസ്സേജിലേക്ക് പോകാം. എറണാകുളം കുമ്പളങ്ങിയിൽ നിന്ന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആതിരയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്റെ ഹസ്ബൻഡിന്റെ ചേട്ടന്റെ മകൾ അന്ന ഫിയോണ മോളുടെ പിറന്നാളാണിന്ന്. അവൾക്ക് വേണ്ടി നല്ലൊരു പിറന്നാൾ സോങ് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അന്ന ഫിയോണ മോൾക്ക് നാലുമണിപ്പൂക്കളുടെ പിറന്നാൾ ആശംസകൾ. നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. മാൻവിക ദീപകാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്റെ അനിയന് വേണ്ടി പാട്ട് ചോദിച്ചിട്ട് പാട്ട് വെച്ച് തന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു പാട്ട് കേൾക്കാനെന്ന് പറഞ്ഞിട്ടുണ്ട് മാൻവിക. എന്റെ അനിയൻ അമ്പാടിക്കും ദച്ചുവിനും രുക്കുവിനും ദേവൂട്ടിക്കും വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാൻവികയുടെ അനിയൻ അമ്പാടിക്കും ദച്ചുവിനും രുക്കുവിനും ദേവൂട്ടിക്കും വേണ്ടി അടുത്ത ഗാനം സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

അങ്ങനെ നാലുമണിപ്പൂക്കളുടെ സമയം അവസാനിക്കാറാവുകയാണ്. ഇനിയൊരു പാട്ടിനും കൂടി നമുക്ക് സമയമുള്ളൂ. അടുത്ത മെസ്സേജ് വായിക്കാം. പ്രിയ നാലുമണിപ്പൂവേ, ഞാൻ ആലപ്പുഴ മുഹമ്മയിൽ നിന്നുമാണ് മെസ്സേജ് അയക്കുന്നത്. എന്റെ കൂടെ പ്രസാദ്, കുട്ടച്ചൻ, മഞ്ജു, പൊന്നൻ മാമൻ എന്നിവരും കൂടിയുണ്ട്. ഞങ്ങളൊരു കയർ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ നാലുമണിപ്പൂവിന്റെ സ്ഥിരം ശ്രോതാക്കളാണ്. എനിക്ക് വിജയുടെ തുള്ളാത മനവും തുള്ളും എന്ന സിനിമയിലെ ഇന്നിസൈ പാടി വരും എന്ന പാട്ട് വെച്ച് തരണം. എന്റെ പേര് മധു എന്നാണ്, എന്നെങ്കിലും പരിഗണിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ കൂടെ ഒരു പേരും കൂടി പറയാനുണ്ട്, അജ്മൽ. അജ്മലും സുഹൃത്താണെന്ന് തോന്നുന്നു. അപ്പോൾ അജ്മലും കൂടിയുണ്ട് ഈ മെസ്സേജിനൊപ്പം. അങ്ങനെ എല്ലാ ദിവസത്തെയും പോലെ ഇന്ന് ഞങ്ങളുടെ മെസ്സേജ് വായിക്കാതെ പോവരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവസാന നിമിഷം ആയതുകൊണ്ട് പേടിച്ചിട്ടാണെന്ന് തോന്നി ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മെസ്സേജ് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേരുണ്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന. അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ട് വെച്ച് തരാം. അപ്പം ഇന്ന് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്, വായിക്കാൻ സാധിക്കുന്നില്ല എല്ലാ മെസ്സേജുകളും. ഒരു മെസ്സേജ് കൂടി വായിക്കാം. ആതിരയാണ് കോട്ടയത്ത് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അമ്മയ്ക്ക് വേണ്ടി നല്ലൊരു ഗാനം ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്ന് മെസ്സേജ് അയച്ച എല്ലാവർക്കും വേണ്ടിയിട്ട് അടുത്ത ഗാനം കേൾക്കാം.

0: അങ്ങനെ ഈ ഗാനത്തോടെ ഇന്നത്തെ നാലുമണിപ്പൂക്കളുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. നാലുമണിപ്പൂക്കളിലേക്ക് മെസ്സേജുകൾ അയച്ച എല്ലാവർക്കും നന്ദി. വീണ്ടും മെസ്സേജുകൾ അയയ്ക്കുക. നാലുമണിപ്പൂക്കൾ വീണ്ടും കേൾക്കാം നാളെ വൈകിട്ട് 4 മണിക്ക്. ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. കുഴൽമന്ദം ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ പോളിടെക്നിക് കോളേജിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്നീ ത്രിവത്സര ഡിപ്ലോമ കോഴ്സുകളിലേക്ക് നേരിട്ട് 2 വർഷത്തേക്ക് ലാറ്ററൽ എൻട്രി അഡ്മിഷനാണ് നടക്കുന്നത്. പ്ലസ് ടു സയൻസ്, ITI, KGCE ആണ് യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 92 07 90 42 57. നമ്പർ ഒരിക്കൽ കൂടി 92 07 90 42 57.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: കോട്ടയം ജില്ലയിലെ അസാപ് കേരള പാമ്പാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നാളെ രാവിലെ 9 മുതൽ തൊഴിൽ മേള നടത്തും. യോഗ്യത 10ാം ക്ലാസ്, പ്ലസ് ടു, ITI, ഡിപ്ലോമ, ഡിഗ്രി. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94 95 99 97 31. 94 95 99 97 31.
3: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
4: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
3: ഡോക്ടർ എഹ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
0: കേരള സർക്കാർ സ്ഥാപനമായ IHRD കീഴിൽ പ്രവർത്തിക്കുന്ന കപ്രശ്ശേരി മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തേക്ക് 11ാം ക്ലാസിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ഇലക്ട്രോണിക്സ്, ബയോളജി എന്നീ 2 ബ്രാഞ്ചുകൾ ലഭ്യമാണ്. പൊതുവിഷയങ്ങളായി ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ആൻഡ് IT, ഫിസിക്സ്, കെമിസ്ട്രി, കണക്ക് എന്നീ വിഷയങ്ങളും പഠിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് സ്കൂൾ ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 85 47 00 50 15. മറ്റൊരു നമ്പർ 94 95 57 74 45. നമ്പറുകൾ ആവർത്തിക്കാം: 85 47 00 50 15. മറ്റൊരു നമ്പർ 94 95 57 74 45.
5: വെഡിങ് ഫിക്സ് ചെയ്തോലേ, എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
6: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: കോട്ടയത്ത് പഠനോപകരണങ്ങൾക്ക് 10 മുതൽ 60% വരെ വിലക്കുറവുമായി കൺസ്യൂമർ ഫെഡ് സ്കൂൾ വിപണി പ്രവർത്തനമാരംഭിച്ചു. നാഗമ്പടം ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഈസ്റ്റ് അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി കെട്ടിടത്തിലാണ് വിപണി തുടങ്ങിയത്. രാവിലെ 10 മുതൽ വൈകിട്ട് 7 വരെ പ്രവർത്തിക്കുന്ന വിപണി അടുത്ത മാസം 15 വരെ തുടരും. പുതുപ്പരിയാരം CBKM MGHSS സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ് സീനിയർ ജൂനിയർ, മലയാളം ജൂനിയർ, സംസ്കൃതം ജൂനിയർ, പൊളിറ്റിക്കൽ സയൻസ് ജൂനിയർ, കെമിസ്ട്രി സീനിയർ തുടങ്ങിയ തസ്തികകളിലേക്കുള്ള അഭിമുഖം അടുത്ത മാസം 2 രാവിലെ 10 മുതൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 94 96 15 30 95.

നമ്പർ ആവർത്തിക്കാം, 94 96 15 30 95. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ വ്യക്തിഗത ഗ്രൂപ്പ് വിദ്യാഭ്യാസ വായ്പകൾക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94 96 01 50 08. നമ്പർ ആവർത്തിക്കാം, 94 96 01 50 08. നിങ്ങൾ കേട്ടത് സേവന വാർത്തകൾ.

0: ആകാശവാണി FM വാർത്തകൾ.
1: സുതാര്യ ഭരണം ഉറപ്പു നൽകി 16 കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം. ഭരണ നിർവഹണം വേഗമേറിയതാക്കുമെന്നും സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറപ്പെടുവിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. മയക്കുമരുന്ന് ശൃംഖലയെ തകർക്കാൻ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. വ്യവസായ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് ലാൻഡ് ബാങ്ക് രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ നടന്ന ഇ.ഡി. റെയ്ഡ് കേന്ദ്ര ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസിന്റെ ഭാഗമാണെന്ന് മുഖ്യമന്ത്രി. അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ഗുരുതര കുറ്റകൃത്യമെന്നും വി.ഡി. സതീശൻ. സംസ്ഥാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി 2009 ബാച്ച് IAS ഉദ്യോഗസ്ഥൻ എ. കൌശികൻ നിയമിതനായി. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തിങ്കളാഴ്ച നിർവഹിക്കും. സപ്ലൈകോയുടെ 2 വിള നെല്ല് സംഭരണത്തിനായി രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനുള്ളവർക്ക് ജൂൺ 3 വരെ അപേക്ഷിക്കാം. സർക്കാർ പ്രത്യേക ഇളവ് അനുവദിച്ചതിനെ തുടർന്നാണ് കർഷക രജിസ്ട്രേഷനുള്ള തീയതി നീട്ടിയത്. കോഴിക്കോട് ആകാശവാണി ദൂരദർശൻ നിലയങ്ങളുടെ പ്രോഗ്രാം മേധാവി കെ.വി. ശരത്ചന്ദ്രൻ ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കും. വി.ടി. കുമാരൻ അവാർഡ്, ഇടശ്ശേരി അവാർഡ് എന്നിവ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ജൂൺ 2 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 5 കഴിഞ്ഞ് 2:37. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം മാന്ത്രികം എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ പാടിയത്. രചന ONV കുറുപ്പ്, സംഗീതം SP വെങ്കടേഷ്.

വിദ്യാസാഗർ, ദീപക് ദേവ് എന്നിവർ ആലപിച്ച ഗാനം 101 വെഡ്ഡിംഗ് എന്ന ചിത്രത്തിൽ നിന്നും. വരികൾ റഫീഖ് അഹമ്മദ്, സംഗീതം ദീപക് ദേവ്.

0: ആത്മസഖി ആകാശവാണി.
1: സങ്കീർണമായിട്ടുള്ള മാനസിക അവസ്ഥകൾ ആവിഷ്കരിക്കാൻ ഒരു ബാക്ക്ഡ്രോപ്പായിട്ട് നിർത്താൻ പറ്റുന്ന ഒരു പശ്ചാത്തലം കടൽ ആവുന്നു എന്നുള്ളത് കുറെ കൂടി സൗകര്യമാണ് ഈ എഴുത്തുകാരനും സംവിധായകനും ആസ്വാദകർക്കും. അതെ,
0: മലയാള റേഡിയോ നാടകത്തിന്റെ ചരിത്രം മാറ്റിയെഴുതിയ കെ വി ശരത്ചന്ദ്രൻ പങ്കെടുക്കുന്ന ആത്മസഖി ആകാശവാണി നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക്. ആത്മസഖി ആകാശവാണി.
2: ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് എസ് പി വെങ്കടേഷ് ഇണമിട്ട ഗാനം, എം ജി ശ്രീകുമാർ പാടിയത്. ചിത്രം മാന്യന്മാർ.

അടുത്ത ഗാനം മാണിക്യക്കൂടാരം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ പാടിയത്. വരികൾ ചിറ്റൂർ ഗോപി, സംഗീതം നിസരി ഉമ്മർ.

0: മൻ കി ബാത്ത്
1: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സു തുറക്കുന്നു.
0: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്
1: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
0: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
1: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
0: മറക്കാതെ കേൾക്കുക മൻ കി ബാത്ത്
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: കെയർ ഓഫ് സൈറ ബാനു എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ, ജോത്സ്ന എന്നിവർ പാടിയ ഗാനം. വരികൾ ബി കെ ഹരിനാരായണൻ, സംഗീതം മെജോ ജോസഫ്.

യേശുദാസ്, പി ജയചന്ദ്രൻ, കൃഷ്ണചന്ദ്രൻ എന്നിവർ ആലപിച്ച ഗാനം. വരികൾ ബിച്ചു തിരുമല, സംഗീതം ജോൺസൺ. ചിത്രം സി ഐ ഡി ഉണ്ണികൃഷ്ണൻ, BA BEd.

തകിട തക തകിട തക തകിട തജം തത്തജം തകതജം തത്തജം തത്ത തത്തജം തക തകിട തകതജം തക തകിട തത്തജം തകതജം

0: ഞാനതാ.
1: നീ ക്വാനടാ? ഇഷേ ഞാനി ഞാനടാ.
0: പക്കാല
1: പോടാക്കാല, ഇല്ലെങ്കിൽ എല്ല് കഴുക്കോല.
0: എരിക്കല കാമോദരി, എങ്കിൽ എടുത്തൊന്ന് പെരുമാറു. നീ
1: ഇത്തിരി എരിക്കും, പിന്നെ പുളിക്കും, ഉള്ളു പെടയ്ക്കും.
2: ഒമ്പള വരാളി.

0: ിതാനെ കേളു സ്വരങ്ങളാക്കി ആനന്ദഗാനം ചെയ്യും ആദോളനാദരൂപി.
1: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി.

0: കായികരംഗം, കലാസാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
1: അടുത്ത ഗാനം ക്വീൻ എന്ന ചിത്രത്തിൽ അജയ് ശ്രാവൺ, കേശവ് വിനോദ്, സുനിൽകുമാർ എന്നിവർ ആലപിച്ചത്. രചന ജോയ്പോൾ, സംഗീതം ജേക്സ് ബിജോയ്.

ഉണ്ണിമേനോൻ, എസ് ജാനകി എന്നിവർ ആലപിച്ച ഗാനം രചന എന്ന ചിത്രത്തിൽ നിന്നും. മുല്ലനേഴിയുടെ വരികൾ, എം ബി ശ്രീനിവാസിന്റെ സംഗീതം.

0: അടുത്ത ഗാനം യൂത്ത് ഫെസ്റ്റിവൽ എന്ന ചിത്രത്തിൽ രാജേഷ് വിജയ്, ജോത്സ്ന എന്നിവർ ആലപിച്ചത്. രചന ഷിബു ചക്രവർത്തി, സംഗീതം എം ജയചന്ദ്രൻ.
1: I know you love me too.

മകരമഞ്ഞ് എന്ന ചിത്രത്തിൽ രമേശ് നാരായൺ, അനുരാധ ശ്രീറാം എന്നിവർ ആലപിച്ച ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. അടുത്ത ഗാനം മക്കൾ മഹാത്മ്യം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ ആലപിച്ചത്. വരികൾ പി കെ ഗോപി, സംഗീതം സാജ് പോൾ.

കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3. സമയം 5 മണി കഴിഞ്ഞ് 59 മിനിറ്റും 45 സെക്കൻഡും. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
2: സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും കോവിഡിന് ശേഷമുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കോവിഡ് മഹാമാരി സമയത്തെ തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനുമായാണ് കേന്ദ്ര സർക്കാർ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന ABRY പ്രഖ്യാപിച്ചത്. ആത്മനിർഭർ ഭാരത് 3.0 പാക്കേജിന്റെ ഭാഗമായി 2020 ഒക്ടോബർ 1 സ്കീം ഔദ്യോഗികമായി ആരംഭിച്ചത്. പദ്ധതി നടപ്പിലാക്കുന്നതും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും തൊഴിൽ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനാണ്. ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൌണ്ടുകളിലേക്ക് സംഭാവന നൽകിക്കൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് തൊഴിലുടമകൾക്ക് പ്രോത്സാഹനം നൽകുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. പദ്ധതി പ്രകാരം പുതിയ ജീവനക്കാരുടെ EPF സംഭാവനകൾക്ക് സർക്കാർ സബ്സിഡി നൽകുന്നു. 2 ഈ സബ്സിഡി നൽകുന്നത്. കൂടാതെ പ്രതിമാസം 15,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് EPFലേക്കുള്ള തൊഴിലുടമകളുടെയും ജീവനക്കാരന്റെയും സംഭാവന കേന്ദ്ര സർക്കാർ നൽകുന്നു. അടിസ്ഥാന വേതനത്തിന്റെ 12% ഈ സംഭാവന. ഔപചാരിക മേഖലയിൽ മുമ്പ് ജോലി ചെയ്തിട്ടില്ലാത്ത പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിന് പ്രോത്സാഹനം നൽകാനും കോവിഡ് മഹാമാരി മൂലം തൊഴിൽ നഷ്ടം സംഭവിച്ചവർക്ക് തൊഴിൽ ലഭ്യമാക്കാനുമാണ് പദ്ധതിയുടെ പ്രാഥമിക ശ്രദ്ധ. ഔപചാരിക മേഖലയിലെ തൊഴിലുടമകൾക്ക് ഇത്തരം വ്യക്തികളെ നിയമിക്കുന്നതിന് പദ്ധതി പ്രോത്സാഹനം നൽകുന്നു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും 1,000 താഴെ ജീവനക്കാരുള്ളതുമായ എല്ലാ സ്ഥാപനങ്ങളെയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2020 ഒക്ടോബർ 1 2021 June 30 ഇടയിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർ സ്കീമിന് യോഗ്യരാണ്. 2020 March 1 2020 September 30 ഇടയിൽ ജോലി നഷ്ടപ്പെടുകയും പിന്നീട് തൊഴിൽ നേടുകയും ചെയ്ത വ്യക്തികൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകും. അതേസമയം PMRPY അല്ലെങ്കിൽ PMPRPY സ്കീമുകൾക്ക് കീഴിൽ ഗുണഭോക്താക്കളായ ജീവനക്കാരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. കൂടുതൽ തൊഴിലാളികളെ ഔപചാരിക മേഖലയുടെ കീഴിൽ കൊണ്ടുവരുന്നുവെന്ന് ഉറപ്പാക്കാൻ അധിക ധനസഹായത്തോടെ പദ്ധതി വിപുലീകരിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥ സർക്കാർ 2021 June അവതരിപ്പിച്ചു. കൂടുതൽ ജീവനക്കാരെയും സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി പദ്ധതി 2022 March സർക്കാർ ദീർഘിപ്പിച്ചു. പദ്ധതി പ്രകാരമുള്ള സർക്കാരിന്റെ സംഭാവന EPFO പരിപാലിക്കുന്ന യോഗ്യരായ ജീവനക്കാരുടെ യൂണിവേഴ്സൽ അക്കൌണ്ട് നമ്പറിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു എന്നത് സ്കീമിന്റെ പ്രത്യേകതയാണ്. എല്ലാ പേയ്മെന്റുകളും സംഭാവനകളും കാര്യക്ഷമമായും സുരക്ഷിതമായും നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് ജീവനക്കാർക്ക് ആധാർ സീഡഡ് UAN ഉണ്ടായിരിക്കണം. EPF സംഭാവനകളുടെ സാമ്പത്തിക ഭാരം കുറച്ചുകൊണ്ട് കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ പദ്ധതി തൊഴിലുടമകളെ പ്രോത്സാഹിപ്പിക്കുന്നു. വർദ്ധിച്ച സാമൂഹിക സുരക്ഷാ കവറേജ് പദ്ധതിയുടെ മറ്റൊരു ഗുണഫലമാണ്. EPF സംവിധാനത്തിൽ കൂടുതൽ ജീവനക്കാരെ എൻറോൾ ചെയ്യുന്നതിലൂടെ തൊഴിലാളികൾക്ക് പെൻഷനും പ്രൊവിഡന്റ് ഫണ്ട് സംഭാവനകളും ഉൾപ്പെടെയുള്ള സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്കുള്ള വഴി ABRY ഉറപ്പാക്കുന്നു. അതുവഴി അവരുടെ സാമ്പത്തിക സുരക്ഷ മെച്ചപ്പെടുന്നു. നിലവിൽ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അതിന്റെ പ്രാരംഭ തൊഴിൽ സൃഷ്ടിക്കൽ ലക്ഷ്യങ്ങളെ മറികടന്നിട്ടുണ്ട്. ഹ്രസ്വകാല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുക മാത്രമല്ല, ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മഹാമാരിക്ക് ശേഷമുള്ള ഇന്ത്യയുടെ വീണ്ടെടുക്കലിലെ ഒരു സുപ്രധാന പദ്ധതിയാണ് ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അഥവാ ABRY. സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്ക് തൊഴിലാളികളെ നയിച്ചുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക പുനരുജ്ജീവനത്തെ പിന്തുണയ്ക്കുന്നതിനുമുള്ള ഒരു പ്രധാന സംരംഭമായി ABRY നിലകൊള്ളുന്നു.
1: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ്

0: 3,548. In IPL cricket, Gujarat Titans will clash with Rajasthan Royals in qualifier 2 match in New Chandigarh this evening. The match will start at 7:30 p.m. And that is the end of this news bulletin.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3 സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ്.

0: ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. കാർഷിക കൂട്ടായ്മയുടെ വിപണി സാധ്യതകളെക്കുറിച്ച് സംസാരിക്കുന്നു കരുമാലൂരിലുള്ള കെ അശോകൻ. തുടർന്ന് മട്ടുപ്പാവിൽ പച്ചക്കറികൾ നട്ടുപരിപാലിക്കുന്ന ഏലൂർ ഉദ്യോഗമണ്ഡലിലെ ഷിബു വിപി അനുഭവങ്ങളും ചിന്തകളും പങ്കുവയ്ക്കുന്നു. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണിവരെ FM ഈവനിങ്. ഇതിൽ നിലവറ. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ പറയിപെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. ജോണ്ടിസ് അഥവാ മഞ്ഞപ്പിത്തം. ഗ്യാസ്ട്രോ എൻട്രോളജി ആൻഡ് ഹെപ്പറ്റോളജി വിഭാഗമായ സെൻട്രൽ ഗ്യാസ്ട്രോയുടെ ചീഫ് കൺസൾട്ടന്റായ ഡോക്ടർ ജോണി സിറിയക്കുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. തുടർന്ന് ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 ന്യൂസ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9:30 KV ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ, നാടകം ഒറ്റ. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.
1: വെഡിംഗ് ഫിക്സ് ചെയ്തോലേ? എങ്കിൽ ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
2: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
3: ചേച്ചി, ഇത് കണ്ടോ?
4: ഹരിബന്ധേ കുട്ട,
3: കാണട്ടെ? വാ, എന്റെ ഫേവറേറ്റ് കളർ.
5: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
3: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
6: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
7: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
8: ഓ ഐ നോ.
7: RBI പറയുന്നു,
9: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
0: ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഡോക്ടർ സരിതാ മഹേശ്വരൻ. 6:00 ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ മണിനാഥം എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യഭാഗം. ഇതിൽ ചിന്താശകലം. ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം. തുടർന്ന് ഉപഭോക്താക്കൾ അറിയാൻ. 7:10 ഈ ഗാനം ഇന്നത്തെ ഗാനം. ആരോഗ്യക്കുറിപ്പുകൾ, ശനിദശ. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ FM ഡയറി തുടരും. ഇതിൽ സമകാലികം, വയോജനങ്ങളും വയോജന വകുപ്പും. 7:50 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണി, ഗായികയും വയലിനിസ്റ്റുമായ രേവതി നാരായൺ അവതരിപ്പിക്കുന്ന പരിപാടികൾ. 8:25 ഇന്ന് ഈ നിലയത്തിൽ നിന്ന് സേവന വാർത്തകൾ, ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 ചലച്ചിത്രഗാനങ്ങൾ. 8:40 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. ഓസ്റ്റിയോപോറോസിസ് അഥവാ അസ്ഥിശോഷണം. അസ്ഥിരോഗ വിഭാഗം മേധാവിയും ഷോൾഡർ ആൻഡ് അപ്പർ ലിംബ് സർജനുമായ ഡോക്ടർ KR പ്രതാപ് കുമാറുമായി അഭിമുഖം. 9:00 ചലച്ചിത്രഗാനങ്ങൾ. 9:30 FM മോർണിംഗ് സെലക്ഷൻസ്. 10:00 നേർവഴി തിരുവനന്തപുരം റിലേ. 10:15 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. തുടർന്ന് സംഗീതലഹരി. 10:55 നാട്ടുവിശേഷം.

പതിനൊന്ന് മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. പന്ത്രണ്ട് മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലെ, 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലെ, 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലെ, 1:00 ഫോണൌട്ട് ഗാനോത്സവം, 1:55 സേവന വാർത്തകൾ, 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ആത്മസഖി ആകാശവാണി. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടിയിൽ മികച്ച റേഡിയോ നാടകങ്ങളുടെ സംവിധായകനും പ്രക്ഷേപകനുമായ KV ശരത്ചന്ദ്രൻ പങ്കെടുക്കുന്നു. 3:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഗസലുകൾ. 3:30 കൊച്ചി വേവ്സ്. 4:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലെ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലെ. 6:10 അറിയിപ്പുകൾ, തുടർന്ന് മധുരം ഗീതം ലളിതഗാനം സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലെ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. സമ്മിശ്ര കൃഷിയുടെ ആനന്ദം. പാനായിക്കുളത്തുള്ള MK അബ്ബാസ് കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. തുടർന്ന് കരിങ്കോഴികളുടെ പരിപാലന രീതികൾ. പാലാരിവട്ടത്തുള്ള ഫ്ലോറി ജോയ്, ജോസഫ് ജോയ് എന്നിവർ സംസാരിക്കുന്നു. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലെ. 7:35 മുതൽ 9:00 FM ഈവനിംഗ്. ഇതിൽ സമകാലികം, വയോജനങ്ങളും വയോജന വകുപ്പും. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ പറയിപ്പെറ്റ പന്തിരികുലം. 8:00 ആകാശവാണി FM വാർത്തകൾ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. ഓസ്റ്റിയോപോറോസിസ് അഥവാ അസ്ഥിശോഷണം. അസ്ഥിരോഗ വിഭാഗം മേധാവിയും ഷോൾഡർ ആൻഡ് അപ്പർ ലിം സർജനുമായ ഡോക്ടർ KR പ്രതാപ് കുമാറുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിത മലയാളം. തുടർന്ന് ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 News@9 ഡൽഹി റിലെ. 9:15 നാടകഗാനങ്ങൾ. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 ദേശീയ സംഗീത പരിപാടി ഡൽഹി റിലെ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലെ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മധുരം ഗീതം ലളിതഗാനം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്ന്. കാവാലം ശ്രീകുമാർ പാടിയത്. രചന അജയൻ നമ്പൂതിരി. സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

0: കാവാലം ശ്രീകുമാർ പാടിയ ലളിതഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. മധുരം ഗീതം ലളിതഗാനം വീണ്ടും കേൾക്കാം നാളെ വൈകിട്ട്.
1: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം, യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05-നും ശനിയാഴ്ചകളിൽ രാവിലെ 8:05-നും ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
2: കൊച്ചി FM-ൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20. ശനിദശ റേഡിയോ കാർട്ടൂൺ പരമ്പര.
0: ആകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ വ്യക്തിഗത, ഗ്രൂപ്പ് വിദ്യാഭ്യാസ വായ്പകൾക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 94-96-01-50-08 എന്ന നമ്പറുമായി ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 94-96-01-50-08. പുതുപ്പരിയാരം CBK MGHSS സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ്, മലയാളം, സംസ്കൃതം, പൊളിറ്റിക്കൽ സയൻസ്, കെമിസ്ട്രി തുടങ്ങിയ തസ്തികകളിലേക്കുള്ള അഭിമുഖം അടുത്ത മാസം 2-ന് രാവിലെ 10:00 നടക്കും. ഇംഗ്ലീഷ് സീനിയർ ജൂനിയർ, മലയാളം ജൂനിയർ, സംസ്കൃതം ജൂനിയർ, പൊളിറ്റിക്കൽ സയൻസ് ജൂനിയർ, കെമിസ്ട്രി സീനിയർ തുടങ്ങിയ തസ്തികകളിലേക്കാണ് അഭിമുഖം നടക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 94-96-15-30-95 94-96-15-30-95.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
0: കേരള സർക്കാർ സ്ഥാപനമായ IHRD കീഴിൽ പ്രവർത്തിക്കുന്ന കപ്രശ്ശേരി മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തേക്ക് 11-ാം ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ഇലക്ട്രോണിക്സ്, ബയോളജി എന്നീ രണ്ട് ബ്രാഞ്ചുകൾ ലഭ്യമാണ്. പൊതുവിഷയങ്ങളായി ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ആൻഡ് IT, ഫിസിക്സ്, കെമിസ്ട്രി, കണക്ക് എന്നീ

0: വിഷയങ്ങളും പഠിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് സ്കൂൾ ഓഫീസുമായി ബന്ധപ്പെടുക. നമ്പർ 0484260416. മറ്റൊരു നമ്പർ 85 47 00 50 15. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 0484260416. 85 47 00 50 15.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോണിന്റെ ചെങ്ങന്നൂർ, കരുനാഗപ്പള്ളി നോളജ് സെന്ററുകളിൽ ലോജിസ്റ്റിക്സ്, വെയർഹൌസ് മാനേജ്മെന്റ് മേഖലകളിൽ മികച്ച സാധ്യതകളുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, സർട്ടിഫിക്കറ്റ് ഇൻ വെയർഹൌസ് ആൻഡ് ഇൻവെന്ററി മാനേജ്മെന്റ് എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷകൾക്കും ചെങ്ങന്നൂർ, കരുനാഗപ്പള്ളി എന്നിവിടങ്ങളിലെ കെൽട്രോൺ നോളജ് സെന്ററുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 81 36 80 23 04. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 81 36 80 23 04.
1: മൻ കി ബാത്.
2: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സു തുറക്കുന്നു
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
1: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
2: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
1: മറക്കാതെ കേൾക്കുക മൻ കി ബാത്
2: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
0: സാംസ്കാരിക വകുപ്പും അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന സൌജന്യ കലാപരിശീലനത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. പ്രായഭേദമന്യേ കഥകളി, ചെണ്ട, കൂടിയാട്ടം, ചിത്രരചന, കഥകളി വേഷം, കഥകളി സംഗീതം, ശാസ്ത്രീയ സംഗീതം എന്നീ കലാരൂപങ്ങളിൽ പരിശീലനം നേടാം. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള വിവിധ സെന്ററുകളിലേക്കാണ് ക്ലാസുകൾ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 85 47 52 94 64. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 85 47 52 94 64. ചിറ്റൂർ സർക്കാർ കോളേജിൽ 2026-27 അധ്യയന വർഷത്തേക്ക് അധ്യാപക ഒഴിവ്. ബോട്ടണി വിഷയത്തിൽ അടുത്ത മാസം 2-നും മ്യൂസിക്കിൽ അടുത്ത മാസം 3-നും ഇംഗ്ലീഷ് അടുത്ത മാസം 4-നും ഹിസ്റ്ററി അടുത്ത മാസം 5-നും രാവിലെ 10:30 അഭിമുഖം നടക്കും. ഫിലോസഫി വിഷയത്തിൽ അടുത്ത മാസം 6-ന് രാവിലെ 11:30 അഭിമുഖം. കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്ത് PhD നെറ്റ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റ് സഹിതം എത്തിച്ചേരണം. PhD അല്ലെങ്കിൽ നെറ്റ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ PG 55% മാർക്കുള്ളവരെയും പരിഗണിക്കും. കെൽട്രോൺ കോട്ടയം നോളജ് സെന്ററിൽ വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഡിപ്ലോമ ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റ സയൻസ്, ഡാറ്റ അനാലിസിസ് ആൻഡ് മെഷീൻ ലേണിംഗ്, ഡിപ്ലോമ ഇൻ ഓഗ്മെന്റ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി ആൻഡ് മിക്സഡ് റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി ആപ്ലിക്കേഷൻ ഡെവലപ്പർ എന്നീ കോഴ്സുകളിലേക്കാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 62 82 84 17 72. 62 82 84 17 72. കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ നടത്തുന്ന സ്കിൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു വിജയിച്ചവർക്ക് അപേക്ഷിക്കാം. 1 വർഷവും 6 മാസവും ദൈർഘ്യമുള്ള ഈ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും ഇന്റേൺഷിപ്പ് അവസരവും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 79 94 44 93 14. 79 94 44 93 14. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്.

0: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
1: സ്കൂള് തുറക്കാറായി.
2: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
1: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
2: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
3: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ജനജീവിതത്തെ സ്പർശിക്കും വിധം സംസ്ഥാനത്ത് വികസനം നടപ്പിലാക്കുമെന്ന് ഉറപ്പു നൽകി 16th കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. കേരളത്തെ തുറമുഖ കേന്ദ്രമാക്കി മാറ്റുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സർക്കാരിന്റെ നയങ്ങളാണ് ഗവർണർ പ്രഖ്യാപിച്ചതെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്നും മുഖ്യമന്ത്രി ബി ഡി സതീശൻ. കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി എ കൌശികൻ നിയമിതനായി. എക്സൈസ് നവീകരണത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 9 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. IPL ക്രിക്കറ്റ് 2nd ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ജനജീവിതത്തെ സ്പർശിക്കുന്ന വിധത്തിൽ സംസ്ഥാനത്ത് വികസനം നടപ്പിലാക്കുമെന്ന് ഉറപ്പു നൽകി 16th കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം. ഭരണനിർവഹണം ലളിതവും വേഗമേറിയതാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സർക്കാർ സംരക്ഷിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി കൃത്യമായ ധാരണ നൽകാൻ ധവളപത്രം പുറപ്പെടുവിക്കും. സർക്കാർ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് ഉറപ്പു നൽകിക്കൊണ്ടായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപനം. വിശദാംശങ്ങളിലേക്ക്.
5: കൃഷി സർക്കാരിന്റെ മുൻഗണനയായിരിക്കുമെന്നും കർഷകർ നേരിടുന്ന വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുമെന്നും ഗവർണർ നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കി. കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റുന്നതിനു പുറമെ വ്യോമയാന മേഖലയിൽ സമഗ്ര വികസനം ഉറപ്പുവരുത്തും. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് മാസത്തിൽ 3 ദിവസം ആർത്തവ അവധി നൽകും. അസംഘടിത മേഖലയിലെ സ്ത്രീ തൊഴിലാളികൾക്ക് 6 മാസത്തെ പ്രസവാവധി അനുവദിക്കും. സംസ്ഥാനത്തെ എല്ലാ നഗരങ്ങളും വയോജന സൌഹൃദമാക്കും. സമഗ്ര സിനിമാ നയം രൂപീകരിക്കുന്നതിനൊപ്പം മീഡിയ സിറ്റി, ക്രിയേറ്റീവ് ഇൻഡസ്ട്രി ഹബ് എന്നിവ വികസിപ്പിക്കും. സഹകരണ മേഖലയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കും. ക്ഷേത്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് മലബാർ തീർത്ഥാടന പദ്ധതി ആവിഷ്കരിക്കും. ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പിൽ സമഗ്ര പരിഷ്കാരം കൊണ്ടുവരും. റേഷൻ കടകളുടെയും മാവേലി സ്റ്റോറുകളുടെയും എണ്ണം കൂട്ടുന്നതിലൂടെ ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കും. പോലീസിലും സമഗ്ര പരിഷ്കരണം നടപ്പാക്കും. സർക്കാർ ആശുപത്രികളിലെ സേവനം മെച്ചപ്പെടുത്തുമെന്നും 1 മണിക്കൂർ 9 മിനിറ്റ് നീണ്ട നയപ്രഖ്യാപനത്തിൽ ഗവർണർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
4: പുതിയ സർക്കാരിന്റെ നയങ്ങളാണ് ഗവർണർ പ്രഖ്യാപിച്ചതെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി ബി ഡി സതീശൻ. ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കുമെന്നും കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
6: കേരളത്തിൽ സമഗ്രമായ മാറ്റം അടിസ്ഥാന സൗകര്യ മേഖലയിലും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലും എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പദ്ധതിയാണ് ഗവൺമെന്റ് ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 ഇന്ദിരാ ഗ്യാരണ്ടികളും പ്രഖ്യാപിച്ച് നടപ്പാക്കും. ഇതിനനുബന്ധമായി ബജറ്റ് പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും.
4: കിഫ്ബിയുടെ കാര്യത്തിൽ സർക്കാർ പഠിച്ച ശേഷം തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ ഭാവിക്കും സമഗ്ര വികസനത്തിനും സഹായകമായ നിർദ്ദേശങ്ങൾ നയപ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേന്ദ്ര സർക്കാരിൽ നിന്നും ചോദിച്ചു വാങ്ങേണ്ട കാര്യങ്ങളെക്കുറിച്ച് നയപ്രഖ്യാപനം മൌനം പാലിച്ചതായും അദ്ദേഹം വിമർശിച്ചു.

0: പശ്ചിമേഷ്യൻ സാഹചര്യം കേരളത്തെ എങ്ങനെ ബാധിക്കുമെന്നതിനെ സംബന്ധിച്ച് പരാമർശമുണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നയപ്രഖ്യാപനത്തിൽ സർക്കാർ പറയുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായി നടപ്പിലാക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA. ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാനായി നിയമസഭയിൽ ശക്തമായി സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. കർണാടക സന്ദർശനം തുടരുന്ന ഉപരാഷ്ട്രപതി ഇന്ന് ബംഗളൂരുവിലും ദാവൻകരയിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി A. കൗശികൻ നിയമിതനായി. 2009 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനാണ്. ഡോക്ടർ രക്തൻ യു ഖേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിതനായതോടെയാണ് പുതിയ നിയമനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ED റെയ്ഡ് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നില്ലെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. റെയ്ഡ് കേന്ദ്ര ഏജൻസിയുടെ നടപടിയാണെന്നും സംസ്ഥാന സർക്കാരിന് റെയ്ഡിൽ പങ്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. റെയ്ഡിനെ തുടർന്നുണ്ടായ സംഘർഷം ലഘൂകരിക്കാൻ പോലീസിന് സാധിച്ചതായും ക്രമസമാധാനം തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എക്സൈസ് നവീകരണത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്നും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി M. ലിജു. കാലാനുസൃതമായ മാറ്റങ്ങൾ വകുപ്പിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്നും തിരുവനന്തപുരത്ത് നടന്ന എക്സൈസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. മയക്കുമരുന്ന് വെല്ലുവിളിയെ നേരിടാൻ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ സംവിധാനങ്ങൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ മന്ത്രി വകുപ്പിൽ അഴിമതി അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി. സംസ്ഥാനത്ത് സ്കൂൾ പ്രവേശനോത്സവം June 1. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങുകൾ പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. മന്ത്രിമാരായ K. മുരളീധരൻ, CP ജോൺ, തിരുവനന്തപുരം നഗരസഭാ മേയർ VV രാജേഷ്, ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുക്കും. പ്രവേശനോത്സവത്തിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലാണെന്ന് മന്ത്രി N. ശംസുദ്ദീൻ അറിയിച്ചു. ഈ വർഷത്തെ പ്രവേശനോത്സവ ഗാനം മന്ത്രി N. ശംസുദ്ദീൻ പുറത്തിറക്കി.
0: തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും നഷ്ടപ്പെട്ടതായി സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്ന വൈരനാമവും വിളക്കും ശ്രീകോവിലിൽ സുരക്ഷിതമാണെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ. സുരക്ഷാ പരിശോധനയില്ലാതെ ചിലർ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുന്നതായി റിപ്പോർട്ടിലെ പരാമർശം തെറ്റാണെന്നും എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് തയ്യാറാക്കിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കായി സംസ്ഥാന സർക്കാരിനെ സമീപിക്കാൻ ഇന്ന് ചേർന്ന ക്ഷേത്രം ഭരണസമിതി യോഗത്തിൽ തീരുമാനമായി. ശബരിമല സന്നിധാനത്തും പമ്പയിലും നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ മോക്ഡ്രിൽ തുടരുന്നു. അതീവ സുരക്ഷാ മേഖലയായ ശബരിമലയിൽ ഭീകരാക്രമണം ഉണ്ടായാൽ നേരിടേണ്ട രീതികൾ ഉൾപ്പെടുത്തിയുള്ള മോക്ഡ്രില്ലിൽ 160 NSG കമാൻഡോകളാണ് പങ്കെടുക്കുന്നത്. പോലീസ് സേന, ആരോഗ്യ പ്രവർത്തകർ, അഗ്നിരക്ഷാസേന തുടങ്ങിയ വിവിധ വകുപ്പുകളും മോക്ഡ്രില്ലിന്റെ ഭാഗമാകുന്നുണ്ട്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലയളവിൽ രാജ്യത്ത് ഇക്കുറി സാധാരണയേക്കാൾ കുറഞ്ഞ തോതിലുള്ള മഴയായിരിക്കും ലഭിക്കുക എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജൂൺ മാസത്തിൽ രാജ്യത്ത് പൊതുവെ മഴ കുറവായിരിക്കും. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ വരും ദിവസങ്ങളിലും തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളും മലപ്പുറവും വയനാടും ഉൾപ്പെടെ 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. അറബിക്കടലിന്റെയും ബംഗാൾ ഉൾക്കടലിന്റെയും കൂടുതൽ ഭാഗങ്ങളിലും ലക്ഷദ്വീപ് പ്രദേശത്തും കാലവർഷം മുന്നേറുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണ്. IPL ക്രിക്കറ്റ് 2nd ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ന്യൂ ചണ്ഡീഗഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 മത്സരം. വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31 രാവിലെ 11 ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിന്റെ 134th പതിപ്പാണ് ഇത്. മഴക്കാലമെത്തുന്ന സാഹചര്യത്തിൽ എലിപ്പനി, ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസർ. ജനജീവിതത്തെ സ്പർശിക്കും വിധം സംസ്ഥാനത്ത് വികസനം നടപ്പിലാക്കുമെന്ന് ഉറപ്പു നൽകി 16th കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം.

0: സ്ഥാപനം കേരളത്തെ തുറമുഖ കേന്ദ്രമായി മാറ്റുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സർക്കാരിന്റെ നയങ്ങളാണ് ഗവർണർ പ്രഖ്യാപിച്ചതെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി എ കൗശികൻ നിയമിതനായി. എക്സൈസ് നവീകരണത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 9 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഐ പി എൽ ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 കഴിഞ്ഞ 40 മിനിറ്റും 30 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം എം ജി രാധാകൃഷ്ണന്റെ സംഗീതത്തിൽ യേശുദാസ്, ബി അരുന്ധതി എന്നിവർ ആലപിച്ചത്. ചിത്രം രാക്കുയിരിൻ രാഗ സദസ്സിൽ.

അടുത്ത ഗാനം സായിവർ തിരുമേനി എന്ന ചിത്രത്തിൽ യേശുദാസ്, സൗമ്യ എന്നിവർ പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. കാലാവസ്ഥാ അറിയിപ്പ്. ഇന്ന് കേരളത്തിൽ സാമാന്യം വ്യാപകമായി മഴയുണ്ടായി. ലക്ഷദ്വീപിൽ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെട്ടു. മറ്റന്നാൾ രാവിലെ വരെ കേരളത്തിലും ലക്ഷദ്വീപിലും സാമാന്യം വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. ഇന്ന് കൊച്ചി

0: ആഴ്ചയിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.6 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ അറിയിപ്പാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: കാർഷിക ജീവനം.
2: കൃഷി അറിവുകളും അനുഭവങ്ങളും.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് കാർഷിക ജീവനത്തിൽ ആദ്യം ഇഷ്ടങ്ങൾ നടപ്പിലാക്കുവാൻ സ്ഥലപരിമിതിയോ സമയമോ

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് കാർഷിക ജീവനത്തിൽ ആദ്യം ഇഷ്ടങ്ങൾ നടപ്പിലാക്കുവാൻ സ്ഥലപരിമിതിയോ സമയമോ ഒരു തടസ്സമല്ല എന്ന് കാണിച്ചു തരികയാണ് ഷിബു തന്റെ മട്ടുപ്പാവ് കൃഷിയിലൂടെ. 850 ചതുരശ്ര അടി വലിപ്പമുള്ള മട്ടുപ്പാവിൽ തന്റെ കുടുംബത്തിനാവശ്യമുള്ള മിക്ക പച്ചക്കറികളും പഴച്ചെടികളും നട്ടുവളർത്തുന്നു ഇദ്ദേഹം. പാരമ്പര്യമായ അറിവുകൾ ഇല്ലാതിരുന്നിട്ടും സ്വന്തം താല്പര്യങ്ങളെ പരീക്ഷണങ്ങളിലൂടെ വിജയം കണ്ടെത്തുകയാണ് ഏലൂരിലെ ഈ കർഷകൻ. ഒപ്പം തന്റെ മകനെയും കൃഷിയുടെ പാഠങ്ങൾ പഠിപ്പിക്കുന്നു. 7 ക്ലാസ്സുകാരനായ ഇഷാന് തന്റെ ഭാവി കൃഷിരീതികളെ കുറിച്ച് ധാരണയുണ്ട്. കേൾക്കാം മട്ടുപ്പാവിൽ പച്ചക്കറികൾ നട്ടു പരിപാലിക്കുന്ന ഏലൂർ ഉദ്യോഗ മണ്ഡലിലെ ഷിബു VP പങ്കുവയ്ക്കുന്ന അനുഭവങ്ങളും ചിന്തകളും.
1: നമസ്കാരം, കാർഷിക ജീവനത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: എങ്ങനെയാണ് കൃഷിയിലേക്ക് വന്നത്? ചെറുപ്പകാലത്തിലെ കൃഷി കണ്ടു വളർന്നതാണോ? ഇടയ്ക്ക് വെച്ച് ഇഷ്ടം തോന്നി വന്നതാണോ? ഇപ്പൊ കൊറോണയ്ക്ക് ശേഷം ഒരുപാട് പേര് കൃഷിയിലേക്ക് വന്നിട്ടുണ്ട്, അപ്പൊ അങ്ങനെ വന്നതാണോ?
2: ഞാൻ വീട് വെച്ചതിന് ശേഷമാണ് ഇത് തുടങ്ങിയത്. സ്വന്തമായിട്ട് വീട് വന്നു കഴിഞ്ഞപ്പോ സ്ഥലമൊന്നുമില്ല, ടെറസിൽ ഓപ്പൺ ആയി കിടക്കുന്നതുകൊണ്ട് ടൈം പാസിന് വേണ്ടി അങ്ങനെ തുടങ്ങിയതാണ്. കുറേശ്ശെ കുറേശ്ശെ സ്റ്റാർട്ട് ചെയ്തതാണ്. ചെടികൾ നട്ട് ഇതാക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ തന്നെ ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്ത് സ്റ്റെപ്പ് പോലൊക്കെ അടിച്ച് നല്ല വലുതായിട്ട് ഇപ്പൊ ചെയ്ത് ലാസ്റ്റ് ഫാബ്രിക്കേഷൻ വർക്കാണ് ഞാൻ ചെയ്യുന്നത്.
1: സ്ക്വയർ ഫീറ്റ് ഉണ്ട്?
2: ഇതൊരു 800-850 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും ടോപ്പ്.
1: എന്തൊക്കെ പച്ചക്കറികളാണെന്ന് പറയാമോ?
2: ഇതില് വഴുതനങ്ങയുണ്ട്, വെണ്ടയ്ക്ക ഉണ്ട്, തക്കാളി, പിന്നെ ചീരയുണ്ട്, പൊന്നങ്ങണി ചീരയുണ്ട്, ചേമ്പിൻ ചീരയുണ്ട്, 2-3 വെറൈറ്റി മുളകുകളുണ്ട്, കൈതച്ചക്ക 2 ഉള്ളൂ എങ്കിലും അതുമുണ്ട്, മധുര തുളസി, വിക്സു തുളസി, മൃതസഞ്ജീവിനി ചെടിയുണ്ട്. പിന്നെ ഞാൻ ആദ്യമായിട്ട് കഴിഞ്ഞ വർഷം ബീൻസ് നട്ടായിരുന്നു. അവര് ബീൻസ് നല്ലപോലെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഒരു 6 ചട്ടിയിൽ ബീൻസ് നട്ടു. നല്ല പോലെ കിട്ടി എനിക്ക്, അതൊരു ഒരു പുതിയൊരു അനുഭവമാണ്. പിന്നെ ഞാവല് വൈറ്റും ഉണ്ട്, ബ്ലാക്കും ഉണ്ട്, പിന്നെ ചെറുനാരങ്ങ. കഴിഞ്ഞ വർഷം ഒരു ചെടിക്ക് ഇതെല്ലാം കൂടെ അങ്ങ് പഴുത്ത് ഞണ്ണിയൊക്കെ 1 നാരങ്ങ കിട്ടി എനിക്ക്. പച്ചക്കറി അരിഞ്ഞതിന്റെ സാധനങ്ങൾ ഷീജാട് വെച്ചിട്ടുണ്ടാവും, അതെടുത്ത് കൊണ്ട് ഇടും. ഇട്ട് കഴിഞ്ഞപ്പോ അതിൽ നിന്ന് എനിക്ക് കിട്ടുന്നത് തണ്ണിമത്തൻ, 5-6 തണ്ണിമത്തന്റെ കിരൺ ഉണ്ടായി കിടക്കുന്നുണ്ട്. മത്തനും തനിയെ മുളച്ചു വന്നാണ്. കുമ്പളം ഒരു 3-4 പറിച്ചും കഴിഞ്ഞു, ഇനിയും ഉണ്ട്, അതിനകത്ത് 3-4 കിടക്കുന്നുണ്ട്.
1: അതിൽ
2: നിന്ന് വന്നതാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് മുളച്ചു വരികയാണ് ചെയ്തത്. അത് നമ്മൾ കാണുപോലുമില്ല അത് എങ്ങോട്ടൊക്കെ പോണെന്നുള്ളത്. അപ്പൊ അതിനെ വെട്ടി കളയൂലേ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഈ പറഞ്ഞ ഇതായിട്ട് പിന്നെ പൊട്ടുവെളിയൊരു സമയമാകുമ്പോ പൊട്ടുവെളിയാന്നുള്ളൂ, അത് എനിക്ക് ശരിക്കും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ കുക്കുമ്പർ നട്ടിട്ടുണ്ട്, പിന്നെ കൊത്തമര നട്ടിട്ടുണ്ട്, അതൊക്കെ പൊങ്ങി വരുന്നേ ഉള്ളൂ. കാക്കനാട് ഇന്നപ്പോ കൊത്തമര ഉണ്ട്. അപ്പൊ ഞാൻ 2 വാങ്ങിച്ചുകൊണ്ട് നട്ടു. എനിക്ക് അറിഞ്ഞൂടാ ഇതിങ്ങനെ എങ്ങനെയാണ് വളരുന്നതെന്ന് ഒന്നും അറിഞ്ഞൂടാ. ഇത് നേരം കോല് പോലെ മുകളിലേക്ക് പോകുന്നത്. അപ്പൊ ഒരെണ്ണത്തിന് ഞാൻ സപ്പോർട്ട് കൊടുത്തു, ഒരെണ്ണം സപ്പോർട്ട് കൊടുത്തില്ല, അതും ഒടിഞ്ഞു പോയി. ഒടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതും ഉണങ്ങിപ്പോവും. അപ്പൊ മനസ്സിലായി ഇതിനെ കയറിട്ട് കെട്ടി പൊക്കി തന്നെ വിടണം. അങ്ങനെ തന്നെ ഞാൻ നേരെ മുകളിൽ പോയിട്ട് ഒരു ഇലയുടെ അവിടുന്ന് ഒരു 6-7 കൊത്തമര ഉണ്ടാവും, പിന്നെ അടുത്ത ഇലയിൽ അങ്ങനെയാണ് അതിന്റെ ഇത്. അത് ആദ്യമായിട്ടാണ് ഞാൻ നടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഞാൻ ഒരു 10 കൊത്തമര നട്ടിട്ടുണ്ട്. അത് എനിക്ക് ഇടയ്ക്കൊക്കെ നമുക്ക് ഒരു 2-3 കൂടുമ്പോ 10-15 കിട്ടും. അത് പുതിയൊരു ഇതാണ്, ഇതുവരെ ഞാൻ നടാത്തൊരു സാധനമാണ്. മരമുന്തിരി ഉണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് തന്നെ 2 വെറൈറ്റി ഉണ്ട്, ഒന്ന് മഞ്ഞയുണ്ട്, ഒന്ന് റെഡ് ഉണ്ട്. ചാമ്പ, അത് വാട്ടർ ടാങ്കിന്റെ ആ സ്ഥലത്താണ് ചാമ്പയും പിന്നെ വാഴ അങ്ങനെയുള്ള ഐറ്റംസ് നട്ടിരിക്കുന്നത്. പിന്നെ റോസ്മേരി ഉണ്ട്, ചന്ദ്രക്കാരൻ മാവുണ്ട്.
1: റോസ്മേരിയുടെ തൈ വാങ്ങിയതാണോ?
2: റോസ്മേരിയുടെ തൈ വാങ്ങിയത് ഒരു ദിവസം നല്ല പൊങ്ങി, ചെറിയ തൈയായിരുന്നു അത്. പക്ഷെ വെള്ളം ഒഴിക്കുമ്പോ തന്നെ നല്ല മണമാണ്, നമുക്ക് നല്ല സ്മെല്ലാണ്. തൊട്ട്
1: കഴിഞ്ഞാൽ ടാങ്കിന്റെ നട്ടു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കേറി നനയ്ക്കും?
2: ഇപ്പൊ അതിനെ ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോളില് ഡ്രിപ്പ് ഇറിഗേഷന്റെ ഒരു ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയുണ്ട്. മോട്ടറൊക്കെ കണക്ട് ചെയ്ത് വെച്ചു, സമയം കിട്ടാത്തതുകൊണ്ട് ചെയ്തില്ല. ഇനിയിപ്പോ പതുക്കെ എല്ലാത്തിനും ഞാൻ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. പിന്നെ അതുപോലെ ഈ വെയില് ഭയങ്കരമായിട്ട് അടിക്കുന്നതുകൊണ്ട് ഒരു ചെറിയ ഷെയ്ഡ് കൊടുക്കാനുള്ള പരിപാടിയുണ്ട്. സമയം കിട്ടുമ്പോ കുറേശ്ശെ കുറേശ്ശെ ചെയ്യുകയാണ്.
1: എല്ലാ ചട്ടിയിലും ചെടികൾ നിൽക്കുന്നത് ഒരു കുഴലിനുള്ളിലാണ്, അത് എന്ത് കൃഷി രീതിയാണ്?
2: അത് ഞാൻ ഇപ്പൊ 2 റീപ്ലാന്റ് ചെയ്ത സമയത്ത് കുമ്മായൊക്കെ ഇട്ട് എല്ലാം ക്ലീൻ ചെയ്ത സമയത്ത് നട്ടു കഴിഞ്ഞപ്പോ എനിക്കൊരു തോന്നി, സാധാരണ തക്കാളി, മുളക് ഇതൊക്കെ നടുമ്പോ വിട്ടിൽ വന്ന് കട്ട് ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. ഒരു ദിവസം പൊങ്ങി വരുമ്പോ തന്നെ അത് കട്ട് ചെയ്ത് കളയും. അപ്പൊ അതിനെന്ത് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞപ്പോ ഇപ്പൊ എന്റെ വർക്ക് കഴിഞ്ഞ് വേസ്റ്റ് ആയിട്ട് വരുന്ന PVC പൈപ്പ് അതൊരു 5 കട്ട് ചെയ്തിട്ട് അതൊരു 4-5 ഡയമീറ്റർ ഉണ്ടാവും, അത് വെച്ചിട്ടാണ് പിന്നെ നട്ടത്. നട്ടു കഴിഞ്ഞ് ഈ ചെടി മുകളിലേക്ക് പൊങ്ങി കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്ത് അതിൽ ഉണക്കച്ചാണം ഇട്ട് തുടങ്ങി. അപ്പൊ ചാണകം അതിനകത്ത് വലിയ ഫുള്ളായിട്ട് ഇടുമ്പോൾ നമ്മൾ നനയ്ക്കുമ്പോൾ അതിൽ നിന്നുള്ള ആ വെള്ളം അതിലേക്ക് വന്ന് നല്ല ഗ്രോത്ത് കിട്ടും. ഇത് ആദ്യമായിട്ട് ഇങ്ങനെ പരീക്ഷിച്ച് നോക്കിയതാണ്, പക്ഷെ അത് സക്സസ് ആയിട്ടുണ്ട്. വേറെ കംപ്ലൈന്റ് ഇതുവരെ വന്നിട്ടില്ല, എല്ലാം നല്ലപോലെ പൂക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വർഷമാണ് അത് ചെയ്തത്.
1: സ്വന്തമായിട്ടുള്ള ഒരു ഐഡിയ ആണ്
2: ഇതിപ്പോ ഞാൻ സ്വന്തമായിട്ട് എനിക്ക് അങ്ങനെ. അതായത് ഇത് മെയിൻ ആയിട്ട് നമ്മൾ ഈ വിട്ടിൽ വന്ന് എന്തോ സാധനം വന്ന് കട്ട് ചെയ്ത് കളയും, നമ്മൾ വാങ്ങിച്ചോളും വീണ്ടും കൊണ്ടുപോകും, വീണ്ടും അത് വന്ന് കട്ട് ചെയ്തതാണ്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി പിന്നെ വേറൊരു ഗുണമുണ്ട്, വെയില് ഡയറക്റ്റ് ഇതിന് അടിക്കൂല. ഈ ചോട്ടില് നമുക്ക് ഈ വെയിലത്ത് ഇതായി പോകുന്ന ഒരു കംപ്ലൈന്റ് ഉണ്ട്. അപ്പൊ ഇത് ഈ പൈപ്പിന്റെ ഉള്ളിലായതുകൊണ്ട് ആ

0: ചോള് എപ്പോഴും ഒരു തണലും ഉണ്ടാവും, ചെറിയ ഈർപ്പം നനവും ഉണ്ടാവും. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷത്തിനേക്കാളും നല്ല ഗ്രോത്ത് ഉണ്ട്.
1: 10-11 വർഷമല്ലേ തുടർച്ചയായിട്ട് കൃഷി ചെയ്തു വരികയാണല്ലോ. അപ്പൊ ഈ മണ്ണിനെ എങ്ങനെയാണ് പിന്നെ അതിന്റെ ഫലപുഷ്ടി?
0: എല്ലാം കഴിയുമ്പോ രണ്ടാമത് മണ്ണ് എല്ലാം എടുത്ത് താഴെ എല്ലാം കൊട്ടിയിട്ടതിന് ശേഷം മോനും കൂടും ഇടയ്ക്ക് എന്റെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് കൊമ്മായി ഇട്ട് കുറെ ദിവസം ഇട്ടേക്കും. അത് ചിലപ്പോ ഒരു മാസമാകും. പിന്നെ എനിക്ക് സമയം കിട്ടുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ എല്ലാം റെഡിയാക്കിയിട്ട് ഉണക്കച്ചാണകവും പിന്നെ റോക്ക് ഫോസ്ഫേറ്റ് എന്നും പറഞ്ഞിട്ട് അതുമാണ് ഞാൻ ഇട്ടുന്നത്. വേറെ അങ്ങനെ ഒന്നും ഇടാറില്ല. മറ്റേ നമ്മൾ ഫുള്ളായിട്ട് ചട്ടി മുഴുവനായിട്ട് ചാണകം ഇട്ട് കൊടുക്കും. പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല, ഇതിന്റെ അകത്ത് മാത്രം ഇട്ട് കൊടുക്കും. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ നനച്ചു കൊടുക്കും, അതിന്റെ ഉള്ളിൽ നനച്ചു കൊടുക്കും, വെളിയിൽ നനച്ചു കൊടുക്കും.
1: വേറെ ജോലി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പൊ ജോലിക്ക് പോകുന്ന സമയത്ത് എങ്ങനെയാണ് ഇത്രയും നന്നായിട്ട് ഇതിനെല്ലാം കൊണ്ടുപോകാൻ കഴിയുന്നത്?
0: ഞാൻ 5:45-6 മുകളിലേക്ക് കയറും. അപ്പൊ 5 കോഴിയുണ്ട്. അപ്പൊ അതിന് തീറ്റയും കൊടുക്കും, അതിന് വെള്ളം കൊടുക്കും, പിന്നെ ഇത് കംപ്ലീറ്റ് നനയ്ക്കും. നനച്ച് 6:30 താഴത്തേക്ക് ഇറങ്ങും. ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഇത് മണ്ണെടുത്ത് ഇതിനിട്ട് കൊടുക്കും. എന്നിട്ടാണ് ഇതിനെല്ലാ ചട്ടിയിലും നിറയ്ക്കുന്നത്.
1: ഡ്രമ്മൊക്കെ വാങ്ങിയതാണോ?
0: ഇത് നമ്മള് വേലൂരിന്ന് ഒരു പാർട്ടി ഫുൾ ഡ്രമ്മായിരുന്നു. അത് വാങ്ങിച്ചിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിപ്പോ ഒരു 5 വർഷമെങ്കിലായിട്ടുണ്ട് ഈ ഡ്രമ്മ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഏതൊരു കൃഷി ഭവനിൽ നിന്ന് നമുക്ക് ചട്ടി കിട്ടും, അതും വാങ്ങിച്ച് അതും ഉണ്ട് ഇതിന്റെ ഇടയില്.
1: ഗ്രോ ബാഗ് എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തത്?
0: ഫസ്റ്റ് ഞാൻ ചെയ്ത ഗ്രോ ബാഗിലായിരുന്നു. അത് ഒരു പ്രാവശ്യം നമ്മൾ ആക്കി കഴിഞ്ഞാൽ പൊട്ടിപ്പോ, മണ്ണൊക്കെ വെളിയിലേക്ക് പോകും. പിന്നെ അത് കളഞ്ഞു. എനിക്ക് 50 രൂപ കിട്ടിയാണ് ഒരു ഡ്രമ്മ്, അന്ന് കിട്ടിയതാണ്. അല്ലാതെ 2025 രൂപ ആവുന്നുള്ളൂ ഒരു അതിന്റെ കോസ്റ്റ് വരുന്നുള്ളൂ. അതിപ്പോ ഞാൻ ഇപ്പൊ 5-6 വർഷം ഞങ്ങൾ ഉപയോഗിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇതുവരെ ഒരു കംപ്ലൈന്റും ഇല്ല.
1: വീട്ടാവശ്യത്തിന് മാത്രമായിട്ട് കിട്ടാറുണ്ടോ അതോ അതിലും കൂടുതൽ കിട്ടാറുണ്ടോ?
0: വീട്ടാവശ്യത്തിനും കിട്ടാറുണ്ട്, പിന്നെ നമ്മളെ ബന്ധുക്കൾക്കും എല്ലാവർക്കും കൊടുക്കും.
1: കൂടുതൽ പഠിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ തോന്നാറുണ്ടോ? അപ്പൊ ആരോടെങ്കിലും ഉപദേശം തേടുകയോ അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ വഴിവരി പഠിക്കാറുണ്ടോ?
0: ഇതുവരെ അങ്ങനെ ഞാൻ ആരും ചോദിക്കാറില്ല. എന്റെ ഒരു തോന്നുന്ന ഒരു രീതിയിൽ ഞാൻ ചെയ്യാണ്. ഇപ്പൊ മധുരത്തുളസിയൊക്കെ ചെറിയൊരു തൈ 30 രൂപ വാങ്ങിച്ചാണ്. ഒരു ഡ്രമ്മിന്റെ പകുതി കട്ട് ചെയ്ത് അത് രണ്ടാക്കി എടുത്തിട്ട് ഒന്നില് മധുരത്തുളസിയും ഒന്നില് വിക്സ് തുളസിയും നട്ട്. അത് 30 രൂപയുടെ ചെറിയൊരു തൈയായിരുന്നു. പക്ഷെ ഇപ്പൊ നല്ല ബുഷായിട്ട് കംപ്ലീറ്റ് നട്ട് അത് അതിന് ഒളിച്ചൊടിച്ച് കുത്തി കുത്തി ാണ് ചെയ്തോണ്ട്. അപ്പൊ നല്ല രസമായിട്ട് നല്ല ബുഷായിട്ട്
1: നല്ല ഭംഗിയിൽ നിന്നിട്ട്. ഈ മധുര തുളസിയുടെയും വിക്സ് തുളസിയുടെ ഒക്കെ പ്രത്യേകതകൾ എന്താണ്? അപ്പൊ ഈ വിക്സ് തുളസി കഴിച്ചപ്പോ നല്ല വിക്സിന്റെ ആ ഒരു ഫീൽ ഉണ്ട്.
0: അതിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞില്ല. പക്ഷെ ഞാൻ എല്ലാ ദിവസം കാലത്ത് അതിൽ നിന്നൊരു ഇല എടുക്കും, അത് എല്ലാ ദിവസം കഴിക്കും. പക്ഷെ പണ്ടൊക്കെ നമുക്ക് തണുത്തോളം കുടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തൊണ്ടവേദന പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ നിലവിൽ അത് എനിക്കില്ല.
1: ഇതിനെ കുറിച്ച് കൂടുതൽ ആരോടും ചോദിച്ചിട്ടില്ല?
0: ചോദിച്ചിട്ടില്ല. കാര്യം എല്ലാം ഞാൻ സ്വന്തമായിട്ട് തന്നെ എന്റെ ഒരു ഐഡിയയിൽ തോന്നുന്നത് എങ്ങനെയാണ് അതും അങ്ങനെ ചെയ്യുന്നത്. വേറെ ആയതൊരു ഉപദേശം വാങ്ങിച്ചിട്ടില്ല.
1: വാഴ എന്തിനും വാഴയാണ്?
0: ചെങ്കതളിയും പിന്നെ റോബസ്റ്റും ഞാലിപ്പൂവനും മൂന്നെണ്ണം നട്ട്. പക്ഷെ അത് നമ്മൾ ഡ്രമ്മിൽ നട്ടിട്ട് നമുക്ക് അത്ര അങ്ങ് ഗ്രോത്ത് വരുന്നില്ല. മറ്റുള്ള നാളെ വരുന്ന പോലെ അതങ്ങ് വരുന്നില്ല. കാക്കനാട് നിന്ന് ഞാൻ വാങ്ങിച്ചത് ചെറിയ ഡ്രം ആയതുകൊണ്ടാണ്. അപ്പൊ അന്ന് ഞാനിത് പറഞ്ഞു, ഇത് ഡ്രം നട്ടപ്പോ തന്നെ എല്ലാവരും പറഞ്ഞു അത് ചെറുതായി പോയി, ഇത് വലുതായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഇത് വന്നേനെ എന്നുള്ളത്. താഴെ കൊണ്ട് നടാന്നുള്ളൊരു പരിപാടി ഉണ്ട്.
1: ഇതിപ്പോ എത്ര സെന്റ് സ്ഥലം?
0: ഇത് 4.5 സെന്റാണ്. അതില് ഫുള്ള് വീടാണ്. ഫ്രണ്ടിൽ മാത്രം എനിക്ക് കുറച്ച് സ്ഥലമുണ്ട്. അവിടെ നമ്മള് സക്കു നട്ടിട്ടുണ്ട്, ലോഗൺ നട്ടിട്ടുണ്ട്, പിന്നെ റംബൂട്ടാൻ നട്ടിട്ടുണ്ട്. വീട് പണിത സമയത്ത് തന്നെ നട്ടതാണ്. ഇപ്പൊ അതിന്റെ അകത്ത് കുരുമുളക് നട്ടിട്ടുണ്ട്. ആ കുരുമുളകിന്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നല്ല വലിയ കുരുമുളകാണ്, നല്ല നീളമുള്ള കുരുമുളക് ശരിക്കും ഉണ്ടാകുകയും ചെയ്യും, നല്ല വെയിറ്റ് ഉള്ളതുമാണ്.
1: കോഴിയുടെ പരിചരണം അതൊക്കെ എങ്ങനെയാണ്?
0: പത്തണം കിട്ടിയായിരുന്നു, എനിക്കിവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് 5 എണ്ണം ഞാൻ എടുത്തു, 5 എണ്ണം വേറെ ടീമിന് കൊടുത്തു. പിന്നെ അതിന് തീറ്റ വാങ്ങിച്ചു കൊടുക്കും. ഞാൻ വരുമ്പോൾ തുറന്നും കൊടുക്കും. അപ്പൊ അതുങ്ങളിത് മുഴുവൻ ഇവിടെ കയറി പുഴുക്കളൊക്കെ ഉണ്ട്, അതൊക്കെ കൊത്തി തിന്നോളൂ. എന്നിട്ട് ഞാൻ ഇറങ്ങാറാകുമ്പോൾ എല്ലാത്തിനും അകത്ത് കയറ്റി അപ്പൊ അതിന് വെള്ളമൊക്കെ എടുത്തു കൊടുത്തിട്ട് അതങ്ങ് കയറിക്കോളൂ.
1: മണ്ണ് അപ്പൊ എവിടെ നിന്നായിരിക്കും കൊണ്ടുവരുന്നത്?
0: മണ്ണ് ഞാൻ വീട് പണിയുന്ന സമയത്ത് നമ്മൾ വാനം തൊട്ടിയ സമയത്ത് കുറെ മണ്ണ് കിട്ടിയായിരുന്നു. ആ മണ്ണ് ഞാൻ മാറ്റി വെച്ചായിരുന്നു. ആ മണ്ണ് മാറ്റി വെച്ചു, പിന്നെ നമ്മൾ കൂട്ടുകാരനെന്ന് പറഞ്ഞ് കുറച്ച് കൊണ്ടുവന്ന് അടിച്ചു. അതിന് പിന്നെ ആ മണ്ണ് തന്നെ ഇപ്പോഴും വേറെ പുതിയ മണ്ണൊന്നും ചേർത്തിട്ടില്ല. പക്ഷെ ഈ കുമ്മായൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് ഒരു മാസം അല്ലെങ്കിൽ ഒരു 2 ആഴ്ച ഇട്ടിട്ട് വീണ്ടും നിറയ്ക്കുള്ളൂ, അല്ലാണ്ട് നിറയ്ക്കാറില്ല.
1: ഈ മണ്ണ് നിറയ്ക്കാനും ഒക്കെ മോൻ കൂടുന്നു പറഞ്ഞിരുന്നല്ലോ, അപ്പം മകൻ ഇഷ്ടമാണോ?
0: അവന് ഇഷ്ടമാണ്, ചില സമയത്ത് വരൂല. പക്ഷെ ഇടയ്ക്ക് അവനെ വിളിക്കും, വിളിച്ചാലും മടിയനാണ്. എന്നാലും വന്ന് അത്യാവശ്യം സഹായിക്കും. അവന് സ്കൂളില് ഒരു കഴിഞ്ഞ വെക്കേഷന് സീഡ് അവർ കൊടുത്തായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നിനക്ക് ഇത് നടണമെന്നുണ്ടെങ്കിൽ നീ എന്റെ കൂടെ സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അവനെ കൊണ്ട് തന്നെ മണ്ണ് മിക്സ് ചെയ്യിപ്പിച്ച് പിന്നെ അവനെ കൊണ്ട് തന്നെ നടിയിപ്പിച്ച് എന്നിട്ട് അത് നമ്മള് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തത്.
2: ഹായ്,
1: ഹലോ, എന്താ പേര്?
2: ഇഷാൻ.
1: ഇഷാൻ എത്ര ക്ലാസ്സിലാ?
2: 7-ലേക്ക്.
1: അച്ഛൻ പറഞ്ഞു കഴിഞ്ഞ വർഷം സ്കൂളിലേക്ക് വേണ്ടിയിട്ട് പച്ചക്കറി നടാൻ തുടങ്ങിയിരുന്നു എന്ന് പറഞ്ഞു. എന്തൊക്കെ ചെടികളായിരുന്നു അന്ന് നട്ടത്?
2: അതില് മുളക് ഉണ്ടായിരുന്നു, പിന്നെ ചീര, വഴുതനങ്ങ, തക്കാളി കുറെ അധികം ഉണ്ടായിരുന്നു.
1: എന്നിട്ട് പ്രൈസ് കിട്ടിയായിരുന്നു?
2: സീനിയർ ലെവലില് ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു കിട്ടിയിരുന്നു.
1: ടീച്ചർ തരുമ്പോ ഇഷാൻ എന്തായിരുന്നു മനസ്സിൽ തോന്നിയത്?
2: നട്ട് വളർത്തി നമുക്കൊരു വീട്ടിലത്തേക്ക് വേണ്ടി ആവശ്യത്തിന് യൂസ് ചെയ്യാം, പിന്നെ വേണമെങ്കിൽ വിൽക്കാം, അങ്ങനെയൊക്കെ ചെയ്യാന്ന് വിചാരിച്ചായിരുന്നു ഞാൻ നട്ടിരുന്നത്.
1: എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തോന്നല് വരാൻ കാരണം? ഇഷാന് പച്ചക്കറികൾ വീട്ടിൽ അച്ഛൻ നട്ട് കണ്ടു വളർന്നത് കൊണ്ടാണോ?
2: അച്ഛനെ സഹായിക്കണമെന്നുണ്ടായിരുന്നു, അത് കാരണമായിരുന്നു ഇത് ചെയ്തിരുന്നത്.
1: നടിയിലൊക്കെ എങ്ങനെയൊക്കെയായിരുന്നു, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
2: ഫസ്റ്റ് തീടിനെല്ലാം ചെറിയ ചെറിയ ഡപ്പയിലിട്ട് മുളപ്പിച്ചു. അത് കഴിഞ്ഞ് അച്ഛൻ കൊറേ ചട്ടികള് മണ്ണ് നിറക്കാൻ വേണ്ടി ഇട്ടുണ്ടായിരുന്നു. അയില് കൊറേ എണ്ണം നട്ട് നട്ട് ലാസ്റ്റ് കൊറേ വളർന്നു. പിന്നെ സമ്മർ വെക്കേഷൻ കഴിയാറായപ്പോ മിസ്സുമാർ

0: എല്ലാം വന്ന് നോക്കി. അങ്ങനെ സെലക്ട് ചെയ്ത് എനിക്ക് കിട്ടിയതായിരുന്നു ഈ പ്രൈസ്. ദിവസവും രണ്ടു പ്രാവശ്യം എങ്കിലും നോക്കുമായിരുന്നു, രാവിലെയും വൈകുന്നേരവും ഒക്കെ അച്ഛൻ്റെ കൂടെ സഹായിച്ച് നടക്കുമായിരുന്നു.
1: വെള്ളം
0: കൂടുമായിരുന്നു, പിന്നെ വളമിടാനും സഹായിക്കായിരുന്നു.
1: എന്തൊക്കെ വളം ചെയ്തായിരുന്നു?
0: റോക്ക് ഫോസ്ഫേറ്റ്, ചാണകം.
1: ചാണകം തൊടുമ്പം കൈയൊക്കെ മണം വരില്ലേ?
0: ഇല്ല, ഗ്ലൗസ് ഒക്കെ ഇട്ടായിരുന്നു.
1: ഇഷ്ടമാണ് അതൊക്കെ എടുക്കാൻ?
0: ആ, അത് എനിക്ക് ഇഷ്ടമായിരുന്നു. പണ്ടുടങ്ങി ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. എന്റെ അമ്മാവിന്റെ കൂടി ഞാൻ ചാണകമൊക്കെ നല്ല കിട്ടുമായിരുന്നു, അപ്പൊ ഞാൻ പോയി അതൊക്കെ എടുത്ത് നടന്നായിരുന്നു.
1: അതുകൊണ്ട് ഇഷ്ടമൊക്കെ ഇടുന്നില്ല.
0: ഏ ഇല്ല,
1: ഫസ്റ്റ് ടൈം ഒരു മുളകിന്റെ പൂവ് അല്ലെങ്കിൽ വഴുതനയുടെ പൂവ് കണ്ടപ്പോ എന്താ തോന്നിയത്?
0: അത് എന്റെ ഹാർഡ് വർക്കിന് നല്ലൊരു എഫക്റ്റ് ആയിരുന്നു. എനിക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ദൈവത്തിനോടൊക്കെ നന്ദി പറഞ്ഞു. നല്ല രസമുണ്ടായിരുന്നു, കാണാനൊക്കെ രസം.
1: കൂട്ടുകാരോടൊക്കെ പറഞ്ഞായിരുന്നു?
0: ആ, കൂട്ടുകാരൊക്കെ എല്ലാം അറിയായിരുന്നു. ഞാൻ ഫോണിൽ വിളിച്ചായിരുന്നു പറഞ്ഞത്. സമ്മർ വെക്കേഷൻ ആയിരുന്നു, ക്ലാസ്സിലൊന്നും കാണാത്തോണ്ട് അങ്ങനെ വിളിച്ച് പറഞ്ഞായിരുന്നു. ഈ എക്സാമൊക്കെ വന്നതുകൊണ്ട് ഞാൻ നടൽ കുറച്ച് കുറവായിരുന്നു. പിന്നെ ഈ വെക്കേഷൻ ടൈമൊക്കെ വന്നപ്പോഴായിരുന്നു കൂടുതലും നട്ടിരുന്നത്.
1: ഇഷാൻ വലുതായി, ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇനിയും കൃഷി ചെയ്യോ?
0: നടാത്ത കുറച്ച് പ്ലാന്റുകളൊക്കെ നടണം എന്ന് എനിക്ക് ആഗ്രഹങ്ങളുണ്ട്.
1: എന്തൊക്കെ പ്ലാന്റ്സ് ആണ്?
0: ആപ്പിള്, ഓറഞ്ച്, പിന്നെ കൂടുതലും കാണാറില്ലാത്ത പ്ലാന്റുകളാണ് എനിക്ക് നടാൻ ആഗ്രഹം കൂടുതൽ.
1: അപ്പൊ അച്ഛൻ ഒരുവിധം സ്ഥലത്തെല്ലാം നട്ടിട്ടുണ്ട്, അപ്പൊ ഇനി അവിടെ നടും?
0: ഇനി ഞാൻ വലുതാവുമ്പോ വലിയൊരു സെന്റൊക്കെ മേടിച്ച് അവിടെ നട്ട് വെക്കും.
1: ആ, ഇഷാന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ, എല്ലാവിധ ആശംസകളും.
0: താങ്ക് യു.
1: ശ്രോതാക്കളോട് ശുഭുൻ എന്താണ് പറയാനുള്ളത്?
2: എല്ലാരും ഇതുപോലെ ചെറിയ തോതിലും സ്റ്റാർട്ട് ചെയ്യുക, മക്കളെ എന്റെ കൂടെ കൂട്ടുക. പിന്നാണെങ്കിൽ തന്നെയും ഇളക്കി വരും, നമ്മള് നിർബന്ധിച്ച് വിളിച്ചോണ്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ പിന്നെ അവരങ്ങനെ വാസന വരും. ഞാൻ അഞ്ചേമുക്കാൽ എണീറ്റിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് 7 മണിക്ക് പണിക്കാരെ കൊണ്ട് ജോലിക്ക് പോകണം. അപ്പൊ ഞാൻ 5:30 എണീറ്റ് ഓടി വന്ന് എല്ലാത്തിനും നനച്ച് കോഴിക്ക് തീറ്റയെല്ലാം കൊടുത്ത് ഒരു 6:30 ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. ഭാര്യക്ക് ജോലിയുള്ളതുകൊണ്ട് പിന്നെ ഭക്ഷണം പാചകം ചെയ്യാനൊക്കെ ഉള്ളതുകൊണ്ടല്ലോ ഇടയ്ക്ക് ഒന്ന് നോക്കും. വൈകുന്നേരമൊക്കെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് നോക്കും എന്തൊക്കെയാണെന്നൊക്കെ ചോദിക്കും. പിന്നെ എല്ലാ ദിവസവും ഞാൻ വെണ്ടയ്ക്കും തക്കാളിയൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ പുള്ളിക്കാരിക്ക് വെണ്ടയ്ക്കൊക്കെ ഇഷ്ടമാണ്, അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 8:30 ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും. അതുകൊണ്ട് പുള്ളിക്കാരിക്ക് പിന്നെ വരുന്നത് 7 മണിയാവും. പിന്നെ 9:30 ദിവസം മാത്രമേ ഉള്ളൂ ഒരു ഗ്യാപ്പുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് എനിക്കാണ് കാലത്ത് വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പൊ കാലത്ത് ഇതൊക്കെ എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്തോണ്ടിരിക്കുന്നു.
1: ശിബു ശരിക്കും സ്വന്തം അനുഭവത്തിൽ നിന്നാണ് കൃഷി പഠിക്കുന്നത് അല്ലേ?
2: അതെ അതെ അതെ, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഈ മധുര തുളസി തന്നെ പൂവ് വരുമ്പോ അവര് തന്നെ വെട്ടിക്കളയണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താ ചെയ്തത്, ആ പൂവ് വന്ന ഭാഗത്തിനെ വെട്ടിട്ട് അത് അവിടെ തന്നെ കുത്തിവെച്ച്. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ പറഞ്ഞു അത് മുളയ്ക്കൂല, ഇതിന്റെ പൂവിന്നാ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ കുത്തി അങ്ങ് വെച്ചു. ഇല്ല, ആ പൂവിനെ മാത്രം ഞാൻ കട്ടിയതും കളഞ്ഞു, എല്ലാം പിടിച്ചത്. ബാക്കി കിളുത്ത് തന്നെയൊക്കെ നല്ല അടിപൊളിയായിട്ട് പറഞ്ഞു. ആകെ 30 രൂപയ്ക്ക് വാങ്ങിച്ചൊരു തൈയാണ്. അപ്പൊ ഒരുപാട് പേർക്ക് ഞാൻ കൊടുക്കുകയും ചെയ്ത് വരുന്നവര് വരുമ്പോ എല്ലാവർക്കും കട്ടി കൊടുക്കും.
1: കൂടുതൽ ഇനങ്ങൾ, ഇപ്പൊ തന്നെ ഒരുവിധം എല്ലാ പച്ചക്കറികളും ഉണ്ട്, ഇനി കൂടുതൽ ഇനങ്ങൾ പരീക്ഷിക്കാനായിട്ട് എന്തെങ്കിലും തോന്നാറുണ്ടോ?
2: മെയിൻ ആയിട്ട് ഇതാണ് നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ് നടുന്നത്. പക്ഷെ പയർ നട്ടില്ല ഞാൻ.
1: പടരുന്ന പച്ചക്കറികൾ കുറവാണ്?
2: കുറവാണ്. അത് കരുതുന്നുണ്ടെങ്കിൽ വള്ളി വന്ന് ഞാൻ ആകെ സ്ഥലമില്ല. പടർന്നു കഴിഞ്ഞാൽ അത്ര ഏരിയ അങ്ങ് പോകും, അതിന്റെ ചോല വരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നടാത്തത്. പക്ഷെ കുക്കുംബർ ഞാൻ നടാണ്. ഇപ്പൊ എനിക്ക് വെർട്ടിക്കൽ ഗാർഡന്റെ ഫ്രെയിം വർക്ക് ഞാൻ ചെയ്തു വെച്ചു.
1: വെർട്ടിക്കൽ ആയിട്ട് നടാൻ, ഇപ്പൊ നമ്മള് സാധാരണ പൂച്ചെടികൾ മാത്രമാണ് ഇങ്ങനെ നടാറല്ലേ, അങ്ങനെ നടാനൊരു പ്രചോദനം എന്തായിരുന്നു?
2: ഞാൻ സൈറ്റില് അവർക്ക് വീടുകളിൽ ചെടിച്ചെടി നടാൻ വേണ്ടി ഒരു റിംഗ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, അവർക്ക് വേണ്ടി ഞാൻ റിംഗ് ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ ഞാൻ നോക്കിയപ്പോ അങ്ങനെ നമുക്കും പരീക്ഷിക്കാമല്ലോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, അത് റിംഗ് ഉണ്ടാക്കി ചെടിച്ചെടിക്ക് സൈസായിട്ട് അതിനകത്ത് ഒരു ഇതില് 4, 4, 8, 16 രണ്ട് സൈഡിലായിട്ട് നട്ടു. അപ്പൊ നമുക്ക് കുറച്ച് സ്പേസ് മതി. അതില് തക്കാളി നട്ടിരിക്കുന്നത്, കൊത്തമര, മുളക്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അതിനകത്തുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും, ഇത് സാധാരണ നമ്മളിത് വെയിറ്റ് വരുമ്പോ ഇങ്ങനെ മറിഞ്ഞു പോകും. നമുക്ക് ഈ വെർട്ടിക്കൽ കാരണമായുള്ള ഗുണം എന്ന് പറഞ്ഞാൽ കയറ് കെട്ടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒടിഞ്ഞു പോകില്ല. പൊങ്ങുന്നതനുസരിച്ച്
1: തക്കാളി പോയരും വെക്കുമ്പോ മുകളിൽ തൊട്ടില്ലേ,
2: അത് തെച്ചു കൊടുക്കും, ചരിച്ചങ്ങ് വെക്കുള്ളൂ. അത് അതിന് തണല് വരുന്ന ഈ അത് വേറെ സ്ഥലത്തേക്ക് പോകും. അപ്പൊ നമ്മളത് ഒടിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി കയറിട്ട് കെട്ടി കൊടുക്കും. അപ്പൊ പിന്നെ അതിലും ലോളി നിന്നോളും. അപ്പൊ ഞാൻ 3 എണ്ണം വെർട്ടിക്കൽ ഗാർഡൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. 3 എണ്ണത്തിൽ കൂടെ 48 ചട്ടി, അത്രയും ചെറിയ സ്പേസിൽ എനിക്ക് ഇത്രയും ചട്ടി വെക്കാറുണ്ട്. ഇത്രയും ഈ ഇതിലൊരു 150 ചട്ടികളുണ്ട് ഇപ്പൊ.
1: അപ്പൊ
2: കൊള്ളൂല, അല്ലെ കൊള്ളൂല, ഇത്രയും കൊള്ളൂല. അതിപ്പോ ഇപ്പൊ ഞാൻ ഇപ്പൊ ചെയ്താ നമുക്കൊരു സുഖമുള്ളത്. കാലത്ത് വന്ന് ചെടികളൊക്കെ നനച്ച് ആ പൂക്കളൊക്കെ കാണുമ്പോ ഒരു മനസ്സിനൊരു സുഖമുണ്ട്. അത് ആ പൂ വരുമ്പോ തന്നെ ആ കായാവും, പൂ കൊഴിഞ്ഞു വരുമ്പോ സങ്കടമാവും. പിന്നെ നാരകമൊക്കെ ഉണ്ടായി കിടക്കണ കാണുമ്പോ അത് പഴുത്ത് കഴിയുമ്പോ അതൊക്കെ, പിന്നെ നമുക്ക് വരുന്ന ആൾക്കാർക്ക് കാണാൻ വരുന്നവർക്കൊക്കെ ഉള്ള സാധനങ്ങൾ ഞാൻ എല്ലാവർക്കും കൊടുക്കും.
1: ആകാശവാണി ശ്രോതാക്കൾക്ക് ശിബുവിനോട് സംസാരിക്കാൻ ഫോൺ നമ്പർ ഒന്ന് പറയാമോ?
2: 98-95-13-56-13.
1: ഒരിക്കൽ കൂടി പറയാമോ?
2: 98-95-13-56-13.
1: ഒത്തിരി ഒത്തിരി കൃഷികൾ ഇനിയും ചെയ്യാനായിട്ട് ഒരുപാട് ഫലങ്ങൾ ഉണ്ടാകാനും ആകാശവാണി കൊച്ചി FM പേരിൽ എല്ലാവിധ ആശംസ.
2: താങ്ക് യു.
1: ഇതുവരെ ശ്രോതാക്കളോട് കൃഷി അനുഭവങ്ങളും ചിന്തകളും പങ്കുവച്ചു.

0: വെച്ചത് ഏലൂർ ഉദ്യോഗ മണ്ഡലിലെ ഷിബു വി പി.
1: തുടർന്ന് കാർഷിക ജീവനത്തിൽ കാർഷിക കൂട്ടായ്മയുടെ വിപണി സാധ്യതകളെ കുറിച്ച് സംസാരിക്കുന്നു കരുമാലൂരിലുള്ള കെ കെ അശോകൻ.
2: ഞാൻ കരുമാലൂർ പഞ്ചായത്തിലെ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ കൺവീനർ കൂടിയാണ്. കരുമാലൂർ പഞ്ചായത്തിലെ ചെറുകിട സംരംഭങ്ങളെ ഗ്രൂപ്പുകൾ ഓർഗനൈസ് ചെയ്യുന്നതിന്റെ ചുമതലയും ഞാൻ വഹിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും കാർഷിക മേഖലയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്നു. കാർഷിക മേഖലയിൽ ബന്ധപ്പെടാൻ കാരണം നമ്മുടെ ഭക്ഷ്യവസ്തുക്കളിലെല്ലാം മായം കലരുകയും കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് നമുക്ക് കൂടുതൽ ലഭിച്ചു വരുന്നത്. ക്ഷണം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഫലപ്രദമായിട്ട് പ്രയോഗത്തിൽ വരുന്നില്ല. നമുക്ക് ആകെ ചെയ്യാനുള്ളത് നമ്മൾ സ്വയം പ്രതിരോധിക്കുക എന്ന മാർഗമാണ്. നമ്മുടെ പ്രതിരോധം ശരിക്കും മോഡലുകൾ സൃഷ്ടിച്ചുകൊണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ എസ് എച്ച് ഗ്രൂപ്പുകളുടെ കോർഡിനേഷൻ സ്വയമേധയെ ഏറ്റെടുത്തത്. ഇപ്പൊ കാർഷിക വിഭവങ്ങളുടെ ഉൽപാദന രംഗത്ത് തുടങ്ങി അതിന്റെ വിപണനം, അതിന്റെ മാർക്കറ്റിംഗ് എല്ലാ സൈഡിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. കരുമാലൂർ പഞ്ചായത്ത് ഇപ്പോ വ്യവസായ വകുപ്പ് ചെയ്യുന്ന സംരംഭകരുടെ ഒരു കാലമാണല്ലോ. എല്ലാ പഞ്ചായത്തുകളിലും 100 സംരംഭങ്ങൾ വെച്ച് തുടങ്ങണമെന്നുള്ള ആശയം നമ്മുടെ വ്യവസായ മന്ത്രി മുമ്പോട്ട് വെച്ചപ്പോ അത് ഏറ്റെടുക്കാനുണ്ടായി. അതിന് വേണ്ടിയിട്ട് മിക്കവാറും തയ്യാറുള്ള ആളുകളുടെ ഗ്രൂപ്പുകൾ ഫോം ചെയ്യുക, സ്വാശ്രയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക, അവർക്ക് പരിശീലനം കൊടുക്കുക, അവരെ കൊണ്ട് വിത്തും വളവും എല്ലാം അവർക്ക് തരപ്പെടുത്തി കൊടുത്തുകൊണ്ട് മറ്റ് സബ്സിഡികളെല്ലാം തരപ്പെടുത്തിക്കൊണ്ട് അവരെ കൊണ്ട് കൃഷി ചെയ്യുക. അത് കഴിഞ്ഞാൽ അതുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ പ്രതിസന്ധി ഉണ്ട്. ഈ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വളരെ പ്രയാസം നേരിടുന്നുണ്ട്. അതിനുള്ളൊരു ശൃംഖല തന്നെ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പൊ പ്രധാനമായിട്ട് ഇവിടെ മഞ്ഞളും കസ്തൂരി മഞ്ഞളും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. കരുമാലി പഞ്ചായത്തിലെ 10 ഏക്കറിൽ നമ്മളിപ്പോ ഒരു ഒരു പ്രത്യേക 2-3 വാർഡുകളിലും ഒക്കെ ആയിട്ട് വിവിധ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടിയത് 2 ഏക്കർ വരെയുള്ള സ്ഥലം, കുറഞ്ഞത് 5 സെന്റ് വരെയുള്ള സ്ഥലത്ത് മഞ്ഞൾ കൃഷി ചെയ്യുന്നുണ്ട്. കസ്തൂരി മഞ്ഞൾ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷെ മഞ്ഞൾ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന ഉൽപ്പന്നം വളരെ വരിച്ച വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. കാരണം നിലവിൽ മാർക്കറ്റിൽ കിട്ടുന്ന മഞ്ഞളിനേക്കാൾ ഇരട്ടി വിലയ്ക്കാണ് ഒരു ഉപഭോക്താവിന് വാങ്ങാൻ കഴിയുന്നത്. അപ്പോ ഈ മഞ്ഞളുടെ ഉൽപ്പാദനം എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ അതിന്റെ ഉൽപാദന ചെലവ് കുറയ്ക്കാൻ ചില മാർഗങ്ങളുണ്ട്. അതിലൊന്ന് ഈ തൊഴിലുറപ്പ് പദ്ധതിയാണ്. ഈ തൊഴിലുറപ്പ് ജോലിക്കാരായിട്ടുള്ള ആളുകളെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. അപ്പൊ എല്ലാ വീടുകളിലും പുറമ്പോക്ക് സ്ഥലങ്ങളിലും വഴിയോരങ്ങളിലൊക്കെ നമ്മൾ ഈ തൊഴിലുറപ്പുകാർ ചെയ്യുന്ന ആ പ്രവർത്തനം, കാട് വെട്ടലും പുല്ല് വെട്ടലും വാനം കോലിലും ഒക്കെ ഉണ്ട് കൃഷിക്ക്, അതിനകത്ത് മുഴുവനും നമ്മൾ ഈ മഞ്ഞൾ നടാനുള്ള അല്ലെങ്കിൽ ഇതേക്കുള്ള പ്രാദേശികമായിട്ട് നമുക്ക് കിട്ടാവുന്ന ഭക്ഷ്യധാന്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിത്തുകൾ നടുക. എന്നിട്ട് അപ്പൊ അവരെ തൊഴിലുറപ്പിന്റെ ഫണ്ട് അതിനകത്തേക്ക് യോജിപ്പിക്കാൻ കഴിയും. അവർക്ക് ലേബർ ഫ്രീ ആയി. പിന്നെ പഞ്ചായത്തുകളിൽ നിന്ന് ബ്ലോക്കുകളിൽ നിന്നും ജില്ലാ പഞ്ചായത്തിന്റെ അടക്കമുള്ള പദ്ധതികളുടെ സബ്സിഡികൾ നമ്മൾ ഏകീകരിച്ച് ഇതിനകത്ത് കൊണ്ടുവരണം. അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ ലേബർ കോസ്റ്റ് വളരെ കുറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ആ ചെയ്യുന്ന ഗ്രൂപ്പുകൾക്ക് ഇതിന്റെ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലേക്ക് ഡിസൈൻ ചെയ്യണം. നമ്മൾ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. 10 പേരുടെ 5 പേരുടെയൊക്കെ ഗ്രൂപ്പ്, 20 പേരുടെ ഗ്രൂപ്പ് വരെയുണ്ട്. അപ്പൊ മഞ്ഞൾ കൃഷിയില് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആളുകൾ നടിയിൽ തുടങ്ങി അതിന്റെ പുറത്തേക്ക് വരുന്ന ഉൽപ്പന്നം എടുക്കുന്നത് വരെയുള്ളത് ഒരു ഗ്രൂപ്പാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നത് ഈ ഗ്രൂപ്പ് വേറൊരു ഗ്രൂപ്പ് ഇത് പൊടിക്കണം. ഇത് പൊടിച്ച് ക്ലീൻ ചെയ്ത് കഴുകി ഉണക്കി പൊടിച്ച് തരുന്നത് വരെയുള്ള ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ട്. അത് കഴിഞ്ഞ് മാർക്കറ്റിംഗിലേക്ക് പോകണം. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ കിച്ചൺ ബാസ്കറ്റ് എന്നൊരു ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. കരുമാലൂർ പഞ്ചായത്തിലുള്ള നാടൻ വിഭവങ്ങളെ കോർഡിനേറ്റ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന സംവിധാനമാണ് കിച്ചൺ ബാസ്കറ്റ്. അതിൽ ഒരു ഇരുപത് പേരുണ്ട് നമ്മുടെ കിച്ചൺ ബാസ്കറ്റ് എന്നുള്ള ഒരു യൂണിറ്റില്. അതിൽ വന്നിരിക്കുന്ന ആളുകൾ ഇത് മാർക്കറ്റിംഗ് സൈഡിൽ സപ്പോർട്ട് ചെയ്യാൻ, അവർക്ക് ചിലപ്പോൾ അവരുടെ ചില സെമിനാറുകൾ കണ്ടക്ട് ചെയ്യുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ ഓൺലൈൻ ബിസിനസ്സിൽ കൂടി ചെയ്യുന്ന ആളുകളായിരിക്കും. അങ്ങനെയുള്ള ആളുകളൊക്കെ അഡ്വൈസർ റോള് എടുക്കുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ അതിനകത്ത് റിട്ടയേർഡ് കൃഷി ഓഫീസർമാരുണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, എല്ലാവരും ഈ 20 പേരുടെ ഗ്രൂപ്പിലുണ്ട്. അവർക്കൊക്കെ അവരൊക്കെ താല്പര്യം നല്ല ഭക്ഷ്യധാന്യങ്ങൾ മായം കലരാതെ വീടുകളിൽ എത്തിക്കുക, മനുഷ്യരെ കൊണ്ട് ഉപയോഗിക്കുക. ഇതാണ് നമുക്കൊരു പ്രതിസന്ധി ഇതിനകത്തുണ്ട്. നമ്മളിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ വാല്യൂ ആഡഡ് പ്രോഡക്റ്റിലേക്കാണ് ഇതിനെ ശ്രദ്ധ കേട്ടിരിക്കുന്നത്. മഞ്ഞൾ കിട്ടിക്കഴിഞ്ഞാൽ മഞ്ഞളിനെ നമ്മൾക്ക് കറി മഞ്ഞളായിട്ട് ഉപയോഗിക്കുന്നതിലുപരി ഇതിനെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റായിട്ട് മാറ്റുന്നുണ്ട്. വെളിച്ചെണ്ണയും മഞ്ഞളും കൂടിയുള്ള മഞ്ഞൾ സോപ്പ് നമ്മൾ ഇറക്കുന്നുണ്ട് മറ്റൊന്ന്. അപ്പൊ ഒരു ഗ്രൂപ്പിന് ജോലിയായി. അടുത്തത് കസ്തൂരി മഞ്ഞൾ. കസ്തൂരി മഞ്ഞൾ ശരിക്കും ഒരു കോസ്മെറ്റിക് പ്രോഡക്റ്റ് ആണ്. അതിനെ പൗഡറായിട്ട് ഉപയോഗിച്ചിട്ട് പല കാര്യങ്ങൾക്കും കസ്തൂരി മണ്ഡലം ഉപയോഗിക്കുന്നുണ്ട്.

പക്ഷെ ഇതിന്റെ അടുത്ത മൂല്യവർദ്ധ ഉൽപ്പന്നമായിട്ട് നമ്മൾ കസ്തൂരി മഞ്ഞിന്റെ സോപ്പ് ഇറക്കുന്നുണ്ട്. ഇതേപോലെ എല്ലാ കാര്യങ്ങളും നാടൻ കൊടംപുളി ശേഖരിക്കുന്നുണ്ട് നമ്മൾ. ഇവിടെയുള്ള ബൊക്കാലിക്ക് വലിയൊരു സാധ്യത ഇവിടെയുണ്ട്, അതിനുവേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റൊന്ന് മത്സ്യത്തിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ വിപണന സാധ്യത വളരെ പ്രശ്നമായിട്ടുണ്ട്. അതിന് നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു ആശയം, ഇത് വിൽക്കുന്നതിന് വേണ്ടിയിട്ട് സഹകരണ സംഘങ്ങളുടെ ഔട്ട്ലെറ്റുകളിൽ ഒരു ഒരു പോക്കറ്റ് പ്രാദേശിക വിഭവങ്ങളുടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടാവണം. എല്ലാ സഹകരണ സംഘങ്ങളും അവരുടെ സൂപ്പർ മാർക്കറ്റുകൾ വഴി ഇത് വിറ്റഴിക്കാൻ കഴിയണം. കൃഷിഭവന്റെ ഔട്ട്ലെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. കരിമാട് പഞ്ചായത്തിലെ കൃഷിഭവൻ വളരെ സൗഹാർദ്ദപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. വേണ്ട സമയത്ത് അവരുടെ ശ്രദ്ധ വരുന്നുണ്ട്. അവര് ഒരു ഔട്ട്ലെറ്റ് തന്നിട്ടുണ്ട്, കൃഷിഭവന്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പൊ ആ ഔട്ട്ലെറ്റിലൂടെ നമുക്ക് സെയിൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. യു സി കോളേജിൽ, കോളേജിന്റെ ഉള്ളിൽ തന്നെ ഔട്ട്ലെറ്റ് ഉണ്ട്, അവിടെ നമ്മുടെ ഉൽപ്പന്നം വിൽക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ പ്രകൃതി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന പല സ്ഥാപനങ്ങളിലും നമ്മുടെ പ്രോഡക്റ്റുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ഒരു പ്രതിസന്ധി ഉള്ളത് ഇതിന്റെ മാർക്കറ്റ് വില, മാർക്കറ്റിൽ നമുക്ക് നിലവിൽ കിട്ടുന്ന പ്രോഡക്റ്റിന്റെ ഇരട്ടി വില വരുന്നുണ്ട്. കാരണം ഇത് ഉൽപ്പാദനത്തിൽ വരുന്ന ചെലവ്, ഇപ്പൊ നമ്മൾ അതിനെ കൃത്യമായിട്ട് അതിന്റെ ഉൽപ്പാദന ചെലവും അതിന്റെ വിപണനം വരെയുള്ള ഇത് ഞാൻ പറയാം. ഒന്ന്, ഒരു കിലോ മഞ്ഞൾ പറിച്ചെടുത്തു കഴിഞ്ഞാൽ കൃഷിക്കാർക്ക് നമ്മൾ 40 രൂപയാണ് മഞ്ഞളിന്റെ വില സ്പോട്ടിൽ കൊടുക്കുന്നത്. ഈ 40 രൂപ ഒരു 20 രൂപയും കൂടി അഡീഷണൽ ചെലവ് വരുന്നുണ്ട് ഇവർക്ക്. അത് ക്ലീൻ ചെയ്ത് കുറച്ച് ഭാഗം പുഴുങ്ങുണക്കുന്നുണ്ട്, ഡയറക്റ്റ് ഉണക്കുന്നുണ്ട്. ഇത് ക്ലീൻ ചെയ്ത് ഉണക്കി തരുന്നതിന് പൊടിച്ച് തരുന്ന വിലയുള്ള വില 50 രൂപ. അപ്പൊ 60 രൂപ ഓൾറെഡി സ്പോട്ടിൽ വില വരുന്ന 7 കിലോ മഞ്ഞൾ വേണം, പച്ചമഞ്ഞൾ വേണം, 1 കിലോ മഞ്ഞൾപ്പൊടി ഉണ്ടാകാം. പിന്നെ ഇതിന്റെ ട്രാൻസ്പോർട്ടിങ് പാക്കിങ് ഇതെല്ലാം കൂടി വരും. 600 രൂപയ്ക്ക് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഒരു 10% ലാഭം എടുത്തുകൊണ്ട് വേണമെങ്കിൽ വിൽപ്പന ചെയ്യാം. അതിന്റെ അപ്പുറത്തേക്ക് ഇതിന് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ഈ 600 രൂപയുടെ മഞ്ഞൾ സാധാരണ ഉപഭോക്താവിന് ഇത് വാങ്ങിച്ച് ഉപയോഗിക്കാനുള്ള ശേഷി ഉണ്ടാവില്ല. കാരണം എന്താ, അവർ കമ്പയർ ചെയ്യുന്നത് വിപണിയിൽ കിട്ടുന്ന 300 രൂപയുടെ മഞ്ഞളിന്. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം, കൃഷിഭവനും ഗവൺമെന്റും പഞ്ചായത്തൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ഉപഭോക്തൃ സബ്സിഡിനകത്തെ കാര്യമാണ്. അതൊരു പുതിയ കൺസെപ്റ്റ് ഒന്നുമല്ല, ഉപഭോക്തൃ സബ്സിഡി എന്ന് പറഞ്ഞാൽ പുതിയ കൺസെപ്റ്റ് അല്ല. കാരണം കൈത്തറിക്ക് കൊടുക്കാറുണ്ട്, ഖാദിക്ക് കൊടുക്കാറുണ്ട്, അതേപോലെ കൃഷിഭവനുകളും ഗ്രാമപഞ്ചായത്തുകളൊക്കെ കൊടുക്കുന്ന സബ്സിഡി ഉപഭോക്തൃ സബ്സിഡിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഒരു 20-30% സബ്സിഡി കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നല്ല ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നാടൻ നല്ല വിഭവങ്ങൾ വാങ്ങി കഴിക്കാനുള്ള ശേഷിയിലേക്ക് എത്തും. ഇതാണ് നമുക്ക് പ്രധാനമായിട്ട് ഗവൺമെന്റിനോടും ജനപ്രതിനിധികളോടും നമുക്ക് പറയാനുള്ളത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ നാടൻ വിഭവങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുകയും ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾക്ക് ന്യായമായ വരുമാനം കിട്ടുകയും. ഒരു കിലോ മഞ്ഞൾ ഇപ്പൊ നമുക്ക് നട്ട് കഴിഞ്ഞാൽ 30 കിലോ മഞ്ഞൾ വരെ ആണ് ഈ നാട്ടിൽ നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമ്മൾ ഈ മലമ്പ്രദേശത്ത്, ഞങ്ങൾ ഒരു 2 ഏക്കറിന്റെ കൃഷി കുഞ്ഞുംകുട്ടി ഭാഗത്ത് ഞാൻ ചെയ്യുന്നുണ്ട്, അവിടെ നല്ല മണ്ണാണ്. അവിടെ കൊണ്ടുപോയി നമ്മൾ കസ്തൂരി മഞ്ഞളും മഞ്ഞളും ഇട്ട് കഴിഞ്ഞിട്ട് 1 കിലോയ്ക്ക് 100 കിലോയ്ക്ക് മുകളിലാണ് വരുന്നത്. 1 കിലോ ഇത്രയും ലാഭകരമായിട്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് ഇത് പോകുന്നുണ്ട്. അപ്പോ ഒരു 3-4 ഇരട്ടി നാട്ടിലുണ്ടാക്കുന്നേക്കാൾ കൂടുതൽ മണ്ണിന്റെ സ്വഭാവം അനുസരിച്ച് ഇതിന്റെ വിളവ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു സാധ്യതയുള്ള ഒരു ജനകീയ കൃഷി രീതിയാണ്. കാരണം ജനകീയ കൃഷി രീതി എന്ന് പറയാൻ കാരണം ഒരു 2 ഏക്കറോ 3 ഏക്കറോ എടുക്കാൻ സ്ഥലങ്ങൾ ഉണ്ടാവില്ല, 5 സെന്റ് വീട്ടിൽ ചെയ്യാം. ഇനി ബാഗുകൾ, ഗ്രോ ബാഗിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാം, ചാക്കിലൊക്കെ നമുക്ക് കൃഷി ചെയ്യാം, വീട്ടുമുറ്റത്ത് ചെടി നടന്ന പോലെ നമുക്ക് ചെടിച്ചിട്ടിയിൽ നടാം. അപ്പൊ വലിയൊരു സാധ്യത ജനകീയമായിട്ട് ചെയ്യാവുന്ന ഒരു കൃഷി രീതിയാണ് കസ്തൂരി മഞ്ഞളും മഞ്ഞളും. ഇതിന്റെ സോപ്പുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീടുകളിൽ തന്നെ ഉപയോഗിക്കാം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾ ഇത് ഉപയോഗിച്ച് തുടങ്ങി. ഒരു 4 വർഷമായിട്ട് ഞാൻ ഇതിന്റെ പിന്നിൽ തന്നെയുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾക്ക് ഇതിന്റെ വില അറിയാം, അതിന്റെ ഗുണം അറിയാം. അതുകൊണ്ട് ഇവിടുത്തെ നാട്ടിലെ ആളുകൾ, ഒരു 3-4 വാർഡുകൾ കേന്ദ്രത്തിലുള്ള ആളുകളൊക്കെ കരിമല പഞ്ചായത്തിൽ ഇതന്നെ വരുന്നു. നമ്മളധികം എക്സിബിഷൻസിൽ ഇത് കൊണ്ടുപോകുന്നുണ്ട്, നല്ല പ്രചാരണം തരുന്നുണ്ട്. വ്യവസായ വകുപ്പും കൃഷി വകുപ്പും ഒക്കെ നല്ല പ്രചരണം തരുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു പോരായ്മ കാണുന്നത് നമ്മുടെ നാട്ടിൽ സ്വഭാവമുണ്ട്. നമ്മൾ നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ വളരെ മിടുക്കന്മാരാണ്. എല്ലാവരും പൊളിറ്റീഷ്യൻസ് ആയാലും ജനപ്രതിനിധികളായാലും മറ്റേ ഉദ്യോഗസ്ഥരായാൽ പോലും നമ്മൾ ഭയങ്കരമായിട്ട് പ്രചാരം കൊടുക്കാൻ വളരെ മിടുക്കുന്നു. പക്ഷെ അതൊന്നും വാങ്ങി ഉപയോഗിക്കുന്നതിന് നമ്മൾ മടിയാണ്. നമ്മളപ്പോഴും ബ്രാൻഡഡ് സാധനങ്ങളിലേക്കും വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിലേക്കുമാണ് നമ്മുടെ കണ്ടുപോകുന്നത്. പക്ഷെ നമ്മളെന്താ ചെയ്യണ്ടേ, നമ്മൾ ഈ ഇപ്പൊ കണ്ടില്ലേ ചെല്ലേ ഓട്ടോറിക്ഷക്കാരുടെ തന്നെ കുടിക്കും, നമ്മൾ 10 രൂപയ്ക്കൊക്കെ വേണ്ടി

0: ഭയങ്കര വാശി പിടിച്ച് ബഹളം ഉണ്ടാക്കും. പക്ഷെ വേറെ ഒരു സ്ഥലത്ത് കൊടുക്കുന്നതിന് ക്രെഡിറ്റ് കാർഡ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇഷ്ടം പോലെ സാധനം കണ്ണടിച്ച് വാങ്ങും, ഓൺലൈൻ വരച്ചു കണ്ണടിച്ച് വാങ്ങും നമ്മൾ. പക്ഷെ നമ്മളെ ചെയ്യേണ്ട രീതി, ഇതൊരു ഉത്പാദകൻ, അവന് 10 പൈസ കിട്ടണമെന്നും അവനത് മണ്ണിൽ പണിയെടുത്തുണ്ടാക്കണതാണെന്നും അവന് വരുമാനവും അവന്റെ അന്തസ്സും വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവനെ സഹായിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ചെലവ് വിട്ടുവീഴ്ചയുണ്ട്. ചില കാര്യങ്ങൾ ഇവിടെ കിട്ടാവുന്ന പരമാവധി നല്ല ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കണം എന്നുള്ള നേരത്തിൽ കൊടുക്കുക മാത്രമല്ല, നമ്മളത് പ്രാവർത്തികമാക്കുകയും ചെയ്യണം. ഇതാണ് എനിക്ക് സമൂഹത്തോട് പറയാനുള്ള ഒരു സന്ദേശം. അതാണ് കാരണം നമ്മൾ പറഞ്ഞാൽ പോരാ, നമ്മൾ പ്രവർത്തിക്കുകയും വേണം, നമ്മൾ അതിന്റെ കൂടെ ചേർന്ന് നിൽക്കുകയും വേണം, അവരെ സഹായിക്കുകയും വേണം. ഇത് ഇതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സബ്സിഡി ഏകീകരിച്ചുകൊണ്ട് എന്റെ സബ്സിഡി ഏകീകരിക്കാം. അതായത് വിവിധ ഡിപ്പാർട്ട്മെന്റ് സബ്സിഡികളുണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, സ്റ്റേറ്റ് ഗവൺമെന്റ്, പിന്നെ കൃഷിഭവൻ. ഇവരുടെ എല്ലാ ഫണ്ടുകളും ഏകീകരിച്ചിട്ട് കോമൺ പോളി കൊണ്ടുവന്നുകൊണ്ട് ഈ കൃഷി ചെയ്യുന്ന ആളുകളിലേക്ക് എത്തിക്കുക. അത് എത്തിക്കുമ്പോൾ പ്രധാനമായിട്ടും ഉപഭോക്തൃ സബ്സിഡിയിലേക്ക് വരിക, കൃഷിക്കാർ കൊടുക്കുന്ന സബ്സിഡി കൂടാതെ. ഏറ്റവും കൂടുതൽ കൃഷിയുള്ളത് കരകൃഷികളാണ്. വിവിധ ഇനം പച്ചക്കറികളും കിഴങ്ങുവർഗ്ഗങ്ങളും സുഗന്ധദ്രവ്യങ്ങളും ഒക്കെയാണ് കൂടുതൽ കൃഷിയുള്ളത്. എറണാകുളം ജില്ലയിലെ ഏറ്റവും കൂടുതൽ നെൽകൃഷിയുള്ള സ്ഥലമാണ് ഞങ്ങളുടെ കരുമാറ്റൂർ പഞ്ചായത്ത്, ഏറ്റവും കൂടുതൽ അതാണ്. അപ്പൊ 1000 ഏക്കറിന് മുകളിലെത്തി നെൽകൃഷി. പക്ഷെ ആ നെൽകൃഷി പോലും ഇവിടെ ഒരു പരാജയം എന്താ, അതിന്റെ വിപണന പ്രശ്നമാണ്. ആ നെൽകൃഷിയിലെ 1 കിലോ അരി പോലും ഇവിടെ ഉള്ള ആളുകൾ കഴിക്കുന്നില്ല. അതാണ് കുഴപ്പം. അതായത് എത്ര ശുദ്ധമായി ഉണ്ടാക്കുന്ന കരുമാറ്റൂർ പഞ്ചായത്തിലെ 1000 ഏക്കർ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് 1 കിലോ അരി പോലും നമുക്ക് കഴിക്കാൻ കിട്ടുന്നില്ല. അപ്പൊ അത് ഇവിടുത്തെ സഹകരണ സംഘങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് കുത്തി ഉണങ്ങി ഒരു മില്ല് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ എടുത്ത് പ്രോസസ് ചെയ്ത് ഇവിടെയുള്ള ആളുകൾക്ക് വിതരണം ചെയ്യാം. ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. മഞ്ഞളായാലും ഇഞ്ചിയായാലും ഇവിടെ ഉണ്ടാകുന്ന കൂവയായാലും എല്ലാം ഇപ്പൊ കൂവയ്ക്ക് ഒരു സാധ്യത വന്നിട്ടുണ്ട്. ഒരു സൊസൈറ്റി കൂവയുടെ ഹോൾസെയിൽ ചെയ്യുന്നുണ്ട്. കൂവിന്റെ കാര്യത്തിൽ ഒരു വെളിച്ചാട് സഹകരണ സംഘം ചെയ്യുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ കരുമാലൂര് ഒരു സഹകരണ സംഘം കൊണ്ട് അവർക്ക് വേണമെങ്കിൽ ഈ നെല്ല് ഏറ്റെടുത്തുകൊണ്ട് ഇത്രയും ഏരിയ ഉള്ള ഈ നെല്ല് ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ പ്രോസസ്സ് ചെയ്ത് വിവിധ ഉൽപ്പന്നങ്ങൾ, മൂല്യവർഗ ഉൽപ്പന്നങ്ങളാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ വീടുകളിൽ തന്നെ എത്തിക്കാനുള്ള സംഭവം ഉണ്ടായാൽ മതി. അപ്പോൾ ആളുകൾക്ക് ശുദ്ധമായി സാധനം നേരിട്ട് കാണാം. വലിയ പണിയൊന്നുമില്ല വിപണനത്തിന്. കാരണം നമ്മൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ മതില്ല. ഇതിന് അതായത് മായം കലർന്ന മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നും കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ വന്ന് കുന്നുകൂടുന്നതിന് എതിർക്കാൻ പറ്റിയ ഒരു പ്രതിരോധ മാർഗമാണ് സ്വയം പര്യാപ്തമാകുക എന്നുള്ളത്. അത് നമ്മുടെ ഉൽപ്പന്നങ്ങളിലൂടെ, ഭക്ഷ്യോൽപ്പന്നങ്ങളിലൂടെയാണ് നമുക്ക് ആദ്യം പ്രതിരോധിക്കാൻ പറ്റും. അപ്പൊ മരുന്ന് വേണ്ടാതവരും ചികിത്സ വേണ്ടാതവരും, നമുക്ക് നല്ല ആരോഗ്യം വരും, ഒരു ദൈർഘ്യം കൂടും. ജൈവ വൈവിധ്യ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു കഴിഞ്ഞാൽ വളരെയേറെ സാധ്യത കൃഷിക്കുണ്ട്. അത് കരകൃഷിക്കുണ്ട്. കരയിലുണ്ടാകുന്ന കൃഷി ഇതേപോലുള്ള ധാന്യങ്ങളുടെ കൃഷിയാണ്. അതിന്റെ മൂല്യവർഗ ഉൽപ്പന്നങ്ങളാക്കി ഇവിടെ തന്നെ വിതരണം ചെയ്യാൻ കഴിയണമെങ്കിൽ നല്ലൊരു വിതരണ ശൃംഖല ഇവിടെ സൃഷ്ടിക്കണം. അതിന് പറ്റിയ സഹകരണ സംഘങ്ങളൊക്കെ ഇവിടെയുണ്ട്.
1: കാർഷിക കൂട്ടായ്മയുടെ വിപണി സാധ്യതകളെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കരുമാലൂർ സ്വദേശി കെ അശോകൻ.
2: ഇന്നത്തെ കാർഷിക ജീവനം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം റിയ, സഹകരണം ജയശ്രീ വേണുഗോപാൽ, ജിത സുധീർ.
3: കാർഷിക ജീവനം.
4: കൃഷി അറിവുകളും അനുഭവങ്ങളും.

0: നിയമവേദി.
1: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
2: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21.
0: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
3: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
4: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 കഴിഞ്ഞ് 20:10. ഇപ്പോൾ വിപണി. ഇന്നത്തെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 20

24,200 രൂപ, ആലപ്പുഴ 24,100 രൂപ, കോട്ടയം 27,600 രൂപ, എറണാകുളം 23,000 രൂപ, കൊച്ചി റെഡി 23,800 രൂപ, ആലുവ 25,500 രൂപ, വടക്കൻപറവൂർ 25,600 രൂപ. കൊപ്ര ക്യുണ്ടലിന് ആലപ്പുഴ തെളിവ് 21,900 രൂപ, ആലപ്പുഴ പുകരാശി 21,850 രൂപ, എറണാകുളം 13,700 രൂപ, വടക്കൻപറവൂർ 14,300 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്യുണ്ടലിന് എറണാകുളം 3,900 രൂപ, വടക്കൻപറവൂർ 3,800 രൂപ. കാപ്പിക്കുരു ക്യുണ്ടലിന് കോട്ടയം 37,800 രൂപ, കട്ടപ്പന 34,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000-ന് കോട്ടയം 24,000 രൂപ, എറണാകുളം 26,000 രൂപ. ക്വിൻ്റലിന് ആലുവ 4,700 രൂപ, വടക്കൻപറവൂർ 4,500 രൂപ. 1,000-ന് തൊടുപുഴ 25,000 രൂപ. കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400 രൂപ, കൊച്ചി പറവൂർ 5,200 രൂപ. കുരുമുളക് ക്വിൻ്റലിന് കൊച്ചി ഗാർബിൾഡ് 72,400 രൂപ, അൺഗാർബിൾഡ് 70,400 രൂപ, ആലുവ 68,000 രൂപ, തൊടുപുഴ 70,000 രൂപ, കട്ടപ്പന 70,500 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600 രൂപ, തൊടുപുഴ 2,700 രൂപ, കട്ടപ്പന 2,400 രൂപ. ചുക്ക് ക്യുണ്ടലിന് കൊച്ചി 29,000 രൂപ, തൊടുപുഴ 25,000 രൂപ. റബ്ബർ ലോട്ട് ക്യുണ്ടലിന് കോട്ടയം 21,400 രൂപ, മൂവാറ്റുപുഴ 20,000 രൂപ, കോതമംഗലം 24,200 രൂപ, തൊടുപുഴ 24,600 രൂപ. മഞ്ഞൾ ക്യുണ്ടലിന് കൊച്ചി 16,000 രൂപ, കോതമംഗലം 16,300 രൂപ, തൊടുപുഴ 20,500 രൂപ. പുൽത്തൈലം ക്യുണ്ടലിന് കൊച്ചി 150,000 രൂപ, ആലുവ 163,000 രൂപ. കശുവണ്ടിപ്പരിപ്പ് ക്യുണ്ടലിന് കൊല്ലം 79,800 രൂപ. കോഴിമുട്ട 100-ന് വടക്കൻപറവൂർ 660 രൂപ. പൈനാപ്പിൾ ക്യുണ്ടലിന് എറണാകുളം 4,000 രൂപ, അടയ്ക്ക 1,000-ന് എറണാകുളം 4,600 രൂപ, വടക്കൻപറവൂർ 4,500 രൂപ. നേന്ത്രക്കായ് ക്വിൻ്റലിന് എറണാകുളം 5,200 രൂപ, ആലുവ 4,800 രൂപ, വടക്കൻപറവൂർ 5,300 രൂപ. ശ്രോതാക്കൾ കേട്ടത് ഇന്നത്തെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വിപണി സമാപിച്ചു.

ഇന്ന് രാത്രി 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. ജോണ്ടിസ് അഥവാ മഞ്ഞപ്പിത്തം. ഗ്യാസ്ട്രോ എൻട്രോളജി ആൻഡ് ഹെപ്പറ്റോളജി വിഭാഗമായ സെൻട്രൽ ഗ്യാസ്ട്രോയുടെ ചീഫ് കൺസൾട്ടന്റായ ഡോക്ടർ ജോണി സിറിയക്കുമായി അഭിമുഖം. മറക്കാതെ കേൾക്കൂ, ഇന്ന് രാത്രി 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 കഴിഞ്ഞ് 24:40. ഇനി 7:25 വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: യോഗയെയും ആയുർവേദത്തെയും ആധുനിക ജീവിതശൈലിയുമായി സംയോജിപ്പിക്കാൻ യുവജനങ്ങൾ മുന്നോട്ട് വരണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ ഗുരുതര വീഴ്ചയെന്ന് സുപ്രീംകോടതി. നീറ്റ് പുനഃപരീക്ഷ പിഴവുകളില്ലാതെ കൃത്യമായി നടത്തുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഭരണ നിർവഹണം ലളിതമാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സംരക്ഷിക്കുമെന്നും 16th കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിന്റെ സമഗ്ര വികസനത്തിനുള്ള നിർദ്ദേശങ്ങൾ നയപ്രഖ്യാപനത്തിലില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രഖ്യാപനങ്ങൾ ആത്മാർത്ഥമായി നടപ്പാക്കണമെന്ന് ബി ജെ പി എം എൽ എ രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, എൽ പി ജി എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. ഐ പി എൽ ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആധുനികതയും ഇന്ത്യയുടെ പുരാതന പൈതൃകവും പരസ്പര പൂരകങ്ങളാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. യോഗയെയും ആയുർവേദത്തെയും ആധുനിക ജീവിതശൈലിയുമായി സംയോജിപ്പിക്കാൻ യുവജനങ്ങൾ മുന്നോട്ട് വരണമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45th വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാളെ പനാജിയിൽ ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ ഗുരുതര വീഴ്ചയാണുണ്ടായതെന്ന് സുപ്രീംകോടതി. മെഡിക്കൽ പ്രവേശന പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുകയായിരുന്നു ജസ്റ്റിസുമാരായ പി എസ് നരസിംഹ, അലോക് ആരാധേ എന്നിവരടങ്ങിയ ബെഞ്ച്. കേന്ദ്രത്തോട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട ബെഞ്ച് വാദം കേൾക്കുന്നതിനായി കേസ് ജൂലൈ 2 മാറ്റി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച അങ്ങേയറ്റം ദൌർഭാഗ്യകരമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പുനഃപരീക്ഷാ പ്രക്രിയ കൃത്യമായും പിഴവുകളില്ലാതെയും നടത്തുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. ഇതിനായി എല്ലാവരുടെയും സഹകരണം ആവശ്യമാണെന്ന് ഡി ഡി ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ കേന്ദ്രമന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ആശങ്കകൾ സർക്കാർ മനസ്സിലാക്കുന്നുവെന്നും അർഹരായ ഒരു വിദ്യാർത്ഥിയുടെയും ഭാവി പരീക്ഷാ മാഫിയകളുടെ കൈകളിൽ അകപ്പെടാതിരിക്കാൻ വേണ്ട നടപടി സ്വീകരിച്ചതായും ശ്രീ പ്രധാൻ വ്യക്തമാക്കി.
1: जो घटना हुई है ये अत्यंत दुर्भाग्यजनक है, नहीं होनी चाहिए था. अभी दोबारा जब हम लोगों ने री नीट की घोषणा किया है और री नीट सुव्यवस्थित हो जाए, इसमें निर्भुलता के साथ हो, ये अभी हमारा दायित्व है. इस काम पे सभी का सहयोग हम अपेक्षा रखते हैं.
0: സി ബി എസ് ഇ പുനർമൂല്യനിർണയ പോർട്ടലിലെ തകരാറുകളെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് പരിഹരിക്കുന്നതിന് സജീവമായ പ്രവർത്തനങ്ങൾ തുടരുന്നതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. നീറ്റ് പുനഃപരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സുകളിൽ സൌജന്യ യാത്ര അനുവദിക്കും. സാധുവായ അഡ്മിറ്റ് കാർഡ് ഹാജരാക്കിയാൽ മതിയാകും. അടുത്തമാസം 21 പരീക്ഷ. 16th കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന് നടന്നു. ഭരണ നിർവഹണം ലളിതവും വേഗമേറിയതുമാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സംരക്ഷിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറപ്പെടുവിക്കും. കർഷകർ നേരിടുന്ന വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുമെന്നും കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റുമെന്നും ഗവർണർ വ്യക്തമാക്കി. എല്ലാ നഗരങ്ങളും വയോജന സൌഹൃദമാക്കുക, ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി, സമഗ്ര സിനിമാ നയം, മീഡിയ സിറ്റി, ക്രിയേറ്റീവ് ഇൻഡസ്ട്രി ഹബ് എന്നിവ വികസിപ്പിക്കുക തുടങ്ങിയവയും 1 മണിക്കൂർ 9 മിനിറ്റ് നീണ്ട നയപ്രഖ്യാപനത്തിൽ ഗവർണർ വ്യക്തമാക്കി. കേരളത്തിന്റെ ഭാവിക്കും സമഗ്ര വികസനത്തിനും ജനക്ഷേമത്തിനും സഹായകമായ നിർണായക നിർദ്ദേശങ്ങളില്ലാത്ത നയപ്രഖ്യാപനമാണ് ഗവർണർ നിയമസഭയിൽ നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യം കേരളത്തെ എങ്ങനെ ബാധിക്കുമെന്നതോ പരിഹാരങ്ങളോ മുൻഗണനയിൽ വന്നിട്ടില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. നയപ്രഖ്യാപനത്തിലെ കാര്യങ്ങൾ ആത്മാർത്ഥമായി നടപ്പാക്കാൻ തയ്യാറാകണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും നിയമം എംഎൽഎയുമായ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ദിരാ ഗ്യാരന്റി നടപ്പാക്കുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു.
2: 5 ഇന്ദിരാ ഗ്യാരന്റികളും പ്രഖ്യാപിച്ച് നടപ്പാക്കും. 2 തീരുമാനമെടുത്തു കഴിഞ്ഞു, ബാക്കിയുള്ളത് ഗവൺമെന്റ് തലത്തിൽ പരിശോധിച്ച് ഉചിതമായ സമയത്തും പ്രഖ്യാപിക്കും. ഞങ്ങളുടെ സ്വപ്ന പദ്ധതികൾ കേരളത്തിലെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റുക, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായി ആധുനികവൽക്കരിക്കും, മയക്കുമരുന്ന് ശൃംഖലയെ തകർക്കാൻ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നടപടികളുമായി ഗവൺമെന്റ് പോകും. അതിന് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കും.
0: കേന്ദ്ര ഏജൻസി നടത്തുന്ന അന്വേഷണത്തിൽ സംസ്ഥാന സർക്കാരിന് പങ്കില്ലെന്ന് ഇ ഡി റെയ്ഡ് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ശ്രീ വി ഡി സതീശൻ മറുപടി നൽകി. അന്വേഷണം

0: ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ഗുരുതര കുറ്റകൃത്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് ഒഫീസറായി എ കൌശികനെ നിയമിച്ചു. സ്ഥാനമൊഴിഞ്ഞ രത്തന്യു കേൽക്കർക്ക് പകരമായാണ് നിയമനം. ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പുകയില രഹിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന ലക്ഷ്യം മുൻനിർത്തി ടോഫി ആപ്ലിക്കേഷന്റെ പരീക്ഷണ പതിപ്പ് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യസലീല ശ്രീവാസ്തവ ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. രാജ്യത്തെ സ്കൂളുകളിലും കോളേജുകളിലും പുകയില രഹിത മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുന്നതും നിരീക്ഷിക്കുന്നതും ശക്തിപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച. പരിപാടിയുടെ 134 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാവുന്നതാണ്. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയുമുണ്ടാകും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയെക്കുറിച്ചും ഇറാൻ യുഎസ് മധ്യസ്ഥതയെക്കുറിച്ചുമുള്ള പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വീഡിയോ ഡിജിറ്റലായി മാറ്റം വരുത്തിയതും നിർമ്മിത ബുദ്ധിയിൽ സൃഷ്ടിച്ചതുമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, എൽ പി ജി എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. എൽ പി ജി ഉൽപ്പാദനം എക്കാലത്തെയും ഉയർന്ന നിലയിലാണെന്ന് ന്യൂഡൽഹിയിൽ നടന്ന അന്തർമന്ത്രാലയതല യോഗത്തിനുശേഷം പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു.
2: मैं आप सभी के द्वारा सभी लोगों से अपील करना चाहूंगी कि सरकार सभी घरों तक एलपीजी सिलेंडर्स की उपलब्धता और डिलीवरी सुनिश्चित कराने के लिए हर संभव प्रयास कर रही है. इसके साथ सरकार सभी पेट्रोल पंप पर पेट्रोल और डीजल की आपूर्ति सुनिश्चित करने के लिए भी प्रयासरत है. इसलिए अफवाहों पर ध्यान न दें और अपने दैनिक उपयोग में ऊर्जा को बचाने का हर संभव प्रयत्न करें.
0: മേഖലയിലെ എല്ലാ ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്നും നാവികരുടെ ക്ഷേമം ഉറപ്പുവരുത്തുമെന്നും തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം ഡയറക്ടർ ഉപേഷ് കുമാർ ശർമ്മ വ്യക്തമാക്കി. ഇന്ത്യയിലേക്കുള്ള എണ്ണ ടാങ്കറായ നിസോസ് കെറോസ് ഹെർമുസ് കടലിടുക്ക് കടന്നു. കപ്പൽ ജൂൺ മൂന്നോടെ വിശാഖപട്ടണത്ത് എത്തിച്ചേരും. ഹോർമുസിൽ സംഘർഷങ്ങൾ തുടരുന്നതിനിടെയാണ് IRGC 23 വാണിജ്യ കപ്പലുകൾ കടലിടുക്ക് വഴി കടത്തിവിട്ടത്. IPL ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ടോസ് നേടിയ രാജസ്ഥാൻ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ജപ്പാനിൽ ഇന്ന് നടന്ന Under-18 ഏഷ്യ കപ്പ് പുരുഷ ഹോക്കിയിൽ കസാഖിസ്ഥാനെ എതിരില്ലാത്ത 13 ഗോളിന് പരാജയപ്പെടുത്തി ഇന്ത്യ. ക്യാപ്റ്റൻ കേതൻ കുശ്വാഹ ഹാട്രിക് നേടി. മറ്റന്നാൾ ഇന്ത്യ ജപ്പാനെ നേരിടും. കേരളത്തിൽ മഴ ശക്തമാകുന്നു. June 2 വരെ കേരളത്തിൽ മാഹിയിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 1092 പോയിന്റ് ഇടിഞ്ഞ് 74776. നിഫ്റ്റി 359 പോയിന്റ് നഷ്ടത്തിൽ 23548. വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. യോഗയെയും ആയുർവേദത്തെയും ആധുനിക ജീവിതശൈലിയുമായി സംയോജിപ്പിക്കാൻ യുവജനങ്ങൾ മുന്നോട്ട് വരണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ ഗുരുതര വീഴ്ചയെന്ന് സുപ്രീംകോടതി. നീറ്റ് പുനഃപരീക്ഷ പിഴവുകളില്ലാതെ കൃത്യമായി നടത്തുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഭരണനിർവഹണം ലളിതമാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സംരക്ഷിക്കുമെന്നും 16th കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കുമെന്ന മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിൽ സമഗ്ര വികസനത്തിനുള്ള നിർദ്ദേശങ്ങൾ നയപ്രഖ്യാപനത്തിലില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രഖ്യാപനങ്ങൾ ആത്മാർത്ഥമായി നടപ്പാക്കണമെന്ന് BJP MLA രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, LPG എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. IPL ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35 മിനിറ്റും 13 സെക്കൻഡും.

0: FM ഈവനിംഗ്.
1: സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ FM ഈവനിംഗിലേക്ക്. FM ഈവനിംഗിൽ ആദ്യം
2: നിലവറ. മരിക്കാത്ത ശബ്ദങ്ങളുടെ ഒഴിയാത്ത കലവറ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് നിലവറ.

0: ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ പ്രശസ്തമായ പ്രഭാഷണത്തിൽ നിന്ന് ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി വിധിയുമായി ഒരു കൂടിക്കാഴ്ച.
1: പുരാണി ഒരു നൈ പ്രതിജ്ഞ ഫിർ കരേ ആയിന്ത ഹിന്ദുസ്ഥാന ഹിന്ദുസ്ഥാനെ ലോകം ഖിദ്മത് കെ ചന്ദ മിനറ്റ് മേ അസംബ്ലി പൂരി തോര ആസാദ ഖുദ് മുഖ്താര അസംബ്ലി ഹോഗി അസംബ്ലി നുമായന്ദഗി കരേഗി ഏക ആസാദ ഖുദ് മുഖ്താര മുൽക്ക് കി ചുനാചെ ഇസ്കേ ഊപർ ജബർദസ്ത് ജിമ്മേദാരിയാ ആതി ഹൈ ഔർ അഗർ ഹം ഉൻ ജിമ്മേദാരിയോ കോ പൂരി തോർ സേ മഹ്സൂസ് ന കരേ തബ് ഷായദ് ഹം അപ്ന കാം പൂരി തോർ സേ നഹീ കർ സകേംഗേ ഇസ്ലിയേ യേ ജറൂരി ഹോ ജാതാ ഹൈ കി ഹം ഐസേ മൗക്കേ പർ പൂരി തോർ സേ സോച് സമജ് കേ ഇസ്കാ ഇഖ്റാർ കരേ ഔർ ജോ റെസൊല്യൂഷൻ പ്രസ്താവ് മേ ആപ്കേ സാമനേ പേഷ് കർ റഹാ ഹൂം മഞ്ജിൽ പൂരി കീ ഖുഷിയാ മനായി ജാ രീ ഹെ ദിൽ മേ ഖുഷി ഹൈ കദർ ഗുരൂർ ഹൈമിനാന ഹൈക്കി ഹം ജാനത്തെ ഹിന്ദുസ്ഥാന ഭര മേ ഖുഷി നീ ഹെ ദിൽ മേ രംജ കെ ടുക്കടേ കാഫി ഹൈ ദില്ലി ബഹു ദൂര നീ ബെ ബെ ശഹർ ജല രേ ഹീ ഗർമി യഹാ തക ആ രീ ഹൈ ഖുഷി പൂരി തോര സീ ഹോ സകത്തി ലേക്കിന് ഫിർ ഹേ ഇസ് മൗക്കേ പർമ്മത് ഇൻ സബ് ബാത്തോ കാമന ഹായ ഹായ കർണി ഹൈ പരിശാൻ ഹാ ഹൈ ജമേ ഹാത് ബാഗോര ആയി ഫിർ ഠീക തോര ഗാഡി ചലാന തോര മുൽക്ക ആസാദ കാഫി പരിശാനിയോ മുസീബത്തോ ഖൂരേജി കെ കാഫി ഐസി ഖൂരേജി ഹെ മുൽക്ക് മേ ഹീ ഹൈ ഢംഗ് ബഹുതീ തകലീഫ ദേ ഹീ ഹൈ ഫിർ ഹം ആസാദ ബാമന തരീക്കോ ശാന്തിമയ തരീക്കോ അജീബ മിസാല ഹെ ദുനിയെ സാമനെ രക്കി ആസാദ ഹേ ലേക്കിന് ആസാദിക്ക് സാ മുസീബത്തെ ബോജെ ആത്തേ

ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 ലോ www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.

FM ഈവനിംഗിൽ ഇനി സേവന വാർത്തകൾ. കോട്ടയം ജില്ലയിൽ ഇടയിരിക്കപ്പുഴ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ ബ്ലോക്ക് ഹബ് ലാബിൽ ലബോറട്ടറി ടെക്നീഷ്യന്റെ ഒഴിവിൽ നിയമനത്തിനുള്ള അഭിമുഖം അടുത്ത മാസം 5 ഉച്ചകഴിഞ്ഞ് 2 നടക്കും. BSc MLT അല്ലെങ്കിൽ DMLTയും കേരള പാരാമെഡിക്കൽ കൌൺസിലിംഗ് രജിസ്ട്രേഷനുമാണ് യോഗ്യത. പ്രായം 20-40 അപേക്ഷ, യോഗ്യതയും പ്രവൃത്തി പരിചയവും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം അടുത്ത മാസം 4 വൈകുന്നേരം 5 മുൻപ് സാമൂഹിക ആരോഗ്യ കേന്ദ്രം ഓഫീസറിൽ എത്തിക്കണം. ഇമെയിൽ വിലാസം chceepuzha@gmail.com chceepuzha@gmail.com. കോട്ടയം ജില്ലയിൽ മത്സ്യത്തൊഴിലാളി

മലയാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലെ മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ മത്സ്യത്തൊഴിലാളികളുടെയും കുട്ടികളിൽ നിന്ന് വിദ്യാഭ്യാസ അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ്. യൂണിവേഴ്സിറ്റി തലത്തിൽ ആദ്യ 3 റാങ്കുകൾ. കായിക മത്സര ഇനങ്ങളിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ആദ്യ 3 സ്ഥാനങ്ങൾ. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ദേശീയ തലത്തിൽ ആദ്യ 3 സ്ഥാനങ്ങൾ എന്നിവയിൽ ഏതെങ്കിലും നേട്ടം കൈവരിച്ചവർക്ക് അപേക്ഷിക്കാം. അപേക്ഷയും അനുബന്ധ രേഖകളും അടുത്ത മാസം 6 നകം അതത് ഫിഷറീസ് ഓഫീസിൽ നൽകണം.

കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് തിരുവനന്തപുരം ആറ്റിങ്ങൽ അംഗീകൃത പഠന കേന്ദ്രങ്ങളിൽ ഒരു വർഷം ദൈർഘ്യമുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് പ്ലസ് ടു യോഗ്യതയുള്ളവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. റെഗുലർ പാർട്ട് ടൈം ബാച്ചുകളുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 79 94 92 608.

0: കെൽട്രോണിൽ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ടാലി MS Office കോഴ്സിലേക്ക് SSLC യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി അടുത്ത മാസം 15. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 0491250459. മറ്റൊരു നമ്പർ 85 90 60 52 73. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 0491250459, 85 90 60 52 73.
1: മൻ കി ബാത്ത്.
2: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സു തുറക്കുന്നു.
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്
2: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
1: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
2: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
1: മറക്കാതെ കേൾക്കുക മൻ കി ബാത്ത്
2: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

കൊഴിഞ്ഞാമ്പാറ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2023 മാർച്ച് 31 പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ കോഷൻ ഡെപ്പോസിറ്റ് അടുത്ത മാസം 15 മുൻപായി കൈപ്പറ്റണം. പ്രവൃത്തി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2 തുക തിരികെ വാങ്ങാവുന്നതാണ്. വിദ്യാർത്ഥികൾ തിരിച്ചറിയൽ രേഖകളുമായി കോളേജ് ഓഫീസിലെത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 91 88 90 01 90. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 91 88 90 01 90.

0: മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഒറ്റപ്പാലം താലൂക്ക് ശ്രീ തൃപ്പുറ്റ ദേവസ്വത്തിൽ ട്രസ്റ്റി നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ അടുത്ത മാസം 30 വൈകിട്ട് 5 മുൻപായി അപേക്ഷ നൽകണം. അപേക്ഷാ ഫോമും കൂടുതൽ വിവരങ്ങളും തിരൂർ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ ലഭിക്കും.
1: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കോട്ടയം ജില്ലയിൽ പാമ്പാടി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ

ഇതിൽ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡർമാരെ നിയമിക്കുന്നു. താല്പര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ, ഫോട്ടോ, ബയോഡേറ്റ, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസലും പകർപ്പും സഹിതം അടുത്ത മാസം 5 രാവിലെ 10 കോളേജ് ഓഫീസിലെത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 0481-2-50-77-63, മറ്റൊരു നമ്പർ 0481-2-50-61-53. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം, 0481-2-50-77-63, മറ്റൊരു നമ്പർ 0481-2-50-61-53.

നമ്പറുകൾ 0481 2 50 77 63, മറ്റൊരു നമ്പർ 0481 2 50 61 53. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം, 0481 2 50 77 63, മറ്റൊരു നമ്പർ 0481 2 50 61 53.

കളമശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ എക്കണോമിക്സ് വിഷയത്തിൽ ഒരു താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി അടുത്ത മാസം പത്തിന് രാവിലെ 11 മണിക്ക് ഓഫീസിൽ നടത്തുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 89 21 76 61 77. 89 21 76 61 77.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
2: സുപ്രീംകോടതിയുടെ സമാധാൻ സമാരോഹ് ലോക് അദാലത്ത് ഓഗസ്റ്റ് മാസം 21, 22, 23 തീയതികളിൽ നടക്കും. വിവാഹ തർക്കങ്ങൾ, അപകട നഷ്ടപരിഹാരം, ചെക്ക് ബൌൺസ്, ഭൂമി ഏറ്റെടുക്കൽ തർക്കങ്ങൾ, ക്രിമിനൽ കോമ്പൌണ്ടബിൾ, തൊഴിൽ നിയമ തർക്കങ്ങൾ തുടങ്ങി പരിഹാരധാരണയോടെ ഒത്തുതീർപ്പിന് അനുയോജ്യമായ കേസുകളാണ് അദാലത്തിൽ പരിഗണിക്കുന്നത്. ഈ പദ്ധതിയിലൂടെ നിലവിലുള്ള കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് www.sci.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിക്കാം. www.sci.gov.in.

കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾക്കായി 2026 നടപ്പിലാക്കുന്ന അന്ത്യോദയ ശ്രമിക് സുരക്ഷാ യോജന പദ്ധതിയുടെ 3ാം ഘട്ടത്തിലേക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകാം. പദ്ധതിയിലേക്ക് തൊഴിലാളികളെ ഉൾപ്പെടുത്തുന്നതിന് ഇതുവരെ പദ്ധതിയിൽ ചേരാൻ കഴിയാത്തവരും പുതുതായി രജിസ്റ്റർ ചെയ്തവരും അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ നിന്നും ഇന്ത്യൻ പോസ്റ്റൽ പേയ്മെന്റ് അക്കൌണ്ട് വിവരങ്ങൾ, രജിസ്ട്രേഷൻ കാർഡ് പകർപ്പ്, മൊബൈൽ നമ്പർ, നോമിനി വിവരങ്ങൾ എന്നിവ അടുത്ത മാസം 27 ഓഫീസിൽ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0491251 5765, 0491251 5765.

0: എഫ് എം ഈവനിങ് തുടരുന്നു.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകുലവ്,
2: എത്ര ചക്കയുണ്ട്, അദ്ദേഹം തിരക്കി. ചാത്തൻ എണ്ണി നോക്കി, കൃത്യം 500. കാര്യം കഷ്ടായില്ലോ.

0: പശ്ചാത്താ, എന്താ ഇത്ര കഷ്ടം? ഓരോരുത്തർക്ക് ഓരോ നാണ്യം വീതം കൊടുത്താൽ മതി. 500 നാണ്യം. 1/4 നാണ്യം വീതം കൊടുത്താൽ പോരെ ചാത്താ? പോരാ, ഇവിടുന്ന് ഇവിടുത്തെ അന്തസ് പാലിക്കണം, ചാത്തൻ പറഞ്ഞു. ഒന്നും കൊടുക്കണ്ടാച്ചാലോ? പാവങ്ങള് അകവൂർ വലിയ തിരുമേനിയെ പിരാകും. എന്തിനാ പാവങ്ങളുടെ ശാപം മേടിച്ചു വെക്കണത്? മനസ്സില്ലാ മനസ്സോടെ വലിയ നമ്പൂതിരി മച്ചു തുറന്ന് ചാക്കുകെട്ടഴിച്ചു. 500 നാണ്യം പുറത്തെടുത്തു. ഓരോരുത്തരായി വന്ന് നാണ്യം വാങ്ങിച്ചു. എല്ലാവരുടെയും മുഖത്ത് എന്തെന്നില്ലാത്ത സന്തോഷം. അവർ വലിയ തിരുമേനിയെ താണു വണങ്ങി മടങ്ങിപ്പോയി. എന്തേ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ? 500 നാണ്യം പലിശ വാങ്ങി. അതങ്ങനെ തന്നെ ദാനമായി പോവുകയും ചെയ്തു. എന്താണ് എല്ലാവരും ഇടിച്ചക്ക തന്നെ കൊണ്ടുവരാൻ കാരണം? അതും ഒരൊറ്റ ദിവസം. ഇല്ലത്തെ പ്ലാവുകളിൽ നിറയെ ചക്കയുണ്ട്. എന്തോ എവിടെയോ കുഴപ്പമുണ്ടെന്ന് നമ്പൂതിരിക്ക് തോന്നി. അന്ന് സന്ധ്യയ്ക്ക് വലിയ നമ്പൂതിരി ചാത്തനെ വിളിച്ചു. ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടണില്ല. എന്താ കാര്യാവോ? ചാത്തൻ അമ്പരപ്പ് അഭിനയിച്ചു. അല്ല, ആ ഇടിച്ചക്കയുടെ കാര്യം ആലോചിക്കുകയായിരുന്നു. പെട്ടെന്ന് എല്ലാം തുറന്നു പറയാനുള്ള ചങ്കൂറ്റം ചാത്തനുണ്ടായി. ആ പാവം ബ്രാഹ്മണനിൽ നിന്ന് 500 നാണ്യം ഇവിടുന്ന് ഈടാക്കിയില്ലേ? ഈശ്വരൻ ഇത്തരമൊരു തെറ്റ് പൊറുക്കുമോ? അന്യായമായി സമ്പാദിച്ച പണം നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതി സമാധാനിച്ചാൽ മതി. എല്ലാം തുറന്നു പറയാൻ തിരുമേനി. ഞാൻ തന്നെയാണ് ഇത്തരമൊരു വേല ഒപ്പിച്ചത്, ചാത്തൻ പറഞ്ഞു. വലിയ തിരുമേനി ചാത്തൻ്റെ മുഖത്തേക്ക് തുറച്ചു നോക്കി. ചാത്തൻ എല്ലാം തുറന്നു പറഞ്ഞു. നിധി കിട്ടിയ വിവരവും അത് ബ്രാഹ്മണന് നൽകിയ വിവരവും തുറന്നു പറഞ്ഞു. നമ്പൂതിരി നിമിഷങ്ങളോളം അന്ധാളിച്ചിരുന്നു. ചാത്തൻ്റെ മുഖത്തേക്ക് ഇമയിളക്കാതെ സൂക്ഷിച്ചു നോക്കി. കൂടത്തില് എത്ര സ്വർണം ഉണ്ടായിരുന്നു ചാത്ത? പെട്ടെന്ന് അദ്ദേഹം ചോദിച്ചു. ഒരുപാടുണ്ടായിരുന്നു. ബ്രാഹ്മണന്റെ 10 തലമുറയ്ക്ക് സുഖമായി ജീവിക്കാനുള്ള തുക അതിലുണ്ടായിരുന്നു, ചാത്തൻ പറഞ്ഞു. തന്റെ ആശ്രിതനായ ചാത്തൻ നിസ്വാർത്ഥതയുടെ പ്രതീകമാണെന്ന് നമ്പൂതിരിക്ക് തോന്നി. ധനികനും ജന്മിയുമായ താൻ കഴിഞ്ഞ കാലങ്ങളിൽ എന്തെല്ലാം പാപകർമ്മങ്ങൾ ചെയ്തു കൂട്ടിയിരിക്കുന്നു. ഇതാ, ഇവിടെയൊരു യഥാർത്ഥ മനുഷ്യൻ നിൽക്കുന്നു, പാവപ്പെട്ടവൻ ചാത്തൻ. ചാത്തൻ്റെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ച് വലിയ നമ്പൂതിരി പറഞ്ഞു. ചാത്താ, നീ എന്നെ ഒരു മനുഷ്യനാക്കി. ഇന്നു മുതൽക്ക് ഞാൻ ഒരു തെറ്റും ചെയ്യില്ല. ഇത് സത്യം, സത്യം, സത്യം. അദ്ദേഹം വികാരഭരിതനായി. അന്ന് തന്നെ ചാത്തനെ തന്റെ പ്രധാന കാര്യസ്ഥനായി നിയമിച്ചു നമ്പൂതിരി. ചാത്തനെ എതിർത്തു നോക്കി. നമ്പൂതിരി സമ്മതിച്ചില്ല. തെറ്റ് ഞാൻ ചെയ്യില്ല, അതിന് എന്നെ പ്രേരിപ്പിക്കരുത്. ഈ വ്യവസ്ഥയിൽ ഞാൻ തിരുമേനിയുടെ കാര്യസ്ഥനാവാം, ചാത്തൻ പറഞ്ഞു. ഞാൻ സത്യം ചെയ്ത് കഴിഞ്ഞില്ലേ ചാത്ത? ഇനി ഞാൻ തെറ്റ് ചെയ്യില്ലെന്ന്. എല്ലാം ഇനി ചാത്തൻ നോക്കിക്കോളൂ. ചെറുമക്കൾക്ക് വല്ലി കുറയാതെ കൊടുപ്പിക്കണം. പണം കടം കൊടുത്തിട്ടുള്ളവരിൽ നിന്ന് കാൽക്കാശ് പലിശ ഈടാക്കരുത്. ധർമ്മശാല പുതുക്കി പണിയണം. എല്ലാം ചാത്തൻ നോക്കിക്കോളണം. ചാത്തൻ സമ്മതഭാവേന തലയാട്ടി. അങ്ങനെ അകവൂർ വലിയ നമ്പൂതിരിയുടെ കാര്യസ്ഥനായി, പ്രധാന കാര്യസ്ഥൻ.
1: പി. നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ വായിച്ചത് പ്രീതി.

0: ആകാശവാണി FM വാർത്തകൾ.
1: കർഷകർക്ക് വിത്ത് ലഭ്യത ഉറപ്പാക്കുന്നതിനായി 174,000 ക്വിന്റലിന്റെ ദേശീയ വിത്ത് ശേഖരം സ്ഥാപിച്ചതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ.

0: സമാപനത്തിന് ശേഷമുള്ള നടപടികൾക്കായി ബോർഡിന്റെ പോർട്ടൽ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനക്ഷമമാകുമെന്ന് CBSE. വിദ്യാർത്ഥികൾക്ക് ടെലി കൌൺസിലിംഗ് സേവനങ്ങൾക്ക് 18001180 04 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഭരണനിർവഹണം ലളിതമാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സംരക്ഷിക്കുമെന്നും 16th കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിന്റെ സമഗ്ര വികസനത്തിനുള്ള നിർദ്ദേശങ്ങൾ നയപ്രഖ്യാപനത്തിലില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രഖ്യാപനങ്ങൾ ആത്മാർത്ഥമായി നടപ്പാക്കണമെന്ന് BJP MLA രാജീവ് ചന്ദ്രശേഖർ. തൃശൂർ അയ്യന്തോളിലെ ബ്രഹ്മസ്ഥാനം വാർഷിക മഹോത്സവത്തിൽ മാതാ അമൃതാനന്ദമയി മുഖ്യകാർമ്മികത്വം വഹിക്കും. അടുത്ത മാസം 3-4 തീയതികളിലെ ചടങ്ങിൽ പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈ വിതരണവും നടക്കും. സംസ്ഥാന കള്ളു വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്കുള്ള സൌജന്യ പഠന കിറ്റ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തൊഴിൽ മന്ത്രി ബിന്ദുകൃഷ്ണ നിർവഹിച്ചു. ശബരിമല സന്നിധാനത്തും പമ്പയിലും നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ മോക് ഡ്രിൽ നടന്നു. അതീവ സുരക്ഷാ മേഖലയായ ശബരിമലയിൽ ഭീകരാക്രമണം ഉണ്ടായാൽ നേരിടേണ്ട രീതി NSG സംഘം ആവിഷ്കരിച്ചു. സംസ്ഥാനത്ത് June 2 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റ് 2nd ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടിയ രാജസ്ഥാൻ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: പരീക്ഷയ്ക്ക് വെറും 3rd class മാത്രം കിട്ടിയ വിഷയത്തിൽ ഒരാൾക്ക് നോബൽ സമ്മാനം കിട്ടുമോ? പ്രശസ്ത ജർമ്മൻ ശാസ്ത്രജ്ഞനായ വെർണർ ഹൈസൻബർഗിന്റെ കഥയാണിത്. വെറും 23rd വയസ്സിൽ ക്വാണ്ടം മെക്കാനിക്സ് അവതരിപ്പിച്ച ആളാണ് ഹൈസൻബർഗ്. അതിന്റെ ഭാഗമായ അനിശ്ചിതത്വ തത്വം അഥവാ അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന തത്വവും ഇദ്ദേഹത്തിൻ്റെതാണ്. അതുവരെയുള്ള ശാസ്ത്ര സങ്കല്പങ്ങളെ മുഴുവൻ മാറ്റിമറിച്ച സുപ്രധാന തത്വങ്ങളായിരുന്നു അവ. ഈ തത്വങ്ങളുടെ ഉപജ്ഞാതാവായ വെർണർ ഹൈസൻബർഗിന് തന്റെ ഗവേഷണ പ്രബന്ധത്തിന് കിട്ടിയത് വെറും 3rd class ആയിരുന്നു. 1923 ഹൈസൻബർഗിന്റെ ഗവേഷണത്തിന് ഭാഗമായിട്ടുള്ള വൈവാവോസി എക്സാമിനേഷൻ. രണ്ടുപേരായിരുന്നു പരീക്ഷ നടത്താനുണ്ടായിരുന്നത്. ഒന്ന് ഹൈസൻബർഗിന്റെ സ്വന്തം പ്രൊഫസറായ അർണോൾഡ് സൊമെൻഫെൽഡ്. സൊമെൻഫെൽഡിന് വലിയ ഇഷ്ടമാണ് ശിഷ്യനെ. രണ്ടാമത്തെ പരീക്ഷകൻ പ്രൊഫസർ വിൽഹെം വീൻ. വീൻ പ്രഭാവം എന്ന കണ്ടുപിടുത്തത്തിന് 1911 നോബൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞൻ. തന്റെ ശിഷ്യനും അതിസമർത്ഥനും അതിബുദ്ധിമാനുമാണെന്ന് സൊമെൻബർഗ് വാദിച്ചു. എന്നാൽ പ്രായോഗിക ഭൗതികത്തിന്റെ ആളായ വൈനിന് ഹൈസൻബർഗിനെ അത്ര ബോധിച്ചില്ല. ഹൈസൻബർഗിനെ ബുദ്ധിമുട്ടിക്കാനായി വീൻ കരുതിക്കൂട്ടി ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഓരോ ചോദ്യത്തിനും ഹൈസൻബർഗിന് ഉത്തരം അറിയില്ല എന്നായിരുന്നു പറഞ്ഞത്. ഒടുവിൽ വീൻ പറഞ്ഞു, ശരി, അവസാനമായി ഒരു ചോദ്യം കൂടി. ഒരു ലെഡ് സ്റ്റോറേജ് ബാറ്ററിയുടെ പ്രവർത്തനം വിശദീകരിക്കൂ. അതിനും ഹൈസൻബർഗിന് ഉത്തരം അറിയില്ല എന്നായിരുന്നു. ഒരു അറിവുമില്ലാത്ത തിരുമണ്ടൻ എന്ന് ഡീൻ വിധിച്ചു. സൊമെൻഫെർഡ് വിട്ടുകൊടുത്തില്ല. ജീനിയസ് തന്നെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിധി. തർക്കമായി. ഒടുവിൽ ഹൈസൻബർഗ് ആ വാചാ പരീക്ഷയിൽ ജയിച്ചു. അതും വെറും 3rd class മാർക്ക് നേടി. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായമോ? വെറും 21 വയസ്സും 7 മാസവും. ഈ PhD പ്രബന്ധത്തിൽ വിവരിച്ച സിദ്ധാന്തത്തിനും ഗണിത ഭൗതിക തത്വങ്ങൾക്കുമാണ് പിന്നീട് 1932 ഹൈസൻബർഗിനു ഭൗതികശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. ജനിതക ശാസ്ത്രത്തിന്റെ പിതാവായ ഓസ്ട്രിയൻ ശാസ്ത്രജ്ഞനായ ഗ്രിഗർ മെൻഡൽ വൈദികനായ അദ്ദേഹം പയറുചെടിയിൽ നടത്തിയ പരീക്ഷണങ്ങളാണ് ജനിതക ശാസ്ത്രത്തിന് അടിത്തറയിട്ടത്. എന്നാൽ മെൻഡൽ തന്റെ പഠനം ആരംഭിച്ചത് പയറുചെടിയിൽ ആയിരുന്നില്ല, എലികളിലായിരുന്നു. ബിഷപ്പിന്റെ അനിഷ്ടം മൂലമാണ് അദ്ദേഹം പഠനം പയറുചെടിയിലേക്ക് മാറ്റിയത്. എക്സ്പെരിമെന്റ്സ് ഓൺ പ്ലാന്റ് ഹൈബ്രിഡൈസേഷൻ എന്ന പേരിൽ മെൻഡൽ തന്റെ പഠനം പ്രസിദ്ധീകരിച്ചപ്പോൾ ഗവേഷണ ലോകം അത് പാടെ തള്ളിക്കളഞ്ഞു. പിന്നീട് 35 വർഷം കഴിഞ്ഞ് മെൻഡലിന്റെ മരണശേഷം 1900 ഹ്യൂഗോ ഡിവ്രസും കാൾ കോറൻസും ചേർന്ന് മെൻഡലിന്റെ കണ്ടുപിടുത്തം ശരിവെച്ചപ്പോഴാണ് ശാസ്ത്രലോകം അത് അംഗീകരിച്ചത്. പിൽക്കാലത്ത് കാലാവസ്ഥാ പഠനത്തെപ്പറ്റിയും ഗ്രിഗർ മെൻഡൽ കൂടുതൽ എഴുതിയിരുന്നു. 1865 അദ്ദേഹം ഓസ്ട്രിയൻ മെറ്റീരിയോളജി സൊസൈറ്റി സ്ഥാപിച്ചു.
2: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.

0: അഴുകും ലക്ഷ്മി.
1: സേവന പാരമ്പര്യത്തിന്റെ 4.5 പതിറ്റാണ്ടുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പീഡിയാട്രിക് ഗൈനക്കോളജി വിഭാഗങ്ങൾ കൂടാതെ കാർഡിയാക്, ഓർത്തോപീഡിക്, ഗ്യാസ്ട്രോ എൻട്രോളജി, യൂറോളജി, ജനറൽ മെഡിസിൻ, ക്യാൻസർ, ഡെന്റൽ തുടങ്ങി 35 വിഭാഗങ്ങൾ രോഗങ്ങൾ അകറ്റി ആശ്വാസം നൽകും ആരോഗ്യലക്ഷ്മി. ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം, ആലുവ. ഫോൺ 0484-277-1100.
2: ഇന്ന് ഈ പരിപാടിയിൽ ജോണ്ടിസ് അഥവാ മഞ്ഞപ്പിത്തം, ഇതേക്കുറിച്ച് എറണാകുളം ലക്ഷ്മി ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി ആൻഡ് ഹെപ്പറ്റോളജി വിഭാഗമായ സെൻട്രൽ ഗ്യാസ്ട്രോയിലെ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ ജോണി സിറിയക്കുമായി അഭിമുഖം.
3: ഇന്ന് എഫ് എം ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് ജോണ്ടിസ് അഥവാ മഞ്ഞപ്പിത്തം, മഞ്ഞനോവ് എന്നെല്ലാം പേരിൽ അറിയപ്പെടുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ്. സാധാരണ പറയാറുണ്ട് ജോണ്ടിസ് എന്ന് പറയുന്നത് ഒരു അസുഖമല്ല, അതൊരു ലക്ഷണമാണ് എന്ന് പറയാറുണ്ട്. ഇത് എത്രമാത്രം ശരിയാണ് ഡോക്ടർ? എന്താണ് ഈ ജോണ്ടിസ്?
4: ജോണ്ടിസ് അഥവാ മലയാളത്തിൽ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് ഒരു അസുഖമല്ല, ഒരു സിംറ്റമാണ്, അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ കണ്ടീഷനാണെന്ന് പറയാം. ഈ മഞ്ഞപ്പിത്തത്തെ ചുറ്റിപ്പറ്റി ഇന്ത്യയിൽ, കേരളത്തിലും ഒത്തിരി തെറ്റിദ്ധാരണകളും കൺഫ്യൂഷൻസും ഉള്ള ഒരു ഏരിയ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ജോണ്ടിസ്, നമ്മൾ മഞ്ഞ നിറത്തിൽ കണ്ണുകളും അല്ലെങ്കിൽ സ്കിന്നെല്ലാം മഞ്ഞ നിറമാകുന്നതിനാണല്ലോ നമ്മൾ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്. അത് പല കാരണങ്ങൾ കൊണ്ടും വരാം. അതിനകത്ത് ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് എ, നമുക്കിപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ ഒരു സീസണലായിട്ട് പലപ്പോഴും മഴക്കാലത്തൊക്കെ ഒത്തിരി വരുന്ന ഹെപ്പറ്റൈറ്റിസ് എ, അതിൻ്റെ പ്രധാന ലക്ഷണം മഞ്ഞപ്പിത്തമാണ്. അപ്പോൾ അതിൻ്റെ സിനോണിമസ് ആയിട്ട് ഇത് തന്നെയാണ് മഞ്ഞപ്പിത്തം, ഏത് മഞ്ഞപ്പിത്തമാണെങ്കിലും അത് ഹെപ്പറ്റൈറ്റിസ് ആണ് എന്ന് വിചാരിച്ച് ട്രീറ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും ഇത് ഗുരുതരമായ ചില കോൺസിക്വൻസ് ഉണ്ടാകാറുണ്ട്. കാരണം ഇപ്പം നാട്ടുവൈദ്യന്മാരും ഒറ്റമൂലികളൊക്കെ ഇത് പോകുമ്പോൾ ഇതിനെ അണ്ടർലൈൻ കോസ് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ മഞ്ഞപ്പിത്തം വന്നു എന്നറിയാതെ ചികിത്സിക്കുന്ന സ്ഥിതിയും, അത് നമുക്ക് ഏർലി സ്റ്റേജസിൽ മാറ്റാവുന്ന അസുഖങ്ങൾ അൺട്രീറ്റബിൾ സ്റ്റേജസിലേക്ക് പോകുന്ന സ്ഥിതിയൊക്കെ ഉണ്ട്, ഇൻക്ലൂഡിങ് ക്യാൻസർ. അപ്പൊ അതാണ് ഈ ഒരു ടോപ്പിക്കിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്.
3: ഡോക്ടർ പറഞ്ഞു വരുന്നത് ലിവറിലുണ്ടാകുന്ന ക്യാൻസർ അടക്കം ഒരുപക്ഷെ അറിയാതെ പോകും.
4: തീർച്ചയായും ചിലപ്പോൾ ലിവറിലും അല്ലെങ്കിൽ പിത്താശയം, പിത്തക്കുഴൽ, പാൻക്രിയാസ് ഇതുപോലുള്ള ഏരിയയിലെ ക്യാൻസർ പോലും പലപ്പോഴും വെളിയിൽ വരുന്നത് അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുന്നത് അതിന്റെ സിംറ്റം ചിലപ്പോൾ ഈ മഞ്ഞ കളറായിരിക്കും. പുറമേ നോക്കുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കും, എല്ലാം ഒരു ജോണ്ടിസാണ്, മഞ്ഞപ്പിത്തമാണ്. പക്ഷേ നമ്മൾ അതിനെ എന്തുകൊണ്ട് വന്നു അഥവാ ഇതൊരു രോഗലക്ഷണമായിട്ട് തന്നെ കാണണം, അതിൻ്റെ ആക്ച്വൽ അണ്ടർലൈൻ കോസ് ഒരു അസുഖമായിരിക്കും, ആ അസുഖത്തെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്, മഞ്ഞപ്പിത്തത്തെ അല്ല എന്നാണ് അതിൻ്റെ പോയിന്റ്.
3: ഈ ജോണ്ടിസത്തില് ഈ മഞ്ഞപ്പിത്തം എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ബിലിറൂബിൻ ലെവൽ കൂടുന്നതാണോ എങ്ങനെയാണ് അത്?
4: തീർച്ചയായിട്ടും മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ബിലിറൂബിൻ ലെവൽ ബ്ലഡിൽ ക്രമത്തിൽ അധികമായി കൂടുമ്പോഴാണ് സംഭവിക്കുന്നത്. ബിലിറൂബിന് ഒരു ചെറിയ യെല്ലോ ടിഞ്ച് ഉള്ള ഒരു കോമ്പൗണ്ടാണ്. അപ്പോൾ അത് ക്രമത്തിൽ അധികമായി കൂടുമ്പോൾ അത് ഈ നമ്മളുടെ കണ്ണിലെ സ്ക്ലിയറയ്ക്കും ഈ സ്കിന്നിലെല്ലാം ഒരു മഞ്ഞ നിറം കൊടുക്കുന്നു. അങ്ങനെയാണ് ഈ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്.
3: അതോടൊപ്പം നമ്മുടെ മൂത്രം ഒക്കെ മഞ്ഞ നിറമാവുകയും?
4: തീർച്ചയായിട്ടും പല തരത്തിലുള്ള മഞ്ഞപ്പിത്തമുണ്ട്. അതിൽ മിക്കവാറും തരത്തിലുള്ള മഞ്ഞപ്പിത്തങ്ങളിൽ മൂത്രത്തിനും കളർ വ്യത്യാസം വരും. മൂത്രത്തിൽ വരാത്ത ടൈപ്പ് മഞ്ഞപ്പിത്തവും ഉണ്ട്.
3: നമുക്ക് ഇതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും, ഇത് മഞ്ഞപ്പിത്തം എന്താണ് കാരണം എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും?
4: അതിൽ ഒരു എക്സ്പെർട്ട് ഇവാലുവേഷൻ ആണ് ആദ്യം വേണ്ടത്. ഒത്തിരി ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മഞ്ഞപ്പിത്തവും പല പല കാരണങ്ങളുള്ളതുകൊണ്ട് ഇത് ആ ഏരിയയിൽ എക്സ്പീരിയൻസും നോളജുള്ള എക്സ്പെർട്ട് കാണുന്നതാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ നടപടിയും. അപ്പോൾ തന്നെ നമുക്ക് ക്ലിനിക്കലി ഒരു ടെസ്റ്റും ചെയ്യേണ്ടത് തന്നെ നമുക്ക് ഒത്തിരി ക്ലൂസ് കിട്ടും. ഇത് സാധാരണ രീതിയിലുള്ള ഹെപ്പറ്റൈറ്റിസ് മഞ്ഞപ്പിത്തമാണോ അതോ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻസ് ആവശ്യമുള്ള കൂടുതൽ ഗുരുതരമായ കാരണങ്ങൾ കൊണ്ടുണ്ടായ മഞ്ഞപ്പിത്തമാണോ എന്നുള്ള ഏകദേശം ഒരു ഐഡിയ ഈ ക്ലിനിക്കലി നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെ ഈ രോഗലക്ഷണങ്ങൾ അനലൈസ് ചെയ്യുമ്പോഴും ലഭിക്കും. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഏതൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് വേണമെന്ന് തീരുമാനിക്കുന്നത്. ബ്ലഡ് ടെസ്റ്റ് എന്തായാലും ഉണ്ടാവും, അതിൻ്റെ കൂടെ നമ്മൾ സ്പെഷ്യലായിട്ട് സെലക്ട് ചെയ്യുന്ന ചില ഇമേജിംഗ് ടെക്നിക്കുകൾ, ചിലതിനൊക്കെ അൾട്രാസൗണ്ട് മാത്രം മതിയാവും, ചിലതിന് കൂടിയ അല്പം കൂടി വലിയ സ്കാൻസ് വേണ്ടി വരും. അപ്പോൾ അതിനകത്ത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കേസിലും വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി. വളരെ ക്ലിയർ കട്ടായിട്ട് എന്തുകൊണ്ട് ഈ ജോണ്ടിസ് ഉണ്ടായി എന്ന് കണ്ടുപിടിക്കുന്നതാണ് ചികിത്സിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത്.
3: ഡോക്ടർ ഇപ്പോൾ പറയുകയുണ്ടായി ഇതിന്റെ കാരണം ഒരുപക്ഷെ ഹെപ്പറ്റൈറ്റിസ് എ ആകാമെന്ന്.

0: മറ്റെന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ മനപ്പിത്തം ഉണ്ടാകും?
1: നല്ലൊരു ചോദ്യമാണ്. പൊതുവേ പല കാര്യങ്ങൾ കൊണ്ടുണ്ടാകും എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഒന്ന് ലിവറിനെ നേരിട്ട് ബാധിക്കുന്ന അസുഖങ്ങളാണ്. അതിനെ നമ്മൾ ടെക്നിക്കലി ഹെപ്പറ്റോസെല്ലുലാർ ജോണ്ടിസ് എന്ന് പറയും. ഈ ഹെപ്പറ്റൈറ്റിസ് എ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് തന്നെ പല വെറൈറ്റി ഉണ്ട് നമുക്കറിയാം. എ ബി സി ഡി ഇ, ഇതെല്ലാം ലിവറിനെ മാത്രം ബാധിക്കുന്ന വൈറസുകളാണ്. ഈ വൈറസ് കൊണ്ടും വേറെ അനവധി ടൈപ്പ് വൈറസുകളും വേറെ പല ടൈപ്പ് ഇൻഫെക്ഷൻസും ലിവറിനെ നേരിട്ട് ബാധിക്കുന്ന കാര്യം കൊണ്ട് ഈ ബിൽറൂബിൻ മെറ്റബോളിസിനെ എഫക്റ്റ് ചെയ്തിട്ട് ജോണ്ടിസായിട്ട് മാറുന്ന സ്ഥിതി ആണ് ഹെപ്പറ്റോസെല്ലുലാർ ജോണ്ടിസ് എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് പൊതുജനങ്ങൾക്ക് അറിയാവുന്നതും ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നതും. പക്ഷേ ഈ പിത്തരസത്തിൻ്റെ ഒഴുക്കുണ്ട്. പിത്തരസത്തിൽ കൂടിയാണ് നമ്മുടെ കുടലിലേക്ക് ഇത് സെക്രീറ്റ് ചെയ്ത് കളയുന്നത് ലിവർ. പിത്തരസത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുന്ന എന്തെങ്കിലും കണ്ടീഷൻ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ പാൻക്രിയാസിലെ ക്യാൻസർ, അതുമൂലം ഈ നമ്മൾ ബൈൽ ഡക്ട് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്, മലയാളത്തിൽ പിത്തക്കുഴൽ എന്ന് പറയുന്ന കുഴൽ തടസ്സപ്പെടുന്നു, ഇത് ബ്ലോക്ക് ഒബ്സ്ട്രക്ഷൻ. അപ്പോൾ ആ ഒബ്സ്ട്രക്ഷൻ കൊണ്ട് ഈ പിത്തരസം അവിടെ സ്റ്റാഗ്നേഷൻ വരികയും കെട്ടിക്കിടക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് മഞ്ഞപ്പിത്തം വരികയും ചെയ്യും. ഇപ്പോൾ പുറമേ നോക്കുമ്പോൾ ബ്ലഡ് ടെസ്റ്റെല്ലാം ചെയ്യുമ്പോൾ ഞാൻ ഏകദേശം എല്ലാം ഈ മഞ്ഞപ്പിത്തമായിട്ട് തന്നെ കാണത്തുള്ളൂ. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. അപ്പോൾ അത് ടോട്ടലി ഡിഫറെൻറ്റ് അസുഖമാണ്. ലിവർ നോർമലാണ്, പക്ഷേ അവിടെ നിന്ന് താഴോട്ട് വരുന്ന ട്യൂബിൽ ക്യാൻസർ കൊണ്ടുള്ള ബ്ലോക്കിൻ്റെ ലക്ഷണമായിട്ട് മഞ്ഞപ്പിത്തം വരും. ചിലപ്പോൾ ചില കേസിൽ ഈ ഒരു ലക്ഷണം മാത്രമേ രോഗിക്ക് കാണത്തുള്ളൂ, വേറെ ഒന്നും വരണമെന്നില്ല. അതുപോലെ തന്നെ വേറെ ടൈപ്പുണ്ട്, ഈ ഹിമോലൈറ്റിക് ജോണ്ടിസ് എന്ന് പറയുന്നത്. അതും ലിവർ നോർമലാണ്, പക്ഷേ ബ്ലഡ് അമിതമായ അളവിൽ നശിച്ചു പോകുന്നു എന്തെങ്കിലും കാരണം കൊണ്ട്. അസുഖത്തിൻ്റെ ഭാഗമായിട്ട് ഹീമോലൈസിസ് അല്ലെങ്കിൽ ബ്ലഡ് ഡിസ്ട്രോയ് ചെയ്യപ്പെടും, നശിച്ചു പോകുന്ന അവസ്ഥയിലും പെട്ടെന്ന് ബിൽറൂബിൻ്റെ അളവ് കൂടും. ഇതൊക്കെയാണ് പൊതുവേ ഉള്ള കാരണം. ഇതിൽ തന്നെ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് തന്നെ പല കാരണങ്ങൾ കൊണ്ട് വരാം. അത് ക്യാൻസർ മുതൽ ബിനൈൻ ക്യാൻസർ അല്ലാത്ത കണ്ടീഷൻ. അതിൻ്റെ ഒരു വലിയ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് പിത്താശയ കല്ലുകൾ. പിത്താശയത്തിലെ കല്ലുകൾ കോംപ്ലിക്കേറ്റഡ് ഗോൾ സ്റ്റോൺസ് താഴോട്ട് പിത്തക്കുഴലിൽ ഇറങ്ങി ബ്ലോക്ക് ആയാൽ മഞ്ഞപ്പിത്തം വരാം. ഇതൊക്കെ തന്നെ ഒത്തിരി ആൾക്കാർ ഇപ്പോൾ എസ്പെഷ്യലി നാട്ടിൻപുറത്തുള്ളവർ പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്യാതെ കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നത് നമ്മൾ ഒത്തിരി കാണാറുണ്ട്.
0: പൊതുവെ മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ ചില പച്ച മരുന്നുകൾ, കിഴാർനെല്ലി ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം.
1: തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ബേസിസ് എന്ന് പറയുന്നത് ഈ വൈറൽ മഞ്ഞപ്പിത്തങ്ങൾ മിക്കതും തന്നെ അതിൽ നല്ലൊരു ശതമാനവും സെൽഫ് ലിമിറ്റിംഗ് ആണ്. അതായത് അതിൻ്റെതായ ഒരു കോഴ്സ് ഉണ്ട്, വൈറൽ കോഴ്സ്. ആ കോഴ്സ് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ ഇല്ലുണ്ട്. അപ്പോൾ ആൾക്കാർ ഇത് കോറിലേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കിഴാർ നല്ല കഴിച്ചുകൊണ്ടാണെന്നൊക്കെ വിചാരിക്കാം. അങ്ങനെയും ഒരു എഫക്റ്റ് ഉണ്ട്. അതിന് ഞാൻ നല്ല മരുന്നല്ലെന്ന് പറയുമല്ല, പക്ഷേ അതിനകത്തൊരു പ്രോബ്ലം, ഇത് ഹെപ്പറ്റൈറ്റിസ് അല്ലാതെ വേറെ കാര്യം കൊണ്ട് മഞ്ഞപ്പിത്തം വരുമ്പോഴും ആൾക്കാരിത് പരീക്ഷിക്കും, പക്ഷേ അത് ചിലപ്പോൾ നമുക്ക് അപകടങ്ങളിലേക്ക് നയിക്കാം.
0: പൊതുവേ ഇത്തരം അസുഖങ്ങൾ വരുമ്പോൾ ഭക്ഷണ കാര്യത്തിൽ വലിയ നിയന്ത്രണം ഏർപ്പെടുത്താറുണ്ട്. പഴയ ആളുകൾ തന്നെ എണ്ണ ഉപ്പ് ഒക്കെ ഉപേക്ഷിക്കാൻ പറയാറുണ്ട്. ഇത് നമ്മുടെ കരളിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുമോ, എങ്ങനെയാണത്?
1: ഇല്ല, അത് ഡിപ്പെൻഡ്സ്. ഓരോ കണ്ടീഷൻസ് വെച്ചിട്ടാണ് ഈ നമ്മൾ പദ്യങ്ങൾ തീരുമാനിക്കുന്നത്. പൊതുവേ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഈ ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയ പഞ്ഞപ്പിത്തങ്ങൾക്ക് പദ്യം ആവശ്യമില്ലെന്നുള്ളതാണ് സയന്റിഫിക് ഫാക്ട്. പക്ഷേ എന്നാലും ഇവർക്ക് ഈ വൈറൽ ഡിസീസിൻ്റെ ഭാഗമായിട്ട് ഒരു അവേർഷൻ വരും. അതായത് പല ഭക്ഷണ പദാർത്ഥങ്ങളോടും കഴിക്കാൻ തോന്നത്തില്ല, വിശപ്പുണ്ടാവില്ല, വായിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ പേഷ്യൻസ് നമ്മൾ കഴിക്കാൻ പറഞ്ഞാലും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ വളരെ സയന്റിഫിക്കായിട്ട് പറഞ്ഞാൽ ഈ ഇത് അങ്ങനെ പല സ്റ്റേജസിലും, മഞ്ഞപ്പിത്തത്തിൻ്റെ ചില അഡ്വാൻസ് സ്റ്റേജസ് ഉണ്ട്, നമ്മൾ ഫാറ്റി ഫുഡൊക്കെ റെസ്ട്രിക്ട് ചെയ്യാൻ പറയും, കാരണം ദഹനത്തെ ബാധിക്കും. പക്ഷേ അല്ലാതെ ദഹനത്തെ ബാധിക്കാത്തത് കൊണ്ട് തന്നെ സയന്റിഫിക് എവിഡൻസ് ഇല്ലെങ്കിലും പൊതുവെ പറഞ്ഞാൽ ഈ ഒത്തിരി ഫാറ്റി ആയിട്ടുള്ള ആഹാരം അല്ലെങ്കിൽ എണ്ണയിൽ കുഴഞ്ഞത് അത് ഈ ഡിസീസ് ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് ഒഴിവാക്കുന്ന നല്ലതായിരിക്കും. പക്ഷേ ആൾക്കാർ പലപ്പോഴും ചെയ്യുന്ന ആവശ്യമില്ലാത്തൊരു കാര്യം ഉപ്പും കൂടി ഒഴിവാക്കുക എന്നുള്ളത്, അതൊരു ട്രഡീഷണൽ ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. ഉപ്പ് കഴിക്കാൻ പാടില്ല, അച്ചാർ കഴിക്കാൻ പാടില്ല. ശരിക്കും പലപ്പോഴും എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ മഞ്ഞപ്പിത്തിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് നോസി അല്ലെങ്കിൽ ഈ വോമിറ്റിംഗ് സെൻസേഷൻ ഉണ്ടാവും, ഓക്കാനം. അത് കൂട്ടും. ഒന്ന് രണ്ടാഴ്ച ഈ കോഴ്സ് കഴിയുമ്പോൾ ആൾക്കാർ പലരും ക്ഷീണിച്ച് ഒത്തിരി വെയിറ്റെല്ലാം കുറഞ്ഞു പോകുന്ന സ്ഥിതിയിലേക്ക് നശിക്കും. അപ്പോൾ അത് അനാവശ്യമാണെന്നുള്ളതാണ് നമ്മളുടെ ഒരു കാഴ്ചപ്പാട്.
0: ഈ മഞ്ഞപ്പിത്തം എന്ന് പറയുമ്പോൾ ബിലിറൂബിൻ്റെ അളവ് കൂടുകയാണെന്ന് ഡോക്ടർ പറഞ്ഞത്, ഇത് കൂടാതെ കരളിൽ എന്ത് മാറ്റമാണ് ഇതുണ്ടാക്കുന്നത്? കരളിന് വീക്കം വരികയാണോ, കരൾ എന്താണ്?
1: അത് നേരെ തിരിച്ചാണ്. അതായത് മഞ്ഞപ്പിത്തം കൊണ്ട് കരൾ വീക്കം ഉണ്ടാകുമല്ല, കരൾ വീക്കം കൊണ്ട് മഞ്ഞപ്പിത്തം ഉണ്ടാകുകയാണ്. ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് സ്ഥിതിയിലാണ് വരുന്നതെങ്കിൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, കരളിലെ കോശങ്ങളിലെയാണ് ഈ വൈറസ് നേരിട്ട് കയറി ബാധിക്കുന്നത്. അപ്പോൾ അതിനാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അതായത് കരളിലുണ്ടാകുന്ന വീക്കം, ആ വീക്കത്തിൻ്റെ ഭാഗമായിട്ട് ആക്ച്വൽ കുറേ കോശങ്ങൾ നശിച്ചു പോവുകയാണ്, ലൈസ് ചെയ്ത് പോകുന്നു. അങ്ങനെയാണ് അതിൻ്റെ ഒരു മെക്കാനിസം. അപ്പോൾ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ കരൾ വീക്കം എന്ന് പറയുന്നത് വളരെ ശരിയായിരിക്കും. അതായത് ഒരു എഡീമയായി നീര് കെട്ടിയിരിക്കുന്നൊരവസ്ഥയിലേക്ക് പോകുന്നത്. ഇത് വൈറസ് ഡിസീസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. മറ്റ് അസുഖങ്ങളിൽ ലിവറിനെ ഈ ഹെപ്പറ്റോസെല്ലുലാർ അല്ലാത്ത വെറൈറ്റീസ് ലിവറിനെ നേരിട്ട് ബാധിക്കുന്നില്ല, പക്ഷേ ലിവറിൽ നിന്നുള്ള ഒഴുക്ക് തടസ്സപ്പെടുത്തുമ്പോൾ ഒബ്സ്ട്രക്ഷൻ കൊണ്ടുള്ള കണ്ടീഷൻ നമ്മൾ പറയത്തില്ലേ, കെട്ടിക്കിടക്കുന്ന അവസ്ഥ, അത് ലിവറിലുണ്ടാകും.
0: ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് LFT നടത്തിയിട്ട് കാര്യമുണ്ടോ, അറിയാൻ കഴിയുമോ ലിവറിൻ്റെ അവസ്ഥ?
1: LFT ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനിഷ്യൽ ടെസ്റ്റ്. നമ്മൾ പല കമ്പോണൻസ് കണ്ടു കാണും അല്ലെ LFT-യിൽ. ബിൽറൂബിനുണ്ട്, അതിൽ AST, ALT, ആൽക്കലൈൻ ഫോസ്ഫേറ്റ്.

0: പ്രോപ്പർട്ടീസ്, അങ്ങനെ പല എൻസൈംസ് ഉണ്ട്, ആൽബുമിനുണ്ട്, പ്രോട്ടീനുണ്ട്. അപ്പോൾ ഇതിൻ്റെ പല വ്യതിയാനങ്ങൾ അനുസരിച്ചിട്ട് അതിലുണ്ടാകുന്ന പ്രത്യേക തരത്തിലുള്ള പാറ്റേൺ ഉണ്ട് ഓരോ മഞ്ഞപ്പത്തിൽ. നമുക്ക് ആ LFT-യിൽ നിന്ന് നമുക്ക് നമ്മൾ നോക്കുമ്പോൾ വളരെ നല്ല ക്ലൂസ് നമുക്ക് കിട്ടും എന്തായിരിക്കും. കാരണം ഓരോ ടൈപ്പ് മഞ്ഞപ്പത്തിനും LFT-യിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് ഓരോ തരത്തിലാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ ചെറിയൊരു ബയോകെമിക്കൽ അനാലിസിസ് നടത്തുമ്പോൾ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് ഈ മഞ്ഞപ്പത്തെ പറ്റി കിട്ടും. അതിനെ ബേസ് ചെയ്ത് നമുക്ക് ബാക്കി ടെസ്റ്റുകളൊക്കെ പ്ലാൻ ചെയ്യാൻ സാധിക്കും.
1: ഇതിന്റെ കാരണങ്ങൾ പറയുമ്പോൾ പ്രീ ഹെപ്പാറ്റിക് കോസസ് എന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ട്, എന്താണ് അത്തരം കാരണങ്ങളെ കുറിച്ച് പറയുന്നത്?
0: ഈ പ്രീ ഹെപ്പാറ്റിക് ആണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലിവറിനെ ബാധിക്കുന്നില്ല, അതായത് ഒബ്സ്ട്രക്ഷനുമില്ല. പക്ഷേ ഇപ്പോൾ ഹിമോലൈറ്റിക് ജോണ്ടിസ് എന്ന് പറയും, അതായത് ബ്ലഡ് അമിതമായ അളവിൽ നശിച്ചു പോകുന്നതുകൊണ്ട് ബിലിറൂബിന്റെ പ്രൊഡക്ഷൻ കൂടുന്നു. ഒത്തിരി സാധാരണ അളവിനേക്കാൾ കൂടുതൽ പ്രൊഡക്ഷൻ കൂടുമ്പോൾ ലിവറിന് അത് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. ആക്ച്വലി ഈ ബിലിറൂബിനെ നമ്മൾ മെറ്റബോളൈസ് ചെയ്ത് ഹാൻഡിൽ ചെയ്ത് സെക്രീറ്റ് ചെയ്ത് ബോഡിയിൽ നിന്ന് കളയുന്ന ഫംഗ്ഷൻ ലിവറിൻ്റെയാണ്. അപ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അളവിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്താലും ഈ മഞ്ഞപ്പിത്തം ഉണ്ടാകും. അതിനെയാണ് പ്രീ ഹെപ്പാറ്റിക് എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ പോസ്റ്റ് ഹെപ്പാറ്റിക് എന്ന് പറയുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒബ്സ്ട്രക്ഷൻ, അതായത് ലിവറിൽ നിന്ന് പുറത്തേക്ക് ഇത് ഒഴുകി വരുന്ന വഴിയിൽ തടസ്സം ഉണ്ടാകുന്നത്. അത് മിക്കവാറും ഗുരുതരമായ കണ്ടീഷൻസ് ആണ്. അത് ക്യാൻസറും ഉണ്ട്, നോൺ ക്യാൻസറസും ഉണ്ട്. അപ്പോൾ ഈ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. കാരണം അതിന് നേരത്തെ തന്നെ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ മിക്കവാറും നമുക്ക് അതിൽ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്ന കണ്ടീഷൻസ് ആണ്.
1: ഇത് കൂടാതെ ഹെപ്പാറ്റിക്കോസസ് എന്ന് പറയാം,
0: ഹെപ്പാറ്റിക്കോസ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഹെപ്പറ്റൈറ്റിസ് തുടങ്ങി നേരിട്ട് ഡയറക്റ്റ് ലിവറിനെ ഇൻഫെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബാധിക്കുന്ന കണ്ടീഷൻസ്.
1: ഇത് കൂടാതെ നമ്മുടെ ഉപാപചയ പ്രവർത്തനം മെറ്റബോളിസം കൊണ്ടും ലിവറിൽ മാറ്റങ്ങൾ വരാറുണ്ടല്ലോ.
0: ലിവറാണ് മെറ്റബോളിക് ഫാക്ടറി എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ബോഡിയിലെ ഏറ്റവും കൂടുതൽ മെറ്റബോളിസം നടക്കുന്ന സ്ഥലങ്ങൾ ഒന്നാണ് ലിവർ എന്ന് പറയുന്നത്. ബിലിറൂബിൻ മാത്രമല്ല, നൂറുകണക്കിന് മോളിക്യൂൾസിന്റെ ബയോകെമിക്കൽ കോമ്പൗണ്ട്സിന്റെ മെറ്റബോളിസം ഹാൻഡിൽ ചെയ്യുന്ന ഡ്രഗ് നമ്മൾ കഴിക്കുന്ന ഡ്രഗ്സും ടോക്സിൻസും ഫുഡിന്റെ പല കമ്പൗണ്ട്സും എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ലിവറാണ്. അപ്പോൾ അതുകൊണ്ട് ലിവറിലെ ബാധിക്കുന്ന അസുഖങ്ങൾ മെറ്റബോളിസത്തെ തീർച്ചയായിട്ടും ബാധിക്കും.
1: അതല്ലേ, മെറ്റബോളിസം ഒരു കൃത്യമായ അല്ല പോകുന്നെങ്കിൽ അത് ലിവറിനെ ബാധിക്കുകയല്ല ചെയ്യുന്നത്, തിരിച്ചാണ്?
0: അല്ല, അത് രണ്ടും രണ്ട് ഡയറക്ഷനിലും അത് വർക്ക് ചെയ്യുന്നു വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇപ്പോൾ ഈ ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാകുന്ന ഒരു എക്സാമ്പിളാണ്. അത് ഈ മെറ്റബോളിസിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ലിവറിനെ ബാധിക്കുന്നതിൻ്റെ ഉദാഹരണം. നമ്മളുടെ കൊഴുപ്പിനെ ബോഡി ഹാൻഡിൽ ചെയ്യുന്ന മെറ്റബോളിസം, അതിനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് മെറ്റബോളിക് ഒരു മാൽ ഫങ്ഷൻ ആയിട്ട് വരുമ്പോഴാണ് ശരിക്കും ഈ ലിവറിൽ അത് അടിഞ്ഞുകൂടുകയും ഫാറ്റി ലിവർ അതിന്റെ കോംപ്ലിക്കേഷൻസ് ചിലപ്പോൾ സിറോസ് ആയിട്ടൊക്കെ മാറുന്നത്. അതുകൊണ്ട് ആ തീർച്ചയായിട്ടും അതൊരു വാലിഡ് പോയിന്റാണ്.
1: ഡോക്ടർ കുറച്ചു മുമ്പ് പറയുണ്ടായി ഒരുപക്ഷെ പാൻക്രിയാറ്റിക് ക്യാൻസർ ഇതിനൊരു കാരണമാകാം, മഞ്ഞപ്പിത്തമായി അനുഭവപ്പെടാൻ ഒരു കാരണമാകാം എന്ന് പറഞ്ഞു. ഇത് ശരിക്ക് എങ്ങനെയാണ്? കാരണം പാൻക്രിയാസിനെ നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളത് പ്രമേഹ രോഗവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇതും മഞ്ഞപ്പിത്തമായിട്ടുള്ള ബന്ധം എങ്ങനെ വരും?
0: ജനറൽ സൊസൈറ്റിക്ക് അധികം അറിയാത്തൊരു ഏരിയയാണത്. അതായത് ഈ പാൻക്രിയാസിന്റെ പല ഭാഗങ്ങൾ, ഹെഡ് ഓഫ് പാൻക്രിയാസ് എന്ന് പറയും, അതിന്റെ തലഭാഗമുണ്ട്, ബോഡിയുണ്ട്, ടെയിലുണ്ട്. ഇപ്പൊ ഈ ഹെഡ് ഓഫ് പാൻക്രിയാസിൽ കൂടിയാണ് നമ്മളുടെ ബൈൽ ഡക്ട്, പിത്തക്കുഴൽ, ലിവറിൽ നിന്ന് പിത്തരസം വഹിച്ചുകൊണ്ട് താഴേക്ക് വരുന്ന പിത്തക്കുഴൽ പാസ് ചെയ്യുന്നത് തലഭാഗം വഴിയാണ്. അപ്പോൾ ആ തലയുടെ ഭാഗത്ത് പാൻക്രിയാറ്റിക് ഹെഡിൻ്റെ അവിടെ ഒരു ക്യാൻസർ ഉണ്ടാകുകയാണെങ്കിൽ നല്ലൊരു സാധ്യതയുണ്ട് ഈ ഡക്റ്റിനെ ഒബ്സ്ട്രക്ട് ചെയ്യാൻ, ബ്ലോക്ക് ആക്കാൻ. അപ്പോൾ ബ്ലോക്ക് ആക്കുമ്പോൾ നാച്ചുറലായിട്ടും അവിടെ ഈ ബൈലിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടും, സ്റ്റാഗ്നേഷൻ വരും, അങ്ങനെ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഈ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിൻ്റെ ഏറ്റവും ടിപ്പിക്കൽ ആയിട്ടുള്ള എക്സാമ്പിൾ പറയുമ്പോൾ ഒന്ന് നമ്മൾ പാൻക്രിയാസിലെ ക്യാൻസർ പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ വരുന്ന വഴിയിൽ എവിടെ ക്യാൻസർ ഉണ്ടായാലും ഇത് വരാം. അതായത് പിത്തക്കുഴലിലെ ക്യാൻസർ, ബൈൽ ഡക്റ്റിൻ്റെ ക്യാൻസർ ഉണ്ട്, പിത്താശയത്തിലെ ഗോൾ ബ്ലാഡറിൻ്റെ ക്യാൻസർ ഉണ്ട്. ഗോൾ ബ്ലാഡർ ക്യാൻസറും ചിലപ്പോൾ വെളിയിൽ നമ്മൾ അറിയുന്നത് ജോണ്ടിസ് വരുമ്പോഴായിരിക്കും, ക്യാൻസർ കൂടി ഇത് ബ്ലോക്കായി കഴിയുമ്പോൾ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ കല്ലുകൾ വന്ന് ബ്ലോക്കാക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ പാൻക്രിയാസ് ക്യാൻസർ എപ്പോഴും ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ടാണ് നമ്മളെപ്പോഴും നമ്മളുടെ ഇവാലുവേഷനിൽ അതൊരു പോസിബിലിറ്റി ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യും.
1: ലിവറിൽ തന്നെ ക്യാൻസർ ഉണ്ടാകാനുള്ള കാരണങ്ങളായിട്ട് നമുക്ക് ഇത് വിശദീകരിക്കാൻ കഴിയും?
0: തീർച്ചയായിട്ടും പ്രൈമറി, അതായത് ലിവറിൽ തന്നെ ഉണ്ടാകുന്ന ക്യാൻസർ ഉണ്ട്, നമ്മൾ ഹെപ്പറ്റോസെല്ലുലർ കാർസിനോമ എന്ന് പറയുന്നത്. അത് സാധാരണ വരുന്ന സിറോസിസ് രോഗികൾക്കാണ്. ഈ മഞ്ഞപ്പത്തിന്റെ ഏറ്റവും പ്രധാന കാരണങ്ങളൊന്ന് വേറൊരു കാരണം സിറോസാണ്. സിറോസിസ് നമ്മുടെ സ്റ്റേജ് അഡ്വാൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രധാന ലക്ഷണം അല്ലെ കോംപ്ലിക്കേഷൻ മഞ്ഞപ്പിത്തം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൻ്റെ മെറ്റബോളിക് ഫംഗ്ഷണൽ കപ്പാസിറ്റി കുറയുന്നു, അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ലിവർ നശിച്ച് കോശങ്ങൾ ഒത്തിരി നശിച്ച് പോകുന്നു. അപ്പോൾ ആ സിറോസിസിൻ്റെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമ്മളെ രോഗികൾക്ക് മഞ്ഞപ്പിത്തം ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഈ മഞ്ഞപ്പിത്തം ഡെവലപ്പ് ചെയ്യുന്നത് തന്നെ വളരെ മോശം സ്ഥിതിയിലേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് സിറോസിസിനെ സംബന്ധിച്ചിട്ട്. ആ സിറോസ് ഉള്ള രോഗികളുടെ ഒരു സബ്സെറ്റിൽ ചെറിയൊരു ശതമാനത്തിന് ഓവർ ടൈം കോംപ്ലിക്കേഷൻ ആയിട്ട് ലിവറിലെ ക്യാൻസർ വരാം. ഈ ലിവറിലെ ക്യാൻസറിന്റെ ലക്ഷണവുമായിട്ടും ഈ മഞ്ഞപ്പിത്തം വരാം. വേറൊന്ന്, വേറെ അവയവങ്ങളുണ്ടാകുന്ന ക്യാൻസർ ലിവറിലേക്ക് പടരാം. നമ്മൾ സെക്കൻഡറീസ് എന്ന് പറയും, ഏറ്റവും കോമൺ ആയിട്ടുള്ള ഓർഗൻസിൽ ഒന്നാണ്. അതായത് ഇത് ഇത്ര വലിയ ഓർഗൻസ് ആയതുകൊണ്ട് എല്ലാ ബ്ലഡും അതിൽ കൂടി പാസ് ചെയ്യുന്നതുകൊണ്ട് ഈ ഇപ്പോൾ പാൻക്രിയാസ് ക്യാൻസർ അല്ലെ കുടലിലെ ക്യാൻസർ എല്ലാം അവിടെ ഇരിക്കുന്ന ക്യാൻസർ നമ്മൾ മെറ്റാസ്റ്റസിസ് എന്ന് പറയുമല്ലോ, വേറെ സ്ഥലത്തേക്ക് പടരുന്നത്, അതിൻ്റെ ഏറ്റവും കോമൺ ഏരിയ ലിവറാണ്. കാരണം ഏറ്റവും കൂടുതൽ ബ്ലഡ് ലിവറിൽ കൂടി പാസ് ചെയ്യുന്നതുകൊണ്ട് ഈസി ആയിട്ട് അവിടെ എത്തും. അപ്പോൾ അത് നമ്മൾ സെക്കൻഡറി

0: ക്വിസ് എന്നാണ് പറയുന്നത്. മറ്റേത് ലിവറിൽ തന്നെ ഉണ്ടാകുന്ന ട്യൂമർ പ്രൈമറി ക്യാൻസർ, വേറൊരു സ്ഥലത്ത് ക്യാൻസർ ലിവറിലേക്ക് പടരുന്ന കണ്ടീഷൻ സെക്കൻഡറീസ്. ഈ സെക്കൻഡറീസും ചിലപ്പോൾ വേറെ ലക്ഷണം ഒന്നും ഇല്ലാത്ത ചില ക്യാൻസേഴ്സ് ലിവറിൽ സെക്കൻഡറീസ് വന്ന് അത് മഞ്ഞപ്പിത്തമായി കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്. അതിൻ്റെ ലക്ഷണമായിട്ടും ഈ മഞ്ഞപ്പിത്തം വരാം.
1: നമ്മളിപ്പോൾ കരളിലെ ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞു, നേരത്തെ തന്നെ അത് മനസ്സിലാക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്കൊരു ശസ്ത്രക്രിയയിലൂടെ അതിനെ നീക്കം ചെയ്യാൻ കഴിയുമോ? കാരണം ലിവർ റീജനറേറ്റ് ചെയ്യും എന്ന് പറയുന്നുണ്ടല്ലോ, പുനർജീവിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ അത് നേരത്തെ അറിയുകയാണെങ്കിൽ ചികിത്സ കൂടുതൽ ഫലപ്രദമാകാൻ സാധ്യതയുണ്ടോ?
0: എക്സലന്റ് ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ നേരത്തെ ഈ കണ്ടുപിടിക്കുന്നത് വളരെ അഡ്വാൻറ്റേജ് ഉള്ള കാര്യമാണ്. കാരണം ശസ്ത്രക്രിയ മാത്രമല്ല, നമുക്ക് ഇതിനെ കരിച്ച് കളയുന്ന ടെക്നിക്സ് ഉണ്ട് പല രീതിയിൽ. ലേസറും ലേസർ ലൈക്ക് തെറാപ്പീസും അതുപോലെ സർജറി, ട്യൂമർ റിമൂവൽ സർജറീസ് ഉണ്ട്, റേഡിയോ തെറാപ്പി ഉണ്ട്. അതൊക്കെ ചെയ്യുന്നതെങ്കിൽ നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ഒരു ആവശ്യ ഘടകമാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ സ്ക്രീനിങ് പ്രോഗ്രാംസ് ഉള്ളത്. ഒരാൾ സിറോസിസ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് കൃത്യമായ ഒരു ഷെഡ്യൂൾ, അവർക്ക് യാതൊരു സിംറ്റംസും ഇല്ലെങ്കിലും 3 മന്ത്സ് 6 മന്ത്സ് അങ്ങനെ നമ്മളൊരു ഇൻ്റർവെല്ലിൽ ദർ ഇസ് എ സ്ക്രീനിങ് പ്രോട്ടോകോൾ. അതിൻ്റെ ഏറ്റവും പ്രധാന ഉദ്ദേശങ്ങളിലൊന്ന്, നമ്മൾ ഏറ്റവും പേടിക്കുന്ന കോംപ്ലിക്കേഷൻ ക്യാൻസറാണ് സിറോസിൽ, അത് നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ സ്ക്രീനിങ്ങിൻ്റെ ഉദ്ദേശം. ആ സ്ക്രീനിങ്ങിൻ്റെ പാർട്ടാണ് സാധാരണ വളരെ സിമ്പിളായിട്ടുള്ള അൾട്രാസൗണ്ട് സ്കാൻ, പിന്നെ ചെറിയ ചില ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സ്ക്രീൻ ചെയ്ത് നോക്കുമ്പോൾ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കാനുള്ള നല്ല സാധ്യതയുണ്ട്. അങ്ങനെ കണ്ടുപിടിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും അതിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ചികിത്സാ രീതികളുണ്ട്. ജനറലായിട്ട് പറഞ്ഞാൽ, ഒന്ന്, ഏറ്റവും പ്രധാനമായിട്ട് ലിവറിനെ ബാധിക്കുന്നത് അമിതമായ ആഹാരമാണ്. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ആഹാരം കഴിക്കുക, നമ്മൾ ഒബീസിറ്റി അമിത വണ്ണത്തിലേക്ക് പോവുക, അമിതമായ അളവിൽ കൊഴുപ്പ് രൂപപ്പെടുന്ന കണ്ടീഷൻസ് ഉണ്ടാകുക, എക്സസൈസ് ഇല്ലാണ്ടിരിക്കുക, പിന്നെ ഒത്തിരി ടോക്സിൻസ് ഉള്ള ഭക്ഷണം സ്ഥിരമായിട്ട് കഴിക്കുക, കഴിവതും ശുദ്ധമായ ആഹാരങ്ങളൊക്കെ കഴിക്കുക, നിവൃത്തിയില്ലാത്തപ്പോൾ മാത്രം നമ്മൾ ഇതുപോലെ പൊട്ടൻഷ്യലി ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുക.
1: സാധാരണ മഞ്ഞപ്പിത്തമോ ഇത്തരം അസുഖമൊന്നും ഇല്ലാത്തൊരു വ്യക്തി ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ എൻ്റെ ലിവറിൻ്റെ ആരോഗ്യം എങ്ങനെയുണ്ടോ എന്ന് ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടോ?
0: ഓ, തീർച്ചയായിട്ടും. അത് നമ്മൾ ജനറൽ ഹെൽത്ത് ചെക്കപ്പിൽ അവശ്യ ഘടകമാണ്. അത് എല്ലാ ഹെൽത്ത് ചെക്കപ്പിലും അതുകൊണ്ടാണ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ഉള്ളത്. പക്ഷെ അതുകൊണ്ട് മാത്രമായിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. കാരണം പല കണ്ടീഷൻസിലും ഈ LFT ചിലപ്പോൾ നോർമലായിട്ടിരിക്കും. പിന്നെ ഉള്ളത് ഈ പറഞ്ഞ പോലെ ആ ഒരു ഏരിയയിൽ ഉള്ള ഒരു എക്സ്പെർട്ടിനെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ നമ്മൾ ലാബ് ടെസ്റ്റ് കൊണ്ട് മാത്രം കാര്യമില്ല. ചിലപ്പോൾ പലപ്പോഴും ഇതെല്ലാം ഈ ടെസ്റ്റുകൾ അത് ഒരു ആംഗിളിൽ നിന്ന് മാത്രമാണ് നോക്കുന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ നോർമലായിട്ട് വേറെ സിംറ്റംസ് ഒന്നും ഇല്ലാത്ത ആൾക്കാരെ പറ്റിയാണ്. അവർക്ക് പീരിയോഡിക് ഹെൽത്ത് ചെക്കപ്പിൽ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ഐഡിയ കിട്ടും.
1: എന്തായാലും മഞ്ഞപ്പിത്തം അതല്ലെങ്കിൽ മഞ്ഞനോവ്, ജോണ്ടിസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് നിസ്സാരമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. ഒരു എക്സ്പെർട്ടിനെ കണ്ട് അതിനുവേണ്ട ചികിത്സ തേടേണ്ടതാണ്, അതിന്റെ കാരണം കണ്ടെത്തേണ്ടതാണ് എന്നാണ് ഡോക്ടർ ഇതുവരെ സംസാരിച്ചത്.
0: മഞ്ഞപ്പിത്തം ഒരു സാധാരണ സിംറ്റം അല്ല. മഞ്ഞപ്പിത്തം ഈസ് ഓൾവേസ് സീരിയസ്, അങ്ങനെയാണ് അതിന്റെ ഒരു വെപ്പ്.
1: അതിന്റെ കാരണം
0: നമുക്ക് അവഗണിക്കാനുള്ള ഒരു സിംറ്റം അല്ല. നമുക്കിപ്പോൾ ചെറിയൊരു തലവേദന അല്ലെങ്കിൽ ഒരു തുമ്മൽ അല്ലെങ്കിൽ ഒരു ഗ്യാസ് വന്നു അങ്ങനെ പറയുന്ന പോലെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാനുള്ള ഒരു സിംറ്റം അല്ല ഈ ജോണ്ടിസ്. ജോണ്ടിസ് എപ്പോഴും സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു സിംറ്റമാണ്. എന്തുകൊണ്ട് ജോണ്ടിസ് വന്നെന്ന് അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. പക്ഷെ നമ്മൾ അനലൈസ് വരുമ്പോൾ ചിലപ്പോൾ അത് കുഴപ്പമില്ലാത്ത മഞ്ഞപ്പിത്തമാകാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഗിൽബർട്ട് സിൻഡ്രോം എന്ന് പറയുന്നൊരു സിൻഡ്രോം ഉണ്ട്. ഇപ്പോൾ ഇത് കേൾക്കുന്നവരിൽ ഗിൽബർട്ട് സിൻഡ്രോം ഉള്ളവർ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത് മഞ്ഞപ്പിത്തം വരും, ആൾക്കാരത് തെറ്റിദ്ധരിച്ചിട്ട് അത് ഒരു യാതൊരു പ്രശ്നം ഉണ്ടാക്കാത്ത ഒരു ജന്മനാ കിട്ടുന്ന ഒരു ചെറിയ പ്രോബ്ലം കൊണ്ട് ബിൽറൂബിൻ്റെ അളവ് അല്പം കൂടി നിൽക്കുന്നതാണ്. അതിന് പ്രത്യേക ചികിത്സയൊന്നും ആവശ്യമില്ല, അത് യാതൊരു തരത്തിലുള്ള ഹെൽത്ത് എഫക്റ്റ് ഉണ്ടാക്കത്തില്ല. പക്ഷേ അതിനുവേണ്ടി ആവശ്യമില്ലാതെ മെഡിസിൻ കഴിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് നമ്മുടെ രാജ്യത്ത്. അനവധിയായ ഒറ്റമൂലികളും അതുപോലുള്ള മരുന്നുകളും ആവശ്യമില്ലാതെ കഴിക്കുന്നു. അപ്പോൾ രണ്ട് തരത്തിലും ഉണ്ട്. ആവശ്യമുള്ളവർ ചിലപ്പോൾ അറ്റൻഷൻ കിട്ടുന്നില്ല, ചിലപ്പോൾ ഇത് ആവശ്യമില്ലാതെ അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് ഇതെന്താണെന്ന് അറിയാത്തതുകൊണ്ട് മഞ്ഞപ്പിത്തം എന്ന പേരിൽ അമിതമായി അനാവശ്യ മരുന്നുകൾ കഴിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്.
1: തീർച്ചയായും FML വന്ന് ജോണ്ടിസ് അഥവാ മഞ്ഞപ്പിത്തത്തെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ വിശദമാക്കിയായിരുന്നു. ഡോക്ടറോട് പ്രത്യേകം നന്ദി.
0: താങ്ക് യു വെരി മച്ച്.
2: ജോണ്ടിസ് അഥവാ മഞ്ഞപ്പിത്തം, ഇതേക്കുറിച്ച് എറണാകുളം ലക്ഷ്മി ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി ആൻഡ് ഹെപ്പറ്റോളജി വിഭാഗമായ സെൻട്രൽ ഗ്യാസ്ട്രോയിലെ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ ജോണി സിറിയക്കുമായി ഇതുവരെ സംസാരിച്ചത് MV ശശികുമാർ. ലക്ഷ്മി.

സേവന പാരമ്പര്യത്തിന്റെ 4.5 പതിറ്റാണ്ടുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പീഡിയാട്രിക് ഗൈനക്കോളജി വിഭാഗങ്ങൾ കൂടാതെ കാർഡിയാക്, ഓർത്തോപീഡിക്, ഗ്യാസ്ട്രോ എൻട്രോളജി, യൂറോളജി, ജനറൽ മെഡിസിൻ, ക്യാൻസർ, ഡെന്റൽ തുടങ്ങി 35 വിഭാഗങ്ങൾ രോഗങ്ങൾ അകറ്റി ആശ്വാസം നൽകും. ആരോഗ്യലക്ഷ്മി, ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം, ആലുവ. ഫോൺ 0484-277-1100. ഈ പരിപാടിയുടെ പ്രായോജക ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം. 0484

4 2 7 7 1 0. ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ.

സേവന വാർത്തകളുമായി എഫ് എം ഈവനിംഗ് തുടരുന്നു. എറണാകുളം ഡിവിഷന്റെ തപാൽ അദാലത്ത് അടുത്ത മാസം 24 രാവിലെ 10 മണിക്ക് എറണാകുളം ഹെഡ് പോസ്റ്റ് ഓഫീസ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന RMS എറണാകുളം ഡിവിഷൻ സൂപ്രണ്ടന്റിന്റെ ഓഫീസിൽ നടക്കും. പരാതികൾ തപാൽ വഴിയോ RMS.DOEK@IndiaPost.gov.in എന്ന ഇമെയിൽ വിലാസത്തിലോ അയയ്ക്കാം. പരാതികൾ ലഭിക്കേണ്ട അവസാന തീയതി അടുത്ത മാസം 10.

0: അസാപ് കേരളയുടെ ആഭിമുഖ്യത്തിൽ ഒറ്റപ്പാലം ലക്കിടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നാളെ ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നു. മേളയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ രാവിലെ 10 മണിക്ക് ബയോഡേറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി ഒറ്റപ്പാലം ലക്കിടി കിൻഫ്ര പാർക്കിനുള്ളിൽ പ്രവർത്തിക്കുന്ന അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് 94 95 99 96 67 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 94 95 99 96 67.
1: ആത്മസഖി ആകാശവാണി.
2: സങ്കീർണമായിട്ടുള്ള മാനസികാവസ്ഥകൾ ആവിഷ്കരിക്കാൻ ഒരു ബാക്ക്ഡ്രോപ്പായിട്ട് നിർത്താൻ പറ്റുന്ന ഒരു പശ്ചാത്തലം കടൽ ആവുന്നു എന്നുള്ളത് കുറെ കൂടി സൗകര്യമാണ് ഈ എഴുത്തുകാരനും സംവിധായകനും ആസ്വാദകർക്കും. അതെ,
1: മലയാള റേഡിയോ നാടകത്തിന്റെ ചരിത്രം മാറ്റിയെഴുതിയ കെ വി ശരത്ചന്ദ്രൻ പങ്കെടുക്കുന്ന ആത്മസഖി ആകാശവാണി നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക്. ആത്മസഖി ആകാശവാണി.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിമൻ സ്റ്റഡീസ് സെന്ററിൽ നിശ്ചിത കാലാവധി അടിസ്ഥാനത്തിൽ വിവിധ തസ്തികകളിലേക്ക് വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. റിസർച്ച് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ്, ഓഫീസ് അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലേക്കാണ് വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നത്. റിസർച്ച് അസിസ്റ്റന്റ് ഒഴിവിലേക്ക് സോഷ്യൽ സയൻസ് വിമൻ സ്റ്റഡീസിൽ ബിരുദാനന്തര ബിരുദവും അസിസ്റ്റന്റ് ഒഴിവിലേക്ക് ഡിഗ്രിയും PGDCA. ഓഫീസ് അസിസ്റ്റന്റ് ഒഴിവിലേക്ക് 10-ാം ക്ലാസ്സിൽ കുറഞ്ഞ വിദ്യാഭ്യാസവുമാണ് യോഗ്യത. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ WSC.KUSAT@gmail.com എന്ന വിലാസത്തിലേക്ക് അടുത്ത മാസം 5 മുൻപായി അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് WSC.KUSAT@gmail.com എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. WSC.KUSAT@gmail.com. FM ഈവനിംഗിൽ ഇനി ഈവനിംഗ് മെലഡി. പ്യാർ മേൻ കഭി കഭി എന്ന ചിത്രത്തിൽ മഹാലക്ഷ്മി അയ്യർ, ശേഖർ രവ്ജ്വാനി എന്നിവർ പാടിയത്. രചന രാജ് കൗശൽ, മന്ദിര ബേദി. സംഗീതം ശേഖർ രവ്ജ്വാനി.

0: എംപ്ലോയ്മെന്റ് നടത്തുന്ന തിരുവനന്തപുരം കിലെ IAS അക്കാദമിയിൽ 2026-27 വർഷത്തെ വിവിധ സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനങ്ങൾക്കായുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഒരു വർഷം ദൈർഘ്യമുള്ള റെഗുലർ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ച്, ഓൺലൈൻ ഫൗണ്ടേഷൻ ബാച്ച്, റിപ്പീറ്റേഴ്സ് ബാച്ച്, മെയിൻസ് ബാച്ച് എന്നിങ്ങനെ വിവിധ പരിശീലനങ്ങൾക്ക് സൌജന്യമായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷൻ ലിങ്കിനും www.kile.kerala.gov.in/kile-IAS-academy എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അർഹരായ വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവുണ്ടായിരിക്കും. രജിസ്ട്രേഷൻ ഹെൽപ്പ് ലൈൻ നമ്പർ 04712429966. മറ്റൊരു നമ്പർ 80-75-76-85-37. ഇമെയിൽ വിലാസം kile-IAS-academy@gmail.com. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 04712479966. മറ്റൊരു നമ്പർ 80-75-76-85-37. ഇമെയിൽ വിലാസം kile-IAS-academy@gmail.com.
1: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7 മണിക്ക്.
0: മംഗലം ഗവൺമെന്റ് ITIയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ കീഴിൽ വിവിധ പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സിന് അഡ്മിഷൻ ആരംഭിച്ചു. SSLC പ്ലസ് ടു യോഗ്യതയുള്ളവർക്കാണ് അവസരം. ഒരു വർഷ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ഷിപ്പിംഗ് വെയർഹൌസ് ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ്, 6 മാസത്തെ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ടിഗ് ആൻഡ് മിഗ് വെൽഡിംഗ് എന്നീ കോഴ്സുകളിലേക്കാണ് അഡ്മിഷൻ നടക്കുന്നത്. താല്പര്യമുള്ളവർ നേരിട്ടെത്തി അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഫോൺ നമ്പർ 04922-25-85-45. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 04922-25-85.

കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കമ്പ്യൂട്ടർ സയൻസ് മാത്തമാറ്റിക്സ് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജി വകുപ്പുകളിൽ കരാർ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അടുത്ത മാസം 15 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയുടെയും അനുബന്ധ രേഖകളുടെയും പകർപ്പ് അടുത്ത മാസം 22 മുൻപായി രജിസ്ട്രാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കൊച്ചി 22 എന്ന വിലാസത്തിൽ ലഭിക്കാത്ത വിധം അയക്കണം. അപേക്ഷ, യോഗ്യത, മറ്റ് വിശദ വിവരങ്ങൾ എന്നിവയ്ക്ക് recruit.kusa.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 0484282301. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484282301.

എഫ് എം ഈവനിംഗിൽ ഇനിയൊരു ഗാനം കേൾക്കാം. ഇവൻ മേഘരൂപൻ എന്ന ചിത്രത്തിൽ കൃഷ്ണചന്ദ്രൻ, മൃദുല വാര്യർ എന്നിവർ പാടിയത്. രചന കാവാലം നാരായണപ്പണിക്കർ, സംഗീതം ശരത്.

0: കാണാത്തേൻ കൂടും കണ്ടേ.
1: നീ എന്റെ നാടും കണ്ടേ.
0: ഒരു സ്വപ്നം പോലെ

0: എഫ് എം ഈവനിംഗ് തുടരുന്നു.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
2: ശ്രീധരൻ ഡോക്ടറുടെ വീടിന്റെ മുൻവശം ശൂന്യമായിരുന്നു. അദ്ദേഹം വീട്ടിലില്ലെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. അദ്ദേഹമുണ്ടെങ്കിൽ വീട്ടിൽ നിറയെ ആളുകൾ ഉണ്ടാവും, കോൺഗ്രസ് പ്രവർത്തകരും രോഗികളും. ഡോക്ടർ ഇല്ലാതെ വന്നാൽ എന്തു ചെയ്യണമെന്ന ആശയക്കുഴപ്പം രാമറിലുണ്ടായി. എന്നാൽ ഇല്ലെന്ന് പറയാനും കഴിയുമായിരുന്നില്ല. വീടിന്റെ മുൻവശത്തെ വാതിൽ തുറന്നു കിടക്കുന്നു. അകത്ത് ആരുടെയോ സംസാരം കേട്ടതായി തോന്നി. ഡോക്ടർ ഉണ്ടെന്ന് തന്നെ വിചാരിച്ച് രാമർ വിളിച്ചു, ദർസറേ ദർസറേ. പെട്ടെന്ന് പ്രതികരണമൊന്നും ഉണ്ടായി.

0: ഇല്ല. തെല്ലിട കഴിഞ്ഞപ്പോൾ ആരുടെയോ കാൽപെരുമാറ്റം അകത്തുനിന്നും കേട്ടു. അത്രമാത്രം. വീണ്ടും വിളിക്കാനാഞ്ഞപ്പോൾ ഒരാൾ വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു. ദാമോദരൻ കമ്പൗണ്ടർ. എന്താ കണ്ണച്ചൻ്റെ ഓൾക്ക് സുഖമില്ല. കുട്ടികൾ തലക്കടിച്ച് ബോധം കെട്ടതാണെന്ന് തോന്നുന്നു, രാമർ പറഞ്ഞു. ഡോക്ടർ ഇവിടെ ഇല്ലല്ലോ, കണ്ണൂർക്ക് പോയതാ, കമ്പൗണ്ടർ പറഞ്ഞു. ഇനി എന്താ ചെയ്യുക? രാമർ ആശയക്കുഴപ്പത്തിലായി. തെല്ലിട ആലോചിച്ച ശേഷം പറഞ്ഞു, നിങ്ങളൊന്ന് വന്നു നോക്കുമോ? ഞാൻ വന്നിട്ട് എന്ത് ചെയ്യാനാ? കമ്പൗണ്ടർ സംശയം പ്രകടിപ്പിച്ചു. ചിലപ്പോൾ എന്തെങ്കിലും പറ്റായിരിക്കും. കമ്പൗണ്ടർ രാമർക്കൊപ്പം ഇറങ്ങി. മുറ്റം കടക്കുമ്പോൾ രാമർ വെറുതെ ഒന്ന് പിന്തിരിഞ്ഞു നോക്കി. അന്നേരം ഒരു സ്ത്രീ ഇടനാഴിയിലൂടെ വീടിന്റെ അകത്തേക്ക് ധൃതിയിൽ നടന്നു നീങ്ങുന്നത് രാമർ കണ്ടു. ശ്രീധരൻ ഡോക്ടറുടെ ഭാര്യയായിരിക്കാം അതെന്ന് അവൻ ഊഹിച്ചു. നാടകം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം പുലർച്ചെ നാട്ടുകാർ കാണുന്നത് ചിരുകണ്ഠനും കുടുംബവും അയ്യാപ്പട്ടരുടെ ബാങ്കിന്റെ മുമ്പിലുള്ള ഒഴിഞ്ഞ സ്ഥലത്തിരുന്ന് അലമുറയിട്ട് കരയുന്നതാണ്. ശരാശരിയേക്കാൾ ഉയരവും ആരോഗ്യവുമുള്ള ഒരാണും അവനോടൊപ്പം ഒരു കുടുംബവും ചേർന്ന് പുലർകാലത്തെ മങ്ങിയ ഇരുളിലും നേർത്ത തണുപ്പിലും ഇരുന്നു കൊണ്ട് കരയുന്ന കാഴ്ച എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്തു. നാടകം സൃഷ്ടിച്ച ഒരു ലോകത്തിൽ നിന്നും അവരാരും ഇറങ്ങി വന്നിരുന്നില്ല. നാടകം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തമാശ പറയുന്ന കഥാപാത്രങ്ങൾ രംഗത്ത് വരുമ്പോഴൊക്കെ കാണികൾ ചിരിക്കുകയും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. കഥാപാത്രങ്ങളുടെ സംസാര രീതി അവർ ഏറ്റുപറഞ്ഞു. ഒരു കഥാപാത്രം വളരെ ഈണത്തിൽ അകത്തോ പുറത്തോ എന്ന് ചോദിക്കുന്നുണ്ട്. നാടകം കഴിയുമ്പോഴേക്കും കാണികൾ ആ രീതി വശത്താക്കുകയും അതുച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്തു. അകത്തോ പുറത്തോ എന്ന വാക്ക് ചെറുതാക്കി ആത്തോ പൂത്തോ എന്ന് താളത്തോടെയാണ് അവർ ആവർത്തിച്ചിരുന്നത്. ദുഷ്ടകഥാപാത്രം രംഗത്ത് വരുമ്പോൾ ആളുകൾ അസ്വസ്ഥരാവുകയും ആ ദുഷ്ടന്റെ അഹമ്മതി കണ്ടില്ലേ എന്ന് ആക്രോശിക്കുകയും ചെയ്തു. നായികയോട് ദുഷ്ടകഥാപാത്രം ക്രൂരമായി പെരുമാറിയപ്പോൾ ഓളോട് കളിച്ചാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് പലരും എഴുന്നേറ്റ് നിന്നു. പെൺവേഷം കെട്ടിയ കഥാപാത്രമാണ് എന്നുപോലും അവർ മറന്നിരുന്നു. നാടകം വലിയൊരു വിജയമായതിൽ എല്ലാവരും സന്തോഷിച്ചു. നാട്ടുകാരുടെ മനസ്സിനെ കീഴടക്കാൻ നാടകത്തിനുള്ള കഴിവ് നേരിട്ട് കണ്ടപ്പോൾ രാമരന് ബോധ്യമായി. മുമ്പും നാടകങ്ങൾ കണ്ടിരുന്നു, എന്നാൽ അവയെല്ലാം വെറുതെ അങ്ങ് കാണുകയായിരുന്നു. ഇപ്രാവശ്യമാണ് നാടകത്തിൻ്റെ അകത്തിരുന്നു കൊണ്ട് നാടകം കണ്ടത്. നാട്ടിൽ ഏതെല്ലാം തരത്തിലുള്ള കലാകാരന്മാരാണ് ഉള്ളത് എന്ന മറ്റൊരറിവും രാമരിലുണ്ടായി. ചുമട്ടുകാരും കിളയ്ക്കുന്നവരും മണൽ വാരുന്നവരുമാണ് കഥാപാത്രങ്ങളായി വേഷം കെട്ടിയത്. അതെല്ലാം അവർ നന്നാക്കുകയും ചെയ്തു. കുഞ്ഞിക്കേളുവിന് ഇങ്ങനെയൊരു നാടകം എഴുതാൻ കഴിയുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. ഓരോ രംഗം കഴിയും തോറും ആളുകൾ കൈയടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നാട്ടിലുള്ള പ്രശ്നങ്ങൾ നേരിട്ട് പറയാതെയാണ് കുഞ്ഞിക്കേളു നാടകത്തിൽ അവതരിപ്പിച്ചത്. എന്നാൽ നാട്ടുകാർ അത് തിരിച്ചറിയുകയും അവരതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. നാടകം കാണാൻ അച്ഛനും ഇളയമ്മയും വന്നിരുന്നു. ആന്തൂരാൻകുന്നിലെയും ചാലിയത്തെരുവിലെയും എല്ലാ ആളുകളും എത്തിയിരുന്നു. ചുരുട്ടിപ്പിടിച്ച പായകളും കത്തിയാളുന്ന ചൂട്ടുകളും കയ്യിൽ ഉയർത്തിപ്പിടിച്ച് വരുന്നവരുടെ നിരകളായിരുന്നു എങ്ങും. നാടകം കാണാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു കക്കുഴിയിൽ നിന്നും കയറി നേരിട്ട് കള്ളുഷാപ്പിലേക്ക് പോകാതെ അച്ഛൻ പുരയിലേക്കാണ് വന്നത്. പുലരാൻ നേരത്താണ് നാടകം തീർന്നത്. നാടകം വിജയിച്ചതിന്റെ സന്തോഷം വൈകിട്ട് പങ്കുവയ്ക്കാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ചിരുകണ്ഠന്റെയും കുടുംബത്തിന്റെയും കൂട്ടക്കരച്ചിൽ കേട്ടത്. മറ്റൊരു നാടകരംഗത്തിന്റെ എല്ലാത്തരം സ്വഭാവവും ആ കൂട്ടക്കരച്ചിലിൽ ഉണ്ടെന്നാണ് ആദ്യം തോന്നിയത്. എന്നാൽ നേരിട്ട് കണ്ടപ്പോൾ ആ ധാരണ മാറി. അതൊരു യഥാർത്ഥമായ കരച്ചിലാണ്. ബാങ്കിന്റെ തൊട്ടു മുമ്പിലുള്ള ഒരൊഴിഞ്ഞ മൂലയ്ക്ക് കുടുംബം ഒന്നിച്ചു കൂടിയിരിക്കുന്നു. നടുവിൽ ചിരുകണ്ഠൻ, അതിനപ്പുറത്തും ഇപ്പുറത്തും ഭാര്യയും മക്കളും. ഇവരെന്തിനാണ് കരയുന്നത്? അനാഥമായ കരച്ചിലല്ലാതെ ചോദിച്ചിട്ട് മറുപടിയൊന്നുമില്ല. നമ്പ്യാരുടെ സ്കൂളിന്റെ പടിഞ്ഞാറേ വശത്താണ് ഈർച്ചപ്പണിക്കാരനായ ചിരുകണ്ഠൻ താമസിക്കുന്നത്. കോവിലകം പുതുക്കിപ്പണിയുന്ന കാലത്ത് മരം ഈരാൻ വേണ്ടി വടക്കുനിന്ന് എവിടെ നിന്നോ കൊണ്ടുവന്നതാണ് അയാളെ. ഏതു മരവും പെട്ടെന്ന് ഈരും. ചിരുകണ്ഠന്റെ ഈർച്ചവാളിനെ പിടിക്കാത്ത ഒരു മരവും ഇല്ലെന്നാണ് ചൊല്ല്. പിലാവിന്റെ അതേ വേഗതയിലാണ് ഈട്ടിയും ഈരുക. എത്ര വളവുകളുള്ള മരമായാലും നഷ്ടം വരാതെ ഈരാനും മിടുക്കനാണ്. ഈരുമ്പോൾ ചിരുകണ്ഠൻ മൂക്കിലൂടെ പുറപ്പെടുവിക്കുന്ന ശ്വാസത്തിന്റെ ഒച്ച നാലു പറമ്പിന്റെ അപ്പുറത്ത് കേൾക്കാം.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.

0: മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ.
2: സമത്വവാദി. 1944 പുളിമാന പരമേശ്വരൻപിള്ള രചിച്ച നാടകമാണ് സമത്വവാദി. 1915 മുതൽ 1948 വരെയുള്ള ചെറിയ ജീവിതകാലം കൊണ്ട് മലയാള നാടക സാഹിത്യരംഗത്ത് ശാശ്വതമായ സ്ഥാനം നേടാൻ പുളിമാനയ്ക്ക് കഴിഞ്ഞു. സമത്വവാദി എക്സ്പ്രഷനിസ്റ്റ് ശൈലിയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. മനോവികാരങ്ങളെയും അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളെയും അത് എങ്ങനെയാണോ അതേ രീതിയിൽ അവതരിപ്പിക്കുന്ന രീതിയാണിത്. പ്രഭു, മൂത്തമകൾ, ഇളയമകൾ, സമത്വവാദി, ബാരിസ്റ്റർ, കാമുകൻ എന്നിങ്ങനെയാണ് കഥാപാത്രങ്ങൾക്ക് പേരിട്ടിരിക്കുന്നത്. അനവധി തലങ്ങളുള്ള ആഭ്യന്തര വ്യക്തിത്വത്തിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന തലങ്ങളുടെ രംഗദർശനം

0: മൂത്ത മകൾ, ഇളയ മകൾ, സമത്വവാദി, ബാരിസ്റ്റർ, കാമുകൻ എന്നിങ്ങനെയാണ് കഥാപാത്രങ്ങൾക്ക് പേരിട്ടിരിക്കുന്നത്. അനവധി തലങ്ങളുള്ള ആഭ്യന്തര വ്യക്തിത്വത്തിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന തലങ്ങളുടെ രംഗദർശനം ഈ നാടകത്തിൽ കാണാം. ഇതിലെ ഏറ്റുമുട്ടലുകൾ വ്യക്തികൾ തമ്മിലുള്ളതല്ല, മറിച്ച് ജീവിത വീക്ഷണങ്ങളുടേതാണ്. സമത്വവാദിയുടെ രചനയ്ക്ക് പിന്നിലുണ്ടായിരുന്ന ലക്ഷ്യമെന്തെന്ന് ഗ്രന്ഥകാരൻ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു: ഇതാണ് ഞാൻ ചെയ്തത്. ഈ അരിസ്റ്റോക്രസിയുണ്ടല്ലോ, അതിനെ ഒരു പിടി മണ്ണുവാരി തറയിലിട്ട് ചികഞ്ഞു നോക്കും പോലെ ഉദാസീനമായി, പക്ഷേ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഞാൻ ഒന്ന് പരിശോധിച്ചു, അത്രയേയുള്ളൂ. ഈ നാടകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷം ജീർണിച്ചു തുടങ്ങിയ പ്രഭുത്വത്തിൻ്റെതാണ്. അതിനെ എതിർക്കുവാനും നശിപ്പിക്കുവാനും മുന്നോട്ടെത്തുന്ന പുരോഗമനേച്ഛയാണ് ഈ നാടകത്തിലെ സമത്വവാദി എന്ന കഥാപാത്രം. സമത്വവാദിയും അയാളുടെ കാമുകിയും തമ്മിലുള്ള സംഭാഷണത്തോടെയാണ് നാടകം തുടങ്ങുന്നത്. ഒരു കൈയിൽ റോസാപുഷ്പവും മറുകയിൽ തോക്കുമായാണ് അയാൾ വരുന്നത്. മൂല്യങ്ങൾ തകർന്ന് വീർപ്പുമുട്ടിക്കുന്ന അന്തരീക്ഷത്തിൽ ചിന്തകളും വികാരങ്ങളും തമ്മിലുള്ള വടംവലിക്കിടയിൽ സ്നേഹത്തിൻ്റെ നീരുറവ തേടിയെത്തുന്ന സമത്വവാദി പാരമ്പര്യത്തെ കൈവടിയാനാവാതെ, എന്നാൽ സമത്വവാദിയോടുള്ള സ്നേഹത്തെ നിരസിക്കാനാവാതെ വീർപ്പുമുട്ടുന്ന കാമുകി. അവൾ പ്രഭുവിൻ്റെ മൂത്ത മകളാണ്. കാമുകിയുടെ പിതാവിനെ വധിക്കുന്നതോടെ സമത്വവാദിയുടെ സംഘർഷം വളരുന്നു. കൊലപാതകിയും ഭീരുവുമായ അയാളെ അവൾ ആലിംഗനം ചെയ്യുന്നു. എന്നാൽ സ്നേഹപ്രകടനത്തിൽ നിന്ന് പിന്മാറി അവൾ പോലീസിന് മുൻപിൽ അയാൾക്കെതിരെ മൊഴി കൊടുക്കുന്നു. സമത്വവാദിയായ വിപ്ലവകാരി, അയാളുടെ ആശയങ്ങളെ ഉൾവഹിച്ചു നിൽക്കുന്ന കാമുകി, പാരമ്പര്യത്തിൻ്റെ വക്താവായ പ്രഭു, സമത്വവാദിയെ അയാളറിയാതെ പ്രേമിക്കുകയും പ്രേമം കണ്ടറിയാത്ത അയാളോട് പ്രതികാരം ചെയ്യുകയും ചെയ്യുന്ന ഇളയമകൾ, ഇളയമകളെ പൂജാവിഗ്രഹമായി കരുതുന്ന കാമുകൻ, സത്യദർശകനും നിഷ്പക്ഷനുമായി ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടുന്ന ബാരിസ്റ്റർ എന്നീ കഥാപാത്രങ്ങൾ സംഘർഷാത്മകമായ നിമിഷങ്ങളെ നാടകത്തിൽ സൃഷ്ടിക്കുന്നു. മലയാള നാടകവേദി പുതിയ കാഴ്ചപ്പാടുകളെ സ്വാംശീകരിച്ചു തുടങ്ങിയ കാലയളവിൽ തന്നെ ഇത്തരത്തിൽ വ്യത്യസ്തത പുലർത്തുന്ന ഒരു നാടകമുണ്ടായി എന്നത് നാടകാസ്വാദകരെ ഏറെ വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സമത്വവാദി മലയാള നാടകവേദിയെയും സാഹിത്യത്തെയും ഏറെ സ്വാധീനിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്തു.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

ഇനി ഇന്നു രാവിലെ എഫ് എം ഡയറിയിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏതാണ്? ഉത്തരം ശ്രീലങ്ക. ശ്രീലങ്കയാണ് ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: രാവിലെ 5:55 സുഭാഷിതം, ഡോക്ടർ സരിത മഹേശ്വരൻ അവതരിപ്പിക്കുന്നത്. 6:00 ആകാശവാണി എഫ് എം വാർത്തകൾ അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലെ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ മണിനാദം എന്ന കവിത. മുതൽ 7:25 വരെ എഫ് എം ഡയറിയുടെ ആദ്യഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം. തുടർന്ന് ഉപഭോക്താക്കൾ അറിയാൻ ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ശനിദശ. എഫ് എം ഡയറിയുടെ രണ്ടാം ഭാഗത്തിൽ സമകാലികം, വയോജനങ്ങളും വയോജന വകുപ്പും. 8:40 ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ, ഓസ്റ്റിയോപോറോസിസ് അഥവാ അസ്ഥിശോഷണം. അസ്ഥിരോഗ വിഭാഗം മേധാവിയും ഷോൾഡർ ആൻഡ് അപ്പർ

സർജനുമായ ഡോക്ടർ കെ ആർ പ്രതാപ് കുമാറുമായി അഭിമുഖം. രാവിലെ 11 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. എന്താണ് ആന്റി മൈക്രോവേവ് റെസിസ്റ്റൻസ്? ഡോക്ടർ സെബിൻ സെബാസ്റ്റ്യൻ സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം. 2 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ആത്മസഖി ആകാശവാണി. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടിയിൽ മികച്ച റേഡിയോ നാടകങ്ങളുടെ സംവിധായകനും പ്രക്ഷേപകനുമായ KV ശരത്ചന്ദ്രൻ പങ്കെടുക്കുന്നു. വൈകിട്ട് 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ തുടർന്ന് വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ആറു മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. വൈകിട്ട് 6:50 കിസാൻ വാണി. സമ്മിശ്ര കൃഷിയുടെ ആനന്ദം. പാനായിക്കുളത്തുള്ള MK അബ്ബാസ് കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. തുടർന്ന് കരിങ്കോഴികളുടെ പരിപാലന രീതികൾ. പാലാരിവട്ടത്തുള്ള ഫ്ലോറി ജോയ്, ജോസഫ് ജോയ് എന്നിവർ സംസാരിക്കുന്നു. രാത്രി 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. ഓസ്റ്റിയോപോറോസിസ് അഥവാ അസ്ഥിശോഷണം. അസ്ഥിരോഗ വിഭാഗം മേധാവിയും ഷോൾഡർ ആൻഡ് അപ്പർ ലിം സർജനുമായ ഡോക്ടർ കെ ആർ പ്രതാപ് കുമാറുമായി അഭിമുഖം. രാത്രി 9:15 നാടകഗാനങ്ങൾ. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി ഡൽഹി റിലേ. പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പുകളോടെ ഇന്നത്തെ FM ഈവനിംഗ് ഇവിടെ പൂർണ്ണമാവുന്നു. FM ഈവനിംഗ് വീണ്ടും കേൾക്കാം നാളെ രാത്രി 7:35 മുതൽ.

FM Evening. ആകാശവാണി കൊച്ചി FM 102.3 സമയം 8:59:49 ഇനി അല്പസമയത്തിനകം ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

വൈരമുത്തുവിന്റെ വരികൾക്ക് മരകതമണി ഈണമിട്ട ഗാനം എസ് പി ബാലസുബ്രഹ്മണ്യം, ചിത്ര എന്നിവർ പാടിയത്. ചിത്രം ജാതിമല്ലി.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു
2: പറഞ്ഞു വരുമ്പോ എല്ലാരും ഒറ്റയ്ക്കാ. ഞാനും നീയും വല്യങ്ങുന്നും സുഖക്കൊച്ചും എല്ലാരും ആരൊക്കെയോ ഉണ്ട് എന്നതൊക്കെ വെറും തോന്നല.
1: ഒരേ ഒരു നടൻ ഒറ്റയ്ക്ക് ഒറ്റ കഥാപാത്രമായി ഒരു മണിക്കൂർ നേരം. മലയാളത്തിന്റെ മഹാനടൻ തിലകൻ മനുഷ്യ ശബ്ദത്തിന്റെ അനന്ത സാധ്യതകളിലൂടെ, മനുഷ്യ മനസ്സിന്റെ സങ്കീർണ ഭാവങ്ങളിലൂടെ ഗോവിന്ദൻകുട്ടി എന്ന കഥാപാത്രത്തിലൂടെ കടന്നു ചെല്ലുന്നു. ഒറ്റ ശബ്ദസാന്നിധ്യം തിലകൻ. സർഗാത്മക സഹകരണം ഡോക്ടർ സി ജെ ജോൺ. രചനാ സംവിധാനം കെ വി ശരത്ചന്ദ്രൻ.
2: കൈസർ നിർത്തുന്നുണ്ടോ നിന്റെ കൊരാ? എന്നോടാ പറഞ്ഞത്? ഈ സന്ധ്യാ നേരത്ത് എന്നെ കൊണ്ട് ഭരണിപ്പാട്ട് പാടിക്കല്ലേ? നിർത്തടാ
3: നായിന്റെ മോനെ.
2: അല്ല പിന്നെ അവന്റെ ഒരു

പോരാ. നീ ഇപ്പൊ എന്ത് കണ്ടിട്ടാ ഇങ്ങനെ കിടന്ന് തൊണ്ട ഇട്ട് പൊട്ടിക്കുന്നത്? ഓ, മനസ്സിലായി മനസ്സിലായി. ഇവിടെ ഇങ്ങനൊരു പട്ടിയുണ്ട്, എൻ്റെ ഡ്യൂട്ടിയൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ട് എന്നൊക്കെ നിന്റെ ഏമാനെ അറിയിക്കണം. അതിനിങ്ങനെ കാര്യമൊന്നും ഇല്ലെങ്കിലും കുറച്ചുകൊണ്ടിരിക്കുക. നീ ബുദ്ധിയുള്ളവനാ. തളർന്ന് കിടക്കുകയാണെങ്കിലും നിന്റെ ഏമാൻ്റെ ചെവി സൂക്ഷ്മമാണെന്ന് നിനക്കറിയാം. അതുകൊണ്ടല്ലടാ ആ സമയത്തുള്ള ഈ കൊര. ബുദ്ധിയുണ്ടെങ്കിലും നിനക്ക് വിവരമില്ല. എടാ, നിന്റെ ഏമാന് ചെവി കേൾക്കാം, കണ്ണ് കാണാം, പക്ഷെ പഴയ പോലെ തെറി പറയാനോ അട്ടഹസിക്കാനോ വോക്കിംഗ് സ്റ്റിക്ക് എടുത്ത് എറിയാനോ ഒന്നും പറ്റില്ല എന്ന് നീ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഞാനത് മനസ്സിലാക്കിയാണ് ഈ ബംഗ്ലാവിനകത്ത് ഓരോ ചോടും വെക്കുന്നത്. അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. ആ, അതൊക്കെ പോട്ടെ. നിന്നെക്കുറിച്ച് ഇന്നും കിട്ടി പരാതി. പത്രമിടാൻ വന്ന പയ്യനെ നീ ഓടിച്ചിട്ട് കടിക്കാൻ ചെന്നല്ലേ? സത്യം പറഞ്ഞാൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൻ ദിവസവും വന്ന് പത്രം ഇടുന്നതുകൊണ്ടല്ലേ എനിക്ക് നിന്റെ ഏമാനെ വായിച്ച് കേൾപ്പിക്കേണ്ടി വരുന്നത്. ആ, അത് പോട്ടെ. പക്ഷെ സന്ധ്യയ്ക്ക് ആരും അറിയാതെ കുണുങ്ങിക്കുണുങ്ങിയുള്ള ഒരു സർക്കിട്ടുണ്ടല്ലോ പുറത്തേക്ക്. ആ പോക്കത്ര ശരിയല്ല. ഈ ബംഗ്ലാവും പറമ്പും വിട്ട് പുറത്തേക്ക് പോകാൻ നിനക്ക് ആരാടാ അനുവാദം തന്നത്? അവൻ്റെ ഒരു ചിണുങ്ങൽ കേട്ടില്ലേ? ഒരു കാര്യം പറഞ്ഞേക്കാം, സന്ധ്യാനേരത്തുള്ള നിന്റെ ഈ ചിറ്റിക്കളി ഇന്നു മുതൽ നിർത്തിയേക്കണം. എടാ, പട്ടിയായാലും മനുഷ്യനായാലും അവനവൻ്റെ നിലയ്ക്കുള്ള പെണ്ണുങ്ങളുമായിട്ട് വേണം ഇടപെടാൻ. ഇതല്ലല്ലോ ഒരുമാതിരി ചാവാലി കോടിച്ചി പട്ടികളുമായിട്ട്. അല്ല, നിന്നെ എന്തിനാ പറയുന്നേ? ഏമാന്റെ സ്വഭാവ ഗുണമായ പട്ടിക്കും കിട്ടാതിരിക്കുവോ? ദേ, സത്യം, മണി ഏഴായിട്ടും കിളവൻ വിളിച്ചില്ലല്ലോ. അല്ല, ഞാൻ ഓർക്കുക, ഇങ്ങനെ കിടപ്പിലാകുന്നതിന് മുമ്പ് എന്തായിരുന്നു കിളവൻ്റെ അലർച്ചയും അട്ടഹാസവും? എടോ ഗോവിന്ദോ എന്നൊരു വിളിയല്ലേ, കിടുങ്ങിപ്പോവും. രാത്രിയെന്നില്ല, പകലെന്നില്ല, മൈതാനം പോലത്തെ 10-12 മുറികളുള്ള ഈ ബംഗ്ലാവില് എന്നെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കലായിരുന്നില്ലേ? ആ, എല്ലാം നോക്കിക്കാണുന്ന ഒരാളുണ്ട്, ദൈവം തമ്പുരാൻ. അങ്ങേരറിഞ്ഞു കൊടുത്തതാ ഈ സ്ട്രോക്ക്. ഇപ്പൊ എന്തായി? അലർച്ചയില്ല, അട്ടഹാസമില്ല, എന്തിനൊന്ന് പിറുപിറുക്കാൻ പോലും ത്രാണിയില്ല. എന്നാലോ കാഴ്ചയ്ക്കും കേൾവിക്കും ഒരു പ്രശ്നവുമില്ല. പിന്നെ ഒരു കൈതേ ഇങ്ങനെ കഷ്ടിച്ചനക്ക, അത് വെച്ചാണ് കട്ടിലിൻ്റെ തലക്കീലുള്ള സ്വിച്ചിൽ അമർത്തി ഈ കോളിംഗ് ബെൽ അടിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ നെഞ്ചു കിടുന്നു. ദേ, സത്യം, ഈ സമയത്തൊരു ഗുളിക ഉള്ളതാ, കഞ്ഞിയും കൊടുക്കണം. എടാ കൈസറേ, നീ ഇവിടെ ഇരുന്നാൽ മതിയേ. ഞാനേ അകത്ത് പോയി ആ കിളവൻ സിംഹത്തിൻ്റെ അണ്ണാക്ക് തുറന്ന കഞ്ഞിയും ഗുളിയും അതിൻ്റെ അകത്തിട്ടിട്ട് ഇപ്പോൾ വരാം. വന്നിട്ടാകാടാ നമ്മുടെ പരിപാടികൾ.

0: പുനഃസ്രഷ്ടും ദേവാൻ ദ്രുഹിണ ഹരിരുദ്രാൻ ഉപരതാൻ.
1: അല്ല, കഞ്ഞി കുടിക്കണ്ട എങ്ങനേ? ചൂടാളി കാണുമെന്തോ? ഇല്ല, ചൂടുണ്ട്. ഈ പാട്ട് ഓഫാക്കണോ? അല്ല, രാവിലെ മുതലെ കേൾക്കുന്നല്ലേ. വേണ്ട അല്ലേ? ശരിയാ, എത്ര കേട്ടാലും മതിയാവില്ല. എനിക്കാണ് തലവേദന വരും. ഈ പണ്ടാരം കേട്ടോ? യോ, കേട്ടോ എന്തോ? അങ്ങനെ ഞാൻ ചാരിയിരുത്താം. കഞ്ഞി കുടിക്കണ്ടേ? ആ, മെല്ലെ ഒന്ന് എഴുതിട്ട് ഞാൻ പിടിക്കാം. ആ, മെല്ലെ മെല്ലെ. ആ, മതി മതി മതി, അത്ര മതി. ഞാൻ ഈ തരണം കൂടി എടുത്തിട്ടേ പൊക്കി വെക്കാം. ആ, മതി മതി മതി. ഞാൻ വായി തുറന്നാട്ടിനി. ആ ആ, അങ്ങനെ.

0: ഇന്ന് പിന്നെ ഈ പുഴമീനാ കേട്ടോ. വരാല് വരാല്. തോട്ടത്തിലെ ആ കുടിയെടുപ്പുകാരുണ്ടല്ലോ നമ്മുടെ അയ്യപ്പൻ, അവൻ കൊടുത്തു വിട്ടാ. വല്യങ്ങുന്നിന് വരാൽ ഇഷ്ടമാണ്, അവൻ അറിയാതിരിക്കും. എന്താ വല്യങ്ങുന്ന് ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? അത് പറ്റില്ല, അത് പറ്റില്ല. കണ്ടമനം മരുന്ന് കഴിക്കുന്നല്ലേ, വയറങ്ങനെ ഒഴിഞ്ഞു കിടന്നാ എങ്ങനെയാ? ഓ, എന്താണ് പറയുന്നത്? കഞ്ഞി മുഴുവൻ കുടിച്ചില്ലെന്നറിഞ്ഞ സുതക്കൊച്ചേ എന്റെ മക്കട്ട് കയറും. എന്ത് എന്ത് പണിയായി കാണിച്ചേ? അയ്യേ, ഒരു കാര്യം ചെയ്, കുറച്ചേരം അങ്ങനെ ഇരിക്കും, ഞാനേ താഴെ പോയി ഒരു പഴം തുണി എടുത്തുകൊണ്ടുവരാം. ഇവിടെ മുഴുവൻ കഞ്ഞിയായിശേ. ആ, നീ ഇപ്പൊ ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കണ്ടേ? അതിന് ഞാൻ തന്നെ വേണം. അഹമ്മതി, അല്ലാതെ എന്ത് പറയാനാ? തളർന്ന് ഒടിഞ്ഞു കിടക്കുമ്പോഴും എന്താ കളവന്റെ ഒരു ജാട? അരക്കൈക്ക് ജീവനുള്ളെങ്കിലും ആളെ കൊല്ലം മടിക്കാത്ത ജനമാ. കണ്ടില്ലേ, ഞാൻ മാറി നിന്നത് കൊണ്ടാ എനിക്ക് ഇട്ട് തട്ട് കിട്ടാഞ്ഞത്. എനിക്കറിയാടോ എന്നെ തനിക്ക് വരാലുമേയും കണ്ണിന് നേരെ കണ്ടുകൂടാന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാനത് വാങ്ങിക്കറി വെച്ചത്. ഇഷ്ടമുള്ളത് മുഴുവൻ കിടപ്പിലാകുന്നതിന് മുമ്പ് അനുഭവിച്ച് കൊതി തീർത്തവനല്ലടോ താൻ. ഇനിയിപ്പോ എന്റെ ഊഴവാ, എനിക്കിഷ്ടമുള്ളതെല്ലാം തൻ്റെ ചെലവിൽ ഈ ഗോന്നം കുട്ടി അനുഭവിക്കും. അല്ലേ, മുകുന്ദമ്മേനോന്റെ കളി ഗോകുന്നം കുട്ടിയോട്. ആ, അപ്പോഴേക്കും തുടങ്ങി. ഈ ബെല്ലും സ്വിച്ചും കണ്ടുപിടിച്ചവന്മാരെ വെടിവെച്ച് കൊല്ലണം. ആ, വരുന്നു. ഇതൊക്കെ ഒന്ന് തുടച്ചു കളയാൻ ഒരു കഷ്ണം പഴം തുണി തിരക്കി പോയതാ ഞാനേ. അതാ വല്യങ്ങുന്നെ, ഈ കഞ്ഞിയും മീൻകറി എല്ലാം പോയല്ലോ. ഏ, അത് പോട്ടെ, ഞാൻ കുറച്ചുകൂടി കഞ്ഞി കൊണ്ടുവന്നാലോ? അയ്യോ, ഇതൊരു നോട്ടോടാ, മനസ്സിലായില്ല. ഞാൻ പോവാം, ഞാൻ പോവാം, പോയേക്കാം. പക്ഷെ ഈ മരുന്ന് കഴിക്കുന്നില്ലെങ്കിൽ അപ്പോൾ വിളിച്ചു പറയണമെന്നാ സുഖക്കൊച്ചി ചട്ടം കെട്ടിയിരിക്കണേ. ആ, അതുകൊണ്ട് ഗുളിക കഴിക്കാതെ പറ്റില്ല. ഓഹ്, ഔ, ഞാൻ വെള്ളം എടുക്കാം. ആ, ദാ ദാ ഗുളിക, വായൊന്ന് തുറന്നാട്ടെ. ആ, വെള്ളം കുറച്ചുകൂടെ കുടിച്ചാട്ടെ. ഇനി ഞാൻ മെല്ലെ കട്ടിലേക്ക് കിടത്തട്ടെ. ആ, മെല്ലെ മെല്ലെ. ആ, അങ്ങനെ. ആ, ശരിയായോ? ഫാന് ഓഫ് ചെയ്യണോ? ആവോ, തണുപ്പുണ്ട് രാത്രിയിൽ. വേണ്ടല്ലേ, ഈ പാട്ടെങ്ങനെയാ? നിർത്തണോ? വേണ്ട. ആ, എന്നാ ഞാനീ ലൈറ്റങ് ഓഫ് ചെയ്യട്ടെ. ആ, ഓ ശരി.
1: ഉത്തരവ് പുറപ്പെടുവിച്ചാൽ ജഡ്ജിമാർ അതേക്കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തുന്നത് നല്ല പ്രവണതയല്ല.
2: ഓക്കേ, അപ്പൊ നല്ലോണം പാടുക. യു ലുക്ക് വെരി നൈസ് ആൻഡ് വൈറ്റ്. ഓക്കേ, വെരി പ്യുവർ. അപ്പൊ ആ പ്യുവറിറ്റിയോട് കൂടെ
0: എന്താടാ കൈസറെ, നിനക്കൊരു ഗൗരവം. മനസ്സിലായി, നിന്റെ ഏമാം വിസ്തരിച്ചിരുന്ന് വിലസിയ ചാരുകസേരയില് ഈ ഉള്ളവൻ ഇരുന്ന് ടിവി കാണുന്നൊന്നും നിനക്ക് പിടിക്കുന്നില്ല അല്ലേ? എന്ത് ചെയ്യാൻ മോനെ, കാലമൊക്കെ മാറിപ്പോയില്ലടാ. മുതലാളിത്തം മാറി തൊഴിലാളികൾ അധികാരം പിടിക്കുമെന്നൊക്കെ കവലെ പ്രസംഗിക്കുന്ന കേട്ടിട്ടില്ല നീ? അത് തന്നെയാ ഇപ്പൊ ഈ ബംഗ്ലാവില്. അതിന് പ്രസംഗം കേട്ടാ നിനക്ക് മനസ്സിലാവുമല്ലോ, നിനക്ക് നിന്റെ ഏമാന്റെ ഭാഷയല്ലേ മനസ്സിലാവൂ. ഡാ മോനെ, നിനക്ക് വിശന്ന് തുടങ്ങിയടാ, സമയമാണ് നീങ്ങുന്നില്ല.
3: ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ സ്വർണാഭരണങ്ങളും യാതൊരു നഷ്ടവും കൂടാതെ.
4: ഏജൻസീസ് അപ്രൂവിംഗ് ദി സത്യം ഫിയാസ്കോ.
0: നമുക്ക് വിനോദിക്കാന് ഈ വക സംഭവം ഒന്നും പോരടാ. നീ രണ്ട് മിനിറ്റ് ക്ഷമിക്കും ഞാനേ. ആ, നീയും വറുത്തതും നല്ല ഒന്നാന്തരം വരാല കേട്ടോ. അത് വറുത്തതും സ്കോച്ച് വിസ്കി എടുത്ത് ഇപ്പഴിങ്ങെത്താം. അതിനു മുമ്പ് കിളവൻ ഉറങ്ങിയോ അതോ ചത്തോ എന്ന് നോക്കിയിട്ട് വരാം.

വല്യങ്ങൊന്ന് ഉറങ്ങിയോ എന്തോ, നോക്കട്ടെ. ആ ഉറങ്ങിയ ലക്ഷണമുണ്ട്. ഓ ഉറങ്ങുന്ന കണ്ട അയ്യോ പാവമാണെന്ന് തോന്നും. എന്തൊരു നിഷ്കളങ്കത, കാല് മുടക്കി പൊള്ളക്കൊട്ടി ചവിട്ട് തന്നെ തോന്നേ. ഓർമ്മയുണ്ടോടോ പണ്ട് എസ്റ്റേറ്റ് ഗസ്റ്റ് ഹൗസിൽ വെച്ച് എൻ്റെ വയറ്റിനിട്ട് താൻ തൊഴിച്ചത്? അന്ന് ചോദിക്കാതെ മുറിക്കകത്ത് വന്നു എന്ന് പറഞ്ഞല്ലേ താൻ ആ ദ്രോഹം ചെയ്തത്. ഒരാഴ്ച മൂത്രം പോയില്ല. ആ ഇപ്പം ചോദിക്കാതെ അതിനകത്ത് ഞാൻ വന്നിരിക്കുന്നത്. ചവിട്ടുറമേ എന്നെ ചവിട്ട്. അന്നിവിടുത്തെ നിർമ്മല കൊച്ചമ്മ തന്നു വിട്ട ചോറ്റുപാത്രമായി ഞാൻ ഗസ്റ്റ് ഹൗസിലെ മുറിയിലേക്ക് വരുമ്പോൾ തൻ്റെ മടിയിൽ പിള്ളേരെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വന്ന മാഗി മിസ്സേ തൻ്റെ ലീലാവിലാസങ്ങൾ ഒളിഞ്ഞു നിന്ന് കാണാൻ വന്നതൊന്നുമല്ലല്ലോ ഞാൻ. തനിക്ക് വിഴുങ്ങാനുള്ള ചോറുമായി വന്നല്ലേ. എന്നിട്ടെടോ മേന്നെ താൻ എന്താ ചെയ്തത്? ആ മാഗി മിസ്സിൻ്റെ മുന്നിൽ വെച്ചാണ് എൻ്റെ അടിവയറ്റിന് ഷൂസ് ഇട്ട് തൊഴിച്ചത്. ഒന്നും കുട്ടിയൊന്നും മറന്നിട്ടില്ല കേട്ടോ. അന്ന് ആശുപത്രിയിൽ കിടന്ന് വേദന തിന്നുമ്പോൾ താൻ അവിടെ വന്ന് ആരോടും പറയരുതെന്ന് വിലക്കി. പണി ഇട്ടേച്ച് പോണമെന്നുണ്ടായിരുന്നു അന്നെനിക്ക്. പിന്നെ വയ്യാണ്ടിരുന്നപ്പോൾ നിർമ്മല കൊച്ചമ്മ തൻ്റെ ഭാര്യ കാട്ടിയ സ്നേഹമാണ് എന്നെ പിടിച്ചു നിർത്തിയത്. അല്ലെങ്കിൽ തന്നെ പോകാനിടവില്ലാത്തവർ എങ്ങോട്ട് പോകാനാ. ഇപ്പൊ കാര്യങ്ങൾ തിരിഞ്ഞു മറിഞ്ഞു വന്നത് കണ്ടില്ലേ. ഒന്നിനും കൊള്ളാത്ത ഈ ഗോവിന്ദം കുട്ടിയുടെ കാൽച്ചുവെട്ടി അനങ്ങാൻ പോലും പറ്റാതെ പഴയ വൈശ്രവണൻ മുകുന്ദൻ മേനോൻ. ഒറ്റ ചവിട്ടിന് തൻ്റെ കഥ കഴിക്കാൻ പറ്റാഞ്ഞിട്ടല്ല, പക്ഷെ ഞാനത് ചെയ്യില്ലടോ മേന്നെ. എന്താന്നറിയോ, താനേ ഒരു താറാവ, പൊന്മുട്ടയിടുന്ന താറാവ്. താൻ ജീവിച്ചിരിക്കേണ്ടത് ഇപ്പൊ തന്നെക്കാളും ആവശ്യം എന്റേതാ. ആ അപ്പൊ പിന്നെ മുകുന്ദൻ മേനോൻ കിടന്ന് ഉറങ്ങ്. പിന്നെ ഒരു കാര്യം, നേരം പുലരുമ്പോ തന്നെ ബെല്ലടിച്ച് മനുഷ്യന്റെ ഉറക്കം കളയരുത്. ഇന്നേ മുകുന്ദൻ കുട്ടി ഉറങ്ങാൻ സ്വല്പം വൈകും. ഞാൻ ഈ പാട്ടുപെട്ടിയുടെ ഒച്ചയൊന്ന് കൂട്ടാൻ പോവാ. താഴത്ത് എനിക്ക് ചില ഇടപാടുകളുണ്ട്. അബദ്ധത്തിൽ അതൊക്കെ കേട്ടുപോയാൽ തൻ്റെ നെഞ്ച് തകർന്നു പോവും. അതുകൊണ്ട് ഈ അമ്മച്ചിമാര് പുലരുവോളം തൊണ്ട തുറന്ന് അങ്ങനെ പാടട്ടെ. ഞാനീ താഴത്തു പോയി തൻ്റെ ചെലവിൽ അടിച്ചു പൊളിക്കട്ടെ. കൂട്ടിന് തൻ്റെ കൈസർ പൊട്ടി.

കൈസറേ, ഇങ്ങനെ ടോമിനെയും ജെറിയെയും കണ്ടിരുന്നാലേ ഭക്ഷണം കഴിക്കണ്ടേ? ഓ, ഇനിയിപ്പൊ കാർന്നോരെ പോലെ നിനക്കും മീൻ ഇഷ്ടമല്ലാന്ന് മറ്റോ ഉണ്ടോ? എന്തെയ്യാ, നിങ്ങളുടെയൊക്കെ കഷ്ടകാലത്തിന് എനിക്ക് വരാൽ ഇഷ്ടമായി പോയി. ഏത് കൊടി വച്ചേ അങ്ങൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഈ ഗോവുന്നും കുട്ടിക്ക് ഇഷ്ടമുള്ളത് ഇനി ഇവിടുത്തെ അടുപ്പി വേവും. അനുഭവിച്ചു തീർക്കാൻ ഗോവുന്നും കുട്ടിക്ക് കിട്ടിയ യോഗപാടായിരുന്നു. കൈസറേ, ഞാനിങ്ങനെ വെപ്പുകാരനായും കാര്യസ്ഥനായും വേലക്കാരനായൊക്കെ ഒറ്റയ്ക്ക് കിടന്നോടുന്നത് വെറുതെ ആണോടാ കൈസറേ? സഹായത്തിന് ആളെ വേണോ ആളെ വേണോ എന്നൊക്കെ സുതക്കുച്ച് ചോദിച്ചാ വേണ്ടെന്ന് പറഞ്ഞു. രണ്ടാമതൊരുത്തം വന്ന് കയറുന്നതേ നമുക്ക് ഭാര്യയാവും. വന്നു വന്ന് നീ ഇപ്പോൾ ഇവിടെ ഉള്ളതുപോലെ എനിക്ക് അങ്ങോട്ട് പിടിക്കാതായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് വേണ്ടിക്കൊണ്ടിരിക്കാൻ ഒരാൾ വേണമല്ലോ. നീയാണേ കേട്ടിരിക്കുകയും ചെയ്യും, അല്പം സ്വല്പമൊക്കെ മനസ്സിലാകുന്നുണ്ട് നിനക്ക്. തിരിച്ചിങ്ങോട്ടൊന്നും പറയുകയില്ല. നിനക്കെന്താ പിടിച്ചില്ലേ? അവൻ്റെ ഒരു ശൗര്യം എൻ്റെ അടുക്കലേ. കാർന്നവരുടെ മേശവലിപ്പിനകത്ത് കൈത്തോക്കിരിപ്പുണ്ട്. ഒരു ദിവസം നിന്റെ നേരെ ഞാനൊരു ചാമ്പം കൊടിയാകുമ്പം നിന്റെ ഒരു ഒടുക്കത്തെ കാട്ടും ചാനൽ. കുറച്ച് കൂടുന്നുണ്ട് നിന്റെ ടി വി കാണരുത്. വൈകുന്നേരം ആകുമ്പോൾ ആൾക്കാരെ ബോധിപ്പിക്കാൻ

കുറച്ചു നേരം കുറയ്ക്കും, പിന്നെ ഒരു ഉലാത്തല്, പിന്നെയുള്ളത് കാട്ടും കാണല്, തീർന്നു. സത്യം പറഞ്ഞാൽ ഈ ബംഗ്ലാവിൽ ഇപ്പൊ എന്നെക്കാ സൂയിക്കുന്ന നീയാ. നിനക്കാണേ പാത്രം കഴിയണ്ട, കഞ്ഞിയും കറിയും ഉണ്ടാക്കണ്ട, മക്കളെ തമ്മിൽ തല്ലി തീർക്കണ്ട, സുഖം. ഞാൻ പറയുന്നുണ്ട് സുധകൃഷ്ണനോട്, വരട്ടെ. പിന്നെ ആൾക്കാരെ സോപ്പടിക്കാൻ എന്താ ഒരു സാമർത്ഥ്യം! സുധകൃഷ്ണനെ കാണുമ്പോ എന്താ ഒരു സ്നേഹവും പ്രകടനവും, കാലം കൊണ്ട് ആട്ടിട്ട് വളയല്ലേ. മണി 9. ഡാ കൈസറേ, നീ നോക്കിക്കോ, ഇപ്പം അടിക്കും ഫോൺ. ആരാന്ന് പറയണ്ടല്ലോ, നിന്റെ മുതലാളി മുകുന്ദൻ മേനോന്റെ മൂത്ത പുത്രൻ ഡോക്ടർ വാമനകുമാർ MBBS. അയ്യോ, ഏതായാലും ഫസ്റ്റ് ക്ലാസ് പേരാണ് തന്തപ്പടി മൂത്ത മോന് കണ്ടുവച്ചത്, വാമനകുമാർ. ഈ പറഞ്ഞ വാമനൻ ഒടുക്കം മൂപ്പിലാൻ്റെ തലേ ചവിട്ടി ഭൂമിൻ്റെ അടിയിലേക്ക് താഴ്ത്തുവെന്നായപ്പോൾ ആ പേരിൻ്റെ അർത്ഥം അങ്ങേർക്ക് ബോധ്യമായി, ബംഗ്ലാവിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു. ഡോക്ടർ വാമനകുമാർ MBBS. പ്രധാന പണി കള്ളുടി, പിന്നെ ആൾ വരാത്ത ക്ലിനിക്കിലിരുന്ന് ഈച്ചയാട്ടി ഓടിക്കുക. ദേ സത്യം. ഹലോ, മനസ്സിലായി. വാമനം കൊച്ചാ എവിടുന്ന? ആ, പിന്നെ ഇന്ന് നേരത്തെ ഉറങ്ങി, കറിവിച്ചാ കിടന്നത്. ഒന്നും പറയണ്ടെന്നേ, ഒരുമാതിരി പിടിവാശി. ആ ആണ്ടാ പറഞ്ഞാ നേര്, ഇന്ന് മീൻകറി അത്ര ഇഷ്ടമായില്ലെന്നാ തോന്നുന്നത്. കഞ്ഞിപ്പാത്രത്തിൻ്റെ ഒറ്റ തട്ടാണ്, കഞ്ഞി മൊത്തം താഴെ പോയി, മീനും പോയി. അയ്യോ, അതൊക്കെ കഷ്ടമല്ലേ, പട്ടിണിക്ക് കിടത്താന്നൊക്കെ പറഞ്ഞാൽ സുധക്കൊച്ചറിഞ്ഞാൽ പിന്നെ എൻ്റെ പണി പോയത് തന്നെ. സുധക്കൊച്ച് വന്നിട്ടിപ്പോൾ 2-3 ദിവസമായി. ആ ഏത് വക്കീല്? ആ ജോസഫ് വക്കീല്. ആ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നെ കൊച്ചങ്കുന്നിനോട് പ്രത്യേകിച്ച് പറയണോ? ഒക്കത്തിൻ്റെ മേലും എൻ്റെ ഒരു കണ്ണുണ്ട്. തീർച്ചയായിട്ടും, എന്ത് വിശേഷമുണ്ടെങ്കിലും ഏത് നട്ടപ്പാതിരായി കാണെങ്കിലും കൊച്ചങ്കുന്നിനെ വിളിച്ച് പറഞ്ഞിരിക്കും. പിന്നെ കൊച്ചങ്കുന്നിനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അത് ഈ അടുത്ത മഴയ്ക്ക് മുമ്പെങ്കിലും എൻ്റെ വീടൊന്ന് കെട്ടിമേയണമെന്നുണ്ട്. ഇല്ല, കയ്യിലില്ല കൊച്ചങ്കുന്ന്. ആ ശരി, ആ അത് മതി, അക്കൗണ്ടിലിട്ടാൽ മതി. ഓ, വലിയ ഉപകാരം കേട്ടാ. അങ്ങനെ മുകുന്ദൻ മേനോൻ എന്ന കിളവനെ പരിചരിക്കുന്ന വകയില് മാസത്തിൽ ഒരിക്കൽ കിട്ടുന്ന 5000 രൂപയ്ക്ക് പുറമെ നാളെ മകൻ്റെ വകയില് എൻ്റെ അക്കൗണ്ടിൽ മറ്റൊരു 5000 കൂടെ വന്നു കയറും. 5000 അല്ല 5 ലക്ഷം ചോദിച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഡോക്ടർ വാമനകുമാർ അത് തരും. കാരണം അറിയാവിടെ കൈസറേ, ഈ സന്തതിയുണ്ടല്ലോ, ഈ പറയുന്ന ഡോക്ടർ വാമനകുമാർ രാത്രി വല്യങ്ങുന്നതിന് കൊടുക്കുന്ന ഗുളിയ മാറ്റിക്കൊടുക്കാൻ എന്നോട് പറഞ്ഞതാ, മറ്റൊരു ഗുളിയ തന്നിട്ട്. പക്ഷെ ഞാനത് ചെയ്തില്ലടാ. ആളെത്ര ദുഷ്ടനാണെങ്കിലും വല്യങ്ങുന്നിൻ്റെ ചോറലടാ എൻ്റെ നിൻ്റെ തടി. ഗുളിയ മാറ്റില്ലെന്നായപ്പോ ഇക്കാര്യം ആരോടും പറയരുതെന്ന് എന്നെ കണ്ട് സത്യം ചിന്തിച്ചു. അപ്പോഴാണ് എനിക്ക് പന്തികേട് തോന്നിയത്. നിനക്കറിയോ കൈസറെ, കൊച്ചങ്ങെന്ന് തന്ന ആ ഗുളിക ഇപ്പോഴും എൻ്റെ കൈവശമുണ്ട്. ടൗണിൽ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ഞാൻ അന്വേഷിച്ചപ്പോ വല്യങ്കുന്നിനെ കൊല്ലാനുള്ള വിഷഗുളിയാടാ മോനെ അത്. അച്ഛനെ കൊല്ലാൻ വേലക്കാരൻ്റെ കൈ വിഷഗുളിയെ ഏൽപ്പിക്കുന്ന മക്കൾ ഉണ്ടാകുമോ കൈസറെ? കാശുള്ള തന്തമാരെ മക്കൾ അപായപ്പെടുത്തുന്ന കാലപാടാ ഇത്. നീ നോക്കിക്കോ, ഇപ്പൊ വിളിക്കും 2-ാമത്തെ പുത്രക്കല്ല്, കൃഷ്ണദാസ്, ശ്രീകൃഷ്ണദാസ് എന്ന ശ്രീകുട്ടൻ. പേടിക്കൊടലന, പക്ഷെ പെരും കള്ളൻ. അച്ഛനെ എങ്ങനെയുണ്ടെന്ന് സ്നേഹത്തിലൊക്കെ ആ ചോദ്യം കുശലവും. അറിയേണ്ടത് കിളവൻ അടുത്തെങ്ങാനും തീരുമോ എന്നാണ്. ആകെ മൊത്തം തരികട. കയറിയിരിപ്പിന്റെ ഗുണം കൊണ്ട് അവനും ബംഗ്ലാവിൽ നിന്ന് പുറത്തായി.

അവനും അറിയണം മിനിറ്റ് വെച്ച് ഇതിനകത്തെ കാര്യങ്ങൾ. അതിനായിട്ട് ഒരു മൊബൈൽ ഫോൺ വാങ്ങിത്തന്നവൻ എനിക്ക്. ആർത്തി പണ്ടാരങ്ങളെ രണ്ടും. ദേ സത്യം, ഈ വിളി സുധക്കൊച്ചിൻ്റെയാ. സുധക്കൊച്ചു വിളിക്കുമ്പോൾ ഫോൺ അടിക്കുന്നത് പോലും നല്ല ഇമ്പത്തിലാ. ഹലോ, ആ സുധക്കൊച്ചല്ലേ. ഞാനിപ്പോൾ അങ്ങോട്ട് വിചാരിച്ചതേ ഉള്ളൂ കേട്ടോ. പ്രശ്നമൊന്നുമില്ല, ഇപ്പോൾ നന്നായിട്ടിരിക്കുന്നു, ഉറങ്ങാം.

ഞാനിപ്പോൾ അങ്ങോട്ട് വിചാരിച്ചതേ ഉള്ളൂ കേട്ടോ. പ്രശ്നമൊന്നുമില്ല, ഇപ്പോൾ നന്നായിട്ടിരിക്കുന്നു, ഉറങ്ങുക. ആ ഇന്നാണെങ്കിലേ വയറ് നിറയെ കഴിച്ചു, അതുകൊണ്ട് വേഗം ഉറങ്ങുകയും ചെയ്തു. എന്താണെന്നറിയില്ല, ഉറങ്ങാൻ നേരം മുഖത്ത് ഒരു ചിരിയും തെളിച്ചൊക്കെ ഉണ്ടായിരുന്നു. സുതക്കൊച്ച് വിഷമിക്കാതിരിക്കും, ഒക്കെ ഭേദമാകും. പിന്നെ മരുന്ന് മാത്രം പോരാ, മോളുടെ പ്രാർത്ഥനയും പൂജകളൊന്നും മുടങ്ങരുത്. അത് കൊച്ചെങ്കുന്ന് വിളിച്ച് വെച്ചതേ ഉള്ളിപ്പോൾ. സുതക്കൊച്ച് വരാറുണ്ടോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ പറയണ്ടല്ലോ, ഇന്നും നല്ല ഫോമിൽ തന്നെ ആയിരുന്നു. സുതക്കൊച്ചിനെ ചേട്ടനെ വിളിച്ചൊന്ന് ഉപദേശിച്ചുകൂടെ? ആ ശരിയാ, എന്നാൽ പിന്നെ ഞാൻ ഫോൺ വെച്ചോട്ടെ. ശരി. പാവം സുതക്കൊച്ച്, ഈ കൂട്ടത്തിൽ സ്നേഹമുള്ള ഒന്നുള്ളത് ഇത് മാത്രമാ, ആ അമ്മയുടെ മോള് തന്നെ. പിന്നെ ഈ ഓന്ന കുട്ടിയുടെ കൈത്തണ്ട കിടന്ന് വളർന്നതിൻ്റെ ഗുണവും കാണും. അച്ഛൻ്റെ ദുർനടത്തം സഹിക്കാഞ്ഞ് കുറേ കാലം ഇങ്ങോട്ട് കാലെടുത്ത് കുത്തിയിരുന്നില്ല സുതക്കൊച്ച്. പക്ഷെ വല്യങ്ങുന്ന് സ്ട്രോക്ക് വന്ന് വീണെന്നറിഞ്ഞപ്പോൾ കൂട്ടുകാർക്ക് കള്ളുപാട്ടി നടത്തിയ അലവലാതി ഭർത്താവിൻ്റെ കണ്ണു വെട്ടി ചോടി വന്നില്ലവർ. അതാടാ സ്നേഹം സ്നേഹമെന്ന് പറഞ്ഞത്. എന്നാലോ അച്ഛൻ്റെ സ്വത്തടിച്ചു മാറ്റാനാണ് മോള് വരുന്നതെന്ന് ആങ്ങളമാർ പറയുന്നത്. ഇതിൻ്റെയൊക്കെ നടുവിൽ എന്താ ചെയ്യേണ്ടെന്നറിയാതെ നീയും ഞാനും. പക്ഷേ ഒന്നുണ്ട് മോനെ, ഇവന്മാരുടെയൊക്കെ തല തിരിഞ്ഞു പോയത് കൊണ്ടല്ലേ പടപണ്ടാരം പോലത്തെ ഈ ബംഗ്ലാവിൽ ഒരു രാജാവിനെ പോലെ ഗോവുന്നും കുട്ടി ഇങ്ങനെ തിന്നും കുടിച്ചും സുഖിച്ചും കഴിയുന്നത്. അതാ പറയുന്നത്, ഏത് തെണ്ടിയായാലും രാജയോഗമുണ്ടെങ്കിൽ അതനുഭവിക്കും എന്ന്. എന്താടാ കൈസറെ, നിനക്കൊരു പിടിക്കായിക? ഏ ഓ ഓ ഓ, മനസ്സിലായി മനസ്സിലായി. ഈ സ്കോച്ച് വിസ്കി എവിടെ നടന്നേ? കിളവൻ്റെ അലമാരയെന്ന് കോച്ചിയതാ. ഇനി എന്തിനടാ അങ്ങേർക്ക് ഇത്രയും വില കൂടിയ മദ്യം? ദേ സത്യം, ഇതവനാ രണ്ടാമത്തെ സന്തതി, ശ്രീകൃഷ്ണദാസ്. ശ്രീകുട്ടനല്ലേ? ആ ആ പറയൂ പറയൂ. കാര്യങ്ങൾ അങ്ങനെ വിശേഷിച്ചൊന്നുമില്ല, പതിവ് പോലെ തന്നെ. ഇന്ന് നേരത്തെ ഉറങ്ങി, പിന്നെ ചെറിയൊരു ഉടക്ക് ഉടക്കിയിട്ടാണ് കിടന്നത്. അല്ല ശ്രീകുട്ട, പറയാനുള്ളത് പറയണമല്ലോ. ഞാൻ ഇന്ന് ഏതാണ്ടൊക്കെ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് പറഞ്ഞു. എന്താ പറയേണ്ടത്? ആൺപിള്ളേരെ ഇങ്ങനെ അകറ്റി നിർത്തിയത് ശരിയാണോ എന്ന് ഞാൻ ചോദിച്ചു. അതും വല്യങ്ങുന്ന് ഇങ്ങനെ ഉള്ള ഒരവസ്ഥയിൽ കഴിയുമ്പോൾ. എന്നിട്ടെന്താ, വല്യങ്ങുന്നിന് പിടിച്ചില്ല, എന്നെ തുറിച്ചൊരു നോട്ടം. പിന്നെ കുടിച്ചുകൊണ്ടിരുന്ന കഞ്ഞിയും പാത്രവും ഉണ്ടായിരുന്നല്ലോ, ഒറ്റ തട്ടാണ് കംപ്ലീറ്റ് തറയൽ. ഞാൻ വിട്ടുകൊടുത്തില്ല, നിന്ന നിപ്പിൽ കാര്യങ്ങൾ തുറന്നങ്ങടിച്ചു. ഇത്രയും കാലം കൂടെ നിന്നല്ലേ. കഞ്ഞിപ്പാത്രം തട്ടിയതുപോലെ എൻ്റെ വാക്കുകൾ തട്ടിക്കളയാനാവൂല വല്യങ്ങുന്നിനെ. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം അടുക്കുന്നില്ല, വാമനം കൊച്ചങ്കുന്നിൻ്റെ പേര് കേൾക്കുമ്പോഴേ ചെകുത്താൻ കുരിച്ച് കാണുന്ന പോലെ വല്യങ്കുന്നിന്. വാമനം കൊച്ചിനെക്കുറിച്ച് പറയുമ്പോൾ കാണണം ആ മുഖത്തെ ഒരു ഭാവം, രൗദ്രമാണ്. ഇടയിൽ കയറി ഞാൻ കുട്ടൻ്റെ കാര്യം അങ്ങ് അവതരിപ്പിച്ചു. കുട്ടൻ്റെ കാര്യത്തിൽ കുറച്ചയവ് വന്നതുപോലുണ്ട്. അയ്യോ വേണ്ട വേണ്ട, കുട്ടൻ അബദ്ധമൊന്നും കാണിക്കല്ലേ. എടുപിടിയിൽ ഇങ്ങോട്ട് കയറി വന്ന സംഗതികൾ വഷളാക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യങ്ങളൊരു കടവിൽ ഞാനൊന്ന് എത്തിച്ചോട്ടെ. ആ കൊച്ചമ്മയുടെ ശ്രാദ്ധത്തിന് ഇനി രണ്ട് മൂന്ന് മാസം കൂടിയല്ലേ ഉള്ളൂ, അപ്പോഴേക്കും കുട്ടൻ്റെ കാര്യത്തിലൊരു നിവൃത്തി ഉണ്ടാകും. ചുമ്മാ ഇരിക്കും കൂട്ടാ, എനിക്കങ്ങനെ സൂതക്കൊച്ചെന്നോ ശ്രീകൂട്ടനെന്നോ പക്ഷഭേദമൊന്നുമില്ല. പിന്നെ കുട്ടാ, അന്ന് തരാവുന്ന ഏറ്റവും ഒരു 5000 രൂപ ഇതുവരെ എൻ്റെ അക്കൗണ്ടിൽ കണ്ടില്ല. 2000? അയ്യോ 5000 തന്നെ വേണം. കുട്ടൻ അറിയാമല്ലോ അത്രയ്ക്ക് കെതു കെട്ടതുകൊണ്ടാണ്. ആ 3000 ഉള്ളെങ്കിൽ ഇപ്പോൾ അത് മതി, ബാക്കി പിന്നെ. ശരി, നാക്കി എരപ്പാളി കാശ് കുറയ്ക്കാനായിട്ടും കെഞ്ചുവല്ലേ. ബാക്കി ഞാൻ വസൂലാക്കും മോനെ, നീ ഇവിടെ കൊണ്ടുത്തരും. ആ ഏ

ആ മക്കൾ രണ്ടെണ്ണം കരുതിയിരിക്കുന്നത് ഈ ഓന്നും കുട്ടി അവരുടെ ആളാണെന്നാ. എല്ലാവരുടെയും വിചാരം എനിക്ക് വലിയ കുഞ്ഞിനെ സ്വാധീനിക്കാൻ പറ്റുമെന്നാ. മുകുന്ദമ്മേനോൻ ഇത്രയും കൊല്ലമായി എന്നെ ഇട്ട് കഷ്ടപ്പെടുത്തിൻ്റെ മുതലും പലിശയും അയാളുടെ മക്കളുടെ കൈ നീടാക്കാൻ ഈ ബുദ്ധി തലയിലിട്ട് എന്ന് ദൈവവാടാ. രണ്ട് നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. എന്താടാ ഓ യജമാന ഭക്തി, ഇവന്മാർക്കിട്ടൊക്കെ ഞാൻ പണി കൊടുക്കുന്നതിന്റെ ദേഷ്യം ലേടാ. ചോറിനോടുള്ള കൂറ് യജമാനൻ ആരാടാ ഇപ്പൊ നിന്റെ യജമാനൻ? മോളിൽ എന്റെ കാരുണ്യത്തിൽ ജീവൻ പോകാതെ അനക്കമറ്റ് കിടക്കുന്ന മുകുന്ദമേനോനോ എങ്ങനെയെങ്കിലും ഇതിനകത്ത് കയറിപ്പറ്റാൻ നോക്കുന്ന അങ്ങേരുടെ എരണം കെട്ട ആമ്പിള്ളേരോ അതോ മീനും ഇറച്ചി മാറി മാറി മൂന്ന് നേരവും നിന്റെ മുന്നിലിട്ട് തരുന്ന ഈ ഗോവന്നം കുട്ടിയോ? പറടാ എടാ, ഈ ഉള്ളവനെ അനുസരണയുള്ള ഒരു പട്ടിയാക്കിയവനാ മോളിൽ വീണ് കിടക്കുന്നേ. തളർന്ന് വീണപ്പോ ഞാൻ ഇത്തിരി നിഷേധിയായി. എന്നാ ഞാൻ വീഴും മുമ്പേ എന്നോട് ഈ കളി നീ എടുക്കല്ലേ? എടുത്താ നിന്നെ ഞാൻ തട്ടുപടം. ഇതാണപ്പോ ഈ സമയത്ത് വിളിക്കണ്ടവന്മാരൊക്കെ വിളിച്ചു കഴിഞ്ഞതാണല്ലോ. ഹലോ, ആരാണ്? ആ വക്കീലോ? എന്താ വക്കീലേ ഈ നേരത്ത്? സുധക്കൊച്ചി കുറച്ച് മുമ്പ് വിളിച്ചതാണല്ലോ. അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലേ. വക്കീൽ എവിടുന്നാ വിളിക്കുന്നേ? എവിടുന്ന്? ഡൽഹിയിൽ നിന്നോ? ആ അതെയോ. ഞാൻ സുധക്കൊച്ചിൻ്റെ വേറൊരു നമ്പർ തരാം. ആ പറയട്ടെ, 9 8 4 7 4 9 2 9 7 എഴുതിയാ. വല്യങ്ങനോട് എന്തെങ്കിലും പറയണോ? എന്താ നമ്മുടെ കേസ്? ഏത്? തട്ടാമല എസ്റ്റേറ്റ് കേസാണോ? അതെയോ, ജയിച്ചോ? അത് ഞാൻ പറയാം. പിന്നില്ലേ, സന്തോഷമായി. വക്കീൽ വിളിക്കുമല്ലോ, അതോ ഞാൻ വിളിക്കണോ? വേണ്ടല്ലേ. ആ എന്നാ വെക്കട്ടെ. ഇടാ കൈസറേ, നമ്മൾ ജയിച്ചടാ. തട്ടാമല എസ്റ്റേറ്റ് കേസിൽ സുപ്രീം കോടതിയിൽ വല്യങ്ങുന്നിന് അനുകൂലമായി വിധി വന്നിരിക്കുന്നു. നിനക്ക് ഓർമ്മയില്ലേ രാജൻ വർഗീസ് മുതലാളിയുമായുള്ള കേസ്? ആ കേസിൽ അങ്ങുന്നിനെതിരായി ഹൈക്കോടതി വിധി വന്നപ്പോഴല്ലേ വെട്ടിയിട്ട വാഴ പോലെ തളർന്നു വീണ് കിടപ്പിലായത്? എനിക്കതല്ല പേടി. ഈ വാർത്ത കേട്ട് കിളവൻ മരണക്കിടപ്പിന് എഴുന്നേറ്റെങ്ങാനും വരുമോ? എന്നാ പിന്നെ ഗോവുന്നം കുട്ടിയുടെ കാര്യം പോക്ക് തന്നെ. പക്ഷേ ഈ വിധി വേറെ എന്തോ കാര്യത്തിനുള്ള. നീ നോക്കിക്കൂടാ കൈസറേ, ഇനി ഇതിനകത്ത് കാര്യങ്ങൾ കുറേ കൂടി വഷളാകാൻ പോവാ. തട്ടാമല എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഏക്കർ ഉണ്ടെന്ന് അതിൻ്റെ വിചാരം? ഇവിടെ തലതിരിഞ്ഞവന്മാർ തമ്മിൽ തലകൊയ്യൽ തുടങ്ങും, കാര്യങ്ങൾ ഒന്നുകൂടെ കലങ്ങും. കലങ്ങണം, കലക്കണം, എന്നിട്ട് വേണം ആ കലക്കവിളിലെത്തി ഇന്ന് ഈ ഓന്നം കുട്ടിക്ക് കുറച്ച് വരാലിനെ പിടിക്കാൻ. ഞാൻ പറഞ്ഞില്ലടാ കൈസറേ, ദൈവം എൻ്റെ കൂടെയാണെന്ന്. എന്തൊരു കഷ്ടപാടാ. ഈ ക്ലോക്കിനും ഫോണിനും ഒരു മര്യാദയില്ലേ? മനുഷ്യനാണെ പണി 10,000 ബാക്കി കിടക്കുന്നു. പാത്രം കഴുകണം, രാവിലത്തേക്കുള്ള അരി അരച്ച് വെക്കണം. ഏത് കൊമ്പത്തേക്ക് പോകുന്ന കുട്ടിയായാലും എന്താ കാര്യം? വേലക്കാരനെന്ന് വേല.

എന്താണത്? ഓഹ്, നിന്റെ കാർട്ടൂൺ ചാനലിന് മാറ്റിയതിന്റെ പ്രതിഷേധം. ഡേടാ, നാം വായും തുറന്ന് വെള്ളം ഒലിപ്പിച്ച് കണ്ടു, എലിയും പൂച്ചയുമായുള്ള മരണപ്പാച്ചിലും. ഇന്നും വൈകിട്ട് മഴ പെയ്യോ എന്തോ, എങ്കിൽ ഒന്നും കുട്ടി കുഴഞ്ഞു തന്നെ. നാളെ നിർമ്മല കൊച്ചമ്മയുടെ ശ്രാദ്ധ. കൊല്ലത്തിൽ ഒരിക്കൽ എല്ലാ ശത്രുക്കളും ഒത്തുകൂടുന്നു.

എന്നാ കോന്ന കുട്ടി ഒറ്റയ്ക്കാണ്. ഈ ദിവസത്തേക്കെങ്കിലും അവന് കൈ സഹായത്തിനൊരാൾ വേണം എന്നൊക്കെ ആർക്കെങ്കിലും ഉണ്ടോ ഒരു വിചാരം? പറഞ്ഞു വരുമ്പോ എല്ലാരും ഒറ്റയ്ക്കാ. ഞാനും നീയും വല്യങ്ങുന്നും സുഖക്കൊച്ചും എല്ലാരും. ആരൊക്കെയോ ഉണ്ട് എന്നതൊക്കെ വെറും തോന്നല. ഇത്തരം കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു തന്നത് ആരാന്നാ നീ കരുതിയത്? നിർമ്മല കൊച്ചമ്മ. അല്ലാതെ പോകുന്ന കുട്ടിയുടെ തലയിൽ ഇമാതിരി വലിയ കാര്യങ്ങളൊക്കെ എങ്ങനെ വരാനാ? വയസ്സാങ്കാലത്ത് കയ്യിൽ ഇത്തരം നീക്കിയിരിപ്പ് നല്ലതാണെന്ന് പറഞ്ഞ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങിച്ചതും ആ കൊച്ചമ്മ തന്നെയാ. നിന്നോടിതൊക്കെ പറഞ്ഞിട്ട് എന്തിനാ? എടാ കൈസറേ, ഞാൻ വല്യങ്ങുന്നിൻ്റെ മുറിയിലേക്കൊന്ന് പോവാ. ആ നീ എന്താ നോക്കുന്നേ? അവിടുന്ന് ബെല്ലടിച്ചില്ലല്ലോ എന്ന് അല്ലേ? അതേടാ, ബെല്ലടിക്കില്ല. വല്യങ്ങുന്ന് നല്ല മയക്കത്തിലാ. വല്യങ്ങുന്ന് മയങ്ങിക്കിടക്കുമ്പോൾ എനിക്കവിടെ രഹസ്യമായി ഇത്തിരി പണികളുണ്ട്. രണ്ടാമത്തവൻ ആ ശ്രീകൃഷ്ണാവതാരം ഏൽപ്പിച്ച പണികളാ. അതായത് വല്യങ്ങുന്നിൻ്റെ മുറിയിൽ നിന്ന് കുറച്ച് ഫയലുകൾ പൊക്കി മാറ്റണം. അവൻ ഭാഗക്കേസിന് പോവാത്രേ, അതിനു വേണ്ടിയിട്ടാ. രൂപ 5000 ഇന്നലെ എൻ്റെ അക്കൗണ്ടിൽ വന്ന് കയറിയിട്ടുണ്ടേ. ഞാൻ പോയി നോക്കി ബോധ്യപ്പെട്ടു. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ എൻ്റെ പാസ്ബുക്ക് കാണുമ്പോൾ പേടിയായി തുടങ്ങിയിട്ടുണ്ട്. ആവശ്യത്തിൽ കൂടുതൽ പൈസ ഉണ്ടാകുമ്പോഴാടാ വേണ്ടപ്പെട്ടവർ നമ്മളെ സ്നേഹിക്കുന്നത് വിട്ട് കാശിനെ സ്നേഹിക്കുന്നത്. ഇത് അവസാനത്തതാ? ഇല്ല, ഇനിയില്ല. ആ നീ ഇവിടെ എലിയും പൂച്ചയും കണ്ടിരിക്കുക.

0: భజతు కలయా హంత కమలం యతి క్రీడల్ లక్ష్మి.
1: ഞാനീ അലറിപ്പാട്ട് ഓഫ് ചെയ്യാണ്. വല്യങ്ങൊന്നും എന്നോട് പിണങ്ങരുത്. അറിഞ്ഞും അറിയാതെയും തെറ്റുകൾ പലതും ഞാൻ ചെയ്തു പോയിട്ടുണ്ട്. വിവരക്കേട് കൊണ്ടും ഗതികേട് കൊണ്ടും പിന്നെ ആർത്തി കൊണ്ടും പൊറുക്കണമെന്ന് പറയാനുള്ള യോഗ്യത പോലും ഈ ഉള്ളവനില്ല എന്നൊക്കെ ഇവിടെ ഇങ്ങനെ ഇത്രയും സുഖിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയാൻ ഈ ഒന്നും കുട്ടിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ആ ഉറക്കത്തിനായി രാത്രി തരുന്ന ഗുളിക ഉച്ചയ്ക്ക് കഞ്ഞി പൊടിച്ചിട്ട് തന്നത്. പിന്നെ ഇതെൻ്റെ ബുദ്ധിയല്ല കേട്ടോ, വല്യങ്കുന്നിൻ്റെ രണ്ടാം സന്തതി പറഞ്ഞിട്ട് ചെയ്തതാ. എന്നാലും സ്നേഹമുള്ളവനാ, മൂത്തവനെ പോലെ വിഷഗുളിയല്ലോ ഉറക്കഗുളിയല്ലേ തന്നു വിട്ടത്. അവനെന്തോ ആധാരമോ പ്രലാസമോ വേണം. അങ്ങ് ഇതുപോലെ മയങ്ങിക്കിടക്കുമ്പോൾ അവന് തന്നെ വന്നെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷെ പേടിയാ, പകരം കാശ് എൻ്റെ അക്കൗണ്ടിലിട്ട് എന്നെ കൊണ്ട് ജയിക്കുകയാണ്. തന്തയ്ക്കെട്ട് പാര വെക്കാൻ വേലക്കാരന് കൈക്കൂലി. കലികാലം അല്ലാണ്ടെന്താ നോക്കട്ടെ. മറന്നോ എന്തോ, നാളെ കൊച്ചമ്മയുടെ ആണ്ട. സന്തതികളെല്ലാം ഇങ്ങെത്തും. അമ്മയോടുള്ള സ്നേഹം കൊണ്ട് വരുന്നൊന്നുമല്ല, കർമ്മങ്ങൾ ചെയ്യാനുമല്ല, ഇങ്ങയുടെ മുമ്പിൽ തലവട്ടം കാണിച്ച് സ്വത്തി പങ്കുറപ്പിക്കാനുള്ള വരവാണ് കേട്ടാ. എസ്റ്റേറ്റ് കേസിൻ്റെ വിധി വന്നാൽ പിന്നെ ഇവന്മാരുടെ ഫോൺ എടുക്കാനേ ഉള്ളൂ സമയം. വന്ന് വന്നിപ്പം മൂപ്പിലാൻ്റെ ഉള്ളിൽ പ്രാണവായു ബാക്കിയുണ്ടോന്ന് പോലും ആർക്കും അറിയണ്ട. ആ വക്കീൽ വന്നിരുന്നു, മറ്റേ വക്കീൽ പോയിരുന്നു, സുധക്കൊച്ച് എന്ത് ചെയ്തു, വക്കീലെന്ത് പറഞ്ഞു, ഇതൊക്കെയാണ് അന്വേഷണങ്ങൾ. പിന്നെ അങ്ങൊന്നിൻ്റെ മറ്റേ ഇടപാടിനെ കുറിച്ചും ചോദിക്കാറുണ്ട്. ഏതെന്നായിരിക്കും? വല്യങ്ങുന്നിൻ്റെ പഴയ ആ കുറ്റിയില്ലേ, ആ വെളുത്ത് ചുമന്ന സാധനം, മാഗി മിസ്. എസ്റ്റേറ്റ് കേസിൻ്റെ വിധി വന്ന പിന്നെ അവരിടയ്ക്കിടയ്ക്ക് ഇവിടെ കയറി വരാറുണ്ടല്ലോ. അല്ല കാരണവരെ, അത്രയ്ക്കും അടുപ്പമായിരുന്നു നിങ്ങൾ തമ്മിൽ. ഞാൻ കരുതി വല്യങ്ങുന്നിൻ്റെ നേരം പോക്ക് കേസുകളിലൊന്ന് മാത്രമായിരിക്കും അതെന്ന്. അങ്ങനെ അല്ല അല്ലേ. കഴിഞ്ഞ ദിവസം നിങ്ങൾ രണ്ടാളും മുറിയിലുണ്ടായിരുന്നപ്പോൾ ഞാൻ ഒളിച്ച് കണ്ടായിരുന്നു. വല്യങ്ങുന്നിൻ്റെ കണ്ണിൽ നിന്ന് കുടുകുടാന്നല്ലേ വെള്ളം വന്നുകൊണ്ടിരുന്നേ.

നിർമ്മല കൊച്ചമ്മ കെട്ടിത്തൂങ്ങി മരിച്ചപ്പോ പോലും കരയാത്ത ആളല്ലേ. വല്യങ്ങുന്ന് ചവിട്ടിക്കൊന്ന് കെട്ടിത്തൂക്കിയെന്നാ എസ്റ്റേറ്റിലെ ജോലിക്കാർ പറഞ്ഞു നടക്കുന്നത്. ഞാനത് വിശ്വസിച്ചിട്ടില്ല കേട്ടോ. അല്ല വല്യങ്ങുന്ന്, എന്തിനാ നിർമ്മല കൊച്ചമ്മ കെട്ടിത്തൂങ്ങി മരിച്ചത്? സ്നേഹം കിട്ടഞ്ഞിട്ടാ? ഒരു കാര്യം പറഞ്ഞ വല്യങ്ങുന്ന് പിണങ്ങോ? ഉറങ്ങിക്കിടക്കുന്നത് കൊണ്ട് ധൈര്യമായി പറയാം, എനിക്ക് നിർമ്മല കൊച്ചമ്മയെ വലിയ ഇഷ്ടമായിരുന്നു. ഇഷ്ടമെന്ന് വെച്ചാ ശരിക്കും പ്രേമം. അങ്ങന്ന് വേറെ പെണ്ണുങ്ങളെ തേടിപ്പോയപ്പോഴും കൊച്ചമ്മയെ കഷ്ടപ്പെടുത്തുമ്പോഴും അവരോട് തുറന്നു പറയണമെന്ന് തോന്നിയിട്ടുള്ളതാ. പേടിച്ച് പറഞ്ഞില്ല. ഞാൻ എന്റെ സ്നേഹം പറഞ്ഞിരുന്നെങ്കിൽ അവര് പിടിച്ചു നിൽക്കുമായിരുന്നു. സത്യം ഇതവനാ. ഇവനെന്താ ഇരിക്ക പ്രതിയില്ലേ? ശ്രീകുട്ട, ഞാനിപ്പോ അത് തിരക്കിക്കൊണ്ടിരിക്കുക. ഇത്രയും നേരം ഇതിനകത്ത് അരിച്ചു പെറുക്കിയിട്ടും ശ്രീകുട്ടൻ പറഞ്ഞ ആധാരമൊന്നും കിട്ടിയിട്ടില്ല. ഇല്ല, കിടക്കക്കടിയിലില്ല. ഏത്? കട്ടിലിനടിയിലെ പെട്ടിയിലും ഇല്ല. അത് നോക്കി. എവിടെ? മേശവലിപ്പിലോ? ആ നോക്കട്ടെ. ഏതായാലും ശ്രീകുട്ടൻ മറ്റേ അടിയന്തരത്തിന് വരുമല്ലോ. ആ ആ ഞാൻ നോക്കട്ടെ. നാളെ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ നടക്കും. വല്യങ്ങുന്നിപ്പോൾ കണ്ടില്ലേ, എല്ലാവരും ബംഗ്ലാവിനകത്തും പുറത്തുമായി എന്തൊക്കെയോ തപ്പിക്കൊണ്ടിരിക്കുക. അങ്ങുന്നിന് കേൾക്കണോ? ഇവിടെ കാലെടുത്ത് കുത്തില്ലെന്ന് വീമ്പിളക്കിപ്പോയ മണികണ്ഠൻ മുതലാളി കഴിഞ്ഞ ദിവസം ഒരു വക്കീലുമായി വന്ന് ബംഗ്ലാവിനകത്തും പുറത്തുമായി ഭയങ്കര കുശുകുശിപ്പ്. വല്യങ്കുന്ന് ഇപ്പോഴും ഉറങ്ങുകയാണല്ലേ. ഗുളികയുടെ ഡോസ് കൂടി ആപത്തൊന്നും പറ്റിയിട്ടില്ലല്ലോ. ഏയ് ഇല്ല, ശ്വാസമുണ്ട്. സത്യം പറഞ്ഞ വല്യങ്കുന്നിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ കഷ്ടം തോന്നും. ഇത്രയധികം സ്വത്തും ആൾക്കാരും ഉണ്ടായിട്ട് എന്താ കാര്യം? എനിക്ക് ചിലപ്പോൾ ഭൂമിയിൽ ഏറ്റവും ഒറ്റയ്ക്കായി പോയ മനുഷ്യൻ വല്യങ്കുന്നാണെന്ന് തോന്നും. കുറേയൊക്കെ കയ്യിലിരിപ്പുണ്ടാ. മണ്ണിനെയും പെണ്ണിനെയും വെട്ടിപ്പിടിക്കുകയായിരുന്നില്ലേ, എന്നിട്ടിപ്പോൾ എന്തായി? ഈ അനക്കമറ്റ കിടപ്പ് കാണുമ്പോൾ ഉള്ളി ചിരി വരും, സങ്കടവും വരും. വല്യങ്കുന്നിൻ്റെ കൈത്തോക്ക്. എസ്റ്റേറ്റിനകത്തും പുറത്തും എത്രയെത്ര എതിരാളികളുടെ മിണ്ടാട്ടം മുട്ടിച്ച തോക്കാ ഇത്. ഇപ്പോൾ ഈ മേശവലിപ്പിൽ അങ്ങുന്നിനെ പോലെ തന്നെ തളർന്ന് കിടക്കുന്നു. ചേട്ടാ, ഈ വലിപ്പിലും കാണാനില്ലല്ലോ. എന്തൊക്കെ പണിയുള്ളതാണേ. അതിനിടയിൽ ആ മനുഷ്യനെ ചുറ്റിക്കാൻ ഓരോ കേസും പൊല്ലാപ്പും. പൂത്ത കാശുണ്ടല്ലോ കാർന്നോരെ. എന്താന്ന് വെച്ചാൽ ആർക്കാന്ന് വെച്ചാൽ അതങ്ങ് എഴുതി കൊടുത്ത് മരിച്ചാൽ പോരെ. ഇടക്ക് ഇങ്ങനെ ഇതെന്താ ഈ കവറിൽ? ഇത് ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള കവറല്ലല്ലോ. ഭാഗ്യം മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഇതാരുടെ ഈ കൈപ്പട? കണ്ടിട്ട് വല്യങ്ങുന്നതിൻ്റെ ഇതുപോലെ തന്നെ. ഇനി അങ്ങനെയല്ലേ? ആ എന്തെങ്കിലും ആകട്ടെ. 2007 നവംബർ 11 തീയതി ഉടുമ്പഞ്ചോല താലൂക്കിൽ രാജകുമാരി വില്ലേജിൽ 631 നമ്പർ മേനാച്ചേരി വീട്ടിൽ മണികണ്ഠൻ്റെ ഭാര്യ ഗ്രഹവരണം 40 സുധാറാണി സുധക്കൊച്ച്. പേർക്ക് മേപ്പടി താലൂക്കിൽ മേപ്പടി വില്ലേജിൽ കാരിയിൽ വീട്ടിൽ രാമേന്ദ്ര മേനോൻ മകൻ സ്വസ്ഥം 70 മുകുന്ദൻ മേനോൻ സ്വമനസാലും പരപ്രേരണ കൂടാതെയും സ്വബുദ്ധിയിലും എഴുതി വെച്ച വിൽപത്രം. മേപ്പടിയാൾ എൻ്റെ മകളാകുന്നു. എനിക്ക് നിന്നോടുള്ള ആശ്രിത വാത്സല്യത്തെയും സ്നേഹത്തെയും കണക്കാക്കി എൻ്റെ വസ്തുവകളിൽ എന്തെങ്കിലും തരണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളതിനാൽ താഴെ പട്ടികയിൽ വിവരിക്കുന്ന

അമ്മേ ചതിച്ചല്ലോ, ഇതിപ്പോ കളി കാര്യായി. അറിയിക്കണല്ലോ എല്ലാരെയും ഉടനെ. ഒന്നും അറിയാത്തവനെ പോലെ കിടക്കുന്നത് കണ്ടില്ലേ? എന്നാലും ഇതൊരുമാതിരി കൊലച്ചതിയായി പോയങ്ങന്നേ. നാളെ നോക്കൂ, നാളെ ഇവിടെ പലതും സംഭവിക്കും. കൈസറേ, നീ ഇവിടെ കാർട്ടൂണും കണ്ടോണ്ടിരുന്നു, കാര്യങ്ങൾ അറിഞ്ഞോ നീ? സംഗതികൾ മൊത്തം കൈവിട്ട് പോയടാ, എല്ലാരെയും വിളിച്ചൊന്ന് അറിയിക്കട്ടെ. എത്രയാണാവോ ആ മൂത്തവന്റെ നമ്പർ? ശൂ, അത് മറന്നും പോയല്ലോ. 2 5 7 7 8 3 6. ഹലോ ഹലോ, കൊച്ചങ്കുന്നല്ലേ? കൊച്ചങ്കുന്നാണോ? ഹലോ, വാമനം കൊച്ചങ്കുന്നല്ലേ? ഒരു പ്രധാന കാര്യം പറയാനാ. വല്യങ്കുന്നിൻ്റെ മുറിയിന്ന് ഒരു ഒരു കൂട്ടം കടലാസ് കിട്ടി. ആ മുദ്രപത്രം പോലുണ്ട്, കണ്ടിട്ട് ഒസിയത്താന്നാ തോന്നുന്നത്. അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ബംഗ്ലാവും തൊടിയും ഒക്കെ സുധക്കൊച്ചിന് ഉള്ളതാണെന്നാ. അങ്ങനെയാ അതിലെഴുതിയിരിക്കുന്നേ. ആ പിന്നെ നമ്മുടെ തട്ടാമല എസ്റ്റേറ്റ്, അതാണ് വാമനം കൊച്ചി അത്ഭുതം. എസ്റ്റേറ്റ് നമ്മുടെയൊക്കെ കയ്യിൽ നിന്ന് വീണ്ടും പോയി. അത് വല്യങ്ങുന്ന ഒരു ചതി കാണിച്ചു. എസ്റ്റേറ്റ് മാഹിമിസിന്റെ പേരിലാണ് എഴുതിയിട്ടുള്ളത്. കൊച്ചങ്കുന്ന് ഇങ്ങനെ വകതിരിവില്ലാണ്ട് ഇങ്ങനെ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? കുഞ്ഞൊരു കാര്യം ചെയ്യ്, നാളെ സാധനത്തിന് വരുമ്പോ വല്യങ്കുന്നുമായിട്ട് നേരിട്ട് സംസാരിക്കാം. ഒന്ന് താണു കൊടുത്തെന്ന് വെച്ച് കുഞ്ഞിന് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ലല്ലോ. അയ്യോ, കൊച്ചങ്കുന്നെ അവവേഗമൊന്നും കാട്ടലേ. എന്തൊരു തെറിയടാ. ഒരു കാര്യം മുൻകൂട്ടി അറിയിക്കാന്ന് വെച്ചാ അറിയിക്കുന്നതിന് തെറി. ഈ മുനിശുണ്ടിയും കയ്യിലിരിപ്പും കൊണ്ടാ തന്തപ്പടി വഴിയെ പോകുന്ന അവളുമാർക്കൊക്കെ തോട്ടവും എസ്റ്റേറ്റും ഒക്കെ എഴുതി കൊടുത്തു കളഞ്ഞത്. ദേ സത്യം, ഇത് മറ്റവനാ. ഇവന്റെ വക ഇനി എന്താണോ? തീർന്നില്ലേ എല്ലാം? ആ ശ്രീക്കുട്ട, മുറി മുഴുവൻ അടച്ചു വരുത്തിയിട്ടും ശ്രീക്കുട്ടൻ പറഞ്ഞ് ആ കടലാസ് കിട്ട് കണ്ടു കിട്ടിയിട്ടില്ല. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം കൈ തടഞ്ഞു. കുട്ടം ബേജാറാവരുത്, നമുക്ക് മറ്റെന്തെങ്കിലും മാർഗം ഉണ്ടോ നോക്കാം. ഈ ബംഗ്ലാവ് സുധക്കൊച്ചിൻ്റെ പേരിൽ എഴുതിയ ഒസ്യത്തിൻ്റെ കോപ്പിയാ. എസ്റ്റേറ്റും കൈവിട്ട് പോയി. എസ്റ്റേറ്റ് ആ ഒരുമ്പട്ടോളില്ലേ, മാഗി മിസ്, അവർക്ക് വല്ല വക്കീലിനെയും കണ്ട് എന്തെങ്കിലും നിവൃത്തി മാർഗം ഉണ്ടോ എന്ന് നോക്ക്. അയ്യോ കുഞ്ഞേ, കടുപ്പിച്ചൊന്നും ചെയ്യല്ലേ. ഏതായാലും കുഞ്ഞ് നാളെ കൊച്ചമ്മയുടെ ശ്രാദ്ധത്തിന് വരുമല്ലോ. ഒസ്യത്ത് എഴുതി വെച്ചു എന്ന് കരുതി അത് അപ്പടി നടപ്പാക്കണമെന്നില്ലല്ലോ. അവനും ഫോൺ കട്ട് ചെയ്തു. ചേട്ടാ, എല്ലാവനും എൻ്റെ മക്കെട്ട് കയറാന്നെല്ലാം എടുക്കാം. എന്നാൽ വല്യങ്കുന്നതിനോട് തൊണ്ട തുറന്ന് എന്തെങ്കിലും രണ്ട് വർത്തമാനം നേരെ നിന്ന് പറയുക. അതില്ല. എൻ്റെ അപ്പോ, ഇനി ഇതിൻ്റെ പേര് ശത്രുതയുള്ള യുവന്മാരൊക്കെ ഒന്നിക്കുവോ? ഓന്നം കുട്ടിയുടെ കഞ്ഞിപ്പാറ്റ വീഴുവോ? ദൈവമേ, സമയം ഇത്രയായോ? നാളെ ശ്രാദ്ധത്തിനുള്ള സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ലതാനും. അതിൻ്റെ ഇടയ്ക്കല്ലേ ആധാരം തപ്പി നടന്നത്. ഡാ കൈസറേ, ഞാൻ ടൗൺ വരെ ഒന്ന് പോയിട്ട് വരാം. മനസ്സിന് ഒരു സമാധാനമില്ലല്ലോ. രണ്ടെണ്ണം വീശിയാലേ ഇനി നിൽക്കാൻ പറ്റും. ഡാ കൈസറേ, ഇതിനുള്ളിൽ നമ്മുടെ പുറത് ഇനി അങ്ങോട്ട് ബുദ്ധിമുട്ടായിരിക്കും മോനെ. ദൈവമേ, ഒരു കാര്യം മറന്നു, സുധക്കൊച്ചിനോട് കാര്യങ്ങൾ പറഞ്ഞില്ലല്ലോ. എപ്പോഴായാലും സുധക്കൊച്ച് കാര്യങ്ങൾ അറിയും. അപ്പം പിന്നെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ അതൊരു വഞ്ചനയായി തോന്നില്ലേ? മാത്രമല്ല, ഇനി മുതൽ ഈ ബംഗ്ലാവിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആ കൊച്ചാണ് താനും. അപ്പം പിന്നെ സുധക്കൊച്ചിൻ്റെ മാത്രം ആളാകുന്നതാണ് ബുദ്ധി. ലടാ കൈസറേ, കൈസറേ, ഞാൻ സുധക്കൊച്ചിനൊന്ന് ഫോൺ ചെയ്യാൻ പോവാ. അത് കഴിഞ്ഞാൽ ഉടനെ ഞാൻ ടൗണിൽ പോവും. അപ്പുറത്ത് വല്യങ്കുന്ന് ഒറ്റയ്ക്കാ, നീ ഇവിടെ തന്നെ ഉണ്ടാകണം. ഹലോ, സുധക്കൊച്ചല്ലേ? ഇല്ല, വിശേഷിച്ചൊന്നുമില്ല, നല്ല ഉറക്കത്തിലാ. നാളേക്കുള്ള സാധനങ്ങൾ ഇതുവരെ വാങ്ങിയിട്ടില്ല, ഞാനിപ്പോൾ വാങ്ങാൻ പോവുക. ഒരു 2 മണിക്കൂറിനകം തിരിച്ചെത്തും. ശരി, പിന്നെ

മറ്റൊരു കാര്യം കൂടിയുണ്ട്, അത് പറയാനാ ഞാനിപ്പോൾ വിളിച്ചത്. അത് വല്യങ്കുന്നിൻ്റെ മുറി തൂത്ത് വാരുമ്പോൾ ഒരു കൂട്ടം കടലാസുകൾ കിട്ടി. അത് അങ്ങുന്നിൻ്റെ ഒസിയത്താന്നാ തോന്നുന്നത്. മോളത് കണ്ടിരുന്നു എന്തോ. അതിലെഴുതി വെച്ച കാര്യങ്ങൾ അത്ര പന്തിയല്ലല്ലോ സുതൊക്കച്ചേ. ചിലതൊക്കെ കൈവിട്ടു പോയതുപോല. ബംഗ്ലാവ് സുതൊക്കച്ചൻ്റെ പേര് തന്നെയാണ്. എന്നാൽ തട്ടാമല എസ്റ്റേറ്റ്, എസ്റ്റേറ്റ് നിങ്ങളെയൊക്കെ ഇംഗ്ലീഷ് പഠിപ്പിച്ച പഴയ മാഗി മിസ്സല്ലേ?

ചേടാ, ഈ ഗേറ്റ് അടച്ചിട്ടാണല്ലോ ഞാൻ പോയത്. ഇപ്പതേ പാതി തുറന്നു നടക്കുന്നു. വല്ലവരും കയറി നിറങ്ങിയിട്ടുണ്ടാകുമോ? കൈസർ ഉള്ളപ്പോൾ ഒരുത്തനും കയറില്ല. കൈസർ ഒച്ചയില്ല, അനക്കവും ഇല്ല. ഇനി വല്ല കള്ളന്മാരും? ഏയ്, ഒന്നും ഉണ്ടായില്ല. ആളനക്കം ഇല്ലാത്തപ്പോൾ മനസ്സിൽ കയറി വരുന്ന ഒരു കൂട്ടം പേടികളെ. കൈസർ, കൈസർ, നീ ഇതെവിടെ പോയി കിടക്കായിരുന്നു? കാണാതായപ്പോൾ ഞാൻ കരുതി സർക്യൂട്ടിന് ഇറങ്ങി കാണുമെന്ന്. എന്താടാ, എന്താ നിനക്ക് ഇത്ര വെപ്രാളം? കോഴികൊള്ളു, നീ മിണ്ടരുന്നല്ലേ പറഞ്ഞേ. എന്തൊരു ചൂടായിതേ, മഴ ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്നല്ല, പെയ്യുന്നില്ലല്ലോ. എന്തായാലും കവലന്ന് ജീപ്പെടുത്ത് പോകാൻ തോന്നിയത് നന്നായി. മണിക്ക് മുമ്പേ ഇങ്ങനെ എത്തിയല്ലോ. കിളവൻ ഉറക്കം എഴുന്നേറ്റ് കാണുമോ? ഏയ്, അല്ലേലും നേരത്തെ കാലത്ത് എണീറ്റിട്ടെന്തിനാ? മറ്റുള്ളവരെ ടോണിക്കാനോ? അല്ല കൈസറെ, ഞാൻ പോയപ്പിന്നെ ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ? ഏ, അല്ല, പുറത്ത് ഗേറ്റ് പാതി തുറന്ന് കിടക്കുന്നുണ്ടേ. ഇതാരാണ് ഈ നേരത്ത്? ഹലോ, ഹലോ, ആരാ, ആരാ ഇത്? ഹലോ, ആരാണെന്നല്ലേ ചോദിച്ചേ? ആ, അത് കട്ടായി. റോങ് നമ്പർ ആയിരിക്കും. മനുഷ്യനെ മെനക്കെടുത്താൻ ഓരോരുത്തന്മാർ. ആ കൈസറേ, നിനക്ക് വിശന്ന് തുടങ്ങിയോ? ഞാനേ മൂപ്പിലാനെ ഒന്ന് എത്തി നോക്കിയിട്ട് ഉടനെ വരാം. ഹലോ, ഹലോ, ഇതാരാ, ഏതാണാളാ ഇത്? ഏ, എന്തിൻ്റെ അസുഖമാണോ നിനക്കൊക്കെ? വെക്കടാ ഫോൺ താഴെ. ചേട്ടാ, ഇതേ കറണ്ടും പോയി. കൈസറേ, നീ ഇതെവിടെയാടാ? കൈസർ, ഞാൻ ആ ടോർച്ച് എവിടെയാണ് അവ കൊണ്ടുപോയി വെച്ചത്? കൈസർ, വാതിലും നടക്കണമല്ലോ, കണ്ണാണെങ്കിൽ കാണുന്നില്ല. നീ എൻ്റെ കാലിനടിയിൽ കിടന്ന് കളിച്ചിട്ട് ചവിട്ട് കൊണ്ട് നിലവിളിക്കല്ലേ? ഇതെന്താണ് ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ ഒരു കറണ്ട് പോക്ക്? മഴ മൂടി കെട്ടിയാൽ മതി, ഈ നാട്ടിൽ പിന്നെ കറണ്ടില്ല. ഇപ്പോൾ അത് എവിടെ പോയി തപ്പ്? ഇവിടെ എവിടെയാണല്ലോ ഞാൻ ടോർച്ച് വെച്ചത്? ഓ, ഭാഗ്യം കിട്ടി. ഓ, ഇതിൻ്റെ ബാറ്ററിയും തീരാൻ പോവാണെന്ന് തോന്നുന്നു. മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചേ വല്ല ഇഴജന്തുക്കളും കയറി വരണ്ട. ഏതായാലും വാതിലൊന്ന് അടച്ച് നോക്കിയട്ടെ. ഇത് വലിയ ശല്യമായല്ലോ, മനുഷ്യനിവിടെ കണ്ണ് കാണാതിരിക്കുമ്പോഴാ. ആ, അവിടെ കിടന്നടിക്കട്ടെ. ആ, അല്ലേ, പോയി നോക്കാം. സുതക്കൊച്ചാണെങ്കിലോ, ഞാൻ എത്തിയോന്നറിയാൻ. അതേ, നിന്ന്. എന്താ ഇത്? ആ, ഇരുട്ടായവ പരപ്പുറത്ത് മരപ്പെട്ടി ഇറങ്ങിയതായിരിക്കും. പേടിച്ചു പോയി. നിർമ്മല കൊച്ചമ്മയുടെ ആണ്ടിൻ്റെ തലേന്ന് ഈ വക ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ നെഞ്ചിടിക്കും. കൊച്ചമ്മയുടെ മുടിയിലെ കാച്ചി എണ്ണയുടെയും മുല്ലപ്പൂവിൻ്റെയും

മുല്ലപ്പൂവിന്റെ മണം നിനക്ക് കിട്ടുന്നുണ്ടോ കൈസറെ? എന്താടാ കേട്ടത്? ഇവിടെ വെച്ചല്ലേ? അതെ, ഇതിനകത്തുനിന്ന് മറ്റുവാണോ? അത് മോളിൽ നിന്ന് വലിയ കുന്നിനെ മുറിയുന്ന ചോദിച്ചത് ഇല്ലെങ്കുന്നതിനെ ഇനി ആർക്കും രക്ഷിക്കാനാവില്ലടാ, പോയടാ. രാഗി രാഗി ഗോവന്നം കുട്ടി കൊന്നൊന്ന് പറഞ്ഞാ മതിയല്ലേ? എവിടാടാ നീ? പിടിച്ചോണോ അവനെ. എന്താണ് നിനക്ക് പറ്റിയത്? എന്താണ് കൊര നിർത്തിക്കളഞ്ഞത്? അപ്പോ നിനക്കറിയാവുന്ന ആരോ, ആ നിനക്കറിയാവുന്ന ആരോ, ആരാ ആരാ അവിടെ? സുതക്കുച്ചോ? ദൈവമേ, ഓൾ എന്തായി കാണിച്ചേ? മോളച്ചൻ കാണിച്ചു വെറുകേടാ. പക്ഷേ ഇത് വേണമായിരുന്നു. മോളാ തോക്കി ഇങ്ങോട്ട് തന്നേ, തോക്കി ഇങ്ങ് തന്നേ. ഞാനാ പറയുന്നു, ആ തോക്കി ഇതാ. ഇത് മറ്റാരും അറിഞ്ഞിട്ടില്ല, മറ്റാരും കണ്ടിട്ടില്ല. ഞാൻ മാത്രം

ഒറ്റ നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. ശബ്ദസാന്നിധ്യം തിലകൻ, സഹകരണം എൻ അജിത്, ഷാജി യോഹന്നാൻ, സൗമ്യ, സജീവ്, സുനിൽ ഏലിയാസ്. സർഗാത്മക സഹകരണം ഡോക്ടർ സി ജെ ജോൺ. നാടകരചന സംവിധാനം കെ വി ശരത് ചന്ദ്രൻ. അവതരണം ആകാശവാണി കൊച്ചി നിലയം. ഒറ്റ

0: എന്റെ പൊന്നു രവി തന്നോട് എത്ര തവണ പറയണം മുറിയൊക്കെ ഇങ്ങനെ അലങ്കോലമാക്കി ഇടരുതെന്ന്. കട്ടിലിന്റെ അടിയിൽ കുറെ തുണികളും മേശപ്പുറത്ത് വലിച്ചു വാരിയിട്ട കുറെ പുസ്തകങ്ങളും. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത് നമ്മുടെ ബെഡ്റൂമാണോ അതോ വല്ല കാലിത്തൊഴുത്തോ?
1: രാജി, ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുന്ന കാലത്ത് ഇതുപോലെ തന്നെയായിരുന്നു. എന്റെ റൂംമേറ്റ് ബാബു, മേശപ്പുറത്ത് അവൻ അടുക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ ദേ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയ അപ്പ വഴക്കിന് വരും. കോളേജ് മേറ്റ്സിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലെ ഇപ്പോഴും അവനെ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്.
0: ഷെടാ, എന്ത് പറഞ്ഞാലും അപ്പ തുടങ്ങും, ഒരു നൊസ്റ്റാൾജിയ.
1: പിന്നെ ഇതൊക്കെ മറക്കാൻ പറ്റൂ രാജി, എന്ത് രസമായിരുന്നു ആ കോളേജ് കാലം.
0: ഒരു കോളേജ് കുമാരൻ വന്നിരിക്കുന്നു. അതേ, ഓർമ്മകളൊക്കെ അയവിറക്കി ഇന്ന് മുഴുവൻ അവിടെ ഇരുന്നു. എനിക്കേ ഓഫീസിൽ പോകാൻ സമയമായി. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, തനിക്ക് ഇവിടെ ഇരുന്ന് ഇതൊക്കെ ഇങ്ങനെ പറയുന്നതിന് വേറെ ഇതൊക്കെ ആകാശവാണി കൊച്ചി എഫ് എമ്മിന്റെ ഓർമ്മ ചിന്തയിലേക്ക് എഴുതിക്കൂടെ? അതാവുമ്പോ തന്റെ പഴയ ഫ്രണ്ട്സിനും അതൊക്കെ കേട്ട് സ്മരണകൾ പുതുക്കാലോ.
1: ആ, അത് ശരിയാണല്ലോ, എഴുതാം അല്ലേ.
2: എന്തിനു മടിക്കണം, നിങ്ങളുടെ ഗൃഹാതുര ഓർമ്മകൾ ഓർമ്മ ചിന്തയിലേക്ക് എഴുതി അയക്കാവുന്നതാണ്. വിലാസം ഇതാണ്: ഓർമ്മചിന്ത, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, 68 20 21. നിങ്ങളുടെ ഓർമ്മകൾ വാട്സാപ്പിലും അയക്കാവുന്നതാണ്. നമ്പർ പറയാം: 94 47 56 22 12, 9447 56 22 12. വാട്സാപ്പിൽ അയക്കുമ്പോൾ ഓർമ്മചിന്ത എന്ന തലക്കെട്ടോടുകൂടി വേണം അയക്കാൻ.
3: വാ വർക്കിച്ചായ, പരസ്യം പറയാം.
4: എന്നാ രഹസ്യമാ പറയേണ്ടത് തങ്കമ്മേ?
3: ഓ, രഹസ്യമല്ല, പരസ്യം, നമ്മുടെ പരിപാടിയുടെ പരസ്യം.
5: ഓ, അതോ. അപ്പം ദീപസ്തംഭം മഹാശ്ചര്യം എന്ന കുഞ്ഞു ചായക്കടയിലോട്ട് എല്ലാവർക്കും സ്വാഗതം.
3: ചൊവ്വ, വ്യാഴം, വെള്ളി, ഞായർ രാവിലെ 7:20
5: നിങ്ങളുടെ സ്വന്തം ആകാശവാണി കൊച്ചി FM 102.3.
3: മറക്കാതെ കേൾക്കണേ.
5: മറക്കാതെ കേൾക്കാതിരിക്കാൻ ശ്രമിക്കാതിരിക്കുകയില്ലേ?
3: ഈ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, ശുദ്ധനാ.

ആകാശവാണി കൊച്ചി FM 102.3, സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റും 5 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കളഭം എന്ന ചിത്രത്തിൽ രഞ്ജിനി ഹരി പാടിയത്. രചന S. രമേശൻ നായർ, സംഗീതം രവീന്ദ്രൻ.

0: വാണി ജയറാം ആലപിച്ച ഗാനം കേൾക്കാം, ഓർമ്മയ്ക്കായി എന്ന ചിത്രത്തിൽ നിന്നും. മധു ആലപ്പുഴയുടെ വരികൾ, ജോൺസന്റെ സംഗീതം.
1: Ha ha ha.

0: തല നന്നായിട്ട് തോർത്തണമെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ? തല ശരിക്ക് തോർത്തിട്ടില്ലെങ്കിൽ നീർ വീഴ്ച വരില്ലേ?
1: എന്താ പറഞ്ഞേ?

ചിത്രം അടുത്തടുത്ത്. ചിത്രപാടിയ ഈ ഗാനത്തിൻ്റെ വരികൾ സത്യനന്ദിക്കാട്, സംഗീതം രവീന്ദ്രൻ.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 10 കഴിഞ്ഞ 59:30. ഇനി 11 മണിക്ക് ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം ഡൽഹിയിലെ.